0: ചർച്ച നടത്തി. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്ന കാര്യം ഇരുവരും ചർച്ച ചെയ്തതായി ഡോക്ടർ ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ വിവിധ വശങ്ങൾ രണ്ടുപേരും ചർച്ച ചെയ്തതായി ഡോക്ടർ ജയശങ്കർ അറിയിച്ചു. ഗവേഷണം, വികസനം, നവീകരണം എന്നീ രംഗത്ത് സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം കേന്ദ്ര ഗവൺമെന്റ് സജീവമായി പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ന്യൂഡൽഹിയിൽ റിസർച്ച് ഡെവലപ്മെന്റ് ഇന്നൊവേഷൻ RDI പദ്ധതി പ്രകാരം 5 കരാറുകളിൽ ഒപ്പുവെക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: ഡീപ് ടെക് നവീകരണം ത്വരിതപ്പെടുത്തുന്നതിനും വ്യവസായ മേഖലയിൽ ഗവൺമെന്റ് സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും അസാധാരണ സമീപനമാണ് കരാറിൽ പ്രതിഫലിക്കുന്നതെന്ന് ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ക്വാണ്ടം സാങ്കേതികവിദ്യ, ഊർജ്ജം, ബഹിരാകാശം, ജീവശാസ്ത്രം എന്നിവയുൾപ്പെടെ നിർണായക മേഖലകളെയാണ് ആദ്യ റൌണ്ട് കരാർ ഉൾക്കൊള്ളുന്നതെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചു. സ്റ്റാർട്ടപ്പുകളെയും ഡീപ് ടെക് സംരംഭങ്ങളെയും പിന്തുണയ്ക്കുന്നതിന് ഗവൺമെന്റ് നിരവധി നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചിട്ടുണ്ടെന്നും സ്വകാര്യ പങ്കാളിത്തത്തിന് മേഖലകൾ തുറന്നുകൊടുത്തിട്ടുണ്ടെന്നും ഡോക്ടർ ജിതേന്ദ്ര സിംഗ് അറിയിച്ചു. ക്വാണ്ടം സുരക്ഷിത ആശയവിനിമയത്തിന് 8 വർഷം ലക്ഷ്യമിട്ടപ്പോൾ 4 വർഷത്തിനകം രാജ്യം ലക്ഷ്യം പൂർത്തീകരിച്ചതായി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു.
0: കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം അറിയിച്ചു. ഇത് സംബന്ധിച്ച് എല്ലാ ചർച്ചകളും പൂർത്തിയായതായി AICC മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്നലെ വൈകിട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലെത്തി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി മുഖ്യമന്ത്രി വിഷയത്തിൽ ചർച്ച നടത്തി. ഇതിനുശേഷമാണ് പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്ന് ജയറാം രമേശ് അറിയിച്ചത്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് ഉച്ചയ്ക്ക് KPCC ആസ്ഥാനത്ത് ചേരുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും പറഞ്ഞു. സംസ്ഥാനത്തിന്റെ ചുമതല വഹിക്കുന്ന ദീപാദാസ് മുൻഷി അടക്കം 2 കേന്ദ്ര നിരീക്ഷകർ യോഗത്തിൽ പങ്കെടുത്തേക്കും. വിജയിച്ച സ്ഥാനാർത്ഥികളോട് തിരുവനന്തപുരത്തെത്താൻ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. UDF ഘടകകക്ഷികളുടെ പാർലമെന്ററി പാർട്ടി യോഗവും ഇന്ന് ഉച്ചയ്ക്ക് ചേർന്നേക്കും. മുഖ്യമന്ത്രി വിഷയത്തിൽ മുന്നണിയിൽ പ്രശ്നങ്ങളുണ്ടാക്കാൻ മുസ്ലിം ലീഗ് ഇല്ലെന്ന് ഡോക്ടർ MK മുനീർ പറഞ്ഞു. ജില്ലയിൽ നിന്നും തെരഞ്ഞെടുത്ത നിയുക്ത ലീഗ് MLA മാരുടെ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിഷയത്തിൽ കോൺഗ്രസ് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിക്കാൻ ഇടതുമുന്നണിക്ക് ഇനിയും സാധിച്ചില്ലെന്നും MK മുനീർ പറഞ്ഞു. മുസ്ലിം ലീഗ് ഏത് വകുപ്പ് കൈകാര്യം ചെയ്യണം എന്ന കാര്യത്തിൽ മറ്റാളുകൾ അഭിപ്രായം പറയേണ്ടതില്ലെന്നും അത് ലീഗ് തീരുമാനിക്കുമെന്നും MK മുനീർ പറഞ്ഞു. ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പ്രകടമായ UDF അനുകൂല ഇടതുവിരുദ്ധ പ്രവണതകൾ കൂടുതൽ ശക്തമായി തീർന്നതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചതെന്ന് INL സംസ്ഥാന നേതൃയോഗം വിലയിരുത്തി. ഭരണവിരുദ്ധ വികാരമല്ല രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വഴിവെച്ചതെങ്കിൽ അതിന്റെ കാരണങ്ങൾ സത്യസന്ധമായി വിലയിരുത്തി തെറ്റുകൾ തിരുത്തുകയാണ് വേണ്ടതെന്നും നേതൃയോഗം അഭിപ്രായപ്പെട്ടതായി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർഗോവിൽ പറഞ്ഞു. മെഡിക്കൽ പ്രവേശനത്തിന് നീറ്റ് പരീക്ഷ ഒഴിവാക്കണമെന്നും 12ാം ക്ലാസ്സിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം നടത്താൻ സംസ്ഥാനങ്ങളെ അനുവദിക്കണമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് പരീക്ഷകൾ റദ്ദാക്കിയതും കേസ് CBIക്ക് കൈമാറിയതും ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം ദേശീയതലത്തിൽ പരീക്ഷാ സംവിധാനത്തിലെ പോരായ്മകളാണ് ഇതിലൂടെ വ്യക്തമായതെന്നും പറഞ്ഞു. നീറ്റ് പരീക്ഷ ഗ്രാമീണ മേഖലയിലെയും ഗവൺമെന്റ് സ്കൂളുകളിലെയും തമിഴ് മീഡിയം വിദ്യാർത്ഥികൾക്കും പിന്നാക്ക വിഭാഗങ്ങൾക്കും കനത്ത തിരിച്ചടിയാണെന്ന് വിജയ് വ്യക്തമാക്കി. MBBS, BDS, ആയുഷ് കോഴ്സുകളിലെ സംസ്ഥാന ക്വാട്ടാ സീറ്റുകൾ 12ാം ക്ലാസ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നികത്താൻ അനുവദിക്കണമെന്നത് സംസ്ഥാനത്തിന്റെ ദീർഘകാല ആവശ്യമാണെന്നും വിജയ് പറഞ്ഞു. അസം നിയമസഭയിൽ ഈ മാസം 26ന് ഏകീകൃത സിവിൽ കോഡ് ബിൽ അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. മുഖ്യമന്ത്രിയായി 2ാം വട്ടം അധികാരമേറ്റ ഹിമന്ത ബിശ്വ ശർമ്മ ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകിട്ട് 3ന് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുക. യുദ്ധം കാരണം ഗൾഫിൽ പരീക്ഷ എഴുതാൻ കഴിയാത്ത കുട്ടികൾക്ക് നിശ്ചിത ഫോർമുല പ്രകാരം മാർക്ക് നൽകിയ ഫലവും നാളെ പ്രഖ്യാപിക്കും. ആകാശവാണിയുടെ 90ാം വാർഷികത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട കോഴിക്കോട് നിലയം സംഘടിപ്പിച്ച മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 ഇന്ന് സമാപിക്കും. വൈകിട്ട് 5:30 സെഷനിൽ എഴുത്തുകാരൻ CV ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായിരിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെയുണ്ടായ മഴയും പൊടിക്കാറ്റും ഇടിമിന്നലും മൂലം 43 പേർ മരിച്ചു. ഭദോഹി ജില്ലയിൽ 15 പേരും, മിർസാപൂരിൽ 10 പേരും, ഫത്തേപൂരിൽ 9 പേരും, ബദായൂണിൽ 5 പേരും, ബറേലി ജില്ലയിൽ 4 പേരുമാണ് മരിച്ചത്. അടുത്ത സെൻസസ് കണക്ക് വരുന്നതോടുകൂടി ലോകത്ത് ഏറ്റവും കൂടുതൽ പേരെ ഹജ്ജിനയക്കുന്ന രാജ്യമായി ഇന്ത്യ മാറുമെന്ന് ദേശീയ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ എ പി അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. ഇന്തോനേഷ്യയാണ് നിലവിൽ ഏറ്റവും കൂടുതൽ പേരെ ഹജ്ജിനയക്കുന്നത്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ

0: ഹാജിമാരുടെ യാത്രയപ്പ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അബ്ദുള്ളക്കുട്ടി. കരിപ്പൂരിൽ ഹജ്ജ് ക്യാമ്പിന് തുടക്കമായി. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കരിപ്പൂർ വഴി ഇത്തവണ ഹജ്ജിന് പോകുന്നത് 969 പേരാണ്. ആദ്യ വിമാനം നാളെ രാത്രി 12:20 രണ്ടാമത്തെ വിമാനം പുലർച്ചെ 2:25 പുറപ്പെടുക. കരിപ്പൂരിൽ നിന്ന് ആകാശ എയർലൈൻസിന്റെ 145 പേർക്ക് യാത്ര ചെയ്യാവുന്ന 7 വിമാനങ്ങളാണ് സർവീസ് നടത്തുന്നത്. ഇന്നു മുതൽ ഈ മാസം 17 വരെയാണ് കരിപ്പൂരിൽ നിന്ന് ഹജ്ജ് വിമാനങ്ങളുടെ സർവീസ്. കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൽ അനധികൃത പാർക്കിംഗ് ഫീസ് പിരിക്കുന്നുവെന്ന പരാതിക്ക് അടിസ്ഥാനമില്ലെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ വൈദ്യനാഥ് അറിയിച്ചു. എയർപോർട്ട് ഡയറക്ടർ സമർപ്പിച്ച വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ്. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖോത്സവ നാളിൽ വയനാട്ടിൽ നിന്ന് പാൽചുരം വഴി കൊട്ടിയൂരിലേക്ക് വൺവേ സംവിധാനം ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. പോലീസിന്റെ നേതൃത്വത്തിൽ കൊട്ടിയൂരിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. KSRTC ബസ്സുകൾക്ക് ഇത് ബാധകമല്ല. വാഹനങ്ങൾ നെടുമ്പോയിൽ പേരിയാ ചുരം വഴി പോകണം. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് തുറക്കും. വൈകിട്ട് 5 തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് ED നട തുറന്ന് ദീപം തെളിയിക്കും. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 19 നടയടയ്ക്കും. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 6 പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോയിന്റ് പട്ടികയിൽ 1 സ്ഥാനത്തെത്തി. റായ്പൂരിൽ കൊൽക്കത്ത ഉയർത്തിയ 193 റൺസ് ലക്ഷ്യം വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി കരുത്തിൽ 19.1 ഓവറിൽ ബംഗളൂരു മറികടന്നു. ഇന്ന് ധരംശാലയിൽ 7:30 പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. 2024-25 വർഷത്തെ കണ്ണൂർ സർവകലാശാല നാഷണൽ സർവീസ് സ്കീം അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച പ്രോഗ്രാം ഓഫീസർമാരായി കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെ ഡോക്ടർ KV വിനേഷ് കുമാർ, കണ്ണൂർ വിമൻസ് കോളേജിലെ ഡോക്ടർ KP നിധീഷ്, പയ്യന്നൂർ കോളേജിലെ ഡോക്ടർ TV സുരേഖ, പനമരം ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ MA ഷെറീന, മട്ടന്നൂർ കോളേജിലെ ജെസിക്ക സുധീർ എന്നിവർക്കാണ് പുരസ്കാരം. സംസ്ഥാന ലൈബ്രറി കൌൺസിൽ ഗ്രന്ഥശാലകളിൽ സംഘടിപ്പിക്കുന്ന അക്ഷരകളരി വേനലവധി ക്യാമ്പിന് കോഴിക്കോട് കാളാണ്ടിത്താഴം ദർശന ഗ്രന്ഥാലയത്തിൽ തുടക്കമായി. മലയാള ഭാഷാപഠനം മുൻനിർത്തി വള്ളിയും പുള്ളിയും എന്ന പേര് നൽകിയ 10 പരിശീലനം കവി PK ഗോപി ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. പാർലമെന്ററി പാർട്ടി യോഗം ഉച്ചയ്ക്ക് KPCC ആസ്ഥാനത്ത്. SSLC പരീക്ഷാ ഫല പ്രഖ്യാപനം നാളെ. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 6 തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6:55. 8 സെക്കൻഡ്.

പുതിയ പ്രഭാതം, പുതിയ ചിന്ത, പുതിയ പ്രതീക്ഷകൾ. പുതുമകളുമായി ഇന്നത്തെ FM ഡയറി. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ FM ഡയറിയിലേക്ക്.

ചിന്താശകലം. അല്ലാഹുവിന്റെ ത്രാസിൽ ശ്രേഷ്ഠ സ്വഭാവത്തേക്കാൾ ഭാരമുള്ള മറ്റൊരു വസ്തുവില്ല. മുഹമ്മദ് നബി. അല്ലാഹുവിന്റെ ത്രാസിൽ ശ്രേഷ്ഠ സ്വഭാവത്തേക്കാൾ ഭാരമുള്ള മറ്റൊരു വസ്തുവില്ല. മുഹമ്മദ് നബിയുടെ വാക്കുകൾ. ഇനി ശ്രോതാക്കൾക്ക് അതിരുന്ന ഇന്നത്തെ ചോദ്യമിതാ. പത്മവിഭൂഷൺ ബഹുമതി 1975 ഒരു ഭർത്താവിനും ഭാര്യയ്ക്കും ഒരുമിച്ച് ലഭിക്കുകയുണ്ടായി. ആരാണ് ഈ ദമ്പതികൾ? പത്മവിഭൂഷൺ ബഹുമതി 1975 ഒരു ഭർത്താവിനും ഭാര്യയ്ക്കും ഒരുമിച്ച് ലഭിക്കുകയുണ്ടായി. ആരാണ് ഈ ദമ്പതികൾ?

0: ഈ ചോദ്യത്തിന് ഉത്തരം അറിയാവുന്നവർ മനസ്സിൽ കുറിക്കുക. ശരി ഉത്തരം പറയാം പതിവ് പോലെ എഫ് എം ഡയറിയുടെ അവസാന ഭാഗത്ത് 8:30 തൊട്ടു മുൻപ്.
1: വിലക്കുറവ് ഡിസ്കൗണ്ട് എന്നൊക്കെ കേൾക്കുമ്പോ എനിക്കത്ര വിശ്വാസം തോന്നാറില്ല, പക്ഷേ സിറ്റി സിൽക്സിൽ ഷോപ്പിംഗിന് പോയപ്പോ അത്ഭുതപ്പെട്ടു പോയി. യഥാർത്ഥ ഓഫറും യഥാർത്ഥ വിലക്കുറവും ബെസ്റ്റ് സെലക്ഷനും സിറ്റി സിൽക്സിൽ തന്നെ.
0: നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ പ്രേം നസീർ സുഹൃത്ത് സമിതി കൂട്ടായ്മ, പൂക്കാട്ടുപടി വള്ളത്തോൾ സ്മാരക വായനശാല ബാലവേദി സംഘടിപ്പിക്കുന്ന ഒഴിവുകാല വായനക്കളരി, അഭിനയമധുരം റീഡിംഗ് തിയേറ്റർ ഇന്ന് വൈകിട്ട് 5 മണിക്ക് പഴങ്ങനാട്ടിൽ. കൊടുങ്ങല്ലൂർ പനങ്ങാട് ശ്രീനാരായണപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹം. ശ്രോതകൾ കേട്ടത് നാട്ടുവിശേഷം. എഫ് എം ഡയറി തുടരുന്നു. സേവന വാർത്തകളിലൂടെ. കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൽ ക്യാഷ്വൽ സ്ലീപ്പർ തസ്തികകളിൽ കരാറടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നതിന് ഇന്റർവ്യൂ ഈ മാസം 18-ാം തീയതി പകൽ 11:30 എറണാകുളം ഡിവിഷൻ ഓഫീസിൽ വെച്ച് നടത്തുന്നു. എറണാകുളം ജില്ലയിലുള്ള ആളുകൾക്ക് മുൻഗണന. കൂടുതൽ വിവരങ്ങൾക്ക് 04842369059 ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ്. 04842369059 ഇമെയിൽ വിലാസം eeekm@kshb.in eeekm@kshb.in. എറണാകുളം ജില്ലാ ശുചിത്വ മിഷൻ ഓഫീസിന്റെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ഡ്രൈവർ ഉൾപ്പെടെയുള്ള വാഹനം 1 വർഷത്തേക്ക് വാടകയ്ക്ക് ലഭ്യമാക്കാൻ താൽപ്പര്യമുള്ളവരിൽ നിന്നും ക്വട്ടേഷൻ ക്ഷണിച്ചു. താൽപ്പര്യമുള്ളവർ ആവശ്യമായ രേഖകൾ സഹിതം ഈ മാസം 19-ാം തീയതി വൈകിട്ട് 5:00 ജില്ലാ കോർഡിനേറ്റർ, ജില്ലാ ശുചിത്വ മിഷൻ, 3-ാം നില, സിവിൽ സ്റ്റേഷൻ, കാക്കനാട് എന്ന വിലാസത്തിൽ ക്വട്ടേഷൻ സമർപ്പിക്കേണ്ടതാണ്. വിളിക്കേണ്ട നമ്പർ 04842 42 83 01 04842 42 83 01. പ്രഭാത പ്രക്ഷേപണത്തിൽ 102.3 കൊച്ചി എഫ്എമ്മിലൂടെ ശ്രോതകൾ കേട്ടുകൊണ്ടിരിക്കുന്നു എഫ് എം ഡയറി. സമയം 7:10.
2: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
3: ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഷിമി പോൾ ബേബി.
4: കല്ല്, കാഠിന്യമേറിയ വസ്തുവാണ് കല്ല്. ഭൂപ്രദേശം അനുസരിച്ച് കല്ലിന് വ്യത്യാസമുണ്ടാകാം. തീരപ്രദേശത്തോട് ചേർന്ന് പൊടി പൊടിയായി പഞ്ചാര പോലുള്ള നേർത്ത മണലാണ് ഉള്ളത്. കാഠിന്യമുള്ള കല്ലിനെ പാറ എന്ന് വിളിക്കും. തൊട്ടടുത്തു കിടന്നാൽ സംസർഗം കൊണ്ടും ഗുണം വന്നുചേരുമെന്ന അർത്ഥത്തിൽ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യം എന്ന് പറയാറുണ്ട്. അടിസ്ഥാന ശിലയെ സൂചിപ്പിക്കുന്നതാണ് ആണിക്കല്ല്. അടിത്തറയിടുക എന്ന അർത്ഥത്തിൽ കല്ലിടിയിൽ നടന്നു എന്ന് പരാമർശിക്കും. കല്ലുവെച്ച നുണ എന്നതിലെ കല്ല് നുണയുടെ കാഠിന്യത്തെയാണ് സ്ഫുരിപ്പിക്കുന്നത്. 1954 നീലക്കുയിൽ എന്ന സിനിമയിൽ എല്ലാവരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ് നെഞ്ചിലെന്ന് എന്ന വരിയിലെ കല്ല് വികാരമില്ലായ്മയെ അഥവാ പ്രണയരാഹിത്യത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. കുചേലൻ കൊണ്ടുവന്ന കല്ലും നെല്ലും കലർന്ന അവൽപൊതി സന്തോഷത്തോടെ കൃഷ്ണൻ സ്വീകരിച്ചു. സുഹൃത്തിന്റെ ഭക്തിക്കും സ്നേഹത്തിനും മുന്നിൽ അവൽപൊതിയിലെ കല്ലുപോലും കൃഷ്ണന് അപ്രസക്തവും മധുരതരവുമായിത്തീർന്നു. കൊണ്ടുവന്ന ഭക്ഷണത്തിലെ കല്ല് കഴിച്ചിട്ടു പോലും കൃഷ്ണന് കുചേലനോട് കല്ലുകടി ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ അല്പം പോലും നീരസം തോന്നിയില്ല എന്നർത്ഥം. വൈലോപ്പിള്ളിയുടെ കണ്ണീർപ്പാടം എന്ന കവിതയിൽ എല്ലാം കണ്ടതാ തെക്കേ തുരുത്ത്

0: ഹൃദയത്തിലൊരു കൊച്ചൻ കല്ലുപോലിരിക്കുന്നു എന്നൊരു ഭാഗമുണ്ട്. പയ്യന്റെ നിർവികാരതയെ സൂചിപ്പിക്കാനാണ് ഈ പ്രയോഗം. കല്ലും മുള്ളും ചവിട്ടിയാണ് ഇത്രത്തോളം ഞാൻ എത്തിയത് എന്ന് പറഞ്ഞാൽ താൻ നേരിട്ട ജീവിതാനുഭവത്തിന്റെ അഗാധതയെ വെളിപ്പെടുത്തുന്ന ഭാഷണമായി കണക്കാക്കാം. അടുത്തുള്ള ദൂരത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ശൈലിയാണ് കല്ലേറുദൂരം. കുരിശുമരണത്തിന് മുന്നോടിയായി ശിഷ്യന്മാരിൽ നിന്നും കല്ലേറുദൂരം അകന്നിരുന്നു ക്രിസ്തു പ്രാർത്ഥിച്ചുവെന്ന് രേഖപ്പെടുത്തുന്നു. അപ്പം ചോദിച്ചാൽ കല്ലെടുത്തു കൊടുക്കുമോ എന്നും ബൈബിളിൽ പരാമർശമുണ്ട്. ആരൊക്കെ കല്ലെറിഞ്ഞാലും എന്നതിലെ കല്ലെറിയൽ അപഹാസ്യതയെ ഓർമ്മപ്പെടുത്തുന്നു. കല്ലിൽ കൊത്തിയ വാക്ക് സ്ഥിരവും മാറ്റവുമില്ലാത്തതിനെ വിശേഷിപ്പിക്കുന്നു. ശിലയിൽ കൊത്തിയ പ്രാചീന ശാസനങ്ങൾ കേരള ചരിത്രത്തിന്റെ അടിസ്ഥാന രേഖകളായി ഇന്നും സംരക്ഷിക്കപ്പെട്ടു പോരുന്നുണ്ട്. വീടിന്റെ ഉമ്മറത്തോ മരത്തണലിലോ ഒരുമിച്ചിരുന്ന് കല്ല് കളിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. വിനോദം എന്നതിലുപരി ഒത്തുചേരലിന്റെ അനുഭൂതി ആ കല്ലുകളിയിൽ ഉള്ളടങ്ങുന്നുണ്ട്. കല്ലിലും മരത്തിലും ജീവൻ തുടിക്കുന്ന ശില്പങ്ങൾ തീർത്ത പെരുന്തച്ഛന്റെ കഥകൾ മലയാളിക്ക് ഇന്നും നിത്യവിസ്മയം പകരുന്ന ഐതിഹ്യമാണ്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.
3: ഇന്നറിയാൻ KCB അറിയിപ്പുകൾ. പ്രിയ ശ്രോതാക്കളെ, ഈ വൈദ്യുതി അറിയിപ്പുകൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കറണ്ടിന്റെ ഉപഭോഗം ഇതിനനുസരിച്ച് ചിട്ടപ്പെടുത്തുക. മുളന്തുരുത്തി സെക്ഷൻ പരിധിയിൽ കാരിക്കോട് ചാലിത്താഴം, കാരിക്കോട് അമ്പലം കോളനി പരിസരം, അണ്ടേട്ടുമാൾ പരിസരം എന്നിവിടങ്ങളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെയും, എരൂർ സെക്ഷൻ പരിധിയിൽ ഓൾഡ് വാട്ടർ ടാങ്ക് പരിസരം, കേണൽ വിശ്വനാഥൻ റോഡ്, മച്ചലിപ്പറമ്പ്, മഞ്ഞേലിപ്പാടം, ചൈതന്യനഗർ എന്നിവിടങ്ങളിൽ രാവിലെ 8:30 മുതൽ 5 വരെയും വൈദ്യുതി ഭാഗികമായി മുടങ്ങും. ചേരാനല്ലൂർ സെക്ഷൻ പരിധിയിൽ സീലോഡ് ഭാഗം, കച്ചേരിപ്പടി, കരിമ്പാടം ഹെൽത്ത് സെന്റർ, സെയിന്റ് ആന്റണീസ് റോഡ് എന്നിവിടങ്ങളിലും പരിസര പ്രദേശങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 5:30 വരെ വൈദ്യുതി മുടങ്ങുമെന്ന് അധികൃതർ അറിയിച്ചു.
4: ബി പാർട്ട് ഓഫ് ഹോട്ടൽ ടെക് കേരള 2026, കേരളത്തിലെ പ്രീമിയർ ഫുഡ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി എക്സിബിഷൻ. ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലെ ലേറ്റസ്റ്റ് ട്രെൻഡ്സും ഇന്നൊവേഷൻസും എക്സ്പ്ലോർ ചെയ്യാനൊരു അവസരം. May 15th മുതൽ 17th വരെയും ഗോകുലം കൺവെൻഷൻ സെന്റർ കലൂർ കൊച്ചിയിൽ നടക്കുന്നു. രജിസ്റ്റർ യുവർ സെൽഫ് നൌ അറ്റ് ഹോട്ടൽ ടെക് കേരള .com.
3: അയ്യച്ചാടിയുടെ കീഴിൽ എറണാകുളം, ചെങ്ങന്നൂർ, അടൂർ, കരുനാഗപ്പള്ളി, കല്ലുപാറ, ചേർത്തല, ആറ്റിങ്ങൽ, കൊട്ടാരക്കര, മൂന്നാർ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് ഈ അധ്യയന വർഷത്തിൽ NRI സീറ്റുകളിൽ ഓൺലൈൻ വഴി പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 19-ാം തീയതി രാവിലെ 10 മണി മുതൽ June 8 വരെ വൈകിട്ട് 4 മണിവരെ അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 85 47 00 50 00. 8547 00 50 00.

ഇടപ്പള്ളി തെക്ക് വില്ലേജ് ഓഫീസ് കെട്ടിടം പുതുക്കി പണിയുന്നതിനാൽ പാടിവട്ടം പൈപ്പ് ലൈൻ റോഡിൽ പാടിവട്ടം ഗവൺമെന്റ് സ്കൂളിന് സമീപം വാടക കെട്ടിടത്തിലേക്ക് വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം താൽക്കാലികമായി മാറ്റിയിരിക്കുന്നതായി അധികൃതർ അറിയിച്ചു. സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ 4ാം തരം, 7ാം തരം, 10ാം തരം ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളിലേക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ചു. 10ാം തരത്തിന് 17 വയസ്സും ഹയർ സെക്കൻഡറിക്ക് 22 വയസ്സും പൂർത്തിയായവർക്ക് അപേക്ഷിക്കാം. പിഴയില്ലാതെ ഈ മാസം 25 വരെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷാ ഫോമും കൂടുതൽ വിവരങ്ങളും ലിറ്ററസി മിഷൻ കേരള .org എന്ന വെബ്സൈറ്റിലോ കാക്കനാട് സിവിൽ സ്റ്റേഷനിലെ ജില്ലാ സാക്ഷരതാ മിഷൻ ഓഫീസിലോ തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രേരക്മാർ മുഖേനയോ ലഭ്യമാണ്. വിളിക്കേണ്ട നമ്പർ പറയാം: 04842426596, 04842426.

കൊച്ചിൻ ഷിപ്പ്യാർഡിൽ റിഗർ ട്രെയിനി വിഭാഗത്തിലേക്ക് 40 സീറ്റുകളിൽ ഒഴിവുണ്ട്. യോഗ്യത 8 ക്ലാസ് പാസ്, ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ അപേക്ഷിക്കേണ്ടതില്ല. പ്രായപരിധി 18-നും 23-നും മധ്യേ. അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30 ആണ്. അപേക്ഷകൾ www.cochinshipyard.in എന്ന വെബ്സൈറ്റ് വിലാസത്തിൽ സമർപ്പിക്കാം. www.cochinshipyard.in. LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കളമശ്ശേരി മേഖലാ കേന്ദ്രത്തിൽ കേരള സർക്കാർ അംഗീകൃത 6 മാസം ദൈർഘ്യമുള്ള ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗ്, 3 മാസം ദൈർഘ്യമുള്ള ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് യൂസിംഗ് ടാലി വിത്ത് GST കോഴ്സുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. പട്ടികജാതി പട്ടികവർഗ കുട്ടികൾക്ക് നിയമാനുസൃത ഫീസ് ആനുകൂല്യം ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. lbscenter.kerala.gov.in. വിളിക്കേണ്ട നമ്പർ 04842545520, 04842541520. മൊബൈൽ നമ്പർ 94 47 21 10 55, 944-7211055. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ 2-4 സെമസ്റ്റർ FY UGP 2-7-8 BFA പരീക്ഷകളുടെ പുതുക്കിയ തീയതികൾ പ്രഖ്യാപിച്ചു. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി www.ssus.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.ssus.ac.in.

0: കോട്ടയത്ത് പഠനോപകരണങ്ങൾക്ക് 10 മുതൽ 60% വരെ വിലക്കുറവുമായി കൺസ്യൂമർ ഫെഡ് സ്കൂൾ വിപണി പ്രവർത്തനം ആരംഭിച്ചു. നാഗമ്പടം ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഈസ്റ്റ് അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി കെട്ടിടത്തിലാണ് വിപണി തുടങ്ങിയത്. രാവിലെ 10 മുതൽ വൈകിട്ട് 7 വരെ പ്രവർത്തിക്കുന്ന വിപണി അടുത്ത മാസം 15 വരെ തുടരും. പ്രഭാത പ്രക്ഷേപണത്തിൽ 102.3 കൊച്ചി എഫ്എമ്മിലോട് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു എഫ് എം ഡയറി. സമയം 7:10:13.
1: ഈ ഗാനം ഇന്നത്തെ ഗാനം. പത്മരാജൻ തിരക്കഥ എഴുതി ഭരതൻ സംവിധാനം ചെയ്ത് 1979 പുറത്തിറങ്ങിയ ചിത്രമാണ് തകര. പ്രതാപ് കെ പോത്തൻ, സുരേഖ, നെടുമുടി വേണു തുടങ്ങിയ താരങ്ങൾ അഭിനയിച്ച ഈ ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ, പാടിയത് യേശുദാസ്, എസ് ജാനകി.

0: നിങ്ങൾ കേട്ടത് ഈ ഗാനം ഇന്നത്തെ ഗാനം.
1: കൂടുതൽ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം രാവിലെ 9 മണിക്ക് FM മോർണിംഗ് സെലക്ഷൻസിലൂടെ. സഹകരണ വകുപ്പിന് കീഴിൽ കോട്ടയം പുന്നപ്ര IMT കെമാറ്റ് 2ാം ഘട്ട പ്രവേശന പരീക്ഷയുടെ സൌജന്യ ഓൺലൈൻ പരിശീലനം ഈ മാസം 20 ആരംഭിക്കും. അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കും ബിരുദം നേടിയവർക്കും പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 04-77-2-26-76-02 04-77-2-26-76-02. സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റും 43 സെക്കൻഡും. പ്രഭാത പ്രക്ഷേപണത്തിൽ 102.3 കൊച്ചി FM ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി.
2: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊച്ചി.
3: ആരോഗ്യക്കുറിപ്പുകൾ
2: പ്രായോജികർ
3: മെഹറിങ്ങിലൂടെ കൃത്യതയാർന്ന എർത്തിങ്ങിന്
2: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ്.
3: ഫോൺ 94-97-45-79-70.
4: ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിന് ആവശ്യമുള്ള സർജറികൾ: ഇസ്ട്രക്ടമി, യൂട്രസ് റിമൂവൽ, മയമെക്ടമി, മുഴകൾ ഉണ്ടാകുന്ന റിമൂവ് ചെയ്യുക, ഒവേറിയൻ സിസ്റ്റുകൾ മാറ്റുക, എൻഡോമെട്രിയോസിസ് ചികിത്സ, ഇതിനെല്ലാം ലാപ്രോസ്കോപ്പിക് സർജറി ഉപകാരപ്രദമാണ്. ഫൈബ്രോയിഡ് ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മൾ സ്കോപ്പിൽ കൂടി കണ്ട് ചോര വരുന്നത് കുറയ്ക്കാനുള്ള മരുന്നുകൾ ഇഞ്ചെക്ട് ചെയ്യും. എന്നിട്ട് അതിൽ നമ്മൾ യൂണിപോളർ കോട്ടറി കൊണ്ടാണ് കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്ത് അതിന് ഫൈബ്രോയിഡിനെ നമ്മൾ അതിൽ നിന്ന് യൂട്രസിൻ്റെ അകത്തു നിന്ന് പുറത്തെടുക്കും. എടുത്ത് അത് പുറത്ത് വെക്കും. നമ്മൾ ഇത്ര എണ്ണം എടുത്തോ അത്ര എണ്ണം നമ്മൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞ് ഈ ഊണ്ട് നമ്മൾ സൂച്ചർ ചെയ്യും. ലാപ്രോസ്കോപ്പിക്ക് തന്നെ സൂച്ചർ ചെയ്യും. സൂച്ചർ ചെയ്തിട്ട് ശേഷം ഈ ഒരു പോട്ടുള്ളതിനകത്ത് നമ്മൾ വലുതാക്കും. അത് ഒരു 1.5 സെന്റിമീറ്ററുള്ള പോട്ടിടും. എന്തിനാന്ന് വെച്ചാൽ മോസിലേറ്റർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, മോട്ടറൈസ്ഡ് മോസിലേറ്ററാണ്. അത് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് അറ്റത്തൊരു മോട്ടറുണ്ട്, ഇതിനകത്തൊരു ബ്ലേഡും ഉണ്ട്. ഈ ബ്ലേഡിലേക്ക് വലിച്ചു പിടിച്ചുകൊണ്ട് മുഴ പൊക്കി ആ ബ്ലേഡിൻ്റെ അകത്തേക്ക് വെച്ചു കൊടുക്കും. മോട്ടർ തിരിയുന്നതനുസരിച്ച് ഇത് പീസ് പീസായിട്ട് നമ്മൾ പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് മോസിലേറ്റഡ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഒരുപാട് വലിയ ഫൈബ്രോയിഡുകൾ നമ്മൾ മോസിലേറ്റ് ചെയ്തും എടുക്കാം. നമുക്ക് അനസീസ സമയം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു മുറിവിട്ട് ആ മുറിവിൽ കൂടി പീസായിട്ടും നമുക്ക് എടുത്ത് മാറ്റാം. ഇപ്പം പിന്നെ ഒരു ബാഗിനകത്ത് മോസിലേറ്റ് ചെയ്തെടുക്കും.

0: ക്കുന്ന ഒരു മെത്തേഡുണ്ട്. ഫൈബ്രോയിഡൊക്കെ ആണെങ്കിലും ഇൻ ബാഗ് മോഡുലേഷൻ എന്ന് പറഞ്ഞ ടെക്നിക്കുണ്ട്. നമ്മൾ സ്കൂപ്പിൻ്റെ ഉള്ളിൽ കൂടി തന്നെ ബാഗ് ഇറക്കി അതിനകത്തേക്ക് ഫൈബ്രോയിഡ് എത്തിയിടും. പല രാജ്യങ്ങളിൽ മയമേക്ക് മോഡുലേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു റൂൾ അവിടെ ഉണ്ട്, FDA റൂൾ അവിടെ ഉണ്ട്. നമുക്കിവിടെ അത് വന്നിട്ടില്ല. നമ്മളിപ്പോൾ ഇൻ ബാഗ് മോഡുലേഷനാണ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുക. ഓപ്പൺ ആയിട്ട് പണ്ട് തുറന്ന് പിടിച്ചിരുന്ന പോലെ അല്ല, ബാഗിനകത്ത് ഇട്ടിട്ട് ബാഗിനകത്ത് തന്നെ മോഡുലേറ്റ് ചെയ്ത് ആ ബാഗ് അങ്ങനെ തന്നെ റിമൂവ് ചെയ്യും. നമ്മൾ ആ സെൻട്രൽ പോർട്ട് ഇടുന്നതിൻ്റെ താഴത്തായിട്ട് മേ ബി 2-3 ഇഞ്ചുള്ളൊരു മുറിവിട്ടിട്ട് ആ മുറിവിൻ്റെ ഉള്ളിൽ കൂടി ഈ മുഴയെ പുറത്തേക്ക് എടുക്കും. അത് മുറിക്കാണ്ട് എടുക്കുക. ചിലത് വലിയ ഫൈബ്രോയിഡ് ആണെങ്കിൽ അതിൽ കൂടി പീസായിട്ട് കട്ട് ചെയ്തെടുക്കും. നമ്മൾ ട്രാക്ഷൻ കൊടുത്ത് പിടിച്ചുകൊണ്ട് അതിൻ്റെ ബേസ് കട്ട് ചെയ്ത് നമുക്ക് കാണാവുന്ന പീസ് മാത്രമേ നമ്മൾ കട്ട് ചെയ്യുള്ളൂ. മോസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള പീസുകൾ ചെതറിപ്പോവാം. ആ ചെതറിപ്പോയിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ കോൾ പാരസൈറ്റിക് മയോമ എന്ന് പറഞ്ഞിട്ട് കണ്ടീഷൻ ഉണ്ട്. ഈ ചെറിയ പീസുകൾ കിടന്ന് എവിടെയെങ്കിലും തട്ടിയിരുന്ന് അതും വലിയ വലിയ ഫൈബ്രോയിഡായിട്ട് മാറും. ചെറിയ പീസുകൾ മിസ് ചെയ്യുന്നത് കാണാത്തത് കൊണ്ടാണ് പുറത്ത് പുറം രാജ്യങ്ങളിൽ ഇപ്പോൾ ഒരു മോസ്ലേഷൻ അവർ അധികം സമ്മതിക്കാത്തത്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇൻബാഗ് മോസ്ലേഷനിലോണ്ടാണ് കൂടുതൽ പേര് അത് അലോ ചെയ്യുന്നത്.
1: ഈ വിവരങ്ങൾ പങ്കുവച്ചത് ലാപ്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ CN ജീവൻ രാജ്.
2: എർത്തിംഗ് രംഗത്ത് കേരളത്തിനകത്തും പുറത്തും വർഷങ്ങളുടെ പ്രവർത്തന പരിചയം.
3: പെട്രോൾ പമ്പുകൾ, വാട്ടർ മെട്രോ സ്റ്റേഷനുകൾ, ഹോസ്പിറ്റലുകൾ, കൺവെൻഷൻ സെന്ററുകൾ, ആരാധനാലയങ്ങൾ, സ്കൂളുകൾ, വീടുകൾ, ഫ്ളാറ്റുകൾ തുടങ്ങി സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ മെഹറിംഗിലൂടെ കൃത്യതയാർന്ന എർത്തിംഗ് സംവിധാനം ചെയ്തു കൊടുക്കുന്നു.
2: ഹോസ്പിറ്റലുകളിലെ MRI, CT സ്കാൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ്.
3: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ്, കൊക്കാലെ, തൃശൂർ.
2: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ്, കൊച്ചി.
3: ആരോഗ്യക്കുറിപ്പുകൾ,
2: പ്രായോജികർ,
3: മെഹറിംഗിലൂടെ കൃത്യതയാർന്ന എർത്തിങ്ങിന്
2: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ്.
3: ഫോൺ 94 97 45 79 79.

0: പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ നെഞ്ചെരിച്ചിൽ, മനം പുരട്ടൽ എന്നിവയുമായി അനുഭവപ്പെടുന്ന ജെർഡ് അഥവാ ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സ് ഡിസീസ് ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റ് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ മുഹമ്മദ് നൌഫൽ മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04842424397 അല്ലെങ്കിൽ 04842424387 ഈ നമ്പറിൽ വിളിക്കാം. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 9446455888. വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ. എഫ് എം ഡയറിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സമയം 7:20:15.
1: ദീപസ്തംഭം മഹാശ്ചര്യം.
2: ഓ കാലുവേദന, കാലുവേദന, അയ്യോ അല്ലാത്ത കാലുവേദന.
3: ഈ വയസ്സാങ്കാലത്ത് വല്ല കാര്യമുണ്ടോ നിങ്ങൾക്ക് ഈ ഫുട്ബോൾ കളിക്കാൻ പോവാനായിട്ട്?
2: വയസ്സോ, സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആണ്, സ്പോർട്സ്മാൻ സ്പിരിറ്റ്.
3: ആ, ഇനി സ്പിരിറ്റും തടവി അവിടെ ഇരുന്നാ മതി.
2: അനങ്ങാൻ വയ്യാത്ത തങ്കം വെക്ക്, അസൂയ അസൂയ.
3: തൽക്കാലം സമാധാനിക്കാൻ വേണേ മൗസിൻ റാമിനോട്ട് വിട്ടോ.
2: അതെവിടെയുള്ള സ്ഥലമാ?
3: അങ്ങ് മേഘാലയില്.
2: ഓഹോ,
3: ഭൂമിയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം
2: എന്ന് വെച്ചാ അവിടെ എത്ര നാള് മഴ പെയ്യും?
3: അവിടെ കാലവർഷം ജൂൺ മുതല് സെപ്റ്റംബർ വരെയാ.
2: എന്നാ മഴയത്ത് മുന്നേ തന്നെ ഒന്ന് പോയി കളയാം.
3: അപൂർവമായ വവ്വാലും രാജവെമ്പാലയും മലമുഴക്കി വേഴാമ്പലും മരപ്പട്ടിയും ഒക്കെ അവിടെ ഉണ്ട്.
2: കൊള്ളാ കൊള്ളാ കൊള്ളാ കൊള്ളാ. ഓ വേദന വേദന വേദന. കലലേ, വല്ല കുഴമ്പോ മറ്റോ ഉണ്ടോ?
3: ആവശ്യമില്ലാത്ത പണിക്ക് പോയിട്ടല്ലേ വർക്കിച്ചായ, അനുഭവിച്ചങ്ങോട്ട്.
2: ആവശ്യമില്ലാത്തൊന്നുമില്ല, ഫുട്ബോളാണ് ഫുട്ബോള്.
3: എന്നിട്ട് എത്ര വിക്കറ്റ് പോയി?
2: അയ്യോ, വിക്കറ്റൊക്കെ അങ്ങ് ക്രിക്കറ്റില്.
3: ഓ, എത്ര പേര് കിടപ്പിലായെന്ന്?
2: എല്ലാവരും ഒന്നും ആയില്ല, 11 പേര് കിടപ്പിലായി.
3: അതിന് 11 പേരല്ലേ കളിക്കാനുള്ളത്?
2: അതും ശരിയാണ്.
3: എന്നിട്ട് പറ, കളി എന്തായി? ജയിച്ചോ?
2: തോറ്റു, 10-0.
3: ഷോ, 10 ഗോളിന് തോറ്റോ?
2: പക്ഷേ കപ്പ് എനിക്ക് കിട്ടി.
3: ഏത് കപ്പ്?
2: ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച കപ്പ്.
3: നിങ്ങൾക്കോ?
2: അതെ, 10 ഗോൾ ഞാനാ അടിച്ചെ, മൊത്തം സെൽഫ് ഗോള്.
1: ദീപസ്തംഭം മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാമന്ത്.

0: ഇപ്പ് നഗരം വളരുന്ന ഇന്നത്തെ കാലത്ത് കൃഷിയിടങ്ങൾ ചെറുതായി വരികയാണ്. ചെറിയ പരിസരങ്ങളുള്ള വീടുകളും ഫ്ളാറ്റുകളുമാണ് ഇന്നത്തെ പുതു കൃഷിയിടങ്ങൾ. നമുക്ക് വേണ്ടത് വീട്ടിൽ തന്നെ വിളയിക്കാനായാൽ ചെലവ് കുറഞ്ഞതും ആരോഗ്യകരവുമായ ഒരു ജീവിതവും സാധ്യമാകും. സ്വയം പര്യാപ്തമായ ഒരു കൃഷി ഈ ചുരുങ്ങിയ സ്ഥലത്ത് ഒരുക്കാൻ കഴിയുമോ? നാളെ, അതായത് വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3-5 മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ പുതുക്കാലത്തെ അടുക്കളത്തോട്ടവും മട്ടുപ്പാവ് കൃഷിയും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൃഷിവകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഫിലിപ്പ് ജി കാനാട്ട് മറുപടി നൽകുന്നു. വിളിക്കേണ്ട സമയം നാളെ ഉച്ചകഴിഞ്ഞ് 3, 5, 4 ഇടയ്ക്ക്. നമ്പർ 9444545888 04842642-97 04842642-87. ഓർമ്മിക്കുക, നാളെ വൈകുന്നേരം 3-5 ഹലോ കൊച്ചി FM പരിപാടിയിൽ ചർച്ച ചെയ്യുന്നു പുതുകാലത്തെ അടുക്കളത്തോട്ടവും മട്ടുപ്പാവ് കൃഷിയും. വിളിക്കേണ്ട നമ്പർ 04842642-97 04842642-87 09446455888 അറിയിപ്പ് കഴിഞ്ഞു. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കേരള മീഡിയ അക്കാദമിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന PG ഡിപ്ലോമ കോഴ്സ് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ജേർണലിസം, പബ്ലിക് റിലേഷൻ ആൻഡ് അഡ്വർടൈസിംഗ് എന്നീ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സുകൾക്ക് ഈ മാസം 20 വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. കോഴ്സ് സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കും ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനും മീഡിയ അക്കാദമിയുടെ www.kma.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.kma.ac.in. വിളിക്കേണ്ട നമ്പർ 04842422275 04842422275 പ്രിയ ശ്രോതാക്കളെ, FM ഡയറിയുടെ ആദ്യ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. FM ഡയറി തുടരും 7:35. ആകാശവാണി കൊച്ചി FM 102.3 സമയം 7:24:47. ഇനി 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം. ലബനനിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. വെടിനിർത്തൽ കരാർ നിലനിൽക്കെ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു. രാജ്യത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശനിയാഴ്ചയോടെ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഏഷ്യൻ സീനിയർ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ജ്ഞാനേശ്വരി യാദവിന് ഇരട്ട മെഡൽ നേട്ടം. വാർത്തകൾ വിശദമായി. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ അധ്യക്ഷതയിലാണ് യോഗം. യോഗത്തിൽ പങ്കെടുക്കാൻ ഇറാൻ, കസാഖിസ്ഥാൻ, നൈജീരിയ, ഉസ്ബെക്കിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ ന്യൂഡൽഹിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ബ്രിക്സ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
2: ഈ മാസം 20 വരെ 5 രാഷ്ട്രങ്ങളിലേക്ക് നടത്തുന്ന പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അബുദാബി സന്ദർശിക്കും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. 5 മാസത്തിനുള്ളിൽ മോദിയും UAE പ്രസിഡന്റുമായുള്ള 2-ാമത്തെ നേരിട്ടുള്ള കൂടിക്കാഴ്ചയാണിത്. ഊർജ്ജ സഹകരണം, പരസ്പരം താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ തുടങ്ങിയ ഉഭയകക്ഷി വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ 2-ാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് എറ്റിനെയും സന്ദർശിക്കും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവെയും ഇറ്റലിയും പ്രധാനമന്ത്രിയെ സന്ദർശിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി

0: ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം. ഇത് സംബന്ധിച്ച് എല്ലാ ചർച്ചകളും പൂർത്തിയായതായി AICC മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചു. മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നതിന് ഇന്നലെ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതേസമയം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ഇന്നുച്ചയ്ക്ക് KPCC ആസ്ഥാനത്ത് ചേരുമെന്ന് അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചു. തമിഴ്നാട് നിയമസഭയിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ വിജയം നേടി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാർ. വോട്ടെടുപ്പിൽ 144 MLA വിജയിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. 22 പേർ എതിർത്ത് വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ 5 പേർ വിശ്വാസ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി ഓൾ ഇന്ത്യ NR കോൺഗ്രസ് നേതാവ് എൻ രംഗസ്വാമി സത്യപ്രതിജ്ഞ ചെയ്തു. ലോക് നിവാസിൽ നടന്ന ചടങ്ങിൽ ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാഷ് നാഥൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 5 തവണയാണ് എൻ രംഗസ്വാമി പുതുച്ചേരി മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുന്നത്. നീറ്റ് UG പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് 5 CBI അറസ്റ്റ് ചെയ്തു. 3 ജയ്പൂരിൽ നിന്നും മറ്റു 2 ഗുരുഗ്രാമിലും നാസിക്കിലും നിന്നുമാണ് അറസ്റ്റ് ചെയ്തത്. അസമിൽ ഈ മാസം 26 ഏകീകൃത സിവിൽ കോഡ് ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. ഈ മാസം 21 മുതൽ 26 വരെ നടക്കുന്ന അസം നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട MLA സത്യപ്രതിജ്ഞ ചെയ്യും. മുഖ്യമന്ത്രിയായി 2 അധികാരമേറ്റ ശേഷമുള്ള ആദ്യ മന്ത്രിസഭായോഗത്തിൽ അധ്യക്ഷത വഹിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതോടെ ഉത്തരാഖണ്ഡിനും ഗുജറാത്തിനും ശേഷം ഏകീകൃത സിവിൽ കോഡ് ബിൽ അവതരിപ്പിക്കുന്ന 3 സംസ്ഥാനമായി അസം മാറും. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടർ പ്രവീൺ സൂദിന്റെ കാലാവധി 1 കൂടി നീട്ടി കേന്ദ്ര സർക്കാർ. പേഴ്സണൽ ആന്റ് ട്രെയിനിംഗ് വകുപ്പ് പുറപ്പെടുവിച്ച ഔദ്യോഗിക ഉത്തരവ് പ്രകാരം ഈ മാസം 24 ശേഷവും CBIയുടെ ഡയറക്ടറായി പ്രവീൺ സൂദിനെ നിയമിക്കുന്നതിന് മന്ത്രിസഭയുടെ നിയമന സമിതി അനുമതി നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പച്ചക്കറികൾ, പഴങ്ങൾ, ഭക്ഷ്യധാന്യങ്ങൾ തുടങ്ങിയ അവശ്യ സാധനങ്ങളുടെ അന്തർ സംസ്ഥാന നീക്കത്തിനുള്ള എല്ലാ നിയന്ത്രണങ്ങളും പശ്ചിമബംഗാൾ സർക്കാർ പിൻവലിച്ചു. മുൻ തൃണമൂൽ കോൺഗ്രസ് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നീക്കുമെന്ന് തെരഞ്ഞെടുപ്പ് വേളയിൽ BJP വാഗ്ദാനം ചെയ്തിരുന്നു. മുൻ സർക്കാരിന്റെ കാലത്തെ അധ്യാപക മുനിസിപ്പൽ കോ ഓപ്പറേറ്റീവ് സർവീസ് നിയമനങ്ങളുമായി ബന്ധപ്പെട്ട അഴിമതി കേസുകൾ CBIക്ക് കൈമാറി. അഴിമതിയോട് സർക്കാർ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പറഞ്ഞു. മമതാ ബാനർജി സർക്കാർ വിരമിക്കലിന് ശേഷം കരാറടിസ്ഥാനത്തിൽ വീണ്ടും നിയമിച്ച ജീവനക്കാരുടെ സേവനം റദ്ദാക്കി. ഇന്ത്യ റഷ്യ ഉഭയകക്ഷി പങ്കാളിത്തത്തിൽ സുസ്ഥിരമായ വളർച്ച കൈവരിച്ചതായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. സാമ്പത്തിക, ഊർജ്ജ, ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ ഇരു രാജ്യങ്ങളും സഹകരണം വികസിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിനായി എത്തിയ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവിന്റെ നേതൃത്വത്തിലുള്ള റഷ്യൻ പ്രതിനിധി സംഘത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ശ്രീ ജയശങ്കർ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയ സഹകരണം വളരെ വിലപ്പെട്ടതാണെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു.
2: The last few years have seen a steady and sustained growth in our bilateral partnership. Its economic and energy dimensions have become more pronounced. Our political cooperation is even more valuable in an uncertain and volatile global environment. We have expanded our collaboration in science and technology. The mobility of talents and skills has acquired greater salience, and our interest in ensuring better connectivity is deeper.
0: CBSE 12th class പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 85.2% വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് അർഹത നേടി. പെൺകുട്ടികളുടെ വിജയശതമാനം 88.86 ആൺകുട്ടികളേത് 82.13 തിരുവനന്തപുരം മേഖലയാണ് വിജയശതമാനത്തിൽ മുന്നിലുള്ളത്. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകുന്നേരം 3 പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും DGEയും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുന്നത്. പരീക്ഷാഫലം സംസ്ഥാന സർക്കാരിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. ലെബനനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 12 പേർ കൊല്ലപ്പെട്ടു. ബെയ്റൂട്ടിന് തെക്കുള്ള പ്രദേശങ്ങളിലും ദക്ഷിണ ലെബനനിലും ഹൈവേയിലെ വാഹനങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ഹിസ്ബുൾ

0: കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടു. കഴിഞ്ഞ മാസം അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ നിലനിൽക്കെയാണ് സംഘർഷം തുടരുന്നത്. പ്രശ്നപരിഹാരത്തിനായി ലബനൻ ഇസ്രയേൽ പ്രതിനിധികൾ പങ്കെടുക്കുന്ന പുതിയ ചർച്ച വാഷിംഗ്ടണിൽ നടക്കും. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടു ദിവസത്തെ ചൈന സന്ദർശനത്തിനായി ബീജിംഗിലെത്തി. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഇറാൻ യുദ്ധം, ആഗോള ഊർജ്ജ പ്രതിസന്ധി, വ്യാപാര സംഘർഷങ്ങൾ, തായ്വാൻ നിർമ്മിത ബുദ്ധി എന്നിവ ചർച്ച ചെയ്യും. വർദ്ധിച്ചുവരുന്ന അന്താരാഷ്ട്ര അനിശ്ചിതത്വത്തിനിടയിൽ ലോകത്തിലെ രണ്ട് വൻ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം സുസ്ഥിരമാക്കുന്നതിനുള്ള നിർണായക ശ്രമമാണ് കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഈ മാസം 16-ഓടെ കാലവർഷമെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലും മാഹിയിലും അടുത്ത 5 ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നടക്കുന്ന ഏഷ്യൻ സീനിയർ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരം ജ്ഞാനേശ്വരി യാദവിന് ഇരട്ട മെഡൽ നേട്ടം. 53 കിലോഗ്രാം സ്നാച്ച് വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ താരം തുടർന്ന് നടന്ന മത്സരങ്ങളിൽ ആകെ 194 കിലോഗ്രാം ഉയർത്തിയാണ് വെങ്കലം ഉറപ്പിച്ചത്. ഐപിഎൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ 6 വിക്കറ്റിനാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പരാജയപ്പെട്ടത്. 193 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗ് ആരംഭിച്ച ബംഗളൂരു 19.1 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ കോഴിക്കോട് കരിപ്പൂരിൽ നിന്ന് 969 തീർത്ഥാടകർ ഇന്ന് യാത്ര തിരിച്ചു. 2 വിമാനങ്ങളിലായി 686 സ്ത്രീകളും 283 പുരുഷന്മാരുമാണ് ഇന്ന് യാത്ര തിരിച്ചത്. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ രണ്ടു ദിവസത്തെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. യുഎഇ, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം. ലബനനിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. വെടിനിർത്തൽ കരാർ നിലനിൽക്കെ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു. രാജ്യത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശനിയാഴ്ചയോടെ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഏഷ്യൻ സീനിയർ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ജ്ഞാനേശ്വരി യാദവിന് ഇരട്ട മെഡൽ നേട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:35. 14 സെക്കൻഡ്.

0: സ്വാഗതം പ്രിയ ശ്രോതാക്കളെ, ഒരിക്കൽ കൂടി എഫ് എം ഡയറിയുടെ തുടർ ഭാഗത്തിലേക്ക്.
1: സമകാലികം.
2: പെരുമ്പളം, വേമ്പനാട്ട് കായലിന്റെ ഹൃദയമിടി പറഞ്ഞു വളർന്ന തുരുത്ത്. പച്ചപ്പും പ്രകൃതി ഭംഗിയും കായൽക്കാറ്റും മത്സ്യസമ്പത്തും ഇവിടുത്തെ ഐശ്വര്യമായിരുന്നെങ്കിലും പുറലോകവുമായി ബന്ധപ്പെടാൻ ഇവർക്കു മുന്നിൽ കായൽ ഒരു വൻമതിൽ തന്നെയായിരുന്നു. വഞ്ചിയും കടത്തുകടവും മാത്രമായിരുന്നു വർഷങ്ങളോളം ഇവരുടെ ആശ്രയം. എന്നാൽ ഇന്ന് കഥയാകെ മാറിയിരിക്കുകയാണ്. അതെ, വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ വേമ്പനാട്ടുകായലിന് കുറുകെ പെരുമ്പളം ഗ്രാമത്തെ പുറലോകവുമായി ബന്ധിപ്പിക്കുന്ന പാലം ഇന്നൊരു യാഥാർത്ഥ്യമാണ്. സിമെന്റും കമ്പിയും കൊണ്ട് നിർമ്മിച്ച വെറുമൊരു പാലമല്ലിത്. ഒരു നാടിന്റെ ഒറ്റപ്പെടലിനറുതി വരുത്തിയ ജീവനാഡിയാണ്. പെരുമ്പളം ഗ്രാമവാസികളുടെ ആകാശത്തോളം ഉയർന്ന പ്രതീക്ഷകൾക്ക് ഇപ്പോൾ ഒരു പാലത്തിന്റെ കരുത്തുണ്ട്. വർഷങ്ങളോളം കായൽക്കാറ്റേറ്റ് ഒറ്റപ്പെട്ടു കഴിഞ്ഞവർക്ക് ഈ പാലം വെറുമൊരു യാത്രാമാർഗമല്ല, അത് അവരുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ്. പെരുമ്പളം പാലം നൽകുന്ന പ്രതീക്ഷകളെയും വികസന സാധ്യതകളെയും കുറിച്ചാകട്ടെ ഇന്നത്തെ സമകാലികം. പെരുമ്പളം പാലം യാഥാർത്ഥ്യമായപ്പോൾ ആലപ്പുഴ ജില്ലയിൽ ഉൾപ്പെട്ട വേമ്പനാട്ടുകായലിലെ ഈ ദ്വീപ് പഞ്ചായത്തിന്റെ വികാസ പരിണാമങ്ങൾ ഓർത്തെടുക്കുകയാണ് പെരുമ്പളത്തെ സാമൂഹ്യ പ്രവർത്തകനായ ശ്രീ കെ പി സന്തോഷ്.
3: ഈ ദ്വീപ് രൂപം കൊണ്ട ആദ്യകാലത്ത് യാത്രാക്ലേശം

0: ഇത്ര രൂക്ഷമായിരുന്നില്ല. കാരണം ചില സ്ഥലങ്ങളിൽ ഇത് മറുകരയുമായി വളരെ അടുത്താണ് കിടന്നത്. അതായത് പെരുമ്പളത്തിന്റെ കാളത്തോട് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, അത് അപ്പുറത്തെ മറുകരയുമായി ഉള്ള അകലം എന്ന് പറയുന്ന ഒരു കാളയെ കുളിപ്പിക്കുന്നതിനുള്ള ഉഴവ്, കാളകളെ കുളിപ്പിക്കുന്നതിനുള്ള ഒരു തോട് എന്ന അകലം മാത്രമാണ് ഉണ്ടായിരുന്നത്. അതേപോലെ പെരുമ്പളത്തിന്റെ വടക്കേറ്റത്ത് പട്ടേക്കാട് നിന്ന് ചാത്തമ്മയിലേക്കുള്ള അകലം എന്ന് പറഞ്ഞാൽ ഒരു മട ലോലയ്ക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി വീഴും എന്ന ഒരവസ്ഥയായിരുന്നു പണ്ട് എന്നാണ് പറയുന്നത്. വളരെ വളരെ പണ്ട്, അതായത് പഴയ ആളുകൾ പറയില്ലേ 99 വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞു, ആ വെള്ളപ്പൊക്കമാണ് ഈ രൂപത്തിലേക്ക് ദ്വീപിനെ ഇങ്ങനെ അകൽച്ച വരുത്തിയത്. അന്ന് ഈ ആ വെള്ളപ്പാച്ചില് ആ കാളയെ കുളിപ്പിക്കുന്ന തോടെന്ന് പറയുന്നതെല്ലാം അടിച്ചുപോയി ഇന്ന് കാണുന്ന വലിയ അകലമുള്ള കായലുകളായി രൂപപ്പെട്ടു. അതേപോലെ വടക്കേറ്റത്തെ ഭാഗവും വലിയ അകലം ആയി രൂപപ്പെട്ടു. അക്കാലത്ത് നമ്മുടെ ഫോർട്ട് കൊച്ചി ആ ഭാഗത്തുള്ള വൈപ്പിൻ ഭാഗത്തുള്ള ആ തുറമുഖം, അതുവഴി ആയിരുന്നില്ല കപ്പൽ ഗതാഗതം. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം ആ ഭാഗം വഴിയായിരുന്നു. ഇവിടെ ചെറിയൊരു അടച്ചാൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും ആ കുത്തിയൊലിച്ച പ്രളയത്തിൽ ഒലിച്ചു പോയിട്ടാണ് രൂപപ്പെട്ടത്. അതിനുശേഷമാണ് ഞങ്ങളുടെ ദ്വീപ് ഇത്രമാത്രം ഒറ്റപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയത്. പക്ഷെ ആ ഒറ്റപ്പെടൽ എന്ന് പറഞ്ഞാൽ അതിഭയാനകം ആയിരുന്നു. കാരണം വെച്ചാല് ചെറിയ വള്ളങ്ങളെ മാത്രം ആശ്രയിച്ച് മറുകര എത്തേണ്ടുന്ന സാഹചര്യം. പിന്നെ ആ ഒരു കാലത്തെന്ന് പറഞ്ഞാൽ ബഹുഭൂരിപക്ഷം ആളുകളും ഈ ദ്വീപിൽ തന്നെ തൊഴിലെടുത്ത് ഇവിടെ തന്നെ ഉപജീവനം നടത്തിയിരുന്ന ആളുകൾ. കാരണം വെച്ചാല് ഇവിടെ കയർത്തൊഴിലാളികള്, കർഷക തൊഴിലാളികള്, മത്സ്യത്തൊഴിലാളികള്, അതേപോലെ തന്നെ മറ്റ് കാർഷിക വൃത്തികളിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകൾ, നെല്ലും തേങ്ങയെല്ലാം ധാരാളം ഉണ്ടായിരുന്ന ഒരു പ്രദേശം എന്ന രീതിയിൽ ഇവിടെ തന്നെ തൊഴിലെടുത്ത് കഴിഞ്ഞിരുന്ന ആളുകളെ സംബന്ധിച്ചോളം വലിയ തോതിൽ അക്കരയ്ക്കരെ പോവുക എന്നൊരു ഇതുണ്ടായിരുന്നില്ല. ഈ ചരക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്നതോടൊപ്പം തന്നെ അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകുക, അതിനെല്ലാം അക്കാലത്തെ ഏറ്റവും നല്ല സംവിധാനങ്ങളായിട്ടുള്ള വലിയ ഒരുമാതിരിയുള്ള വള്ളങ്ങൾ ആണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ ആ സമയത്ത് തന്നെ എല്ലാവർക്കും ഏകദേശം ഈ മത്സ്യത്തൊഴിലാളികൾ എല്ലാവർക്കും അത്യാവശ്യം നല്ല ആരോഗ്യമുള്ള ആളുകളും നീന്തലും എല്ലാം അറിയാവുന്ന ആളുകളായി തന്നെ അപകട സാധ്യതകളൊക്കെ വള്ളം മറിഞ്ഞാൽ പോലും കുറവായിരുന്നു. മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇല്ലെന്നല്ല, എങ്കിലും കുറവായിരുന്നു. പക്ഷെ ആശുപത്രി കേസ് നമുക്ക് ഇന്നതുപോലെ മറ്റു ആശുപത്രികളെ ആശ്രയിക്കുന്ന സാഹചര്യങ്ങൾ അന്ന് കുറവായിരുന്നു. നാട്ടുവൈദ്യന്മാരാണ് ചികിത്സിക്കുന്നത്, അത് മരണപ്പെട്ടാൽ മരണപ്പെട്ടു അത്രയൊക്കെ തന്നെയുള്ളൂ. അതിനുശേഷം ആധുനിക കാലത്തിലേക്ക് കടന്നു കഴിഞ്ഞപ്പോഴേക്കാണ് നമുക്ക് മറുകരയെ കൂടുതലായിട്ട് ആശ്രയിക്കേണ്ടി വരുന്നത്. അങ്ങനെ ആശ്രയിക്കുന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ ഈ ചെറിയ വള്ളങ്ങളിലുള്ള യാത്രകൾ ഏറെ ദുഷ്കരമായിരുന്നു. പലപ്പോഴും നമുക്ക് സമയത്ത് ജോലിക്കെത്താൻ കഴിയാതിരിക്കുക, ഇന്റർവ്യൂവിന് പല സമയത്തും നമുക്ക് കൃത്യസമയത്ത് എത്താൻ കഴിയാതിരിക്കുക, പരീക്ഷാ സമയത്ത് നമുക്ക് കൃത്യമായിട്ട് എത്താൻ കഴിയാതിരിക്കുക, ആശുപത്രി രോഗിയുമായി നമുക്ക് കൃത്യസമയത്ത് എത്താൻ കഴിയാതിരിക്കുക, വള്ളത്തിൽ വെച്ച് തന്നെ മരണം സംഭവിക്കുക, വള്ളത്തിൽ വെച്ച് തന്നെ പ്രസവം സംഭവിക്കുക, അങ്ങനെ ഒട്ടേറെ കെടുതികൾ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ആളാണ്. ആ അതിനുശേഷമാണ് ബോട്ട് വന്നത്. ബോട്ട് വന്നെങ്കിൽ പോലും ആ ബോട്ട് എല്ലാം തന്നെ ഒരു 5:30 ശേഷം സ്റ്റാർട്ട് ചെയ്ത് അതേപോലെ അവസാനിക്കുന്നത് ഒരു 9:30 ഏകദേശം ബോട്ട് സർവീസ് നിൽക്കുന്നതോടുകൂടി തന്നെ പിന്നെ നമ്മൾ ബാക്കിയുള്ള സമയം മുഴുവൻ ഏകാന്ത തടവിലാണ്. ഈ ദ്വീപിൽ തന്നെ തടവിലാക്കപ്പെട്ട ആളുകളാണ്. ഒരു രാത്രി ഒരു 10 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുലർച്ചെ ഒരു 5 വരെയുള്ള സമയം ഈ ദ്വീപിലെ ജനങ്ങൾ മുഴുവൻ പൂർണ്ണമായും തടവിലാക്കപ്പെട്ട രൂപത്തിലായിരുന്നു. അവർക്ക് ചെറിയ കടത്തുവള്ളങ്ങൾ മാത്രമാണ് ആശ്രയം, അല്ലെങ്കിൽ അത്യാവശ്യം ഈ ബോട്ടാണെങ്കിലും അത്യാവശ്യം ഒന്ന് വിളിച്ച് അക്കരക്കരെ പോകാനായിട്ട് ആംബുലൻസ് സർവീസ് എന്ന രീതിയിലല്ലാതെ മറ്റു നമുക്ക് പ്രത്യേകിച്ച് മറ്റ് ഗതാഗത സൗകര്യങ്ങളൊന്നും അല്ല. എന്നാൽ പാലം വന്നതോടുകൂടി ഈ ദ്വീപിന്റെ മുഖച്ഛായ ആകെ മാറുകയാണ്. ഞങ്ങള് എക്കാലവും അലട്ടിക്കൊണ്ടിരിക്കുന്ന ജനനം മുതൽ ഒരു ഇവിടെ ജനിക്കുന്ന ഒരു കുഞ്ഞിന് അത് തിരിച്ചറിവാങ്ങുന്ന കാലം മുതൽ അത് എന്നെ ആശങ്കപ്പെടുത്തിയിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അക്കരക്കുള്ള യാത്രയാണ്. ഭയാനകമായിട്ടുള്ള ഒരു പേടിപ്പെടുത്തുന്ന യാത്രയാണ്. എപ്പോഴും നമുക്ക് സമയത്ത് എത്താൻ കഴിയാതിരിക്കുക, തിരിച്ച സമയത്ത് വീട്ടിലേക്ക് എത്താൻ കഴിയാതിരിക്കുക, വീട്ടിലുള്ള അമ്മമാരാണെങ്കിൽ മക്കൾ ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ എപ്പോൾ വരും, എങ്ങനെ വരും, കാറ്റും കോളും ഒക്കെ ഉള്ള സമയത്താണെങ്കിൽ എപ്പോൾ വരും, ബോട്ട് കിട്ടുമോ എന്നൊക്കെയുള്ള ആശങ്ക മൂലം ഏത് നേരവും ആശങ്കയോടുകൂടി മാത്രം വീട്ടിൽ കഴിഞ്ഞിരുന്ന സാഹചര്യം അതെല്ലാം മാറി എന്നതാണ്. ഞങ്ങളുടെ ഭയം എന്ന് പറയുന്ന ഒരു സംഗതി ഞങ്ങളെ പൂർണ്ണമായും വിട്ടകന്നു. ഇന്ന് ഞങ്ങൾ തികച്ചും സ്വതന്ത്രമാണ്. ഒരു കൂട്ടിലടച്ച കിളിയെ നിങ്ങൾ തുറന്നു വിട്ടു കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്. അതിന് എവിടെ വേണമെങ്കിലും പോകാം, എവിടെ പോയി വേണമെങ്കിലും തീറ്റ തേടാം, എവിടെ വേണമെങ്കിലും കൂട് കൂട്ടാം, അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്ന അതാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അത് മനസ്സിന് കിട്ടുന്ന ആ ഒരു സന്തോഷമാണ്. ഭയം പൂർണ്ണമായും മാറി എന്നുള്ളതാണ്.
1: ഇരുട്ടു നിറഞ്ഞ രാത്രികളിൽ ഒരത്യാവശ്യം വന്നാൽ കായലിനെ നോക്കി നെടുവീർപ്പിട്ട ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് കായലിന് മുകളിലൂടെ വെളിച്ചം വിതറി നിൽക്കുന്ന ഒരു പാലമുണ്ട്. ഗ്രാമത്തിലെ ഓരോ വീടിനും ഇപ്പോൾ നഗരത്തിന്റെ വേഗമുണ്ട്. എന്നാൽ ദ്വീപിന്റെ തനത് പൈതൃകത്തിനും പാരമ്പര്യത്തിനും ഒപ്പം പ്രകൃതിയുടെ പരിശുദ്ധിക്കും ചെറിയ തോതിലെങ്കിലും പരിക്കേൽപ്പിക്കാനും ഇതൊരു കാരണമായേക്കാം എന്നൊരാശങ്കയും നിലനിൽക്കുന്നു. ശ്രീ ദേവരാജ പണിക്കർ.
2: ആൾക്കാർക്ക് ഒരു സമയത്തിന്റെ ഒരു ബന്ധനത്തിലായിരുന്നു ആൾക്കാർ. കാരണം ബോട്ടിനെയോ ജങ്കാറിനെയോ ആശ്രയിച്ചാണ് എത്തിക്കൊണ്ടിരുന്നത്. ആ ബോട്ടിന്റെയും ജങ്കാറിന്റെയും സമയം അനുസരിച്ച് ട്യൂൺ ചെയ്യപ്പെട്ട രീതിയായിരുന്നു അവരേക്ക്. പിന്നെ ഒരു സുരക്ഷിതത്വ ബോധത്തിന്റെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത്യാഹിതം സംഭവിച്ചാൽ ഉടനെ ബെറ്റർ ട്രീറ്റ്മെന്റ് കിട്ടുന്ന സ്ഥലത്തേക്ക് എത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ഭീതി ഇവിടെ നിലനിന്നിരുന്നു. സാഹചര്യത്തിന് ഇപ്പൊ മാറ്റം വന്നിട്ടുണ്ട്. അതോടൊപ്പം അതിന്റെ ഒരു പ്രകൃതിയുടെ ഒരു പ്രൊട്ടക്ഷൻ ഈ ഗ്രാമത്തിന് കിട്ടിയിരുന്നു. ഒരു ഒട്ടും തന്നെ പൊളിയൂട്ടഡാകാത്ത വായുവും ജലവും പ്രകൃതി സമ്പത്തൊക്കെ ഉണ്ടായിരുന്നു. അതിനുള്ള ചെറിയൊരു മാറ്റം, ഒരു മലിനീകരണം കടന്നു വരുന്ന ഒരു വഴി കൂടെയാണിത്. അങ്ങനത്തെ രീതിയും ഇതിനകത്തുണ്ട്. ഈ ഒരു ഒറ്റപ്പെടലും അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ട്, അതിലൊന്നും പൂർണ്ണമായി മോചിപ്പിക്കപ്പെട്ടിട്ടില്ല. പൂർണ്ണമായ മോചനം വരണമെന്നുണ്ടെങ്കിൽ പൂത്തോട്ടയുമായിട്ടുള്ള ഒരു ലിങ്ക് കൂടെ പൂർത്തിയാകണം. പൂത്തോട്ട കാലങ്ങളിൽ ഇപ്പം നല്ലൊരു ശതമാനം ആൾക്കാർ ബോട്ടിനെയും ജങ്കാറിനെ ആശ്രയിച്ച് പോകുന്നുണ്ട് കിഴക്കൻ മേഖലയിലേക്ക്, പൂത്തോട്ടയിലേക്ക്, അതുവഴി എറണാകുളം കോട്ടയം പ്രദേശങ്ങളിലേക്ക് പോകുന്നവർ, അതുപോലെ പാണാവള്ളിയിലേക്ക് ബോട്ടിന് പോകുന്നവരുണ്ട് ദിവസം പറ്റുന്ന ആൾക്കാർ. അങ്ങനെ ആ ഒരു അവസ്ഥ മാറണമെന്നുണ്ടെങ്കിൽ ഒരു കണക്ടിവിറ്റി കൂടെ വരണം. അത് പൊങ്ങെ തരുമെന്നാണ് പൊതു എം എൽ എക്ക് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഈ ഒരു കാര്യം പ്രധാനമായിട്ട് ഞാൻ ചൂണ്ടിക്കാണിച്ചതാണ്, ജീവിതത്തിന് ഒരു സുരക്ഷിതത്വ ബോധം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു ഇതായിട്ട് വന്നത്. മറ്റേത് ഒരു അസമയത്ത് എന്തെങ്കിലും ഒരു അസുഖം വരികയോ ഒരു ആപത്ത് വരികയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രോഗിയെ അല്ലെങ്കിൽ ആ ആളെ സുരക്ഷിതമായ ഹോസ്പിറ്റലുകളിൽ എത്തിക്കാൻ ബുദ്ധിമുട്ട് വരും. മെച്ചപ്പെട്ട ചികിത്സ കിട്ടുന്ന സാധനങ്ങൾ ഇപ്പൊ അതിന് ബുദ്ധിമുട്ടില്ല. അരമണിക്കൂറുണ്ട്, നമുക്ക് എറണാകുളത്ത് എത്താവുന്ന സാഹചര്യം ഇപ്പൊ നിലവിലുണ്ട്. വയറ്റില് ഒരേക്കും അരമണിക്കൂറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സൗകര്യം ജീവിതത്തിന്റെ സുരക്ഷിത ബോധം ഉണ്ടാക്കി എന്നുള്ളതാണ്. അല്ല, സമയം ധാരാളം സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. മറ്റേ സമയത്തിന് ജംഗാറിന്റെയും ബോട്ടിന്റെയും സമയത്തിനനുസരിച്ച് ട്യൂൺ പറ്റിയപ്പെട്ട ജീവിതം ആ ഒരു ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഏത് സമയത്താണെങ്കിലും പോകാം എന്നൊരു അവസ്ഥ ഉണ്ട്, ആ ഒരു സുരക്ഷിതബോധം ഉണ്ട്. പിന്നീട് യാത്ര കഴിഞ്ഞ് വരുന്നവർ, വിദേശ എനിക്ക് നേരിലെ അനുഭവമാണ്, പുറത്ത് പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ജംഗാർ സമയത്ത് എത്താൻ പറ്റിയില്ലെങ്കിൽ വെളിയിൽ താമസിക്കേണ്ടി വരും. ആ ഒരു അവസ്ഥ ഇത് മാറിയിട്ടുണ്ട്. അതാണ് ബന്ധങ്ങളിൽ ഒരു ഉണർവ് വന്നിട്ടുണ്ട്. സാധാരണ വീടുകളിലൊക്കെ ബന്ധങ്ങള് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു ചെയ്യുമല്ലോ, ആ ഒരു അവസ്ഥ ഇവിടെ ബുദ്ധിമുട്ടായിരുന്നു ഈ ഒരു യാത്രാ വസ്തുണ്ട്. ഇപ്പൊ അതുണ്ടായിട്ടുണ്ട്. ബന്ധുജനങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട്, അങ്ങോട്ട് പോകുന്നുണ്ട്, ഗൃഹ സന്ദർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ രീതിയിലുള്ള ഒരു ഇന്ററാക്ഷൻ, ബന്ധം കൂട്ടിയുറപ്പിക്കാൻ അത്യാവശ്യമാണ്. അത് ഉണ്ടാകുന്നുണ്ട്, നല്ലൊരു ഗുണമുണ്ട്. പിന്നെ ഇതിന് വരുന്ന ഒരു പരിമ്പളത്തിന്റെ ഒരു അൺടാപ്പ്ഡ് ആയിട്ടുള്ള ഒരു പ്രകൃതി സൗന്ദര്യമാണ് ഇവിടെ നിലനിന്നിരുന്നത്. ധാരാളം ജൈവ വൈവിധ്യമൊക്കെ ഉണ്ട്. 10-72 കാവുകളുണ്ട്. വാട്ടർ ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു പ്രത്യേക ചുറ്റുപാടുണ്ടായിരുന്നു. അതിന് ഒരു അൺടാപ്പ്ഡ് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനുള്ള അവസരം കൊടുക്കുക ധാരാളം ആൾക്കാർക്ക് കിട്ടുന്നു. ഇപ്പൊ വരുന്നവർ തന്നെ ഇവളുടെ സംതൃപ്തരാണ് പലരും. പ്രത്യേകമായിട്ട് ഡയറക്ട് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ പോലും അവർ ചുറ്റിടുന്ന ആകാംക്ഷയോടെ ഇതൊക്കെ കാണുകയാണ്. ആ പ്രകൃതി ആ ഒരു ഒരു ഒരു ഒരു വയലുകളിലേക്ക് ഇറങ്ങുന്ന ഒരു ക്യാറ്റിൽ അത് ഓടി നടന്ന് കളിക്കുന്ന പോലെ ആൾക്കാർ ഓടി നടന്ന് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുക. അതിനെ സ്ട്രീം ലൈൻ ചെയ്യാനുള്ള ശ്രമമൊക്കെ പഞ്ചായത്തിൽ നിന്നൊക്കെ നടത്തുന്നുണ്ട്. ഗൈഡ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു അൺടാപ്ഡ് പ്രകൃതി സൗന്ദര്യം ഇപ്പം ലോകത്തിന് തുറന്നു കൊടുത്തിരിക്കുകയാണ്. ലോകത്തിന് പരിചയപ്പെടുത്താനായിട്ട് ഉള്ള അവസരം ഉണ്ടായിരിക്കുകയാണ്. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മെച്ചപ്പെട്ട മാർക്കറ്റ് ലഭിക്കുന്ന ഒരു സംവിധാനം ഇവിടെ വന്നിട്ടുണ്ട്. മറ്റേത് ഉൽപ്പന്നങ്ങൾ വിൽക്കല് ഒരു ബുദ്ധിമുട്ടായിരുന്നു, അതിന് ശരിയായ വില കിട്ടുകയില്ല. ആ രീതിയിൽ ഉണ്ട്. അത് തന്നെയല്ല, ഈ കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകതകളുണ്ട്. ഇവിടെയുള്ള വാളംപുളി അല്ലെങ്കിൽ ഇവിടെയുള്ള മത്സ്യസമ്പത്ത്, ഇവിടെയുള്ള പച്ചക്കറികൾക്കൊക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ ലോകത്തിന് മുന്നിൽ തുറക്കുകയാണ്. അതോടൊപ്പം അതിനകത്ത് പൊളിയൂരിലാകാനുള്ള സാധ്യത ഇതിനകത്തുണ്ട് എന്നുള്ള കാണുകയാണ്.
1: വേമ്പനാട്ട് കായലിന്റെയും പെരുമ്പളം ദ്വീപ് പഞ്ചായത്തിന്റെയും മനോഹാരിത വേണ്ടുവോളം ആസ്വദിക്കാനും നിർമ്മലമായ ഗ്രാമസംസ്കാരം തൊട്ടറിയാനും ഇവിടേക്കിന്ന് ധാരാളം സഞ്ചാരികൾ എത്തിച്ചേരുന്നു. പഞ്ചായത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനം വേഗത്തിലാക്കാനും ഈ ഒരു പാലം നിർണായകമായ പങ്കുവഹിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ശ്രീ അച്യുതൻ.
3: പാലം തുറന്നതോടുകൂടി നൂറ്റാണ്ടുകളായിട്ടുള്ള പെരുമ്പളം നിവാസികളുടെ യാത്രാ ദുരിതത്തിനാണ് അറുതി വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും പെരുമ്പളത്തെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പൊ തന്നെ ഒരു ദിവസം മണിക്കൂറുകളോളം ലാഭിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. മുന്നേ ബോട്ട് ജെട്ടികളിലൊക്കെ പോയിട്ട് ബോട്ട് കാത്തു നിൽക്കുകയും ജോലി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് യാത്ര പോയിട്ട് തിരികെ വരാനായിട്ട് ബോട്ട് ജെട്ടികളിൽ വന്ന് ബോട്ട് കിട്ടാതെ രാത്രിക്ക് വരാന്തകളിലും അല്ലെങ്കിൽ എവിടെയെങ്കിലുമുള്ള ബന്ധു വീടുകളിലൊക്കെ പോയി അന്തി ഉറങ്ങേണ്ട സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതെല്ലാം മാറി പതിറ്റാണ്ടുകളോളമുള്ള കാത്തിരിപ്പിന് ഒരു വിരാമമായിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ 10,000 ജനങ്ങൾക്ക് വേണ്ടി ഈ ദ്വീപിലേക്ക് ഒരു പാലം കിട്ടിയത് വളരെയധികം സന്തോഷകരമാണ്. വളരെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് പെരുമ്പളത്തെ ജനങ്ങളെ സംബന്ധിച്ചുണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും പെരുമ്പളം ദ്വീപ് പഞ്ചായത്തിന് ഒട്ടേറെ വികസന പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതെല്ലാം പ്രാവർത്തികമാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പൊ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവാദിത്ത ടൂറിസം മിഷന്റെ ടൂറിസം ഹബിലേക്ക് പെരുമ്പളം ദ്വീപിനെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് 2 വർഷം മുമ്പ് അതിന്റെ പ്രഖ്യാപനം

സ്ഥാപനമുണ്ടായി. അതുമായി ബന്ധപ്പെട്ട പരിപാടികൾ, പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി കാലത്ത് തന്നെ നടത്തിയിട്ടുള്ളതാണ്. പ്രത്യേക ഗ്രാമസഭ വിളിച്ചുകൂട്ടുകയും ബഹുജനങ്ങളുടെ ആകെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ രൂപീകരിക്കുകയും അത് ഉത്തരവാദിത്ത ടൂറിസം കമ്മീഷനെ പ്രൊജക്റ്റായിട്ട് അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വനിതകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വനിതകളുടെ രാത്രികാല സഞ്ചാരം ദ്വീപിന്റെ വിവിധ ഭാഗങ്ങളിലേക്കൊക്കെ നടത്തി പൂർത്തീകരിച്ച് വിജയിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ പാലം വന്നതോടുകൂടി ഒട്ടനവധി വികസന പദ്ധതികൾ നമുക്ക് നടപ്പാക്കാൻ കഴിയും തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. മുന്നേ തന്നെ ചെറിയ ചെറിയ ചെറിയ ചെറുകിട സംരംഭങ്ങൾക്ക് പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇതിൻ്റെ മെറ്റീരിയൽസ് എല്ലാം കൊണ്ടുവരുന്നതിനുള്ള, ഒരു സ്ഥാപനം തുടങ്ങുന്നതിനായിട്ടുള്ള ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവരുന്നതിനുള്ള യാത്രാ ക്ലേശം തന്നെയാണ് നിലനിന്നിരുന്നത്. ഇപ്പോൾ അതെല്ലാം മാറിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് റോഡുകൾ, വേണ്ടത്ര റോഡുകളില്ല.

0: അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് റോഡുകൾ, വേണ്ടത്ര റോഡുകളില്ല, റോഡ് വികസിച്ചിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ട്. റോഡ് വികസിക്കേണ്ടതുണ്ട്, എന്നാൽ റോഡ് വന്നതോടുകൂടി ഒട്ടനവധി സംരംഭങ്ങൾ വരുമ്പോഴത്തേക്ക് വരികയും അത് ദ്വീപിന്റെ ഒരു വരുമാന മാർഗമായിട്ട് മാറുകയും ചെയ്യുന്നു തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഉത്തരവാദിത്വ ടൂറിസം ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിക്കാനായിട്ട് വിനോദസഞ്ചാരികളെ കൂടുതൽ ആകർഷിക്കാനായിട്ട് പറ്റുന്ന ഒട്ടനവധി കാര്യങ്ങൾ പെരുമ്പളം ദ്വീപിലുണ്ട്. ഇവിടെ ഞങ്ങളുടെ ദ്വീപിൽ ധാരാളം കാവുകളുണ്ട്. ഈ കാവുകളിലൊക്കെ ഇപ്പോൾ നമ്മുടെ അന്യം നിന്ന് പോകുന്ന ചില കലാപരിപാടികളൊക്കെ ഉണ്ടല്ലോ, സർപ്പം തുള്ളല്, ഗന്ധർവം തുള്ളല്, ഇതൊക്കെ പെരുമ്പളം ദ്വീപിൽ കൃത്യമായിട്ട് സീസണിൽ കൃത്യമായിട്ട് നടന്നു പോകുന്ന ഒന്നാണ്. നൂറുകണക്കിന് കാവുകളാണ് വീടുകളോട് അനുബന്ധിച്ചും പൊതുവിടങ്ങളിലുമൊക്കെ ആയിട്ട് പൊതുവായിട്ടുള്ള സമൂഹം നടത്തുന്നതായിട്ടുള്ള ഒത്തിരി കാവുകളുണ്ട്. അതുപോലെ ക്ഷേത്രങ്ങൾ ധാരാളമുണ്ട്. ഡിസംബർ മാസം ആദ്യം ഉത്സവം തുടങ്ങി ഏപ്രിൽ മാസം അവസാനിക്കുന്ന തരത്തിൽ 10-60 ക്ഷേത്രങ്ങളുണ്ട്. ഉത്സവം ഭംഗിയായി നടക്കുന്ന 10-20 ക്ഷേത്രങ്ങളുമുണ്ട്. അപ്പൊ ഈ കാവുകളെ ബന്ധപ്പെടുത്തി ഈ ടൂറിസ്റ്റുകളെ ആകർഷിക്കുവാനായിട്ടുള്ള പദ്ധതികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇട റോഡുകൾ അതിനാവശ്യമായിട്ട് വരും, ഒരു ബന്ധിപ്പിച്ചുകൊണ്ട്, ഓരോ ഇടങ്ങളും ബന്ധിപ്പിച്ചുകൊണ്ട് കാണിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇവിടെ നല്ല രീതിയിൽ സർപ്പം തുള്ളലും ഗന്ധർവൻ തുള്ളലും ഒക്കെ നടന്നു വരുന്നുണ്ട്. ഈ കലകളൊക്കെ അന്യം നിന്ന് പോകുന്നതായതുകൊണ്ട് പെരുമ്പളത്ത് ഇത് നല്ല രീതിയിൽ നടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് കാണാം. കേരളത്തിലെ തന്നെ മിക്കവാറും ജനങ്ങൾ ഈ കലാപരിപാടികളൊന്നും കണ്ടിട്ടുണ്ടാകില്ല. സ്വദേശികളെയും വിദേശികളെയും ഒക്കെ ആകർഷിക്കുന്ന തരത്തിലുള്ള പരിപാടികൾ നടത്തുന്നതിനാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും വലിയ രീതിയിൽ വർദ്ധിക്കുകയോ തന്നെ വികസിക്കുകയോ തന്നെ ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം.
1: വിയർപ്പും കണ്ണീരും കലർന്ന കാത്തിരിപ്പിനൊടുവിൽ ലഭിച്ച കൈനീട്ടം. വേമ്പനാട്ട് കായലിന്റെ മാറിലൂടെയുള്ള യാത്ര ഇന്ന് ഭയത്തിൻ്റെതല്ല, ആത്മവിശ്വാസത്തിൻ്റെതാണ്. പെരുമ്പളം പാലം യാഥാർത്ഥ്യമായപ്പോൾ. നിർവഹണം റിയാസ് കളപ്പുരയിൽ. സഹകരണം ടി സുരേഷ്. അവതരണം ആകാശവാണി കൊച്ചി FM 102.3. സമകാലികം.
2: വെഡിങ് ഫിക്സ് ചെയ്തോലെ, എങ്കി ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
3: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
4: സമയം 7 കഴിഞ്ഞ 50:33. FM ഡയറി തുടരുന്നു നോവൽ പാരായണത്തിലൂടെ.
5: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ.
6: ഭാവിയെ സംബന്ധിച്ച ഒരാശയം പതുക്കെ പതുക്കെ രാമറിന്റെ മനസ്സിലേക്ക് കടന്നു വരികയായിരുന്നു. തന്റെ മുഖത്തോട് ഉരുമി നിൽക്കുന്ന കുതിരകളുടെ മുഖം തെല്ലൊന്നു മാറ്റി അവൻ അവയ്ക്കിടയിൽ നിന്നും പുറത്തു വന്നു. എന്നിട്ട് കുതിരകളെ വളരെ കൃതജ്ഞതയോടെ നോക്കി. ഈ ആശയം തന്റെ മനസ്സിലേക്ക് ഇട്ടു തന്നത് കുതിരകൾ തന്നെയാണെന്ന് അവൻ വിശ്വസിച്ചു. ഇന്നുള്ള അവസ്ഥയിൽ നിന്നും തനിക്ക് രക്ഷപ്പെടാനും അമ്മ കിടക്കുന്ന സ്ഥലം വീണ്ടെടുക്കാനും അതുമാത്രമേ മാർഗമുള്ളൂവെന്ന് അവൻ ഏതാണ്ട് മനസ്സിലായി. കുതിരപ്പന്തിയിൽ നിന്ന് പുറത്തു വന്നപ്പോഴും അവൻ സ്വയം ചോദിച്ചു, ഈ ആശയം നടപ്പാവില്ലേ? നടപ്പാവും, തീർച്ചയായും നടപ്പാവും, അവൻ തീർത്തു പറഞ്ഞു. ചൊവ്വ വയൽ ഇപ്പോൾ തിരക്കൊഴിഞ്ഞ് ബഹളമടങ്ങിയ ഒരു വലിയ മൈതാനം പോലെയായി തീർന്നിരിക്കുന്നു. ഒരാഴ്ച മുമ്പ് അനേകായിരം പുരുഷാരങ്ങളും കാളകളും സംഗമിച്ചതിന്റെ അടയാളമായി മുളന്തണ്ടുകളും കീറത്തുണികളും കടലാസു കഷ്ണങ്ങളും ചാരക്കൂട്ടങ്ങളും മാത്രം. ചാണകത്തിന് ആവശ്യക്കാരെ കണ്ടെത്തിയതും ചേക്കുവാണ്. വെറ്റില കൃഷിക്കാർക്ക് ചാണകം സ്ഥലത്തെത്തിച്ചു കൊടുക്കണം. രണ്ടുപേരും അത് ചെയ്യാമെന്നേറ്റു. കൊട്ടകളിൽ ചാണകം തലയിലേറ്റി വിവിധയിടങ്ങളിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. 50 രൂപയാണ് ഇതിനുള്ള വരുമാനമായി ലഭിച്ചത്. 10-4 നോട്ടും 2-5 നോട്ടും 25 രൂപ വീതം അവർ തുല്യമായി വീതിച്ചു. അത്രയും രൂപ അവർ ആദ്യമായി കാണുകയായിരുന്നു. അതിൽ മറ്റാർക്കും അവകാശമില്ലെന്ന സത്യം അവരെ കൂടുതൽ സന്തോഷിപ്പിക്കുകയും ചെയ്തു. നോട്ടുകൾ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ചേക്കു ചോദിച്ചു, ഞാൻ കോഴിക്കോട്ടേക്ക് വണ്ടി കയറുക. എന്തിന്? ആടെ പോയാ എന്തെങ്കിലും തൊഴിൽ കിട്ടും. സ്കൂളിൽ പോണ്ടേ? ഇപ്പം അടുപ്പൊക്കെ മതിയെന്ന ഉമ്മേന്റെ അഭിപ്രായം. എന്താ, ഇനി വരുന്നോ കോഴിക്കോട്ടേക്ക്? രാമറിനെ പെട്ടെന്ന് ഉത്തരം പറയാൻ കഴിഞ്ഞു. ഇല്ല, അച്ഛൻ അമ്മയുടെ സ്ഥലം എന്നിവയൊക്കെയായിരുന്നു അവന്റെ മനസ്സിൽ. താൻ നാടുവിട്ടാൽ ചിലപ്പോൾ ആഗ്രഹങ്ങളൊന്നും നടപ്പാക്കാൻ കഴിഞ്ഞില്ലെന്ന് വരും. ചേക്കു പോകുന്നതിൽ വലിയ വിഷമവും ഉണ്ടായിരുന്നു. ഒരു നല്ല ചങ്ങാതിയാണ് നഷ്ടപ്പെടുന്നത്. ആടെ ചെന്നാൽ പണി കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? രാമർ തിരക്കി. എന്താ സംശയവും, ആടെ എന്തെല്ലാം കച്ചവടങ്ങളുണ്ട്. വലിയ വലിയ ഹോട്ടൽ.

0: കൊല്ലികൾ തേങ്ങാക്കച്ചോടോ? നമ്മുടെ കൊവ്വപ്പുറത്ത് കണ്ണന്റെ തേങ്ങയൊക്കെ കോയിക്കോട്ട് അങ്ങാടിയിലല്ലേ കൊണ്ടുപോകുന്നത്? കൊവ്വപ്പുറത്ത് കണ്ണന്റെ പേര് കേട്ടപ്പോൾ രാമർക്ക് കൗതുകമേറി. അവൻ ചോദിച്ചു, നിനക്ക് കണ്ണച്ചൻ അറിയോ?
1: അറിയോന്ന് ചോദിച്ചാൽ നല്ല മനുഷ്യനാന്ന് മാത്രം അറിയാം.
0: വലിയ പണക്കാരനാ, എന്നാലും എല്ലാരെയും സഹായിക്കും.
1: പക്ഷേ ഓറെ വലിയ കഷ്ട.
0: എന്താത്? 3 മക്കളുള്ളതിൽ 3 2 പ്രാന്ത. ഇളയ പെൺകുട്ടിക്ക് പ്രാന്തില്ല.
1: അത് വലിയ കഷ്ടം തന്നെ, രാമർ പ്രതിവചിച്ചു.
0: അമ്പലത്തിലെ കുറേ സ്ഥലം ഓറ് വാങ്ങിയിനി, അതിന്റെ ശാപന്നാ നാട്ടുകാർ പറയുന്നത്.
1: ചേക്കു നാളത്തെ വണ്ടിക്ക് കോഴിക്കോട്ടേക്ക് പോകും,
0: അറിയാത്ത ഒരിടത്തേക്ക്. ഇപ്പോൾ ചേക്കുവിന് മുട്ടത്തലയായിരുന്നില്ല, തലയിൽ മുടി വളർന്നിരിക്കുന്നു. ചേക്കു പോകുന്നത് രാമർ നോക്കി നിന്നു. രാമറിന് വല്ലാത്ത വിഷമം അനുഭവപ്പെട്ടു. അവനത് കുതിരകളോട് പറഞ്ഞു. കുതിരകൾ എല്ലാം കേട്ട് തലകുലുക്കിക്കൊണ്ടിരുന്നു. തനിച്ചായപ്പോൾ പണം എന്തു ചെയ്യണമെന്നതിനെക്കുറിച്ച് രാമർ ചിന്തിച്ചു. അച്ഛന്റെ കയ്യിൽ കൊടുക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്. എന്നാൽ അച്ഛന്റെ കയ്യിൽ പണം നിൽക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് കൊടുത്തിട്ട് കാര്യമില്ലെന്നും തീരുമാനിച്ചു. 10 നോട്ടുകൾ രാമർ കൗതുകപൂർവ്വം പരിശോധിച്ചുകൊണ്ടിരുന്നു. അതിന്റെ നിറം, അതിലെ അക്ഷരങ്ങൾ, അക്കങ്ങൾ എല്ലാം പുതുമയുള്ള കാഴ്ചകളായിരുന്നു. ഇത് കൊടുത്താൽ എന്തെല്ലാം കിട്ടും? സ്ഥലം വാങ്ങണമെങ്കിൽ ഇതുപോലത്തെ എത്രയെണ്ണം വേണം? അങ്ങനെ ആലോചിച്ചിരിക്കുന്നതിനിടയിലാണ് അയ്യാപ്പട്ടരുടെ ബാങ്കിലെ സൈറൺ മുഴങ്ങുന്ന ഒച്ച കേട്ടത്. അതിന് ഒരു പുതുമയുമില്ലായിരുന്നു. എന്നാൽ അന്നത്തെ ശബ്ദത്തിന് വല്ലാത്ത ആകർഷണീയത തോന്നി. അതിന്റെ മുഴക്കം ചെറുതായി ചെറുതായി വന്നുകൊണ്ടിരുന്നു. അതിനിടയിൽ ഒരാശയം രാമറിന്റെ മനസ്സിൽ കടന്നുകൂടിയിരുന്നു. ഈ പണം ബാങ്കിലിടണം. അതെങ്ങനെ വേണമെന്നതിനെക്കുറിച്ച് രാമറിന് അറിയില്ല. ബാങ്കിൽ എന്താണ് നടക്കുന്നത് എന്നുപോലും അറിയില്ലായിരുന്നു. കുഞ്ഞിക്കേളുവുമായി സംസാരിച്ചതിനു ശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്നും തീരുമാനിച്ചു. ആഗ്രഹം അറിയിച്ചപ്പോൾ കുഞ്ഞിക്കേളു ചിരിക്കുകയായിരുന്നു.
1: നീയാള് കൊള്ളാലോ, ബാങ്കിന്റെ തൊട്ട് താഴെ ഇത്രയും കാലം പണിയെടുത്തിട്ടും ബാങ്കിൽ എനിക്ക് ഒറ്റ കാശില്ല. അതിന്റെ ഉള്ളിൽ എന്താ നടക്കുന്നതെന്നും അറിയൂല.
0: രാമറിന്റെ തോളിൽ തട്ടി കുഞ്ഞിക്കേളു അഭിനന്ദിച്ചു. ഇമ്മക്ക് നാളെ തന്നെ ബാങ്കിൽ പോവാ.
2: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
3: ഈ നോവലിലെ തുടർഭാഗം നാളെ രാവിലെ ഇതേ സമയത്ത് കേൾക്കാം. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സെന്റർ ഫോർ ഇൻഫർമേഷൻ റിസോഴ്സ് മാനേജ്മെന്റിൽ LG സോഫ്റ്റ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് പദ്ധതിയിൽ കരാറടിസ്ഥാനത്തിൽ ഇൻഡസ്ട്രി സ്പോൺസേർഡ് റിസർച്ചർ ഒഴിവിലേക്ക് വോക്കിൻ ഇന്റർവ്യൂ നടത്തുന്നു. നെറ്റ് ഗേറ്റോടുകൂടി കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ MTech ME ആണ് യോഗ്യത. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡാറ്റ cirm@kusar.ac.in എന്ന വിലാസത്തിലേക്ക് ഇന്നു തന്നെ അയയ്ക്കുക. cirm@kusar.ac.in. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികളുടെ ഇന്റർവ്യൂ തീയതി പിന്നീട് അറിയിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. തകഴി ഗ്രാമപഞ്ചായത്തിൽ നിന്നും വിവിധ ക്ഷേമ പെൻഷനുകൾ കൈപ്പറ്റുന്നവരിൽ വരുമാന സർട്ടിഫിക്കറ്റ്, പുനർവിവാഹിതയല്ലെന്ന സാക്ഷ്യപത്രം എന്നിവ സമർപ്പിക്കാത്തവരുടെ ലിസ്റ്റ് പഞ്ചായത്ത് ഓഫീസ് നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സാക്ഷ്യപത്രം ഇതുവരെ സമർപ്പിക്കാത്ത ഗുണഭോക്താക്കൾ ആധാർ നമ്പറും സർട്ടിഫിക്കറ്റുകളും ഇന്നു തന്നെ ഓൺലൈനായോ പഞ്ചായത്ത് ഓഫീസിൽ നേരിട്ടോ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0477-2-27-42-53, 0477-2-27-42-53. പ്രഭാത പ്രക്ഷേപണത്തിൽ 102.3 കൊച്ചി FM ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി.
4: എന്ത് പഠിക്കണം, എന്താകണം?
5: കരിയർ ഗൈഡൻസ്.
4: ഡോക്ടർ PR വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
6: ഹലോ, പേര് ശിവാനി സാബു, കടനാട് കോട്ടയം. ഞാൻ ഇപ്പൊ പ്ലസ് ടുവിലാണ് പഠിക്കുന്നത്, സയൻസ് ആണ് പഠിക്കുന്നത്. അപ്പം

0: എനിക്ക് മെഡിക്കൽ ഫീൽഡും താല്പര്യമില്ല, എഞ്ചിനീയറിംഗിനും താല്പര്യമില്ല, ACCAക്ക് പോയാൽ കൊള്ളാമെന്നുണ്ട്.
1: സൂപ്പർ ആണ് ACCA, പോയി പഠിക്കി.
0: ബികോം വിത്ത് ACCA ചെയ്യണോ അതോ ACCA സെപ്പറേറ്റ്? ഇങ്ങനെ
1: നമ്മള് സയൻസ് അല്ലേ പഠിച്ചത്?
0: അതെയായിരുന്നു.
1: അപ്പൊ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ബികോമിലോട്ട് മാറുന്നൊരു ചില വിഷമം വരും. നമ്മൾ സയൻസ് പഠിച്ച രീതിയല്ല കോമേഴ്സ്, വേറെ രീതിയിലാണ് പഠിക്കലൊക്കെ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ സയൻസ് ബാക്ക്ഗ്രൗണ്ടുകാർ ACCA പഠിച്ചാൽ മിടുക്കന്മാരാകും. അനാലിറ്റിക്കൽ മൈൻഡാണ് സയൻസുകാർക്കുള്ളത്, മനസ്സിലാണ്ടോ? ഹ്യൂമാനിറ്റീസും കോമേഴ്സും പ്ലസ് ടു പഠിച്ച് ACCA പോണേക്കാട്ട് നല്ല സയൻസ് പഠിച്ചതാണ്. പക്ഷെ ഒരു ചെറിയ ബുദ്ധിമുട്ട് വരുന്നത്, അവർ ആ പ്ലസ് വൺ പ്ലസ് ടു അക്കൗണ്ടൻസിയും കോമേഴ്സും അങ്ങനെ മാർക്കറ്റിംഗ് ഒക്കെ പഠിച്ചു കാണും, കുറച്ച് സബ്ജക്ട് പഠിച്ചു കാണും. നമുക്ക് പുതിയതായിട്ട് തോന്നും മോളത് ആഞ്ഞു പഠിച്ചാൽ മതി, ശാസ്ത്രം പഠിക്കുന്നവർക്ക് എല്ലാം പഠിക്കാം. ഇനി ബികോം വിത്ത് ACCA വേണോന്നാണ് ചോദ്യം. സിലബസ് നോക്കുക, പഠിക്കാൻ പറ്റിയാൽ ഏറ്റവും നല്ല കോമ്പിനേഷൻ ബികോം വിത്ത് ACCA ആണ്.
0: 13 പേപ്പറിൽ 9 പേപ്പർ എക്സംഷൻ ബികോം വിത്ത് ACCA ചെയ്താൽ അങ്ങനെ ഉണ്ടല്ലോ.
1: അതെ, നല്ലതല്ലേ?
0: ഒരു
1: പ്രശ്നമില്ല. ആ സയൻസ് നമ്മൾ പ്ലസ് ടു സയൻസ് പഠിച്ചൊന്നും പ്രശ്നമല്ല. നമ്മൾ ഡിഗ്രി ബികോം അല്ലേ പഠിക്കണത്? നമ്മൾ ജോലിക്ക് പോകുമ്പോൾ ഡിഗ്രി ആണ് നോക്കുക. സയൻസ് പഠിച്ചോ പ്ലസ് ടു ഒന്നും പഠിച്ച സ്കൂളിൽ പഠിക്കണല്ലേ, ആർക്ക് വേണമെങ്കിൽ സ്കൂളിൽ പഠിച്ചേക്കാം. അപ്പൊ നിങ്ങൾ ഡിഗ്രി പഠിക്കണം. ബികോം വിത്ത് ACCA ടഫാകും. സയൻസ് എന്ന് വരികയല്ലേ, ടഫ് എന്ന് വെച്ചാൽ ഹാർഡ് വർക്ക് ചെയ്യണം. കുറച്ച് ACCA പഠിക്കുമ്പോൾ കുറെ പേപ്പറും ക്യാൻസൽ ആവുമല്ലോ, വേവ് ചെയ്യല്ലോ. 9 പേപ്പർ കുറയില്ല. അപ്പൊ അത് കാരണം ആഞ്ഞ് പഠിച്ചോ, നല്ല ജോലി കിട്ടും, സൂപ്പർ മെത്തേഡ് ആട്ടോ, ഒന്നും ആലോചിക്കണ്ട. ശാസ്ത്രം മാതിരിയല്ല ബികോം വിത്ത് ACCA എന്ന് പറഞ്ഞാൽ, നമ്മൾ വീട്ടിലിരുന്ന് കുത്തിയിരുന്ന് പഠിച്ചാൽ മനസ്സിലാവുന്ന സബ്ജക്ട്. സയൻസ് അങ്ങനെയല്ല, ലാബും കുറെ കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഫിസിക്സ് ഒക്കെ ടഫ് അല്ലേ, പ്ലസ് ടു ഇന്റെ ഫിസിക്സ് അല്ലേ,
0: നമ്മൾ
1: വായിച്ചാൽ വല്ല മനസ്സിലാവുമോ? ബികോം ACCAയുടെ സബ്ജക്ട് വെറുതെ വായിച്ചാൽ മനസ്സിലാവും. അപ്പൊ ഏതെങ്കിലും സാധാരണ വീട്ടിനടുത്തുള്ള കോളേജിൽ പഠിക്കുക, ഓൺലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുക, ഫുൾ ടൈം വർക്ക് ചെയ്യാൻ. ഓൾ ദി ബെസ്റ്റ്.
0: താങ്ക് യു സർ.

0: സമയം 8:04.
1: ആകാശവാണി FM വാർത്തകൾ.
0: ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ അധ്യക്ഷനാകും. ഗവേഷണം, വികസനം, നവീകരണം എന്നീ രംഗങ്ങളിൽ സ്വകാര്യമേഖലയുടെ പങ്കാളിത്തം കേന്ദ്ര ഗവൺമെന്റ് സജീവമായി പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. ന്യൂഡൽഹിയിൽ റിസർച്ച് ഡെവലപ്മെന്റ് ഇന്നൊവേഷൻ RDA പദ്ധതി പ്രകാരം 5 കരാറുകളിൽ ഒപ്പുവയ്ക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മെഡിക്കൽ പ്രവേശനത്തിന് നീറ്റ് പരീക്ഷ ഒഴിവാക്കണമെന്നും 12ാം ക്ലാസ്സിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം നടത്താൻ സംസ്ഥാനങ്ങളെ അനുവദിക്കണമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്. ദേശീയതലത്തിൽ പരീക്ഷാ സംവിധാനത്തിലെ പോരായ്മകളാണ് ചോദ്യപേപ്പർ ചോർച്ചയിലൂടെ വ്യക്തമായതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. ഇത് സംബന്ധിച്ച എല്ലാ ചർച്ചകളും പൂർത്തിയായതായി AICC മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചു. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ഉച്ചയ്ക്ക് KPCC ആസ്ഥാനത്ത് ചേരുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, സംസ്ഥാനത്തിന് ചുമതല വഹിക്കുന്ന ദീപാദാസ് മുൻഷി അടക്കം 2 കേന്ദ്ര നിരീക്ഷകർ യോഗത്തിൽ പങ്കെടുത്തേക്കും. കരിപ്പൂരിൽ ഹജ്ജ് ക്യാമ്പിന് തുടക്കം. ഇന്നു മുതൽ ഈ മാസം 17 വരെയാണ് കരിപ്പൂരിൽ നിന്ന് ഹജ്ജ് വിമാനങ്ങളുടെ സർവീസ്. 2024-25 വർഷത്തെ കണ്ണൂർ സർവകലാശാല നാഷണൽ സർവീസ് സ്കീം അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച പ്രോഗ്രാം ഓഫീസർമാരായി 5 പേരെയും മികച്ച വളണ്ടിയർമാരായി 10 പേരെയും തെരഞ്ഞെടുത്തു. തപസ്യ കലാസാഹിത്യവേദിയുടെ 50ാം വാർഷികോത്സവത്തിന് മുന്നോടിയായി ആദ്യകാല പ്രവർത്തക സംഗമം ചാലപ്പുറത്തെ കേസരി ഭവനിൽ ഇന്ന് നടക്കും. പ്രമുഖ ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി സംഗമം ഉദ്ഘാടനം ചെയ്യും.
1: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: മൈക്രോപ്ലാസ്റ്റിക്സ്, 5 മില്ലിമീറ്ററിൽ താഴെയുള്ള പ്ലാസ്റ്റിക് തരികളെയാണ് ശാസ്ത്രലോകം മൈക്രോപ്ലാസ്റ്റിക് എന്ന് വിളിക്കുന്നത്. ലോകത്ത് ഓരോ വർഷവും ഉൽപ്പാദിപ്പിക്കുന്നത് 45 കോടി ടൺ പ്ലാസ്റ്റിക് ആണ്. ഇതിൽ ഭൂരിഭാഗവും മാലിന്യ കൂമ്പാരത്തിലെത്തും. കാലക്രമേണ അൾട്രാവയലറ്റ് വികിരണങ്ങൾ വഴിയും കടൽ തിരമാലകൾ വഴിയും ജൈവിക പ്രവർത്തനങ്ങൾ വഴിയും പൊട്ടിയും പൊടിഞ്ഞും ചെറു കഷ്ണങ്ങളായി മാറുന്നു. ഇവ വലിയ പ്ലാസ്റ്റിക്കിനേക്കാളും അപകടകാരിയാണ്. കാരണം ഇവയ്ക്ക് ഭക്ഷണത്തിലൂടെയും ശ്വസനം വഴിയും

0: ത്വക്കിൽ കൂടെയും മനുഷ്യ ശരീരത്തിലെത്താൻ സൗകര്യങ്ങളുണ്ട്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ IUCN കണക്ക് പ്രകാരം 15 ലക്ഷം ടൺ പ്ലാസ്റ്റിക് മാലിന്യം ഓരോ വർഷവും നാം കടലിലേക്ക് ഒഴുക്കിക്കളയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ സമുദ്രജലത്തിൽ മൈക്രോ പ്ലാസ്റ്റിക്സിന്റെ അളവ് 5 ഇരട്ടിയായി വർദ്ധിച്ചതായാണ് പഠന വിവരങ്ങൾ. ഇവയ്ക്ക് ഭാരവും വലുപ്പവും കുറവായതിനാൽ വായുവിലൂടെയും വെള്ളത്തിലൂടെയും എളുപ്പത്തിൽ സഞ്ചരിക്കാനാവും. സമുദ്രോൽപ്പന്ന ഉപഭോഗത്തിലൂടെയും കുടിവെള്ളത്തിലൂടെയും മനുഷ്യർ മൈക്രോ പ്ലാസ്റ്റിക്സിന് വിധേയരാകുന്നു. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ചില സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളിലും ദോഷകരമായ മൈക്രോ പ്ലാസ്റ്റിക്സ് കണ്ടെത്തിയതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ആന്റി മൈക്രോബയൽ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നതിൽ മൈക്രോ പ്ലാസ്റ്റിക്കുകൾക്ക് ഒരു പ്രധാന പങ്കുണ്ടെന്ന് സമീപകാല പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജീവൻ നിലനിർത്തുന്ന അടിസ്ഥാന അവയവങ്ങളിൽ പോലും പ്ലാസ്റ്റിക്സിന്റെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നത് ഗുരുതര സാഹചര്യമെന്ന് വിലയിരുത്തപ്പെടുന്നു. സയൻസ് ഓഫ് ദി ടോട്ടൽ എൻവയറൺമെന്റ് ജേർണലിലാണ് ഈ പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പ്ലാസ്റ്റിക് മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട് ഒരു ജീവിതം ഇന്നത്തെ സാഹചര്യത്തിൽ സാധ്യമല്ല. പ്ലാസ്റ്റിക് കട്ടിംഗ് ബോർഡുകൾ ഒഴിവാക്കുക, കേടുവന്നതും പോറൽ വീണതുമായ നോൺ സ്റ്റിക് പാത്രങ്ങൾ ഉപേക്ഷിക്കുക, ചൂടുള്ള പാനീയങ്ങളും ഭക്ഷ്യവസ്തുക്കളും പ്ലാസ്റ്റിക് കുപ്പികളിലും പാത്രങ്ങളിലും എടുക്കാതിരിക്കുക, ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള പ്ലാസ്റ്റിക് കുപ്പികളും പാത്രങ്ങളും വീണ്ടും ഉപയോഗിക്കാതിരിക്കുക, പ്ലാസ്റ്റിക് വസ്തുക്കൾ മണ്ണിൽ ഉപേക്ഷിക്കുകയോ കത്തിക്കുകയോ ചെയ്യാതെ റീസൈക്ലിങ്ങിന് നൽകുക എന്നതൊക്കെയാണ് നമുക്ക് ചെയ്യാവുന്ന പ്രായോഗിക പ്രതിവിധികൾ.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ കൊച്ചുബേബി മാഞ്ഞൂരാൻ. ശാസ്ത്രദീപ്തി.
2: FM ഡയറി തുടരുന്നു. സമയം 8 മണി കഴിഞ്ഞ് 5 മിനിറ്റും 17 സെക്കൻഡും.

0: ചിത്രപതംഗം.
1: അഭിനയത്തിന്റെ അറിവുകൾ സ്വാംശീകരിക്കുമ്പോൾ ഒരു അഭിനേതാവിന് അവനിലെ സിദ്ധി മൂർച്ച കൂട്ടേണ്ടതിന്റെ ആവശ്യം സ്വയം മനസ്സിലാകും. അത് പ്രയത്നത്തിലൂടെയും മറ്റ് അഭിനേതാക്കളുടെ കൂടെ അഭിനയിക്കുമ്പോഴും കിട്ടുന്നതാണെന്ന തിരിച്ചറിവാണ് അവന്റെ സമ്പാദ്യം. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ചിത്രപതംഗത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട അഭിനേതാവ് സിദ്ധാർത്ഥ് രാജൻ.

ഫസ്റ്റ് തന്നെ എനിക്ക് തോന്നണു എന്നേക്കാളുപരി എൻ്റെ അച്ഛനും അമ്മയ്ക്കും ആണ് ഇതിൽ കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നൊരു, അങ്ങനെയാണല്ലോ നമുക്ക് ഇത് പകരുക. കാരണം വെച്ചാൽ നമ്മളിത് കാണുന്നത് അവരിൽ ത്രൂവാണ്. അപ്പോൾ ആ അവരുടെ ഒരു ഇൻട്രസ്റ്റാണ്, അവർ ചെറുപ്പം കാലത്ത് ഒരുപാട് സിനിമകൾക്ക് ആ സിനിമ കാണാൻ പോലും അത് അതിനെക്കുറിച്ച് വന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യലും, അപ്പോൾ അതങ്ങനെ ചെയ്താൽ നന്നാവായിരുന്നല്ലേ എന്നുള്ള രീതിയിൽ, അങ്ങനെ നമ്മുടെ രീതിയിലുള്ള ഒരു കാര്യങ്ങൾ, സംസാരവും കാര്യങ്ങളും ത്രൂ എനിക്ക് ആ ഒരു മേഖല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പക്ഷേ പ്ലസ് ടു ആയപ്പോൾ ഈ പറഞ്ഞ പോലെ അച്ഛനോട് അത് പറയാനൊരു ചെറിയ ഇതുണ്ടായിരുന്നു. കാര്യം സംസാരമൊക്കെ ഒരു പരിധി വരെ ഒരു പക്ഷേ അച്ഛനും ആഗ്രഹം ഉണ്ടാവാം, പക്ഷേ ഈ ഒരു മേഖല അല്ല ഞങ്ങളുടെ പ്രൊഫഷൻ. അപ്പോൾ അങ്ങനൊരു പുതിയ പ്രൊഫഷനിലേക്ക് കടന്നു വരിക എന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി ടഫാണല്ലോ. അപ്പോൾ ആ രീതിയിൽ അച്ഛനോട് ആദ്യം ഈ കാര്യം പറയുമ്പോൾ തന്നെ എനിക്ക് തോന്നി എങ്ങനെയായിരിക്കും അതിൻ്റെ റിയാക്ഷൻ എന്നുള്ള രീതിയിൽ. പക്ഷേ ആൾക്കത് ഭയങ്കര കൂളായിട്ട് എന്നോട് പറഞ്ഞു, എന്നാൽ പിന്നെ ആ കോഴ്സ് പഠിക്കാൻ പോയാൽ പോരെ എന്ന് വെച്ചാൽ അത് പഠിക്കാനാണെന്ന്. അപ്പം ഞാനത് ഭയങ്കര ഷോക്കായി. കാരണം അതാണ് അപ്പോൾ ആ ഒരു റീസൺ കൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ ഇപ്പോൾ ഈ ഇതിൻ്റെ മുന്നിലും എനിക്കൊരു അവസരം ഉണ്ടായി ഞാൻ നിങ്ങളുടെ കൂടെ എനിക്ക് സംസാരിക്കാനുള്ള ഒരു ഇതിലേക്ക് എത്തണത് തന്നെ. പഠനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ജോലിക്ക് കയറണം മുന്നേ തന്നെ പറഞ്ഞു ഞാൻ ഈ പ്രൊഫഷൻ തന്നെയാണ് ചൂസ് ചെയ്യാൻ താല്പര്യപ്പെടണമെന്ന് പറഞ്ഞ് ആ പ്രൊഫഷൻ ഞാൻ 2017 വച്ച് ഇതിലേക്ക് ഫസ്റ്റ് കയറണത്. നമുക്ക് തോന്നും നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് സ്ക്രീനിൽ കാണുന്ന ഒരു അതിൽ പല കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ അഭിനയിക്കുന്ന ആൾക്കാരും ഉൾപ്പെടെ ഈ എഡിറ്ററും ഇതൊക്കെ വരുമ്പോൾ നമുക്കിതിൻ്റെ എക്സാക്റ്റ് കാര്യങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവില്ല. ഇത് ആക്ച്വലി അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക.

0: എങ്ങനെയാണ് അത് അഭിനയിക്കണത്, ആ ഒരു പ്രോസസ്സ് ഫിലിമിൻ്റെ? ഇപ്പോൾ സ്റ്റേജ് പോലെ അല്ല, സ്റ്റേജ് ഇസ് ഡിഫറെൻ്റ്, സിനിമ വളരെ ഡിഫറെൻ്റാണ്. സ്റ്റേജിൽ നമ്മളൊരു സ്ട്രെച്ചിൽ പോവാണ്, അപ്പോൾ ഇമോഷൻസ് നമുക്ക് കണ്ടിന്യൂ ആ ഒരൊറ്റ സ്ട്രെച്ചിൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. പക്ഷേ ഈ പറഞ്ഞ പോലെ ഫിലിമിൽ പല ഷോട്ടുകളിലേക്ക് ഡിവൈഡാകുമ്പോൾ ഈ ഇമോഷൻ അതേപോലെ കീപ്പ് ചെയ്ത് പോകണ ഒരു പ്രോസസ്സ്. ആക്ടിങ് സെയിം ആണെങ്കിലും പ്രോസസ്സ് ഇസ് ഡിഫറെൻറ്റ്. അപ്പോൾ ആ പ്രോസസ്സ് ആക്ച്വലി അതൊരു പഠനം ആവശ്യം തന്നെയാണ് ഒരു ആക്ടറിനെ സംബന്ധിച്ചോളം. കാരണം അതിൽ കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അഭിനയിക്കാൻ മാത്രമല്ല, അതിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധയിൽ വെച്ച് ഈ സിനിമേനെ നമ്മൾ കാണണം. കാരണം വെച്ചാൽ സിനിമ കാണുമ്പോൾ വെരി ഈസിയാണ് ദേവൻ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഇവൻ്റെ റിയാക്ഷൻസ്, അപ്പോൾ ഇത് ആക്ച്വലി ഇവൻ ഇല്ലാത്തപ്പോഴാണ് ആ റിയാക്ഷൻ കൊടുക്കുന്നത് ആ ഡയലോഗിനെന്ന് പറയുമ്പോൾ അതൊരു ക്രിയേറ്റിവിറ്റിയാണ്. അത് ആ കണ്ടിന്യൂറ്റിയും ആ ഇമോഷനെയും ആ ഫ്രെയിമിനെയും കീപ്പ് ചെയ്തുകൊണ്ട് ആക്ടർ അതിനെ പുൾ ഓഫ് ചെയ്യണ ഒരു കാര്യം നമ്മൾ പഠനം വളരെയധികം ആവശ്യമാണ്. അപ്പോൾ ഈ ആക്ടിങ് സ്കൂളിൽ പോയി പഠിക്കുമ്പോഴും നമ്മൾ ആ ഇൻട്രാക്ഷനും കാര്യങ്ങളും അതിൻ്റെ ബേസിക്സ്, നമ്മൾ അതിൻ്റെ ഒരു ബേസിക്സ് ഉറച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ പിന്നെ നമ്മൾ പ്രാക്ടിക്കൽ നോളജിലേക്ക് പോകുമ്പോഴാണ് കൂടുതലും നമുക്കത് കടക്കാൻ
1: പറ്റുള്ളൂ.
0: കൾച്ചറാണ് ആക്ച്വലി സിനിമ അല്ലേ? അപ്പോൾ മലയാളത്തിലാവുമ്പോൾ കേരളത്തിലാവുമ്പോൾ കേരളത്തിൻ്റെ കൾച്ചറാണ്. അപ്പോൾ അതാണ് ആക്ച്വലി എനിക്ക് ഫീൽ ചെയ്തൊരു ഡിഫറൻസ്. ഇപ്പോൾ ഞാൻ ബോംബെയിൽ നിന്ന് വന്ന് പഠിച്ച് കഴിഞ്ഞ് ഇവിടെ വന്ന് ഫസ്റ്റ് എൻ്റെ ഫസ്റ്റ് സിനിമ എന്ന് പറയുന്നത് മാധവ് രാംദാസ് സാറിൻ്റെ കൂടെയാണ്. അത്രയും വലിയൊരു സംവിധായകൻ്റെ കൂടെയാണ് എനിക്ക് തുടക്കം കുറിക്കാൻ പറ്റിയത്. ആളുടെ കൂടെ ഇങ്ങനെ കൂടെ നിന്ന് പഠിച്ച് ഇളയരാജ എന്ന ചിത്രത്തിൽ. അപ്പോൾ ഈ പറഞ്ഞ പോലെ പുറമേ നിന്നിരുന്ന് ആയിരുന്നു ഫസ്റ്റ് എൻ്റെ ഫ്രെയിമിലേക്ക് എൻ്റർ ചെയ്യണ സീക്വൻസിനൊക്കെ മുന്നേ ആദ്യം സിനിമയെക്കുറിച്ച് കംപ്ലീറ്റ് ഈ ആക്ടേഴ്സ് എല്ലാം അഭിനയിക്കുന്ന ഒരു പ്രോസസ്സ് കാണാൻ ഫസ്റ്റ് ഇടയുണ്ടായത്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ കൾച്ചർ ഭയങ്കര ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ബോംബെ നിന്ന് വന്ന് ആ ഒരു ആംബിയൻസ് എന്ന് വന്ന് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടുത്തെ കൾച്ചറും ഇതും വ്യത്യാസമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഈ സീൻ ഇങ്ങനെ പറയാലോ, പക്ഷെ അതല്ല. അവിടെ ആ പ്രേക്ഷകർക്ക് വേണ്ടതും ആ സിറ്റുവേഷന് വേണ്ടതും ആ ആംബിയൻസ് നമ്മൾ ആക്ച്വലി കേരളത്തിൻ്റെ കൾച്ചർ മനസ്സിലാക്കണം, അല്ലെങ്കിൽ എവിടെയാണെന്ന് വെച്ചാൽ അവിടുത്തെ കൾച്ചർ മനസ്സിലാക്കിയ അതാണ് ആക്ച്വലി ആക്ടിങ്ങിൻ്റെ ഡിഫറൻസ്. ഇപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് സീൻ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഫോൾട്ട് ഉണ്ടായിരുന്നു. കാരണം കപ്പലണ്ടി കച്ചവടക്കാരൻ്റെ ഒരു റോളാണ്. അപ്പോൾ ബോംബെയിൽ കപ്പലണ്ടി വിൽക്കുന്ന ആളുടെ വ്യത്യാസമുണ്ട്. അയാളുടെ രീതി അല്ല ഇവിടുത്തെ രീതി. എത്ര മനസ്സിലാക്കിയിട്ടും അത് ചെയ്യാൻ വരുമ്പോൾ അത് വരണമെങ്കിൽ അത് പ്രാക്ടീസാണ്. പിന്നെ സെക്കൻഡ് ഇസ് പ്രാക്ടീസ്. ഈ പ്രാക്ടീസ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ആക്ച്വലി ആ ഫ്ലോ അല്ലെങ്കിൽ ആ വേ ഓഫ് ആ മാനറിസം വരുള്ളൂ. നമ്മൾ വന്ന് കുറേ പ്രാക്ടീസ് ചെയ്ത് കുറേ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ആ ഒരു സീൻ തന്നെ ഇപ്പോൾ ഒരു 1000 times പ്രാക്ടീസ് ചെയ്തുകഴിഞ്ഞാണ്ടല്ലോ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നമ്മൾ ആ സ്റ്റേജിൽ വരുമ്പോൾ നമുക്ക് ഇമ്പ്രൂവൈസ് ചെയ്യാനും കൂടിയും പറ്റുമോ അല്ലേ? നമുക്ക് കാരണം വെച്ചാൽ ഓൾറെഡി പ്രാക്ടീസ് ചെയ്ത സാധനങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ പിന്നെ ഇനി അതിൽ കടന്ന് നമുക്ക് എന്തും ചെയ്യാം എന്നുള്ളൊരു സാധനം എനിക്കത് ആ സമയത്ത് കിട്ടില്ല. ജഗദീഷ് സാർ, അവരൊക്കെ അഭിനയിക്കുന്ന ഒരു സംഭവം എന്ന് പറയണത് കൈ നിടാന്ന് പറയണമെങ്കിൽ അവര് വിത്തിൻ സ്ക്രിപ്റ്റിലാണ് കൈകളിലിടണം. ശരിക്കും നമ്മളൊക്കെ കൈ നിടാൻ പോയി കഴിഞ്ഞാൽ പിന്നെ റൂട്ട് മാറി പിന്നെ അത് വേറെ കഥയായിപ്പോൾ നമ്മൾ ഒരിക്കലും അത് എടുത്തു വയ്ക്കാൻ പറ്റില്ല അവർക്ക്. അത് അവരുടെ പ്രാക്ടീസാണ്. എനിക്ക് തോന്നുന്നു അവരാ സ്പോട്ടിൽ വന്നാലും ആ സീൻ നന്നായി മനസ്സിലാക്കാണ്ട് അത് എനിക്ക് തോന്നുന്നു അത് സ്റ്റേജിൽ നിന്ന് തന്നെയാണ് കിട്ടുക, നാടകത്തിൽ നിന്ന് തന്നെയാണ് അത് കിട്ടുക. കാരണം ആ നാടകത്തിൽ ആ സ്റ്റേജിൽ ആ സീനിൽ എങ്ങനെ ചെയ്യാന്നുള്ളത് പഠിക്കണ പഠനം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ രംഗചേതനയിൽ നിന്ന് നിൽക്കുമ്പോൾ പോലും സ്റ്റേജിന് എങ്ങനെയാണ് സ്റ്റേജ് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ പോലും നമുക്ക് ആക്ച്വലി അതിലൊരു വെറൈറ്റി കൊണ്ടുവരണമെങ്കിൽ അതാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി ഡയലോഗ് പഠിക്കണം. ഡയലോഗ് പഠിക്കണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഇപ്പോൾ ഓരോ ഡയറക്ടറിനും ഇപ്പോൾ ഓരോ സ്ലാങ്കുമായിരിക്കുമല്ലോ. അപ്പോൾ ആ സ്ലാങ്ക് നമ്മൾ കൊടുത്തിരിക്കണം. അതാണ് ഡയറക്ടേഴ്സ് ആക്ടർ എന്ന് പറയുന്നത്. ആ ഡയലോഗ് എന്തായാലും വേണം. ഇപ്പോൾ MT സാറിൻ്റെ ഒക്കെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ആൾ എഴുതി വെച്ച സ്ക്രിപ്റ്റ് വേറൊരാൾ എൻ്റെ രീതി പറയട്ടെ എന്ന് പറഞ്ഞ സമയത്തേക്കില്ല, അത് തന്നെ പറയണം. അപ്പോൾ വിത്തിൻ ദാറ്റ് നമ്മുടെ എന്തെങ്കിലും കൈ നേടാൻ പറ്റണ ആ ഡയലോഗിൽ തന്നെ പറയാം. അതാണ് ഡയറക്ടേഴ്സ് ആക്ടർ എന്ന് പറയണത് എന്നുള്ള രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തേക്കണം. ഞാൻ അതാണ് ഫോളോ ചെയ്യാറ്. ഞാൻ 2014 രാംദാസ് സാറിനെ കാണുന്നത് അപ്പോത്തിക്കിരി കഴിഞ്ഞ സമയം അങ്ങനെ ചാൻസ് ചോദിച്ച് പോയത് സാറിൻ്റെ അടുത്ത്. കാരണം എനിക്ക് അവരുടെ ആ സ്റ്റൈൽ പോയി സാർ. അപ്പോൾ ആൾ പറഞ്ഞ് ഞാൻ ഇങ്ങനെ അടുത്ത് സിനിമകളൊന്നും ചെയ്യുന്നില്ല, പിന്നെ നിങ്ങൾ പോയി സ്കൂളിലൊക്കെ പോയി ഫിലിം സ്കൂളിലൊക്കെ പോയി പഠിച്ചിട്ട് വരും, നമുക്ക് നോക്കാം. പക്ഷേ ഞാൻ ആ വള്ളി വിട്ടില്ല. ഞാൻ അതിൻ്റെ പുറകെ തന്നെ ഫോളോ അപ്പ് ചെയ്ത് 2018 ഇങ്ങനൊരു ഫിലിം ചെയ്യണ്ടെന്ന് പറഞ്ഞ് ഒരു ഓഡിഷൻ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഡയറക്റ്റ്ലി തന്നെ വീണ്ടും പോയി ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ

0: പോലെ ആക്ടിങ് ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ടു ദിവസമുണ്ട്, രണ്ട് മൂന്ന് ദിവസം നിങ്ങൾക്ക് സീനുണ്ട്, അപ്പോൾ അതൊന്ന് ചെയ്യാം. അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ട് മൂന്ന് ദിവസം വന്ന് സീൻ ചെയ്ത് പോയാൽ നമുക്കൊന്നും അറിയില്ല. അതും ഞാൻ ഫസ്റ്റ് ടൈം ഈ രണ്ട് ദിവസത്തെ സീനും മൂന്ന് ദിവസത്തെ സീൻ വന്ന് ചെയ്ത് പോകാൻ എങ്ങനെയാണ് നമ്മളിത് അറിയാം. അപ്പോൾ അയാളൊന്നും പറഞ്ഞില്ല കേട്ടോ, ഇങ്ങനെ വന്ന് നിൽക്കൂ, ഇനിയിപ്പോൾ എങ്ങനെയാണ് ഞാൻ റിയാക്ട് ചെയ്യണമെന്ന് അറിയില്ലല്ലോ. എൻ്റെ എത്ര കൊണ്ട് എനിക്ക് ആ സിനിമയോട് താല്പര്യമുണ്ടെന്ന് അറിയാൻ വേണ്ടി സാറൊന്നും മിണ്ടില്ലായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ തന്നെ ചോദിച്ചു, സാർ അപ്പോൾ ഞാൻ പ്രീന് വന്നിരുന്നോട്ടെ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ വന്നിരുന്നോളൂ, നോക്കിക്കോളൂ. അങ്ങനെ ഞാൻ ഈ കൂടെ കയറി കയറി അതിൽ ഒട്ടി ചേർന്ന് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഷൂട്ടിങ്. അപ്പോൾ എൻ്റെ സീൻ എത്തുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 25 days. അപ്പോൾ ഒരു കുറച്ച് നമുക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ നമുക്ക് ഒരു ഒരു പരിധി വരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മൾ ഓരോന്ന് കാണുമ്പോൾ ഒരു 3-4 ദിവസം പിടിക്കാതെ എന്തായിരുന്നു എന്ന് മനസ്സിലാവാം. കാരണം ആദ്യമായിട്ടാണ് ഒരു ഇത് കാണുന്നത്. അപ്പോൾ ഒരു പക്ഷേ അതിലേക്ക് എത്താറായി. നമ്മുടെ സീൻ എത്തിയപ്പോൾ ആ ഈ ആളിങ്ങനെ ചെയ്തു. അപ്പോൾ അതിൽ അനിലേട്ടനൊക്കെ ഉണ്ട്, അനിലേട്ടൻ മംഗാട്. അപ്പോൾ അതൊക്കെ അവരുടെ ഒക്കെ സീൻ ഞാൻ നേരിട്ട് കാണാണ്. ഈ സിനിമയിൽ കണ്ട പോലെ അല്ല, നേരിട്ട് അവരുടെ ആ പെർഫോമൻസ്, ആ സ്റ്റേജ് ഒരു ആ ആൾ വന്നിട്ട് അത് പെർഫോം ചെയ്ത് പോകണം. അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വീണ്ടും ആ അപ്പോൾ ഇങ്ങനെ ചെയ്യാം. പക്ഷേ എത്രയൊക്കെ നമ്മൾ അങ്ങനെ വിചാരിച്ചാലും ഞാൻ പറഞ്ഞ പോലെ ഈ പ്രാക്ടീസ് ഭയങ്കര, അത് അവരുടെ പ്രാക്ടീസാണ് ആക്ച്വലി. അവർ ഏത് സീനിനും അവർക്കത് അവരുടെ ആ ബേസിക് ഭയങ്കര സ്ട്രോങ് ആണ്. ഞാനിപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഉൾക്കൊള്ളാൻ വേണ്ടി പറഞ്ഞ പോലെ അതിൽ കുറേ കോമഡിയൊക്കെ ഉണ്ട്. പറഞ്ഞ കപ്പലണ്ടി കച്ചവടക്കാരെ, തൃശ്ശൂരായിരുന്നല്ലോ ഈ തൃശ്ശൂർ ഏറ്റവും കൂടുതൽ ഈ കച്ചവടക്കാർ, കപ്പലണ്ടി കച്ചവടക്കാർ കൂടുതലുള്ളത്. ഭയങ്കര വെറൈറ്റിയാണ് അത് ആക്ച്വലി. അപ്പോൾ അത് കണ്ട് പഠിക്കാനായിട്ട് എന്നോട് പറഞ്ഞു പോയി പഠിക്കൂ. ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ പറഞ്ഞു ക്യാമ്പ് കഴിയുമ്പോൾ നിങ്ങൾ ടൗൺ റൗണ്ടിൽ പോ, എന്നിട്ടിത് മനസ്സിലാക്കിയിട്ട് വരും എങ്ങനെയാണ് അവരുടെ മാനറിസം കാര്യങ്ങളൊക്കെ. അപ്പോൾ കൂടുതലും തമിഴന്മാരാണ് ഈ കപ്പലണ്ടി കച്ചവടത്തിന് വരുന്നത്. അപ്പോൾ അവിടെ പോയി നിന്നിങ്ങനെ ദൂരെ നിന്ന്, അപ്പോൾ ഞാനും കാവ്യ മുണ്ട കൊടുത്ത് പോയി ഇങ്ങനെ റൗണ്ടിൽ പോയി നിന്നിങ്ങനെ അവരിങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ അവരെ മനസ്സിലാക്കുക എന്നുള്ള രീതിയിൽ അവരുടെ മാനറിസവും കാര്യങ്ങളും അവരോട് പോയി സംസാരിച്ച് മനസ്സിലാക്കുമെന്നായിരുന്നു. പക്ഷെ അതെനിക്ക് മനസ്സിലായില്ല. ഞാൻ ദൂരെ നിന്ന് അവരെ ഇങ്ങനെ നോക്കി നിൽക്കണുണ്ടപ്പോൾ ഈ പറഞ്ഞ പോലെ അവർ ഇറിറ്റേറ്റ് ആയി. കാരണം വെച്ചാൽ എന്തോ ഒരു ചെക്കൻ വന്നിട്ട് കുറേ നേരെ നോക്കണം, എന്നിട്ട് ഇവർ കൂട്ടം കൂടി എന്നിട്ട് എന്നെ അവിടെ ദൂരെ നിന്ന് വിളിച്ചിട്ട് ഇങ്ങോട്ട് വാ, എന്നിട്ട് എന്താണ് നോക്കിയപ്പോൾ ഞാൻ ഓടിപ്പോയാണ്. അപ്പോൾ എന്നോട് സാറ് പറഞ്ഞു അങ്ങനെയല്ല ഉദ്ദേശം, അവരോട് സംസാരിക്കുമ്പോൾ കപ്പലണ്ടി ഇപ്പോൾ മേടിക്കാൻ പോകുമ്പോൾ നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അവരെങ്ങനെയാണ് സംസാരിക്കണം, മേടിക്കാൻ പോകുമ്പോൾ അവരത് ചെയ്തുകൊണ്ട് സംസാരിക്കും. അത് ചെയ്തുകൊണ്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കത് ഒരൊറ്റ ഇതിൽ പറ്റില്ല. നമ്മൾ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന്, അത് കഴിഞ്ഞാലാണ് നമുക്ക് ആ വഴക്കം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ട് സംസാരിക്കുള്ളൂ. സെക്കൻഡ് ഈ പറഞ്ഞ പോലെ അവിടെ നിന്ന് തന്നെ ഓഡിഷൻ ഉണ്ടായിരുന്നു. സുനിൽ കാര്യമായിട്ട് വരാമെന്ന് പറഞ്ഞ സംവിധായകൻ, നമ്മുടെ ബി ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ ഒക്കെ അസോസിയേറ്റ് ആയിരുന്നു. അതുപോലെ പകിട എന്ന് പറഞ്ഞ സിനിമ ചെയ്തതാണ് ആസിഫ് അലിയും ബിജു മേനോനും അവരൊക്കെ. അപ്പോൾ ആ സിനിമയുടെ ഓഡീഷൻ വഴി തന്നെയാണ് സെലക്ട് ആയി എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് ഡയറക്ടറും റൈറ്ററും പ്രൊഡ്യൂസറും ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു പിക്കാസോ എന്നായിരുന്നു സിനിമയുടെ പേര്. അപ്പോൾ അത് ഫുൾ ലെങ്ത് ക്യാരക്ടറായിരുന്നു. പക്ഷെ അത് ഇമ്മീഡിയറ്റ് ആയിപ്പോയി എനിക്ക് ആക്ച്വലി. കാരണം ഞാനൊരു രണ്ട് ചെറിയ വേഷമാണ് ഞാൻ ഇതിൽ ചെയ്തതും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ ഉള്ളിൽ എനിക്കൊരു ധൈര്യവും കോൺഫിഡൻസും ആയിരിക്കാം മേ ബി. അതിലേക്ക് ഞാൻ ഫുൾ ലെങ്ത് ആണെന്ന് പറയുമ്പോഴും ഇടയിൽ എവിടേക്കോ അയ്യോ ഓരോ സീനുകളൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഫുൾ ലെങ്ത് നമ്മൾ ചെയ്യണം, എങ്ങനെയാണ് ഇതെങ്ങനെയാണ് പുള്ള് ഓഫ് ചെയ്യണം എന്നുള്ളത് ഞാൻ ഉള്ളിൽ തന്നെ എന്നോട് തന്നെ ഇത്. അവർ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് ക്യാമ്പുണ്ട്. എല്ലാ സിനിമയും ഞാൻ ചെയ്തതിനൊക്കെ എനിക്ക് ക്യാമ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര നല്ലൊരു കാര്യമാണ്. അത് നമുക്ക് ഈ പറഞ്ഞ പോലെ സ്കൂൾ പഠനം പോലെ തന്നെയാണ്. അപ്പോൾ ജെല്ലാവാൻ ഈസിയാണ്. അത് കഴിഞ്ഞ് നമുക്കത് പെർഫോം ചെയ്യാനും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടിയും ഫ്രീ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ പിക്കാസോ ആയിരുന്നു എൻ്റെ രണ്ടാമത്തെ ചിത്രം.
1: സാറിന്റെ സ്കെച്ച്
0: അപ്പോൾ ഓരോ ആക്ടേഴ്സുമാണ് നമ്മുടെ കൂടെ വന്ന് പെർഫോം ചെയ്യണം. അപ്പോൾ നമ്മൾ അവരെ നോക്കുമ്പോൾ ഓക്കെ ഈ സീനിന് ഇങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു സാധനത്തിന് ഇങ്ങനെയും പെർഫോം ചെയ്യാം, അല്ലെങ്കിൽ ഇതിനെ ഇങ്ങനെ ഡെലിവർ ചെയ്യാം ഈ ഡയലോഗിന്, ഓക്കെ ഇത് ഇങ്ങനെയാണ്. കാരണം ആ ക്യാമ്പിൽ ഓരോരുത്തരോടും ഓരോ ടാസ്ക് കൊടുക്കുമ്പോൾ അവർ മുന്നേ വന്ന് പെർഫോം ചെയ്യലോ. അപ്പോൾ ഇത് കാണുമ്പോഴാണ് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ അതിനെടുക്കും. ഞാൻ അടുത്ത ഇതിന് പോയപ്പോൾ അവിടെ ഇതൊന്നുമല്ലാതെ അടുത്ത പിള്ളേർ ഇതിലും ഗംഭീരമായിട്ട് വരികയാണ് എന്നുള്ളത്. അപ്പോൾ അത് ആക്ച്വലി പോളിഷിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ആക്ച്വലി ആക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ ഭയങ്കര പെർഫോമറാണെങ്കിൽ നമുക്ക് ഈസിയാണ്, നമുക്ക് അപ്പോൾ ആ കോമ്പിനേഷൻ വർക്കൗട്ട് ആക്കാൻ പറ്റും. ഫസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഞാൻ മോണിറ്ററിൽ വന്ന് ബാക്കിൽ നിന്ന് ഇങ്ങനെ നോക്കാറുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ പറയും 50 വൈഡ് ലെൻസ് ഇടും, ഇനി ഇവൻ്റെ ഒരു സജഷൻ എടുക്കുക, അല്ലെങ്കിൽ അവൻ്റെ ഒരു ക്ലോസ് എടുക്കുക. അപ്പോൾ ഇതെന്താണ് സാധനം, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ പോകണം.

ഓരോ സീൻ എടുക്കുമ്പോൾ അതിൻ്റെ വൈഡ് ക്ലോസ് മിഡ് ക്ലോസ് അങ്ങനെ നോക്കി മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു പരിധിവരെ എനിക്ക് ഇപ്പോഴും അറിയുള്ളൂ. ഇപ്പോൾ കാരണം ചില ആൾക്കാർക്ക് അഭിനയിച്ചു കഴിഞ്ഞിട്ട് മോണിറ്ററും നോക്കിക്കോട്ടെ എന്ന് പറയണത് ചില ഡയറക്ടേഴ്സിന് ചിലപ്പോൾ ഇഷ്ടപ്പെടാറില്ല. കാരണം അവർ ഓക്കെ പറഞ്ഞ പിന്നെ നീ നമ്മൾ അതെല്ലാം നോക്കാൻ വരണേ എന്താണ് നിങ്ങൾ. പക്ഷെ അതൊന്നും സംസാരിക്കാനുള്ളത് ഇല്ല. ഞാനെല്ലാം സീനിയർ ഡയറക്ടേഴ്സിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്തത്. പക്ഷേ ഞാൻ ഇപ്പോൾ ഈ രാംദാസ് സാറിൻ്റെ ഒക്കെ കൂടെ നിന്നിട്ട് കുറച്ച് അത്യാവശ്യം പറഞ്ഞ പോലെ പഠിച്ചു. ഞാൻ ആക്ച്വലി പറയാന്ന് വെച്ചാൽ ഞാൻ ആറ് പടം അഭിനയിച്ച് കഴിഞ്ഞു. ഇപ്പൊ ഷാജുൻ കാരിയാൽ സാറിന്റെ കൂടെ ഞാൻ പടം ചെയ്തത് മൃദുഭാവേ ദൃഢകൃത്യ പോലീസിന്റെ അത്യവാക്യം അതായിരുന്നു ഞാൻ ചെയ്ത് കഴിഞ്ഞത്. അപ്പൊ അതൊന്നും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഷാജുൻ കാരിയാൽ എന്ന് പറഞ്ഞ ആള് ഈ പറഞ്ഞ പോലെ ഈ ക്യാമ്പുകളൊക്കെ കഴിഞ്ഞ് ഞാൻ ആ ക്യാമ്പിലേക്ക് എത്തുമ്പോൾ അതിന്റെ പഠനം ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഐ വി ശശി സാറിൻ്റെ ഒക്കെ കൂടെ 10-22 പടങ്ങൾ അസോസിയേറ്റ് ചെയ്യും ചീഫ് ആയിട്ട് നിൽക്കലും ഒക്കെ ചെയ്ത ഒരാളാണ്. ദേവാസുരം പോലത്തെ സിനിമകളൊക്കെ ചെയ്ത ആളാണ്. അതേപോലെ ലാലേട്ടൻ്റെ പടം ചെയ്ത. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു. കാരണം അതിൻ്റെ ക്യാമ്പ് എന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് പിന്നെയും മനസ്സിലായത് ഒന്നും ആയിട്ടില്ല. ആ ക്യാമ്പിൽ പോലും ഈ പറഞ്ഞ പോലെ അവിടെ ഈ ഗ്രൂപ്പ് ഓഫ് പിള്ളേർ ഉണ്ട്. അപ്പോൾ ഓരോരുത്തരോടും ഓരോ ടാസ്ക് തരും. അപ്പോൾ സിനിമയുടെ സ്ക്രിപ്റ്റേ അല്ല അവിടെ ആക്ച്വലി ക്യാമ്പിനുണ്ടായിരുന്നത്. എന്താണ് നിങ്ങൾ പഠിച്ചു വന്നേക്കണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉള്ള ക്യാമ്പായിരുന്നു ഫസ്റ്റ്. ആ സീനൊക്കെ നമുക്ക് നിങ്ങൾ പിക്ക് ചെയ്തോളും. കാരണം ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ ഓഫ് സിനിമ എന്ന് പറയുന്നത് ഡയലോഗുകൾ കുറേ പഠിക്കലല്ല, റിയാക്ഷൻസും ആക്ഷൻസും ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടി ലൈവ് റിയലിസ്റ്റിക് സിനിമകളിലേക്ക് കടന്നു കാലഘട്ടം. അപ്പോൾ ഡയലോഗ് പറഞ്ഞു പഞ്ച് പറഞ്ഞു അങ്ങനെയുള്ളതില്ല. അപ്പോൾ ഞങ്ങളെക്കൊണ്ട് ആക്ച്വലി ആൾ ചെയ്ത വടക്കനാഥൻ സിനിമയിലെ ഡയലോഗുകളായിരുന്നു. ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ എന്താ ഡയലോഗുകൾ ചെയ്യിപ്പിക്കലായിരുന്നു. ലാലേട്ടൻ ചെയ്തു വെച്ച പെർഫോമൻസും. അപ്പോൾ ഇതിൽ അവിടെ ഈ പറഞ്ഞ ലെൻസിൻ്റെ കാര്യങ്ങൾ ഞങ്ങളെ ടെസ്റ്റ് ചെയ്തു എന്ന് വെച്ചാൽ ക്യാമറ ഒരു പോയിന്റിൽ വെച്ചിട്ട് പറഞ്ഞു ഒന്ന് ചെയ്യും. നമ്മൾ ഫ്രെയിം എന്നൊക്കെ പുറത്തു പോയിട്ട് അവിടെയൊക്കെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയൊരു എക്സാമ്പിളായിരുന്നു മറ്റേ ആ പിഷാരടി മാഷ് വന്ന് ടേബിളിൽ നിന്നിട്ട് പറയുകയാണ് ഞാനിനി ഈ പരിപാടി നിർത്തുകയാണ്, എനിക്കിനി ഇവിടെ നിൽക്കണ്ട. അത് അയാൾക്ക് അസുഖമുണ്ട്, പക്ഷെ ആൾ അത് അറിയിക്കണമെന്നില്ല. ആൾ ഇവരെ കാരനാണ് ഞാൻ പോണേ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കണം. അപ്പോൾ ക്യാമറ ഇവിടെയാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി അത് പെർഫോം ചെയ്യണ സമയത്ത് ഇവിടെ ഒരാളെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രൊഫൈലായിരുന്നു ആക്ച്വലി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളപ്പോൾ അങ്ങനെ ഒരു ഫ്രെയിമിൻ്റെ അകത്ത് അഭിനയിക്കുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞ് ആളോടും സംസാരിക്കണം. അപ്പോൾ അതാണ് അതൊക്കെയാണ് മൈന്യൂട്ടായിട്ടുള്ള അതിൻ്റെ നുവാൻസസ്. നമ്മൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫ്രെയിം എവിടെയാണ്, അപ്പോൾ അതെങ്ങനെ സ്റ്റേജ് യൂസ് ചെയ്യണം എന്നുള്ളൊരു കാര്യം അത് ശരിക്കും ഞാൻ അവിടെ നിന്നാണ് പഠിച്ചത്. അത് നല്ലൊരു ആക്ച്വലി ഒരു ലെസൺ ആയിരുന്നു. ഏദം എന്ന് പറഞ്ഞ സിനിമയായിരുന്നു, ഹരിഹരൻ സാറിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു. ഹരിഹരൻ സാറായിരുന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ വന്നത്. അപ്പോൾ അത് വലിയൊരു ഇതായിരുന്നു. ഹരിഹരൻ സാറാണ് ഫസ്റ്റ് വന്നിട്ട് ഇതിൻ്റെ സ്വിച്ച് ഓൺ ഒക്കെ പറഞ്ഞത്. അതും ഭയങ്കര ഏദം എന്ന് പറഞ്ഞു സിനിമയുടെ പേര്. അനിൽ ബാബുവിലെ ബാബു നാരായൺ സാറിൻ്റെ മോളായിരുന്നു നായിക. തട്ടുംപുറത്ത് അച്യുതനിൽ ഉണ്ടായിരുന്ന കുട്ടിയാണ് ശ്രവണ. അപ്പോൾ ആ സിനിമ ആക്ച്വലി ഒരു ആർട്ടിസ്റ്റിൻ്റെയും ഒരു ഡാൻസറിൻ്റെയും ലവ് സ്റ്റോറി ആയിരുന്നു. അത് കഴിഞ്ഞ വർഷം 2022 ആ പടം ഇറങ്ങിയത്. അതും ഈ പറഞ്ഞ കൊറോണ സമയത്ത് തന്നെയായിരുന്നു ഷൂട്ടിങ്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിൽ ആക്ച്വലി അതിൻ്റെ വ്യത്യാസം എന്തായിരുന്നു വെച്ചാൽ അതിനും ഇതേപോലെ ക്യാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ സ്റ്റൈൽ ഓഫ് ഇതേ വേറെ ആയിരുന്നു. കാരണം മാഹിയിലുള്ള കോളേജില്ലേ കലാഗ്രാമം, അതിൻ്റെ അകത്തായിരുന്നു ഷൂട്ടിംഗ്. ആ കലാഗ്രാമത്തിൽ പഠിച്ചതായിരുന്നു അതിൻ്റെ ഡയറക്ടർ. അപ്പോൾ ആ കലാഗ്രാമത്തിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് ലവ് സ്റ്റോറി. അത് ആക്ച്വലി ഒരു 90s പ്രണയിച്ച രീതിയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ആ ഡയലോഗ് ഈ അച്ചടിച്ച മലയാളം നമ്മൾ എഴുതില്ലേ, അതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഭയങ്കര ടഫായിരുന്നു. അത് ബ്രേക്ക് ചെയ്യാൻ ഭയങ്കര പാടാണ്. ചില കാരണം ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് വന്ന് മലയാളം തന്നെ ആദ്യം പഠിക്കുകയാണ്, വളരെ കഷ്ടപ്പെട്ട്. അപ്പോഴാണ് ഈ അച്ചടിച്ച മലയാളം തന്നിട്ട് ഇത് ഡയലോഗ് പറയുന്നത് വെച്ചാൽ കടുത്ത ഹിമവർഷം വഴിതെറ്റി അലിയുന്ന പ്രേതത്തെ ആരോ പായച്ചിരിക്കാൻ തോന്നുന്നു, പാപം പ്രേതങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അതിൽ നാടക രംഗങ്ങളൊക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ കുട്ടിയോട് പ്രണയത്തിൻ്റെ ഇതിൽ ഒരു റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കുമ്പോൾ പോലും അതിൽ ഈ അച്ചടിച്ച പോലെയായിരുന്നു. എന്ത് ചെയ്യുമായിരുന്നു? അപ്പോൾ ഞാൻ രാത്രി നക്ഷത്രങ്ങൾ കൊണ്ട് കൊത്തങ്കല്ല് കളിക്കുമായിരുന്നു. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ആ വാക്ക് കേൾക്കുന്നത്. ആക്ച്വലി ഇത് ജഗ്ലിംഗ് ചെയ്യാന്നാണ് പറയുന്നത്. അപ്പോൾ നക്ഷത്രങ്ങൾ കൊണ്ട് കൊത്തങ്കല്ല് കളിക്കുമായിരുന്നു. അപ്പോൾ ഈ ഡയലോഗ് ആക്ച്വലി റൊമാൻറ്റിക്കായിട്ട് പറയണമെങ്കിൽ ആദ്യം ആ വാക്കുകൾ ശരിക്കും നമുക്ക് വഴക്കം വേണം, എന്നാലാണ് നമുക്കത് റൊമാൻറ്റിക്കലി പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഭയങ്കര ടഫ്

0: ടഫായിരുന്നു ആ സെഷൻ. അതിന് ക്യാമ്പ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഓരോ മേജർ സീക്വൻസുകളും കാര്യങ്ങളൊക്കെ. അത് നല്ലൊരു പഠനം തന്നെയായിരുന്നു. അതേപോലെ ഞാൻ അഞ്ചിൽ ഒരാൾ തസ്കരൻ എന്ന് പറഞ്ഞ സിനിമയാണ് ചെയ്തത്. ഇന്ദ്രൻ സേട്ടനും ഉണ്ടായിരുന്നു, രഞ്ജി പണി. അതിൽ ഒരു വലിയൊരു കാസ്റ്റ് ഉണ്ടായിരുന്നു. അത്യാവശ്യം സിനിമയിൽ നല്ല ഹൈറ്റ്സിൽ നിൽക്കണ ആക്ടേഴ്സിൻ്റെ കൂടെ ആയിരുന്നു. അന്ന് ഞാൻ രഞ്ജി സാറിൻ്റെ കൂടെ, രഞ്ജി സാറിൻ്റെ അച്ഛനായിട്ട് ഉള്ള രംഗം, അതേപോലെ ഇന്ദ്രൻ സേട്ടൻ്റെ കൂടെ ത്രൂ ഔട്ട്. അപ്പോൾ അവരുടെയൊക്കെ കൂടെ ഞാൻ ഇത് ചെയ്തായിരുന്നു.
1: പിന്നെ
0: ഇഷ്ടം പോലെ, കാരണം അതിലും ഈ പറഞ്ഞ പോലെ ലീഡ് ക്യാരക്ടറായിരുന്നു. ഇപ്പോൾ പിക്കാസോ, ഏദം, തസ്കരൻ, ഈ മൂന്നിലും ലീഡായിട്ടുള്ള ഒരു
2: ക്യാരക്ടറായിരുന്നു.
3: മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം, ദിലീപ്, സകല
0: അപ്ഡേഷൻ. ഈ പറഞ്ഞ പോലെ ഞാൻ സിനിമകൾ കാണും, ഒരുപാട് സിനിമകൾ കാണാറുണ്ട്. വളരെ ഞാൻ അത്ര ഒരു ഒഡീഷ്യസ് ആയിട്ടുള്ളൊരു റീഡറല്ല, പക്ഷെ എന്നാൽ ഒരു പക്ഷേ കൂടുതലും കാണുക എന്നുള്ളൊരു കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ഒരു രീതി. പിന്നെ അതുപോലെ നാടകങ്ങളും, പിന്നെ ഓരോ ഫെസ്റ്റിവലിന് വരുന്ന സിനിമകൾ, ഓരോ തരങ്ങൾ, പിന്നെ ഈ പറഞ്ഞ പോലെ വർക്ക് ചെയ്യുന്ന സിനിമകളിലും ഒക്കെ ഉള്ള എക്സ്പീരിയൻസ് എടുക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് പോണത്. ഓരോ പിന്നെ ഈ ചെറിയ പറഞ്ഞ ആർട്ടിക്കിൾസ് ഇഷ്ടം പോലെ ഉണ്ടാവും ഓരോ ഇതിനെ ബേസ് ചെയ്തിട്ട്, അതൊക്കെ റീഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. മമ്മൂക്ക പറഞ്ഞ പോലെ ഇപ്പോഴും നമ്മൾ തന്നെ ഒരു ഡയറക്ടറിന് അല്ല, നമുക്കാണ് ആവശ്യം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് ഓൾ ഇന്ത്യ റേഡിയോയില് ഞാനൊരു ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് പരിചയപ്പെടുത്താനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. പിന്നെ കേൾക്കുന്നവരോട് ഇതുതന്നെയാണ്, എൻ്റെ പേര് സിദ്ധാർത്ഥ് രാജൻ എന്നാണ്. അപ്പോൾ ഇനിയും നിരവധി സിനിമകൾ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവുമ്പോൾ നിങ്ങളൊക്കെ ആ സിനിമ കണ്ട് ആസ്വദിക്കണം. ഒരു എൻ്റർടൈനർ എന്നുള്ള രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഞാൻ സ്ക്രീനിൽ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങളൊക്കെ എൻ്റർടൈൻ ചെയ്യും. അപ്പോൾ നിങ്ങളൊക്കെ എവിടെ ആണെങ്കിലും ഇപ്പോൾ പല മേഖലകളും ഉണ്ടല്ലോ, സിനിമ കാണാനുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ എൻ്റെ സിനിമകൾ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട്, ഇതിൽ കേൾക്കുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത്. താങ്ക് യു.
4: പ്രിയപ്പെട്ട അഭിനേതാവ് സിദ്ധാർത്ഥ് രാജൻ പങ്കെടുത്ത പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
5: രചന, ഏകോപനം, നിർവഹണം NS ജയമോഹൻ.

എറണാകുളം ജില്ലയിലെ അക്ഷയ സംരംഭക തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള OMR പരീക്ഷ ഈ മാസം 17 നടക്കും. വെബ്സൈറ്റ് വിലാസം lbsedp.lbscenter.in/akshaya26. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് രാവിലെ 8:30 സ്പോൺസേർഡ് പരിപാടി ഹലോ VPS ലേക്ക് ഷോർ, 9 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, രാവിലെ 11 ശാസ്താംപാട്ട് പെരുന്നാകുളം ശാസ്താംപാട്ട് സംഘം അവതരിപ്പിച്ചത്, ഉച്ചയ്ക്ക് 12:40 പ്രകാശധാര, അമിത സ്ക്രീൻ ടൈം കാരണം കണ്ണുകൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, ഡോക്ടർ ആൻസി ആൻസൺ സംസാരിക്കുന്നു. ഉച്ചയ്ക്ക് 1:00 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച ജീവിതോത്സവം എന്ന നാടകം. ഉച്ചകഴിഞ്ഞ് 2:00 വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3:00 അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ജെർഡ് അഥവാ ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സ് ഡിസീസ്, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ മുഹമ്മദ് നൌഫൽ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 04842426387, 04842426387, അല്ലെങ്കിൽ 9446455888. വൈകിട്ട് 6:50 കിസാൻ വാണി ജൈവവളങ്ങൾ കീടനാശിനികൾ എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്നു കൃഷി ഇൻസ്ട്രക്ടർ സജിത് കുമാർ. ക്ഷീരകർഷകനായ കോട്ടുവള്ളി സ്വദേശി ആഷസിന്റെ കൃഷി രീതികൾ

രാത്രി 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം പെരുമ്പളം പാലം യാഥാർത്ഥ്യമായപ്പോൾ 7:50 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ പറയപ്പെട്ട പന്തിരുകളും, 8:05 യുവാണി IDIA ഫെലോഷിപ്പ് ഫോർ യങ് ലോയേഴ്സ് IDIA കൺസൾട്ടന്റും ഹൈക്കോടതി അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് ഷിൻഡോ മാത്യു എബ്രാഹിം വിവരങ്ങൾ നൽകുന്നു. രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 തൃശൂർ നിലയം അവതരിപ്പിക്കുന്ന സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം എന്ന നാടകം. ശ്രോതകൾ കേട്ടത് ഇന്ന് ഈ നിലയത്തിൽ നിന്ന്. പ്രിയ ശ്രോതാക്കളെ, ഇനി FM ഡയറിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, പത്മവിഭൂഷൺ ബഹുമതി 1975 ഒരു ഭർത്താവിനും ഭാര്യയ്ക്കും ഒരുമിച്ച് ലഭിക്കുകയുണ്ടായി, ആരാണ് ഈ ദമ്പതികൾ? ഉത്തരം CD ദേശ്മുഖ്, ദുർഗാഭായി. ദേശ്മുഖ് കേന്ദ്ര ധനകാര്യമന്ത്രിയും RBI ഗവർണറുമായിരുന്നു. പത്നി ദുർഗാഭായി സ്വാതന്ത്ര്യസമരസേനാനിയായിരുന്നു. പത്മവിഭൂഷൺ ബഹുമതി 1975 ഒരു ഭർത്താവിനും ഭാര്യയ്ക്കും ഒരുമിച്ച് ലഭിക്കുകയുണ്ടായി, ആരാണ് ഈ ദമ്പതികൾ? ഇതായിരുന്നു ചോദ്യം. ഉത്തരം CD ദേശ്മുഖ്, ദുർഗാഭായി. ചിന്താശകലം, അല്ലാഹുവിന്റെ ത്രാസിൽ ശ്രേഷ്ഠ സ്വഭാവത്തേക്കാൾ ഭാരമുള്ള മറ്റൊരു വസ്തുവില്ല. മുഹമ്മദ് നബി. പ്രിയ ശ്രോതാക്കൾ, ഈ ചിന്താശകലത്തോടെ ഇന്നത്തെ FM ഡയറി ഇവിടെ പൂർണ്ണമാവുകയാണ്. വൈവിധ്യമാർന്ന ഇനങ്ങളുമായി FM ഡയറി വീണ്ടും നാളെ രാവിലെ 6:55. എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷം നിറഞ്ഞ നല്ലൊരു ദിനം ആശംസിക്കുന്നു.

ആകാശവാണി കൊച്ചി FM 102.3 സമയം 8:30 14 സെക്കൻഡ്. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലേക്ക് ഷോർ.

0: ഹലോ VPS ലേക്ക് ഷോർ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് സംസാരത്തെ കുറിച്ച് ചിന്തിച്ചാലോ? ചിലർ സംസാരത്തിനിടയിൽ നമ്മളോട് പറയും, എനിക്കെല്ലാം അറിയാമെന്ന്. ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാത്തവരാണ് ഇങ്ങനെ പറയുക. ഇനി ചിലരുണ്ട്, ഞാൻ അറിയാത്തത് കൊണ്ട് ചോദിക്കുകയാണ് കേട്ടോ എന്ന് പറയും. അപ്പോഴേ ഓർത്തോളൂ എല്ലാം അറിഞ്ഞു വെച്ചിട്ടുള്ള ചോദ്യമാണ്. ഇനി മറ്റു ചിലരുണ്ട്, അപാര വിനയമെല്ലാം കാട്ടി ഒന്നും തെറ്റായി ചിന്തിക്കരുത് കേട്ടോ, ഞാനൊരു കാര്യം ചോദിക്കണം എന്ന് വിചാരിക്ക എന്നും പറഞ്ഞു തുടങ്ങുമ്പോഴേ ചിന്തിച്ചോളൂ തെറ്റായ എന്തോ ആണ് പറയാൻ തുടങ്ങുന്നത് എന്ന്. ഇങ്ങനെ സംസാരം എന്നത് ഒരു സംഭവമാണ്. നമ്മളോട് കയർത്ത് സംസാരിക്കുന്നവരോട് ഒരക്ഷരം തിരിച്ചു പറയാൻ ശ്രമിക്കാത്തതാണ് നല്ലത്. എന്ത് പറഞ്ഞാലും അവർ കേൾക്കില്ല. നമ്മുടെ എനർജി അനാവശ്യമായി കളയുക എന്നത് മാത്രമേ സംഭവിക്കൂ. ഒരിക്കലും ഒരു തേനീച്ച വിസർജ്യ വസ്തുക്കളിൽ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? കാണില്ല. ഈച്ച ഒരേ സമയം പൂവിലും വൃത്തിയില്ലാത്തടത്തും ഇരിക്കും. സംസാരത്തിന്റെ കാര്യത്തിൽ തേനീച്ചയെ പോലെ ആവുന്നതാണ് നല്ലത്. നല്ലത് മാത്രം പറയുക. തേനീച്ച നൽകുന്ന തേൻ പോലെ നമ്മുടെ സംസാരവും കലാകാലം മധുരമുള്ളതായിരിക്കട്ടെ. ആരംഭിക്കാം. ഹലോ VPS ലേക് ഷോർ, സ്പോൺസർഡ് ബൈ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എറണാകുളം. നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ പ്രോഗ്രാം കോർഡിനേറ്റർ ഡാനി ജെയിംസ്.
1: ആരോഗ്യമെന്ന മഹാസമ്പത്ത് നേടണമെന്നാണോ ആഗ്രഹം?
0: നേടിയ ആ സമ്പത്ത് ദീർഘകാലം നിലനിർത്തണം എന്നതല്ലേ പ്രതീക്ഷ? എങ്കിൽ വരൂ.
1: ഗുണമേന്മയുള്ള ആരോഗ്യ പരിചരണത്തിൽ പ്രൊഫഷണൽ മികവ് കൊണ്ടും സേവന പൂർണ്ണത കൊണ്ടും വിജയമാക്കിയ VPS ലേക് ഷോറിലേക്ക്
0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എറണാകുളം.

0: ഹലോ
1: ഹലോ, എഡിസനാണോ?
0: ആരാണ്
1: എഡിസൺ? ഇത് ഹലോ വി പി എസ് ലേക് ഷോറിൽ നിന്ന് മാഷലത.
0: ഓ മൈ ഗോഡ്, വളരെ സർപ്രൈസ്. ഓക്കേ, എന്താണ് പറഞ്ഞത്?
1: എവിടേക്കാ യാത്ര? ബൈക്കിൽ ചുറ്റുകയാണോ?
0: ഞാൻ ദാണ്ട എറണാകുളത്തേക്ക്, എറണാകുളം ഹൈക്കോടതി മുമ്പിലുണ്ട്.
1: ആണോ, എന്താ ജോലി എഡിസന്?
0: ഞാന് ജനറൽ റിസർവ് എഞ്ചിനീയറിംഗ് ഫോഴ്സ് കേട്ടിട്ടുണ്ടോ? ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ഡിപ്പാർട്ട്മെന്റ് കേട്ടിട്ടുണ്ടോ?
1: സത്യം പറഞ്ഞാൽ കേട്ടിട്ടില്ല.
0: കേട്ടിട്ട്, ഇത് വന്ന് നമ്മുടെ ഡിഫൻസിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റാ. പാരാ ഡിഫൻസ് ആണ്. അതിൽ ഒരു 20 വർഷം വർക്ക് ചെയ്തിട്ട് ഞാൻ ബി ആർ എസ് എടുത്ത് പോന്നു. സ്വന്തമായിട്ട് ഞാറക്കിൽ ടൂൾസ് നടത്തുകയാണ്.
1: അപ്പൊ ഡിഫൻസിൽ വർക്ക് ചെയ്ത സമയത്ത് എവിടെയായിരുന്നു പോസ്റ്റിംഗ്?
0: ഓൾ ഓവർ ഇന്ത്യ, എല്ലാ സ്റ്റേറ്റ്, ഓൾമോസ്റ്റ് ഓൾ സ്റ്റേറ്റ്സ് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്.
1: പിന്നെന്താണ് ബി ആർ എസ് എടുത്ത് പോകുന്നത്? നല്ല ജോലിയല്ലായിരുന്നോ?
0: അല്ല, ബോർഡർ ലൈഫ് ഇസ് വെരി എക്സ്ട്രീം ടഫ് ആണ്. കാരണം അത് ഓൺലി ഓഫീസേഴ്സിന് സുഖമാണ്. ഞാനൊക്കെ നേരെ പോകുന്നവർക്ക് നടക്കില്ല. പിന്നെ ബോർഡർ ലൈഫിൽ ടഫ് ആണ്. ഞാൻ ക്ലിനിക്കൽ കേഡറായിരുന്നു, എങ്കിലും കുഴപ്പമില്ല, ഇറ്റ്സ് ഗുഡ് ജോബ്. എങ്കിലും ഞാൻ 20 ഇയേഴ്സ് ആയപ്പോൾ എനിക്ക് ബിസിനസ്സിനോട് താല്പര്യമായിരുന്നു. ഇവൻ വൈൽ ഓൺ സർവീസ് ഞാൻ സദേൺ കോർണർ എന്നൊരു കടയൊക്കെ തുടങ്ങിയിരുന്നു. അങ്ങനെയൊക്കെ കച്ചവടം ചെയ്തിരുന്നു. ഈവനിങ് ടൈം
1: ഫാമിലി ഇപ്പൊ എവിടെയുള്ളത്? എറണാകുളത്തുണ്ട്.
0: ഇപ്പൊ എറണാകുളത്തുണ്ട്. എന്റെ മാഡത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് വെരി ഗുഡ്, വെരി നല്ല കെമിസ്ട്രി ആണ് മൂന്നുപേരെയും. വെരി ഇൻട്രസ്റ്റിംഗ്, വളരെ നല്ല മോട്ടിവേഷൻ ആണ്.
1: താങ്ക് യു സോ മച്ച്. ഇങ്ങനെയുള്ള ഒരു ഓഫീസർ നമ്മളെ പറ്റി നല്ല അഭിപ്രായം പറയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഫാമിലിയെ കുറിച്ചൊന്ന് പറയൂ. ഫാമിലിയിൽ ആരൊക്കെയുണ്ട്?
0: എനിക്ക് രണ്ട് പെമ്മക്കളാണ്. രണ്ടുപേരും അയർലൻഡിലാണ്. രണ്ടുപേരും പഠിപ്പിച്ചു. ഞാനിപ്പം പറയുന്ന ഒരു മെസ്സേജ് ഇതാണ്: 18 വയസ്സായി കഴിഞ്ഞാൽ 2-wheeler 4-wheeler പെൺകുട്ടികളെ പഠിപ്പിച്ചിരിക്കണം. ദെൻ they should get married after getting job. അതായത് ഭർത്താവിന്റെ കയ്യിൽ നീട്ടാനുള്ള അവസരം കൊടുക്കരുത്.
1: എന്റെ അച്ഛൻ ഇത് തന്നെ എന്നോട് പറഞ്ഞത്.
0: അതെ, ഞാൻ അങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നു, അങ്ങനെ തന്നെ വേണം. അതുകൊണ്ട് വെൽ ടു ഡു ആണ്. ഇവൻ മൂത്ത മോളുടെ കല്യാണം എനിക്ക് പൈസ കയ്യിലൊന്നും ഉണ്ടായില്ല, അവര് തന്നെ നടത്തി എല്ലാം. അടിപൊളി സ്റ്റൈലില്.
1: സെക്കൻഡ് ഡോട്ടർ
0: അയർലൻഡ്. രണ്ടുപേരും ഒരേ സ്ഥലത്ത് ഒരേ മുറി തന്നെ. അത് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ, ഒന്നിച്ച് ഒരേ സമയത്ത് അടിപൊളി നല്ല ജോലി കിട്ടി. എൻജോയിങ് ലൈഫ്. ഇപ്പൊ ഞാൻ ഒരു മക്കൾ പറഞ്ഞു നിർത്തി, കച്ചവടം നിർത്തി, ആടി വീട്ടിലിരിക്കാൻ പറഞ്ഞു.
1: അവരവരുടെ ഒരു കടമ പറഞ്ഞു. പക്ഷെ നമ്മൾ എപ്പോഴും ആക്റ്റീവ് ആയിട്ട് ഇരിക്കുന്നത് തന്നെയാണ് നല്ലത്.
0: തീർച്ചയായിട്ടും.
1: ഭാര്യ ജോലി ചെയ്യുന്നുണ്ടോ?
0: വൈഫ് ലൈബ്രറിയനായിട്ട് നമ്മുടെ സാക്രഡ് സ്കൂളിന്റെ പബ്ലിക് സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. ലീന എഡിസൺ. എന്റെ വൈഫിന്റെ പേര് ലീന എഡിസൺ.
1: മക്കളുടെ പേര്
0: എൽമ ആൻഡ് എവിച്ച.
1: അപ്പൊ എഡിസൺ ഏത് പാട്ടാ വെക്കേണ്ടത്?
0: തമിഴ് പാട്ട് കിട്ടും. ചിന്ന ചിന്ന ആസൈ.
1: തമിഴ് പാട്ട്? മലയാളം ഫിലിമിലുള്ള തമിഴ് പാട്ട് കിട്ടും
0: അല്ലാതെ? ചിന്ന ആസൈ
1: അത് ഇല്ല. അത് വേണേ ഞാൻ പാടിത്തരാം. അമ്പിളിയിലെ പാട്ട് വെക്കാം. ഷുവർ.
0: അമ്പിളിയിലെ എന്ത് പാട്ടാണ്? നമ്മുടെ
1: ആരാധികേ. ആരാധികേ. ശരി, തീർച്ചയായിട്ടും പാട്ട് വെച്ചുതരാം. സേഫ് ജേണി. ബൈ.
0: മൂന്ന് പേർക്കും നല്ല, എല്ലാ ടീമംഗങ്ങൾക്കും എല്ലാം നന്ദിയും. ഞാൻ ഇപ്പോഴും റെഗുലറായിട്ട് കേൾക്കുന്നതാണ്. നല്ല പ്രോഗ്രാമാണ്. വാട്ട് എ വണ്ടർഫുൾ പ്രോഗ്രാം.
1: താങ്ക് യു.
0: നിങ്ങൾക്ക് മൂന്ന് പേർക്ക് ഏറ്റവും കൂടുതൽ നല്ല ആരോഗ്യം തരട്ടെ. ഇന്ത്യയും കണ്ടിന്യൂ ചെയ്യട്ടെ.
1: താങ്ക് യു സോ മച്ച്. ബൈ.

0: ഞാൻ ഡോക്ടർ വിഷ്ണു ഗിരീഷ്, കൺസൾട്ടന്റ് ആൻഡ് ഇൻചാർജ് ഹെപ്പറ്റോളജി, BPS ലേക്ഷോർ ആശുപത്രി. ഫാറ്റി ലിവർ പ്രായഭേദമന്യേ ആരെയും ബാധിക്കാവുന്ന ഒരു അസുഖമാണ്. ഇതൊരു സൈലന്റ് കില്ലറാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ലിവർ സിറോസിസോ ലിവർ ക്യാൻസറോ അതുമൂലം മരണം വരെയോ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബാഡ് ഫുഡ് ഹാബിറ്റ്സ്, അമിതമായ മദ്യപാനം തുടങ്ങിയവയാണ് ഫാറ്റി ലിവർ ഉണ്ടാകുന്നത്. ഡയബറ്റീസ്, അമിതവണ്ണം, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ എന്നീ അസുഖങ്ങൾ ഉള്ളവർക്കും ഫാറ്റി ലിവർ പിടിപെടാൻ സാധ്യത കൂടുതലാണ്. പ്രധാനമായും നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അതിൽ ഒന്നാമത്തേതാണ് വ്യായാമം, രണ്ട് ആൽക്കഹോൾ ഒഴിവാക്കൽ, മൂന്ന് ജങ്ക് ഫുഡ് ഒഴിവാക്കൽ, നാല് ശരീരഭാരം ഗണ്യമായി കുറയ്ക്കുക. LFT, അൾട്രാസൗണ്ട്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്നീ ലളിതമായ ടെസ്റ്റുകൾ മുഖേന ഫാറ്റി ലിവർ സിമ്പിളായി കണ്ടെത്താവുന്നതാണ്. ആവശ്യമാണെങ്കിൽ ഒരു ഫൈബ്രോ സ്കാൻ കൂടി ചെയ്യാവുന്നതാണ്.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ബാലേട്ട, ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ് ആശേച്ചി. പ്രിയപ്പെട്ട ബാലേട്ടനും ആശേച്ചിക്കും
2: എന്താ ഒരു സങ്കടം?
3: ഒരു സങ്കടമില്ല, സന്തോഷാണ്.
2: അന്നച്ചിച്ചോണ്ട് വായിക്കേ.
3: ഓക്കെ, ഇതിനെല്ലാം കാരണക്കാരായി മാറിയിരിക്കുന്ന ഞങ്ങളുടെ സ്വന്തം ഹലോ VPS ലേക് ഷോ. കരുതിയിരിക്കാത്ത വിടവാങ്ങൽ എന്നാണ് കത്തിന്റെ ടൈറ്റിൽ. വിജയകുമാർ സർ എന്നും തന്റെ അമ്മയെ കുറിച്ച് വാചാലനായിരുന്നു. നാട്ടിൽ അമ്മയെ കാണാൻ അദ്ദേഹം നിരന്തരം കൊച്ചിയിൽ നിന്നും ഡ്രൈവ് ചെയ്യുമായിരുന്നു. അമ്മയുടെ മരണശേഷവും അമ്മയെ സംബന്ധിച്ച കാര്യങ്ങൾക്കായി യാത്രകൾ തുടർന്നു. ഇത്തവണ അമ്മയുടെ ശ്രാദ്ധത്തിന് നാട്ടിലെ വീടിനടുത്തുള്ള അഭയകേന്ദ്രത്തിലെ ആശ്രിതർക്ക് സദ്യ കൊടുത്ത് തിരികെ വീട്ടിലെത്തി വിശ്രമിക്കുമ്പോൾ ശാരീരികമായി അസ്വസ്ഥത തോന്നിയ അദ്ദേഹം കുറച്ചകലെയുള്ള തന്റെ അനുജനോട് വരാൻ പറഞ്ഞു. അനുജൻ വണ്ടിയുമെടുത്ത് വീടെത്തുമ്പോൾ വീടിന്റെ പടികളോട് ചേർന്ന് അദ്ദേഹം വീണുകിടക്കുകയായിരുന്നു. അമ്മ സുഗന്ധമുള്ള ആ വീട്ടിൽ മറ്റാരുടെയും സാന്നിധ്യമില്ലാതിരുന്ന ആ നിമിഷങ്ങളിൽ അദ്ദേഹം അമ്മയോടൊപ്പം പോയിരിക്കുന്നു. ഞങ്ങളുടെ പൊന്നുരുന്നിയിലെ 200 കുടുംബങ്ങളുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ 20 മുൻപ് ഒരു റെസിഡൻസ് അസോസിയേഷൻ സ്ഥാപിക്കുകയും മരണം വരെയും അതിന് ചുക്കാൻ പിടിക്കുകയും ചെയ്ത MPDEA മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ കൂടിയായ വിജയകുമാർ സാറിന്റെ അപ്രതീക്ഷിതമായ വിയോഗം ഇവിടെയുള്ളവരിൽ സങ്കടം നിറച്ചു. ഇത്രയും വീടുകളിലേക്ക് ഒരു സങ്കോചവുമില്ലാതെ കയറി ചൊല്ലാനും കുടുംബത്തിലെ എല്ലാവരുടെയും സ്നേഹം പകർന്നെടുക്കാനും അദ്ദേഹത്തിനല്ലാതെ മറ്റാർക്കും കഴിഞ്ഞിട്ടില്ല. മരണാനന്തരം ദേഹം ഇവിടേക്ക് കൊണ്ടുവരാനായില്ല. പക്ഷെ ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ

0: ാനും അദ്ദേഹത്തെ ഒരിക്കൽ കൂടി കാണാനുമുള്ള ചുമതല ദീർഘദൂരം സഞ്ചരിച്ച് ഇന്നാട്ടിലെ ആളുകൾ അത്രയും സാധ്യമാക്കി. നല്ല സഹോദരനും നല്ല ഭർത്താവും നല്ല അച്ഛനും അപ്പൂപ്പനുമൊക്കെയായ അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ ഉൾക്കൊള്ളാൻ കഴിയാതെ അലറിക്കരയുന്ന ഉറ്റവരുടെ പ്രയാസങ്ങൾ കരളുരുകി നോക്കി നിൽക്കാനേ ഞങ്ങൾക്ക് കഴിഞ്ഞുള്ളൂ. അദ്ദേഹത്തിൽ നിറഞ്ഞിരുന്ന സാമൂഹ്യ പ്രതിബദ്ധതയും കരുതലുമൊക്കെ ആ വിയോഗത്തിൽ സമാനതകളില്ലാത്ത ഒരു ശൂന്യത പരത്തുന്നു. അദ്ദേഹം ഉൾപ്പെട്ടിരുന്ന പ്രവർത്തനങ്ങൾ ഇനിയെങ്ങനെ എന്ന് കൂടെയുള്ളവർ അടക്കം പറയാൻ തുടങ്ങി. മരണമില്ലാത്തത് മരണത്തിന് മാത്രം എന്നാണല്ലോ എന്ന് സ്നേഹപൂർവം പൊന്നുരുതിയിൽ നിന്നും KB അനൂപാണ് ഈ കഥ അയച്ചിരിക്കുന്നത്.
1: എല്ലാവർക്കും എപ്പോഴും സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ വിടവ് എന്ന് പറയുന്നത് ഒരു തീരാ നഷ്ടം തന്നെയാണ്. എന്റെ ബ്രദർ എപ്പോഴും അവരുടെ റെസിഡൻഷ്യൽ അസോസിയേഷനിൽ വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. അവർ യാത്ര പോവും, വീടുകളിലെ എല്ലാ കാര്യങ്ങളിലും പോയി ഇടപെടും. പുള്ളിയുടെ ആ ഒരു ഇൻട്രസ്റ്റ് കാണുമ്പോൾ ഞാനും വിചാരിക്കും ഇങ്ങനെയൊക്കെ എല്ലാ സ്ഥലത്തും ഓടി നടന്ന എല്ലാ വീട്ടിലും പോയി ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. അത് പലപ്പോഴും എനിക്ക് തോന്നുന്നു പുരുഷന്മാർക്ക് വളരെ ഇഷ്ടമുള്ള റിട്ടയർമെന്റിനൊക്കെ ശേഷം വളരെ ഇഷ്ടമുള്ള കാര്യമാണ് ഇങ്ങനെ ആക്റ്റീവായിട്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടുക എന്നുള്ളത്. അങ്ങനെയുള്ളവരെ എല്ലാവർക്കും വലിയ ഇഷ്ടമായിരിക്കുകയും ചെയ്യും. അവിടെ ചെല്ലുമ്പോൾ പലരും വന്ന് വിളിക്കുന്നത് കാണാം, ചേട്ടാ അതൊന്ന് റെഡിയാക്കി തരുമോ, ഇതൊന്ന് റെഡിയാക്കി തരുമോ എന്നും ചോദിച്ചിട്ട് ഓരോരുത്തരും ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി പുള്ളിയുടെ അടുത്ത് വരുന്നതും കാണും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളത് വലിയൊരു കാര്യമാണ്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഔദ്യോഗിക ജീവിതമൊക്കെ അവസാനിച്ചതിന് ശേഷം എന്തെങ്കിലും കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെയാണല്ലോ ഏറ്റവും വലിയ ഒരു കാര്യം.
0: തീർച്ചയായിട്ടും എപ്പോഴും നമ്മൾ പറയാറുണ്ട് ജീവിതത്തിൽ നമ്മളിങ്ങനെ അടങ്ങിയിരിക്കണോ, അതല്ല എല്ലാ രംഗത്തും പ്രവർത്തിക്കണോ എന്ന് ചോദിച്ചാൽ പല ആളുകളും എല്ലാ രംഗത്തും പ്രവർത്തിക്കുന്നവരായിരിക്കും. കാരണം ഈ പറഞ്ഞതുപോലെ അവരുടെ സാമീപ്യം, അവരുടെ സാന്നിധ്യം, എല്ലാ വീടുകളിലേക്കും കയറിപ്പോകാനുള്ള അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം, ആർക്കും ഞൊടിയിടയിൽ വിളിച്ചാൽ കിട്ടുന്ന ഒരാൾ, ഏത് കാര്യങ്ങളും എവിടെ പോയിട്ടും ചെയ്ത് തിരിച്ചു വരാൻ കഴിയുന്ന ഒരാൾ, അങ്ങനെയുള്ള പൊതുപ്രവർത്തകന്മാർ നമ്മുടെ എല്ലാ കൂട്ടത്തിലും, ഇപ്പൊ റെസിഡൻസ് അസോസിയേഷനിലായി കഴിഞ്ഞാലും അതല്ലെങ്കിൽ നമ്മുടെ ഗ്രാമങ്ങളിൽ ഇപ്പൊ പഞ്ചായത്ത് മെമ്പർമാരെ പോലുള്ള ആളുകളായാലും ധാരാളം ആളുകളുണ്ടാവും. അവരുണ്ടാക്കുന്ന ഒരു ശൂന്യത, നമ്മൾ രാഷ്ട്രീയക്കാരൊക്കെ ഇങ്ങനെ പറയുന്ന പോലെ നികത്താൻ പറ്റാത്ത വിടവാണ് എന്ന് പറയുന്നത് പോലെ, സത്യത്തിൽ അതാത് കമ്മ്യൂണിറ്റിക്ക് തീർച്ചയായിട്ടും ഒരിക്കലും നികത്താൻ പറ്റുന്ന ഒന്നായിരിക്കില്ല. ഇവിടെ ഈ റെസിഡൻസ് അസോസിയേഷനെ ദീർഘകാലം കൊണ്ടു നടന്ന ആ പ്രിയപ്പെട്ടവന് ഒരിക്കൽ കൂടി അശ്രുപൂക്കൾ നേർന്നുകൊണ്ട് ഇതാ ഒരു നല്ല ഗാനം അദ്ദേഹത്തിന്റെ ആത്മാവിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

0: ഞാൻ ഡോക്ടർ വിഷ്ണു ഗിരീഷ്, കൺസൾട്ടന്റ് ആൻഡ് ഇൻചാർജ് ഹെപ്പറ്റോളജി, BPS ലേക്ഷോർ ആശുപത്രി. ഫാറ്റി ലിവർ പ്രായഭേദമന്യേ ആരെയും ബാധിക്കാവുന്ന ഒരു അസുഖമാണ്. ഇതൊരു സൈലന്റ് കില്ലറാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ലിവർ സിറോസിസോ ലിവർ ക്യാൻസറോ അതുമൂലം മരണം വരെയോ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബാഡ് ഫുഡ് ഹാബിറ്റ്സ്, അമിതമായ മദ്യപാനം തുടങ്ങിയവയാണ് ഫാറ്റി ലിവർ ഉണ്ടാകുന്നത്. ഡയബറ്റീസ്, അമിതവണ്ണം, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ എന്നീ അസുഖങ്ങൾ ഉള്ളവർക്കും ഫാറ്റി ലിവർ പിടിപെടാൻ സാധ്യത കൂടുതലാണ്. പ്രധാനമായും 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അതിൽ ഒന്നാമത്തേതാണ് വ്യായാമം, 2 ആൽക്കഹോൾ ഒഴിവാക്കൽ, 3 ജങ്ക് ഫുഡ് ഒഴിവാക്കൽ, 4 ശരീരഭാരം ഗണ്യമായി കുറയ്ക്കുക. LFT, അൾട്രാസൗണ്ട്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്നീ ലളിതമായ ടെസ്റ്റുകൾ മുഖേന ഫാറ്റി ലിവർ സിമ്പിളായി കണ്ടെത്താവുന്നതാണ്. ആവശ്യമാണെങ്കിൽ ഒരു ഫൈബ്രോ സ്കാൻ കൂടി ചെയ്യാവുന്നതാണ്.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: പ്രിയപ്പെട്ട ആശിച്ചി, വലട്ട ഡാനി, ഞാൻ നിങ്ങളുടെ സ്ഥിരം ശ്രോതാവാണ്. എന്റെ ഒരു ചെറിയ അനുഭവം അയക്കുന്നു. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു ആശുപത്രിയിൽ പോകേണ്ടതായിട്ട് വന്നു. ചീട്ടെടുക്കാൻ ക്യൂവിൽ നിൽക്കുമ്പോഴും ഡോക്ടറെ കാണാൻ കാത്തിരിക്കുമ്പോഴും എന്റെ ശ്രദ്ധ മുഴുവൻ എന്റെ കാലിലെ വേദനയിലായിരുന്നു. ഓരോരുത്തരായി ഡോക്ടറുടെ മുറിയിലേക്ക് കയറുന്നതും ഇറങ്ങുന്നതും നോക്കി ഞാൻ അവിടെയുള്ള ബെഞ്ചിലിരുന്നു. എന്റെ ചീട്ട് വിളിക്കാൻ കുറെ സമയം എടുക്കുമെന്നതിനാൽ ഭർത്താവ് എന്നെ അവിടെ ഇരുത്തിയിട്ട് പുറത്തേക്ക് പോയിരുന്നു. എന്റെ തൊട്ടടുത്ത ബെഞ്ചിൽ ഇരുന്നത് ഏകദേശം 50 വയസ്സ് തോന്നിക്കുന്ന വേഷവിധാനം കൊണ്ട് വളരെ സാധാരണക്കാരനായ ഒരാളായിരുന്നു. അദ്ദേഹം വല്ലാതെ വേവലാതിപ്പെടുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടെ ആരെയൊക്കെയോ ഫോൺ ചെയ്യുന്നു, പണം ആവശ്യപ്പെടുന്നു, അപ്പുറത്തുള്ള മറുപടി കേട്ട് നിരാശനാകുന്നു. എപ്പോഴൊക്കെയോ അദ്ദേഹം തന്റെ നിറഞ്ഞുവരുന്ന കണ്ണുകൾ തുടയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് കാര്യം അന്വേഷിച്ചു. അദ്ദേഹത്തിന്റെ ഏക മകൻ വലിയൊരു അപകടത്തിൽപ്പെട്ട് ശസ്ത്രക്രിയക്കായി ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയിരിക്കുകയാണ്. ആ ശസ്ത്രക്രിയ വിജയിച്ചാൽ മാത്രമേ ആ മകൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരൂ. അദ്ദേഹത്തിന്റെ കയ്യിലാകട്ടെ അത്രയും പണം പോയിട്ട് അന്നത്തെ ഭക്ഷണത്തിനുള്ള വക പോലും ഉണ്ടായിരുന്നില്ല. ഡോക്ടറോട് അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ സഞ്ചിയിൽ കുറച്ച് കടലാസുകൾ കൂട്ടിപ്പിടിച്ച് അദ്ദേഹം വളരെ നിശബ്ദനായിട്ട് ഇരുന്നു. ഇടയ്ക്കിടെ കണ്ണുകൾ തുറക്കുന്നുണ്ട്. പെട്ടെന്നാണ് അവിടെ തികച്ചും അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ നടന്നത്. കുറച്ചു പേർ ധൃതിയിൽ അങ്ങോട്ട് വന്നു. ആ മനുഷ്യനോട് എന്തൊക്കെയോ സംസാരിച്ചു. കൂട്ടത്തിലുണ്ടായിരുന്ന യുവാവ് തന്റെ ബാഗിൽ നിന്നും കുറച്ച് പണം അദ്ദേഹത്തിന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. മറ്റൊരാൾ അവിടെയുള്ള ഫാർമസിയിൽ പോയി മരുന്നുകൾക്കുള്ള ബില്ലുകൾ അടച്ചു. ഒരു സ്ത്രീ ആ മനുഷ്യന്റെ തോളിൽ തട്ടി ആശ്വസിപ്പിക്കുന്നു. അവിടെ ആരും പരസ്പരം ഒന്നും ചോദിച്ചില്ല. അദ്ദേഹം ആരാണെന്നോ, ഏത് ജാതിയാണെന്നോ, ഏത് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളാണെന്നോ ഒന്നുമുള്ള ചോദ്യം ഉണ്ടായിരുന്നില്ല. അപരിചിതർ നൽകിയ ആ സഹായം കണ്ട ആ മനുഷ്യൻ വിങ്ങിപ്പൊട്ടി. അദ്ദേഹത്തിന്റെ കയ്യിൽ ഇരുന്ന് വിറച്ച തുക പണമായിരുന്നില്ല, മറിച്ച് അദ്ദേഹത്തിന്റെ മകന്റെ ജീവനായിരുന്നു. ജാതിയോ മതമോ മുൻപരിചയമോ നോക്കാതെ മനുഷ്യർ മനുഷ്യനെ സഹായിക്കുന്ന ആ നിമിഷം കണ്ടപ്പോൾ എന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. അതുവരെ ഞാൻ അനുഭവിച്ച കാലിലെ വേദന എവിടെയോ മാഞ്ഞിപ്പോയി. ലോകം ഇത്ര മനോഹരമായിരുന്നോ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു പോയി. തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ എന്റെ ഉള്ളിൽ വലിയൊരു സമാധാനമുണ്ടായിരുന്നു. പരിക്കേറ്റ കാലിനേക്കാൾ വേഗത്തിൽ എന്റെ മനസ്സ് സഞ്ചരിക്കുകയായിരുന്നു. നമ്മൾ പലപ്പോഴും പത്രങ്ങളിലും വാർത്തകളിലും കാണുന്നത് മനുഷ്യർ തമ്മിലുള്ള തല്ലും കുടിപ്പകയുമാണ്. എന്നാൽ യഥാർത്ഥ ലോകം അതൊന്നുമല്ലെന്ന് ആ ആശുപത്രി വരാന്തയിൽ വെച്ച് ഞാൻ മനസ്സിലാക്കി. സ്നേഹം പറ്റാത്ത ഒരുപാട് മനുഷ്യർ നമുക്കിടയിലുണ്ട്. നമ്മൾ കരുതിയതിനേക്കാൾ എത്രയോ മനോഹരമാണ് ഈ ലോകം. ഒരാപത്ത് വരുമ്പോൾ തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ തയ്യാറുള്ള മനുഷ്യത്വം ഇന്നും ജീവനോടെയുണ്ട്. ആശുപത്രികൾ വേദനയുടെ ഇടങ്ങളാണെങ്കിലും അവിടെയാണ് പലപ്പോഴും സഹാനുഭൂതിയുടെ ഏറ്റവും വലിയ പാഠങ്ങൾ പിറക്കുന്നത്. എന്റെ ചെറിയ വേദനകളെ കുറിച്ചോർത്ത് പരിതപിച്ചിരുന്ന എനിക്ക് മറ്റുള്ളവരുടെ വേദനയിൽ പങ്കുചേരുന്നതിന്റെയും സഹായിക്കുന്നതിന്റെയും വില മനസ്സിലായി. ഇന്ന് എവിടെയെങ്കിലും ഒരു സഹായം ചോദിക്കുന്ന മുഖം കണ്ടാൽ എന്റെ മനസ്സ് ആ ആശുപത്രി വരാന്തയിലേക്ക് ഓടിയെത്തും. ആ അപരിചിതൻ കാണിച്ച ആ വലിയ മനസ്സ് എന്റെ ജീവിത വീക്ഷണത്തെ തന്നെ മാറ്റിമറിച്ചു. നന്മയുടെ ചെറിയൊരു തുള്ളി മതി വലിയൊരു കടലിലെ ഉപ്പുരസം മാറ്റാൻ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. സ്നേഹത്തോടെ, ലിസി ജോസ്.
3: ലിസി, പുതിയ കാലം പലതും നമ്മളോട് ആവശ്യപ്പെടുകയാണ്. നമ്മൾ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ മാത്രം ജീവിക്കുന്നതിനപ്പുറം ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ജീവിയായിട്ട് മാറുക എന്ന് പറയുന്നത് കാലം നമ്മളോട് ആവശ്യപ്പെടുന്നതാണ്. പ്രത്യേകിച്ചിട്ട് ഇപ്പൊ നമുക്ക് ഇന്ത്യയും കേരളവും തമ്മിലുള്ള ഒരു വ്യത്യാസം വളരെ കൃത്യമായിട്ട് അറിയാം. ഒരു കണക്ക് ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചിരുന്നു. അപ്പൊ അതിനകത്ത് ഇപ്പൊ ആരോഗ്യരംഗത്തെ ചെലവ് ഇന്ത്യൻ ശരാശരിയേക്കാൾ

0: കൂടുതലാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എന്ന് പറയുന്നത്. ഇപ്പൊ ചെറുതും വലുതുമായിട്ടുള്ള രോഗപീഠകൾ കൊണ്ട് വീർപ്പ് മുട്ടുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. അവർക്ക് എല്ലാവർക്കും ഇപ്പൊ ലൈഫ് ഇൻഷുറൻസ് ഉണ്ടാവണം എന്നില്ല, ചികിത്സിക്കാൻ പണമുണ്ടാകണം എന്നില്ല. അവിടെയൊക്കെ ജീവകാരുണ്യത്തിന്റെ ഒരു വലിയ പ്രവാഹം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എത്രയോ ആളുകളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല, അതിനകത്ത് ഒരു നല്ല സെന്റൻസ് പറഞ്ഞതാണ്, അദ്ദേഹത്തിന്റെ കയ്യിൽ വെച്ചു കൊടുത്തത് ഒരു കെട്ട് പണമല്ല,
1: മറിച്ച്
0: അദ്ദേഹത്തിന്റെ മകന്റെ ജീവനാണ് എന്ന് പറയുന്നത്. സത്യത്തിൽ ഒരു ജീവൻ രക്ഷിക്കാൻ നമ്മളാലാവുന്ന ചില ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. ഒരു ഭാഗത്ത് യുദ്ധത്തിന്റെ കെടുതി നമ്മൾ അനുഭവിക്കുന്നു, മറുഭാഗത്ത് അത്യുഷ്ണത്തിന്റെ കൊടും ചൂടിൽ നമ്മളെല്ലാം ഇങ്ങനെ വേർത്ത് ഒലിച്ച് നിൽക്കുകയാണ്. നമ്മുടെ കാർഷിക രംഗം ആകെ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ്. ചൂടുകൊണ്ട് കരിഞ്ഞുപോയ കാർഷിക ഉൽപ്പന്നങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ആർട്ടിക്കിൾ കഴിഞ്ഞ ദിവസമാണ് പത്രങ്ങളിലൊക്കെ വന്നിട്ടുള്ളത്. കൊടും വരൾച്ച. ഒരു കാലത്ത് നമ്മളൊക്കെ ആഗ്രഹിച്ചത് ബോർവെൽ ഒഴിച്ചാൽ ബോർവെല്ലിനകത്ത് വെള്ളം ഒരിക്കലും വറ്റില്ല എന്നാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ തിരിച്ചറിയുന്നത് ബോർവെല്ലിനകത്ത് വെള്ളവും വറ്റിപ്പോകുന്നു എന്നുള്ളതാണ്. നമ്മൾ യഥേഷ്ടം ആവശ്യത്തിൽ അധികം വെള്ളം ഉപയോഗിക്കുന്നവരാണ്. അപ്പൊ എല്ലാത്തിനും ഒരു കരുതൽ, ഉപയോഗത്തിന്റെ കാര്യത്തിലാണെങ്കിലും ദാനത്തിന്റെ കാര്യത്തിലായാലും ഒരു കരുതലും ശീലവും നമ്മുടെ ഇടയിലേക്ക് കൊണ്ടുവരേണ്ട ഒരു അത്യപൂർവ കാലഘട്ടത്തിലാണ്. സന്നിഗ്ധമായ ഘട്ടം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അങ്ങനെ ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് എല്ലാവർക്കും തിരിച്ചറിവുണ്ടാവട്ടെ.
1: നമ്മൾ സ്വയം നമ്മൾ ഒരു തുള്ളി ജലമാണെന്ന് വിചാരിക്കരുത്, പകരം ഒരു തുള്ളി ജലത്തിലെ കടലാണ് നാം എന്ന് വിചാരിക്കുക.
0: യെസ്.

0: യെസ്, ഒരു തുള്ളി വെള്ളത്തിലെ, ഒരു തുള്ളി ജലത്തിലെ
1: കടല്.
0: കടല്, നല്ല പ്രയോഗമാണ് കേട്ടത്.
1: അത് ഷൗക്കത്ത് ഭായിയുടെ ഒരു ബുക്കാ.
0: ആണല്ലേ, നിങ്ങള് പുള്ളിയുടെ ഒരു ബുക്കേ വായിക്കാറില്ല?
1: അല്ല, പുള്ളിയുടെ ബുക്ക് എന്നല്ല, പുള്ളിയുടെ ബുക്ക് എനിക്ക് ഇഷ്ടം.
0: ഓക്കെ, അപ്പൊ അതുകൊണ്ട് തീർന്നു പ്രശ്നം. അപ്പൊ
1: നമ്മള് അത് വേണ്ട സ്ഥലത്ത് പ്രയോഗിക്കാൻ പറ്റിയല്ലോ.
0: പ്രയോഗിക്കാൻ പറ്റും.
1: ബുക്ക് വെറുതെ വായിച്ചിട്ട്
0: ഈ ഒരു തുള്ളി വെള്ളം കൊണ്ട് വന്നിട്ട് പെട്ടെന്ന് നോക്കിയപ്പോ ഒരു അവസരം കിട്ടി പ്രയോഗിച്ചു.
1: വെറുതെ ബുക്ക് വായിച്ചാ പോരാ,
0: അത് പ്രയോഗിക്കാൻ
1: ഉൾക്കൊള്ളാനും പഠിക്കണം.
0: ആശേച്ചിയുടെ വളർച്ചയാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. എന്റെ മക്കളെ പോലും അല്ല നിങ്ങൾ, കാരണം നിങ്ങൾ വളർന്നിട്ടില്ല. ഇനിയെങ്കിലും നല്ല വളർച്ച ഉണ്ടാവട്ടെ.
1: എല്ലാ അർത്ഥത്തിലും, കാരണം നമ്മൾ എല്ലാ അർത്ഥത്തിലും വളർന്നു എന്ന് ഒരിക്കലും വിചാരിക്കരുത്. പിന്നെ നമുക്ക് പഠിക്കാൻ പറ്റൂല. നിങ്ങൾ എന്താ വെച്ചാല് ഒരു ഗ്ലാസ്സിൽ ഫുള്ളായിട്ട് നിൽക്കുന്ന ജലമാണ്. ഞാൻ ഗ്ലാസ്സിൽ ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്ന ഒരാളാണ്.
0: അപ്പൊ വീണ്ടും സ്നേഹപൂർവ്വം നാളെ എത്തിച്ചേരാം.
1: നന്ദി,
0: നമസ്കാരം.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ VPS ലേക് ഷോർ, ബ്രോട്ട് ടു യു ബൈ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3, സമയം 9:18.

എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. പ്രിയ ശ്രോതകളെ, ഇന്ന് ചലച്ചിത്ര താരം കലാശാല ബാബുവിൻ്റെ ചരമവാർഷിക ദിനമാണ്. മലയാള സിനിമയിൽ വില്ലൻ കഥാപാത്രങ്ങൾക്ക് പുത്തൻ ഭാവതലങ്ങൾ സമ്മാനിച്ച കലാശാല ബാബുവിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ച് ബാബു അഭിനയിച്ച തൊമ്മനും മക്കളും എന്ന ചിത്രത്തിൽ വിവിധ ഗായകർ പാടിയ ഗാനമാണ് ആദ്യം. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം അലക്സ് പോൾ.

0: പോലീസ്.
1: മിസ് സീമ,
0: അതെ,
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിന്? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീ ആ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
0: ഹായ്.
3: RBI പറയുന്നു,
0: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ചിത്രം B32 മുതൽ 44 വരെ. പാടിയത് രമ്യ, വിനയകുമാർ, ശ്രീദേവി, രമ്യ, സർവദാസ് എന്നിവർ. ഗാനരചന ശ്രുതി ശരണ്യം. സംഗീതം സുദീപ് പാലനാട്.

0: ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ നെഞ്ചരിച്ചിൽ, മനം പുരട്ടൽ എന്നിവയായി അനുഭവപ്പെടുന്ന ജെർഡ് അഥവാ ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സ് ഡിസീസ്, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടൻ്റ് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ മുഹമ്മദ് നൌഫൽ മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-2-42-63-97 അല്ലെങ്കിൽ 0484-2-42-63-87 മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 944-6455-88 വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ. അറിയിപ്പ് സമാപിച്ചു.
1: ഈ കസ്റ്റമർ കെയർ എവിടെയാ? ആ മാഡം.
2: ആ പറയൂ.
1: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നത്?
2: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
1: എങ്ങനെ ചെയ്യേണ്ടത്?
2: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ

0: ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC യുടെ അടുത്തോ ചെല്ലുക, അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
1: അത് ശരി, മാറ്റങ്ങൾ ഉണ്ടെങ്കിലോ?
0: മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
1: ഇത്രയുള്ളൂ. ഇപ്പോൾ മനസ്സിലായി.
0: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
1: RBI പറയുന്നു,
0: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
2: സമയം 9 മണി കഴിഞ്ഞ് 19:08 ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM മോർണിംഗ് സെലക്ഷൻസ് ആണ്. ഇനി ശബരീഷ് വർമ്മ, അരവിന്ദ്, ദിലീപ് നായർ എന്നിവർ ചേർന്ന് പാടിയ ഗാനം ചിത്രം ലിറ്റിൽ ഹാർട്സ്. ഗാനം എഴുതിയത് BK ഹരിനാരായണൻ, ശബരീഷ്. സംഗീതം കൈലാസ് മേനോൻ.

സിമ്പിൾ. രംഗം തരംഗം തട്ടിമുട്ടി നിൽക്കാൻ പുതു അംഗം ഇവനുടെ നീക്കം, അത് സിമ്പിൾ, ജസ്റ്റ് സിമ്പിൾ.

0: എമ്മിലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക, അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: കാർത്തികം, ശ്വേത, മോഹനും പാടിയ ഗാനമാണ് ഇനി ചിത്രം ലിവിംഗ് ടുഗദർ. വരികൾ എഴുതിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, ഈണം M. ജയചന്ദ്രൻ.

കേൾക്കൂ കേൾക്കൂ കേൾക്കൂ. പ്രിയപ്പെട്ട നാട്ടുകാരെ, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATM

0: എറണാകുളം ഗവൺമെന്റ് യു പി എസ് ഫോർ ഗേൾസിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ മറക്കാതെ കേൾക്കുക ഞായറാഴ്ച രാവിലെ 8:05.
1: വൈശാഖ് സുഗുണൻ വരികൾ എഴുതി, ജി വി പ്രകാശ് കുമാർ സംഗീതം നൽകി ഗാനം. ചിത്രം ലക്കി ഭാസ്കർ. ഗാനം പാടിയത് യാസിൻ നിസാർ, ശ്വേത മോഹൻ.

ഇന്ന് 11 മണിക്ക് ശാസ്താംപാട്ട് കേൾക്കാം. പെരുന്തിനാകുളം ശാസ്താംപാട്ട് സംഘം അവതരിപ്പിച്ചത്. FM മോർണിംഗ് സെലക്ഷൻസ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ചിത്രപാടിയ ഗാനം കേൾക്കാം. ഗാനം എഴുതിയത് ജോർജ് തോമസ്, സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്. ചിത്രം പോസ്റ്റ് ബോക്സ് നമ്പർ 27.

പ്രിയ ശ്രോതാക്കളെ, നഗരം വളരുന്ന ഇന്നത്തെ കാലത്ത് കൃഷിയിടങ്ങൾ ചെറുതായി വരികയാണ്. ചെറിയ പരിസരങ്ങളുള്ള വീടുകളും ഫ്ളാറ്റുകളുമാണ് ഇന്നത്തെ പൊതു കൃഷിയിടങ്ങൾ. നമുക്ക് വേണ്ടത് വീട്ടിൽ തന്നെ വിളയിക്കാനായാൽ ചിലവ് കുറഞ്ഞതും ആരോഗ്യകരവുമായ ഒരു ജീവിതവും സാധ്യമാകും. സ്വയം പര്യാപ്തമായ ഒരു കൃഷി ഈ ചുരുങ്ങിയ സ്ഥലത്ത് ഒരുക്കാൻ കഴിയുമോ? നാളെ ഉച്ചകഴിഞ്ഞ് 3-5 മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി എഫ് എം തത്സമയ ഫോണിൻ പരിപാടിയിൽ പുതുക്കാലത്തെ അടുക്കളത്തോട്ടവും മട്ടുപ്പാവ് കൃഷിയും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൃഷിവകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഫിലിപ്പ് ജി കാനാട്ട് മറുപടി നൽകുന്നു. നാളെ ഉച്ചകഴിഞ്ഞ് 3, 5, 4 ഇടയ്ക്ക് വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0484-2-42-63-97, 2-42-63-87. മറ്റൊരു നമ്പർ 9444-5-5-8-8-8. ഓർമ്മിക്കുക, നാളെ വൈകുന്നേരം 3-5 ഹലോ കൊച്ചി എഫ് എം പരിപാടിയിൽ ചർച്ച ചെയ്യുന്നു പുതുകാലത്തെ അടുക്കളത്തോട്ടവും മട്ടുപ്പാവ് കൃഷിയും. വിളിക്കേണ്ട നമ്പർ മറക്കണ്ട, 0484-2-42-63-97, 0484-2-42-63-87, 9444-5-5-8-8-8. എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരുകയാണ്. എം ജി ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം തക്ഷശില, വരികൾ കെ ജയകുമാർ, ഈണം എം ജി രാധാകൃഷ്ണൻ.

0: പ്രിയ ശ്രോതാക്കളെ, എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരും. ആകാശവാണി എഫ് എം വാർത്തകൾക്കും റേഡിയോ ഹെൽത്തിനും ശേഷം. പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ നെഞ്ചെരിച്ചിൽ, മനം പുരട്ടൽ എന്നിവയായി അനുഭവപ്പെടുന്ന ജെർഡ് അഥവാ ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സ് ഡിസീസ്, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടൻ്റ് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ മുഹമ്മദ് നൌഫൽ മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04842423377 അല്ലെങ്കിൽ 04842423387 ഈ നമ്പറിലോ 9444555888 ഈ നമ്പറിലോ വിളിക്കുക. വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ. ആകാശവാണി കൊച്ചി എഫ് എം 102.3.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ അധ്യക്ഷനാകും. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി വിശാഖപട്ടണത്തെ കിഴക്കൻ നാവിക കമാൻഡിൽ സന്ദർശനം നടത്തി തന്ത്രപരമായി പ്രധാനപ്പെട്ട നാവിക കമാൻഡിൽ നടത്തിയ പ്രവർത്തന പരിശീലന ഭരണപരമായ പ്രവർത്തനങ്ങൾ അദ്ദേഹം അവലോകനം ചെയ്തു. കോഴിക്കോട് പെരുവണ്ണാമുഴിയിൽ നിന്ന് ഡിജിറ്റൽ സർവേക്കായി പുറപ്പെട്ട 3 വനം വകുപ്പ് ഉദ്യോഗസ്ഥരും 4 റവന്യൂ ഉദ്യോഗസ്ഥരുമടങ്ങിയ സംഘം വനമേഖലയിൽ അകപ്പെട്ടു. വനം വകുപ്പ് തിരച്ചിൽ ശക്തമാക്കി. 2024-25 വർഷത്തെ കണ്ണൂർ സർവകലാശാല നാഷണൽ സർവീസ് സ്കീം അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച പ്രോഗ്രാം ഓഫീസർമാരായി കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെ ഡോക്ടർ കെ വി വിനീഷ് കുമാർ, കണ്ണൂർ വിമൻസ് കോളേജിലെ ഡോക്ടർ കെ പി നിധീഷ്, പയ്യന്നൂർ കോളേജിലെ ഡോക്ടർ ടി വി സുരേഖ, പനമരം ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ എം എ ഷെറീന, മട്ടന്നൂർ കോളേജിലെ ജെസിക്ക സുധീർ എന്നിവർക്കാണ് പുരസ്കാരം. പത്തനംതിട്ട ഓമലൂർ പൈവള്ളി ഭാഗത്ത് 4 പേരെ കടിച്ചു പരിക്കേൽപ്പിച്ച തെരുവ് നായ്ക്ക് പേ വിഷബാധ സ്ഥിരീകരിച്ചു. പ്രദേശത്ത് തെരുവ് നായ്ക്കൾക്ക് പേ വിഷബാധ പ്രതിരോധ കുത്തിവയ്പ്പ് ഊർജിതമാക്കി. പാലക്കാട് മലമ്പുഴയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. വെള്ളഴുത്താമ്പറ്റ കോളനിയിലെ എം ചന്ദ്രനാണ് കൊല്ലപ്പെട്ടത്. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ഏഷ്യൻ സീനിയർ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരം ജ്ഞാനേശ്വരി യാദവിന് ഇരട്ട മെഡൽ നേട്ടം. 53 കിലോഗ്രാം സ്നാച്ച് വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ താരം തുടർന്ന് മത്സരങ്ങളിൽ ആകെ 194 കിലോഗ്രാം ഉയർത്തിയാണ് വെങ്കലം ഉറപ്പിച്ചത്.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.

ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 9:59 32 സെക്കൻഡ്. ഇനി 10 മണിക്ക് സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് കുറച്ചു നാളുകളായി നാം വളരെ ഉത്കണ്ഠയോടെ ശ്രദ്ധിക്കുന്ന ഒരു രോഗമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. ഈ രോഗത്തിന്റെ വ്യാപനത്തെക്കുറിച്ചും അതിന്റെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ്. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. അമീബിക് മസ്തിഷ്ക ജ്വരം നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് കൂടുതൽ കാണപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഈ രോഗത്തിൽ അല്ലെങ്കിൽ രോഗവ്യാപനത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ടോ? അതിനെക്കുറിച്ച് എന്താണ് മാഡത്തിന് പറയാനുള്ളത്?
2: അതായത് നമുക്ക് മസ്തിഷ്ക ജ്വരം തലച്ചോറിനെയോ അതിന്റെ ആവരണത്തെയോ ബാധിക്കുന്ന അണുബാധയാണ് നമ്മൾ മസ്തിഷ്ക ജ്വരം എന്ന് പറയുക. അത് പനി, തലവേദന, ഛർദ്ദിൽ തുടങ്ങിയ ലക്ഷണങ്ങളോടെ കാണപ്പെടും. അപ്പോൾ ഇതിനുള്ള കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ, അതായത് നമ്മുടെ തലച്ചോറിന് ചുറ്റുമുള്ള ആവരണത്തിനകത്തു നിന്നുള്ള ദ്രാവകം കുത്തിയെടുത്തുള്ള പരിശോധന, നമ്മുടെ ശരീരത്തിന്റെ നടുഭാഗത്തു നിന്നുമാണ് ഈ ദ്രാവകം കുത്തിയെടുത്ത് പരിശോധിക്കുന്നത്. അപ്പൊ ഈ ദ്രാവകത്തില് പരിശോധന പലതരത്തിൽ ബാക്ടീരിയയാണോ, വൈറസ് ആണോ, ഫംഗസ് ആണോ, ടി ബി ആണോ, ഇതെല്ലാം അറിയാനുള്ള പല വിധത്തിലുള്ള പരിശോധനകളുണ്ട്. കൾച്ചർ മുതൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് PCR ടെസ്റ്റ് കഴിഞ്ഞൊരു 10 വർഷത്തിനപ്പുറം നമുക്ക് അതും ലഭ്യമാണ്. പക്ഷേ ഇതിൽ എത്ര തന്നെ നോക്കിയാലും, നമ്മൾ PCR ടെസ്റ്റ് വരെ നോക്കിയാലും, ഒരു 30% ആൾക്കാരിൽ മാത്രമേ, ഒരു 25 മുതൽ 30% ആൾക്കാരിൽ മാത്രമേ ഈ അണുബാധ ഉണ്ടാക്കുന്ന അണു ഏതാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നുള്ളൂ. അത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലും അത്ര തന്നെ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. ഒരു സാധാരണ രക്തപരിശോധന പോലെയോ, അല്ലെങ്കിൽ ഒരു മൂത്രത്തിൽ അണുബാധ ഉണ്ടാകുമ്പോൾ ഉള്ള പരിശോധന പോലെയോ, ഒരു കഫ പരിശോധന പോലെയോ അത്ര എളുപ്പം അണു ഈ സ്രവത്തിൽ നമുക്ക് കിട്ടാറുണ്ടായിരുന്നില്ല. ഈ 30% മാത്രമായിരുന്നു നമുക്ക് ആകെ കിട്ടിയിരുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ നമ്മുടെ ഗൈഡ് ലൈൻസ് ചേഞ്ച് ചെയ്തപ്പോൾ, ആരെയൊക്കെ അമീബയ്ക്ക് ടെസ്റ്റ് ചെയ്യണം എന്നുള്ള ഗൈഡ് ലൈൻസ് ചേഞ്ച് ചെയ്തപ്പോൾ, എല്ലാ രീതിയിലും ഈ തലച്ചോറിന്റെ അണുബാധയുമായിട്ട് വരുന്ന എല്ലാ രോഗികളുടെയും സ്രവം അമീബ പരിശോധിക്കണം എന്നുള്ള നയം നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ വന്നു. അങ്ങനെയാണ് കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ ഈ സ്രവത്തിനെ വെറ്റ് മൗണ്ട്, അതായത് മൈക്രോസ്കോപ്പിലൂടെ ഫ്രഷ് ആയിട്ടുള്ള സാമ്പിൾ നോക്കുന്ന വെറ്റ് മൗണ്ട് പരിശോധനയും, പിന്നെ ഈ വർഷം മാർച്ച് മുതൽ തിരുവനന്തപുരത്ത് നമ്മുടെ സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബിൽ PCR പരിശോധനയും നിലവിൽ വന്നു. അതോടുകൂടി നമുക്ക് കൂടുതൽ ഈ സ്രവത്തിലെ അമീബയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിഞ്ഞു. ഈ PCR ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ പ്രൈവറ്റ് ലാബുകളിൽ പോലും ലഭ്യമായിട്ടുള്ള ഒന്നല്ല. രാജ്യത്ത് തന്നെ 2-3 സ്ഥലങ്ങളിൽ മാത്രമാണ് ഇതുള്ളത്. വളരെ അപൂർവമായിട്ടാണ് ഒരു പ്രൈവറ്റ് ലാബ്സിൽ പോലും ഇത് ചെയ്യുന്നത്. അപ്പൊ ഇത്തരം അത്യപൂർവമായിട്ടുള്ള ടെസ്റ്റ് നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിൽ തന്നെ ചെയ്യാനുള്ള സൗകര്യം നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം നമ്മുടേതാണെന്ന് തന്നെ പറയാം. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് നമുക്കിത് അക്യാൻതമീബയാണോ അതോ നെഗ്ലേറിയയാണോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു തുടങ്ങിയത്. മാത്രമല്ല, നമ്മുടെ തിരുവനന്തപുരം കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലെ മൈക്രോബയോളജി വിഭാഗവും വളരെ ശക്തമായി തന്നെ, വളരെ സ്ട്രോങ് ആയി തന്നെ ഇത് കണ്ടെത്താൻ പ്രാപ്തരാണ്. അങ്ങനെ നമുക്ക് കൂടുതൽ ഇത്തരം അണുബാധകൾ ഇതാണ്, അമീബയാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. മുമ്പ് നമുക്ക് 70% ആൾക്കാരിൽ അണു ഏതാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. അന്ന് നമ്മൾ ബാക്ടീരിയയ്ക്കും വൈറസിനും എല്ലാം ചേർന്ന ഒരു സംയോജനമാണ് തലച്ചോറിലെ അണുബാധയ്ക്ക് ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മൾ ചെയ്തിരുന്നത്. പലപ്പോഴും തിരിച്ചറിയാൻ

0: കഴിയാത്തപ്പോൾ ടി ബിയുടെ ചികിത്സയും ചെയ്യേണ്ടി വരുമായിരുന്നു. ടി ബിയുടെ അണുവും എപ്പോഴും കിട്ടണം എന്നില്ല. പക്ഷേ ഈ പല മരുന്നുകളും അമീബിക്കെതിരെയും വർക്ക് ചെയ്യുമെന്നുള്ളതിനാൽ കുറെ പേർ രക്ഷപ്പെടുമായിരുന്നു. പിന്നെ കൃത്യമായ ചികിത്സ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അണുബാധയുള്ള, മസ്തിഷ്കത്തിന്റെ അണുബാധയുള്ള 50% ആൾക്കാർ മരണപ്പെടുകയും ചെയ്യും. അപ്പൊ ഇവരിലും പലപ്പോഴും നമുക്ക് കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് അന്ന് അറിയാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ലഭ്യമായ ഈ മെച്ചപ്പെട്ട ടെസ്റ്റിംഗ് സൗകര്യങ്ങളിലൂടെയും കൃത്യമായിട്ട് എല്ലാ ഈ അണുബാധ മസ്തിഷ്ക അണുബാധ ഉള്ളവർക്കും അമീബ ടെസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു നിയമം പോലും നമ്മുടെ നാട്ടിൽ വന്നതോടുകൂടി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. കൃത്യമായ ടെസ്റ്റിംഗ് സ്ട്രാറ്റജിയിലൂടെ അത് നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനവും നമ്മുടേതാണ്. അങ്ങനെ നമുക്ക് ഇതിന്റെ കാരണം കണ്ടെത്താൻ കഴിഞ്ഞു. പക്ഷെ മുൻ വർഷങ്ങളെക്കാൾ കൂടുതൽ മസ്തിഷ്ക അണുബാധ വന്നിട്ടുള്ളവരുടെ എണ്ണം വർദ്ധിച്ചതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നില്ല. പക്ഷേ കാരണം കണ്ടെത്താൻ കഴിയുന്നുണ്ട്, കൃത്യമായ ചികിത്സ കൃത്യസമയത്ത് നൽകാനും കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ വർദ്ധിച്ചു വരുന്നു എന്ന് നമ്മൾ പത്രങ്ങളിലൊക്കെ കാണുന്നത് പോലെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. കൃത്യമായ കാരണം കണ്ടെത്തി കൃത്യമായ സമയത്ത് ചികിത്സ നൽകി കൂടുതൽ രോഗികൾക്ക് രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ശരിക്കും ആശ്വാസകരമായിട്ടുള്ള കാര്യം.
1: ഇനി പ്രധാനമായും അറിയേണ്ടത് ഈ രോഗത്തിന്റെ പകർച്ച എങ്ങനെ എന്നുള്ളതാണ്. അതിനെ കുറിച്ചൊന്ന് പറയാമോ മാഡം?
0: പകർച്ചാ രീതിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനം, ഒന്ന്, മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരസുഖമല്ല. രണ്ട്, മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരസുഖവുമല്ല. മൃഗങ്ങളിലും ഈ അമീബകൾ പലതും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇവയൊന്നും തന്നെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലോട്ടോ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലോട്ടോ വരുന്നതല്ല. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, നമ്മൾ എപ്പോഴും മീഡിയയിൽ ഇപ്പൊ കേൾക്കുന്നതുമായിട്ടുള്ളത്, പ്രധാനമായിട്ട് കെട്ടിക്കിടക്കുന്ന വെള്ളം, അത് അശുദ്ധമായിട്ടുള്ള വെള്ളമായിരിക്കാം. നമ്മൾ എവിടെയായാലും വെള്ളം കെട്ടിക്കിടന്നാൽ കുറച്ച് ദിവസത്തിനുള്ളിൽ പായൽ വരുന്നതായിട്ട് നമുക്കറിയില്ലേ. അപ്പൊ അങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളം, പ്രത്യേകിച്ചും കുറച്ച് ചൂട് കൂടെയുള്ള, നമ്മുടെ സംസ്ഥാനത്ത് ഒരു 25 മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് ആണല്ലോ പൊതുവേ ഉള്ള താപനില. അപ്പൊ ആ താപനില പ്രത്യേകിച്ചും നെഗ്ലേറിയ പോലെയുള്ള അമീബയ്ക്ക് വളരാൻ കൂടുതൽ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നതും, നമ്മൾ സ്വിമ്മിംഗ് പൂൾസിലോ അല്ലെങ്കിൽ തീം പാർക്കിലോ പോകുമ്പോഴും കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്യാത്ത രീതിയിലുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ മുങ്ങിക്കുളിക്കുമ്പോൾ നമ്മുടെ മൂക്കിലൂടെ ഈ അശുദ്ധജലത്തിലൂടെ അമീബ നമ്മുടെ തലച്ചോറിലേക്ക് പ്രവേശിക്കാം. അതായത് നമ്മുടെ തലയോട്ടിയ നമ്മുടെ മൂക്കിന്റെ മുകളിൽ ഒരു നേർത്ത ഒരു പാളിയുണ്ട്, ക്രിബ്രിഫോം പ്ലേറ്റ്. പ്രത്യേകിച്ചും കുട്ടികളിൽ അത് നല്ല രീതിയിൽ വികസിച്ചിട്ടുണ്ടാവില്ല, അവിടെ ചെറിയ സുഷിരങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ചില ENT സർജറികളൊക്കെ ചെയ്തിട്ടുള്ള ചിലരിൽ, എല്ലാവർക്കും അല്ല, ചിലതരം ENT സർജറീസ് ചെയ്തുള്ളവർക്ക് തലച്ചോറിന് തലയോട്ടിക്ക് മുഖത്ത് ആക്സിഡന്റൊക്കെ പറ്റി മൂക്കിനൊക്കെ പരിക്ക് പറ്റിയവരിലെല്ലാം ആ സുഷിരങ്ങളിലൂടെ ഈ അമീബ എളുപ്പത്തിൽ ഞരമ്പിലൂടെ നമ്മുടെ തലച്ചോറിലോട്ട് പ്രവേശിക്കാം. അതാണ് നമുക്ക് ഏറ്റവും കോമൺ, ഏറ്റവും സാധാരണയായിട്ട് അറിയാവുന്നതും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും, നമുക്ക് ഏറ്റവും പ്രിവെന്റ് ചെയ്യാനും തടയാനും കഴിയാവുന്ന ഒരു മാർഗം ഇതാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലുള്ള, അതുപോലെ മൂക്ക് വെള്ളം വെച്ച് വലിച്ച് കഴുകുന്നവരുണ്ട് ചിലർ, അത് മതപരമായിട്ടുള്ള കാര്യങ്ങൾക്കും അല്ലാതെയും മൂക്ക് വെള്ളം വലിച്ചു കയറ്റി കഴുകുന്നതും ഒഴിവാക്കേണ്ടതാണ് അശുദ്ധമായിട്ടുള്ള ജലം ഉപയോഗിച്ച്. രണ്ടാമത്തൊരു കാര്യം, മുറിവുകൾ നമ്മൾ കഴുകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അപ്പൊ കിട്ടുന്ന വെള്ളം ഉപയോഗിച്ച് കഴുകും. പക്ഷേ ഈ മുറിവുകളിലും ഇത്തരം വെള്ളം കോണ്ടാക്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ മുറിവുള്ള കാലമായിട്ട് നമ്മൾ ചെളിയിലൂടെ നടക്കുകയാണെന്നുണ്ടെങ്കിലും ആ മുറിവിലൂടെ അമീബ നമ്മുടെ രക്തത്തിലേക്ക് പ്രവേശിച്ച് ഇതുണ്ടാക്കാം. മറ്റൊന്ന്, ഒരുപാട് പൊടിപടലങ്ങൾ ഉള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ AC യുടെ വെന്റിനടുത്തെല്ലാം വർക്ക് ചെയ്യുമ്പോൾ ആ സമയത്തെ അമീബയുടെ സിസ്റ്റം എല്ലാം ശ്വസനത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ശ്വാസകോശത്തിലേക്ക് പോകാം. ഈ സിസ്റ്റ് രൂപത്തിലുള്ള അമീബ അതൊരു ചെറിയ തോട് പോലുള്ളതാണ്. ആ തോട് പൊട്ടിച്ച് അത് എപ്പോ വേണമെങ്കിലും ഈ അമീബ ആക്റ്റീവ് ആകാം. അത് കൂടുതൽ ആ നിർജീവമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് സജീവമായി രക്തത്തിലൂടെ കലർന്ന് നമ്മുടെ, പ്രധാനമായിട്ടും തലച്ചോറാണ് അമീബയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള അവയവം, അവിടേക്കാണ് കൂടുതൽ അണുബാധ ഉണ്ടാക്കുക. ഈ മൂന്ന് രീതിയിലാണ് പ്രധാനമായിട്ടും അമീബ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതും രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത്.
1: മാഡം, ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: നമ്മൾക്ക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷണം ജ്വരം അഥവാ പനി തന്നെയാണ്. ഒന്ന്, പ്രധാനപ്പെട്ട പനി ഉണ്ടാകാം. പക്ഷേ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് പനി ഇല്ലാതെയും മസ്തിഷ്ക സംബന്ധമായിട്ടുള്ള മറ്റു പല അസുഖങ്ങളുമായിട്ട് ഈ രോഗികൾ വരുന്നുണ്ട്. മറ്റൊന്ന്, തലവേദന. മുൻപ് തലവേദന ഉണ്ടായിരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മുമ്പുള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള അതികഠിനമായ, തീവ്രമായ, ഒരുപക്ഷെ ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കടുത്ത തലവേദന, അതിനോടൊത്ത് ഓക്കാനമുണ്ടാകാം, ഛർദ്ദിലുണ്ടാകാം, കഴുത്തിന് വേദന, കഴുത്ത് തിരിക്കുമ്പോഴുള്ള മസിലിനൊരു പിടുത്തം, അത് ഈ തലച്ചോറിന്റെ ആവരണത്തിൽ പഴുപ്പ് വരുമ്പോൾ ഉള്ള ഒരു ആദ്യ ലക്ഷണങ്ങളിൽ ഒന്നാണ്. മറ്റൊന്ന്, വെളിച്ചത്തിലേക്ക് നോക്കുമ്പോൾ കണ്ണ് പൊളിക്കുന്ന പോലെ തോന്നുക, ചെവി വളരെ അസ്വസ്ഥത അനുഭവപ്പെടുക. തലച്ചോറില് കൂടുതൽ അണുബാധ കൂടുതൽ തീവ്രമാകുമ്പോൾ സംസാരത്തിന് കുഴച്ചിൽ, മയക്കം, ബോധക്ഷയം, ജന്നി

0: തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാവാം. കുറച്ചുകൂടി കൂടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ പലപ്പോഴും അബോധാവസ്ഥയും കൈകാലുകളുടെ പേശി ചലനക്കുറവും അങ്ങനെയുള്ള ലക്ഷണങ്ങളുമായിട്ടും ഇത്തരം രോഗികൾ വരാറുണ്ട്. ചിലർക്ക് തലച്ചോറിനകത്തെ മർദ്ദം പ്രഷർ കൂടുന്ന ലക്ഷണമായിട്ടാണ് വരിക. ഇവർ പലപ്പോഴും രണ്ടായിട്ട് കാണുന്നത് പോലെയും ചെവിക്കുള്ളിൽ മൂളൽ മുഴക്കം പെട്ടെന്ന് ചിലപ്പോൾ കാഴ്ച മങ്ങുന്ന പോലുള്ള ലക്ഷണങ്ങൾ ഇത്തരം രോഗലക്ഷണങ്ങളുമായിട്ടും ഈ രോഗികൾ വരാറുണ്ട്. അപ്പൊ മുൻപില്ലാത്ത രീതിയിലുള്ള പുതിയൊരു തരത്തിലുള്ള തലവേദന കഠിനമായിട്ട് വരികയാണ്, ഉറക്കം പോലും പറ്റാത്ത രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഡോക്ടറെ കണ്ട് വേണ്ട പരിശോധനകൾ ചെയ്യണം.
1: മാഡം, ഈ രോഗത്തിന് കൃത്യമായ ചികിത്സയുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ ചികിത്സാ രീതികളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: അതായത് നമുക്ക് ഏതൊരു രോഗത്തിനും ചികിത്സാ രീതി എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെരിമെന്റൽ ട്രയൽസ് എന്നൊക്കെ പറയും, റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ, അതൊക്കെയാണ് ഏറ്റവും തെളിവ് എന്ന് പറയുന്നത്. പക്ഷെ ഈ അമീബിക് മെനിങ്കോ എൻകെഫലൈറ്റിസ് ഒന്നും അങ്ങനെ നമുക്ക് പരീക്ഷണാടിസ്ഥാനത്തിലൊരു റാൻഡമൈസ് കൺട്രോൾ ട്രയൽ ഒന്നും നടത്താൻ കഴിയുന്ന ഒരു രോഗമല്ല, അത് ലോകത്ത് ഒരിടത്തും അങ്ങനെയല്ല. അപ്പൊ നമുക്ക് ഉള്ള തെളിവുകൾ ലോകത്തെ എമ്പാടും ഉള്ള പല കേസ് റിപ്പോർട്ട്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ള എവിഡൻസ്, ആ തെളിവുകൾ വെച്ച് ഓരോ രോഗികൾക്കും ഏതായിരിക്കും ഏറ്റവും പ്രയോജനപ്പെട്ടിട്ടുള്ള മരുന്നുകൾ എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള നാല് മരുന്നുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്, നമ്മുടെ നാട്ടിലും ലഭ്യമാണ്. അത് വെച്ചാണ് ഒരു സെഫ്ട്രാക്സോൺ, അസിത്രോമൈസിൻ, ഡോക്സിസൈക്ലിൻ, ഫ്ലൂക്കണസോൾ, അങ്ങനെ ചിലതരം മരുന്നുകളുണ്ട്. ഇവയുടെ ഒരു സംയോജനമാണ് മിക്ക രോഗികൾക്ക് നമ്മൾ ഉപയോഗിച്ചു വരിക. പിന്നെ ഈ PCR പരിശോധനയിൽ നമുക്ക് ഏത് തരം അമീബയാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അതിനും നെഗ്ലേറിയയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അക്യാന്തമീബയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മരുന്നുകൾ ഒരു എക്സ്ട്രാ മരുന്ന് അഡീഷണൽ ആയിട്ട് കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട്. പിന്നെ വേണ്ടത് രോഗിക്ക് സപ്പോർട്ടീവ് കെയർ ആണ്, അല്ലെങ്കിൽ ആ രോഗലക്ഷണം അനുസരിച്ച്. ഉദാഹരണത്തിന് അപസ്മാരം ഉണ്ടെന്നുണ്ടെങ്കിൽ ജന്നി വരാതിരിക്കാനുള്ള മരുന്ന്, തലച്ചോറിലെ മർദ്ദം കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കാനുള്ള മരുന്ന്, തലച്ചോറിലെ ആവരണത്തിലെ നീര് കുറയ്ക്കാനുള്ള മരുന്ന്, ഇത് ഓരോ രോഗലക്ഷണങ്ങൾ അനുസരിച്ചുള്ള മറ്റ് കെയർ വേണ്ടി വരും. അപ്പൊ അബോധാവസ്ഥയിലേക്ക് പോവുകയോ ജന്നി വരികയോ ഒക്കെ ചെയ്യുന്ന ഒരു രോഗിയാണെങ്കിൽ നമുക്ക് അവർക്ക് ഒരു ICU കെയർ വേണ്ടി വന്നേക്കാം, ചിലപ്പോൾ വെന്റിലേറ്ററിന്റെ സഹായം വേണ്ടി വന്നേക്കാം. ഇപ്പൊ തലച്ചോറിനകത്ത് പഴുപ്പ് കെട്ടിക്കിടക്കുകയോ അല്ലെങ്കിൽ തലച്ചോറിലെ മർദ്ദം മരുന്നുകളോട് പ്രതികരിക്കാത്ത രീതിയിൽ ഉയർന്നു നിൽക്കുകയോ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ന്യൂറോ സർജറിയും വേണ്ടി വന്നേക്കാം. ആ പഴുപ്പെടുത്ത് കളയാനോ അല്ലെങ്കിൽ പ്രഷർ കുറയ്ക്കാനോ ഉള്ള സർജറിയും ചില രോഗികൾക്ക് വേണ്ടി വരും.
1: മാഡം, നമുക്ക് എങ്ങനെയാണ് ഈ രോഗത്തെ പ്രതിരോധിക്കുവാനാവുക?
0: നമുക്ക് പ്രതിരോധിക്കാൻ ഏറ്റവും നന്നായിട്ട് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊന്നും തല മുങ്ങി കുളിക്കുകയോ അല്ലെങ്കിൽ അശുദ്ധമായ വെള്ളം നമ്മുടെ മൂക്കിലേക്ക് വലിച്ചു കയറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതെ നോക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ശുദ്ധമായിട്ടുള്ള ജലം എപ്പോഴും നമ്മുടെ എല്ലാ ജലസ്രോതസ്സുകളും ശുദ്ധമായി സൂക്ഷിക്കണം. രണ്ടാമത്തേത് മുറിവുകളൊക്കെ കഴുകുമ്പോൾ അല്ലെങ്കിൽ മുറിവുള്ള കാലുമായിട്ട് നമ്മൾ ചെളിയിലും അഴുക്ക് വെള്ളത്തിൽ ചവിട്ടാതിരിക്കും. മുറിവുകളിലൂടെ പെട്ടെന്ന്, അത് പ്രത്യേകിച്ചും രോഗപ്രതിരോധ ശേഷി കുറവുള്ളവരിൽ അത് അമീബ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു വഴിയാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ.
1: മാഡം, നമ്മുടെ ജലസ്രോതസ്സുകൾ ശുദ്ധിയായി സൂക്ഷിക്കേണ്ടതിന്റെ ഒരു ആവശ്യകത ഈ രോഗത്തെ സംബന്ധിച്ച് ഇപ്പോൾ നിലവിലില്ലേ? അതിനെ കുറിച്ച് എന്താണ് മാഡത്തിന് പറയാനുള്ളത്?
0: നമുക്ക് എവിടെയായാലും ജലത്തിൽ അമീബയും മറ്റ് ജീവികളും ഉണ്ടാകും, അത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഈ ജലസ്രോതസ്സുകൾ ശുദ്ധമായിട്ട് സൂക്ഷിക്കുക. നമ്മൾ ചിലരിൽ കണ്ടത് വീട്ടിലെ കിണറ്റിൽ മീൻ വളർത്തുന്നവരുണ്ട്, അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. മീൻ വളർത്തുമ്പോൾ അതിൽ അമീബ പോലുള്ള സൂക്ഷ്മജീവികൾ പെറ്റ് പെരുകാനുള്ള സാധ്യത കൂടുകയാണ്. പിന്നെ മീൻ വളർത്തുന്നു എന്ന് പറഞ്ഞ് ക്ലോറിനേറ്റ് ചെയ്യാതിരിക്കും, മീൻ ചത്തുപോകുന്നത് അതൊഴിവാക്കണം. അതുപോലെ സെപ്റ്റിക് ടാങ്ക് എല്ലാം ഇതിനടുത്തായിട്ട് കിണറിനടുത്തുണ്ടെങ്കിൽ അത് മാറ്റി സ്ഥാപിക്കാൻ നോക്കുക. അങ്ങനെയുള്ള രീതിയിൽ ഈ കിണറിലെ വെള്ളം മലിനമാകാതെ സൂക്ഷിക്കണം. കൃത്യസമയത്ത് ആരോഗ്യ പ്രവർത്തകർ പറയുന്നതനുസരിച്ച് ക്ലോറിനേഷൻ ചെയ്യണം. അതുപോലെ പല വീടുകളിലും ഈ വെള്ളം സൂക്ഷിക്കുന്ന ടാങ്കുകളുണ്ട്. ആ ജലസംഭരണികൾക്കുള്ളിലും അമീബ ഉണ്ടാകാം, അമീബ എന്നല്ല പായലുണ്ടാകും, സ്വാഭാവികമാണ്. വെള്ളം എവിടെ കെട്ടിക്കിടന്നാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ പായൽ ഉണ്ടാകും. അപ്പൊ ഈ ജലസംഭരണികൾ നമ്മൾ കൃത്യമായി സൂക്ഷിക്കണം. പിന്നെ ഈ അമീബ എന്നുള്ളത് നമ്മുടെ നാട്ടിൽ മാത്രമുള്ള ഒരു സംഗതി അല്ല, ഇത് ലോകമെമ്പാടും ഉള്ളത് തന്നെയാണ്. നമ്മുടെ നാട്ടിലെ ടെസ്റ്റിംഗ് ഇംപ്രൂവ് ചെയ്തതുകൊണ്ട് മാത്രമാണ് നമുക്കിത് കൃത്യമായി നേരത്തെ കണ്ടെത്താൻ കഴിയുന്നത്. ഇത് പല രോഗികളിലെ രോഗികളല്ല, ആരോഗ്യമായിട്ടിരിക്കുന്ന സാധാരണ മനുഷ്യരിലുള്ള ആന്റിബോഡി ടെസ്റ്റിംഗ് ഉണ്ട്. നമ്മുടെ ശരീരത്തിനുള്ളിൽ ഏതെങ്കിലും അമീബയാവട്ടെ, ബാക്ടീരിയ ആവട്ടെ, ഇവയൊക്കെ പ്രവേശിച്ചിട്ടുണ്ടോ എന്നറിയാനുള്ള സീറോ പ്രിവലൻസ് സ്റ്റഡീസ്, ഇത് വിദേശ രാജ്യങ്ങളിൽ നടത്തിയിട്ടുള്ളവയാണ്. കഴിഞ്ഞ വർഷം ടെക്സസിൽ നടത്തിയിരുന്നു, US UKയിലും ഒക്കെ നടത്തി, ഓസ്ട്രേലിയയിലും എല്ലാം നടത്തിയിട്ടുള്ളതാണ്. അപ്പൊ ഇതിലെല്ലാം കണ്ടെത്തിയിട്ടുള്ളത് സാധാരണ മനുഷ്യരിൽ പോലും 90% ആൾക്കാരിലും നെഗ്ലേറിയയുടെ വന്നു പോയതിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ

0: ക്യാന്തമീവ 95% ആൾക്കാരിലും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അതായത് നമ്മൾ എല്ലായിടത്തും ഉള്ള ഒരു സൂക്ഷ്മജീവി തന്നെയാണിത്. അത്രത്തോളം ഭയക്കേണ്ട ഒരു കാര്യമല്ല. പക്ഷേ നമ്മുടെ ജലസ്രോതസ്സുകളെല്ലാം മലിനമാകാതെ ശുദ്ധമായി സൂക്ഷിക്കണം. അതാണ് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം. ലക്ഷണങ്ങൾ കണ്ട എത്രയും പെട്ടെന്ന് ഡോക്ടറുടെ സേവനം തേടുകയും വേണം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി കൊച്ചി FM 102.3, സമയം 10 കഴിഞ്ഞ് 15:10. പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ഇപ്പോൾ സുദീപ് കുമാർ, രാജലക്ഷ്മി എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം 9 KK റോഡ്. ഗാനം എഴുതിയത് സോഹൻ റോയ്, സംഗീതം G. സന്തോഷ്.

എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ ഒരു ഗാനം കൂടി വിജയ് ചമ്പത്ത് സംഗീതം നൽകി. ചിത്രയോടൊപ്പം പാടിയ ഗാനം. ചിത്രം 14 ഫെബ്രുവരി. രചന ലിയോൺ സൈമൺ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ ഗാനങ്ങളുമായി എഫ് എം മോർണിംഗ് സെലക്ഷൻസ് വീണ്ടും നാളെ രാവിലെ 9 മണിക്ക്. ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 10:45. സേവന വാർത്തകൾ. കോട്ടയം ജില്ലയിലെ എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം കാറ്റഗറി നമ്പർ 709/2023 തസ്തികയിലേക്ക്. 2026 February 9 പ്രസിദ്ധീകരിച്ച കൂട്ടിച്ചേർക്കൽ വിജ്ഞാപനം മുഖേന ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഒരു ഉദ്യോഗാർത്ഥിക്കുള്ള അഭിമുഖം നാളെ നടക്കും.
1: ഈ വിലക്കുറവ്, ഡിസ്കൗണ്ട് എന്നൊക്കെ കേൾക്കുമ്പോ എനിക്കത്ര വിശ്വാസം തോന്നാറില്ല. പക്ഷേ സിറ്റി സിൽസിൽ ഷോപ്പിംഗിന് പോയപ്പോ അത്ഭുതപ്പെട്ടു പോയി. യഥാർത്ഥ ഓഫറും യഥാർത്ഥ വിലക്കുറവും ബെസ്റ്റ് സെലക്ഷനും സിറ്റി സിൽസിൽ തന്നെ.
0: ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സി വ്യൂ വാർഡിൽ പ്രവർത്തിക്കുന്ന എ ബി സി സെന്ററിലേക്ക് വെറ്ററിനറി സർജനെ താൽക്കാലികമായി നിയമിക്കുന്നു. അഭിമുഖം ഈ മാസം 16 രാവിലെ 11:30 മുല്ലയ്ക്കലുള്ള ആലപ്പുഴ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്കായി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഇതാണ്: 0477-2-25-24-31. 0477-2-25-24-31.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: തൊടുപുഴ താലൂക്കിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്കൂൾ വാഹനങ്ങളുടെ പരിശോധനയും സ്കൂൾ ബസ് ഡ്രൈവർമാർക്കും ഡോർ അറ്റൻഡർമാർക്കുമുള്ള പരിശീലന ക്ലാസും ഈ മാസം 16, 20, 23 തീയതികളിൽ യഥാക്രമം കരിമണ്ണൂർ സെയിന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ, തൊടുപുഴ കോഓപ്പറേറ്റീവ് ഹയർ സെക്കൻഡറി സ്കൂൾ, തൊടുപുഴ പെരുമ്പിള്ളിച്ചിറ അൽ അസർ കോളേജ് എന്നിവിടങ്ങളിൽ രാവിലെ 8 മുതൽ നടക്കുമെന്ന് തൊടുപുഴ ജോയിന്റ് ആർ ടി ഒ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ പറയാം: 04862-2-55-64. 04862-2-55-64. പെരുമ്പാവൂർ ടിമ്പർ സെയിൽസ് ഡിവിഷന് കീഴിൽ വരുന്ന ചാലക്കുടി ഗവൺമെന്റ് ടിമ്പർ ഡിപ്പോയിൽ വീട്ടാവശ്യങ്ങൾക്ക് മാത്രമായി നടത്തുന്ന തേക്ക് തടികളുടെ ചില്ലറ വിൽപ്പന ഈ മാസം 20 രാവിലെ 10 മുതൽ ആരംഭിക്കുന്നതാണ്. ഒരു ഉപഭോക്താവിന് 5 ക്യൂബിക് മീറ്റർ വരെ തടി ലഭിക്കുന്നതാണ്. സ്വന്തം വീട് പണിക്കാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ഉപഭോക്താവ് ഹാജരാക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് വീട് പണിക്ക് ലഭിച്ച അനുമതി പത്രം, അംഗീകൃത പ്ലാൻ, പാൻ കാർഡ് എന്നിവയുടെ അസലും പകർപ്പും ഉപഭോക്താവിൻ്റെ മേൽവിലാസം തെളിയിക്കുന്നതിനുള്ള ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡിൻ്റെ അസലും പകർപ്പും ഹാജരാക്കണം. വിളിക്കേണ്ട നമ്പർ: 04802-70-64-40. 04802-70-64-40. മൊബൈൽ നമ്പർ കൂടിയുണ്ട്: 85-47-60-44-06. 85-47-60-44-06. മൃഗസംരക്ഷണ വകുപ്പിൽ ആലപ്പുഴ ജില്ലയിലെ വിവിധ ബ്ലോക്കുകളിലേക്ക് രാത്രികാല അടിയന്തര മൃഗചികിത്സയ്ക്കായി വെറ്ററിനറി സർജൻ തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. വോക്ക് ഇൻ ഇന്റർവ്യൂ ഈ മാസം 16 രാവിലെ 11 മുതൽ 12 വരെ. വിളിക്കേണ്ട നമ്പർ: 04772-25-24-31. 04772-25-24-31.

0: ദേശീയ ആരോഗ്യ ദൗത്യത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ഹെൽത്ത് സിസ്റ്റംസ് റിസോഴ്സ് സെൻ്റർ കേരളയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ICMR പ്രൊജക്റ്റിലേക്ക് കരാറടിസ്ഥാനത്തിൽ പ്രൊജക്റ്റ് ടെക്നിക്കൽ സപ്പോർട്ട് തസ്തികയിലേക്ക് വോക്ക് ഇൻ ഇൻ്റർവ്യൂ നടത്തുന്ന ഉദ്യോഗാർത്ഥികൾ ഈ മാസം 18 രാവിലെ 9:30. സർട്ടിഫിക്കറ്റുകൾ സഹിതം ഓഫീസിൽ നേരിട്ട് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് shsrc.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. shsrc.kerala.gov.in. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. ആകാശവാണി കൊച്ചി FM 102.3 സമയം 10:30
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില ഗ്രാമിന് 90 രൂപ വർദ്ധിച്ച് 14,880 രൂപ നിരക്കിലും പവന് 119,040 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണവില. റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 10 മണി കഴിഞ്ഞ് 32 മിനിറ്റും 3 സെക്കൻഡും.
1: സംഗീതലഹരി.
0: ഇന്ന് സംഗീതലഹരിയിൽ ഹിഷാം അബ്ബാസ് പാടിയ ഗാനങ്ങൾ കേൾക്കാം, നാരി നാരി എന്ന ആൽബത്തിൽ നിന്നും.

0: പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ ഇതുവരെ കേട്ടത് സംഗീതലഹരി. നാരി നാരി എന്ന ആൽബത്തിൽ ഹിഷാം അബ്ബാസ് പാടിയ ഗാനങ്ങൾ. സംഗീതലഹരി സമാപിച്ചു.
1: ഇന്നത്തെ സംഗീതലഹരി സമാപിക്കുന്നു.
0: നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ പ്രേം നസീർ സുഹൃത്ത് സമിതി കൂട്ടായ്മ ഇന്ന് വൈകിട്ട് 6 മണിക്ക്.
2: പോലീസ്?
3: മിസ് സീമ?
2: അതെ.
3: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
2: എന്തിന്? പക്ഷെ ഞാൻ
3: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
2: ഡിജിറ്റൽ അറസ്റ്റ്?
3: 1 ലക്ഷം തന്നാൽ വിട്ടേക്കാം.
2: ഇത്രയും പൈസയോ?
3: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
2: നീയാ ജയിലിൽ പോവാൻ പോന്നേ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
3: അയ്യോ,
2: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
4: ഹലോ മമ്മ.
2: ഹായ്.
5: RBI പറയുന്നു,
6: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
7: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
8: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
9: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: പുക്കാട്ടുപടി വള്ളത്തോൾ സ്മാരക വായനശാല ബാലവേദി സംഘടിപ്പിക്കുന്ന ഒഴിവുകാല വായനാ കളരി അഭിനയ മധുരം റീഡിംഗ് തിയേറ്റർ ഇന്ന് വൈകിട്ട് 5 മണിക്ക് പഴങ്ങനാട്ടിൽ. ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം.
10: പ്രിയ ശ്രോതാക്കളെ, ഞായറാഴ്ച രാവിലെ 8:05 വിടരുന്ന മുട്ടുകളിൽ

0: എറണാകുളം ഗവൺമെന്റ് യു പി എസ് ഫോർ ഗേൾസിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ മറക്കാതെ കേൾക്കുക ഞായറാഴ്ച രാവിലെ 8:05.
1: ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ നെഞ്ചെരിച്ചിൽ, മനം പുരട്ടൽ എന്നിവയായി അനുഭവപ്പെടുന്ന GERD അഥവാ ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സ് ഡിസീസ്, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റ് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ മുഹമ്മദ് നൌഫൽ മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-24-2697 അല്ലെങ്കിൽ 0484-26

0: ക്ഷമിക്കണം, 2 4 2 6 3 8 7 അതുമല്ലെങ്കിൽ 9 4 4 6 4 5 5 8 8 8 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.
1: ആകാശവാണി FM വാർത്തകൾ.
0: ദേശീയ ദുരന്ത നിവാരണ സേന 20 വർഷത്തിനുള്ളിൽ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗാസിയാബാദിൽ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ പ്രസിഡന്റ് കളർ അവാർഡ് ദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അമിത്ഷാ. കൃഷി, ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യങ്ങൾ, ആരോഗ്യ സംരക്ഷണം, ശുദ്ധോർജ്ജം മുതൽ ഉത്പാദന സാങ്കേതിക പങ്കാളിത്തം വരെ ഇന്ത്യ ആഫ്രിക്ക സഹകരണത്തിന്റെ അടുത്ത ഘട്ടം കെട്ടിപ്പടുക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ ഇന്ത്യ ആഫ്രിക്ക ബിസിനസ് ഡയലോഗ് ആൻഡ് എക്സിബിഷനും ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടിക്കും മുന്നോടിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റോ ഷുഗർ, വൈറ്റ് ഷുഗർ, റിഫൈൻഡ് ഷുഗർ എന്നിവയുൾപ്പെടെ പഞ്ചസാരയുടെ കയറ്റുമതി 2026 സെപ്റ്റംബർ വരെയോ അടുത്ത ഉത്തരവുണ്ടാകുന്നതുവരെയോ കേന്ദ്ര ഗവൺമെന്റ് ഉടനടി പ്രാബല്യത്തോടെ നിരോധിച്ചു. കയറ്റുമതി നയത്തിൽ മാറ്റം വരുത്തിയെങ്കിലും യൂറോപ്യൻ യൂണിയൻ, അമേരിക്ക എന്നിവിടങ്ങളിലേക്ക് പ്രത്യേക ക്വാട്ട വഴി കയറ്റുമതിക്ക് നിരോധനം ബാധകമല്ല. നീറ്റ് യു ജി 2026 ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ രാജസ്ഥാനിലെ സിക്കർ കേന്ദ്രീകരിച്ച് സിബിഐ അന്വേഷണം ഊർജിതമാക്കി. മഹാരാഷ്ട്രയിൽ നിന്ന് പേപ്പർ ഹരിയാന വഴി രാജസ്ഥാനിലെ സിക്കറിലും ജയ്പൂരിലും എത്തിയതായാണ് കണ്ടെത്തൽ. നീറ്റ് യു ജി 2026 ചോദ്യപേപ്പർ ചോർച്ചാ കേസുമായി ബന്ധപ്പെട്ട് മംഗിലാൽ ബിവാൽ, ദിനേശ് ബിവാൽ, യശ് യാദവ്, വികാസ് എന്നീ 4 പ്രതികളെ സിബിഐ ജയ്പൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. കൂടുതൽ ചോദ്യം ചെയ്യലിന് പ്രതികളെ ഡൽഹിയിലേക്ക് മാറ്റി. കരിപ്പൂരിൽ ഹജ്ജ് ക്യാമ്പിന് തുടക്കമായി ആദ്യ വിമാനം നാളെ രാത്രി 12:20 രണ്ടാമത്തെ വിമാനം പുലർച്ചെ 2:25 പുറപ്പെടുക. SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകിട്ട് 3 പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുക. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ധർമ്മശാലയിൽ വൈകിട്ട് 7:30 മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇതാകാശവാണി കൊച്ചി FM 102.3. സമയം 11 കഴിഞ്ഞ് 2:48.
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ പെരുന്തിനാകുളം ശാസ്താംപാട്ട് സംഘം അവതരിപ്പിക്കുന്ന പരിപാടി. പങ്കെടുക്കുന്നവർ കൃഷ്ണകുമാർ, മനോജ് കുമാർ, രാംകുമാർ, ശിവദാസ്, ഹരികുമാർ, ശങ്കരൻ, അനുരാഗ്.

പെരുന്നിനാകുളം ശാസ്താംപാട്ട് സംഘം അവതരിപ്പിച്ച ശാസ്താംപാട്ടാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3 സമയം 11 മണി കഴിഞ്ഞ് 30 മിനിറ്റും 28 സെക്കൻഡും. ഇപ്പോൾ NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്.

0: ബക്കർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന രണ്ട് ദിവസത്തെ ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. ആഗോള സമാധാനം, സുരക്ഷ, സുസ്ഥിര വികസനം എന്നിവയ്ക്ക് നയതന്ത്ര ചർച്ചകൾ അത്യന്താപേക്ഷിതമാണെന്നും ഭീകരവാദത്തിനെതിരെ സഹകരണം ശക്തിപ്പെടുത്തണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. 11 പേരുടെ മരണത്തിനിടയാക്കിയ ചുവപ്പുകോട്ട സ്ഫോടനത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി 7500 പേജ് കുറ്റപത്രം സമർപ്പിച്ചു. ഭീകര സംഘടനകളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന 10 പേർക്കെതിരെയാണ് കുറ്റപത്രം. കോഴിക്കോട് പെരുവണ്ണമൂഴിയിൽ നിന്ന് ഡിജിറ്റൽ സർവേക്ക് പുറപ്പെട്ട് വനമേഖലയിൽ അകപ്പെട്ട സംഘത്തെ കണ്ടെത്തി. 3 വനംവകുപ്പ് ഉദ്യോഗസ്ഥരും 4 റവന്യൂ ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ടായിരുന്നു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് വനത്തിൽ തങ്ങേണ്ടി വന്നുവെന്നാണ് ഔദ്യോഗിക വിശദീകരണം. സ്വർണവില വർദ്ധിച്ചു. പവന് 240 രൂപ കൂടി 119,040 രൂപയായി. ഗ്രാമിന് 14,880 രൂപ. പാലക്കാട് ജില്ലയിൽ ഈ സീസണിൽ തണ്ണിമത്തൻ കൃഷിയിലൂടെ കുടുംബശ്രീ 6.8 കോടി നേടി. 45 ലക്ഷത്തോളം കിലോ തണ്ണിമത്തനാണ് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ വഴിവിറ്റത്. ഇടവമാസ പൂജയ്ക്കായി ശബരിമലയിൽ വൈകിട്ട് നട തുറക്കും. നാളെ പുലർച്ചെ മുതൽ നടയടയ്ക്കുന്ന 19 വരെ വിശേഷാൽ പൂജകൾ ഉൾപ്പെടെ എല്ലാ പൂജകളും നടക്കും. കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലെ കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമിയുടെ ഈ അധ്യയന വർഷത്തെ ബാച്ചിൽ പ്രവേശനം തുടരുന്നു. ഡിഗ്രി യോഗ്യത നേടിയവർക്കും അവസാന വർഷ ഡിഗ്രി വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇതാകാശവാണി കൊച്ചി FM 102.3. സമയം 12 മണി കഴിഞ്ഞ് 2 മിനിറ്റും 18 സെക്കൻഡും. ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്ന് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് പഴം പച്ചക്കറി വില വിവരം, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര. അമിത സ്ക്രീൻ ടൈം കാരണം കണ്ണുകൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, ഡോക്ടർ ആൻസി ആൻസൺ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1 മണിക്ക് അഖില കേരള റേഡിയോ നാടകോത്സവം 2026 തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച ജീവിതോത്സവം. രചന ശ്രീ ജനാർദ്ദനൻ, സംവിധാനം റൂബി ബാബു. പശ്ചാത്തല ശബ്ദവിന്യാസം ധീരജ് സുകുമാരൻ. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ പ്രേംകുമാർ, ദേവി, രഘുനാഥ് പലേരി, സോന നായർ തുടങ്ങിയവർ. തിരുവനന്തപുരം റിലേ. 1:55 സേവന വാർത്തകൾ. 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 മണിക്ക് അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. തത്സമയ ഫോണിൻ പരിപാടിയിൽ GERD അഥവാ ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സ് ഡിസീസ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ മുഹമ്മദ് നൌഫൽ മറുപടി നൽകുന്നു. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് 4 മണിപ്പൂക്കൾ വാട്സപ്പ് സന്ദേശകാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ. തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി. ജൈവ വളങ്ങൾ, കീടനാശിനികൾ എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്നു കൃഷി ഇൻസ്ട്രക്ടർ സജിത് കുമാർ. ക്ഷീരകർഷകനായ കോട്ടുവള്ളി സ്വദേശി ആഷസിന്റെ കൃഷിരീതികൾ. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഈവനിംഗ്. ഇതിൽ സമകാലികം. പെരുമ്പളം പാലം യാഥാർത്ഥ്യമായപ്പോൾ. 7:50 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതി പറയിപ്പറ്റ പന്തിരുകുലം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ശാസ്ത്രദീപ്തി. 8:05 യുവവാണി. IDIA ഫെലോഷിപ്പ് ഫോർ യങ് ലോയേഴ്സ്. IDIA കൺസൾട്ടന്റും ഹൈക്കോടതി അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് ഷിൻഡോ മാത്യു എബ്രഹാം വിവരങ്ങൾ നൽകുന്നു. അവസാന ഭാഗം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. തുടർന്ന് ഇന്നത്തെ ചോദ്യം ഉത്തരം. നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ തൃശൂർ നിലയം അവതരിപ്പിക്കുന്ന സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രചന രാജേഷ് വിശ്വംഭരൻ, സംവിധാനം YS പൗർണമി, നിർവഹണം ജയ CR. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ ശ്രീമൂലനഗരം പൊന്നൻ, MK കൃഷ്ണൻ പോറ്റി, മനീഷ KS, ജയലക്ഷ്മി സി തുടങ്ങിയവർ

0: ആകാശവാണി FM വാർത്തകൾ.
1: വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ രാവിലെ ന്യൂഡൽഹിയിൽ ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയോനോയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിലെ പുരോഗതിയും ആസിയാൻ കൂട്ടായ്മ സഹകരണവും ഇരു നേതാക്കളും അവലോകനം ചെയ്തതായി ഡോക്ടർ ജയശങ്കർ.

0: തിരുവനന്തപുരം റിലേ. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡെല്ലി റിലേ. ശ്രോതാക്കൾ കേട്ടത് ഇന്ന് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ്. അറിയിപ്പുകൾ കഴിഞ്ഞു.
1: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം.
2: ആ പറയൂ.
1: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നത്?
2: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
1: എങ്ങനെ ചെയ്യേണ്ടത്?
2: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക, അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
1: അത് ശരി. മാറ്റങ്ങളുണ്ടെങ്കിലോ?
2: മാറ്റങ്ങളുണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
1: ഇത്രയുള്ളൂ. ഇപ്പോൾ മനസ്സിലായി.
2: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
0: ഇനി ഇന്നത്തെ പഴം പച്ചക്കറി വില വിവരം. കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ മരട് മൊത്തവില മാർക്കറ്റിൽ നിന്നും സമാഹരിച്ചത്. ഏത്തയ്ക്ക നാടൻ മൊത്തവില 40 രൂപ, ചില്ലറ വില 46 രൂപ. മറുനാടൻ മൊത്തവില 34 രൂപ, ചില്ലറ വില 40 രൂപ. പയർ നാടൻ 56.62, മറുനാടൻ 54.60, ചേന 32.40, മറുനാടൻ 32.40. മരച്ചീനി 30.32. ഇനി ചില മറുനാടൻ ഇനങ്ങൾ. ചീര പച്ച ചുവപ്പ് 38.42, കുമ്പളങ്ങ 17.20, ഞാലിപ്പൂവൻ 42.50, പാളയം തോടൻ 23.30, പൂവൻ 47.55, റോബസ്റ്റ 23.30, ബീറ്റ്റൂട്ട് 47.55, വെണ്ടയ്ക്ക 37.45, പാവയ്ക്ക 59.70, ചുരയ്ക്ക 35.42, വഴുതന 36.42, കത്തിരി ഉരുണ്ടത് 36.42, ക്യാബേജ് 37.45, ക്യാരറ്റ് 50.60, കോളിഫ്ലവർ 40.47, കൊത്തമര 27.35, കൂർക്ക 38.50, ചേമ്പ് വലുത് 68.75, ചേമ്പ് ചെറുത് 32.40, വെള്ളരി 17.22, മുരിങ്ങക്കായ 37.45, ബീൻസ് 138.147, ഇഞ്ചി 130.142, പച്ചമുളക് 38.50, കറുനാരങ്ങ 124.132, ചെറുനാരങ്ങ 1.56, കോവയ്ക്ക 50.57, മാങ്ങ പച്ച 32.40, സവാള 19.23, ചെറിയ ഉള്ളി 60.70, ഉരുളക്കിഴങ്ങ് 22.30, മത്തൻ 22.27, പീച്ചിങ്ങ 52.60, പടവലം 48.55, തക്കാളി 43.50, അമരപ്പയർ 68.75. ശ്രോതാക്കൾ കേട്ടത് ഇന്നത്തെ പഴം പച്ചക്കറി വില വിവരം. കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ മരട് മൊത്തവില മാർക്കറ്റിൽ നിന്നും സമാഹരിച്ചത്.
3: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
4: പ്രകൃതിയുടെ രുചി.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ
6: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
5: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
6: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: ഇനി ലളിത ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം K. ജയകുമാർ എഴുതി ഔസേപ്പച്ചൻ എണ്ണമിട്ട് മഞ്ജരി പാടിയത്.

0: ആർ പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്കും 2026-27 അധ്യയന വർഷക്കാലയളവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ജീവനക്കാരായി നിയമിക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി നാളെയാണ്. വാർഡൻ പെൺ 2 പേര്, കുക്ക് സ്ത്രീകൾ 4 പേര്, വാച്ച്മാൻ 1, വാച്ച് വുമൺ 1 എന്നീ തസ്തികകളിലേക്കാണ് നിയമനം. കൂടുതൽ വിവരങ്ങൾക്ക് 04-86-2296-297 എന്ന നമ്പറിൽ വിളിക്കാം. നമ്പർ ആവർത്തിക്കാം, 04-86-2296-297.
1: ഈ വിലക്കുറവ് ഡിസ്കൗണ്ട് എന്നൊക്കെ കേൾക്കുമ്പോ എനിക്കത്ര വിശ്വാസം തോന്നാറില്ല. പക്ഷേ സിറ്റി സിൽക്സിൽ ഷോപ്പിംഗിന് പോയപ്പോ അത്ഭുതപ്പെട്ടു പോയി. യഥാർത്ഥ ഓഫറും യഥാർത്ഥ വിലക്കുറവും ബെസ്റ്റ് സെലക്ഷനും സിറ്റി സിൽക്സിൽ തന്നെ.
0: ഇടുക്കി ജില്ലയിൽ വനിതാ ശിശു വികസന വകുപ്പ്, ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് ORC പദ്ധതി വഴി നടപ്പിലാക്കുന്ന ജില്ലാ റിസോഴ്സ് സെന്ററിലേക്ക് ഹോണറേറിയം അടിസ്ഥാനത്തിൽ സേവനം അനുഷ്ഠിക്കുന്നതിന് സൈക്യാട്രിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, റെമഡിയൽ ട്രെയിനർ എന്നിവരുടെ അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷ ലഭ്യമാകേണ്ട അവസാന തീയതി നാളെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 7902-6959-01 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പർ ആവർത്തിക്കാം, 7902-6959-01.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ. ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ ഇടുക്കി ജില്ലയിൽ പീരുമേട് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് 2026-27 അധ്യയന വർഷം ഹയർ സെക്കൻഡറി വിഭാഗത്തിലും ഹൈസ്കൂൾ വിഭാഗത്തിലും തമിഴ് മീഡിയം അധ്യാപകരെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 16 വൈകിട്ട് 5 മണിയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 04-86-2296-297 എന്ന നമ്പറിൽ വിളിക്കാം. നമ്പർ ആവർത്തിക്കാം, 04-86-2296-297.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30.
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: സാക്ഷരതാ മിഷന്റെ 4-ാം തരം, 7-ാം തരം, 10-ാം തരം ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സ് പ്രവേശനം ആരംഭിച്ചു. ഈ മാസം 25 വരെ ഫൈനില്ലാതെയും അടുത്ത മാസം 4 വരെ 50 രൂപ ഫൈനോടുകൂടിയും ജൂൺ 15 വരെ 250 രൂപ സൂപ്പർ ഫൈനോടുകൂടിയും പ്രവേശനം നേടാവുന്നതാണ്. നഗരസഭകളിലും പഞ്ചായത്തുകളിലും പ്രവർത്തിക്കുന്ന സാക്ഷരതാ പ്രേരക്മാർ മുഖേനയാണ് നേരിട്ടോ തുല്യതാ കോഴ്സുകളിലേക്ക് രജിസ്ട്രേഷൻ നടത്താം. പ്രവേശനം സംബന്ധിച്ച വിശദ വിവരങ്ങൾ സാക്ഷരതാ മിഷന്റെ www.literacymissionkerala.org എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. കൂടുതൽ അറിയാൻ വിളിക്കേണ്ട നമ്പർ 04912505179. നമ്പർ ആവർത്തിക്കാം, 04912505179. വെബ്സൈറ്റ് വിലാസം www.literacymissionkerala.org. സേവന വാർത്തകൾ ഇനി 1:55 കേൾക്കാം.

ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതാകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സേവന വാർത്തകൾ. പട്ടികജാതി വികസന വകുപ്പിൽ നെടുങ്കണ്ടം ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിന് കീഴിൽ പ്രവർത്തിക്കുന്ന നെടുങ്കണ്ടം പ്രീമെട്രിക് ഹോസ്റ്റലിലേക്കും അഴുത ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിന് കീഴിൽ പ്രവർത്തിക്കുന്ന വണ്ടിപ്പെരി

ഇതാകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 42 സെക്കൻഡും. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. കോൺഗ്രസ് നേതാവ് വി ഡി സതീശൻ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി. പ്രഖ്യാപനം തിരഞ്ഞെടുപ്പ് ഫലം വന്ന് 11-ാം നാൾ. ആഗോള സമാധാനവും സുരക്ഷയും നിലനിർത്താൻ ചർച്ചകൾക്കും നയതന്ത്ര

0: നീക്കങ്ങൾക്കും മാത്രമേ സാധിക്കൂവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. ഇടവമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5 തുറക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി VD സതീശനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തെരഞ്ഞെടുത്തു. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, AICC മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് തുടങ്ങിയവർ ന്യൂഡൽഹിയിലാണ് പ്രഖ്യാപനം നടത്തിയത്.
1: ബേസ്ഡ് ഓൺ ഓൾ ഡിസ്കഷൻസ് ഇറ്റ് ഹാസ് ബീൻ ഡിസൈഡഡ് ദാറ്റ് ശ്രീ VD സതീശൻ ബി അപ്പോയിന്റഡ് ആസ് ദ ലീഡർ ഓഫ് ദ CLP. താങ്ക് യു സോ മച്ച്.
0: മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഉൾപ്പെടെയുള്ളവരാണ് തീരുമാനം കൈക്കൊണ്ടത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: തെരഞ്ഞെടുപ്പ് ഫലം വന്ന May 4 ശേഷം തിരുവനന്തപുരത്തും ഡൽഹിയിലുമായി നടത്തിയ ചർച്ചകളുടെ തുടർച്ചയായാണ് ഇന്ന് കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം തീരുമാനം പ്രഖ്യാപിച്ചത്. ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം May 7 നിയുക്ത കോൺഗ്രസ് MLA യോഗം തിരുവനന്തപുരത്ത് ചേർന്നിരുന്നു. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ അഖിലേന്ത്യാ നേതൃത്വത്തെ ചുമതലപ്പെടുത്തുന്ന പ്രമേയമായിരുന്നു May 7 ചേർന്ന യോഗം പാസാക്കിയത്. അതിനിടെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ യോഗത്തിൽ കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവിനെ ഔപചാരികമായി തെരഞ്ഞെടുക്കുകയും അതിനുശേഷം ഗവർണറെ കാണുകയും മന്ത്രിസഭ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യും.
0: എറണാകുളം നെട്ടൂർ സ്വദേശിയായ VD സതീശൻ 61 വയസ്സിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലെത്തുന്നത്. 2001 പറവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ആദ്യമായി നിയമസഭയിലെത്തിയത്. തുടർന്ന് തുടർച്ചയായി 5 തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം വിജയം നേടി. 2011 UDF അധികാരത്തിൽ വന്നെങ്കിലും സതീശന് മന്ത്രിസ്ഥാനം ലഭിച്ചില്ല. 2021 അദ്ദേഹം പ്രതിപക്ഷ നേതാവായി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറവൂരിൽ നിന്നും 20,600 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് VD സതീശൻ വിജയിച്ചത്. നെട്ടൂരിലും പനങ്ങാട്ടും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം തേവര സേക്രഡ് ഹാർട്ട് കോളേജ്, തിരുവനന്തപുരം ലോ അക്കാദമി, ഗവൺമെന്റ് ലോ കോളേജ് എന്നിവിടങ്ങളിൽ നിന്നാണ് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയത്. കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി പ്രസ്ഥാനമായ KSU ചുമതലകൾ വഹിച്ച സതീശൻ KPCC വൈസ് പ്രസിഡന്റ് പദവി ഉൾപ്പെടെ കോൺഗ്രസ് പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിലും പ്രവർത്തിച്ചു. മികച്ച വാഗ്മിയും വായനക്കാരനുമായ അദ്ദേഹം നിയമസഭയ്ക്കകത്തും പുറത്തും നടത്തിയ പ്രസംഗങ്ങൾ ഏറെ ജനശ്രദ്ധ നേടിയിട്ടുണ്ട്. ആഗോള സമാധാനവും സുരക്ഷയും നിലനിർത്താൻ ചർച്ചകൾക്കും നയതന്ത്ര നീക്കങ്ങൾക്കും മാത്രമേ സാധിക്കൂവെന്ന് സമീപകാലത്തുണ്ടായ അന്താരാഷ്ട്ര സംഘർഷങ്ങൾ വ്യക്തമാക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ ആരംഭിച്ച ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഗോള വെല്ലുവിളികൾക്കിടയിൽ സമാധാനം, നയതന്ത്രം, സുസ്ഥിര വികസനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആമുഖ പ്രസംഗത്തിൽ ഡോ ജയശങ്കർ ആഹ്വാനം ചെയ്തു. സങ്കീർണവും അനിശ്ചിതത്വവും നിറഞ്ഞ ആഗോള സാഹചര്യത്തിൽ തുല്യത ഉറപ്പാക്കി സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലേക്ക് മുന്നേറാൻ കഴിയണം. സാങ്കേതിക മുന്നേറ്റങ്ങൾ സദ്ഭരണത്തിനായി വിനിയോഗിക്കണമെന്നും ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ബ്രിക്സ് രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയിലൂന്നിയുള്ള വികസനമാണ് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന 2 ബ്രിക്സ് സമ്മേളനത്തിന്റെ പ്രമേയം. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരും അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളി രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധി സംഘത്തലവന്മാരും യോഗത്തിൽ പങ്കെടുക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അബുദാബി സന്ദർശിക്കും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകുന്നേരം 3 പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും DGEയും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുന്നത്. പരീക്ഷാഫലം സംസ്ഥാന സർക്കാരിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. രൂപീകൃതമായി 20 രാജ്യത്തെ 140 കോടി ജനങ്ങളുടെയും വിശ്വാസം നേടിയെടുക്കാൻ ദേശീയ ദുരന്ത പ്രതികരണ സേനയ്ക്ക് സാധിച്ചതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഖാസിയാബാദിൽ നടന്ന ചടങ്ങിൽ NDRFന് രാഷ്ട്രപതിയുടെ പരമോന്നത ബഹുമതിയായ പ്രസിഡന്റ്സ് കളർ അവാർഡ് സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെവിടെ ദുരന്തമുണ്ടായാലും NDRF എത്തുമ്പോൾ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ്. അന്താരാഷ്ട്ര തലത്തിലും മികച്ച രക്ഷാപ്രവർത്തനമാണ് സേന കാഴ്ചവയ്ക്കുന്നത്. സംസ്ഥാന സേനകൾ, NCC, NSS, സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ പ്രവർത്തനങ്ങൾക്കുള്ള രാഷ്ട്രപതിയുടെ അംഗീകാരം കൂടിയാണ് ഈ പുരസ്കാരമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോഴിക്കോട് പെരുവണ്ണാമൂഴിയിൽ നിന്ന് ഡിജിറ്റൽ സർവേയ്ക്കായി പുറപ്പെട്ട് വനമേഖലയിൽ അകപ്പെട്ട 3 വനം വകുപ്പ് ഉദ്യോഗസ്ഥരും 4 റവന്യൂ ഉദ്യോഗസ്ഥരുമടങ്ങുന്ന സംഘത്തെ കണ്ടെത്തി. വനം വകുപ്പ് നടത്തിയ തെരച്ചിലിലാണ് കണ്ടെത്തിയത്. വയനാട് മാർഗം ഇവരെ നാട്ടിലെത്തിക്കും. പ്രതികൂല കാലാവസ്ഥ കാരണം അവിടെ തങ്ങേണ്ടി വന്നു എന്നാണ് ഔദ്യോഗിക വിശദീകരണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.

0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ കോഴിക്കോട് കരിപ്പൂരിൽ നിന്ന് 969 തീർത്ഥാടകർ ഇന്ന് യാത്ര തിരിച്ചു. രണ്ട് വിമാനങ്ങളിലായി 686 സ്ത്രീകളും 283 പുരുഷന്മാരുമാണ് ഇന്ന് യാത്ര തിരിച്ചത്. ആദ്യ വിമാനം പുലർച്ചെ 12:20 രണ്ടാമത്തെ വിമാനം പുലർച്ചെ 2:25 പുറപ്പെട്ടത്. ഈ മാസം 17 വരെയാണ് കരിപ്പൂരിൽ നിന്നുള്ള വിമാനങ്ങൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇടവമാസ പൂജയ്ക്കായി ശബരിമല നട ഇന്ന് വൈകിട്ട് 5 തുറക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
2: ഇന്ന് വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശബരിമല നട തുറന്ന് ദീപം തെളിക്കും. ഇന്ന് പൂജകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. നാളെ പുലർച്ചെ മുതൽ നട അടയ്ക്കുന്ന 19 വരെ വിശേഷാൽ പൂജകൾ ഉൾപ്പെടെയുള്ള എല്ലാ പൂജകളും നടക്കും. 19 സഹസ്രകലശാഭിഷേകവും നടക്കും. നട അടയ്ക്കുന്നതിനാൽ അന്ന് വൈകിട്ട് 6 മാത്രമേ തീർത്ഥാടകരെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കടത്തിവിടുകയുള്ളൂ. തീർത്ഥാടകർ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് വേണം ദർശനത്തിനെത്താൻ.
1: രാജ്യത്ത് നിന്നുള്ള പഞ്ചസാര കയറ്റുമതി കേന്ദ്ര സർക്കാർ അടിയന്തര പ്രാബല്യത്തോടെ നിരോധിച്ചു. ആഭ്യന്തര വിപണിയിലെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനും വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനുമായാണ് അസംസ്കൃത പഞ്ചസാര, വെള്ള പഞ്ചസാര, ശുദ്ധീകരിച്ച പഞ്ചസാര എന്നിവയുടെ കയറ്റുമതിക്ക് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് വിലക്കേർപ്പെടുത്തിയത്. ഈ വർഷം സെപ്റ്റംബർ വരെയോ അടുത്ത ഉത്തരവുണ്ടാകുന്നതുവരെയോ നിരോധനം തുടരുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ എന്നീ രാജ്യങ്ങളിലേക്ക് നിശ്ചിത ക്വാട്ട പ്രകാരം നടത്തുന്ന കയറ്റുമതി ഉൾപ്പെടെ ചില പ്രത്യേക കരാറുകൾക്കും പദ്ധതികൾക്കും ഇളവ് നൽകിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ കടുത്ത വേനൽ നേട്ടമാക്കി കുടുംബശ്രീ. ഈ സീസണിൽ തണ്ണിമത്തൻ കൃഷിയിലൂടെ 6.8 കോടി രൂപയുടെ വിറ്റുവരവാണ് കുടുംബശ്രീ നേടിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: വേനൽക്കാലത്ത് ഗുണമേന്മയുള്ള തണ്ണിമത്തൻ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടത്തിയ വേനൽ മധുരം തണ്ണിമത്തൻ ക്യാമ്പയിനാണ് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നത്. 45 ലക്ഷത്തോളം കിലോ തണ്ണിമത്തനാണ് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ വഴി വിറ്റഴിച്ചത്. 6711 അയൽക്കൂട്ട അംഗങ്ങൾ 818 ഏക്കറിലാണ് തണ്ണിമത്തൻ കൃഷി ചെയ്തത്. കുടുംബശ്രീ വിപണന കേന്ദ്രങ്ങൾ, മേളകൾ, ചന്തകൾ തുടങ്ങിയവ വഴിയായിരുന്നു വിൽപ്പന നടത്തിയിരുന്നത്. കൃഷി സംഘങ്ങൾക്ക് 25,000 രൂപ വരെ റിവോൾവിംഗ് ഫണ്ടും ലഭ്യമാക്കിയിരുന്നു.
1: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഈ മാസം 16 കാലവർഷമെത്താൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലും മാഹിയിലും ഇടിമിന്നലോടുകൂടി ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ധർമ്മശാലയിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 6 ജയിച്ചു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു രഹസ്യ സന്ദർശനം നടത്തിയെന്ന വാർത്ത നിഷേധിച്ച് UAE. ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്നും ഔദ്യോഗികമായി പ്രഖ്യാപിച്ച അബ്രഹാം ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധമെന്നും UAE വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇറാൻ യുദ്ധത്തിനിടെ നെതന്യാഹു രഹസ്യമായി UAE സന്ദർശിച്ചതായും പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി സുപ്രധാന ചർച്ച നടത്തിയതായും ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് വെളിപ്പെടുത്തിയത്. ഇസ്രായേലുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി മുന്നറിയിപ്പ് നൽകി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 406 നേട്ടത്തിൽ 75,015. നിഫ്റ്റി 155 ഉയർന്ന് 23,565 വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 240 രൂപ വർദ്ധിച്ച് 1,19,040 രൂപയും ഗ്രാമിന് 14,880 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. കോൺഗ്രസ് നേതാവ് VD സതീശൻ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി. പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 11 നാൾ. ആഗോള സമാധാനവും സുരക്ഷയും നിലനിർത്താൻ ചർച്ചകൾക്കും നയതന്ത്ര നീക്കങ്ങൾക്കും മാത്രമേ സാധിക്കൂവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. ഇടവമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5 തുറക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
4: ആകാശവാണി.

0: ഷാഫി അൻസാർ സംസാരിക്കുന്നു.
1: ഒരു ദിവസം നിങ്ങൾ എത്ര സമയം സ്ക്രീനിന് മുന്നിൽ ചെലവഴിക്കും? ഒന്ന് ആലോചിച്ചു നോക്കൂ. സ്ക്രീൻ എന്ന് പറഞ്ഞാൽ മൊബൈൽ, ടാബ്, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ സിസ്റ്റം, ടെലിവിഷൻ എല്ലാം ഉൾപ്പെടും. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ മണിക്കൂറുകളോളം സ്ക്രീൻ യൂസ് ചെയ്യുന്നു. ഓൺലൈൻ ക്ലാസ്സസ്, ഒഫീഷ്യൽ വർക്ക്, സോഷ്യൽ മീഡിയ, സിനിമ, ഗെയിംസ്, വർക്ക് ഫ്രം ഹോം ജോബ്സ്, ഇങ്ങനെ പോകുന്നു നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ്. ജോബിന്റെ ഭാഗമായി 10 മുതൽ 12 മണിക്കൂർ വരെ സ്ക്രീൻ നോക്കേണ്ടി വരുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട്. സ്ക്രീൻ ടൈം മൂലം കണ്ണിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ ഡിജിറ്റൽ ഐ സ്ട്രെയിൻ അഥവാ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്ന് പറയുന്നു. എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ? ഡ്രൈ ഐസ് അഥവാ കണ്ണ് വരണ്ടുപോകൽ, കൺകുരു വരാം, കണ്ണിലെ ചൊറിച്ചിൽ, ഇടയ്ക്കിടയ്ക്കുള്ള ചുവപ്പ്, പിന്നെ കണ്ണെരിയുന്നത് പോലെ ചിലർക്ക് തോന്നും, തലവേദന വരാം, കണ്ണുവേദന, ചിലർക്ക് കണ്ണിന് ചുറ്റും ഭാരമുള്ളതുപോലെ ആയിരിക്കും തോന്നുക, ലൈറ്റിലേക്ക് നോക്കാൻ ബുദ്ധിമുട്ട്, കാഴ്ചമങ്ങൽ, ഇവയെല്ലാം ഡിജിറ്റൽ ഐ സ്ട്രെയിൻ മൂലം കണ്ണിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇതിന്റെ കാരണങ്ങൾ ഒന്നൊന്നായി നമുക്ക് നോക്കാം. സാധാരണയായി ഒരു മിനിറ്റിൽ നമ്മൾ അറിയാതെ തന്നെ 15 മുതൽ 20 തവണ വരെ കണ്ണ് ചിമ്മും. ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നതിലൂടെ കണ്ണുനീർ ഐ സർഫസിൽ യൂണിഫോമായി സ്പ്രെഡ് ആകും. അങ്ങനെ കണ്ണുനീർ പാളിയുടെ സ്ട്രെങ്ത് നിലനിർത്തുകയും കണ്ണിലെ നനവ് വറ്റാതെ നോക്കുകയും ചെയ്യുന്നു. പക്ഷെ സ്ക്രീനിൽ തുടർച്ചയായി നോക്കുമ്പോൾ കണ്ണ് ചിമ്മുവാൻ നമ്മൾ മറന്നുപോകും. മിനിറ്റിൽ ഏകദേശം 5 തവണ മാത്രം ബ്ലിങ്ക് ചെയ്യും. ഇത് കണ്ണിന്റെ വരൾച്ച അഥവാ ഡ്രൈ ഐസ് എന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. ഇതെങ്ങനെ പരിഹരിക്കാം? സ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കണ്ണ് ചിമ്മാൻ ശ്രദ്ധിക്കുക. പിന്നെ നമുക്കൊരു 20-20-20 റൂൾ ഉണ്ട്. എന്താണിത്? 20 മിനിറ്റ് സ്ക്രീൻ ഉപയോഗിച്ച ശേഷം 20 സെക്കൻഡ് റെസ്റ്റ് കൊടുക്കണം. എങ്ങനെയായിരിക്കും നമുക്ക് റെസ്റ്റ് കൊടുക്കാൻ പറ്റുക? 20 മിനിറ്റ് സ്ക്രീൻ ഉപയോഗിച്ച ശേഷം 20 സെക്കൻഡ് 20 അടി ദൂരത്തിലുള്ള ഏതെങ്കിലും വസ്തുവിലേക്ക് നോക്കുക. അത് വിൻഡോയിലൂടെ പുറത്തു നോക്കാം, അല്ലെങ്കിൽ മുറിയിൽ തന്നെ പല സ്ഥലത്തായി നോക്കാം. അടുത്തതായി നന്നായി വെള്ളം കുടിക്കുക. സ്ക്രീൻ യൂസ് ടൈമിൽ ഡീഹൈഡ്രേഷൻ വരാതെ നോക്കണം. റൂമിലെ പ്രകാശം കമ്പ്യൂട്ടറിലേക്കോ കണ്ണിലേക്കോ നേരിട്ട് വരാതെ ശ്രദ്ധിക്കുക. സ്ക്രീനിന്റെ ബ്രൈറ്റ്നസ് ക്രമീകരിക്കണം. സ്ക്രീൻ ബ്രൈറ്റ്നസ് റൂം ബ്രൈറ്റ്നസിനോട് മാച്ച് ചെയ്യണം. വളരെ ബ്രൈറ്റോ അല്ലെങ്കിൽ വളരെ ഡിമ്മോ ആകരുത്. സ്ക്രീൻ കണ്ണിന്റെ ലെവലിന് അല്പം താഴെ ആയിരിക്കണം. അപ്പോ കൺപോള കുറച്ചുകൂടി അടഞ്ഞിരിക്കും. അങ്ങനെ വരുമ്പോൾ കണ്ണുനീരിന്റെ ബാഷ്പീകരണം അഥവാ ഇവാപറേഷന്റെ അളവ് കുറയുകയും ഡ്രൈനസ് പ്രതിരോധിക്കാൻ കഴിയുകയും ചെയ്യും. പിന്നെ കണ്ണിൽ നിന്ന് ഏകദേശം 50 മുതൽ 60 സെന്റിമീറ്റർ അകലം സ്ക്രീനിന് വേണം. ഇവയെല്ലാം ശ്രദ്ധിച്ചിട്ടും ലക്ഷണങ്ങൾ മാറുന്നില്ലെങ്കിൽ കണ്ണുനീരിനു പകരമുള്ള ആർട്ടിഫിഷ്യൽ ടിയേഴ്സ് ഐ ഡ്രോപ്സ്, ഈ തുള്ളിമരുന്ന് ഡോക്ടറിനെ കാണിച്ച് പരിശോധിച്ച ശേഷം ഉപയോഗിക്കാം. അടുത്തതായി കാഴ്ചമങ്ങലിനെ കുറിച്ച് പറയാം. ഈ കാലഘട്ടത്തിൽ ദൂരെ കാഴ്ചക്കുറവ് അഥവാ മയോപിയയുടെ ഇൻസിഡൻസ് കൂടിക്കൂടി വരുന്നുണ്ട്. ഒരു പഠനത്തെപ്പറ്റി പറഞ്ഞു തുടങ്ങാം. ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് അഥവാ പുറത്തുനിന്നുള്ള ഗെയിംസ്, ഗ്രൌണ്ടിലും മുറ്റത്തുമുള്ള കളികൾ എന്നിവ കൂടുതലുള്ള കുട്ടികളുടെ ഒരു ഗ്രൂപ്പും, ഇൻഡോർ ആക്ടിവിറ്റീസ് അഥവാ വീട്ടിനകത്തിരുന്നുള്ള സ്ക്രീൻ യൂസ്, ഗെയിംസ്, ആക്ടിവിറ്റീസ്, റീഡിംഗ് തുടങ്ങി വീട്ടിലെ ചുവരുകളുടെ അകത്തു മാത്രം ചിലവഴിക്കുന്ന കുട്ടികളുടെ ഒരു ഗ്രൂപ്പും. ഈ രണ്ട് ഗ്രൂപ്പുകളുടെയും കമ്പാരിസൺ സ്റ്റഡി നടന്നിട്ടുണ്ട്. ആ പഠനത്തിന്റെ റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് അതായത് പുറത്ത് കളിക്കുന്ന കുട്ടികളിൽ കാഴ്ചക്കുറവിന്റെ ഇൻസിഡൻസ് കുറവാണ്. കണ്ണാടിയുള്ള കുട്ടികളുടെ പവറിന്റെ പ്രോഗ്രഷനും കുറവാണ്. അതായത് എല്ലാ ഏജിലുള്ളവരും പ്രത്യേകിച്ച് കുട്ടികൾ മുഴുവൻ സമയവും വീടുകൾക്കുള്ളിൽ ചിലവഴിക്കാൻ പാടില്ല. വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങണം, കളിക്കണം, അവർ കളിച്ചു വളരട്ടെ, ഫ്ളാറ്റുകളുടെ ബാൽക്കണിയിലിരുന്ന് ദൂരെ മരങ്ങളും ആകാശവും കാണട്ടെ, ഗ്രൌണ്ട് ഉണ്ടെങ്കിൽ അവിടെ കളിക്കട്ടെ. കാഴ്ചക്കുറവ് തോന്നിക്കഴിഞ്ഞാൽ കണ്ണു പരിശോധിച്ച് കണ്ണടയുടെ ആവശ്യമുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഷോർട്ട് സൈറ്റ് ഉണ്ടെങ്കിൽ സ്ഥിരമായി കണ്ണട ഉപയോഗിക്കണം. മാതാപിതാക്കളോടുള്ള പ്രത്യേക അഡ്വൈസസ് ഇവയാണ്. 1-2 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സ്ക്രീൻ കൊടുക്കാതിരിക്കുവാൻ മാക്സിമം ശ്രമിക്കുക. മുതിർന്ന കുട്ടികൾക്ക് നിങ്ങളുടെ നിയന്ത്രണത്തോടെ കൃത്യമായ ഇടവേളകളിൽ മാത്രം സ്ക്രീൻ കൊടുക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ മൊബൈൽ ഉപയോഗം ഒഴിവാക്കണം. രാത്രി ഉറങ്ങുന്നതിന് 2 മണിക്കൂർ മുൻപെങ്കിലും സ്ക്രീൻ ഓഫ് ചെയ്യണം. നമുക്ക് നാച്ചുറൽ ആയിട്ട് ബ്രെയിനിൽ ഒരു സ്ലീപ്പ് വേക്ക് സൈക്കിൾ ഉണ്ട്. അതായത് ബ്രെയിനിൽ ഒരു ക്ലോക്ക് ഉണ്ട്. ഉറക്കം വരാനും ഉറങ്ങാൻ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ഈ ക്ലോക്കാണ്. അതായത് രാത്രിയിൽ ഇരുട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഉറക്കത്തിലേക്ക് ഉള്ള ഹോർമോൺസ് സ്റ്റിമുലേറ്റഡ് ആവുന്നത്. പക്ഷേ സ്ക്രീൻ നൈറ്റ് യൂസ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള ബ്ലൂ ലൈറ്റ് പകൽ പോലെ ബ്രെയിനെ തെറ്റിദ്ധരിക്കുകയും ഉറക്കം നഷ്ടപ്പെടാൻ കാരണമാവുകയും ചെയ്യും. ഇതോടൊപ്പം കണ്ണിന്റെ ആരോഗ്യത്തിന് സമീകൃതമായ ഭക്ഷണം വേണം, ഇലക്കറികൾ വേണം, വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് വേണം. ദിവസവും 3 മുതൽ 4 ലിറ്റർ

0: തേങ്കിലും വെള്ളം കുടിക്കണം, നന്നായി ഉറങ്ങണം. ഇതെല്ലാം കണ്ണിന്റെ ആരോഗ്യത്തിന് അത്യാവശ്യമാണ്. എന്ത് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും സ്വയം ചികിത്സിക്കാതെ കണ്ണുരോഗ വിദഗ്ധരെ കാണിച്ച് കൃത്യമായ ടെസ്റ്റുകൾ ചെയ്യണം. ഡോക്ടറിന്റെ നിർദ്ദേശമനുസരിച്ച് മാത്രം തുള്ളിമരുന്നുകൾ ഉപയോഗിക്കുക. കാഴ്ചക്കുറവുണ്ടെങ്കിൽ കണ്ണട സ്ഥിരമായി ഉപയോഗിക്കുകയും കൃത്യമായ ഇടവേളകളിൽ ഡോക്ടറിനെ കാണിക്കുകയും ചെയ്യണം. കാഴ്ചമങ്ങലിന്റെ കാര്യം പറഞ്ഞില്ലേ, കാഴ്ചക്കുറവ് കുട്ടികളിൽ പ്രധാനമായും മൂന്ന് തരത്തിലാണ്. ഷോർട്ട് സൈറ്റ് ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്പിയ, ലോങ് സൈറ്റ് ദീർഘദൃഷ്ടി, പിന്നെ അസ്റ്റിഗ്മാറ്റിസം. ഒപിയിലെ വിശദമായ പരിശോധനയിലൂടെ ഇപ്പറഞ്ഞവ ഉണ്ടോ എന്നും കണ്ണടയുടെ പവർ എത്രയാണെന്നും മനസ്സിലാക്കുവാൻ പറ്റും. കാഴ്ചക്കുറവുള്ളവർ സ്ഥിരമായി അഥവാ മുഴുവൻ സമയവും സ്ക്രീൻ ടൈം ഉൾപ്പെടെ കണ്ണട ഉപയോഗിക്കണം. ഇല്ലെങ്കിൽ എന്താണ് പ്രശ്നം? തലവേദനയുണ്ടാവും, കണ്ണുവേദന വരും, കാഴ്ച ക്രമേണ കുറഞ്ഞുവരും അഥവാ കണ്ണടയുടെ പവർ കൂട്ടേണ്ടി വരും. യഥാർത്ഥത്തിൽ നമ്മൾ കറക്റ്റായ പവറിൽ കണ്ണട ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് കാഴ്ച പൂർണമായും കിട്ടണം. പക്ഷേ സ്ഥിരമായി കണ്ണട ഉപയോഗിക്കാത്ത ആൾക്കാരിൽ ഈ കാഴ്ചയുടെ അളവ് കുറയും. കണ്ണിന്റെ റെറ്റിനയുടെ ഡെവലപ്മെന്റ് കുറഞ്ഞ് കണ്ണുകൾ ലേസിയാവും. അതുകൊണ്ട് കാഴ്ചക്കുറവുള്ളവർ മുഴുവൻ സമയവും കണ്ണട ഉപയോഗിക്കേണ്ടതാണ്. മുതിർന്നവരിൽ 40 വയസ്സിന് ശേഷം വരുന്ന വെള്ളെഴുത്ത് അഥവാ പ്രസ് ബയോപിയയ്ക്ക് കണ്ണട ഉപയോഗിക്കണം. വായിക്കുമ്പോൾ മാത്രമല്ല, സ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ കൂടി ഇവർ കണ്ണട ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇതിനായി പ്രോഗ്രസീവ് ഗ്ലാസുകളാണ് നല്ലത്. പ്രോഗ്രസീവ് ഗ്ലാസുകളിൽ നമുക്ക് 3-in-1 അതായത് മൂന്ന് കാഴ്ചകൾ കിട്ടും. നമ്മൾക്ക് വായിക്കാൻ പറ്റും. ഇന്റർമീഡിയറ്റ് ഡിസ്റ്റൻസിലാണ് ലാപ്ടോപ്പും കമ്പ്യൂട്ടർ ഡിസ്റ്റൻസും വരുന്നത്, അത് ഉപയോഗിക്കാൻ പറ്റും. ദൂരക്കാഴ്ചയും കിട്ടും. അതുകൊണ്ട് വെള്ളെഴുത്തുള്ളവർ സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രോഗ്രസീവ് ഗ്ലാസുകളായിരിക്കും കൂടുതൽ അനുയോജ്യം. ഈ കണ്ണടകളിൽ സ്ക്രീനിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ആന്റി റിഫ്ലക്റ്റീവ് അതായത് ലൈറ്റിന്റെ റിഫ്ലക്ഷൻ കുറയ്ക്കുന്ന രീതിയിലുള്ള കോട്ടിങ്ങുകൾ കൊടുക്കുന്നത് നല്ലതായിരിക്കും. കണ്ണട ഉപയോഗിക്കുന്നവർ 6 മാസം കൂടുമ്പോൾ വിശദമായ കണ്ണു പരിശോധന നടത്തേണ്ടത് ആവശ്യമാണ്. ഈ കാലഘട്ടത്തിൽ സ്ക്രീൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതല്ല. പക്ഷേ സ്ക്രീൻ യൂസ് നമുക്ക് ആരോഗ്യപരമായ രീതിയിൽ കൊണ്ടുവരാം. കൃത്യമായി സ്ക്രീൻ ടൈമിന്റെ ഇടയ്ക്ക് ഇടവേളകൾ എടുത്ത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് നമ്മുടെ കണ്ണുകളെ ആരോഗ്യത്തോടെ സംരക്ഷിക്കാം.
1: അമിത സ്ക്രീൻ ടൈം കാരണം കണ്ണുകൾക്കുണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നേത്രരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ ആൻസി അൻസാർ.
2: കൊതുകിനെ തുരത്താം, ജീവൻ രക്ഷിക്കാം.
3: ഈഡിസ് കൊതുകുകൾ കെട്ടിനിൽക്കുന്ന തീരെ ചെറിയ അളവിലുള്ള വെള്ളത്തിൽ പോലും മുട്ടയിട്ട് വളരാനിടയുണ്ട്. അതിനാൽ വീട്, സ്ഥാപനങ്ങൾ തുടങ്ങിയ കെട്ടിടങ്ങളുടെ അകത്തും മേൽക്കൂരകളിലും പരിസരത്തും വെള്ളം കെട്ടിനിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മാർക്കറ്റുകളിൽ മത്സ്യം സൂക്ഷിക്കുന്ന പെട്ടികൾ, വീട്ടുമുറ്റത്തും പുരയിടത്തിലും എറിഞ്ഞുകളഞ്ഞ പാത്രങ്ങൾ, ചിരട്ടകൾ, തൊണ്ട്, ടയർ, മുട്ടത്തോട്, ടിന്നുകൾ തുടങ്ങിയവയിൽ കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ കൊതുക് വളരാം. അവ വലിച്ചെറിയാതെ നശിപ്പിക്കുകയോ വെള്ളം കെട്ടിനിൽക്കാതെ കമഴ്ത്തി വയ്ക്കുകയോ ചെയ്യുക.
2: റബ്ബർ മരങ്ങളിൽ വെച്ചിട്ടുള്ള ചിരട്ടകളിലും കവുങ്ങിൻ തോട്ടങ്ങളിൽ വീണുകിടക്കുന്ന പാളകളിലും മരപ്പത്തുകളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും കൊതുകുകൾ മുട്ടയിടാം. അതിനാൽ തോട്ടങ്ങളിൽ കൊതുക് പെരുകുന്നില്ലെന്ന് ഉറപ്പാക്കുക.
3: വീട്ടിനുള്ളിൽ പൂച്ചട്ടികൾക്ക് താഴെ വെള്ളം കെട്ടി നിൽക്കുന്ന പാത്രങ്ങളിലും ഫ്രിഡ്ജിനടിയിലുള്ള വെള്ളം നിൽക്കുന്ന ട്രേയിലും കൊതുക് മുട്ടയിടാൻ സാധ്യതയുണ്ട്. ഫ്രിഡ്ജിനടിയിലെ ട്രേ ആഴ്ചയിൽ ഒരിക്കൽ വൃത്തിയാക്കുക. ജലദൌർലഭ്യമുള്ള പ്രദേശങ്ങളിൽ ജലം സംഭരിച്ച് സൂക്ഷിച്ചിരിക്കുന്ന പാത്രങ്ങളും ടാങ്കുകളും ഭദ്രമായി അടച്ചു സൂക്ഷിക്കുക. ധാരാളം പാനീയങ്ങൾ കുടിക്കുക. ഏതു പനിയും പകർച്ചപ്പനി ആകാമെന്നതിനാൽ സ്വയം ചികിത്സ അരുത്.

0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 12:49:50 ഇനി 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. വി ഡി സതീശൻ കേരള മുഖ്യമന്ത്രി, ന്യൂഡൽഹി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി കോൺഗ്രസ് ഹൈക്കമാൻഡ്.

പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ UAE സന്ദർശിക്കും. നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലും പര്യടനം നടത്തും. സമാധാനവും സുരക്ഷയും ആഗോള ക്രമത്തിന്റെ കേന്ദ്ര ബിന്ദുവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. 20 വർഷത്തിനുള്ളിൽ ദേശീയ ദുരന്ത നിവാരണ സേന 140 കോടി ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും ഇടിമിന്നലിലും 60 മരണം. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി VD സതീശനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തെരഞ്ഞെടുത്തു. സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച നടക്കും. കേരളത്തിന്റെ ചുമതലയുള്ള

0: തെരഞ്ഞെടുത്തു. സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച നടക്കും. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാ ദാസ് മുൻഷി, AICC മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് തുടങ്ങിയവർ ന്യൂഡൽഹിയിലാണ് പ്രഖ്യാപനം നടത്തിയത്.
1: Based on all discussions, it has been decided that Shri V.D. Satishan be appointed as the leader of the CLP. Thank you so much.
0: മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഉൾപ്പെടെയുള്ളവരാണ് തീരുമാനം കൈക്കൊണ്ടത്. കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായി V.D. സതീശനെ പ്രഖ്യാപിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: തെരഞ്ഞെടുപ്പ് ഫലം വന്ന May 4 ശേഷം തിരുവനന്തപുരത്തും ഡൽഹിയിലും നടത്തിയ ചർച്ചകളുടെ തുടർച്ചയായാണ് കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം V.D. സതീശനെ കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായി പ്രഖ്യാപിച്ചത്. ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം May 7 നിയുക്ത കോൺഗ്രസ് MLA യോഗം തിരുവനന്തപുരത്ത് ചേർന്നിരുന്നു. കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ അഖിലേന്ത്യാ നേതൃത്വത്തെ ചുമതലപ്പെടുത്തുന്ന പ്രമേയമായിരുന്നു അന്ന് പാസാക്കിയത്. അതിനിടെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനുശേഷമായിരിക്കും ഗവർണറെ കാണുകയും മന്ത്രിസഭ രൂപീകരിക്കാനുള്ള അവകാശവാദം ഔപചാരികമായി ഉന്നയിക്കുകയും ചെയ്യുക.
0: എറണാകുളം നെട്ടൂർ സ്വദേശിയായ V.D. സതീശൻ 61 വയസ്സിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പദത്തിലെത്തുന്നത്. 2001 പറവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ആദ്യമായി നിയമസഭയിലെത്തിയത്. തുടർന്ന് തുടർച്ചയായി 5 തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം വിജയം നേടി. 2021 അദ്ദേഹം പ്രതിപക്ഷ നേതാവായി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറവൂരിൽ നിന്നും 20,000+ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് V.D. സതീശൻ വിജയിച്ചത്. നെട്ടൂരിലും പനങ്ങാട്ടും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം തേവര സേക്രഡ് ഹാർട്ട് കോളേജ്, തിരുവനന്തപുരം ലോ അക്കാദമി, ഗവൺമെന്റ് ലോ കോളേജ് എന്നിവിടങ്ങളിൽ നിന്നാണ് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയത്. കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. UAE ഉൾപ്പെടെ 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. നാളെ അബുദാബി സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. ഊർജ്ജ സഹകരണം, പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ തുടങ്ങിയവ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ 2 നെതർലാൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് യെട്ടനെയും സന്ദർശിക്കും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് യോഗത്തിന് നേതൃത്വം നൽകുന്നത്. അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളി രാജ്യങ്ങളിൽ നിന്നുമുള്ള വിദേശകാര്യമന്ത്രിമാരും പ്രതിനിധി സംഘ തലവന്മാരും യോഗത്തിൽ പങ്കെടുക്കുന്നു. വിശദാംശങ്ങളിലേക്ക്.
3: പ്രതിരോധം, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായുള്ള നിർമ്മാണം എന്നതാണ് ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയുടെ പ്രമേയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മനുഷ്യത്വത്തിന് പ്രഥമ പരിഗണന, ജനകേന്ദ്രീകൃത ദർശനം എന്നിവയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ് പ്രമേയം. ബ്രസീലിയൻ വിദേശകാര്യമന്ത്രി മൌറോ വിരേര, റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോ, ഇറാനിയൻ വിദേശകാര്യമന്ത്രി സയ്ദ് അബ്ബാസ് അറാഖ്ചി, ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയാനോ, മലേഷ്യൻ വിദേശകാര്യമന്ത്രി ദത്തോസെരി ഉത്തമ മുഹമ്മദ് ബിൻ ഹാജി ഹസൻ, UAE വിദേശകാര്യ സഹമന്ത്രി ഖലീഫ ഷഹിൽ അൽ മരാർ, ദക്ഷിണാഫ്രിക്കൻ വിദേശകാര്യമന്ത്രി റൊണാൾഡ് ലമോല തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് ഉച്ചകഴിഞ്ഞ നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. 2 നാളെ പ്രമേയത്തിന്മേലുള്ള ചർച്ചകൾ നടക്കും. ആഗോള ഭരണപരിഷ്കാരങ്ങളും ബഹുരാഷ്ട്ര സംവിധാനവും എന്ന വിഷയത്തിലും ചർച്ച നടക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സമാധാനവും സുരക്ഷയും ആഗോള ക്രമത്തിന്റെ കേന്ദ്രബിന്ദുവായി തുടരുന്നുവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമീപകാല സംഘർഷങ്ങൾ ചർച്ചയുടെയും നയതന്ത്രത്തിന്റെയും പ്രാധാന്യം അടിവരയിടുന്നതായും അദ്ദേഹം പറഞ്ഞു. വീക്ഷണങ്ങൾ കൈമാറുന്നതിനും ഐക്യരൂപം വികസിപ്പിക്കുന്നതിനുമുള്ള ഒരു വേദിയാണ് ഇന്നത്തെ ബ്രിക്സ് യോഗം നൽകുന്നതെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കോൺഗ്രസ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് വലിയ ഉത്തരവാദിത്തമെന്ന് നിയുക്ത മുഖ്യമന്ത്രി V.D. സതീശൻ. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം. വെല്ലുവിളികൾ നേരിടാൻ എല്ലാവരും ഒന്നിച്ച് നിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ പിന്തുണയും അദ്ദേഹം അഭ്യർത്ഥിച്ചു. കേരളത്തിൽ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകുന്നേരം 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും DGEയും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുന്നത്. പരീക്ഷാഫലം സംസ്ഥാന സർക്കാരിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ

0: നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. 20 വർഷമെന്ന ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ദേശീയ ദുരന്ത നിവാരണ സേന രാജ്യത്തുടനീളമുള്ള 140 കോടി ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. ഗാസിയാബാദിൽ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ പ്രസിഡന്റ്സ് കളർ അവാർഡ് ദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സേനകൾക്ക് പ്രസിഡന്റിന്റെ കളേഴ്സ് ബഹുമതി ലഭിക്കുന്നത് ഏറെ അഭിമാനകരമാണെന്നും ശ്രീ ഷാ പറഞ്ഞു.
1: എൻഡിആർഎഫ് കോ രാഷ്ട്രപതി നിസാൻ കാ സമ്മാൻ ദിയാ ഗയാ വോ ഹം സബ് കേ ലിയേ ഗൗരവ് ഓർ പ്രതിഷ്ഠ കി ബാത്ത് യേ സമ്മാൻ എൻഡിആർഎഫ് കേ സമസ്ത ബൽ കേ സേവാ സാഹസ് ശൗര്യ ഓർ സമർപ്പണ കേ സഞ്ചിത ഗുണോ കാ സമ്മാൻ ആപദാ ബചാവ് കേ ക്ഷേത്ര മേ ഭാരത് കോ വൈശ്വിക നക്ഷേ പർ രഖനേ കാ കാം എൻഡിഎംഎ ഓർ എൻഡിആർഎഫ് നേ കിയാ ഹൈ.
0: തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഈ മാസം 16-ഓടെ കാലവർഷം എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലും മാഹിയിലും അടുത്ത 5 ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിൽ എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഉത്തർപ്രദേശിൽ ഇന്നലെയുണ്ടായ കനത്ത മഴയിലും ഇടിമിന്നലിലും 60 പേർ മരിച്ചു. 100-ലധികം പേർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടിയന്തര നടപടിക്ക് നിർദ്ദേശം നൽകി. കളിപ്പാട്ട നിർമ്മാണ മേഖലയിൽ വോക്കൽ ഫോർ ലോക്കൽ എന്ന ആശയത്തിന്റെ ശക്തമായ മുന്നേറ്റം ഇന്ത്യൻ നിർമ്മിത കളിപ്പാട്ടങ്ങൾ തിരഞ്ഞെടുക്കാനും പിന്തുണയ്ക്കാനും പൌരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇന്ത്യയിലുടനീളം 35-ലധികം കളിപ്പാട്ട നിർമ്മാണ ക്ലസ്റ്ററുകളുണ്ട്. മരം, മുള, തുണിത്തരങ്ങൾ കൊണ്ടുള്ള കളിപ്പാട്ടങ്ങൾക്കായി സർക്കാർ മികച്ച പിന്തുണയാണ് നൽകുന്നത്. ഐപിഎൽ ക്രിക്കറ്റിൽ നിന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ധർമ്മശാലയിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരു 6 വിക്കറ്റിന് ജയിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ ബീജിംഗിൽ ആരംഭിച്ചു. ചൈനയും അമേരിക്കയും എതിരാളികളല്ല, പങ്കാളികളാണെന്ന് ഷീ ജിങ് പിങ് പറഞ്ഞു. ട്രംപുമായി ചർച്ചകൾ നടത്തുന്നതിനും ചൈന യുഎസ് ബന്ധം ശക്തമാക്കുന്നതിനും ഒന്നിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. ബി ഡി സതീശൻ കേരള മുഖ്യമന്ത്രി, സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. വെല്ലുവിളികൾ നേരിടാൻ ഒരുമിച്ച് നിൽക്കണമെന്ന് നിയുക്ത മുഖ്യമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ UAE സന്ദർശിക്കും. നെതർലൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലും പര്യടനം നടത്തും. സമാധാനവും സുരക്ഷയും ആഗോളക്രമത്തിന്റെ കേന്ദ്രബിന്ദുവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. 20 വർഷത്തിനുള്ളിൽ ദേശീയ ദുരന്ത നിവാരണ സേന 140 കോടി ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും ഇടിമിന്നലിലും 60 മരണം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
2: അടുത്ത പരിപാടി അല്പസമയത്തിനകം. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവം 2026 4-ാം ദിവസം
3: തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു. ജീവിതോത്സവം. രചന ശ്രീ ജനാർദ്ദനൻ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ പ്രേംകുമാർ, ദേവി, രഘുനാഥ് പലേരി, സോന നായർ, ജയൻ ചേർത്തല, കണ്ണൻ നായർ, ജോബി എസ്, തന്മയ സോൾ, തമന്ന സോൾ, തിരുമല രാമചന്ദ്രൻ, ബിജു കല്ലുവാതുക്കൽ, അനീഷ് നായർ, വിനോദ് കല്ലറ. സംവിധാനം റൂബി ബാബു.

0: ഗുഡ് മോർണിംഗ്, രഘുനന്ദൻ സ്പീക്കിംഗ്.
1: വെറും രഘുനന്ദൻ അല്ല, ഡിസ്ട്രിക്ട് കളക്ടർ രഘുനന്ദൻ. എന്താ, ശരിയല്ലേ?
0: അതെ, ഡിസ്ട്രിക്ട് കളക്ടറാണ്. ഇതാരാണവ സംസാരിക്കുന്നത്?
1: ഞാനോ? ഞാനേ കേരളദേശം പത്രത്തിൽ നിന്നാണ്. എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് ആര് IAS തന്നു എന്നാണ്.
0: അതൊരു പ്രതീക്ഷിക്കാത്ത ചോദ്യമാണല്ലോ. എന്തുപറ്റി? എനിക്ക് IAS കിട്ടിയതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ?
1: എനിക്കല്ല, നാട്ടുകാർക്കുണ്ട് ബുദ്ധിമുട്ട്. ഞങ്ങൾ നൽകുന്ന നികുതി പണമേ, അതാണ് നിങ്ങളുടെ ശമ്പളം. അതും വാങ്ങി നാടിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം, മനസ്സിലായോ? അല്ലാതെ ചാകാൻ കിടന്നവർക്ക് പാട്ടും ഡാൻസും കാണിച്ചു കൊടുക്കലല്ല.
0: ഓ, ഇപ്പോ മനസ്സിലായി നിങ്ങൾ എന്താണ് പറഞ്ഞു വരുന്നതെന്ന്. നോക്കൂ, ഞാനത് സർക്കാരിന് സമർപ്പിച്ച ഒരു സ്കീം മാത്രമാണ്. പരീക്ഷിച്ചു കഴിഞ്ഞ ശേഷം മാത്രമേ അത്.
1: എന്ത് സ്കീമായാലും ശരി, അതിനൊരു ഇൻഫ്രാസ്ട്രക്ചറും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ വേണമല്ലോ. അതിനുള്ള ചെലവ്.
0: സോറി, അതൊരു വലിയ ചെലവുള്ള കാര്യമല്ല. സുമനസ്സുകളായ ഒരുപിടി മനുഷ്യർ മാത്രമാണ് അതിനാവശ്യം. അവരെ ഉദ്യോഗസ്ഥരായിട്ടല്ല, കഥ പറച്ചിലുകാരായിട്ടാണ് ഞാൻ സങ്കല്പിച്ചിട്ടുള്ളത്. കാശു വാങ്ങിയിട്ടല്ല, കാരുണ്യം കൊണ്ട് കഥ പറയുന്നവരായി.
1: അതെ, നിങ്ങളുടെ പുളിച്ച സാഹിത്യമൊന്നും ഇങ്ങോട്ട് വിളവണ്ട. ഈ സ്കീമിന്റെ പേരിൽ അഴിമതി നടത്താനാണ് ഉദ്ദേശമെങ്കിൽ.
0: സോറി മിസ്റ്റർ കേരളദേശം, തൽക്കാലം എനിക്ക് നിങ്ങളോട് വാദിക്കാനോ വിവരിക്കാനോ സമയമില്ല. ഈ സ്കീമിനെപ്പറ്റി പത്രത്തിൽ ഞാൻ നടത്തിയ പ്രസ്താവന കണ്ടുവന്ന ചിലരുണ്ട്. എനിക്ക് അവരോട് സംസാരിക്കണം. നമുക്ക് മറ്റൊരവസരത്തിൽ സംസാരിക്കാം. ഞാൻ ഫോൺ വയ്ക്കുകയാണ്. ഓക്കെ.
1: ഹലോ ഹലോ ഹലോ.
2: സർ. ആ,
0: എത്ര പേരുണ്ട്?
2: 4 പേരുണ്ട് സർ. 3 ആണും 1 പെൺകുട്ടിയും.
0: ശരി, ആദ്യം ആ പെൺകുട്ടിയെ വിളിക്കൂ. ഞങ്ങൾക്ക് ചായ വേണം, ബാക്കി അവിടെ ഉള്ളവർക്കും ചായ കൊടുത്തേക്കും.
2: ആ ശരി സർ.

0: ഗുഡ് മോർണിംഗ് സർ.
1: പ്ലീസ് ഹാവ് എ സീറ്റ്.
0: താങ്ക് യു.
1: ഞാൻ ഈ ആപ്ലിക്കേഷൻസിൽ നിന്നും തൻ്റെ നോക്കുകയായിരുന്നു. സോഷ്യോളജി ആണല്ലേ പഠിച്ചത്? കൂടാതെ എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് പാട്ടും എഴുത്തും വായനയും.
0: പാടും സർ, വായിക്കുകയും ചെയ്യും. പക്ഷെ എഴുത്തൊക്കെ കഷ്ടിയാണ്, വെറും ആഗ്രഹപ്പെടലാണെന്ന് പറയാം.
1: എന്ന് പറഞ്ഞ് സ്വയം താഴ്ത്തണ്ട, എല്ലാം ഒരുതരം ആഗ്രഹപ്പെടലാണ്. ദേവിക അപ്ലൈ ചെയ്ത എന്റെ ഈ സ്കീമും അങ്ങനെ ഒന്നാണെന്ന് പറയാം.
0: അല്ല സർ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇതൊരു മഹത്തായ കാര്യമാണ്. മരിക്കുന്നവർക്ക് സമാധാനവും സന്തോഷവും കൊടുക്കുക. ഇറ്റ്സ് നത്തിങ് ബട്ട് എ ഗ്രേറ്റ് തോട്ട്. ലോകത്ത് അധികമൊന്നും ഞാനിങ്ങനെ കേട്ടിട്ടില്ല. സർ എങ്ങനെയാ ഇങ്ങനെ ഒരു കൺസെപ്റ്റിൽ എത്തിച്ചേർന്നത്?
1: സിമ്പിൾ, ജോലിയുടെ ഭാഗമായി ഒരു ദിവസം എനിക്ക് മെഡിക്കൽ കോളേജിലെ ക്യാൻസർ വാർഡ് സന്ദർശിക്കേണ്ടി വന്നു. അതാണ് എന്റെ ജീവിതം മാറ്റിമറിച്ചത്. സിദ്ധാർത്ഥൻ ബുദ്ധനായ കഥ കേട്ടിട്ടില്ലേ? അതുപോലെ വല്ലാത്തൊരു തിരിച്ചറിവ്. വയസ്സായവർ, ചെറുപ്പക്കാർ, എന്തിന് കൊച്ചുകുട്ടികൾ വരെ മരണം കാത്തു കിടക്കുന്നു. ചിലർക്ക് 6 മാസം, ചിലർക്ക് 6 ദിവസം, ചിലർക്ക് 6 മണിക്കൂറുകൾ മാത്രം. അതുവരെ അവരെ കാർന്നു തിന്നുന്നത് കടുത്ത വേദനയാണ്. പരിഹാരമില്ലാത്ത, കണ്ണീരുറഞ്ഞുപോയ കടുത്ത വേദന.
0: സർ, ക്യാൻസർ ചികിത്സിച്ച് ഭേദപ്പെടുത്താനാവും?
1: അത് നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുന്നവർക്ക്. ഞാൻ ആ അസുഖത്തിന്റെ അവസാന സ്റ്റേജിലെത്തിയവരുടെ കഥയാണ് പറയുന്നത്.
0: മനസ്സിലായി സർ. അങ്ങനെയുള്ളവർക്ക് മരണം മാത്രമേ പ്രതീക്ഷിക്കാൻ സാധിക്കൂ.
1: അതെ, ആ മരണത്തിലേക്ക് എത്തുന്നതിന് മുൻപ് അവരുടെ വേദന കുറയ്ക്കാൻ കഥകൾ പറയുക, അതാണ് ഞാൻ സങ്കല്പിച്ചെടുത്ത ഈ സ്കീം.
0: അതെങ്ങനെ?
1: മരണാസന്നരാകുമ്പോൾ ഇവരിൽ പലരും തീർത്തും ഒറ്റപ്പെടുകയാണ് പതിവ്. ചികിത്സ ഫലിക്കില്ലെന്ന അവസ്ഥയിൽ ഇവരിൽ പലരെയും വീടുകളിലേക്ക് തിരിച്ചയക്കും.

0: വല്ലാതെ തിരക്ക് പിടിച്ച ലോകമല്ലേ. വീട്ടുകാർ വീട്ടിലവർക്കൊരു മുറി നൽകും, മരുന്നുകെട്ടിലും ഭക്ഷണവും നൽകും. അവിടെ പക്ഷേ അവർ പരിപൂർണമായി ഒറ്റപ്പെടുകയാണ് പതിവ്. ഏകാന്തതയിൽ കഠിന വേദനയോടെ മരണവും കാത്തുള്ള കിടപ്പ്.
1: ക്രൂരമായ സത്യം. അതിന് നമുക്ക് എന്ത് ചെയ്യാനാവും?
0: നമുക്ക് ചെയ്യാനാവുന്നത് അവരോട് കൂട്ടുകൂടുക എന്നുള്ളതാണ്. അതെന്ത്, എങ്ങനെയെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് ശമ്പളം വാങ്ങിക്കുന്ന ഒരു ജോലിയല്ല, സാമൂഹിക സേവനമാണ്. ദേവികയ്ക്ക് അത് ചെയ്യാനുള്ള മനസ്സുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. എന്തു പറയുന്നു?
2: അപ്പൊ ഞാൻ പറയുന്നത് നിനക്ക് അനുസരിക്കാൻ പറ്റില്ല.
3: പറ്റില്ല, പറ്റില്ല, പറ്റില്ല, പറ്റില്ല. നിങ്ങളോട് ഒരു 100 തവണ പറഞ്ഞു കഴിഞ്ഞതാണ് ഞാൻ ഈ കാര്യം. സി, ഐ എ പ്രൊഫസർ ബൈ പ്രൊഫഷൻ. നിങ്ങളെ പോലെ നാട് നന്നാക്കാനെന്നൊക്കെ പറഞ്ഞ് കറങ്ങിയടക്കാനൊന്നും എനിക്ക് സമയമില്ല.
2: അതേടി, അതെ, ഞാൻ നാട് നന്നാക്കാനെന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചവൻ തന്നെയാ. പക്ഷെ അതിന്റെ ഇടയിലേ ഈ വീടും ഞാൻ കുറച്ചൊക്കെ നന്നാക്കിയിട്ടുണ്ട്, നിന്നെയും ഞാൻ നന്നാക്കിയിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ നിനക്ക്?
3: പറ്റും. രാഷ്ട്രീയം കളിച്ച് പണ്ട് മന്ത്രിയുടെ പി ആയിരുന്നപ്പോ ഈ വീട് വയ്ക്കാനൊരു ലോൺ ശരിയാക്കി തന്നിട്ടുണ്ട്. അതാണ് നിങ്ങൾ ഈ പറഞ്ഞ വീട് നന്നാക്കൽ. പിന്നെ എനിക്ക് വന്ന് ട്രാൻസ്ഫർ ക്യാൻസൽ ആക്കി തന്നു. അതാ ഇപ്പോൾ നിങ്ങൾ എഴുന്നള്ളിക്കുന്ന ഈ എന്നെ നന്നാക്കല്.
2: ഓ, അപ്പൊ അത്രയെങ്കിലും നീ സമ്മതിച്ചല്ലോ.
3: ഏതൊരു ഭർത്താവും സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു തരും. അതിന്റെ അർത്ഥം ഭാര്യ ഭർത്താവിന്റെ ചാകാൻ കിടക്കുന്ന അച്ഛനെ ശുശ്രൂഷിച്ച് വീട്ടിൽ ലീവ് എടുത്തിരിക്കണമെന്നല്ല.
2: എന്റെ രമയെ, ആ ജീവനാന്തം നീ ലീവ് എടുത്ത് അച്ഛനെ പരിചരിക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. നിനക്കറിയാലോ, പാർട്ടിയുടെ ഒരു കേരള പര്യടനമുണ്ട്. അതിന്റെ സെക്രട്ടറി എന്ന നിലയ്ക്ക് എനിക്കതിനെ പോകാതിരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ചും ഇലക്ഷൻ വരാൻ പോകുന്ന സമയ എനിക്കൊരു സീറ്റ് ഉറപ്പാക്കാനുള്ളതാ. ദേ, ഈ പര്യടനം നടക്കുന്ന ഒരു മാസം, ഒറ്റ മാസം, അതുവരെ നീ ഒന്ന് ലീവ് എടുത്ത് അച്ഛനെ നോക്ക്. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. മാത്രമല്ല, അച്ഛന്റെ അവസ്ഥ ഇത്ര ക്രിട്ടിക്കലായ സ്ഥിതിക്ക് ചിലപ്പോ ഒന്നോ രണ്ടോ ആഴ്ചയ്ക്കകം തന്നെ എല്ലാ പ്രശ്നവും കഴിഞ്ഞിരിക്കും. അപ്പൊ പിന്നെ അത്ര പോലും വേണ്ടിവരില്ല. രമേ, നീ ഒന്ന് സഹകരിക്ക് പ്ലീസ്.
3: ബെസ്റ്റ്, സ്വന്തം അച്ഛൻ എത്ര പെട്ടെന്ന് മരിക്കുന്നു അത്രയും സൗകര്യം എന്ന് കരുതുന്ന ഒരു മകൻ. നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. സൂപ്പർ, സൂപ്പർ എന്ന് പറഞ്ഞ സൂപ്പർ.
0: ഞാനും.
2: അച്ഛൻ,
3: അച്ഛനെന്തിനാ മുറിയിൽ നിന്ന് ഇറങ്ങി നടക്കുന്നത്? ഡോക്ടർ പറഞ്ഞിട്ടില്ലേ ഇൻഫെക്ഷൻ വരാതെ നോക്കണമെന്ന്? പണ്ട് ജഡ്ജിയായിരുന്നത് കൊണ്ട് രോഗാണുക്കൾ പേടിച്ചോടി കളയുമെന്നൊന്നും കരുതരുത്.
4: ആ പരിഹാസം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഡോക്ടർ വേറൊന്നും കൂടി പറഞ്ഞിട്ടുണ്ട്, ഇനി ഹോസ്പിറ്റൽ വേണ്ട, വീട്ടിലാകുമ്പോ ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും ഒക്കെ ചുറ്റും കാണുമെന്ന്. ആ ബന്ധുക്കളെയും വേണ്ടപ്പെട്ടവരെയും അന്വേഷിച്ചിറങ്ങിയതാ ഞാൻ. നിങ്ങൾ വല്ലതും കണ്ടായിരുന്നു അവരെ?
2: അച്ഛനെന്താ, ഞങ്ങളെ കളിയാക്കാൻ ഇറങ്ങിയാണോ?
4: അല്ല മോനെ, വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. പണ്ട് ജഡ്ജിയൊക്കെ ആയിരുന്നല്ലോ, എനിക്കിപ്പോ വയസ്സായി, വയ്യാതായി. നല്ല പ്രായത്തിൽ ഭാര്യ മരിച്ചപ്പോ നിന്നെയും നിന്റെ ചേച്ചിയെ നോക്കി മാത്രം.
3: അയ്യോ എന്റെ പൊന്നച്ച, ഈ പഴംപുരാണം പറഞ്ഞ സമയം കൊള്ളല്ലേ. ഇങ്ങനെ ചേച്ചി ലണ്ടനിൽ നിന്ന് ഫോൺ വിളിക്കുമ്പോഴും ഇത് തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. പിന്നെന്താ ചേച്ചിക്ക് അച്ഛൻ അങ്ങോട്ട് കൊണ്ടുപോയാലെന്ന് ചോദിച്ചാ അപ്പൊ ഫോൺ കട്ട് ചെയ്ത് കളയും. അതാണ് ഈ പൊന്നുമോനും മോന്റെ ചേച്ചി അച്ഛനോട് ചെയ്യുന്നത്. ഇതിന്റെ ഒക്കെ ഇടയിൽ കിടന്ന് ഞരങ്ങുന്നത് ഞാനും.
4: ആ ശരിയാണ്, എല്ലാ പേർക്കുമുണ്ട് അവരവരുടേതായ ന്യായങ്ങൾ. പക്ഷെ എനിക്ക് രോഗം വരും മുമ്പ് ഇതായിരുന്നില്ല അവസ്ഥ. ഏതായാലും ഒരു കാര്യം മാത്രം എല്ലാവരും ഓർക്കുന്ന നല്ലതാ, ചില രോഗങ്ങൾ വന്യമൃഗങ്ങളെ പോലെയാ, അപ്രതീക്ഷിത നേരങ്ങളിൽ ക്ഷണിക്കപ്പെടാതെ അത് കാടിറങ്ങി വരും, സർവം നശിപ്പിച്ച് അത് മടങ്ങും. ദൈവം അനുഗ്രഹിച്ച് നിങ്ങൾക്ക് ആ അവസരം ഉണ്ടാകാതിരിക്കട്ടെ.

0: യെസ്. ഇത് മുകുന്ദൻ ഉണ്ണി സാറിന്റെ വീടല്ലേ?
1: അത് പണ്ട് ജഡ്ജി ആയിരുന്നപ്പോ ജഡ്ജി സ്ഥാനം രാജിവെച്ച് അദ്ദേഹം പിന്നീട് വക്കീലായി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഇപ്പൊ ഇതേ അഡ്വക്കേറ്റ് മുകുന്ദൻ ഉണ്ണിയുടെ വീടാണ്. അല്ല, നിങ്ങളാരാ? മനസ്സിലായില്ലല്ലോ.
0: ഞാൻ ദേവിക, കളക്ടർ പറഞ്ഞിട്ട്.
2: ഓ യെസ് യെസ്, ഞങ്ങൾ പൗരവകാശ സംരക്ഷണ സമിതിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാ. നഗലിനോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ കളക്ടറുടെ ആ ജീവിതോത്സവം എന്ന പരിപാടിയെ പറ്റി? ഈ കുട്ടി അങ്ങനെ അച്ഛനെ കാണാൻ വന്നതാ.
1: ആ, ഇപ്പൊ മനസ്സിലായി. കളക്ടറുടെ ആ പരിഷ്കാരമൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചയായതാണല്ലോ. പിന്നെ ഭരിക്കുന്ന പാർട്ടിക്കാര് ഇത് വെച്ച് മുതലെടുക്കാതിരുന്നാ മതി. അല്ല, ദേവിക ഒറ്റൊരാളാണോ എല്ലാ പേഷ്യൻസിനെയും കാണാൻ പോകുന്നത്?
0: അല്ല സർ, എന്നെ പോലെ വേറെയും വോളണ്ടിയേഴ്സ് ഉണ്ട്. എനിക്ക് കിട്ടിയ അസൈൻമെന്റ് ഇവിടത്തെ മുകുന്ദനുണ്ണി സാറിന്റേതാണ്.
2: ആ, അതെന്തായാലും കടുത്ത പരീക്ഷണമായിരിക്കും എന്നുള്ളത് ഉറപ്പാ. രാജിവെച്ചെങ്കിലും ഇപ്പോഴും മനസ്സിൽ താനൊരു ജഡ്ജിയാണെന്ന് അച്ഛന്റെ വിചാരം എന്ന് തോന്നുന്നു. ദേവിക സൗഹൃദമൊന്നും പെട്ടെന്ന് പ്രതീക്ഷിക്കണ്ട.
1: നീ ഇങ്ങനെ ആ കുട്ടിയെ നിരുത്സാഹപ്പെടുത്താതെ. ലെറ്റ് ഹർ ട്രൈ ദ ബെസ്റ്റ്. എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമല്ലേ ഇത്? മാത്രമല്ല, നിനക്കറിയാലോ ഈ വീട്ടിൽ അച്ഛൻ ഏറ്റവും നല്ല കമ്പനി അഞ്ജനമോളായിരുന്നല്ലേ. ഡേ, അവളെ നമ്മൾ ഹോസ്റ്റലിലാക്കിയതിനു ശേഷമാണ് അച്ഛൻ ഇത്രയ്ക്കങ്ങ് ഡള്ളായത്. എനിക്ക് തോന്നുന്നതേ ദേവികയെ കാണുമ്പോ അച്ഛൻ അഞ്ജനയെ ഓർമ്മ വരും. അച്ഛന്റെ ആ പഴയ പ്രസരിപ്പൊക്കെ അതോടെ തിരിച്ചു വരുമെന്നാണ് ഞാൻ കരുതുന്നത്. നമുക്ക് നോക്കാം.
0: നോ പ്രോബ്ലം മാഡം. ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആദ്യത്തെ നിർദ്ദേശം ചെല്ലുന്ന വീടുകളെ സ്വന്തം വീടായി കാണുക എന്നതാണ്. ആദ്യം ഞാൻ പഴയ ജഡ്ജി അദ്ദേഹത്തെ ഒന്ന് കാണട്ടെ. വൈകിട്ട് വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയിട്ട് വരാം.
1: ഓക്കെ ദേവിക, വി വിഷ് യു ഓൾ ദ ബെസ്റ്റ്.
0: താങ്ക്സ്, താങ്ക്സ് എ ലോട്ട്.
1: വരൂ, അച്ഛനകത്തുണ്ട്, അങ്ങോട്ട് പോ.
0: സർ, സർ ഞാൻ അകത്തേക്ക് വന്നോട്ടെ.
3: ആരാ?
0: ഞാൻ ദേവിക. വന്നത് സാറിനെ പരിചയപ്പെടാനും കൂടെ സമയം ചെലവഴിക്കാനുമാണ്.
3: അതെന്ത് ഏർപ്പാടാണെന്ന് മനസ്സിലായില്ല. കൂടെ സമയം ചെലവഴിക്കാനെന്ന് പറഞ്ഞ നിന്നെ ആരാ ഇങ്ങോട്ട് കടത്തിവിട്ടത്? പുറത്താരും ഇല്ലായിരുന്നോ ഈ വീട്ടിൽ?
0: ഉണ്ടായിരുന്നു സർ. അവരുടെ സമ്മതത്തോടു കൂടിയാ ഞാൻ വന്നത്. കുറച്ചു ദിവസം സാറിന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാനുണ്ടാവും ഇവിടെ.
3: ഓഹോ, അവർക്കാർക്കോ സമയമില്ലാത്തത് കൊണ്ട് ചാകാൻ കിടക്കുന്ന എന്നെ നോക്കാൻ ഏൽപ്പിച്ച കെയർ ടേക്കർ ആണല്ലേ. ഒരു കണക്കിനുള്ള ബേബി സിറ്റർ.
0: അയ്യോ, അങ്ങനെയൊന്നും കരുതല്ലേ സർ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ.
3: ജസ്റ്റ് എങ്ങനെയെന്ന്? See, you seems like an educated lady. എനിക്ക് ഒരു കെയർ ടേക്കറുടെ ആവശ്യമില്ല. ഡു യു അണ്ടർസ്റ്റാൻഡ്?
0: സർ പ്ലീസ്, ഞാനിവിടെ സാറിനെ ഉപദ്രവിക്കാൻ വന്നതല്ല. ആക്ച്വലി സാറിന്റെ കൊച്ചുമകൾ അഞ്ജന പറഞ്ഞിട്ടാ ഞാൻ സാറിനെ കുറിച്ച് അറിയുന്നത് തന്നെ.
3: അഞ്ജനയെ നിനക്ക് എങ്ങനെ അറിയാം?
0: അത് പിന്നെ, ഞങ്ങള് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ് സർ. അവൾ ഇവിടെ നിന്ന് മാറി ഹോസ്റ്റലിലാണെന്ന് അറിഞ്ഞപ്പോ നല്ല വിഷമം തോന്നി. ആക്ച്വലി ഐ മിസ് ഹർ അലോട്ട്. നല്ല കമ്പനിയായിരുന്നു ഞങ്ങള്.
3: യെസ്, എന്റെയും ഏറ്റവും നല്ല കമ്പനി അവളായിരുന്നു. അവൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആശുപത്രി മരുന്നിനേക്കാൾ ഉപകാരം ചെയ്തേനെ. ജീവിതം കൈപ്പിടിയിൽ നിന്നും പോയതുപോലെ അവളും എന്റെ അടുത്തു നിന്ന് പോയി. Now I am alone. A lonely heart.
0: എല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അങ്ങനെയാണ് സർ. ആൾക്കൂട്ടം ചുറ്റുമുള്ളപ്പോൾ നാം ആരും അത് തിരിച്ചറിയാറില്ലെന്ന് മാത്രം.
3: ഓ, ആ പോയിന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ എന്റെ കോടതിയിലായിരുന്നെങ്കിൽ നിന്റെ കേസിന് ഞാൻ അനുകൂലമായ വിധി എഴുതുമായിരുന്നു.

0: അൺഫോർച്ചുനേറ്റ്ലി ഞാനിന്ന് ന്യായാധിപന്റെ കസേരയിലില്ല. മനസ്സാക്ഷിയുടെ പ്രതിക്കൂട്ടിലാണ് നിൽക്കുന്നത്. ദൈവത്തിൻ്റെ നിയമപുസ്തകത്തിൽ എനിക്കുള്ള മരണദണ്ഡനയുടെ വകുപ്പുകൾ തിരയുകയാണ് അദ്ദേഹം. ഇറ്റ്സ് ഓൾ ഓവർ, ഓൾ ഓവർ. ദാറ്റ്സ് ദ ട്രൂത്ത്.
1: നോ സർ, ഒരിക്കലുമല്ല. സാറിന്റെ ഈ അസുഖം ചികിത്സിച്ച് ഭേദമാക്കാൻ
0: മതി. സ്റ്റോപ്പ് ഇറ്റ്.
1: സാർ, പക്ഷേ ഐ എം സോറി സാർ.
0: എന്തു സോറി? എന്റെ മുൻകൂർ അനുമതിയില്ലാതെ എന്റെ ചേംബറിലേക്ക് കയറാൻ ആരെ നിനക്ക് അനുവാദം തന്നത്? ഐ ഡോണ്ട് നീഡ് യു ഹിയർ. I don't want your sympathy. Get out, I say.
1: Sir, പക്ഷേ
0: പുറത്തു പോകാൻ.

0: അത് ശരി. അപ്പോ പഴയ ജഡ്ജി അദ്ദേഹം തന്നെ സ്വന്തം കോടതിയിൽ നിന്നും പുറത്താക്കി അല്ലേ?
1: അത് പുറത്താക്കലല്ല സർ, കേസ് മാറ്റിവെക്കലാണെന്നാണ് എന്റെ ഒരു വിചാരം. ഞാൻ വീണ്ടും അവിടേക്ക് കയറി ചെല്ലും. അപ്പോഴദ്ദേഹം കൂടുതൽ സ്വാതന്ത്ര്യത്തോടെയും സൗഹൃദത്തോടെയും എന്നെ സ്വീകരിച്ച് സംസാരിക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം.
2: ഗുഡ് ഈവനിംഗ് സർ. മെനു നോക്കിക്കഴിഞ്ഞെങ്കിൽ ഓർഡർ എടുക്കാമായിരുന്നു.
0: ഏയ്, അങ്ങനെ ഹെവി ആയിട്ടൊന്നും വേണ്ട, എനിക്കൊരു സ്ട്രോങ് കോഫി എടുത്തോളൂ. പിന്നെ എന്തെങ്കിലും സ്നാക്സ് ലൈക്ക് ഒണിയൻ പക്കോട ഉണ്ടാവോ?
2: എടുക്കാം സർ.
0: വെരി ഗുഡ്. ദേവിക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞില്ല?
1: ചായയും കോഫിയും വേണ്ട, ഒരു ഒരു ലൈം ജ്യൂസ് എടുത്തോളൂ വിതൗട്ട് ഐസ്.
2: ഓക്കെ മാഡം.
0: തന്നെ പോലെ മറ്റു പേഷ്യൻസിന്റെ അടുത്ത് അയച്ച 7 പേർക്കും ഇതുപോലെയുള്ള പലതരം അനുഭവങ്ങളാണ്. വയസ്സായവരോട് എന്തിനാ ഈ കഥയും കവിതയും പറയാൻ പോകുന്നതെന്ന ചിലരുടെ ചോദ്യം. ഓൾഡ് ഏജ് ഈസ് ജസ്റ്റ് എ സെക്കൻഡ് ചൈൽഡ്ഹുഡ് എന്നൊക്കെ പറഞ്ഞ് ഞാനും കുഴപ്പം. അല്ല, ജഡ്ജി അദ്ദേഹത്തിന് ഏത് പുസ്തകം വായിച്ചു കൊടുക്കാമെന്നാണ് തന്റെ ഒരു ആലോചന?
1: ഒരൈഡിയ ഇല്ല സർ. ഒന്നാമത് ക്യാൻസർ അവസാന സ്റ്റേജ് ആണെങ്കിലും അദ്ദേഹം ബെഡ് റിഡൻ അല്ല. ഈ അവസ്ഥയിൽ സാധാരണ കാണാത്ത ഒരു ഒരു വരണ്ട ചുമയുണ്ട്, അതാണ് ഏക പ്രശ്നം. ആദ്യം അദ്ദേഹത്തിന്റെ വിശ്വാസം പിടിച്ചെടുക്കണം. പെട്ടെന്നുണ്ടാവുന്ന മൂഡ് സ്വിങ്സ് എങ്ങനെയാണെന്ന് അത് മനസ്സിലാക്കണം. അത് കഴിഞ്ഞാലേ നമ്മുടെ സഞ്ചിയിലെ പാട്ടും കഥയൊക്കെ പുറത്തെടുക്കാൻ
0: പറ്റും. ഒരു കണക്കിന് തനിക്ക് അനുവദിക്കപ്പെട്ട ഈ ജഡ്ജി മുകുന്ദനുണ്ണിയുടെ കേസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തനിക്ക് ക്യാൻസർ ആണെന്നും മരിക്കുമെന്നും ആധി പിടിച്ചുള്ള ഒരു ക്യാരക്ടറൊന്നും അല്ലല്ലോ. ഐ തിങ്ക് ഹീസ് എ ഫൈറ്റർ. തോൽക്കുമെന്നറിഞ്ഞിട്ടും ഫൈറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ. സൂപ്പർ അല്ലേ?
1: സൂപ്പറാണ്. ആ ഫൈറ്റ് തന്റെ ഭൂതകാലത്തോടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തന്റെ മക്കളും റിലേറ്റീവ്സും തന്നെ നോക്കാനില്ല, താനൊരു അനാഥനാണെന്നുള്ള ഒരു തോന്നലൊന്നും അദ്ദേഹം വകവെക്കുന്നതേയില്ല. ഹീസ് ഫൈറ്റിംഗ് സംതിങ് ഫ്രം ദ പാസ്റ്റ്. അതെന്താണെന്ന് വേണം കണ്ടുപിടിക്കാൻ.

0: ഹലോ, ആ ഞാൻ ഇറങ്ങി. ഏയ്, ഇല്ലില്ല, ഒരു അരമണിക്കൂറിനകത്ത് എത്തും. ഏയ്, മിനിസ്റ്ററൊക്കെ വരുന്ന പരിപാടിയല്ലേടോ, ഒരു ഒന്നൊന്നര മണിക്കൂറെങ്കിലും മിനിമം ലേറ്റാവും. ഈ രാഷ്ട്രീയക്കാരുടെ പരിപാടിയൊക്കെ ഞാനിത് എത്ര കണ്ടതാടോ. താൻ ടെൻഷൻ അടിക്കണ്ട, ഞാൻ ഉടനെ അങ്ങ് എത്തും.
1: ഞാൻ റെഡി, ഇറങ്ങാം നമുക്ക്.
0: ആ രമയ, ഒരേ റൂട്ടിലല്ലേ ഞങ്ങൾ രണ്ടുപേരും പോകുന്നത്. വരുന്ന വഴിയിൽ അവളെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമെന്ന് കരുതി. ശരി, അപ്പോൾ ഞാൻ ഫോൺ വയ്ക്കുക. അപ്പോൾ മീറ്റിംഗ് സ്ഥലത്ത് വെച്ച് കാണാം. കറക്റ്റ് ടൈമിൽ എത്തിക്കോ. ശരി.
2: അല്ല രമേ, നമ്മൾ രണ്ടുപേരും കൂടി ഒന്നിച്ചു പോയാൽ ഇപ്പൊ എങ്ങനെയാ?
1: അതിനാണല്ലോ ഞാൻ ഇവിടെയുള്ളത്. സത്യം, തന്നെ കണ്ടില്ലല്ലോ എന്ന് ഓർക്കായിരുന്നു ഞാൻ. അച്ഛനും ഒന്ന് രണ്ടു തവണ ചോദിച്ചു.

0: ആ കുട്ടി വരില്ലേന്ന്.
1: ആണോ? ഇന്നലെ പക്ഷേ എന്നോട് വലിയ ദേഷ്യമായിരുന്നു.
2: ഓ, അതിപ്പോ അഞ്ജനയോട് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഒരു കാരണവുമില്ലാതെ വഴക്കുകൂടും. ഇരുട്ടി വെളുക്കുമ്പോ എന്തിനാണ് വഴക്കുകൂടിയെന്ന് പോലും അച്ഛൻ മറക്കും. അതാ അച്ഛന്റെ സ്വഭാവം.
0: അതെ അതെ, ആൾക്ക് ദേവികയെ നന്നായി ബോധിച്ചെന്നാ തോന്നുന്നത്. ആ കുട്ടി വരൂന്ന് പറഞ്ഞപ്പോ രാവിലെ അച്ഛന്റെ ഒരു ഉത്സാഹം കാണണമായിരുന്നു. ഒരിക്കലും ഇല്ലാതെ ബ്രേക്ക്ഫാസ്റ്റിന് 3 ഇഡ്ഡലി കഴിച്ചു. സാധാരണ ഒന്നുപോലും കഴിക്കാതെ എന്തെങ്കിലും കുറ്റം ഉണ്ടാക്കി പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നതാ.
2: അതെന്തായാലും നന്നായി. ഇങ്ങനെയാണെങ്കിലേ അച്ഛന്റെ അസുഖം പെട്ടെന്ന് ഭേദമാകുന്ന എനിക്ക് തോന്നുന്നത്.
0: ഡേ മനുഷ്യ, വെറുതെ വിവരക്കേട് പറയില്ലേ. ഡോക്ടർ ദിവസങ്ങൾ എണ്ണി പറഞ്ഞ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടത്. എന്റെ പേടി ഇതപ്പോ അണയാൻ പോകുന്ന തീ ആളി കത്തുകയാണോന്ന്.
3: കത്തുമ്പം നിന്റെ ഈ വീടിന് കേടുപാടൊന്നും വരുത്തില്ല. എന്താ അതുപോരെ?
0: അച്ഛൻ,
2: രമേ പെട്ടെന്നിറങ്ങ്. എനിക്ക് മീറ്റിംഗിന് പോകാൻ ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി. ഇനി അച്ഛനെ ദേവിക നോക്കിക്കോളും. വേഗം ഇറങ്ങ്. അപ്പൊ ശരി അച്ഛാ.
0: ശരി ശരി ശരി, വണ്ടി എടുക്ക്.

0: മുജ്ജന്മത്തിലെ ശത്രുവാ, ഈ ജന്മത്തിൽ പുത്രനായി പിറക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. എന്റെ കാര്യത്തിൽ അത് സത്യമായി.
1: അങ്ങനെയൊന്നും പറയരുത്, അവരുടെ ഒരു തിരക്കുണ്ട്.
0: നീ അവരെ ന്യായീകരിക്കുകയൊന്നും വേണ്ട. ആയുസെണ്ണിക്കഴിയുന്ന ഓരോരുത്തരുടെയും വിധി ഇങ്ങനെയൊക്കെ തന്നെയാ. കിടക്കയിൽ നാവനങ്ങാതെ സ്തംഭിച്ച് കിടക്കുന്നവർ ഇതെല്ലാം കേട്ട് കണ്ണുകലങ്ങി ഉള്ളിൽ കരയും. ഏതോ ഭാഗ്യത്തിന് എനിക്ക് നാവുള്ളത് കൊണ്ട് ഞാൻ തിരിച്ചു പറയുന്നു, അത്രേ ഉള്ളൂ. ഏതായാലും അതൊക്കെ പോട്ടെ, നീ വരാൻ കാത്തിരിക്കുകയായിരുന്നു. എനിക്കൊരു സ്ഥലം വരെ പോകണം, നീ വേണം എനിക്ക് കമ്പനിയായിട്ട് കൂടെ വരാൻ.
1: അയ്യോ സർ, സാറിന്റെ ഈ അവസ്ഥയില് യാത്ര ചെയ്യാന്ന് പറഞ്ഞ
0: ഒരു കുഴപ്പവുമില്ല. കുഴപ്പം വന്നാൽ സഹായിക്കാനല്ലേ നിന്നോട് കൂടെ വരാൻ പറഞ്ഞത്?
1: അതൊക്കെ, പക്ഷേ എന്നാലും.
0: ഒരെന്നാലുമില്ല. ചാകും മുമ്പ് കഥയും പാട്ടുമൊക്കെ പറഞ്ഞും പാടിയും മനസമാധാനത്തോടെ ഈ ലോകത്തുനിന്നും എന്നെ പറഞ്ഞുവിടാനാണ് നിന്നെ നിയോഗിച്ചിരിക്കുന്നത്. പക്ഷേ എനിക്ക് മനസമാധാനം കിട്ടുന്നത് അച്ചടിമഷി പുരണ്ട കഥയിലും പാട്ടിലും ഒന്നുമല്ല, പച്ചയായ ചില മനുഷ്യജീവിതങ്ങളിലാണ്. എന്റെ കൈക്കുറ്റപ്പാട് കൊണ്ട് തകർന്നുപോയ ചില ജന്മങ്ങളുണ്ട്. എനിക്കതിലൊരാളെ മരിക്കും മുമ്പ് ഒരു നോക്ക് കാണണം. അതൊരല്പ അകലെയാ. ഒറ്റക്കിറങ്ങിപ്പോയ അവിടെ എത്തുമോ എന്നറിയില്ല. ദാറ്റ്സ് വൈ ഐ എം ആസ്കിംഗ് യുവർ ഹെൽപ്പ്. മരിച്ചാൽ എന്റെ ആത്മാവിന് ഗതി കിട്ടണമെങ്കിൽ നീ എന്നെ ഇതിനെ സഹായിച്ചേ പറ്റൂ. ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. ഇനി പറയേ, നീ എന്നെ സഹായിക്കില്ലേ?
1: സാറിന് എവിടെയാ പോകേണ്ടത്?
0: ഒരല്പ യാത്രയുണ്ട്. മലയും കാടുമൊക്കെയുള്ള ഗ്രാമമാ. പേര് നിലമാൻകുന്ന്.

0: നിനക്ക് തണുക്കുന്നുണ്ടോ? ഉച്ച കഴിഞ്ഞ് ഈ വഴി മൂടൽ മഞ്ഞ് പതിവ്. ഇന്നിപ്പോ ചാറ്റൽ മഴയും തുടങ്ങിയിട്ടുണ്ട്.
1: സാരമില്ല സർ, ഞാനീ നിലമാൻ കുന്നിനെ കുറിച്ച് കേട്ടിട്ടേയുള്ളൂ. ഹിൽ ടോപ്പിലേക്കുള്ള ഈ വളഞ്ഞു പുളഞ്ഞുള്ള റോഡും കുന്നും താഴ്വാരങ്ങളും മഞ്ഞും മഴയും ഒപ്പം ഈ ബസ് യാത്രയും. ഐ ആം സോ എക്സൈറ്റഡ്. ഒരിക്കലും പ്രതീക്ഷിച്ചതേയില്ല ഇത്. ആക്ച്വലി സാറിനൊപ്പം വന്നില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടായേനെ.
0: അങ്ങനെ കരുതണ്ട. എന്ത് സംഭവിക്കുന്നതിനും ഒരു കാരണമുണ്ടാകുമെന്ന് കേട്ടിട്ടില്ലേ? There is a reason for everything. അങ്ങനെയൊരു റീസൺ ഉണ്ടായിട്ടാണ്

0: ഞാനും ആദ്യം ഈ സ്ഥലത്തേക്ക് വരുന്നത്. ഈ റൂട്ട് അവസാനിക്കുന്നത് ഒരു ഹിൽ സ്റ്റേഷനില, ഒരു ടൂറിസ്റ്റ് പ്ലേസ്. സർക്കാർ സ്പോൺസർ ചെയ്ത ഒരു നാഷണൽ ലീഗൽ കോൺക്ലേവ് നടന്നത് അവിടെ വെച്ചാണ്. 2020 മാർച്ച് മാസത്തിലാണെന്നാണ് ഓർമ്മ. ഒരുപാട് നിയമജ്ഞർ പങ്കെടുത്ത കോൺഫറൻസ്. ഞാനും അതിലൊരാളായിരുന്നു.
1: അയ്യോ സർ, അത് കോവിഡ് സ്പ്രെഡ് ചെയ്തിരുന്ന സമയമല്ലേ?
0: അതെ, കേൾക്കൂ. കോൺഫറൻസ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി. പക്ഷേ ഇവിടുത്തെ ബ്യൂട്ടിഫുൾ അറ്റ്മോസ്ഫിയർ കാരണം 2 ദിവസം കൂടെ ഞാൻ ഇവിടെയൊക്കെ അങ്ങ് തെണ്ടി നടക്കാൻ തീരുമാനിച്ചു. ഒരു ന്യായാധിപനായതുകൊണ്ട് നഗരത്തിലൊന്നും എനിക്കൊരു തോന്നിയവാസിയെ പോലെ കയ്യും വീശി കണ്ടതും വാങ്ങി തിന്ന് അലഞ്ഞു നടക്കുക സാധ്യമായിരുന്നില്ല. ഇവിടെ വന്നപ്പോ ആ സ്വാതന്ത്ര്യമില്ലായ്മ കെട്ടുപൊട്ടിക്കുകയായിരുന്നു.
1: സ്വാഭാവികം, നമ്മുടെ നാട്ടിലെ സെലിബ്രിറ്റികളൊക്കെ അന്യദേശങ്ങളിൽ ചെന്നിട്ടാ തെരുവുകളിലേക്കും ആൾക്കൂട്ടങ്ങളിലേക്കും ഒക്കെ കയ്യും വീശി ഇറങ്ങി നടക്കുന്നത്. ആ, എന്നിട്ട് എന്ത് സംഭവിച്ചു സാർ? അത് പറഞ്ഞില്ലല്ലോ. അയ്യോ, വണ്ടി പെട്ടെന്ന് നിന്നല്ലോ, എന്തു പറ്റിയോ ആവോ.
2: കണ്ടക്ടർ, എന്താ വണ്ടി നിന്നത്?
3: ആ അതെ, വഴിയിലൊരു മരം കടപുഴകി വീണ് കിടക്കുക, മണ്ണിടിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ബ്ലോക്ക് മാറ്റാതെ മുൻപോട്ട് പോക്ക് നടക്കില്ല.
2: അപ്പോഴെങ്ങനെ ഞങ്ങൾക്ക് മുകളിൽ എത്തണ്ടേ?
3: അതിനി ബ്ലോക്ക് മാറ്റാൻ ഫോറസ്റ്റിൽ നിന്ന് ആള് വരണം. ചിലപ്പോ 2-3 മണിക്കൂർ പിടിക്കും. തൽക്കാലം എല്ലാരും കൂടെ ഇറങ്ങി ആ കാഴ്ചകളൊക്കെ കണ്ടു നിൽക്ക്. ഞാനൊന്ന് ഫോൺ ചെയ്ത് നോക്കട്ടെ. മുകളിൽ ബസ് വല്ലതും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന് നിങ്ങളെ പിക്ക് ചെയ്യാൻ പറയാം. വീണ് കിടക്കുന്ന മരത്തിന്റെ ഇടയിൽ കൂടി എല്ലാരും കൂടെ അപ്പുറത്തേക്ക് ഇറങ്ങി നിന്നാ മതി.
1: നമ്മൾ ഇനി എന്ത് ചെയ്യും? രാത്രിക്ക് മുൻപ് ഈ മരയിൽ നിന്ന് തിരിച്ചിറങ്ങാൻ പറ്റൂ?
0: അത് സാരമില്ല, നമുക്ക് എത്തേണ്ടത് ഇവിടെ അടുത്തൊരു ഊരിലേക്കാ. അവിടേക്ക് ഇവിടുന്ന് ഒരു കാട്ടുപാതയുണ്ട്, നമുക്ക് നടക്കാം.
1: അല്ല, ഈ കാട്ടുപാത എന്നൊക്കെ പറയുമ്പോ?
0: നീ പേടിക്കണ്ട, കരടിയും പുലിയും ഒന്നുമില്ല. ഒരു 1.25 കിലോമീറ്റർ അത്രയേ കാണൂ. കമോൺ. ഈ നേരിയ മഞ്ഞിനടിയിലൂടെ കാടിന്റെ ശബ്ദതാളങ്ങൾ കേട്ടുകൊണ്ടുള്ള യാത്ര നിനക്കതൊരനുഭവമായിരിക്കും. വാ, ഇറങ്ങാം.

0: സൂപ്പർ. സാറ് സൂചിപ്പിച്ചതുപോലെ ഇതൊരു പ്രത്യേക എക്സ്പീരിയൻസാ, എവർ ലാസ്റ്റിംഗ് മെമ്മറി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ മെമ്മറി പൂർണ്ണമാവണമെങ്കിൽ സാർ എന്നെ ഈ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണെന്നും എന്തിനാണെന്നും അറിയണം. പറഞ്ഞു തുടങ്ങിയതല്ലാതെ സാർ അത് പൂർത്തിയാക്കിയില്ല.
1: പറയാം, പൂർത്തിയാക്കാം. കിട്ടിയ സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ നിലമാൻ കുന്നിലെ കാട്ടുവഴികളിൽ അലഞ്ഞു നടന്നു നടന്നാണ് ഞാൻ ആ ഊരിലെത്തിയത്. 10-20 കുടുംബങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു ആദിവാസി കോളനിയായിരുന്നു അത്. അവിടെ നിന്ന് എനിക്കൊരു കൂട്ടുകാരിയെ കിട്ടി. ദാഹിച്ച എനിക്ക് വെള്ളം തന്നും വേവിച്ച ചേമ്പും ചേനയും മുളകരച്ചതും തന്നും പകുതി തമിഴിൽ ഊരുവിശേഷങ്ങൾ പറഞ്ഞും കാണിച്ചും തന്ന തുമ്പിയെന്ന് പേരുള്ള ഒരു 17-കാരി.
0: തുമ്പി, സൂപ്പർ പേരാണല്ലോ സർ. പേര് കേൾക്കുമ്പോഴേ മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ട് ഊരിലൂടെയും കാട്ടിലൂടെയും ചിരിച്ചുല്ലസിച്ച് നടക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടി. അവളെയാണോ നമ്മൾ കാണാൻ പോകുന്നത്?
1: ചിലതൊക്കെ മനസ്സിൽ കാണുമ്പോൾ നമ്മൾ വരക്കുന്ന ചിത്രം മനോഹരമായിരിക്കും, പക്ഷെ യാഥാർത്ഥ്യം തികച്ചും വിപരീതവും. തുമ്പിക്ക് പേര് മാത്രമായിരുന്നു മനോഹരം, ജീവിതം ദുരന്തവും. ഞാനത് പിന്നീടാണ് മനസ്സിലാക്കിയത്.
0: എന്തുപറ്റി സർ, അവൾക്ക് എന്തായിരുന്നു പ്രശ്നം?
1: 2 ദിവസം കഴിഞ്ഞ് മലയിറങ്ങാൻ നിന്ന എനിക്ക് അപ്രതീക്ഷിതമായി

ായ സർക്കാർ പ്രഖ്യാപിച്ച ലോക്ക്ഡൌണിൽ രണ്ടു ദിവസം കൂടി ഇവിടെ തുടരേണ്ടി വന്നു. അപ്പോൾ ബോറടി മാറ്റാനുള്ള ഊരുചുറ്റലിനിടയിലാണ് ഞാൻ തുമ്പിയെ കൂടുതൽ അറിഞ്ഞത്, അവൾ പാടിയ നാടൻ പാട്ടിലെ വേദന അറിഞ്ഞത്. അതൊരു വല്ലാത്ത തിരിച്ചറിവായിരുന്നു എനിക്ക്, സഹനങ്ങൾക്കും അപ്പുറമുള്ള തിരിച്ചറിവ്.

0: ഏയ് തുമ്പി, നീ എന്താ ഇവിടെ ഈ അരുവിക്കരയിൽ വന്ന് ഒറ്റക്കിരിക്കുന്നേ?
1: ഏയ് അതൊന്നുമില്ല അയ്യാ, ഞാൻ വെറുതെ.
0: അത് കള്ളം. എനിക്ക് മനസ്സിലായി തുമ്പി പാട്ടുപാടി പാട്ടുപാടി കരയുകയായിരുന്നെന്ന്. എന്തുപറ്റി? എന്താ തുമ്പിക്ക് ഇത്ര സങ്കടം?
1: അത് പെരിയ വാർത്തയൊന്നും അല്ലയ്യാ. ഇന്ന് തുമ്പിയുടെ ജീവിതമേ സങ്കടം. താ എനിക്ക് വന്ന് എനിക്ക് പിറന്നാൾ, അത് നനച്ചെന്താ എനിക്ക് സങ്കടം കുട്ടിട്ടാറ്.
0: പിറന്നാൾ വന്നാൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? അതിനെന്തിനാ സങ്കടം കുട്ടി വരുന്നത്?
1: അതിന് കാരണം ഇറുക്കയ്യാ. എന്നെ പെറ്റിട്ട് പിറകെ താൻ എന്നോട് അമ്മ ഇരുന്നിട്ടാറ്.
0: ഏ, പ്രസവത്തിൽ അമ്മ മരിച്ചോ?
1: അതുമാത്രമല്ലേ, ഇതേ ദിവസം താ എന്നോട് അപ്പ ഒരു ഓഫീസറെ കൊന്നിട്ടാറ്.
0: ഓഫീസറെ കൊന്നോ? എന്തിന്?
2: ഞാൻ പറയാം സാർ അതിന്റെ ഉത്തരം.
0: താനാരാ? മനസ്സിലായില്ല.
2: ഞാൻ ചന്ദ്രൻ, ഇവിടെ ഒരു ലോക്കൽ ഡ്രൈവറാ. സാറ് താമസിക്കുന്ന ഗസ്റ്റ് ഹൌസിലെ മാനേജർ പറഞ്ഞു വിട്ടതാ. സാർ ഇവിടെ ഊരിലെവിടെയെങ്കിലും കാണും, കണ്ടുപിടിച്ച് വിളിച്ചുകൊണ്ട് വരാം.
0: എന്താ കാര്യം?
2: ഇവിടെ കോവിഡിന്റെ ലോക്ക്ഡൌൺ ആണെങ്കിലും സാറ് വി വി പി ആയതുകൊണ്ട് തിരിച്ച് നാട്ടിലെ ക്വാർട്ടേഴ്സിൽ കൊണ്ടുവിടാൻ സ്പെഷ്യൽ പാസ് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. സാറിനെ എന്റെ കാറിൽ കൊണ്ടുവിടാനാ മാനേജർ ഏൽപ്പിച്ചിരിക്കുന്നത്.
0: ഓ, അത് ശരി. അല്ല, ഈ കുട്ടിയെ തനിക്കറിയാമോ?
2: അറിയാ സാർ. സത്യം പറഞ്ഞാ സാർ ആ കുട്ടിയോട് കാര്യങ്ങൾ തിരക്കുമ്പോ ദൈവത്തിന്റെ ഓരോരോ കളികളോർത്ത് അമ്പരക്കുകയായിരുന്നു ഞാൻ.
0: എന്ന് പറഞ്ഞാൽ? എനിക്ക് മനസ്സിലായില്ല.
2: സാറിപ്പോ ചോദിച്ചില്ലേ തുമ്പിയുടെ അച്ഛൻ ഓഫീസറെ കൊന്നോ എന്ന്? വാസ്തവത്തിൽ അതൊരു കൊലയായിരുന്നില്ല. ശക്തമായ പിടിവലികൾക്കിടയിൽ അബദ്ധത്തിൽ തലയിടിച്ച് ഒരാൾ മരിക്കുകയായിരുന്നു. ഇവിടുത്തെ ഉദ്യോഗസ്ഥരാണ് അതിനെ ഒരു കൊലപാതകമാക്കിയതും അയാൾ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്നതും.
0: ജയിലിലോ? അതെങ്ങനെ?
2: 10-12 വർഷം മുമ്പുള്ള കഥയാണ് സർ. കഥയല്ല, യാഥാർത്ഥ്യം. നമ്മുടെ നാട് എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും ഈ നിലമാൻ കുന്നും ഇവിടുത്തെ ഊരുകളും ഇലക്ട്രിസിറ്റി പോലും എത്താത്ത ഇരുൾ ഗ്രാമങ്ങളായിരുന്നു സർ. സഞ്ചാരയോഗ്യമായ വഴികളില്ല, വാഹനങ്ങളില്ല, ആശുപത്രികളില്ല. ജനിച്ചു എങ്ങനെയോ ജീവിച്ച് എങ്ങനെയോ മരിക്കുന്ന കുറെ മനുഷ്യർ, അത്രമാത്രം. അപ്പോഴാ കുന്നിന് മുകളില് സർക്കാരിന്റെ ടൂറിസ്റ്റ് കേന്ദ്രവും ഗസ്റ്റ് ഹൌസുകളും ക്ലിനിക്കും ഒക്കെ ആരംഭിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കനകന്റെ പൊണ്ടാട്ടി ചിരിതയ്ക്ക്

0: ഒരു പാതിരാ നേരത്ത് പ്രസവവേദന കലശലാവുന്നത്. വയറ്റാട്ടിയുടെ വരിധിയിൽ നിൽക്കില്ലെന്നായപ്പോ കനകൻ നാലു പേരെയും കൂട്ടി കയറ്റുകെട്ടില് ചിരിതയും ചുമന്ന് ക്ലിനിക്കിലേക്ക് നീങ്ങി. അവിടെ ഒരു ഡോക്ടറുടെയും നഴ്സിന്റെയും ചികിത്സ കിട്ടുമെന്ന് അവൻ അറിയാമായിരുന്നു. പക്ഷേ പാതിരാത്രിയിലെ കാട്ടുപാതയിലെ യാത്രയല്ലേ, നാലു പേരിൽ ഒരാളെ പാമ്പ് കടിച്ചു. രണ്ടുപേരെ അയാളെയും കൊണ്ട് വൈദ്യരെ കാണാൻ ഊരിലേക്ക് തിരിച്ചുപോയി. ദയനീയമായി നിലവിളിക്കുന്ന ചിരിതയും കനകനും വഴിയിൽ ഒറ്റയ്ക്കായി. അപ്പൊ തോന്നിയ ഒരു ബുദ്ധിക്കാണ് കനകൻ ഓടി വഴിയിലുള്ള ഫോറസ്റ്റ് ഓഫീസിലെത്തുന്നത്. ഒരു ഓഫീസറും രണ്ട് ഗാർഡുകളും മദ്യപിച്ച് ചീട്ടുകളിച്ച് രസിക്കുന്ന സമയമായിരുന്നു അത്. തന്റെ ചിരിതയെ അവിടുത്തെ ജീപ്പിൽ കയറ്റി എങ്ങനെയും ക്ലിനിക്കിൽ എത്തിച്ചു തരാൻ കനകൻ അവരോട് കാലു പിടിച്ചു പറഞ്ഞു. അവരനങ്ങിയില്ല സാറേ, പകരം കാട്ടുവാസി കനകനെ പുച്ഛിച്ച് വിരട്ടി ഓടിക്കുവാനാണ് അവർ ശ്രമിച്ചത്. അതോടെ കനകന്റെ എല്ലാ സങ്കടങ്ങളും ആളിക്കത്തി കോപമായി മാറി. കാട്ടുവഴിയിൽ കിടക്കുന്ന ചിരിതയുടെ നെഞ്ചു പൊട്ടുന്ന നിലവിളി അവനെ കാട്ടു മൃഗമാക്കി. അവനവരെ ആക്രമിച്ചു. കനകൻ ഒറ്റയ്ക്ക് ഒരു വശത്തും മറ്റു മൂന്ന് ഫോറസ്റ്റ് ഓഫീസർമാർ മറുവശത്തും. അവരവനെ നിലംപരിശാക്കി. പക്ഷെ നിർഭാഗ്യത്തിന് അതിനിടയിൽ തന്നെ മദ്യപിച്ച് ലെക്ക് കിട്ടിരുന്ന ഓഫീസർ തല ഇടിച്ചു വീണ് മരിച്ചുപോയി.
1: യെസ്, എനിക്ക് ഓർമ്മ വരുന്നു ഈ കേസ്.
0: അതെ സർ, മദ്യപാനവും കൃത്യബലവും ഒളിപ്പിക്കാൻ അധികാരികൾ എഴുതി ചേർത്തത് കാട്ടുവാസി കനകൻ ഫോറസ്റ്റ് ഓഫീസർമാരെ പതിയിരുന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തിയെന്നാണ്. അവൻ വനവിഭവങ്ങൾ കൊള്ളയടിക്കുന്നവനാണെന്നും മാൻവേട്ട നടത്തുന്നവനാണെന്നും കള്ളത്തെളിവുകൾ നിരത്തിയവര്. സാറാ, അവന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചതും അവനെ ജയിലിലേക്ക് അയച്ചതും. ഇന്നും കനകൻ ജയിലില്ല സർ.
1: ദൈവമേ, ഇതൊന്നും ഞാൻ അറിഞ്ഞ കാര്യങ്ങളല്ല. കോടതിയിൽ ഒരിക്കൽ പോലും ആരും ഇതൊന്നും
0: ആര് പറയാനാ സർ. പിറ്റേന്ന് ഊരിലുള്ളവര് കണ്ടത് കാട്ടുവഴിയിൽ ചോര വാർന്ന് മരിച്ചു കിടക്കുന്ന ചിരിതയാണ്. അടുത്ത് അർദ്ധജീവനോടെ ഈ ഞങ്ങളുടെ കൊച്ചു തുമ്പിയേയും.
1: അയ്യോ മോളെ, ഞാനിതൊന്നും തുമ്പിയേ.

0: അയ്യോ സർ, സർ സൂക്ഷിച്ച്, ഞാൻ കുപ്പിയിൽ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് കുടിക്കാം. കുടിക്കൂ സർ. ചുമ വല്ലാതെ വീണ്ടും തുടങ്ങിയല്ലോ സർ. സാറിന് ഒട്ടും വയ്യെങ്കിൽ നമുക്കങ്ങ് മടങ്ങിപ്പോവാം. നമുക്ക് വേറൊരു ദിവസം.
1: ഇനി വേറെ ഏത് ദിവസം? എന്റെ ദിവസങ്ങളെല്ലാം കഴിഞ്ഞില്ലേ? ഇപ്പോഴുള്ളത് ബോണസാ, ബോണസ്. അത് തീരും മുമ്പ് എനിക്ക് തുമ്പിയെ കാണണം, ചെയ്തു പോയ തെറ്റിന് മാപ്പ് ചോദിക്കണം. ഇനി അതൊന്നും മാത്രമേ എനിക്ക് ബാക്കിയുള്ളൂ.
0: എനിക്ക് സാറിന്റെ മനസ്സ് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ എന്റെ അഭിപ്രായത്തിൽ സാർ ഇതിൽ എന്ത് തെറ്റാ ചെയ്തത്? കോടതിയിൽ വന്ന ഒരു കേസ്, പ്രോസിക്യൂഷൻ തെളിവുകൾ ഹാജരാക്കുന്നു, എഴുതി വെക്കപ്പെട്ട നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ശിക്ഷ വിധിക്കുന്നു. ഇതിലിപ്പോ വ്യക്തിപരമായിട്ട്.
1: ഞാൻ വെറുമൊരു വ്യക്തിയല്ല ദേവിക. ഐ വാസ് റെപ്രസെന്റിംഗ് എ സിസ്റ്റം, എ സോഷ്യൽ സെറ്റപ്പ്. അതാണ് തുമ്പിയുടെ മാപ്പ് പറയേണ്ടത്. അവളുടെ അച്ഛൻ കനകനോടും അമ്മ ചിരുതയോടും അനീതി കാണിച്ചത് ആ സിസ്റ്റവും ആ സോഷ്യൽ സെറ്റപ്പുമാണ്. അത് ആ ഊരിന് നല്ല വഴി പറഞ്ഞു കൊടുക്കാത്ത പഞ്ചായത്തും ആശുപത്രി പണിതു കൊടുക്കാത്ത ഭരണവ്യവസ്ഥയും മനുഷ്യത്വമില്ലാത്ത ഫോറസ്റ്റ് ഓഫീസർമാരും അവരെ സഹായിച്ച് കള്ളക്കേസ് നടത്ത പോലീസുകാരും മാത്രമല്ല, ഇതിനെല്ലാം ഉപരി അവന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ജഡ്ജിയായിരുന്ന ഞാനും കൂടിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് അതിന്റെ അടിസ്ഥാന സത്യവും.
0: ശരി, ആയിക്കോട്ടെ. ഈ മാപ്പ് ചോദിക്കലൊക്കെ സത്യം തിരിച്ചറിഞ്ഞ് അന്ന് തന്നെ ആയിക്കൂടായിരുന്നു. ഇത്രയും വൈകിപ്പിക്കാൻ എന്താ കാരണം? മരണം

0: അടുത്തറിഞ്ഞപ്പോഴുള്ള പാപബോധമാണല്ലേ ഇപ്പൊ സാറിനെ കൊണ്ട് ഈ സാഹസം ചെയ്യിപ്പിക്കുന്നത്?
1: അതിനൊരു കാരണമുണ്ട്. സത്യം തിരിച്ചറിഞ്ഞതിനടുത്ത ദിവസങ്ങളിൽ തന്നെ ഞാൻ ന്യായാധിപസ്ഥാനം രാജിവെച്ച് വീണ്ടും വക്കീലായി പ്രാക്ടീസിനിറങ്ങി. വർഷങ്ങളുടെ പ്രയത്നം കൊണ്ട് കനകന്റെ കേസ് കാര്യകാരണങ്ങൾ നിരത്തി റീഓപ്പൺ ചെയ്യിച്ച് വാദിച്ച് ജയിച്ചു. ഞാൻ നാളെ അയാൾ ജയിൽ വിട്ടിറങ്ങുകയാണ്. അപ്പോൾ അയാളെ സ്വീകരിക്കാൻ തുമ്പി അവിടെ വേണം. നടന്നതിനൊക്കെ മാപ്പ് പറഞ്ഞ് അതിനവളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ് ഞാൻ. അതിനാണ് ഇത്ര ബുദ്ധിമുട്ടി ഞാൻ ഇവിടേക്ക് ഇറങ്ങിത്തിരിച്ചതും. അറിയാതെ ചെയ്തു പോയ തെറ്റിന് വെറും മാപ്പപേക്ഷയല്ല, മാപ്പർഹിക്കുന്ന പ്രവൃത്തി, അതായിരുന്നു എന്റെ ദൗത്യം.
0: സൂപ്പർ ആറ്റിറ്റ്യൂഡ് സർ. സാറിനെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. എന്തായാലും നടന്ന് നടന്ന് നമ്മളിവിടെ ഊരിലെത്തി. ഇത് പക്ഷേ അന്നത്തെ പഴയ കാട്ടുഗ്രാമം അല്ലെന്നാ തോന്നുന്നത്. സർക്കാർ ഏറ്റെടുത്ത് വികസനം നടത്തിയ ഒരു മോഡൽ വില്ലേജാണെന്ന് ബോർഡുണ്ട്. നമ്മൾ കടന്നു വന്നതല്ലാതെ വേറെ റോഡുകളും സ്കൂളും ഹോസ്പിറ്റലും ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. ഇനിയാ തുമ്പിയുടെ വീട് എവിടെയാണെന്ന് മാത്രം കണ്ടുപിടിച്ചാ മതി.
1: ശരിയാണ്, ഞാൻ മാത്രമല്ല നമ്മുടെ സിസ്റ്റവും കാട്ടിലെ മനുഷ്യരോട് ചെയ്ത അനീതിയിൽ പശ്ചാത്തപിച്ചു തുടങ്ങിയെന്ന് തോന്നുന്നു. സന്തോഷമുള്ള കാര്യം. വരൂ, നമുക്ക് ചോദിക്കാം തുമ്പിയുടെ വീട് എവിടെയാണെന്ന്.

0: ഹലോ ദേവിക, താനെന്താ ഇവിടെ? ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ.
1: മൈ ഗോഡ്, ഞാനും പ്രതീക്ഷിച്ചില്ല. നാട്ടിലെ ജില്ലാ കളക്ടർ എങ്ങനെയാ ഈ കാട്ടിലെ വീട്ടില്?
0: അതൊരു ഷോർട്ട് സ്റ്റോറിയാണ്. ഈ സ്ഥലത്തിന്റെ ഡെവലപ്മെന്റിന്റെ ചുമതല സർക്കാർ ഏൽപ്പിച്ചത് എന്നെയാണ്. കുറച്ചുകാലം വന്നുപോയതിനിടയിൽ ഇവിടുന്ന് തന്നെ ഒരു കല്യാണവും കഴിച്ചു. ഒരു പാവപ്പെട്ട അനാഥക്കുട്ടിയാ. പരിചയപ്പെടുത്താം. തുമ്പി.
2: തുമ്പി? തുമ്പി ഇപ്പോൾ സാറിന്റെ ഭാര്യയാണോ?
0: അതെയല്ലോ, എന്തു പറ്റി? അല്ല, ദേവിക ചോദിക്കാൻ വിട്ടു, ഈ കൂടെയുള്ളത്?
2: അത് ഞാൻ തന്നെ പറയാം. പേര് മുകുന്ദനുണ്ണി, ക്യാൻസർ പേഷ്യന്റാ. സാറ് കുറെ മാലാഖമാരെ കഥ പറയാൻ അയച്ചില്ലേ? അതിലീ മാലാഖയെയും കൊണ്ട് ഞാനിങ്ങ് പോന്നു സാറിന്റെ ഭാര്യയെ കാണാൻ.
0: ആരെ? തുമ്പിയെയോ? അതെന്താ കാര്യം? മനസ്സിലായില്ല.
1: അതൊരു പഴയ കടമീട്ടലിന്റെ കഥയാണ് സർ. എന്തായാലും തുമ്പി ഇപ്പൊ വരുമല്ലോ, അവര് തമ്മിൽ ആദ്യം ഒന്ന് കണ്ടോട്ടെ. നമുക്ക് അല്പം മാറി നിന്ന് സംസാരിക്കാം. എന്റെ ഒരു റിക്വസ്റ്റ് ആണ് സർ, പ്ലീസ്.
0: വൈ നോട്ട്.
3: എന്നെ അങ്കെ, എന്നെ കൂപ്പിട്ടാരാ?
2: തുമ്പി.
3: അയ്യാ.

ഒരച്ഛനും മകളും ഒരുപാട് നാള് കഴിഞ്ഞ് കണ്ടതുപോലൊരു മുഹൂർത്തമായിരുന്നു അത്. ഇത്തവണ തുമ്പി മുകുന്ദനുണ്ണിയെ കണ്ട് പേടിച്ചോടിപ്പോയില്ല. അദ്ദേഹം പറഞ്ഞത് മുഴുവൻ അവൾ കേട്ടു. സ്വന്തം അച്ഛനെ തിരിച്ചു നൽകിയ അദ്ദേഹത്തിന്റെ കാൽപാദങ്ങളിൽ അവൾ നമസ്കരിച്ചു. അവളുടെ മൂർധാവിൽ കൈകൾ വച്ച് അദ്ദേഹം വിതുമ്പിക്കരഞ്ഞു. ഒരു പാപവും പ്രായശ്ചിത്തവും അവിടെ മഞ്ഞുരുക്കം നടത്തി.

0: ഹലോ,
1: ആ ഹലോ ദേവിക, നിങ്ങൾ എവിടെയാത്? അച്ഛനെയും കാണുന്നില്ലല്ലോ ഇവിടെ.
0: സാർ എന്റെ കൂടെ ഉണ്ട് മാഡം, ഞങ്ങൾ തിരിച്ചു വന്നോണ്ടിരിക്കുക. അല്പം വൈകിയാണെങ്കിലും വീട്ടിൽ മടങ്ങിയെത്തും.
1: അല്ല, വൈകൂന്ന് പറഞ്ഞ നിങ്ങൾ ഇത് ആദ്യം എവിടെയാണെന്ന്

0: പറ സുഖമില്ലാത്ത മനുഷ്യനെ കൊണ്ട്
1: വീട്ടിൽ നിന്നാണല്ലേ ഫോണിങ് താ. ഞാൻ സംസാരിക്കാം. ഹലോ ഹലോ, ഞാനാ ആ ഞാനാ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്റെ നിർബന്ധം കൊണ്ട് ദേവിക എന്നെയും കൂട്ടി ഒരു യാത്ര വന്നതാണ്.
0: ഷേ, എന്തിനാച്ചാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നേ? അങ്ങേരിത് അറിയുമ്പോ എന്നോട് എന്ത് പറയും?
1: നീ ഈ അങ്ങേരെന്ന് പറയുന്നത് എന്റെ മോനാ. അവനോട് പറയേണ്ടത് ഞാൻ പറഞ്ഞോളാം. നീ ഫോൺ വെക്ക്. സോറി, ഇനി അവൾ വിളിക്കില്ല. നീ ഫോൺ ബാഗിലിട്ടേക്ക്.
2: ഇറ്റ്സ് ഓക്കെ സർ, നോ പ്രോബ്ലം. അല്ല, ബസ്സിലിരുന്ന് സർ നന്നായി മയങ്ങിയെന്ന് തോന്നുന്നു. കുറെ നേരമായിട്ട് കണ്ണടച്ചിരുന്നോണ്ടാ ഞാൻ ശല്യപ്പെടുത്താതിരുന്നത്.
1: മയക്കമല്ല, റിലാക്സേഷൻ. കളത്ത് രഘുനന്ദൻ തന്നെ ഭാര്യ തുമ്പിയെ നാളെ സെൻട്രൽ ജയിലിൽ കൊണ്ടുപോകും, അവളുടെ അച്ഛൻ കനകനെ സ്വീകരിക്കാൻ. എന്റെ അവസാന നിയോഗവും കഴിഞ്ഞു. ഇനി വേണം എനിക്കൊന്ന് സ്വസ്ഥമായി മരിക്കാൻ.
2: അയ്യോ സർ, അങ്ങനെയൊന്നും പറയല്ലേ. പ്രത്യേകിച്ചും ഒരു നല്ല കാര്യം നടത്തിയിട്ട് വരുന്ന ഈ മൂഡില് മരണത്തെ കുറിച്ച് പറയുന്നത്.
1: മരണം ഒരു ചീത്തക്കാരി അല്ല കുട്ടി, അതൊരു റീസൈക്ലിംഗ് ആണെന്ന് വേണം കരുതാൻ. നിന്റെ കളക്ടർ നിന്നെ ഏൽപ്പിച്ച മിഷൻ ഇട്ട പേരില്ലേ, ജീവിതോത്സവം, അതാണ് എല്ലാത്തിനെയും നമ്മൾ വിളിക്കേണ്ട പേരെന്ന് തോന്നുന്നു. ഈ പ്രകൃതി അല്ലെങ്കിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ജീവിതം ഒരു ഉത്സവം പോലെ ആഘോഷിക്കുകയാണ് വേണ്ടത്. തല്ലും തലോടലും നമ്മൾ ആഘോഷിക്കണം. പ്രകൃതി സഹജമാണത്. തുമ്പി അനുഭവിച്ച അനാഥത്വത്തിന് പ്രകൃതി നൽകിയ സനാഥത്വമാണ് കളക്ടർ രഘുനന്ദനിലൂടെ നടപ്പിലായത്. അതാണ് ദൈവത്തിന്റെയോ പ്രകൃതിയുടെയോ ബാലൻസിംഗ് ആക്ട്.
2: കൊള്ളാം സാർ, ഒരു ഫിലോസഫർ ആയല്ലോ. പ്രകൃതിയുടെ ഒരു ബാലൻസിംഗ് ആക്ട്, ജീവിതോത്സവം, സൂപ്പർ.
1: Ha ha ha.

0: ജീവിതോത്സവം നാടകം സമാപിക്കുന്നു. രചന ശ്രീ ജനാർദ്ദനൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: നകുലൻ പ്രേംകുമാർ, ദേവിക ദേവി, മുകുന്ദനുണ്ണി രഘുനാഥ് പലേരി, രമ സോന നായർ, ഡ്രൈവർ ചന്ദ്രൻ ജയൻ ചേർത്തല, കളക്ടർ രഘുനന്ദൻ കണ്ണൻ നായർ, പത്രപ്രവർത്തകൻ ജോബി എ എസ്,
1: തുമ്പിയുടെ ചെറുപ്പം
0: തന്മയാ സോൾ, തുമ്പി തമന്ന സോൾ, ബസ് കണ്ടക്ടർ തിരുമല രാമചന്ദ്രൻ, കൂടാതെ ബിജു കല്ലുവാതുക്കൽ, അനീഷ് നായർ, വിനോദ് കല്ലറ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ.
2: സർഗാത്മക സഹകരണം ഫഹദ് റാസ.
0: സംവിധാന സഹായം വി എൻ ദീപ, എൻ സുനിത.

അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഇന്ന് രാത്രി 9:30 തൃശൂർ നിലയം അവതരിപ്പിക്കുന്നു സേതുലക്ഷ്മി കാത്തിരിക്കുന്ന രഥോത്സവം. രചന രാജേഷ് വിശ്വംഭരൻ, സംവിധാനം YS പൗർണമി, നിർവഹണം ജയ CR. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ ശ്രീമൂലനഗരം പൊന്നൻ, MK കൃഷ്ണൻ പോറ്റി, മനീഷ KS, ജയലക്ഷ്മി സി തുടങ്ങിയവർ. ഇന്ന് രാത്രി 9:30 തൃശൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.

0: ഉത്സവം.
1: ആകാശവാണി കൊച്ചി FM ശനി ഞായർ ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന ഫോണൌട്ട് ഗാനോത്സവത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഇതിനൊരു ഫോർമാറ്റ് ഉണ്ട്. സന്ദേശങ്ങൾ ഒറ്റ പാരഗ്രാഫിലായിരിക്കണം. സന്ദേശത്തിന് POG എന്ന തലക്കെട്ട് കൊടുക്കുക, അതായത് ഫോണൌട്ട് ഗാനോത്സവത്തിന്റെ ചുരുക്കമാണ് POG. അയക്കുന്ന ആളിന്റെ പേര്, സ്ഥലം, ഫോൺ നമ്പർ ഇവയുൾപ്പെടുത്തുക. ഇനി മറ്റാരെയെങ്കിലുമാണ് വിളിക്കേണ്ടതെങ്കിൽ അവരുടെ പേരും സ്ഥലവും ഫോൺ നമ്പറും കൂടി വയ്ക്കുക. അയക്കുന്നയാളിന്റെയും വിളിക്കുന്നയാളിന്റെയും പൂർണ്ണ വിവരങ്ങൾ ഇല്ലാത്തതും മുൻപ് സൂചിപ്പിച്ച ഫോർമാറ്റിലല്ലാത്തതുമായ സന്ദേശങ്ങൾ പരിഗണിക്കുന്നതല്ല. ഫോർമാറ്റ് ഒരിക്കൽ കൂടി പറയാം. സന്ദേശങ്ങൾ ഒറ്റ പാരഗ്രാഫിലായിരിക്കണം. സന്ദേശത്തിന് POG എന്ന തലക്കെട്ട് കൊടുക്കണം. അയക്കുന്നയാളിന്റെ പേര്, സ്ഥലം, ഫോൺ നമ്പർ ഇവ വേണം. ഇനി മറ്റാരെയെങ്കിലുമാണ് വിളിക്കേണ്ടതെങ്കിൽ അവരുടെ പേരും സ്ഥലവും ഫോൺ നമ്പറും വേണം. അപ്പോൾ ഫോർമാറ്റ് എല്ലാം കേട്ടല്ലോ. ഇനി സന്ദേശങ്ങൾ അയക്കുമ്പോൾ ഇത് മറക്കാതിരിക്കുക. ഇനി സന്ദേശം അയക്കേണ്ട നമ്പർ ഏതാണെന്ന് കൂടി പറയാം. 94 47 56 22 12, 9447562212. ഇനി കത്തുകൾ അയക്കേണ്ട വിലാസം: ഫോണൌട്ട് ഗാനോത്സവം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി, 68 20 21. എല്ലാവരും സഹകരിക്കുമല്ലോ. ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ജെർഡ് അഥവാ ഗ്യാസ്ട്രോ ഈസോഫോഗൽ റിഫ്ലക്സ് ഡിസീസ് ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ മുഹമ്മദ് നൌഫൽ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0484-242-63-97, 0484-242-63-87. മറ്റൊരു നമ്പർ 9446455888. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക്.

0: ആകാശവാണി കൊച്ചി FM 102.3, സമയം 1 മണി കഴിഞ്ഞ് 55 മിനിറ്റും 9 സെക്കൻഡും. സേവന വാർത്തകൾ. അടിമാലി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന് കീഴിൽ മൂന്നാർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അധ്യയന വർഷം നിലവിലുള്ളതും ഒഴിവ് വരാൻ സാധ്യതയുള്ളതുമായ കുക്ക്, FTS ആയ വാച്ച്മാൻ, സെക്യൂരിറ്റി എന്നീ തസ്തികകളിലേക്ക് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10:30 മുതൽ MRS സ്കൂൾ ഓഫീസിൽ നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് 62-38-59-96-60 ഈ നമ്പറിൽ വിളിക്കുക. 6238-59-96-60.
1: ബി പാർട്ട് ഓഫ് ഹോട്ടൽ ടെക് കേരള 2026. കേരളത്തിലെ പ്രീമിയർ ഫുഡ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി എക്സിബിഷൻ. ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലെ ലേറ്റസ്റ്റ് ട്രെൻഡ്സും ഇന്നൊവേഷൻസും എക്സ്പ്ലോർ ചെയ്യാനൊരു അവസരം. May 15th മുതൽ 17th വരെ ഗോകുലം കൺവെൻഷൻ സെന്റർ, കലൂർ, കൊച്ചിയിൽ നടക്കുന്നു. രജിസ്റ്റർ യുവർ സെൽഫ് നൗ അറ്റ് ഹോട്ടൽ ടെക് കേരള ഡോട്ട് കോം.
2: കേൾക്കൂ കേൾക്കൂ കേൾക്കൂ പ്രിയപ്പെട്ട നാട്ടുകാരെ, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.

0: പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
2: മൂന്നാർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അധ്യയന വർഷം ലൈബ്രേറിയൻ, കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ എന്നീ തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ മാസം 19 രാവിലെ 10:30 MRS സ്കൂൾ ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാകണം. വിളിക്കേണ്ട നമ്പർ പറയാം, 62-38-59-96-60 62-38-59-96-60.
3: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
4: പ്രകൃതിയുടെ രുചി.
2: ഇടുക്കി പൈനാവ് ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ CBSE സിലബസിൽ 6, 7, 8 ക്ലാസുകളിലേക്ക് ഒഴിവുള്ള ഏതാനും സീറ്റുകളിലേക്ക് പ്രവേശനത്തിനായി പട്ടികവർഗ വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ള പട്ടികവർഗക്കാരായ വിദ്യാർത്ഥികൾ ഈ മാസം 15-ാം തീയതി, അതായത് നാളെ രാവിലെ 10:30, ജനന സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, റേഷൻ കാർഡ് എന്നിവയുടെ പകർപ്പുകളും 3 പാസ്പോർട്ട് സൈസ് ഫോട്ടോ സഹിതം രക്ഷിതാവുമായി സ്കൂളിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് MRS@gmail.com ഇമെയിൽ വിലാസത്തിൽ ബന്ധപ്പെടുക. MRS@gmail.com ഫോൺ നമ്പർ പറയാം, 95-39-71-78-34 95-39-71-78-34.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ 1 മുതൽ 7 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന മക്കൾക്ക് 2026-27 അധ്യയന വർഷത്തേക്കുള്ള പഠന കിറ്റിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷാ ഫോമിൻ്റെ മാതൃകയും വിശദവിവരങ്ങളും ജില്ലാ വെൽഫെയർ ഫണ്ട് ഇൻസ്പെക്ടർ ഓഫീസിൽ ലഭിക്കും. പൂരിപ്പിച്ച അപേക്ഷകൾ കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ ഭീമൻപടിയിലുള്ള കോട്ടയം ജില്ലാ ഓഫീസിൽ നാളെ വരെ സ്വീകരിക്കും. കോട്ടയം ജില്ലയിലെ LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം കാറ്റഗറി നമ്പർ 709/2023 തസ്തികയിലേക്ക് 2026 ഫെബ്രുവരി 9 പ്രസിദ്ധീകരിച്ച കൂട്ടിച്ചേർക്കൽ വിജ്ഞാപനം മുഖേന ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഒരു ഉദ്യോഗാർത്ഥികളുടെ അഭിമുഖം നാളെ നടക്കും.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. ആകാശവാണി കൊച്ചി FM 102.3, സമയം 2:05.
6: ആകാശവാണി FM വാർത്തകൾ.
2: കേരളത്തിലെ നിയുക്ത മുഖ്യമന്ത്രി VD സതീശന്റെ സത്യപ്രതിജ്ഞാ തീയതി ഗവർണറെ കണ്ട ശേഷം തീരുമാനിക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം UDF ഘടകകക്ഷി MLA മാരുടെ യോഗം ചേരുമെന്ന് സണ്ണി ജോസഫ് തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സൈനിക ശേഷിയിലും ഏകോപനത്തിലും ഇന്ത്യയുടെ കഴിവ് തെളിയിച്ച വിജയമാണ് ഓപ്പറേഷൻ സിന്ദൂറെന്ന് രാജ്യരക്ഷാ സഹമന്ത്രി സഞ്ജയ് സേത്ത്. സൈബർ ലോകത്തും ബഹിരാകാശത്തും വെല്ലുവിളികൾ ഉയരുന്ന കാലഘട്ടത്തിൽ ശാസ്ത്രത്തിന്റെ മികവും സൈന്യത്തിന്റെ ശേഷിയും സംയോജിപ്പിച്ച് വിജയം കണ്ടെത്താൻ ഇന്ത്യയ്ക്കാവുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. ഇന്ത്യൻ കരസേനയും നാവികസേനയും സഹകരണം ശക്തമാക്കുന്നതിന് ധാരണാപത്രം ഒപ്പുവച്ചു. സേനാ വിഭാഗങ്ങൾക്കിടയിൽ മികച്ച ഏകോപനവും പ്രൊഫഷണൽ സൗഹൃദവും വളർത്തുന്നതിനും ഭാവിയിലെ സംയുക്ത പ്രവർത്തനങ്ങൾക്കായി മാർഗനിർദ്ദേശങ്ങൾ രൂപീകരിക്കുന്നതിനുമാണ് കരാർ ലക്ഷ്യമിടുന്നത്. 11 പേരുടെ മരണത്തിനിടയാക്കിയ ചുവപ്പുകോട്ട സ്ഫോടനത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി 7500 പേജ് കുറ്റപത്രം സമർപ്പിച്ചു. ഭീകര സംഘടനകളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന 10 പേർക്കെതിരെയാണ് കുറ്റപത്രം. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രി ബദർ അബ്ദലാറ്റി ന്യൂഡൽഹിയിലെത്തി. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയും ആഗോള വെല്ലുവിളികളും ചർച്ചയാകുന്ന യോഗത്തിൽ അംഗരാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കുന്നു. ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിനും ചെലവ് ചുരുക്കുന്നതിനുമായി ത്രിപുര ഗവൺമെന്റ് ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം ഏർപ്പെടുത്തി. പുതിയ നിർദ്ദേശപ്രകാരം ഗ്രൂപ്പ് CD വിഭാഗങ്ങളിലെ 50% ജീവനക്കാർ മാത്രം ഓഫീസിൽ ഹാജരായാൽ മതിയാകും. എക്സ്പ്രസ് ദിനപത്രത്തിന്റെ ഉടമയും

0: മുഖ്യ പത്രാധിപരുമായിരുന്ന കെ ബാലകൃഷ്ണൻ തൃശ്ശൂരിൽ അന്തരിച്ചു. ഭൗതികദേഹം ഷൊർണൂർ റോഡ് കൊരണ്ടാട്ടിൽ ലൈനിലെ മുരുകൻ നിവാസിൽ പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് പൂങ്കുന്നം ബ്രാഹ്മണസഭ ശ്മശാനത്തിൽ സംസ്കരിക്കും. തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിൻ്റണിൽ പി വി സിന്ധുവും സാത്വിക് സായ്രാജ് ചിരാഗ് ഷെട്ടി സഖ്യവും ക്വാർട്ടർ ഫൈനലിൽ. സിന്ധു ക്വാർട്ടറിൽ ജപ്പാന്റെ അകാനി യമാഗുച്ചിയെ നേരിടും. മലേഷ്യൻ സഖ്യത്തെയാണ് ഇന്ത്യൻ പുരുഷ ജോഡി പ്രീ ക്വാർട്ടറിൽ തോൽപ്പിച്ചത്.
1: ആകാശവാണി FM വാർത്തകൾ.

0: ഇപ്പോൾ കേൾക്കാം.
1: വെള്ളിത്തിര. തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി വെള്ളിത്തിര വെള്ളിത്തിര വെള്ളിത്തിര വെള്ളിത്തിര.
0: എല്ലാ പ്രിയപ്പെട്ടവർക്കും വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ഇന്ന് വെള്ളിത്തിരയിൽ നിങ്ങളോടൊപ്പം ഞാൻ റിയാസ്. വെള്ളിത്തിരയിലേക്ക് വിളിക്കാം, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ ആവശ്യപ്പെടാം. ഞങ്ങൾ ഇവിടെ നിങ്ങളുടെ കോളുകൾക്കായി കാത്തിരിക്കുകയാണ്. വിളിക്കേണ്ട നമ്പറുകൾ പറയാം: 94 46 4 5 5 8 8 8. മറ്റൊരു നമ്പർ 0484 242 63 9 7. ഒരു നമ്പർ കൂടിയുണ്ട്, 0484 242 3 8 7. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം: 94 46 4 5 5 8 8 8, അല്ലെങ്കിൽ 0484 242 3 9 7, ഇതുമല്ലെങ്കിൽ 0484 242 3 8 7. നമുക്ക് ആദ്യത്തെ കോളറിലേക്ക് പോകാം. നമസ്കാരം. ഹലോ, ആരാണിത്?
2: സുഭദ്ര.
0: കാലടിയിൽ നിന്നാണ് വിളിക്കുന്നത്.
2: ഹലോ, ഹൗ ആർ യു സർ?
0: ഐ ആം ഗുഡ്. വിളിച്ചിട്ടുണ്ടോ വെള്ളിത്തിരയിൽ ഇതിനു മുമ്പ്?
2: വിളിച്ചിട്ടുണ്ടല്ലേ.
0: ഓ ശരി. കാലടിയിലാണോ സ്വദേശം?
2: ഇല്ല,
0: അല്ല,
2: കൽക്കട്ട.
0: കൽക്കട്ടയിലാണ്. മലയാളി അല്ലേ അപ്പോ? ഹസ്ബൻഡ് മലയാളിയാണ്. അവർക്ക് മലയാളമൊക്കെ പഠിച്ചു വരികയാണല്ലേ. ഓക്കെ, അപ്പോ ഇതിപ്പോ വെക്കേഷനോടെ വിസിറ്റ് ചെയ്തതാണോ? കാലടിയിലാണ് ഇപ്പോ അല്ലേ. ഓക്കെ, സോ മലയാളം പാട്ടുകളൊക്കെ കേൾക്കാറുണ്ടോ?
2: ബംഗാളി
0: മലയാളം. കൊള്ളാം കൊള്ളാം. അപ്പൊ നമുക്ക് ഇന്ന് ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
2: അത് പാട്ട് ഭയങ്കര എനിക്ക് ഇഷ്ടം. അത് മരണമെത്തുന്ന നേരത്ത്.
0: മരണമെത്തുന്ന നേരത്ത് സ്പിരിറ്റ് എന്ന സിനിമയിലെ.
2: ഹാ, മീനിങ് എത്ര ഇഷ്ടം. മോഹൻലാൽ ഏറ്റവും ഫേവറേറ്റ്. ഇപ്പോ
0: ഫേവറേറ്റ് ആക്ടർ മോഹൻലാൽ ആണല്ലേ. അതും വളരെ ഒരു കവിതയാണ് ചോദിച്ചിരിക്കുന്നത്. ആ, അപ്പോ കേരളത്തിന്റെ മരുമകളായിട്ട് ഇവിടെ വന്നിട്ട് ഏറ്റവും സാഹിത്യ ഭംഗിയുള്ള പാട്ടുകളൊക്കെ തന്നെയാണ് കേൾക്കുന്നത്. കൊള്ളാം.
2: ഇപ്പൊ ഞാൻ രവീന്ദ്രസംഗീത്
0: സൈഡ് ആക്കി. ഓൺലി മലയാളം. ഗുഡ് ഗുഡ്. ആക്ച്വലി യുവർ മലയാളം ഈസ് ഓൾസോ വെരി ഗുഡ്. സോ യു ലേൺ എവറിഥിങ് ആഫ്റ്റർ കമ്മിങ് ഹിയർ?
2: യെസ് യെസ്, ആഫ്റ്റർ ലിസണിങ് യുവർ കൊച്ചി ചാനൽ. ഐ ആം ആക്ച്വലി ഐ ആം ഡൂയിങ് ജോബ് ഇൻ എ ടെയിലറിംഗ് ഷോപ്പ്. എവറി ടൈം ദെയർ ഈസ് കൊച്ചി എഫ് എം. സോ ഐ മിസ് കൊച്ചി ചാനൽ വെൻ ഐ ആം ഗോയിങ് ടു കൽക്കട്ട ഓർ ഡൽഹി എവറി ഡേ.
0: ദാറ്റ്സ് സോ സ്വീറ്റ് ഓഫ് യു. ഓൾസോ യു ഡോണ്ട് വാണ്ട് ടു മിസ് അസ്. ആക്ച്വലി വി ഹാവ് എൻ ആപ്പ് നൗ, മൊബൈൽ ആപ്പ്. സോ യു ക്യാൻ ഡൗൺലോഡ് ന്യൂസ് ഓൺ എയർ ആപ്പ് ഫ്രം പ്ലേ സ്റ്റോർ ആൻഡ് യു ക്യാൻ ലിസൺ ടു കൊച്ചി എഫ് എം വേറെ.

0: you go, even if you go abroad, you can listen to it.
1: And your program are so informative, so good. I love to hear.
0: Oh,
1: And
0: yes.
1: today's natak, the plays are going. That is
0: Yeah,
1: one of the, oh, super.
0: yeah. Right now, the Nadak also is happening.
1: super.
0: So thank you for your good words, ma'am. Actually, ഇതുപോലെയുള്ള വാക്കുകളൊക്കെയാണ് ഞങ്ങളെ വീണ്ടും വീണ്ടും കൂടുതൽ നന്നാക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ വെസ്റ്റ് ബംഗാളിൽ നിന്ന് വന്നിട്ട് ഇവിടെ ആകാശവാണി കൊച്ചി എഫ് എം കേട്ട് മലയാളം പഠിച്ചു എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഞങ്ങൾക്കും ഒത്തിരി അഭിമാനം. പാട്ട് പാട്ട് ഒരു ഒരു പാട്ട് ചോദിച്ചാൽ പാടിത്തരുമോ? ഈ പാട്ടായാലും കുഴപ്പമില്ല. ഇത്രയറിയാം. മതി മതി മതി, ഇത്രയും തന്നെ പഠിച്ചെടുത്ത് തന്നെ വലിയ കാര്യമാണല്ലോ. ശരി ശരി. ഇപ്പൊ ഇപ്പൊ
1: too good, too informative for everyone, especially the health programs are so nice
0: of you. Thank you for that. Thank you for the comments.
1: You are always welcome. Very nice talking with you.
0: അപ്പോൾ ഇവിടെ ഹസ്ബൻഡിൻ്റെ പേര് പറഞ്ഞില്ല, അദ്ദേഹമാണല്ലോ ഇന്നിപ്പോൾ നമുക്കൊക്കെ കോൺവെർസേഷൻ നടത്താൻ സഹായിച്ചത്.
1: Yes, actually he is in Delhi. My mother-in-law is staying there. It is my mother-in-law's place.
0: Oh, okay.
1: His name is Rahul.
0: Rahul, okay, good. So, അപ്പോൾ രാഹുലിനോടും ഞങ്ങളുടെയൊക്കെ ആകാശവാണി കൊച്ചിയുടെ ഒരു ഹായ് പറഞ്ഞേക്കൂ.
1: Okay,
0: സോ താങ്ക് യു. താങ്ക് യു ഫോർ ടേക്കിംഗ് യുവർ ടൈം ടു കോൾ അസ്. എന്തായാലും ഇതാ പാട്ട് വരുന്നു. അപ്പോൾ ആകാശവാണി കൊച്ചിയുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള ഒരു വലിയ നന്ദിയും നല്ല നമസ്കാരവും.
1: താങ്ക് യു. താങ്ക് യു സോ മച്ച്.

0: നമസ്കാരം, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: താങ്ക് യു സാർ.
0: ആരാണിത്?
1: ഞാൻ പ്രവീൺ കുമാർ, തട്ടാമ്പടി.
0: പ്രവീൺ തട്ടാമ്പടിയിൽ നിന്നും. തട്ടാമ്പടിയിൽ എന്തുണ്ട് വിശേഷം?
1: നല്ല വിശേഷം സാർ. ഞാനൊരു ചെറിയ ഫർണിച്ചറിന്റെ പണിയെടുക്കാൻ നടക്കണ്ടല്ലോ സ്വന്തമായിട്ട്.
0: ഓക്കെ.
1: ഈ ആൾക്കാരൊക്കെ ഓർഡർ, അപ്പൊ അവിടെ ഇരുന്ന് അവിടെ റേഡിയോ ഉണ്ട്.
0: അവിടെ റേഡിയോ ഉണ്ട്. അത് വർക്ക്ഷോപ്പാണോ അതോ അവിടെ വിൽപ്പനയുണ്ടോ?
1: ചെറിയ ചെറിയ വിൽപ്പന ഒന്നുമില്ല,
0: വർക്ക്ഷോപ്പ് മാത്രം.
1: ഞാനൊരു സഹായി ഉണ്ട്, ഇപ്പൊ ഞാൻ കുറച്ചൊക്കെ ഉള്ളു, സഹായില്ല.
0: സഹായില്ല. ഇപ്പൊ എത്ര വർഷമായി ഇതൊക്കെ തുടങ്ങിയിട്ട് മരപ്പണിയൊക്കെ?
1: അഞ്ചാറുമല്ലേ.
0: അഞ്ചാറുമല്ലേ. അപ്പൊ ഇത് പഠിച്ചെടുത്തതാണോ? നേരത്തെ വേറെ ജോലിയിലായിരുന്നു?
1: അതില് വേറെ പണിക്കാരുണ്ടായിരുന്നു. ഞാൻ മറ്റുള്ള മെയിൻ വർക്ക് ചെയ്യണ ഒരാളുണ്ട്, മറ്റുള്ള ചെറിയ വർക്കുകളുണ്ട്, സഹായ വർക്കുകളുണ്ടല്ലോ.
0: ഓ ശരി ശരി.
1: ഇതൊക്കെ
0: പോളിഷ് ചെയ്യുക,
1: അങ്ങനത്തെ ഉള്ള പണി.
0: ആ കാര്യങ്ങളാണ് പ്രവീൺ ചെയ്യുന്നത്. അല്ല മതി, നമുക്ക് ചെറിയ രീതി ചെയ്താൽ നമ്മൾക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പൊ പുതിയ പുതിയ ഡിസൈൻ ഒക്കെ പഠിച്ചെടുത്തോ? ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ ഓരോ ഫാഷൻ. അപ്പൊ പ്രവീണൊക്കെ ഏതെങ്കിലും വലിയ ഹോട്ടലിലും വല്ല വീട്ടിലൊക്കെ പോയ ആദ്യം ഫർണിച്ചർ ആയിരിക്കുമല്ലോ നോക്കുന്നത്? ഈ കൊള്ളാലോ ഈ ഡിസൈൻ അല്ലെ? നമ്മൾ എന്റെ തൊഴിലാണോ ആ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ ആദ്യം
1: നോക്കാം.
0: എന്നിട്ട് ഇപ്പൊ അഭിപ്രായത്തിൽ, ഇപ്പൊ പണ്ട് നമ്മളിങ്ങനെ തേക്കിന്റെ എടുക്കണം, ഇട്ടിയുടെ എടുക്കണം എന്നൊക്കെ പറയുമല്ലോ, അപ്പൊ ഇപ്പൊ പ്രവീണിന്റെ അഭിപ്രായത്തിൽ ഏത് തടിയൊക്കെയാ നല്ലത്?
1: തേക്ക് നമുക്ക് തേക്കും വീട്ടിൽ എത്ര പറഞ്ഞാലും അതൊരിക്കലും പോകില്ല സാർ, അതിന്റെ
0: ക്വാളിറ്റി. കുറച്ച് കാശ് മുടക്കിയാലും അത് എടുക്കുന്നൊക്കെയാണ് നല്ലത് അല്ലെ?
1: അതിനാ തേക്ക് ഒരിക്കലും ഒരു ഇരുമ്പ് പോലെ അറിഞ്ഞാലും തേക്കിന്റെ ഒരു ഗുണമുണ്ടല്ലോ സാറിന് അറിയാലോ, ഞാൻ
0: പറയണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ അങ്ങനത്തെ തടികളാണോ പണിയാൻ കിട്ടുന്നതൊക്കെ?
1: ഇപ്പൊ എല്ലാം ഉണ്ട്, ജനലിന്റെ ചെലിയ വർക്കൊക്കെ ഉണ്ട്, മറ്റേ ഈ ആഞ്ഞിലിടെ ഒക്കെ ഉണ്ടല്ലോ.
0: ഓ ശരി ശരി. പ്രവീണ് ഒരു തടി കണ്ടാ അറിയാം എത്ര കാലം ഈട് നിൽക്കും, അതൊക്കെ
1: അറിയാൻ.
0: നമ്മള് പെരുന്തച്ഛൻ സിനിമയിലൊക്കെ കാണുമല്ലോ അദ്ദേഹം ഇങ്ങനെ ഒരു കല്ലെടുത്തിട്ട് സ്ത്രീയാണ് ഇത് പുരുഷനാണെന്നൊക്കെ പറയുന്നത്. അതിപ്പോ അതുപോലെ നമ്മള് ഇവരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് കുറച്ചു കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ ഒക്കെ ഒരു അറിവ്
1: കിട്ടും,
0: അറിവ് കിട്ടും. എന്നാ പ്രവീൺ പാട്ട് പാടാറുണ്ടോ?
1: ഞാൻ പാടാറുണ്ട് ചെറിയ രീതിയിലൊക്കെ.
0: അപ്പൊ നമുക്ക് എന്തായാലും പാട്ട് പാടുത്തണ്ടോ?
1: പാട്ട് പാടാം. ഓക്കെ.

0: അരയിലൊറ്റ മുണ്ടുടുത്ത പെണ്ണേ.
1: ആഹാ, സലായി തന്നെ പാടി.
0: താങ്ക് യു സാർ.
1: ഇടയ്ക്ക്
0: ഈ പാടാ ഞാൻ പറഞ്ഞേക്കണേ.
1: ആണല്ലേ, ഈ പാട്ട് തന്നെയാണ് കേൾക്കേണ്ടത്. ആ, ഇടയ്ക്ക് വർക്ക്ഷോപ്പിൽ കറണ്ട് പോയാലും കുഴപ്പമില്ല, ബാക്കി പ്രവീൺ തന്നെ പാടി പൂരിപ്പിക്കുമല്ലോ.
0: രണ്ടുപേർക്ക് പറഞ്ഞോട്ടെ, രണ്ടുപേർക്ക്
1: പറയൂ പറയൂ.
0: കാരണം അത് നിങ്ങളുടെ ഒരു ചില എഴുതുന്ന ഒരു ജബ്ബാർ ആലങ്കാരനും റസാഖ് നീരിക്കോടിനും ഡെഡിക്കേറ്റ് ചെയ്യണോ സാറേ.
1: ശരി ശരി, അവർക്ക് രണ്ടുപേർക്കും ആണ്. രണ്ടുപേരും റേഡിയോ സുഹൃത്തുക്കളായിരിക്കും അല്ലേ? അവർക്ക് രണ്ടുപേർക്കും വേണ്ടിയാണ് ഈ പാട്ട്. ഒത്തിരി സന്തോഷം അപ്പോ സംസാരിക്കാൻ കഴിഞ്ഞത്. ശരി, ഇതാ പാട്ട് വരുന്നു.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ്ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: നമസ്കാരം, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. അതെ, ആരാണിത്?
2: ഞാൻ ബാലാജി കുറ്റിപ്പുഴയിലാണ്.
1: ബാലാജി കുറ്റിപ്പുഴയിൽ നിന്ന് പറയും, എന്തൊക്കെയുണ്ട് വിശേഷം?
2: ഓർമ്മച്ചിണ്ട്
1: കേൾക്കാറുണ്ട് അല്ലേ, ഒത്തിരി സന്തോഷം. അല്ലെ, കത്തയക്കാറുണ്ടോ? കിട്ടിയോന്നറിയില്ല, ഉടനെ വരും. കത്ത് അയച്ചിട്ടുണ്ടല്ലോ, അപ്പൊ പിന്നെ നമ്മൾ ഇതുപോലെ ഓരോ കത്തുകൾ എടുക്കുന്നതിന്റെ ഒപ്പം വരും, താങ്കളുടെയും കത്ത് വരും. എന്തായാലും താങ്കൾ എഴുതി അയക്കുന്നത് മുടക്കണ്ട, വീണ്ടും വീണ്ടും എഴുതി അയച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതിലും എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ. ശരി ശരി, വരും. നമുക്ക് എല്ലാവർക്കും അവരുടേതായ ഒരു അവസരം വരുന്ന ഒരു ദിവസം ഉണ്ടാവില്ല, അപ്പോൾ അതുപോലെ കറങ്ങി കറങ്ങി കറങ്ങി വരും. നമുക്ക് ആ കൂടെ 5-6 പേരെയാണല്ലോ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ്. എന്തായാലും നമുക്ക് ഇന്നും ഉണ്ടാൻ കഴിഞ്ഞല്ലോ. എന്ത് ചെയ്യുന്നു താങ്കൾ? കൃഷിയാണ്. ആ ശരി ശരി, കുറ്റിപ്പുഴ തന്നെ.
2: പച്ചക്കറിയാണ്.
1: ആ എന്തൊക്കെയുണ്ട്? എല്ലാം സംയോജിത കൃഷിയാണ്, എല്ലാ കാര്യങ്ങളും ഒരുമിച്ചാണ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി. അപ്പൊ വീട്ടിലേക്ക് കടയിലൊന്നും പോകേണ്ട ആവശ്യമില്ല. ജൈവ കൃഷിയാണോ? ജൈവ കൃഷിയാണ്. അപ്പൊ ഈ എന്താണ് ജൈവ കീടനാശിനികളായിട്ടൊക്കെ ഉപയോഗിക്കുന്നത്? ഉള്ള കാര്യങ്ങളൊക്കെയാണ്. കിസാൻ വാണി കേൾക്കാറുണ്ടോ ഞങ്ങളുടെ?
2: എന്തോ
1: കിസാൻ വാണി കേൾക്കാറുണ്ടോ? കേൾക്കാറുണ്ടല്ലേ. ഓ ശരി, സന്തോഷം.
2: അത് കേൾക്കും, അത് കഴിഞ്ഞിട്ടുണ്ട്.
1: ഭാവിയിൽ കിസാൻ വാണിയിൽ താങ്കൾക്ക് അതിലെ ഒരു അതിഥിയായി പങ്കെടുക്കാൻ സാധ്യത ഇത് വരട്ടെ, അവസരം വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്.
2: ഓ, അതുപോലെ നമ്മുടെ പ്രീതി ജോസഫിന്റെ പിള്ളേരുടെ കഥകളുണ്ടോ?
1: ആ ഒരിടത്ത് ഒരിടത്ത്
2: ഒരിടത്ത് ഒരിടത്ത് പിന്നെ ഇംഗ്ലീഷ് മാറ്റേഴ്സ്.

0: ഡോക്ടേഴ്സ്?
1: മൈതം മലയാളം ഇപ്പം നാടകൾ സോണിക്കാ കേൾക്കാറുണ്ട്.
0: കേൾക്കാറുണ്ട്. അപ്പോൾ എല്ലാം കൃഷി പോലെ തന്നെ എല്ലാ കാര്യങ്ങളും അവിടെയും രസകരമായി റേഡിയോയിലും പോകുന്ന എല്ലാം കേൾക്കാറുണ്ട് അല്ലേ? വിടാറില്ല. ശരി ശരി. എന്തൊക്കെയുണ്ട് കൃഷിയിൽ? പച്ചക്കറി എന്തൊക്കെയാ ഇട്ടേക്കുന്നത് ഇപ്പോ?
1: വെണ്ട, പയറ്, പിന്നെ കോവല്. പാവല് ശരിയായിട്ടില്ല, കാരണം ഈ കാലാവസ്ഥയിലെ അതൊന്നറിയില്ല, അതെങ്ങനെ ഉണ്ടായി വരും, പഴിച്ചു പോകും.
0: ഓ ശരി ശരി. മൂക്കുന്നില്ല.
1: കീടങ്ങളുടെ കുഴപ്പം കാണാറില്ലേ?
0: കീടമല്ല, കാലാവസ്ഥയുടെ ആയിരിക്കും. ശരിയാ, ചൂടൊക്കെ കൂടുതലായിരുന്നല്ലോ ഇത്തവണ.
1: അതെ, ഈ കുമ്പളം അതുപോലെ തന്നെ, കുമ്പളം കുമ്പളങ്ങണ്ടായി വരുമ്പോ അത് ഇങ്ങനെ ചുരുണ്ടുകൂടി വരുന്നു.
0: ഓ ഓ,
1: കൃഷിഭവനിൽ ചോദിച്ചില്ല, ചോദിക്കണം.
0: കൃഷിഭവനിലൊക്കെ പോകാറുണ്ട്, എല്ലാ കാര്യങ്ങളും കൺസൾട്ട് ചെയ്യാറുണ്ടല്ലേ അവിടെയൊക്കെ. ശരി ശരി. അപ്പോൾ അങ്ങനെ നല്ല ഭക്ഷണം കഴിച്ച് താങ്കളും ഒരു പുതിയ എന്താ പറയുക, ഒരു ഒരു ആരോഗ്യകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീട്ടിലും എല്ലാവരും സന്തോഷവും ആരോഗ്യകരമായിട്ട് തന്നെ ഇരിക്കട്ടെ.
1: എല്ലാ ആരോഗ്യം കുഴപ്പമില്ലെങ്കിലും കമ്മിങ് ജനറേഷൻ ഉണ്ടല്ലോ, പയറും കുഴപ്പമില്ല, പക്ഷെ ഭയങ്കര കീടശല്യം കൂടുതലാണ്.
0: കീടശല്യം നമ്മൾ പിന്നെ പ്രത്യേകിച്ചും ജൈവികമായ രീതി ചെയ്യുമ്പോൾ അതിന്റെ പ്രശ്നം ഉണ്ടാവില്ല.
1: അവനത് കേക്കല്ല, ജൈവം
0: കീടങ്ങളൊക്കെ അതിനെ അതിജീവിക്കാൻ പഠിച്ചു.
1: ഓ, അത് കഴിച്ചിട്ട് പോകും.
0: അവർക്കതൊരു ഭക്ഷണം പോലെ ആയി അല്ലേ?
1: ശരി.
0: എന്റെ വീട് സ്വദേശം തൊടുപുഴയാണ്. കൊച്ചിക്കാരനായി. ഓ ശരി ശരി. ആ ഭാഗമൊക്കെ അറിയാം അറിയാം. അപ്പൊ നമുക്ക് ഇന്ന് നമ്മളിന്ന് വിശേഷം പറഞ്ഞു പറഞ്ഞ പാട്ട് ഞാൻ ചോദിക്കാൻ വിട്ടുപോയി.
1: പാട്ട് ഞാൻ നൃത്ത പഴയ പാട്ടുള്ളത് നൃത്തശാലയില് ശ്രീഭരണി സാറ്
0: പൊൻവെയിൽ മണിക്കച്ച എന്ന ഗാനമാണ്. പാടാറുണ്ടോ?
1: ഇല്ല.
0: ചില ചില കൃഷിക്കാരൊക്കെ തന്റെ വിളകൾക്കൊക്കെ പാട്ട് പാടി കൊടുക്കുന്ന കേട്ടിട്ടുണ്ട്. അപ്പൊ ഇനി താങ്കളുടെ രഹസ്യം എന്താണെന്ന് അറിയില്ലല്ലോ.
1: ഞാനങ്ങനെ പാടിക്കഴിയുമ്പോ കീളം കൂടി.
0: ഇനി എങ്ങനെയാണ് പാവലൊക്കെ ചീഞ്ഞു പോയെന്നാണ് പോലെ അവകാശപ്പെടുന്നത്? പറയാൻ പറ്റില്ല, ഒന്ന് അത് വേറൊരു രാഗമൊക്കെ പരീക്ഷിച്ച് നോക്കും, ചിലപ്പോൾ പാവലൊക്കെ തഴച്ചു വളരും ഇനി. അപ്പൊ എന്തായാലും നോക്കി പാട്ട് പാടുക. ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഡെഡിക്കേഷൻ കേൾക്കുന്ന
0: എല്ലാവർക്കും വേണ്ടി. അപ്പോൾ ഇനി അങ്ങോട്ടും ഇതുപോലെ കൃഷി ഇതുപോലെ തുടരുക. ആ കൃഷിയുടെ ഒക്കെ ഒരു സന്തോഷം താങ്കൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ പാവലൊക്കെ തഴച്ചു വളരട്ടെ, നമുക്ക് എന്തായാലും പാട്ട് കേൾക്കാം.
1: താങ്ക് യു സാർ.

ഒരു അറിയിപ്പുണ്ട്. നഗരം വളരുന്ന ഇന്നത്തെ കാലത്ത് കൃഷിയിടങ്ങൾ ചെറുതായി വരികയാണ്. ചെറിയ പരിസരങ്ങളുള്ള വീടുകളും ഫ്ലാറ്റുകളാണ് ഇന്നത്തെ പുതു കൃഷിയിടങ്ങൾ. നമുക്ക് വേണ്ടത് വീട്ടിൽ തന്നെ വിളയിക്കാനായാൽ ചിലവ് കുറഞ്ഞതും ആരോഗ്യകരവുമായ ഒരു ജീവിതം സാധ്യമാകും. സ്വയം പര്യാപ്തമായ ഒരു കൃഷി ഈ ചുരുങ്ങിയ സ്ഥലത്ത് ഒരുക്കാൻ കഴിയുമോ? നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ പുതുകാലത്തെ അടുക്കളത്തോട്ടവും മട്ടുപ്പാവ് കൃഷിയും, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൃഷിവകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഫിലിപ്പ് ജി കാനാട്ട് മറുപടി നൽകുന്നു. നാളെ ഉച്ചകഴിഞ്ഞ് 3-നും 4-നും ഇടയ്ക്ക് ഹലോ കൊച്ചി FM-ലേക്ക് വിളിക്കുക. നമ്പർ ഇതാണ്: 94464-455-888. മറ്റൊരു നമ്പർ 0484-242-3897. ഒരു നമ്പർ കൂടിയുണ്ട്: 0484-242-3897. ഓർമ്മിക്കുക, നാളെ വൈകുന്നേരം

0: കുറച്ചേക്ക് വിടും, നമ്മളതിലൊന്നും ഇടപെടില്ല,
1: ഇടപെടാറില്ല,
0: ട്രാക്കിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും.
1: ശരി ശരി. പിന്നെ എന്തൊക്കെയുണ്ട്? കടവന്ത്രയിലാണ് ഇപ്പൊ താമസം?
0: അതെ, ഞാൻ ജനിച്ചുള്ള നാടാണ്,
1: അവിടെ തന്നെയാണ്
0: ഞാൻ എഴുതിയിരുന്നത്. പിന്നെ
1: ശരി ശരി,
0: ഈ അടുത്തിടെ പാട്ടിന്റെ നാട്ടുവഴിയിൽ കടവന്ത്രനെ കുറിച്ച് ഉണ്ടായിരുന്നു. ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ എളംകുളം വില്ലേജ് എന്ന് കേട്ടല്ലേ, എളംകുളം വില്ലേജ്. ഈ കടവന്ത്ര ജംഗ്ഷന്റെ വടക്കുവശം ആണ് എളംകുളം എന്ന് പറഞ്ഞ പ്രദേശം. അതിനെ കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നു പാട്ടിന്റെ നാട്ടുവഴിയിൽ. പോസ്റ്റ് കടവന്ത്ര ആയതുകൊണ്ട് ഞങ്ങൾ പിന്നെ കടവന്ത്രയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യണത്. ശരിക്കും കടവന്ത്രയുടെയും എളംകുളത്തിന്റെയും മധ്യത്തിലാണ് എന്റെ വീട്.
1: രണ്ട് ദേശത്തിന്റെയും ഇത് അവകാശപ്പെടാം അല്ലേ.
0: അത് എളംകുളം ശരിക്കും വില്ലേജ് എന്നൊക്കെ അറിയണ എളംകുളം വില്ലേജാണ്. അതൊരു രസമാണ് അത് പറഞ്ഞത്. കടവന്ത്ര നമ്മുടെ മെട്രോ സ്റ്റേഷന്റെ അവിടെ നിന്ന് വടക്കോട്ട് നീങ്ങിയാല് എളംകുളം വില്ലേജ് ഓഫീസ്, എളംകുളം കവലക്കൽ ഭഗവതി ക്ഷേത്രം, അതൊക്കെ എളംകുളമാണ്. അവിടെ തന്നെ ഫയർ സ്റ്റേഷൻ ഉണ്ട്, അത് ഗാന്ധിനഗർ എന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ചില നീക്കം വരുമ്പോ ചില വ്യത്യാസം, പേരിന് ചില
1: വ്യത്യാസമൊക്കെ മധ്യഭാഗമാണല്ലോ.
0: അതെ അതെ അതെ,
1: പണ്ടൊക്കെ അവിടെ വളരെ ഗ്രാമാന്തരീക്ഷമുള്ള ഒരു പ്രദേശമായിരുന്നു കേട്ടിട്ടുണ്ട്.
0: ആ ഇവിടെ ശരിക്കും കുളം തന്നെയായിരുന്നു. എന്റെ വീടൊക്കെ ഇരുന്ന് വെച്ചത് നെൽപ്പാടങ്ങളുടെ നടുവിലാണ്. ഞാനത് കത്തുകളൊക്കെ എഴുതുമ്പോ അങ്ങനെ തുടക്കം അതായിരുന്നു.
1: നെൽപ്പാടൊക്കെ കണ്ടെഴുതിയതാണ്. ഇപ്പൊ മെട്രോ സ്റ്റേഷനെ കണ്ടാണ്.
0: ഇപ്പൊ നെൽപ്പാടം കാണണമെങ്കിൽ ഞാൻ കുട്ടനാടല്ല, വൈഫിന്റെ നാട്ടിലുണ്ട് കേട്ടോ, പാലയിലൊക്കെ ഉണ്ട്.
1: അവിടെ
0: ഗ്രാമത്തില്
1: നെൽപ്പാടങ്ങളും റബ്ബർ തോട്ടങ്ങളും എല്ലാം കാണാം. ഇപ്പൊ അവിടെ കുറച്ചുകൂടി ഒരു തണുപ്പുള്ള ഒരു
0: ഞാനൊക്കെ ജീവിച്ച അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ എന്റെ മക്കൾക്ക് പോലും എന്റെ മകനോ മകൾക്ക് കേട്ടു കേൾവിയൊന്നുമില്ല. അവര് പാടമൊക്കെ നികത്തി നഗരങ്ങളാക്കിയത് ഈ അടുത്തിടെയൊക്കെ ആണ്, കുറച്ച് നാളായില്ല. പക്ഷെ നെല്ല് വിളഞ്ഞു കിടക്കുന്ന ആ ഒരു ഭംഗിയുള്ള കാഴ്ചയൊന്നും കാണാൻ അവർക്ക്
1: ഭാഗ്യമുണ്ടായില്ല. അതെ, പലപ്പോഴും ഈ നഗരത്തിലൊക്കെ നടക്കുമ്പോ ഇത് പണ്ട് എങ്ങനെയായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. അന്ന് ഈ ക്യാമറ ഫോണുകളൊന്നും സുലഭമല്ലല്ലോ, അല്ലെങ്കിൽ നമുക്ക് ഈ സ്ഥലത്തിന്റെ ഒക്കെ ഓരോ ഫോട്ടോ എടുത്തു വെച്ചിട്ട് ഇത് ഇത് ഇങ്ങനെയാണ് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാമായിരുന്നു.
0: എന്റെ ഓടുമെന്ന വീടിന്റെ, ഞാനിപ്പോ 18 വർഷമായി ഇങ്ങോട്ട് മാറി താമസിക്കണം, ജവഹർനഗറിലേക്ക് മാറി താമസിക്കുകയാണ്. അവിടെ വെള്ളപ്പൊക്കം ചുറ്റും നികത്തി കഴിഞ്ഞപ്പോ നമ്മുടെ പറമ്പിലൊക്കെ വെള്ളം കയറുന്ന അവസ്ഥ വന്നപ്പോ ഈ ആട് വിട്ടു പോകാനൊരു മടിയായിട്ട്, മടിയല്ല ജനിച്ച നാട്
1: നമ്മുടെ വേരുകൾ ഇവിടെയാണല്ലോ തീർച്ചയായിട്ടും.
0: അതെ അതെ, അതിലുപരി ഞങ്ങളുടെ ഇടവകപ്പള്ളി മാറാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നമ്മുടെ കാരണന്മാരെയൊക്കെ അടക്കം ചേരിക്കുന്ന മണ്ണിൽ ചെന്ന് എല്ലാ സൺഡേയും പ്രാർത്ഥിക്കുന്ന ഒരു ഒരു വിശ്വാസമാണ് നമ്മുടെ.
1: തീർച്ചയായും തീർച്ചയായും.
0: അപ്പൊ അങ്ങനെ പോകുന്നു. ഞാൻ ഇന്നിപ്പോ സാറേ ഞാൻ പാട്ട് ആവശ്യപ്പെടുകയാണ്. എനിക്ക് പെരിയാർ എന്ന് പറഞ്ഞ പഴയ ഒരു സിനിമയിലെ പാട്ടാണ്, ബിന്ദു ഒതുങ്ങി നിൽപ്പു നിന്നിൽ ഒരു ഉൾക്കട ശോകത്തിൻ ബിന്ദു. ഞാൻ ഈ പാട്ട് ആവശ്യപ്പെടാനൊരു കാരണമുണ്ട് സാറേ. ഈ പാട്ട് എഴുതിയേക്കുന്നത് പി ജെ ആന്റണി സാറാണ്, നമ്മുടെ പി ജെ ആന്റണി സാർ എഴുതിയത്. ആ പാട്ടിനെ കുറിച്ച് സാറിന് അറിയാമോ? സാർ
1: വായനാശീലമുള്ളതാണല്ലോ.
0: ആ പാട്ടിന്റെ വരികള് അദ്ദേഹം ഇങ്ങനെ കലാജീവിതമായിട്ട് നടക്കുന്ന ഇടയില് അദ്ദേഹത്തിന്റെ ഭാര്യയെ വേണ്ടത്ര ശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ സ്നേഹിക്കാനായിട്ടുള്ള സമയം കിട്ടിയില്ല എന്ന് പറയുന്നത്. അന്ന് നാടകങ്ങളൊക്കെ അങ്ങനെയായിരുന്നല്ലോ സാർ.
1: ഒരു നാടകത്തിന് വീട്ടിൽ നിന്ന് നാടകത്തിന് ഇറങ്ങേണ്ടി വന്ന പിന്നെ കുറെ നാൾ കഴിഞ്ഞിട്ട് എത്താൻ പറ്റുള്ളൂ.
0: അതെ അതെ, അത് തന്നെയല്ല, ഞാൻ പിജാനി സാറിന്റെ നാടകവും സിനിമയും കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഫയർ സ്റ്റേഷൻ ഇവിടെ 1967 ഫയർ സ്റ്റേഷൻ വന്നതിന് ശേഷം ഈ ഫയർ സ്റ്റേഷന്റെ ഇതുണ്ടല്ലോ, എന്താ
1: പറഞ്ഞ
0: ഏപ്രിൽ 14 അഗ്നിശമന സേന
1: ദിനം. ഓ,
0: ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു ഉത്സവമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഒരു 5 മണിക്ക് എന്റെ പരിപാടി തുടങ്ങി. അപ്പൊ അതിന്റെ ഒരു ഡെമോ ഒക്കെ ഉണ്ട്, നമ്മള് വലിയൊരു നിലയില് കത്തുപിടിച്ചാൽ അവരെ രക്ഷപ്പെടുത്തുന്ന ആ രീതി കാണിക്കും. വിളിക്കുന്നവർ നേരം വിളിച്ചിട്ട് കലാപരിപാടി നിർത്തി കളഞ്ഞ അവസ്ഥയുണ്ട്. ഞങ്ങളുടെ അവിടെ ഒരു ഉത്സവമായിരുന്നു
1: അന്ന്.
0: ആന്റണി സാറിന്റെ, പിജാനണി സാറിന്റെ മൂഷിക സ്ത്രീ പിന്നെയും മൂഷിക സ്ത്രീ എന്ന നാടകമാണ്. ഞാൻ വളരെ ചെറുതാണ്
1: കേട്ടോ അന്ന്.
0: പിന്നെ അതുപോലെ എന്നൻ പിള്ള നാടകമൊക്കെ മറ്റേ ക്രോസ് ബെൽറ്റ് ഒക്കെ ഇവിടെ
1: കളിച്ചിട്ടുണ്ട്
0: നാടകം, അതൊക്കെ അങ്ങനെയൊക്കെ ഒരു ഭാഗ്യം കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ പാട്ട് ഇദ്ദേഹം ഈ ഇങ്ങനെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് വൈഫിനോട് പറയുന്ന വാക്കുകളാണ്, പുള്ളിക്കാരൻ കുറിച്ചിട്ടാണെന്നാണ് പറയുന്നത്. അതായത് വൈഫിനൊരു ക്ഷമാപണ രൂപത്തിലാണ് ആ അതിന്റെ വരികൾ വന്നത്. അപ്പൊ അത് വൈഫിന് വേണ്ടി, അത് പിന്നീട് പാട്ട് പെരിയാർ എന്ന് പറഞ്ഞ സിനിമയിൽ ഉൾപ്പെടുത്തിയാണ്. ഇപ്പൊ സാറാ പാട്ടൊന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പോ ചേച്ചി മേരി ചേച്ചിയാണ്, മേരി ചേച്ചി ഒരു നിമിത്തം പോലെ കടവന്ത്രയിലാണ് താമസിച്ചിരുന്നത്. ഈ ഏപ്രിൽ 15 മേരി ചേച്ചി വിട പറഞ്ഞു.
1: അപ്പോ
0: ആ മേരി ചേച്ചിയുടെ ഓർമ്മകളും കൂടി ആയിട്ടാണ് ഞാൻ ഈ പാട്ട് ആവശ്യപ്പെടുന്നത്.
1: ഓക്കെ സാറേ, തികച്ചും അതിന് യോഗ്യമായ ഒരു ഒരു സമയത്ത് തന്നെ എല്ലാ ഈ കഥകൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇനി ഇത് കേൾക്കാൻ പോകുന്നവർക്കും ഇതൊന്നും അറിവുണ്ടാവാൻ എല്ലാവർക്കും അറിവുണ്ടാവില്ല.
0: രണ്ടുവട്ടോ മൂന്നുവട്ടോ
1: പറഞ്ഞിട്ടുണ്ട്.
0: ഞാന് ഇതിന്റെ വരികൾ കടമെടുത്ത് SSLC പഠിക്കുമ്പോ ഓട്ടോഗ്രാഫിൽ എഴുതി കൊടുത്തു.
1: ഓട്ടോഗ്രാഫിലൊക്കെ നോക്കുമ്പോ ഇത്രയും അർത്ഥഗർഭമായ വരികൾ.

0: കാര്യങ്ങളൊക്കെ എഴുതുന്ന ഒരാളെന്ന് വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ? ശരി
1: അല്ല
0: ശരി,
1: അങ്ങനെ ഞാൻ എനിക്ക് കുഴപ്പമില്ല, ഞാൻ
0: താങ്കളുടെ പേരും
1: അത്യാവശ്യം
0: ആന്റണി എന്നാണ്,
1: എഴുതി.
0: അപ്പൊ കുഴപ്പമില്ല, താഴെ ആന്റണി എന്ന് എഴുതിയാലും തെറ്റില്ല.
1: പി ജെ എന്നുള്ളതും മാറ്റി എം എ എന്നാക്കിയാൽ മതി,
0: അതെ
1: എഡിനീഷ്യൽ എം എ എന്നാണ്.
0: അതെ, ഈ വരികൾ
1: പിന്നെ അതെ,
0: എഴുതിയിട്ട് താഴെ
1: ഒന്നാമത്തെ
0: ആന്റണി എന്ന് മാത്രം
1: പറയുന്നത്
0: എഴുതിയാൽ മതി. അപ്പോൾ എന്തായാലും
1: അതെ അതെ
0: ഒത്തിരി നന്ദി, താങ്കൾ ഇതിൻ്റെ ഒരു ഈ പാട്ട് മാത്രമല്ല പാട്ടിന് പിന്നിലെ കഥയും പറഞ്ഞു തന്നതിന്. അപ്പോൾ എല്ലാവരും എല്ലാ
1: ആ വരികൾ മേരിച്ചോട് അദ്ദേഹം പറയുകയാണ്, അത് വേണമെങ്കിൽ സാറൊന്ന് ശ്രദ്ധിച്ചോളൂ.
0: ശ്രദ്ധിക്കാം ശ്രദ്ധിക്കാം,
1: ഓക്കെ
0: തീർച്ചയായും.
1: എന്നാൽ, താങ്ക് യു,
0: അപ്പോൾ
1: താങ്ക് യു
0: ഒത്തിരി
1: സാർ.
0: നന്ദി പാട്ടിനും കഥയ്ക്കും.
1: താങ്ക് യു വെരി മച്ച്.

0: നമസ്കാരം, വെള്ളിത്തിരയാണ്.
1: നമസ്കാരം,
0: ആരാണ്
1: എന്റെ
0: ഇത്?
1: പേര് സുബ്രഹ്മണ്യൻ.
0: സുബ്രഹ്മണ്യൻ.
1: സുബ്രഹ്മണ്യൻ,
0: എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: തളിക്കുളം. തളിക്കുളം തൃശ്ശൂർ
0: തളിക്കുളം.
1: ജില്ലയാണ്.
0: തളിക്കുളം. തളിക്കുളത്ത് ക്ഷേത്രമൊക്കെ ഇല്ലേ?
1: ഓ, തളിക്കുളം പേരിനടുത്ത് ഭഗവതി ക്ഷേത്രമുണ്ട്,
0: ആ
1: കുറെ ക്ഷേത്രങ്ങളുണ്ട്.
0: കുറെ ക്ഷേത്രങ്ങളുണ്ടല്ലേ. ഓ, ശരി ശരി.
1: ആ,
0: ക്ഷേത്രങ്ങളിലൊക്കെ പോകാറുണ്ടോ?
1: ആ, ഇടയ്ക്കൊക്കെ പോകും. ഞായറാഴ്ചയൊക്കെ
0: ഞായറാഴ്ചയൊക്കെ പോകും. എന്ത്
1: ആ,
0: ചെയ്യുന്നു താങ്കൾ?
1: എനിക്ക് തൃപ്തി സെന്ററിൽ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പുണ്ട്.
0: ആ, ഓക്കെ. അപ്പോൾ അവിടെ എങ്ങനെയുണ്ട്? ഇപ്പോൾ തിരക്കാണോ? ഇപ്പോൾ അവധി
1: ഇല്ല,
0: മാറി കുട്ടികൾ ഇങ്ങനെ വരില്ലേ?
1: ആ അവധി, വെക്കേഷനിൽ പിള്ളേർ കുട്ടികൾ കളിക്കാനുള്ള സ്പോർട്സിന്റെ ഡ്രസ്സുകളൊക്കെ അങ്ങനത്തെ ഒക്കെ പോകുന്നുണ്ട്.
0: ആ ആ ഇനിയിപ്പോ ഇതിന്റെ യൂണിഫോമിന്റെ തിരക്കായില്ലേ?
1: യൂണിഫോം അതിന് സ്കൂളുകാർ കൊടുക്കണ കാരണേ
0: ഞങ്ങൾക്ക് അങ്ങനെ പണ്ടത്തെ പോലെ വരുന്നില്ല അല്ലേ. സ്കൂളിൽ നിന്നാണ് എല്ലാ കാര്യങ്ങളും.

0: ശരി ശരി.
1: ആ
0: അപ്പൊ ഇപ്പൊ കടയിലാണോ?
1: ഇപ്പൊ കടയാണ് വിളിക്കുന്നത്.
0: ആ എത്ര പേരുണ്ട് കടയില്?
1: കടയിൽ ഒരു സ്റ്റാഫ് ഉണ്ട്, ഷീല എന്നൊരു
0: ആ
1: അടുത്തുള്ള.
0: ശരി ശരി. അപ്പോൾ ടൗണിൽ തന്നെ, തൃപ്രയാർ ടൗണിൽ തന്നെ?
1: ആ തൃപ്രയാർ ഹൈവേരെ, ഹൈവേർ ഇപ്പൊ ഇവിടെ ബൈപ്പാസ് വന്നുണ്ട്.
0: ഓ ഓ,
1: പക്ഷെ പഴയ റോഡിലാണ് ഞങ്ങളുടെ കട.
0: ശരി ശരി.
1: മെയിൻ റോഡിൽ,
0: മെയിൻ റോഡിൽ
1: ബൈപ്പാസ് ആയി അവിടെ.
0: അവിടെ തന്നെയാണോ വളർന്നതൊക്കെ, ജനിച്ച് വളർന്നതൊക്കെ? തൃപ്രയാറിനെ
1: അല്ല, എന്റെ വീട് തളിക്കുളമാണ്. വീട് തളിക്കുളം.
0: ആ വീട് തളിക്കുളത്താണ്. അപ്പൊ പോയി
1: ഇത്, ഇത് അച്ഛനായിട്ട് തുടങ്ങിയിട്ടുള്ള കടയും. എനിക്ക് വീടിന്റെ അവിടെ ഓർമ്മയില്ലായിരുന്നു വീടിന്റെ അവിടെ.
0: ഓ ശരി. താങ്കളും വേറെ സംരംഭകനായിരുന്നു, പിന്നെ ഇങ്ങോട്ട് വന്നാൽ.
1: പിന്നെ ഞാൻ അച്ഛൻ മരിച്ചു, അപ്പൊ പിന്നെ ഇങ്ങോട്ട് കടയിലേക്ക് വന്നതാണ്.
0: മില്ലിലിപ്പോ വേറെ ആളെ നിർത്തിയോ?
1: ഡിസ്പോസ് ചെയ്തു, വേറെ ആള് എടുത്തു
0: എടുത്തു
1: വേറെ ആള് നടത്തണേ.
0: ഓ ശരി ശരി. ഓക്കെ. വേറെ വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടില് ഭാര്യ ഉണ്ട്, ഭാര്യയുടെ പേര് ലീന. പിന്നെ മകന്റെ ഭാര്യ ഉണ്ട് മിന്നു. പിന്നെ മകന്റെ രണ്ട് കുട്ടികളുണ്ട്, മിൻസാര സ്വാസ്തി.
0: സ്വാസ്തിക് മിൻസാര. ഓ ശരി. അവരൊക്കെ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
1: മിൻസാര ഇപ്പൊ 7-ലേക്കായി,
0: ആ
1: സ്വാസ്തിക് 2-ലേക്കായി.
0: 2-ലേക്കായി. ആ അപ്പൊ അവരുടെയൊക്കെ ഇപ്പൊ ഇപ്പൊ സ്കൂള് തുറക്കാൻ പോവല്ലേ, അവരോടൊക്കെ പറയാറുണ്ട് പുതിയ ക്ലാസ്സിലേക്ക് കയറുമ്പോ പർച്ചേസ് ഒക്കെ ഇല്ലേ ഇനി? എല്ലാരും സ്കൂളിൽ നിന്ന് തന്നെയാണല്ലേ. അത് പണ്ടൊക്കെ നമുക്ക് ഇങ്ങനെ സ്കൂള് തുറക്കുമ്പോ ബാഗ് വാങ്ങിക്കാൻ പോലും ബുക്ക് വാങ്ങിക്കാൻ പോലൊക്കെ ആയിരുന്നല്ലേ ഒരു
1: ബഹളത്തില്ല.
0: ഇപ്പൊ എല്ലാം കോളേജിൽ നിന്ന് സ്കൂളിൽ നിന്നും കൊടുക്കുന്നതുകൊണ്ട് മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഓ ശരി, എനിക്ക് സന്തോഷം സംസാരിക്കാൻ പറ്റിയല്ലോ. റേഡിയോയിൽ ഏതൊക്കെ പരിപാടികളാണ് ഇഷ്ടം?
1: റേഡിയോയിൽ എല്ലാ പരിപാടികളും
0: കേൾക്കാറുണ്ട്.
1: ഞാൻ ഇവിടെ കടയിൽ വന്നാൽ ഫുൾ ടൈം
0: റേഡിയോ ആണ് വെക്കാറ്. നാടകം കേട്ടിട്ട് എങ്ങനെയുണ്ട് അഭിപ്രായം? ഇപ്പൊ കഴിഞ്ഞ നാടകങ്ങളെ കുറിച്ചൊക്കെ?
1: നല്ല നാടകങ്ങൾ, എല്ലാം നല്ല നാടകങ്ങൾ
0: ആണോ? ശരി ശരി. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഏതാ?
1: എനിക്ക് ഫസ്റ്റിലെ നാടകം നല്ല ഇഷ്ടമായി,
0: ഇഷ്ടപ്പെട്ടു. മോഹൻലാലിന്റെ ഇഷ്ടപ്പെട്ടു അല്ലേ. ഇനി ഒരെണ്ണം കൂടെ മോഹൻലാലിന്റെ വരാനുണ്ട്, 17-ാം തീയതി ഞങ്ങളുടെയാണ്, കൊച്ചിയുടെയാണ്.
1: എല്ലാം കേൾക്കും ഞാൻ,
0: എല്ലാം കേൾക്കും.
1: ഇപ്പൊ ഇനി ഉച്ചക്ക് കേൾക്കാലോ ഇവിടെ.
0: അതെ അതെ, 1 മണിക്ക്
1: കേൾക്കാൻ പറ്റില്ലെങ്കിലും 1 മണിക്ക് കേൾക്കാം.
0: ശരി ശരി. ഇപ്പൊ നമുക്ക് ഇന്ന് ഏതാ പാട്ട് വേണ്ടത്?
1: എനിക്ക് അമർഷം എന്ന് പറഞ്ഞ സിനിമയില് പവിഴമല്ലി നീണ്ടക പോലത്തിൽ നല്ല പാട്ട്.
0: ആ പാട്ടാണ്. ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ആ ഡെഡിക്കേഷൻ ഉണ്ട്, ഡെഡിക്കേഷൻ ഞങ്ങളുടെ കടയിലെ സ്റ്റാഫ് ഷീല, പിന്നെ ലത ചന്ദ്രത്തിന്, ഇവരൊക്കെ റേഡിയോ സുഹൃത്തുക്കളിന് റേഡിയോയിൽ വിളിക്കുന്ന ആളില്ല.
0: ഓ ശരി ശരി.
1: ബിന്ദു, ദിലീപ്, കൊടകര, ഷീജ ദാസ്, ഷൈജ, പിന്നെ രതീഷ് മഞ്ഞപ്ര, പിന്നെ ദിവ്യ സന്തോഷ്, സുലൈമാൻ കുരിക്കുഴി, താജുദ്ദീൻ നാട്ടിക, ഷീബ കുമരകം.
0: ഓക്കെ, ഇവർക്ക് എല്ലാവർക്കും പിന്നെയാണ് ഈ പാട്ട്.
1: ആ
0: നമുക്ക് പാട്ടിലേക്ക് പോയാലോ?
1: ആ പാട്ട് കേൾക്കാം. ഓക്കെ.

0: ഒരു അറിയിപ്പുണ്ട്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന അപ്പോളോ അറ്റ്ലക്സ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ നെഞ്ചെരിച്ചിൽ, മനം പുരട്ടൽ എന്നിവയായി അനുഭവപ്പെടുന്ന GERD അഥവാ ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സ് ഡിസീസ്, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടൻ്റ് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ മുഹമ്മദ് നൌഫൽ മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-24-26-397 അല്ലെങ്കിൽ 0484-24-26-387 ഇതുമല്ലെങ്കിൽ 9446-455-888 എന്ന നമ്പറിൽ വിളിക്കുക. 3 മണി മുതലുള്ള അപ്പോളോ അറ്റ്ലസ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ചർച്ച ചെയ്യുന്നു നെഞ്ചെരിച്ചിൽ, മനം പുരട്ടൽ എന്നിവയായി അനുഭവപ്പെടുന്ന GERD അഥവാ ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സ് ഡിസീസ്. അറിയിപ്പ് കഴിഞ്ഞു, നമുക്ക് വെള്ളിത്തിരയിലെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: നമസ്കാരം,
0: വെള്ളിത്തിരയാണ്, സ്വാഗതം. ആരാണിത്?
1: അഷറഫ്
0: വളാഞ്ചേരിയിൽ നിന്നാണ് വിളിക്കുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷം വളാഞ്ചേരിയിൽ? സുഖമായിട്ടിരിക്കുന്നു. ആരൊക്കെയുണ്ട് വീട്ടില്?
1: വീട്ടിലെ ഭാര്യ, 3 കുട്ടികൾ.
0: 3 കുട്ടികൾ, അവരൊക്കെ, അവരുടെയൊക്കെ പേര് പറയൂ കുട്ടികളുടെയൊക്കെ.
1: മുത്താള് ജസ്ന, രണ്ടാമത്തെ ആള് ജസീല്, മൂന്നാമത്തെ കുട്ടി ജസ്ല.
0: ജസ്ന, ജസീൽ, ജസ്ല, ആ എല്ലാവരുടെയും ചായൊക്കെ വെച്ചിട്ടാണ് അല്ലേ, പ്രാസമൊക്കെ വെച്ചാണ്. കൊള്ളാം. അവരൊക്കെ പഠിക്കുകയാണോ?
1: ഒരാൾ പഠിക്കുന്നുണ്ട്.
0: ആ, ഒരാൾ പഠിക്കുകയാണ്. ശരി ശരി. ആ, ഏറ്റവും ഇളയ ആളാണോ? ബാക്കി എല്ലാവരും മുതിർന്ന ആളുകളാണോ?
1: മുതിർന്ന ആളാണ്.
0: ആ, ശരി ശരി. ആ, സൈക്കോളജിയാണ് പഠിക്കുന്നത്. ആ, താങ്കൾ എന്ത് ചെയ്യുന്നു?
1: ഞാൻ ടൈലറാണ്.
0: ടൈലറാണ്, വളാഞ്ചേരി തന്നെ. ഇന്ന് ഇന്ന് നോക്കിയ ഏതാ പാട്ട് വേണ്ട? ഏതോ മുത്താരംകുന്ന് പി ഒ എന്നുള്ള സിനിമയിൽ അല്ലേ? ആ, ശരി ശരി. അത് മുകേഷൊക്കെ അഭിനയിച്ച പടം അല്ലേ?
1: 1985 ഇറങ്ങിയ ഒരു പടാ തോന്നുന്നുള്ളു. ശ്യാമചനക്കര, രാമൻകുട്ടി, കുട്ടികെട്ടിന്റെ ഗാനങ്ങളൊക്കെ തോന്നുന്നുണ്ട്.
0: ഓ ഓ ഓ ഓ, അതെ അതെ അതെ. മുത്താരംകുന്ന് പി ഒ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു പോസ്റ്റ്മാൻ ആയിട്ട് ഒരു സ്ഥലത്ത് പോകുന്നത് ആ സിനിമയല്ലേ? കണ്ടിട്ടുണ്ടോ ഈ പടം? തിയേറ്ററിൽ പോയി കണ്ടതാണോ? കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ ഇതെല്ലാം ഇടയ്ക്ക് ഇതിലൊക്കെ വരുമല്ലോ അല്ലെ, യൂട്യൂബിലൊക്കെ വരുമ്പോ തമാശ സീനുകളൊക്കെ ആയിട്ട് കാണാറുണ്ടെന്ന്
1: തോന്നുന്നു.
0: ലെറ്ററാണ്
1: ആകാശവാണിയുടെ, ഈ ഒരു ലെറ്റർ കൊണ്ടാണ് നമ്മൾ ആകാശവാണിയോടുള്ള ഒരു ബന്ധം
0: ബന്ധം തുടങ്ങിയത്. കത്തുകൾ അയക്കാറുണ്ടായിരുന്നോ? കത്തുകൾ അയക്കാറുണ്ടോ ഇങ്ങോട്ട്? കത്തുകൾ അയക്കാറുണ്ടായിരുന്നോ?
1: കൊച്ചിക്ക് ആദ്യം അഭിപ്രായവേദിയിലേക്കൊക്കെ അയച്ചു, നമ്മളെ PAB-ക്ക് ഉള്ളതൊക്കെ. ഓ, എഴുതാറില്ല അഭിപ്രായവേദിയിലേക്ക്.
0: ഓ, ഇപ്പൊ എന്ത് പറ്റി?
1: എംഗിരിക്കൊക്കെ വായിച്ചിരുന്നത്
0: ആണല്ലേ, എന്ത് പറ്റി?
1: 30-ന്
0: എന്തുകൊണ്ടാണ് പിന്നെ അത് നിർത്തി?

0: എല്ലാം എല്ലാ നിലയങ്ങൾക്കും ഇങ്ങനെ എഴുതും. ഒത്തിരി ഇങ്ങനെ എഴുതി കഴിയുമ്പോഴേക്ക് തൃശ്ശൂര്, കോഴിക്കോട്, മഞ്ചേരി,
1: ആ എല്ലാവർക്കും എല്ലാവർക്കും
0: കണ്ണൂര്,
1: എഴുതാറുണ്ട്.
0: എല്ലാവർക്കും എഴുതും. വാട്സപ്പിലൂടെ വാർത്ത ആവശ്യപ്പെടും, എല്ലാ ഭാഗത്തേക്കും എത്തും.
1: ആണല്ലേ, കൊള്ളാം കൊള്ളാം. നമ്മുടെ ഗാനശേഖരത്തിൽ മുത്താരംകുന്ന് പി ഒ എന്ന ചിത്രത്തിലെ പാട്ടുകളില്ല, പകരം ഒരു പാട്ട് പറയാമോ?
0: ഒരു യുഗസന്ധ്യ എന്നുള്ള സിനിമയിലെ വേടിക്കൂടെ,
1: ഒരു യുഗസന്ധ്യ എന്ന ചിത്രത്തിലെ അല്ലേ? ആ പാട്ട് തുടങ്ങിയതാണല്ലോ, എന്തായാലും അത് വേലിപ്പരുത്തി പൂവേ എന്നൊക്കെ കൊടുക്കാൻ ചിത്രപാടിയ പാട്ടാണ് അല്ലേ? ആ ആ പാട്ട് തുടങ്ങി വെച്ച സ്ഥിതിക്ക് അത് ഒരു ലൈനും കൂടെ പാടൂ.
0: ഇല്ല, പാടാൻ അറിയില്ല, പാട്ട് ആസ്വദിക്കും. നമ്മൾ തയ്യൽ മേഖലയിൽ നമ്മളെ ഏക ആശ്രയം ആകാശവാണി.
1: ആകാശവാണിയാണ് അല്ല, തയ്യൽ എന്ന് പറയുമ്പോൾ വളരെ വളരെ കോൺസെൻട്രേഷൻ ആവശ്യമുള്ള ഒരു ഇത് കൂടിയാണല്ലോ, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഫോക്കസ് പോകുന്ന ഒന്നും ചെയ്യില്ലായിരിക്കും അല്ലേ? അതാണോ?
0: നമ്മളെ ആകാശവാണി തന്നെയാണ് നമ്മളെ മെയിൻ ഊർജ്ജം, നമ്മളെ തയ്ക്കുന്നത്.
1: ഒത്തിരി സന്തോഷം. നമുക്ക് ഒത്തിരി തയ്യൽ സുഹൃത്തുക്കൾ വിളിക്കാറുണ്ട് ഇതുപോലെ, അവരിങ്ങനെ ഇത് അവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ആകാശവാണി പാടുന്നുണ്ടാവും, അത് കേട്ടാണ് അവർ തൊഴിലെടുക്കുക എന്ന് പറഞ്ഞു. അതെ, ആദ്യം വിളിച്ച ആളും അതെ, നമ്മളെ സുഭദ്ര എന്ന് പറഞ്ഞ കാലടിയിൽ നിന്ന് വിളിച്ചല്ലോ അതെ. അവര് മലയാളി ആയി അല്ലാഞ്ഞിട്ടുകൂടി ആകാശവാണി കേട്ടിട്ട് മലയാളം പറയാൻ പഠിക്കുകയൊക്കെ ചെയ്തു. ആ കിട്ടിയിരുന്നു. നമുക്ക് എന്തായാലും ഈ പാട്ടിലേക്ക് പോകാം. ഡെഡിക്കേഷൻ ഉണ്ടോ?
0: ഡെഡിക്കേഷൻ ഇന്ന് നമ്മളെ ഷോപ്പിന്റെ തൊട്ടടുത്തുള്ള ചിത്ര ശ്രീനിവാസൻ, അവരുടെ 20-ാം വിവാഹ വാർഷികമാണ്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഗാനം സമർപ്പിക്കുന്നു.
1: ശരി,
0: നമ്മളെ തൊട്ട ഷോപ്പാണ്.

0: ഷോപ്പിന്റെ തൊട്ടടുത്തുള്ള ചിത്ര ശ്രീനിവാസൻ, അവരുടെ ഈ 20-ാം വിവാഹ വാർഷികമാണ്. അദ്ദേഹത്തിന് വേണ്ടിട്ട് ഗാനം സമർപ്പിക്കുന്നു.
1: ശരി,
0: നമ്മുടെ തൊട്ട ഷോപ്പാണ് പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുകയാണ്.
1: അപ്പോൾ ചിത്ര ശ്രീനിവാസന് ആകാശവാണി കൊച്ചിയുടെ വിവാഹ വാർഷിക ആശംസകൾ, ഒപ്പം ഒരു ഗാനോപഹാരവും.
0: തീർച്ചയായും.

0: യാസ്. സാങ്കേതിക സഹായം നൽകിയത് സുനി രാധാകൃഷ്ണപിള്ള. പാട്ടുകളെടുക്കാൻ എന്നെ സഹായിച്ചത് മിന്ന സുൽത്താന. വെള്ളിത്തിര വീണ്ടും നാളെ ഉച്ചകഴിഞ്ഞ് 2 മണിക്ക്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വെള്ളിത്തിര.
1: തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി വെള്ളിത്തിര. വെള്ളിത്തിര, വെള്ളിത്തിര, വെള്ളിത്തിര.
2: പ്രിയ ശ്രോതാക്കളെ, ഞായറാഴ്ച രാവിലെ 8:05 വിടരുന്ന മുട്ടുകളിൽ

0: എറണാകുളം ഗവൺമെന്റ് യു പി എസ് ഫോർ ഗേൾസിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ മറക്കാതെ കേൾക്കുക ഞായറാഴ്ച രാവിലെ 8:05.
1: ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ നെഞ്ചരിച്ചിൽ, മനം പുരട്ടൽ എന്നിവയുമായി അനുഭവപ്പെടുന്ന GERD അഥവാ ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സ് ഡിസീസ് ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റ് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ മുഹമ്മദ് നൌഫൽ മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് 3 മണി മുതൽ 04842426397 അല്ലെങ്കിൽ 04842426387 അതുമല്ലെങ്കിൽ 09446455888 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.
2: അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, FM ഹെൽത്ത് ലൈൻ.

0: അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. ഈ പരിപാടിയുടെ പ്രായോജകർ അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം. ബുക്കിംഗിനായി വിളിക്കൂ 0484-71-85-000. ബുക്കിംഗിനായി വിളിക്കൂ 0484-71-85-000.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ നെഞ്ചരിച്ചൽ, മനം പുരട്ടൽ എന്നിവയുമായി അനുഭവപ്പെടുന്ന ഗേർഡ് അഥവാ ഗ്യാസ്ട്രോ ഈസഫാഗൽ റിഫ്ലക്സ് ഡിസീസ് എന്നീ അസുഖവുമായി ബന്ധപ്പെട്ട സംശയങ്ങളാണ് പരിഗണിക്കുന്നത്. നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നത് സീനിയർ കൺസൾട്ടന്റ് ഗ്യാസ്ട്രോ ആൻഡ്രോളജിസ്റ്റ് ഡോക്ടർ മുഹമ്മദ് നൌഫലാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം. 944-45-5888. മറ്റു രണ്ട് നമ്പർ കൂടിയുണ്ട്. 0484 എന്ന കോഡ് ചേർത്ത് 2426387, അതല്ലെങ്കിൽ 2426397. ഡോക്ടർ മുഹമ്മദ് നൌഫൽ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. സ്നേഹാദരത്തോടെ ഡോക്ടറെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ആദ്യമായി ഗേർഡ് എന്ന് പറയുമ്പോൾ, ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലായി എന്ന് വരില്ല. അപ്പോൾ ഗ്യാസ്ട്രോമായി ബന്ധപ്പെട്ട നമുക്ക് ഉള്ള സംശയങ്ങളൊന്ന് പരിഗണിക്കാം എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ഗേർഡിൻ്റെ അല്ലെങ്കിൽ ഈ അസിഡിറ്റി എന്ന് പറയുന്നത് ഇത് തന്നെയല്ലേ, ഇതിൻ്റെ ലക്ഷണങ്ങളൊന്ന് പറഞ്ഞു തുടങ്ങാം ആമുഖമായിട്ട് എന്ന് തോന്നുന്നു.
2: ഓക്കെ, അസിഡിറ്റി പേഷ്യൻസ് യൂഷ്വലി പറയുന്നത് അസിഡിറ്റി ഗ്യാസ് എന്ന് പൊതുവെ പറയും. ഗ്യാസ്, വൈറസ് സ്തംഭനം, നെഞ്ചരിച്ചൽ, പുളിച്ചു തേട്ടൽ, ഇതെല്ലാം ഒരു സിംപ്റ്റമാറ്റോളജിയാണ്. അപ്പോൾ അത് നമ്മുടെ ഒരു ജീവിതശൈലിയിൽ ചേഞ്ചസ് വരുന്ന ഡിസീസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് വേണമെങ്കിൽ പറയാം. അതൊരു രോഗം എന്ന് പറയാം, അവസ്ഥയാണ്. അപ്പോൾ അത് നമ്മുടെ ഫുഡ് കഴിക്കുന്ന ഫുഡിനും അനുസരിച്ചും, പിന്നെ നമ്മുടെ സ്ലീപ്പ്, നമ്മുടെ ഉറക്കം, സ്ട്രെസ് ലെവൽസ്,

0: ഇതെല്ലാം ഇതിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് യൂഷ്വലി വരുന്നത് ഗ്യാസ് എന്ന് പറഞ്ഞായിരിക്കും. ഗ്യാസ് എന്ന് പറയുന്നതിന് കുറേ കാരണങ്ങളുണ്ട്. ഒന്ന് ദഹനക്കേട്. നമ്മൾ നോർമലി ഭക്ഷണം കഴിച്ച് അതിന് ദഹിച്ച് പോകണം. അപ്പോൾ ദഹിക്കാത്ത ഭക്ഷണം വയറ്റിനകത്ത് കിടക്കുമ്പോൾ ഇത് അസിഡിറ്റി കൂടുതലായിട്ട് ഉണ്ടാക്കും. അത് ഗ്യാസായിട്ട് പേഷ്യൻസ് അനുഭവപ്പെടും. പിന്നെ ഗ്യാസ്ട്രോ ഇസോഫജിയൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് പറയുന്നത് ഈ അന്നനാഴും ആ മാഷം ചേരുന്ന അവിടെ നോർമലി ഒരു സ്പിങ്ക്ടർ ഉണ്ട്, ലോവർ ഇസോഫജിയൽ സ്പിങ്ക്ടർ. ഭക്ഷണം കഴിക്കുമ്പോൾ സ്പിങ്ക്ടർ തുറക്കണം, പിന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം അടയണം. നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ട് ഈ സ്പിങ്ക്ടർ എപ്പോഴും ചിലർക്ക് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഈ ആസിഡ് മുകളിലോട്ട് വരും. അന്നനാഴത്തിൽ ആസിഡ് വന്നു കഴിയുമ്പോൾ ഈ എരിച്ചിലുണ്ടാവും, നെഞ്ചെരിച്ചിലുണ്ടാവും, ഈ കുത്തി കുത്തിയുള്ള ചുമ, രാത്രി കടന്നതിന് ശേഷം തകട്ടി വരിക, ഇതെല്ലാം ഇതിൻ്റെ സിംപ്റ്റംസ് ആണ്.
1: ഹാർട്ട് ബേൺ എന്ന് പറയുന്നത്,
0: ഹാർട്ട് ബേൺസ് എന്ന് പറയും.
1: നമുക്ക് എന്തായാലും ഒരു കോളിലേക്ക് പോയിട്ട് വരാം ഡോക്ടർ. അപ്പോൾ അഡ്രസ് ഹോസ്പിറ്റൽ എഫ് എം എൽ ലൈനിലേക്ക് സ്വാഗതം. ആരാണ്? റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിന്ന് സംസാരിക്കണേ. ഡോക്ടർ മുഹമ്മദ് നഫൽ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്, സംശയം ചോദിച്ചോളൂ. ആ സംശയം ചോദിച്ചോളൂ, പേര് പറഞ്ഞോളൂ, എന്നിട്ട് സംശയം ചോദിക്കും.
2: ഞാൻ പെരുമ്പാവൂരിന്നാണ്, അപ്പു എന്ന് പറഞ്ഞ ആളാണ് വിളിക്കണേ.
0: പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
2: ആ സാറെ, ഞാൻ 2021 ഈ പിത്താശയക്കല്ലിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോയിട്ട് പിത്താശം റിമൂവ് ചെയ്തിരുന്നേ.
0: ഓക്കെ.
2: അത് കഴിഞ്ഞ് 2021 വീണ്ടും വയറുവേദന, ശക്തിയായ വയറുവേദന, വീണ്ടും പോയി എം ആർ ഐ ഇപ്പൊ ഈ ആമാശയത്തില് കല്ലാന്ന് പറഞ്ഞിട്ട് അത് എൻഡോസ്കോപ്പി ചെയ്തിട്ട് അത് വൻകുടലിലേക്ക് തള്ളി കളഞ്ഞു.
0: ഓക്കെ.
2: ഇപ്പൊ എന്താ വെച്ചാ, ഇപ്പൊ ഈ വലത് സൈഡില് താഴെ നമ്മുടെ ബോൾസിന് മേളിലായിട്ട് ഇങ്ങനെ ഒരു ചെറിയ സൗണ്ട് കേൾക്കും കുടലിൻ്റെ അകത്ത്. അതിനുശേഷം അതിങ്ങനെ മസിൽ കയറുന്ന രീതിയിൽ, കാലിന്റെ കയറുന്ന രീതിയിൽ മസിൽ കയറുന്ന രീതിയിൽ പെട്ടെന്ന് മസിലും കൂടെ പിടിക്കും വലത് സൈഡില്. അത് ഈ വാരിയലിന്റെ താഴെ വരെ വരും.
0: ഓക്കെ.
2: അത് ഭയങ്കര വേദന സമയത്ത് സഹിക്കാൻ പറ്റില്ല.
0: എന്തെങ്കിലും ടെസ്റ്റ് വല്ലതും ചെയ്തിരുന്നോ? ആരെങ്കിലും കാണിച്ച് ചികിത്സ നേടിയിരുന്നോ?
2: ടെസ്റ്റ് ചെയ്തു ഞാൻ കഴിഞ്ഞ ദിവസം പോയിട്ട് മറ്റേ സ്കാൻ ചെയ്തിരുന്നു. അപ്പൊ ആ സ്കാനിങ്ങില് വേറെ ഒന്നും കാണുന്നില്ല, കംപ്ലൈന്റ് ഒന്നും കാണുന്നില്ല. ഒരു മറ്റേ ഫാക്കിലൊരു അല്പം കൂടുതലുണ്ട്, ഒരു ലേശം.
0: ഓക്കെ. ഈ വയറ് വീർക്കലോ അങ്ങനെ മോഷൻ പോകാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടോ ഈ വേദന വരുമ്പോ?
2: ഇല്ലല്ല, അങ്ങനെ കാണുന്നില്ല. വയറുവേദന പെട്ടെന്ന് നമ്മൾ നിൽക്കുമ്പോ പെട്ടെന്ന് ഇങ്ങനെ ഒരു മിന്നല് പോലെ അകത്തുണ്ടാവും, അപ്പൊ തന്നെ ഇങ്ങനെ മസിൽ കയറും.
0: അത് മസിൽ സ്പാസം, മസിൽ പിടുത്തം കൊണ്ട് അങ്ങനെ വരാ സാധ്യതയുണ്ട്. അതും ഇതായിട്ട് ബന്ധമില്ല. നേരത്തെ നിങ്ങൾ പറഞ്ഞ പിത്താശയ റിമൂവ് ചെയ്തിട്ട് പിത്തക്കുഴലായിരിക്കും കല്ലുണ്ടായി കാണും, അത് എൻഡോസ്കോപ്പി വഴി എടുത്ത് കളഞ്ഞിട്ടുണ്ടാവും. ആ അതും ഇതുമായിട്ട് ഒരു ബന്ധമില്ല യൂഷ്വലി. അപ്പോൾ ഇത് റെഗുലർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരികയാണെങ്കിൽ എം ആർ ഐ ഒന്ന് സ്കാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്കുക. ചിലപ്പോൾ ഈ കല്ല് ഫോം ആയിട്ടുണ്ടെങ്കിൽ പിന്നെയും ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവാറുണ്ട്.
2: 23
0: അതല്ല, ഈ പിത്തക്കുഴലിലും കല്ലുണ്ടാവും, അതിനുശേഷം പിന്നെ വന്നു എന്നല്ലേ പറഞ്ഞിരുന്നത്. അപ്പോൾ ഒരു 4% പേർക്ക് ഈ പിത്തക്കുഴലിൽ കല്ലുണ്ടാവാറുണ്ട്. ആമാശയ പിത്താശ എടുത്തു കളഞ്ഞാലും കല്ലുണ്ടാവാറുണ്ട്. അത് അസിഡിറ്റിയാണ്, ദഹനക്കേട് കൊണ്ടാണ്. ഈ അധികം എണ്ണയുള്ള ഭക്ഷണം, വറുത്തതും പൊരിച്ച ഫുഡ്സൊക്കെ ഒന്ന് ഒഴിവാക്കുക. സ്മോക്കിംഗ് ആൽക്കഹോൾ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക.
2: അപ്പം
0: അങ്ങനെയാണെങ്കിൽ മെഡിസിൻസ് ഡോക്ടർ നേടി ഒന്ന് മെഡിസിൻസ് ഒന്ന് കഴിച്ചു നോക്കുക. എങ്ങനെയുണ്ട്, അസിഡിറ്റിക്ക് ആദ്യം ഈ ഗ്യാസ് കുറയ്ക്കാനുള്ള മെഡിസിൻസ് തരും, അത് കഴിച്ചു നോക്കുക. അത് കഴിച്ചിട്ടും കുറവായില്ലെങ്കിൽ പിന്നെ ടെസ്റ്റുകൾ നമ്മൾ ചെയ്യണം.
2: നമ്മളപ്പോ ആ സമയത്ത് ഞാൻ ഇങ്ങനെ രണ്ടു കൈ കൊണ്ട് ഇങ്ങനെ അമർത്തിപ്പിടിച്ച് താഴേക്ക് ഇങ്ങനെ അമർത്തിപ്പിടിച്ച് തിരുമ്മിക്കൊണ്ടിരിക്കുക. അപ്പൊ ഒരു ആശ്വാസമുണ്ട്.
0: ഭക്ഷണമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് കൂടുക, അല്ല കഴിക്കാണ്ടിരുന്നാൽ അങ്ങനെ ബുദ്ധിമുട്ട്?
2: അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോ ചിലപ്പോ എവിടെയെങ്കിലും ഗസ്റ്റ് എവിടെയെങ്കിലും ഇരിക്കുമ്പോഴായിരിക്കും. കഴിഞ്ഞ ദിവസം കസേരയിൽ ഇരുന്നിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ വഴി
0: അത് മസിൽ പിടുത്തം കൊണ്ടും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് ഡോക്ടറെ സമീപിച്ച് ഒന്ന് മെഡിസിൻസ് ഒന്ന് അതായത് കഴിച്ചു നോക്കുക. അപ്പോൾ അത് എന്താന്ന് നോക്കിയിട്ട് ഹിസ്റ്ററി നോക്കിയിട്ട് മെഡിസിൻസ് തരും. ചിലപ്പോൾ മസിൽ പിടുത്തമാണെങ്കിൽ അതിന് മെഡിസിൻസ് കഴിച്ചാൽ മാറേണ്ട കാര്യമുള്ളൂ. ഉണ്ട്. ഒന്ന് കണ്ടിട്ട് ഒന്ന് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്താന്ന്. അപ്പോൾ അത് നോക്കിയിട്ട് ചിലപ്പോൾ അത് അസിഡിറ്റി കൂടുതലാണെങ്കിൽ മെഡിസിൻസ് കഴിച്ചിട്ട് മാറിയില്ലെങ്കിൽ ചിലപ്പോൾ എൻഡോസ്കോപ്പി പോലെ ടെസ്റ്റുകളും ചെയ്യേണ്ടി വരും.
1: ഓക്കെ, സംശയം മാറിയില്ല, വിളിച്ചതിൽ നന്ദി. ഇതിനനുബന്ധമായി ചോദിക്കട്ടെ, നമ്മളിപ്പോൾ ഈ കിഡ്നിയിൽ കല്ലെന്ന് പറയാറുണ്ട്, അതിൽ സ്റ്റോൺസ് പറയാറുണ്ട്, പക്ഷേ ഈ ആമാശയത്തിൽ കല്ലെന്ന് അദ്ദേഹം പറഞ്ഞു, അതിന്
0: ആമാശയത്തെ കല്ലല്ല ഉദ്ദേശിച്ചത്. ആമാശത്തെ കല്ല് വെച്ചാൽ പിത്തക്കുഴലും ഈ പിത്തക്കുഴൽ വന്ന് ചെറുകുടലിലൊക്കെയാണ് ഓപ്പൺ ആകുന്നത്. ഈ പിത്തസഞ്ചിന്നും ഈ ജ്യൂസ് എല്ലാം ചെറുകുടലിൽ ഓപ്പൺ ആകും. അപ്പോൾ പിത്തക്കുഴലിൽ പിത്തസഞ്ചിൽ കല്ലുണ്ടാവുകയാണെങ്കിൽ
1: ബൈൽ ഡക്ട് എന്ന് പറഞ്ഞു
0: ബൈൽ ഡക്ട്. അപ്പോൾ ഈ സ്റ്റോൺ ഇറങ്ങി ബൈൽ ഡക്ടിലേക്ക് ഫോമായി കഴിഞ്ഞാൽ മഞ്ഞപ്പിത്തം ഉണ്ടാവും, ജോണ്ടിസ് ഉണ്ടാവും. അപ്പോൾ അത് എൻഡോസ്കോപ്പി വഴി ERCP എന്ന് പറയും.

0: എൻഡോസ്കോപ്പി വഴി നമ്മൾ അവിടെ,
1: അതല്ലാതെ നമുക്ക് സ്റ്റോമക്കിൽ കല്ല് അങ്ങനെ ഉണ്ടാവും?
0: ഇല്ല ഇല്ല ഇല്ല, സ്റ്റോമക്കിൽ കല്ല്,
1: ആമാശയത്തിൽ കല്ലെന്ന് പറയണ്ടല്ല. നമുക്കൊരു കോളിലേക്ക് പോവാം. ഹലോ, അപ്പോൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽ എഫ് എം എത്തലിലേക്ക് സ്വാഗതം. ഹലോ, റേഡിയോയുടെ അടുത്ത് നിന്ന് മാറി നിന്ന് ഫോണിൽ സംസാരിക്കും. ഡോക്ടർ മുഹമ്മദ് നൗഫലുണ്ട്, ഗാസ്ട്രോഎൻട്രോളജിസ്റ്റ്, സീനിയർ കൺസൾട്ടൻ്റ് ആണ്. സംശയം ചോദിച്ചോളൂ. ക്ലിയർ ആവുന്നില്ല, റേഡിയോയുടെ അടുത്ത് നിന്ന് മാറി നിന്നിട്ട് കുറച്ച് ഉറക്കെ സംസാരിക്കും. ആ, കൊരട്ടീന്ന്. സംശയം ചോദിച്ചോ.
2: അതിപ്പോ കുഞ്ഞിട്ട് ജോലി എടുക്കുമ്പോഴും വെറുതെ കിടക്കുമ്പോഴൊക്കെ എപ്പൊ നോക്കിയാലും നെഞ്ചിരിക്കില്ല. അപ്പൊ
0: നെഞ്ചെരിച്ചലാണോ അല്ല നെഞ്ചിരിക്കലാണോ ഉദ്ദേശിച്ച? നെഞ്ചരിച്ചല്ലാതെ അസിഡിറ്റി കൊണ്ടുവരും. അപ്പോൾ കുറേ നാളായിട്ടുണ്ടെങ്കിൽ നമ്മളത് പരിശോധിക്കണം. ഇനിഷ്യലി ഫുഡിലൊക്കെ ഒന്ന് മാറ്റം വരുത്തി നോക്കുക. ഈ എണ്ണക്കടികൾ മസാല കഴിച്ച ഉടനെ കിടക്കരുത്. ഈ ജീവിതശൈലിയൊക്കെ ഒന്ന് മാറ്റി വരുത്തി നോക്കുക. കുറേ നാളായിട്ടുണ്ടെങ്കിൽ നമ്മളത് പരിശോധിച്ച് നോക്കണം. അസിഡിറ്റി കൊണ്ടുവരും. അൾസർ ഉണ്ടെങ്കിൽ ഇങ്ങനെ സിംറ്റംസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒന്ന് ഡോക്ടറെ സമീപിച്ച് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഒന്ന് ഈ ഫുഡ് ഹാബിറ്റ്സൊക്കെ ഒന്ന് മാറ്റി നോക്കുക. കഴിച്ച ഉടനെ കിടക്കരുത്. അത് കിടന്നു കഴിഞ്ഞാൽ നെഞ്ചരിച്ചിൽ കൂടുകയുള്ളൂ. അപ്പോൾ രാത്രി കിടക്കുന്നതിന് മുന്നേ 2 മണിക്കൂറെങ്കിലും ഗ്യാപ്പ് വേണം. ഭക്ഷണം കഴിച്ചിട്ട് 2 മണിക്കൂർ ഗ്യാപ്പ് വേണം കിടക്കാനായിട്ട്. പിന്നെ അസിഡിറ്റി കുറയ്ക്കാനുള്ള ഈ ഓയിലി ഫുഡ്സ്, എണ്ണ മുഴുക്കുള്ളത് അവോയ്ഡ് ചെയ്യുക. അതൊക്കെ ഒന്ന് ഫുഡ് ഹാബിറ്റ്സൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. എന്നിട്ടും കുറവായില്ലെങ്കിൽ നമ്മൾ എന്തായാലും മരുന്ന് കഴിക്കേണ്ടി വരും. അത് റിഫ്ലക്സ് ആയിരിക്കും. ഈ ചിലവർക്ക് ആ വാൾവ് ലൂസ് ആവാറുണ്ട്. അപ്പം അങ്ങനെ കുനിഞ്ഞു പണിയെടുക്കുമ്പോൾ കൂടുതലായിട്ടും കടന്നതിന് ശേഷം കൂടും അങ്ങനെ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അത് മെഡിസിൻസ് ഒന്ന് ഡോക്ടറെ സമീപിച്ച് ഒന്ന് മെഡിസിൻസ് കഴിച്ച് നോക്കുക. ഈ ഫുഡ് ഹാബിറ്റ്സ് ഭക്ഷണ ശൈലികളൊന്ന് മാറ്റി നോക്കുക.
1: ഓക്കെ ഓക്കെ, വിളിച്ചായിരുന്നു, നന്ദി. ഈ നമ്മൾ സാധാരണ ഒരുപാട് OTC പ്രോഡക്ട്സ് കാണാറുണ്ട്. ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഉടനെ അസിഡിറ്റി നിൽക്കും, അതല്ലെങ്കിൽ ഏതെങ്കിലും അന്റാസിഡ് അങ്ങനെയൊക്കെ പലരും വാങ്ങി കഴിക്കാറുമുണ്ട്. അതൊരു ആശ്വാസം നൽകുമോ? അതൊരു താൽക്കാലിക ശാന്തി മാത്രമാണ്.
0: അതൊരു താൽക്കാലിക ശാന്തിയാണ് അന്റാസിഡ്സ്. OTC കിട്ടുന്നത്, അന്റാസിഡ് എന്ന് പറയുന്നത് ഈ നമ്മുടെ ആമാശയത്തിൽ പ്രൊട്ടക്റ്റീവ് ലെയർ മ്യൂക്കോസ ഉണ്ട്. ആ മ്യൂക്കോസയിൽ ഒരു കോട്ടിംഗ് ഉണ്ടാവും. ഈ അന്റാസിഡ് പോയി അവിടെ കോട്ട് ചെയ്യും. അപ്പോൾ ഈ ആസിഡ് ആ മ്യൂക്കോസ നമ്മുടെ ആമാശയത്തിലേക്ക് കയറുന്ന അവിടെ ഒരു ടെമ്പററി റിലീഫ് കിട്ടും. പക്ഷെ മരുന്ന് ഈ അസിഡിറ്റി കൂടുതലാണെങ്കിൽ നമ്മൾ കഴിക്കേണ്ടത് പ്രോട്ടോൺ പമ്പിങ്, ഗ്യാസിൻ്റെ മരുന്ന് കൊടുക്കുന്നുണ്ട്. പ്രോട്ടോൺ പമ്പ് ഇനിബിറ്റർ എന്ന് പറയുമ്പോൾ ആസിഡ് ഉൽപ്പന്നം കുറയ്ക്കാനുള്ള മരുന്നാണ്. പക്ഷെ അതിന് കൂടെ ഈ അൾസറോ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ അന്റാസിഡ്സും യൂസ് ആവും.
1: പല ലിക്വിഡുകളുടെയൊക്കെ പരസ്യം നമ്മൾ കാണാറുണ്ട്. പക്ഷേ അത് വളരെ സേഫ് ആയിരിക്കുമോ നമ്മൾ വാങ്ങിച്ച് അങ്ങനെ കഴിക്കുന്നത്?
0: സേഫ് ആണെന്ന് പറയുമ്പോൾ അത് അമിതമായിട്ട് അത് അറിയാണ്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ് എഫക്ട്സ് ഉണ്ട്.
1: നമുക്കൊരു കോളിലേക്ക് പോവാം. ഹലോ, അപ്പോൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം.
3: ഹലോ,
1: ആ ഡോക്ടർ മുഹമ്മദ് നൗഫലുണ്ട്, സംശയം ചോദിച്ചോളൂ പ്ലീസ്. ചോദിച്ചോളൂ. പാട്ടല്ല, ഡോക്ടറോട് ചോദിക്കലാണ്. നമുക്ക് പിന്നെ സംസാരിക്കാം. അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ,
4: ഹലോ,
1: അപ്പോൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനാണ്.
4: അതെ, എനിക്ക് ചില ഭക്ഷണമൊക്കെ കഴിക്കുമ്പോ ഈ ബീഫ് പോലത്തെ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോ വയറ് വരും.
1: റേഡിയോയുടെ അടുത്തൊന്ന് മാറി നിൽക്കൂട്ടെ, ഡോക്ടർ കേൾക്കുന്നുണ്ട്, സംശയം ചോദിച്ചോളൂ.
4: ഞാൻ പുറത്താണ്
1: റേഡിയോ. ബീഫ് കഴിക്കുമ്പോ പ്രയാസമാണ്.
4: ബിരിയാണി
0: അങ്ങനെ കഴിക്കുമ്പോ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അത് അസിഡിറ്റി ദഹനക്കേടായിരിക്കും. അപ്പൊ ചിലവർക്ക് ഈ അത് അസിഡിറ്റി ആണ്. അപ്പം അങ്ങനത്തെ ഓയിൽ എണ്ണ മുഴുക്കുള്ളതൊക്കെ അവോയ്ഡ് ചെയ്യുക. ചിലർക്ക് ഈ ബേസിക്കലി നമ്മുടെ ദേഹത്ത് ആസിഡ് ഉൽപ്പന്നം കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഓയിലി ഫുഡ്സും എണ്ണ മുഴുക്കളൊക്കെ കഴിക്കുമ്പോൾ ആസിഡ് ഉൽപ്പന്നം കൂടുകയും ചെയ്യും. അസിഡിറ്റി കൂടും, ദഹനക്കേടും കുറയും. അപ്പോൾ ഈ നെഞ്ചെരിച്ചൽ കൂടും. ചില ഫുഡ്സിന് ഇൻടോളറൻസ് ഉണ്ടാവും. അപ്പോൾ ബീഫും ഇതൊക്കെ കഴിക്കുമ്പോൾ അത് പറ്റാത്തത് കൊണ്ടായിരിക്കും. അപ്പോൾ പർട്ടിക്കുലർ ഇന്ന ബീഫ് കഴിച്ചാൽ മാത്രം വരികയാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. അത് നമ്മുടെ ദേഹം അത് ഡൈജസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ചിലർക്ക് മിൽക്ക് എടുത്ത പാല് കുടിച്ചാൽ ഇങ്ങനെ ലൂസ് മോഷൻ ഒക്കെ വരാറുണ്ട്, ഛർദി വരാറുണ്ട്. അതുപോലെ നെഞ്ചരിച്ചൽ അസിഡിറ്റി അതുപോലെ ഉണ്ടാവും. അപ്പം അത് അളവ് കുറച്ച് കഴിക്കുക. പിന്നെ അതേപോലെ കഴിച്ച ഉടനെ കിടക്കരുത്. പർട്ടിക്കുലർലി ഞാൻ എപ്പോഴും പറയുന്ന ഇതാണ്, കഴിച്ച ഉടനെ കിടന്നു കഴിഞ്ഞാൽ ആ സ്റ്റൊമക്ക് ഫുള്ളായിരിക്കും, അത് മുകളിലോട്ട് കയറി വരും. അത് എപ്പോഴും ഒരു ഫുൾ സ്റ്റൊമക്കായിട്ട് കഴിക്കരുത്, വയറ് നിറച്ച് എപ്പോഴും കഴിക്കരുത്.
1: ഓക്കെ, വിളിച്ചാൽ നന്ദി. അടുത്തൊരു കോളിലേക്ക് പോവാം.

0: അപ്പോൾ ആറ്റ്ലസ് ഹോസ്പിറ്റൽ എഫ് എം എൽ എനിക്ക് സ്വാഗതം. ഹലോ,
1: ഹലോ
0: ആ സംശയം ചോദിച്ചോളൂ.
1: ഡോക്ടർ, എനിക്ക് വർഷങ്ങൾക്ക് കുറേ വർഷമായി, 10-40 വർഷമായി ഞാൻ ഗ്യാസിന്റെ ഇതും കൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് 2 പ്രാവശ്യം എൻഡോസ്കോപ്പി ചെയ്തതാണ്. പക്ഷെ കൂടുതൽ പ്രശ്നങ്ങളൊന്നുമില്ല. വയറ് സ്തംഭനം ഇല്ല, അതുപോലെ തന്നെ വയറ്റില് ദഹനക്കേടോ അങ്ങനത്തെ ഇതൊന്നും ഇല്ല. ഇപ്പോഴെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നും അതിനും ഗ്യാസിന്റെ ഗുളിക കഴിക്കാറുണ്ട്, പാന്റാസിഡി. പക്ഷെ ഇപ്പൊ പാന്റാസിഡി കഴിച്ചിട്ട് എനിക്കത് പിടിക്കുന്നില്ല. അത് കഴിച്ചാലും എനിക്ക് കാര്യമില്ല എന്നാണ്. അപ്പൊ ഡോക്ടർ കാണിക്കുന്ന ഡോക്ടർ വേറൊരു ഗുളിക മാറ്റി തന്നു. പക്ഷെ ഇപ്പോഴും എനിക്കെന്നാന്ന് ഞാൻ നാവും എന്റെ മോണയുടെ ഒക്കെ തൊലി പോകുന്ന നാവിന് ഭയങ്കര പുകച്ചിലാണ്. രാത്രി ഉറക്കം, ഒരു ഉറക്കം കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ ഉണർന്നു കഴിയുമ്പോഴോ അല്ലെങ്കിൽ രാത്രി ഉറക്കത്ത് കുറെ സമയം നമ്മൾ റെസ്റ്റ് എടുക്കില്ല, വായൊക്കെ ഒന്നും ഇതില്ലാണ്ട് അല്ലാണ്ട്, അപ്പോഴാണ് എനിക്ക് കൂടുതലായിട്ടും അത് തോന്നുന്നത്.
2: ഇതിനാണ് GERD എന്ന് പറയുന്നത്, ഗ്യാസ്ട്രോ സേവജൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് പറയുന്നത്. ഈ ആസിഡ് ഉൽപ്പന്നം കൂടിയിട്ട് ആസിഡ് മുകളിലോട്ട് പുളിച്ചു തട്ടി വന്നിട്ട് നമ്മൾ കടന്നതിന് ശേഷം ആ ഗ്രാവിറ്റി എഫക്ട് ഉണ്ടാവില്ല, അപ്പം നേരെ പോയി ഇവിടെ ഒരു കുത്തിച്ചുമ ഉണ്ടാവും, പിന്നെ ആ നെഞ്ചരിച്ചൽ കൂടുകയും ചെയ്യും. ഇതൊക്കെ അസിഡിറ്റിയുടെ ഭാഗമായിട്ട് വരും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ വാൾവ് വികസനം ഉണ്ടെങ്കിൽ ഇങ്ങനെ വരും. അപ്പോൾ എൻഡോസ്കോപ്പിൽ അത് നമ്മൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും. മെഡിസിൻസ് കഴിച്ചിട്ടും ആ സിംറ്റംസ് ആ ബുദ്ധിമുട്ടുകൾ മാറിയില്ലെങ്കിൽ ആ വികസിച്ചിരിക്കുന്ന വാൾവ് നമ്മളത് ചുരുക്കും. അപ്പോൾ അതിന് ഇപ്പോൾ പുതിയ ട്രീറ്റ്മെൻറ്റ്സൊക്കെ ഉണ്ട്, എൻഡോസ്കോപ്പിക് ട്രീറ്റ്മെൻറ്സ് ഉണ്ട് ആ വാൾവ് ടൈറ്റൻ ചെയ്യാൻ. ഇത് ചെയ്താലും നമ്മുടെ ജീവിതശൈലി മെയിൻറ്റെയിൻ ചെയ്യണം, ലൈഫ് സ്റ്റൈൽ കറക്റ്റായിട്ടിരിക്കണം, ഭക്ഷണം കഴിച്ചുകൊണ്ടേ കിടക്കരുത്, അതെല്ലാം ശ്രദ്ധിക്കണം. തല പൊന്തിച്ച് വെച്ച് കിടക്കുക, അതാകുമ്പോൾ ആ ആസിഡ് മുകളിലോട്ട് വരുന്നതൊന്ന് കുറയും. ഈ കുറേ നാളായിട്ട് പാൻഡോസിഡിയം പോലത്തെ മരുന്നുകൾ കഴിച്ചിട്ടും കുറവായില്ലെങ്കിൽ വേറെ പല കാരണം ഉണ്ടാവാം, അത് നമ്മൾ നോക്കിയിട്ട് ചെക്കണം. എൻഡോസ്കോപ്പിൽ നമുക്ക് എല്ലാം മാക്സിമം എൻഡോസ്കോപ്പിൽ എന്തെങ്കിലും ഈ വാൾബുടെ എഫക്റ്റ് ലൂസായിട്ടുണ്ടോ എന്നുള്ളത് കാര്യം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് നേരത്തെ ചെയ്ത പോലത്തെ ആയിരിക്കില്ല ഇപ്പോൾ ചെയ്യുമ്പോൾ ഉള്ള ഫൈൻഡിങ്, അത് എപ്പോൾ വേണമെങ്കിലും മാറാം. അപ്പോൾ ഒന്ന് ഡോക്ടറെ സമീപിച്ച് ഒരു എൻഡോസ്കോപ്പി ഒന്ന് നോക്കുക, അതിൽ നമുക്ക് ഒന്ന് അറിയാൻ പറ്റും.
3: അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം. ബുക്കിംഗിനായി വിളിക്കൂ 0484-71-85-000. ബുക്കിംഗിനായി വിളിക്കൂ 0484-71-85-000. അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം.
0: അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ FML-ലേക്ക് സ്വാഗതം. ഹലോ, ഹലോ, നമസ്കാരം. ആ റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിൽക്കൂ, അതിൻ്റെ പ്രതിധ്വനി വരുന്നു. അപ്പോൾ അഡ്ലക്സ് ഹോസ്പിറ്റൽ FML-ലൈനാണ്, സംശയം ചോദിച്ചോളൂ. ഡോക്ടർ മുഹമ്മദ് നൗഫൽ മറുപടി പറയും. സംശയം ചോദിച്ചോളൂ.
4: നെഞ്ചരിച്ചലും പുളിച്ചട്ടലൊക്കെയാണ്, ഛർദിയൊക്കെ ഉണ്ട്.
2: ഓക്കെ, പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
4: ഞാൻ സാറേ
0: കേൾക്കുന്നുണ്ടോ? ഡോക്ടർ കേൾക്കുന്നുണ്ടോ? ചോദിച്ചോളൂ.
4: സാറേ, എനിക്ക് ഈ നെഞ്ചരിച്ചലുണ്ട്, പുളിച്ചട്ടലുണ്ട്, പിന്നെ ഞാൻ ഈ പുകയൊക്കെ വലിക്കുന്ന ആളാണ്. വിശപ്പ് കുറവുണ്ട് സാറേ,
2: കുറവുണ്ട്. ഉറക്കക്കുറവ്, ഇപ്പോൾ പുകവലിയും ആൽക്കഹോളൊക്കെ ഉണ്ടെങ്കിൽ ഈ അസിഡിറ്റി ബുദ്ധിമുട്ട് കൂടും. അപ്പോൾ ഈ നെഞ്ചരിച്ചൽ, ആ ഈസോഫജൽ സ്ഫിങ്ക്റ്റർ എന്ന് പറഞ്ഞ വാൾവ് വികസനം ഉണ്ടാവും. നോർമലി ഉള്ളതിനെ കാട്ടി ഉള്ളവർക്ക് കാട്ടി സ്മോക്ക് ചെയ്യുന്നവർക്ക് വികസനം കൂടും. അപ്പോൾ നെഞ്ചരിച്ചിലും പുളിച്ച തട്ടിൽ കൂടുതൽ ഉള്ളൂ. അപ്പോൾ സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യുക. തൂക്കം കുറഞ്ഞിട്ടുണ്ടോ? വെയിറ്റൊക്കെ കുറഞ്ഞിട്ടുണ്ടോ? ഈ വിശപ്പ് കുറവും തൂക്കം കുറവൊക്കെ ആണെങ്കിൽ നമ്മൾ വേറെ അൾസറുടെ വല്ല രോഗലക്ഷണങ്ങളുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതൊരു എൻഡോസ്കോപ്പി ചെയ്യുന്നതായിരിക്കും നല്ലത്. ആദ്യം ഈ ലൈഫ് സ്റ്റൈൽ, ജീവിതശൈലി ഒന്ന് മാറ്റി നോക്കുക. ഇതിൽ കുറവ് കാണുന്നില്ലെങ്കിൽ മെഡിസിൻസ് കഴിക്കുന്ന മുന്നേ ഒന്ന് ഡോക്ടറെ സമീപിച്ച് ടെസ്റ്റ് ചെയ്യുക. ചിലപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഒരു എൻഡോസ്കോപ്പി ചെയ്യേണ്ടി വരും.
0: ഓക്കെ, ഓക്കെ, കേട്ടില്ല അല്ലേ? ഓക്കെ, വിളിച്ചത് നന്ദി ജവ. നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ, അപ്പോളോ അഡ്ലസ് ഹോസ്പിറ്റൽ FML ലൈനിലേക്ക് സ്വാഗതം. ഷുഗർ പേഷ്യൻ്റ് ആണ്. ആ സംശയം ചോദിച്ചോളൂ. ക്ലിയർ ആയില്ല താങ്കൾ പറയുന്നത്.
2: പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
5: ഞാനിപ്പോ ടെസ്റ്റ് ചെയ്തായിരുന്നു, ക്രിയാറ്റിൻ 6.4 ആണ്. അത്
2: ക്രിയാറ്റിൻ 6.4 ആണെങ്കിൽ അത് കാണിച്ചവർ നെഫ്രോളജിസ്റ്റെ കാണിച്ച് സമീപിക്കും.

0: ഷുഗർ ഒത്തിരി വേരിയേഷൻ ഉള്ളവർക്ക് ഡയബറ്റിക് നെഫ്രോപ്പത്തി എന്ന് പറയും. അപ്പോൾ അത് നേരത്തെ ക്രിയാറ്റിൻ കൂടുതലാണോ? അങ്ങനെയാണെങ്കിൽ നെഫ്രോളജിസ്റ്റ് അത്യാവശ്യമായിട്ട്, ആ അങ്ങനെയാണെങ്കിൽ അത് എമർജൻസി ആയിട്ട് നെഫ്രോളജിസ്റ്റ് ഒന്ന് കാണേണ്ടതാണ്, കിഡ്നി ഡോക്ടർ ഒന്ന് കാണേണ്ടതാണ്.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഒരു ഇടവേളയിലേക്ക് പോകുന്നു.
2: അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം. ബുക്കിംഗിനായി വിളിക്കൂ 0484-71-85-000. ബുക്കിംഗിനായി വിളിക്കൂ 0484-71-85-000. അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം.
1: അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ എഫ്എംഎത്തിലേക്ക് സ്വാഗതം. ഹലോ ഹലോ
3: ഹലോ,
1: സംശയം ചോദിച്ചോളൂ. അപ്പോൾ അഡ്ലക്സ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനാണ്.
3: അപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്.
0: പറഞ്ഞോളൂ.
3: 70 വയസ്സുണ്ട്. രാവിലെ ഉറക്കമുണർന്ന് അല്ലെങ്കിൽ ജോലി തുടങ്ങാനായിട്ട് പോകുമ്പോഴേക്കും വല്ല ഗ്യാസിൻ്റെ നെഞ്ചിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ വല്ല ഗ്യാസിൻ്റെ ഇതെന്നും പറഞ്ഞ് ഉടനെ ഒരു ഗ്യാസിൻ്റെ ഗുളി എടുത്ത് കഴിക്കും. കഴിയുമ്പോൾ ആശ്വാസം അങ്ങനെയാണ് അത് തുടങ്ങുന്നത്. അപ്പോൾ ഭക്ഷണമൊന്നും കഴിക്കാതെ രാവിലെ ഉണരുമ്പോഴും ഇങ്ങനെ ഗ്യാസിൻ്റെ ഉപദ്രവം ഉണ്ടാവുമോ?
0: വരാറുണ്ട്. ഈ ഏജ് റിലേറ്റഡ്, ഈ ഒന്നാമത്തത് ഏജ് കൂടിയുള്ളവർക്കെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മൾ അത്യാവശ്യമായിട്ട് ഫസ്റ്റ് അതിനെ ടെസ്റ്റ് ചെയ്യാൻ ആണ് അഡ്വൈസ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ അസിഡിറ്റി ആയിരിക്കാം, ചിലപ്പോൾ അൾസർ ഉണ്ടാവും. അൾസർ ഉള്ളതുകൊണ്ടായിരിക്കും മോർണിംഗ് തന്നെ ഈ ബുദ്ധിമുട്ട് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഗ്യാസ് ഗുളിക കഴിക്കുമ്പോൾ ബുദ്ധിമുട്ട് മാറാറുണ്ടോ?
3: മാറാറുണ്ട്.
0: മാറാറുണ്ട്. അത് കുറേ നാളായോ? 2-3 ആഴ്ചയിൽ കൂടുതൽ ഇത് തുടർന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടെങ്കിൽ നമ്മളത് പരിശോധിക്കേണ്ടതാണ്. എൻഡോസ്കോപ്പി നോക്കിയിട്ട്, ആളെ നോക്കിയിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻഡോസ്കോപ്പി ആയിരിക്കും ചെയ്യേണ്ടത്. അൾസറോ വല്ലതും ഉണ്ടോ നമ്മൾ നോക്കണം. പിന്നെ വേറെ വല്ല രോഗം ഉണ്ടെങ്കിൽ അതുകൊണ്ടും അസിഡിറ്റി കൂടാറുണ്ട്. ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് കുറേ നാളായിട്ടുണ്ടോ? ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ രക്തം കട്ടപിടിക്കാണ്ടിരിക്കാൻ മരുന്നൊക്കെ കഴിക്കും. അങ്ങനെ ആ മെഡിസിൻസ് കഴിക്കുമ്പോഴും ഈ ആമാശയത്തിന് തൊലി പോകുന്ന പോലെ ചിലവർക്ക് ബുദ്ധിമുട്ട് വരാറുണ്ട്. അതെ. അപ്പോൾ അങ്ങനത്തെ മരുന്ന് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഗ്യാസ്ട്രിക് ടാബ്ലറ്റ്സും തരാറുണ്ട്, ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. ചിലവരത് ലോങ് സ്റ്റാൻഡ് കുറേ നാളായിട്ട് കഴിക്കാറില്ല. അപ്പോൾ അത് എപ്പോൾ വേണമെങ്കിൽ വരും. നേരത്തെ ഇപ്പം ആൻജിയോപ്ലാസ്റ്റി ചെയ്തുടനെ തന്നെ ഇല്ല, ചിലപ്പോൾ 5 വർഷം കഴിഞ്ഞും ഈ ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. ആസ്പിറിൻ, നെക്കോസ്പിറിൻ, ക്ലോപ്പിലിറ്റ് പോലത്തെ മരുന്നുകളാണ് ഉദ്ദേശിച്ചത്.
1: ഓക്കെ, വിളിച്ചതിൽ നന്ദി. നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോകാം. അപ്പോൾ ഹോസ്പിറ്റൽ എഫ്എംഎത്തിലേക്ക് സ്വാഗതം. സംശയം ചോദിച്ചോളൂ. ഡോക്ടർ മുഹമ്മദ് നൗഫൽ മറുപടി പറയും.
4: എന്റെ മകന്റെ ലെഫ്റ്റ് റിബ്സിന്റെ സെന്ററില് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു വേദന വരുന്നുണ്ട്. അല്ലാത്ത സമയത്തൊന്നും ഇല്ല. ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഈ ലെഫ്റ്റ് റിബ്സിന്റെ സെന്ററില് ഒരു വേദന വരുന്നത്. അത്
0: തൊടുമ്പോഴൊക്കെ വേദനയുണ്ടോ?
4: തൊടുമ്പോഴങ്ങനെ തോന്നുന്നില്ല. ഭക്ഷണം കഴിച്ചു എല്ലാ സമയത്തും ഇല്ല.
0: ഫുൾ ടൈം ഇല്ല അല്ല. ഈ ഗ്യാസിന്റെ ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ ഇന്ന സ്ഥലം എന്ന് പിൻ പോയിന്റ് ചെയ്യാൻ പറ്റില്ല. എവിടെ വേണമെങ്കിലും വരാം. അപ്പോൾ ഒരേ സ്ഥലത്ത് എപ്പോഴും അത് അതേ സ്ഥലത്ത് വേദന വരുന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തിട്ട് ഒന്നെങ്കിൽ എക്സ്റേയോ അൾട്രാസൗണ്ടോ എടുത്ത് നോക്കണം. വേറെ വല്ല കാരണമുണ്ടോ? ചിലപ്പോൾ ഈ എല്ലിൽ നീർക്കെട്ട് വരുമ്പോൾ കോസ്റ്റോകോൺഡ്രൈറ്റിസ് എന്ന് പറയും. പക്ഷേ അതും ഭക്ഷണമായിട്ട് ബന്ധം ഉണ്ടാവാറില്ല. ഭക്ഷണം കഴിച്ചതിന് ശേഷം അവിടെ മാത്രം വരികയാണെങ്കിൽ ആദ്യം സ്കാൻ എടുക്കുന്നതായിരിക്കും നല്ലത്. ആ ഗ്യാസ്ട്രോയിൽ കാണിക്കുക, ആദ്യം സ്കാൻ ഒന്ന് ചെയ്യുക. നോക്കുമ്പോൾ അത് ടെസ്റ്റ് അവർ നോക്കി പരിശോധിച്ചിട്ടൊന്നും ആവശ്യമുണ്ടെങ്കിൽ സ്കാനോ എൻഡോസ്കോപ്പിയോ നോക്കിയിട്ട് പറയും. പക്ഷേ ഒരു സ്ഥലത്ത് മാത്രം പെയിൻ വരികയാണെങ്കിൽ ആദ്യം സ്കാൻ ചെയ്യും.
1: ഓക്കെ ഓക്കെ, വിളിച്ചിരുന്ന നന്ദി. ഇത് ശരിക്കും ഈ ബൈൽ സ്റ്റോൺ അങ്ങനെ ആവാൻ സാധ്യതയുണ്ടോ?
0: ബൈൽ ഡക്ട്, ഗാൾ സ്റ്റോൺ, ലെഫ്റ്റ് സൈഡിലല്ല, യൂഷ്വലി റൈറ്റ് സൈഡിൽ പെയിൻ വരും. അപ്പോൾ അത്
1: ലെഫ്റ്റിലല്ല, റൈറ്റിലല്ല,
0: റൈറ്റിലാണ് യൂഷ്വലി വരുന്നത്. റൈറ്റ് അപ്പർ ക്വാഡ്രന്റ് എന്ന് പറയും. അപ്പോൾ അതും ഈ അസിഡിറ്റിയുടെ പെയിനും ഒരുപോലെ തന്നെ ആയിരിക്കും. പക്ഷേ ഗാൾ സ്റ്റോൺസിൻ്റെ പെയിൻ ഇടയ്ക്കിടയ്ക്ക് ശ്വാസം പിടിക്കുമ്പോൾ ഒരു പിടുത്തം, അങ്ങനെ ആയിരിക്കും പേഷ്യൻസ് പറയുക. പിന്നെ ഗാൾ സ്റ്റോൺസ് അല്ലാതെ പഴുപ്പ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പെർട്ടിക്കുലർ ക്യാരക്ടർ ഉണ്ട്. ഒരു 3 മണി പെയിൻ കണ്ടിന്യൂസ് ആയിട്ടുണ്ടാവും. 2 മണിക്കൂർ കഴിഞ്ഞാൽ പെയിൻ കുറച്ച് കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്ത് അങ്ങനെ ഒരു പ്ലാറ്റു ഒരു ലെവലിലേക്ക് പോകും, പിന്നെ മെല്ലെ കുറയും. അത് ടിപ്പിക്കൽ പെയിൻ ഓഫ് ഈ ഗാൾ സ്റ്റോൺസിൻ്റെ പെയിൻ ആണ്.
1: ശരി, നമുക്കൊരു കോളിലേക്ക് പോയിട്ട് വരാം. ഹലോ, അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ എഫ് എം എൽ എനിക്ക് സ്വാഗതം. റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിൽക്കൂ.
5: ഹലോ.
1: ആ, റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിന്ന് സംശയം ചോദിക്കൂ. ആ പറയൂ.
5: എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ അതുള്ളൂ. എത്തുന്നുള്ള അപ്പൊ ഞാൻ ഈ ഒന്നാലെ ഈ ഗ്യാസിന്റെ കൂടെ വല്ലപ്പോഴും ഞാൻ ഉടനെ തിന്നും, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ നെഞ്ചരിച്ചിൽ തുടങ്ങുമ്പോ
0: മാറും. ഓക്കെ, ഈ ഗ്യാസിന്റെ ഗുളിക കഴിക്കുമ്പോ മാറാറുണ്ടോ?
5: ഗ്യാസിന്റെ ഗുളിക നന്നായി

0: പ്രത്യേകിച്ച് ഇന്ന പർട്ടിക്കുലർ ഭക്ഷണം കഴിച്ചാലാണോ ഈ ബുദ്ധിമുട്ടുണ്ടാവുന്നത്, അല്ലെ എന്ത് കഴിച്ചാലും ഇങ്ങനെ ബുദ്ധിമുട്ട് വരാറുണ്ടോ? എന്ത് ഭക്ഷണം കഴിച്ചാലും ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടോ, അല്ലെ പ്രത്യേകിച്ച് എണ്ണ മുഴുക്കുള്ളതോ? അല്ലെ
1: ചില സമയത്തൊന്നും മന്ത് വെച്ചാലും കുഴപ്പമില്ല, ചില സമയത്ത്
0: അത് ഹൈപ്പർ അസിഡിറ്റി, ചിലപ്പോ അസിഡിറ്റി കൂടുമ്പോ വരുന്നതായിരിക്കും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അത് തുടർന്ന് നിൽക്കുകയാണെങ്കിൽ അത് മരുന്ന് കുറച്ച് ദിവസം തുടർന്ന് കഴിക്കേണ്ടി വരും. മരുന്ന് കഴിക്കുമ്പോൾ താൽക്കാലിക ആശ്വാസം കിട്ടും, നിർന്നുമ്പോൾ പിന്നെയും വരികയാണെങ്കിൽ അത് നമ്മൾ ഡോക്ടറെ കണ്ടൊന്ന് പരിശോധിക്കാം. അതെ, അപ്പൊ ആ ബുദ്ധിമുട്ട് കൂടി കൂടി വരുന്നു, മരുന്നിന്റെ ആവശ്യം കൂടി കൂടി വരുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഡോക്ടറെ കണ്ട് ടെസ്റ്റ് ചെയ്യേണ്ടി വരും.
2: ഓക്കെ, വിളിച്ചതിൽ നന്ദി. നമുക്കൊരു ഇടവേളയിൽ പോവാം.
3: അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം. ബുക്കിംഗിനായി വിളിക്കൂ 0484-71-85-000. ബുക്കിംഗിനായി വിളിക്കൂ 0484-71-85-000. അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം.
2: അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ എഫ് എം ലൈനിലേക്ക് സ്വാഗതം. ഹലോ, സംശയം ചോദിച്ചോളൂ. ആ കോൾ നമുക്ക് കട്ടായി പോയി, അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ആ കോൾ കിട്ടിയിട്ടില്ല. ഡോക്ടർ, ഇത് പറഞ്ഞു വന്നല്ലേ നമ്മൾ ഈ ഗോൾഡ് ബ്ലാഡർ സ്റ്റോണിനെ കുറിച്ചാണ് പറഞ്ഞത്, ഇത് വരുന്നത് എങ്ങനെയാണ് ശരിക്കും? ഇത് നമുക്ക് ഇതുപോലെ അസിഡിറ്റിക്ക്,
0: അസിഡിറ്റി ആയിട്ട് ബന്ധമില്ല. ഗോൾഡ് ബ്ലാഡർ സ്റ്റോൺസ് എന്ന്
2: പറയുമ്പോൾ
0: ഈ ഗോൾഡ് ബ്ലാഡർ കറക്റ്റായിട്ട് വർക്ക് ആവുന്നില്ല. ഗോൾഡ് ബ്ലാഡർ നോർമലി കോൺട്രാക്ട് ചെയ്യണം. ഗോൾഡ് ബ്ലാഡറിന്റെ ബേസിക്
2: ബൈൽ വരാനായിട്ട്
0: ബൈൽ ലിവറിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ആ ലിവറിനെ ലിവറിൽ നിന്ന് ബൈൽ സ്റ്റോർ ചെയ്യുന്നതാണ് ഗോൾഡ് ബ്ലാഡറുടെ ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ ശരിക്കും ഒന്ന് പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ഗോൾഡ് ബ്ലാഡറിന് ബൈൽ റിലീസ് ആവും ഡൈജഷന് വേണ്ടി. ബൈൽ ആസിഡ്സ് ഇന്ന് ഡൈജഷൻ്റെ ഫാറ്റ് ഡൈജഷനൊക്കെ ചെയ്യാനുള്ള എൻസൈംസ് അതിനകത്തുണ്ട്. അപ്പോൾ അത് റിലീസ് ആവാനായിട്ട് കൺട്രാക്ട് ആണ്. ഇത് കൺട്രാക്ഷൻ ശരിക്കും ആയില്ലെങ്കിലാണ് അതിനകത്ത് ബൈൽ കിടക്കുമ്പോൾ സ്റ്റോൺ ഫോമേഷൻ ഉണ്ടാവുക. പിന്നെ ചിലവർക്ക് കൊളസ്ട്രോൾ, ബ്ലഡ് ലെവൽസിൽ കൊളസ്ട്രോൾ കൂടും. ആ ഇതിന് അതിനകത്ത് ആ ബൈലിനകത്ത് കൊളസ്ട്രോൾ ലെവൽസ് കൂടിയാലും കൊളസ്ട്രോൾ സ്റ്റോൺസ് ഉണ്ടാവാം, ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും വരും.
2: നമുക്കൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് സ്വാഗതം. റേഡിയോയുടെ അടുത്ത് നിന്ന് മാറി എന്ന് സംശയം ചോദിക്കും. റേഡിയോയുടെ അടുത്തത് മാറിയേക്കോ, പിന്നെ അത് കേൾക്കുന്നു. എന്റെ സംശയം ചോദിച്ചോളൂ ഡോക്ടർ മുഹമ്മദ് നൗഫൽ, മറുപടി പറയും.
4: എനിക്ക് നെഞ്ചേച്ചി തുടങ്ങിട്ട് 2-3 മാസമായി.
2: ഓക്കെ,
4: മെത്തം നോക്കിയാലും നെഞ്ച് ഈ 5 മിനിറ്റ് നടക്കുമ്പോഴാണ് ഈ വേദന വരുന്നത്. നടക്കാൻ പറ്റില്ല, കുറച്ച് നടന്നു കഴിഞ്ഞാൽ 5 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ഉറച്ചി തുടങ്ങി. അപ്പൊ നെഞ്ചേച്ചിലായി. പിന്നെ എല്ലാ ചൂടുള്ള വെള്ളം കുടിക്കുകയും നേരം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ സമാധാനമായി.
0: നടക്കുമ്പോ കേതപ്പൊക്കെ ഉണ്ടോ?
4: കേതപ്പില്ല,
0: നെഞ്ചരിച്ചിലാണ്.
4: പല ടെസ്റ്റും ചെയ്തു, അത് ചെയ്തിട്ട് ഒന്നും അതിനൊന്നും കംപ്ലൈന്റ് ഇല്ല.
0: കംപ്ലൈന്റ് ഇല്ല. അപ്പൊ ഈ നെഞ്ചരിച്ചിലായിട്ട് കാണിച്ചിട്ട് എൻഡോസ്കോപ്പി ഒക്കെ ചെയ്തിരുന്നോ? എൻഡോസ്കോപ്പിയില് അൾസർ ഇല്ലെങ്കിലും ചിലപ്പോൾ അൾസറിന്റെ ഒരു മുന്നത്തെ സ്റ്റേജ് ഗാസ്ട്രൈറ്റിസ് എന്ന് പറയും. അപ്പം അത് നമ്മൾ ആ മാഷം സെൻസിറ്റീവ് ആയിരിക്കും. ചിലപ്പോൾ പെട്ടെന്ന് ചില ചെറുതായിട്ട് എരിവും ഇങ്ങനത്തെ മസാല ഫുഡ്സ് കഴിച്ചാൽ തന്നെ ആ സിംറ്റംസ് കൂടാറുണ്ട്. അപ്പം അത് മരുന്ന് കുറച്ച് ദിവസം തുടർന്ന് കഴിക്കണം, 2-3 മാസമൊക്കെ കഴിക്കേണ്ടി വരും. മരുന്ന് കഴിച്ചിരുന്നോ? അത് കഴിക്കുമ്പോൾ കുറവാവുന്നുണ്ടോ?
4: അത് കഴിക്കുമ്പോ കുറവാണ്.
0: അത് തുടർന്ന് കഴിക്കേണ്ടി വരും കുറച്ച് നാള്. എന്നിട്ട് മരുന്ന് കഴിക്കുമ്പോ ആശ്വാസം കിട്ടാറുണ്ടോ?
4: ആശ്വാസം കിട്ടാറുണ്ട്.
0: മെഡിസിൻസ് കഴിച്ചിട്ട് പിന്നെ ഫുഡ് ഹാബിറ്റ്സ്, ഫുഡ് ഒന്ന് കൺട്രോൾ ചെയ്യുക. അത് ഒരു 2-3 മാസമൊക്കെ മെഡിസിൻസ് കഴിക്കേണ്ടി വരും.
2: ഓക്കെ, വിളിച്ചല്ലോ, നന്ദി. നമുക്ക് ഒരു കോളിലേക്ക് കൂടി പോവാം. ഹലോ,
3: അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം. ബുക്കിംഗിനായി വിളിക്കൂ 0484-71-85-000. ബുക്കിംഗിനായി വിളിക്കൂ 0484-71-85-000. അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം.
2: നമുക്കൊരു കോളിലേക്ക് പോകാം. അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ എഫ് എം എൽ ലൈനിലേക്ക് സ്വാഗതം.
5: നമസ്കാരം.
2: നമസ്കാരം ഡോക്ടർ.

0: സംശയം ചോദിച്ചോളൂ.
1: ആ ഹലോ.
2: ആ പറഞ്ഞോളൂ.
1: ഹലോ. ആ ഹലോ, നമസ്കാരം ഡോക്ടർ.
2: നമസ്കാരം.
1: ആ എനിക്ക് വയറില് തുടങ്ങി ഒരു 6-7 വർഷം മുമ്പേ തുടങ്ങി ഗ്യാസിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അന്നേരം ഞാൻ മദറില് 2018 എൻഡോസ്കോപ്പി നടത്തിയിട്ടുണ്ടായിരുന്നു.
2: ഓക്കെ.
1: അപ്പൊ അത് പറഞ്ഞു ക്യാൻസറും ഇല്ല, ബാക്ടീരിയവും ഇല്ല. അത് ഗ്യാസിന്റെ ഗുളികളാണ് ഓരോന്ന് കഴിച്ചോന്ന് പറഞ്ഞായിരുന്നു.
2: പിന്നെ
1: അതൊക്കെ നമ്മളെ കേട്ടാൽ അങ്ങനെ കൊണ്ട് പറഞ്ഞു. എനിക്ക് കോവിഡിന് ശേഷത്തല്ലോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി, ഭയങ്കര ഛർദ്ദിക്കാൻ പറ്റില്ല. അങ്ങനെ പോയിട്ട് ഇവിടെ ഗ്യാസ് കണ്ടോണ്ടിരിക്കുന്ന വീണ്ടുണ്ട്. അപ്പൊ എൻഡോസ്കോപ്പി എടുത്തി. എൻഡോസ്കോപ്പി എടുത്തിപ്പോ അവര് അതില് റിസൾട്ട് എഴുതിയിരിക്കുന്ന ലാക്ടസ് ഗ്രേഡ്, പിന്നെ ഗ്രേഡ് റിഫ്ലക്സ്
2: ാണ് ഈ ആമാശയം, അന്നനാഴം ആമാശം ചേർന്നോട് ആ വാൾവ് ഈസോഫേജിയൽ സ്ഫിങ്ക്ടർ അത് ലൂസായിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ബുദ്ധിമുട്ട് വരും. അപ്പൊ അങ്ങനെ ലൂസായിരിക്കുമ്പോൾ ആസിഡ് മുകളിലോട്ട് വരും. ഈ അന്നനാഴത്തിൽ അസിഡിറ്റിയുടെ ബുദ്ധിമുട്ട് വരുമ്പോൾ അതിനകത്ത് നേരിട്ട് ഈസോഫേജിയസ് എന്ന് പറയും, അതിന് ഗ്രേഡ് ഉണ്ട്. അപ്പൊ അതാണ് ജി ഇ ആടി, യഥാർത്ഥ ജി ഇ ആടി. അപ്പൊ ഇതിന് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ചെയ്യണം. മരുന്ന് കഴിച്ചിട്ടും ഒരു വലിയ വ്യത്യാസമില്ല, ഫലം ഇല്ലെങ്കിൽ വാൾവ് വികസനം ഉള്ളത് നമ്മൾ ചുരുക്കണം. മരുന്ന് തന്നെയാണ്, മരുന്ന് നിർത്തിക്കഴിഞ്ഞാൽ, മരുന്ന് നിർത്തിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് കൂടും. ആ വാൾവ് വികസനം ഉള്ളത് വരും. മരുന്ന് കഴിക്കുമ്പോൾ താൽക്കാലിക ആശ്വാസം കിട്ടുന്നല്ലാണ്ട് ആ വാൾവ് വികസനം ഉള്ളത് ചുരുങ്ങില്ല.
1: പിന്നെ സാറേ എനിക്ക് ഇത് കഴിഞ്ഞിട്ടും മോഷൻ പോവില്ല, ഭയങ്കര ബുദ്ധിമുട്ടായി. ഈ കോവിഡ് നമ്പൊന്നും
2: കുഴപ്പമുണ്ടായില്ല.
1: പിന്നെ ഈ ഡോക്ടറുടെ സെന്റ് ജെയിംസ് ഡോക്ടർ വീണ്ടും സിഗ്മോണ്ടോസ്കോപ്പി അറിയും.
2: സിഗ്മോണ്ടോസ്കോപ്പി പറയൂ.
1: അപ്പൊ നമ്മള് പോളിയോ ഫിക്സഡ് ആണ്, നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളാണ്.
2: ആദ്യമൊക്കെ
1: നടക്കാൻ ബുദ്ധിമുട്ടായി. അപ്പോ അപ്പൊ കണ്ടുപിടിക്കുന്ന ലെഫ്റ്റ് സൈഡ് കൊളൈറ്റി,
2: ലെഫ്റ്റ് സൈഡ് കോളൈറ്റിസ് ആണെങ്കിൽ കംപ്ലീറ്റ് വൻകുടൽ നമ്മൾ പരിശോധിക്കേണ്ടി വരും, കൊളോണോസ്കോപ്പി ചെയ്യേണ്ടി വരും. സിഗ്മോണ്ടോസ്കോപ്പി എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലുള്ള കുടൽ മാത്രമേ നമുക്ക് കാണാൻ. പറഞ്ഞോളൂ പറഞ്ഞോളൂ.
1: ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞ അങ്ങനെ ഫുള്ളായിട്ട് എൻഡോസ്കോപ്പി ചെയ്യാൻ പറ്റില്ല, കൊളോണോസ്കോപ്പി നടത്താൻ പറ്റില്ല. 65 വയസ്സുണ്ട്. അപ്പൊ അവിടെ നിന്ന് ഒരു ബയോപ്സി എടുത്ത് ഒരു സ്റ്റഡിസ് പറഞ്ഞ ബയോപ്സി ചെക്കപ്പിന് വിട്ടു. അതിന്റെ ഒരു റിസൾട്ട്
2: വന്നുകഴിഞ്ഞിട്ടാണ് ഉദ്ദേശിച്ചത്. മലത്തിൽ കൂടി രക്തോ കഫോ വല്ലതും പോകുന്നുണ്ടോ?
1: അല്ല, രക്തം പലവട്ടം ഞങ്ങൾ സ്കൂൾ പരിശോധിച്ചിട്ടുണ്ട്. അപ്പൊ അതിലൊന്നും രക്തമില്ല, കഫം അങ്ങനെ
2: പോകുമ്പോൾ അത് കുടലിന്റെ ചലനം കുറവ് കൊണ്ട് അങ്ങനെ മലബന്ധം വരാം. ഈ ആക്റ്റീവ് കോളൈറ്റിസ് കൊണ്ട് മലത്തിൽ കൂടി രക്തവും കഫവും ഒക്കെ പോകും, പിന്നെ ബ്ലഡ് കുറയും, അനീമിയ ഉണ്ടാവും. അപ്പൊ അത്
1: ബ്ലഡ് നോക്കിയപ്പോ 12
2: അത് കുഴപ്പമില്ല. അത് ഗ്യാസിന്റെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ ഫോക്കൽ ആക്റ്റീവ് കോളൈറ്റിസ് എന്ന് പറയുമ്പോൾ ആ സമയത്ത് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉള്ള സമയത്ത് അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ കണ്ടുപിടിച്ചതായിരിക്കും. അത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഉണ്ടോന്ന് നോക്കാനായിട്ട് സാധാരണഗതിയിൽ ഭയങ്കര സിവിയർ ആണെങ്കിൽ 3 മാസം കഴിഞ്ഞ് നമ്മൾ ഒന്ന് കൊളോണോസ്കോപ്പി റിപ്പീറ്റ്
1: ചെയ്യാറുണ്ട്.
2: ഓ ചെയ്യാമല്ലോ, കൊളോണോസ്കോപ്പി ആണ് ചെയ്യേണ്ടത്.
0: ഡോക്ടർ യേശുക്ക് ജി ഗേഡ് എന്ന് പറയുന്നത് ഇത് വലിയൊരു ലൈഫ് ത്രെറ്റനിങ്, നമുക്ക് ജീവൻ അപായം വരുത്തുന്ന ഒരു അസുഖമൊന്നുമല്ലല്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ഒഴിവാക്കി നിർത്താൻ പറ്റുമോ? വലിയ ചികിത്സ തേടാതെ,
2: ചികിത്സ തേടാതെ നിർത്താൻ പറ്റില്ല എന്ന് പറയുന്നതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ, ഈ നോർമൽ പേഴ്സൺസും ജി ആർ ഡി ഉള്ളവർക്ക് റിസ്ക് പ്രൊഫൈൽ കൂടുതലാണ്. ഈ ആസിഡ് മുകളിലോട്ട് അന്നനാഴത്തിൽ കയറി വരുമ്പോൾ ഫ്യൂച്ചറിൽ ഓർ 5 years 10 years ഡൗൺ ദ ലൈൻ ഈസോഫേജിയൽ ക്യാൻസറിൻ്റെ റിസ്ക് ഉണ്ട്. അന്നനാഴത്തിൽ ആസിഡ് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഈ ആസിഡ് മുകളിലോട്ട് വന്ന് ഓരോ പ്രാവശ്യം ഈസോഫേജിയസ് ആയി ഉണങ്ങി മുറിവ് ഉണങ്ങി ഉണങ്ങി ഉണങ്ങി വരുമ്പോൾ സാധാരണഗതി ഈ ബുദ്ധിമുട്ടുള്ളവർക്കും ഇല്ലാത്തവർക്കും വെച്ച് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ജി ആർ ഡി ഉള്ളവർക്ക് ഈസോഫേജിയൽ ക്യാൻസറിൻ്റെ റിസ്ക് കൂടുതലാണ്.
0: കൂടുതലാണ് ഈ അസുഖം ശരിക്ക് അധികരിച്ച് നമുക്ക് ജീവനാപായം ഒന്നും ഉണ്ടാവില്ലെങ്കിലും പക്ഷെ ഇങ്ങനൊരു
2: ഇങ്ങനത്തെ റിസ്ക് ഉണ്ടാവും.
0: നമുക്കൊരു ഇടവേളയിലേക്ക് പോയിട്ട് വരാം.
3: അപ്പോളോ

0: കാറ്റലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം. ബുക്കിംഗിനായി വിളിക്കൂ 0484-718500. ബുക്കിംഗിനായി വിളിക്കൂ 0484-718500. അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം.
1: ഈ ജി ആർ ഡി തന്നെയാണ് നമുക്ക് ഗാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സ് ഡിസീസ് തന്നെയാണ് നമുക്ക് എങ്ങനെയാണ് കൺഫേം ആക്കാൻ തീർച്ചയാക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ്
2: അത്? നമ്മൾ ഒന്ന് എൻഡോസ്കോപ്പി ടെസ്റ്റ്, ഹിസ്റ്ററി ബേസിക്, ആൾക്കാരുടെ സിംപ്റ്റംസ് എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുക, ഈ പുളിച്ചതായിട്ടുള്ള നെഞ്ചരിച്ചത് എല്ലാവർക്കും ഉണ്ടാവും, എല്ലാവർക്കും അസിഡിറ്റി കൊണ്ട് മാത്രമല്ല ഫങ്ഷണൽ സിംപ്റ്റംസ് എന്ന് പറയും, ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിലും ഇങ്ങനെ തേട്ടിൽ വരും ചിലവർക്ക്. അപ്പോൾ ഈ അന്നനാളത്തിലെ വികസനം എൻഡോസ്കോപ്പിൽ നമുക്ക് അറിയാൻ പറ്റും. ലാക്സ് എല്ലീസ് എന്ന് പറയുമ്പോൾ ഈസോഫജിയൽ സ്ഫിങ്ക്ടർ ടൈറ്റ് ആയിരിക്കണം, അത് നോർമൽ സാധാരണഗതിയിൽ ലൂസായിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ സിംപ്റ്റംസും ഉണ്ട്. പിന്നെ അതിന് ആസിഡ് മുകളിലോട്ട് വരുന്നുണ്ടോ നോക്കാനായിട്ട് പി എച്ച് മെട്രി എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ അന്നനാളത്തിൽ ആസിഡ് കയറി വരുന്നുണ്ടോ, ആമാശത്തിൽ ആസിഡ് ലെവൽസ് എങ്ങനെയുണ്ടോ നോക്കാനായിട്ട് 24-hour പി എച്ച് മെട്രി ചെയ്യുന്നുണ്ട്. അതാണ് യഥാർത്ഥമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും.
1: നമുക്കൊരു കോളിലേക്ക് പോയിട്ട് വരാം. ഹലോ, അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം. റേഡിയോയുടെ അടുത്തുനിന്ന് മാറിയിരുന്നു, സംശയം ചോദിക്കൂ പ്ലീസ്. ഹലോ, കേൾക്കാമോ? ഇല്ല, കോൾ നമുക്ക് കട്ടായിപ്പോയി. ഡോക്ടർ ഇപ്പോൾ പറയുന്നുണ്ടായി നമുക്ക് ഇങ്ങനെ ടെസ്റ്റ് നടത്തി അറിയാൻ പറ്റും, അതുപോലെ ഈ നാളം ചുരുക്കണമെന്ന്. ഈ ചുരുക്കുന്ന ഒരു സർജിക്കല്ല, ഒരു ശസ്ത്രക്രിയ വഴിയുള്ള ചികിത്സയാണോ അതോ മരുന്ന് കഴിച്ചിട്ട് തന്നെ നമുക്ക്?
2: മരുന്ന് കഴിച്ചിട്ടല്ല, എൻഡോസ്കോപ്പി വഴി ചെയ്യാൻ പറ്റും.
1: സർജറിയാണോ?
2: എൻഡോസ്കോപ്പിക് സർജറി ഉണ്ട്, ലാപ്രോസ്കോപ്പിയും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഇതിനൊരു ഗ്രേഡ് ഉണ്ട്. ഈ ലാക്സെല്ലിയസ് കൂടി കഴിയുമ്പോൾ ഹയാറ്റൽ ഹെർണിയ എന്ന് പറയും. ഈ അന്നനാളം ഓപ്പണായി കഴിഞ്ഞാൽ ആമാശം അതിൽ കൂടി ആ ഓപ്പണിംഗ് കൂടി കയറി വരും. അപ്പോൾ അതിന് വാൾവ് എഫക്റ്റ് ഉണ്ടാവില്ല, അപ്പോൾ വാൾവിൻ്റെ മുകളിലായിരിക്കും പകുതി കുറച്ച് ആമാശം, അപ്പോൾ ആസിഡ് നല്ലോണം മുകളിൽ വരും. ഇതാണ് ഹയറ്റൽ ഹെർണിയ. അപ്പോൾ ഒരു ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 വരെ നമുക്ക് എൻഡോസ്കോപ്പിക്കലി തന്നെ ചെയ്യാൻ പറ്റും. ഗ്രേഡ് 4 ലാർജ് വലിയ ഹെർണിയൊക്കെ ലാപ്രോസ്കോപ്പി വഴി തന്നെ സർജറി ചെയ്യണം.
1: സർജറി തന്നെ ചെയ്യാൻ പറ്റും. അതല്ലാതെ ഒരു നമുക്ക് മരുന്ന് കഴിച്ചിട്ട്,
2: മരുന്ന് കഴിക്കുമ്പോൾ അസിഡിറ്റി കുറയും, പക്ഷേ ഈ വാൾവിൻ്റെ ഇത് അനാറ്റോമിക്കൽ ഡിഫക്ട് നമുക്ക് മാറ്റാൻ പറ്റും.
1: ചുരുക്കാൻ പറ്റില്ല, അത് സർജിക്കൽ ശസ്ത്രക്രിയക്ക് കൊണ്ട്. നമുക്കൊരു കോളിലേക്ക് പോവാം. ഹലോ,
3: ഹലോ,
1: അപ്പോൾ അഡ്ലക്സ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം.
3: എനിക്ക് ഇടയ്ക്ക് നെഞ്ചുവേദനയാണ്, നെഞ്ചരിച്ചിൽ വരും, ഭയങ്കരമായിട്ട് നെഞ്ചരിച്ചിൽ
2: വരും. പറഞ്ഞോളൂ.
3: അപ്പൊ ഞാൻ തണുത്ത വെള്ളം കുടിക്കും കുറെ. അപ്പൊ തണുത്ത വെള്ളം കുടിക്കുമ്പോൾ നേരെ കുറവ് വന്നു, ഞാൻ ഗ്യാസിന്റെ കൂടെ മേടിച്ച്
2: കഴിക്കും. ഈ പറയുന്ന ബുദ്ധിമുട്ട് ഇപ്പൊ റീസെന്റ് കൂടി കൂടി വരുന്നുണ്ടോ?
3: ഇല്ല, ഇടയ്ക്ക് വരും. അപ്പൊ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അപ്പാണ്ട് വരും.
2: അത് അസിഡിറ്റി കൊണ്ടുവരും, ദഹനക്കേട് കൊണ്ടോ ഈ പുളിച്ചതായിട്ട് വരുന്നതായിരിക്കാം. അപ്പൊ അത് ബുദ്ധിമുട്ട് കൂടുതലാണെങ്കിൽ ഗ്യാസിന്റെ ഗുളിക ഒന്ന് കഴിച്ചു നോക്കുക, ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടർ പറയുന്ന ഡോസിനനുസരിച്ച് കഴിച്ചു നോക്കുക. മരുന്ന് കഴിച്ചിട്ടും വ്യത്യാസം കാണുന്നില്ലെങ്കിൽ ഡോക്ടർ ചിലപ്പോൾ ഒരു എൻഡോസ്കോപ്പി അഡ്വൈസ് ചെയ്യുന്നതായിരിക്കും.
1: ഇത്
2: പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ, കുറെ മെഡിസിൻസ് പി പി എസ് എന്ന് വെച്ചാൽ ഈ പാന്റോപ്രസോൾ എന്നൊക്കെ പാന്റോസോൾ എന്നൊക്കെ പറയുന്നത്, റാനിറ്റിഡിൻ, എച്ച് ടു ബ്ലോക്കേഴ്സ് എന്ന് പറയും. ഇതെല്ലാം ഈ ആമാശത്തെ ആസിഡിന്റെ ഉൽപ്പന്നം കുറയ്ക്കാനുള്ളത് ഒരു
1: മരുന്നുകളാണ്. നമുക്കൊരു കോളിലേക്ക് പോകാം. അപ്പോൾ അഡ്ലക്സ് ഹോസ്പിറ്റലിലേക്ക് സ്വാഗതം. ഹലോ, കേൾക്കാമോ? നമുക്ക് ആ കോൾ കട്ടായി എന്ന് തോന്നുന്നു. ശരിക്കും അപ്പോൾ നമുക്ക് ഏകദേശം എത്ര ദിവസം അതല്ലെങ്കിൽ എത്ര കാലം കൊണ്ട് ഇങ്ങനെ നെഞ്ചരിച്ചിലുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ സമീപിക്കണം?
2: ഇപ്പോഴത്തെ നമ്മളെ ലൈഫ് സ്റ്റൈലിനനുസരിച്ച് 2 കൂടുതലുണ്ടെങ്കിൽ തന്നെ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. കണ്ടിന്യൂസ് ആയിട്ട് 2 കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ലൈഫ് സ്റ്റൈൽ വീട്ടിൽ എല്ലാവരും പോകുന്ന പിന്നെ ഹോം റെമഡീസ് ചെയ്ത് നോക്കും. വീട്ടിൽ ഭക്ഷണം ഒന്ന് കുറച്ച് നോക്കും, വീട്ടിൽ ജീരകവള ഇതൊക്കെ കഴിച്ച് നോക്കിയിട്ടും ബുദ്ധിമുട്ട് കുറയുന്നില്ല, അല്ല എല്ലാ ദിവസവും ഈ ബുദ്ധിമുട്ട് കൂടിക്കൂടി വരുന്നുണ്ടെങ്കിൽ ഡോക്ടർ പരിശോധിക്കണം.
1: ഓക്കെ, ഒരു കോളിലേക്ക് പോകാം. ഹലോ, ഹലോ, അപ്പോൾ അഡ്ലക്സ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം.
4: ഞാൻ തുറവൂർന്നാണ് വിളിക്കുന്നത്.
1: സംശയം ചോദിച്ചോ ഡോക്ടർ മുഹമ്മദ് നൗഫൽ, മറുപടി പറയും.
4: സാറേ, എനിക്ക് യാത്ര ചെയ്യുമ്പോഴൊക്കെ ഇരുന്ന് കഴിഞ്ഞ് ഭയങ്കര ഗ്യാസ് ആണ് വരുന്നത്, ഭയങ്കര അസ്വസ്ഥത വയറിന്. പ്രത്യേകിച്ച് യാത്രയെ കുടുക്കം വരുമ്പോഴും അതുപോലെ തന്നെ പിന്നെ ഈ ഇരിപ്പിന് കസേരയിൽ കൂടെ ഒരു അരമണിക്കൂറൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ നമ്മൾ, ഞാനൊരു ചെറിയൊരു സോപ്പുള്ള ആളാണ്, കണ്ണ് കാണാൻ മേലാത്ത ആളുമാണ്. അപ്പൊ എനിക്ക് പിന്നെ ഇവിടെ കസര കുറച്ചു നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും വയറുള്ളൂ. ഇനി ഇത് കുറെ നേരം നടക്കുമ്പോ മാറും.
2: ഷുഗർ ഉണ്ടോ?
4: ഷുഗർ ഇല്ല, ഇതുവരെ ഷുഗർ ഇല്ല.
2: ഓക്കേ, ഇത്

0: ദഹനക്കേട് കൊണ്ട് നമ്മൾ ദഹിക്കാത്ത ഭക്ഷണം വയറ്റിനകത്ത് കിടക്കുമ്പോൾ അതിനകത്ത് നിന്നുള്ള ഗ്യാസ് ഉണ്ടാകുന്നത് കൊണ്ടാണ് ഈ വയറുവിറക്കലൊക്കെ വരിക.
1: പക്ഷെ ദഹനക്കേട് അങ്ങനെ ഒരു പ്രക്രിയ എനിക്ക് ദഹിച്ചായ അങ്ങനെ ഒരു എനിക്ക് തോന്നിയിട്ടില്ല. വരും കാരണം എനിക്ക് നല്ല വിശപ്പുണ്ട്, എപ്പോഴും ഭക്ഷണം കഴിക്കണം, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല.
0: അല്ല, ചിലവർക്ക് വിശപ്പുണ്ടെങ്കിലും ചിലവർക്ക്
1: എവിടെയെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ ബസ്സിലൊക്കെ ആണെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് ഇരിക്കാൻ പറ്റില്ല, അപ്പോഴത്തേക്ക് എണീറ്റിരിക്കണം. കുറെ നേരം ചിലപ്പം രണ്ടു മണിക്കൂർ കണ്ടിന്യൂ യാത്രയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ അവസാനമായിട്ട്.
0: അല്ല, അത് പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് ചിലവർക്ക് ഡൈജഷന്റെ പ്രശ്നം വരാറുണ്ട്, അത് മോഷൻ സിക്നസ് ഉള്ളവർക്കും ഇങ്ങനെ ബുദ്ധിമുട്ട് വരും യാത്ര ചെയ്യുമ്പോൾ. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് യാത്രയ്ക്ക് ഒരു അരമണിക്കൂർ മുന്നേ തന്നെ അതിനകത്തുള്ള ടാബ്ലറ്റ്സ് കഴിച്ചിട്ട് യാത്ര ചെയ്യുക.
1: അങ്ങനെ കഴിച്ചിട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ വലിയ പ്രശ്നം വരാറില്ല.
0: അതപ്പോ അത് ഈ മോഷൻ സിക്നസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഹെർണിയ എന്ന് പറയുമ്പോ മുഴ എവിടെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ?
1: നമ്മുടെ
0: അത് അത് ഇൻഗ്വിനൽ ഹെർണിയ എന്ന് പറയും. അത് സർജനെ ഒന്ന് സമീപിക്കുക, അത് സർജറി തന്നെ ചെയ്യേണ്ടി വരും. അതെ.
2: ഹലോ, കേൾക്കാമോ? എനിക്ക് ആ കോൾ കട്ടായിപ്പോയി തോന്നുന്നു. നമുക്ക് ഒരു ഇടവേളയിലേക്ക് പോകാം.
3: അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം. ബുക്കിംഗിനായി വിളിക്കൂ 0484-71-85-000. ബുക്കിംഗിനായി വിളിക്കൂ 0484-71-85-000. അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം.
2: ഡോക്ടർ, ഈ പരിപാടിക്കിടയിൽ നിരവധി തവണ പറയുകയുണ്ടായി ലൈഫ് സ്റ്റൈൽ ഒന്ന് ചേഞ്ച് ചെയ്താൽ നമുക്ക് ഇത് മാറ്റാം. എന്താണ് അപ്പൊ ശരിക്കും ഇത്രയും അസുഖങ്ങൾ വരാതിരിക്കാനുള്ള ഒരു ജീവിതശൈലി?
0: സമയത്തിന് ഭക്ഷണം കഴിക്കുക, ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുത്. ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ബോഡി ഒരു ബയോളജിക്കൽ ക്ലോക്കാണ്. അപ്പോൾ 4 ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 6 മണിക്ക് എണീച്ച് കഴിഞ്ഞാൽ 5-ാം ദിവസം 6 മണിയാകുമ്പോൾ നമ്മൾ ഉണരും. അത് ബോഡി ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ആവും. അപ്പം അങ്ങനെ മോർണിംഗത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ സ്കിപ്പായി കഴിയുമ്പോൾ ഈ ആസിഡ് ഉൽപ്പന്നം നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനനുസരിച്ചാണ് ഡൈജഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അകത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആസിഡ് ഉൽപ്പന്നം കൂടുക. അപ്പം കഴിക്കാതിരിക്കുന്ന ഉണ്ടെങ്കിൽ അതിന് ആസിഡ് ഉൽപ്പന്നം ഓട്ടോമാറ്റിക്കായിട്ട് അത് കൂടിക്കഴിഞ്ഞാൽ ഭക്ഷണം ഉണ്ടാവില്ല. പക്ഷേ അത് നമ്മുടെ സ്റ്റോമക്കിനെ അത് ലെയറിനെ അഫക്റ്റ് ചെയ്യും, ഹൈപ്പർ അസിഡിറ്റി. അപ്പോൾ ടൈമിന് കഴിക്കുക, വയറ് നിറച്ച് കഴിക്കരുത്, ഹാഫ് സ്റ്റോമക്ക്. അതേപോലെ പ്രത്യേകിച്ച് വ്യായാമം. പിന്നെ രാത്രി എപ്പോഴും പറയുന്നത് ഒരു 2-3 hours കിടക്കുന്നതിന് 2-3 മണിക്കൂർ മുന്നെങ്കിലും നമ്മൾ ഡിന്നർ കഴിക്കുക,
2: ഭക്ഷണം കഴിക്കുക. ഇതോടൊപ്പം തന്നെ ഡോക്ടർ, ഈ ഓയിലി ഫുഡ് ഒഴിവാക്കാൻ പറഞ്ഞു, അതെങ്ങനെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്? ഓയിലി ഫുഡ് മാത്രമാണോ?
0: ജങ്ക് ഫുഡ്സ്, ഓയിലി ഫുഡ്സ് കഴിക്കുമ്പോൾ ഓയിൽ ഡൈജസ്റ്റ് ചെയ്യാൻ കൂടുതൽ സമയം പിടിക്കും. അപ്പോൾ നമ്മൾ കൂടുതൽ ഓയിൽ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 ദിവസം നമ്മൾ ദഹിക്കേണ്ടതിനെ വയറ്റിനകത്ത് കിടക്കും. ആ ദഹിക്കാത്ത ഭക്ഷണമാണ് കൂടുതൽ മസിലിട്ടേക്ക് നയിക്കുന്നത്.
2: 2 ദിവസമൊക്കെ കിടക്കുന്നത്
0: ഉണ്ടാവാറുണ്ട്.
2: ഈ നോൺ വെജിറ്റേറിയൻ ഫുഡ്,
0: ഓയിൽ, പ്രത്യേകിച്ച് ഓയിൽ, ഈ ഓയിൽ ഡൈജസ്റ്റ് ചെയ്യാൻ ഒത്തിരി സമയമാവും.
2: പ്രത്യേകിച്ച് ആൾക്കാർ ഈ ഫ്രൈഡ് ഐറ്റംസ് ആണ് കൂടുതൽ,
0: ഫ്രൈഡ് ഐറ്റംസ്. ഇതിൻ്റെ കൂടെ ഈ ആൽക്കഹോൾ സ്മോക്കിംഗ് ഒക്കെ ആകുമ്പോൾ നമ്മുടെ ബോഡിയുടെ ഡിഫൻസ് മെക്കാനിസം കുറയും. അപ്പോൾ ആ മ്യൂക്കോസ് ആ ലെയറിലുള്ള പ്രൊട്ടക്ഷൻ ലെയർ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അൾസറിലേക്ക് നയിക്കും.
3: അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം. ബുക്കിംഗിനായി വിളിക്കൂ 0484-71-85-000. ബുക്കിംഗിനായി വിളിക്കൂ 0484-71-85-000. അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം.
2: അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം. ഹലോ, കേൾക്കാമോ? അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ ആണ്.
4: നമസ്കാരം സാറേ.
2: നമസ്കാരം ഡോക്ടർ മുഹമ്മദ്.
4: സാർ, ഞാൻ നിലമ്പൂരിൽ നിന്ന് അലിയാണ് വിളിക്കുന്നത്.
2: സംശയം ചോദിച്ചോളൂ.
4: ഞാൻ ഗ്യാസിനുള്ള ഗുളി, ഒരു മരുന്ന്, റാബെപ്രസോൾ പറഞ്ഞ ഒരു മരുന്ന് കഴിഞ്ഞ 5 വർഷമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യം 2 വർഷം 1 കഴിച്ചത്, രാവിലെ 1, പിന്നെ 2 വർഷം കഴിഞ്ഞിട്ട് പിന്നെ 2 രാവിലെയും രാത്രിയും. ഇപ്പൊ വീണ്ടും രാവിലെ 1 കുറച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് അസുഖം എപ്പോഴും ഉണ്ട്. ചില ദിവസം ഗ്യാസിന്റെ കൂടുതലായിരിക്കും, കൂടുതലും കുറവായിട്ടൊക്കെയാണ് കാണുന്നത്. 5 വർഷം കഴിഞ്ഞു കഴിക്കാൻ
0: തുടങ്ങിയിട്ട്. ടെസ്റ്റ് ഒന്നും
4: ചെയ്തിട്ടില്ല, ഡോക്ടറെ കാണിക്കുന്നുണ്ട്. ഡോക്ടർ ആ മരുന്നിനെ റിപ്പീറ്റ് എഴുതി തരും. അത് മരുന്നിനെ കഴിച്ചാൽ മതി, കൂടുതൽ ഉണ്ടെങ്കിൽ ഒരു ഗുളിക കൂടുതൽ കഴിക്കുക, അങ്ങനെ പറഞ്ഞത്.
0: മരുന്ന് കഴിച്ചോണ്ടിരിക്കേണ്ട ആവശ്യം വരികയാണെങ്കിൽ 5 വർഷമൊക്കെ ആണെങ്കിൽ എന്തായാലും കാണിച്ചിട്ട് ഒരു എൻഡോസ്കോപ്പി ടെസ്റ്റ് ചെയ്യുക. മരുന്ന് കഴിച്ചില്ലെങ്കിൽ എന്താ ബുദ്ധിമുട്ടുണ്ടാവുക? നെഞ്ചരിച്ചിലാണോ അല്ല വയറുവീർക്കൽ, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളാണോ?
4: അങ്ങനെ
0: ഉള്ളൂ. ഇത്രയും വർഷം മരുന്ന് കണ്ടിന്യൂസ് ആയിട്ട്, അത് ശ്വാസമുട്ടന് കിതപ്പിന് കഴിക്കുന്നു. അപ്പൊ എന്തായാലും ഒരു
4: എൻഡോസ്കോപ്പി
0: അത്യാവശ്യമായിട്ട് ചെയ്യണം. 5 വർഷം മരുന്ന് കഴിക്കുകയാണെങ്കിൽ ചെയ്യേണ്ടി വരും.
4: ഓ ശരി.

0: വെർസിഡപ്പ് മരുന്ന് മരുന്നും കഴിക്കണ്ട സാറേ, സ്ട്രെസ്സിനല്ലേ വെർസിഡപ്പ്.
1: അത് സ്ട്രെസ്സിനുള്ളതല്ല.
0: ഓക്കെ സാറേ.
1: ഓക്കെ, വിളിച്ചതിൽ നന്ദി. ഒരിടെ വേളയിലേക്ക് പോകുന്നു.
2: അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം. ബുക്കിംഗിനായി വിളിക്കൂ 0484-71-85-000. ബുക്കിംഗിനായി വിളിക്കൂ 0484-71-85-000. അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം.
1: ഡോക്ടർ, ഈ അസുഖത്തെ നമ്മുടെ അമിതവണ്ണം അതല്ലെങ്കിൽ ഒബേസിറ്റി എന്ന് പറയുന്നത് ഇതെല്ലാം എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്?
3: ഒബേസിറ്റി ഈ ഇൻഡൈജഷൻ കൂട്ടും. ഒബേസിറ്റി മോസ്റ്റ്ലി സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, ആക്ടിവിറ്റി ഇല്ലാണ്ടാവുമ്പോഴാണ് കൂടുന്നത്. അപ്പോൾ ആക്ടിവിറ്റി ഇല്ലാത്ത സമയത്ത് ഡൈജഷൻ്റെ കപ്പാസിറ്റിയും കുറയും, ദഹനക്കേടുണ്ടാവും. അപ്പോൾ അത് ഓബിയസ്ലി നമ്മൾ ഈ ബുദ്ധിമുട്ട് കുറേ നാളാവുമ്പോൾ പിന്നെ അത് അസിഡിറ്റിയിലേക്ക് നയിക്കും. ജി ഇ ആർ ഡി, ഹയാറ്റൽ ഹെർണി, ഈ അന്നനാഴം വികസനം ഉള്ളത് ഒബിസിറ്റി ഉള്ളവർക്ക് കൂടുതലായിരിക്കും.
1: സാധാരണ ഇത്തരം ഈ അസുഖങ്ങളെക്കുറിച്ച് പരാതികൾ ഗർഭിണികൾ പറയാറുണ്ട്. അത് നമ്മൾ അങ്ങനെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്.
3: വരാറുണ്ട്.
1: ഗർഭാവസ്ഥയിൽ ഉണ്ടാവുന്ന
3: അവസ്ഥയിൽ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് സ്വാഭാവികമായിട്ട് സ്ഫിങ്ക്ടർ ലൂസ് ആവും. അപ്പോൾ അവർക്ക് നല്ല റിഫ്ലക്സ് ഉണ്ടാവും. അത് ഈ കിടക്കുമ്പോൾ ഈ തല പൊന്തിച്ച് വെച്ച് കിടക്കുക. അത് മെഡിസിൻസ് ആവശ്യമുണ്ടെങ്കിൽ കഴിക്കാം. ഒത്തിരി സിവിയർ ഉള്ളവർക്ക് മെഡിസിൻസ് കൊടുക്കാറുണ്ട്.
1: നമുക്കൊരു കോളിലേക്ക് പോയിട്ട് വരാം. അപ്പോൾ അഡ്ലക്സ് ഹോസ്പിറ്റൽ ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം.
4: ഹലോ,
1: സംശയം ചോദിച്ചോളൂ.
4: റേഡിയോ കാലടി, അങ്കമാലി കാലടി എന്നാണ് വിളിക്കുന്നത്.
1: റേഡിയോയുടെ അടുത്ത് നിന്ന് മാറി നിന്ന് ചോദ്യം ചോദിക്കൂ.
4: ഉണ്ടല്ലോ ഡോക്ടറെ, ഒരു ദിവസം അധികമൊന്നും താമസിച്ചില്ല. ഈ 16-16 എനിക്ക് ഒരു വയറ്റില് വേദന വന്നു. വയറ്റില് വേദന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊളുത്തി പിടിച്ച് എനിക്ക് കാലൊന്നും നീക്കി വെക്കാൻ പറ്റാത്ത അത്രയും വേദനയായിരുന്നു. ഞാൻ പിന്നെ ഉടനെ ഡോക്ടറെ കണ്ടു. ഒരു എനിക്ക് 65 വയസ്സുണ്ട്. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും ആദ്യം ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് സ്കാൻ ചെയ്തിട്ട് യൂട്രസിനൊന്നും കംപ്ലൈന്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് സർജനെ റെഫർ ചെയ്തു. സർജനെ കണ്ടു കഴിഞ്ഞപ്പോ പുള്ളി പറഞ്ഞു ഇൻഡസ്ട്രീന് എന്തോ ട്രബിളാന്ന് പറഞ്ഞു. ഒരാഴ്ചത്തേക്ക് മരുന്ന് വന്നു, വേദന കുറയാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഒരാഴ്ച മരുന്ന് വെച്ചിട്ട് എന്റെ കാലൊക്കെ മന്തുപോലെ നീര് വന്നു. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇത് ഒരാഴ്ച കഴിച്ചിട്ട് കുറഞ്ഞില്ലെങ്കിൽ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ സ്വാഭാവികമായിട്ടും ഗ്യാസ്ട്രോനെ കണ്ടു കഴിഞ്ഞപ്പ ഡോക്ടർ നോക്കി എൻഡോസ്കോപ്പി ചെയ്ത്. എൻഡോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞപ്പോഴും അത് ട്രീറ്റ്മെന്റ് ആ ടെസ്റ്റ് ചെയ്യുമ്പോഴേക്കും എനിക്ക് അസാധ്യമായിട്ടുള്ള വേദന ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ട് എന്റെ റിസൾട്ട് പറഞ്ഞത് വേറെ കുഴപ്പമൊന്നും കാണുന്നില്ല. ഈ എൻഡോസ്കോപ്പിയിൽ കുഴപ്പമൊന്നും കാണുന്നില്ല. പിന്നെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നത് കുടലൊക്കെ ഒരു അനക്കം ഇരുന്നത് കൊണ്ടാണെന്നാണ് ആ ഡോക്ടർ പറഞ്ഞത്.
3: കുടലനക്കം കൂടുതലാണെങ്കിൽ ലൂസ് മോഷൻ ഉണ്ടാവും. അനക്കം ചലനം കുറവാകുമ്പോഴായിരിക്കും മലബന്ധം വരിക. അങ്ങനെ മലബന്ധമുള്ള സമയത്ത് ചലനം കുറവുള്ളവർക്ക് അസിഡിറ്റി വരും.
4: മലബന്ധമായിട്ടില്ല, പക്ഷേ എനിക്ക് ഡെയിലി ഒരു 6 times കക്കൂസിന് പോകേണ്ടി വരുവാണ്.
3: ഇത് IBS എന്ന് പറയും, ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം എന്ന് പറയും. നമുക്ക് കുടലിന്റെ ചലനം കാരണമില്ലാണ്ട് നമ്മളെ ഭക്ഷണം ഗാസ്ട്രോകോളിക് റിഫ്ലക്സ് എന്ന് പറയും. ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ കുടലിന്റെ അനക്കം കൂടും റിഫ്ലക്സ് ആയിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മോഷൻ പോകണമെന്നൊരു ഫീലിംഗ് ഉണ്ടാവും. അതിന് അത് ആ അനക്കം കുറയ്ക്കാനുള്ളതായിട്ട് മരുന്നുകളുണ്ട് മെയിനായിട്ട്. പക്ഷേ ഇത് ബാക്കിയുള്ള ഫാക്ടേഴ്സ് എല്ലാം അഫക്റ്റ് ചെയ്യും. ഉറക്കം സ്ട്രെസ് കൂടുതലാണെങ്കിൽ ഇങ്ങനെ കൂടും, ഉറക്കം കുറവാണെങ്കിൽ വരും. അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. ഇത് കുറയ്ക്കാനുള്ള മരുന്നുകളും ഉണ്ട്. അപ്പോൾ ഡോക്ടറെ സമീപിച്ച് അതിനുള്ള മെഡിസിൻസ് കഴിക്കുക. IBS ആയിരിക്കും പറയുന്നത്. ഷുഗർ എല്ലാ ഓർഗൻസിനെയും അഫക്ട് ചെയ്യും. അപ്പൊ ഡയബറ്റിക് കൺട്രോൾ ഇല്ലെങ്കിൽ നമുക്ക് എല്ലാ ഓർഗനെയും അഫക്ട് ചെയ്യാറുണ്ട് ഷുഗർ. ദഹനക്കേടുണ്ടാവും, ഡൈജഷൻ കപ്പാസിറ്റി കുറയും. ഈ സ്റ്റൊമക്കിൽ നിന്ന് ഫുഡ് എംപ്റ്റി ആവുന്ന സമയം കൂടും. അപ്പോൾ ദഹിക്കാത്ത ഭക്ഷണം വയറ്റിനകത്ത് തങ്ങി നിൽക്കുന്ന സമയം കൂടുമ്പോൾ അസിഡിറ്റി സ്വാഭാവികമായിട്ടുണ്ടാവും. അതേപോലെ കുടലിന് അനക്കം കുറയും, ചലനം കുറയും, മലബന്ധം വരും. ചിലർക്ക് മലബന്ധം മാറി പിന്നെ അത് ലൂസ് മോഷൻ ഇടയ്ക്ക് മാറി മാറി വരും. ഇതെല്ലാം ഷുഗർ കൺട്രോൾ ഇല്ലാത്തവർക്ക് വരാറുണ്ട്.
4: അപ്പൊ അതുപോലെ തന്നെ ഇത് മിക്കപ്പോഴും 6 പ്രാവശ്യമൊക്കെ ഇടയിൽ പോകുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് ഭക്ഷണം കഴിക്കുമ്പോ ഇങ്ങനെ അന്നനാളത്തിലൊക്കെ ഭയങ്കര ടൈറ്റ് ആയിട്ട് ഇങ്ങനെ മുകളിലേക്ക് ഒരു വേദന ഇങ്ങനെ വന്നിട്ട് ഭക്ഷണം അങ്ങോട്ട് ഇറങ്ങാതെ അത് പിന്നെ ഛർദിച്ചു കളഞ്ഞാലേ ആ ഒരു
3: അത് ഇറക്കാൻ ഇറക്കാനോ വിഴുങ്ങാനോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത്യാവശ്യമായിട്ട് ഡോക്ടറെ കാണുക, എൻഡോസ്കോപ്പി റിപ്പീറ്റ് ചെയ്യുക. ഇറക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ട് ഒന്ന് ഡോക്ടറിന് ബോധ്യപ്പെടുകയാണെങ്കിൽ എൻഡോസ്കോപ്പി ആവശ്യപ്പെടും. കൊളോണോസ്കോപ്പി വൻകുടൽ നോക്കാനാണ് ഈ ചലനം ഇടയ്ക്കിടയ്ക്ക് 5-6 പ്രാവശ്യം വയറ്റിൽ നിന്ന് പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ അതിനും പല കാരണങ്ങളുണ്ട്. അപ്പൊ അത് രണ്ടും IBS എന്ന് പറയുന്നത് രണ്ടും നോക്കേണ്ടി
4: വരും.
2: അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം. ബുക്കിംഗിനായി വിളിക്കൂ 0484-71-85-000. ബുക്കിംഗിനായി വിളിക്കൂ 0484-71-85-000. അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം.
1: ഈ അസുഖം എങ്ങനെയാണ് ഡോക്ടർ, ഉറക്കവുമായി ഇങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇപ്പം IBS കാര്യത്തിലും ഡോക്ടർ പറയുകയുണ്ടായി, ഗേർഡിൻ്റെ കാര്യത്തിലും ഉറക്കം വലിയൊരു ഫാക്ടറാണെന്ന്.
3: ഉറക്കം കുറവാണെങ്കിൽ, ഉറക്കമില്ലാത്തവർക്ക് ഈ സ്ട്രെസ് ഫാക്ടറും ഉണ്ട്, അസിഡി ഹൈപ്പർ അസിഡിറ്റി, ആസിഡ് ഉൽപ്പന്നം ദേഹത്ത് കൂടും. അപ്പോൾ ഹൈപ്പർ അസിഡിറ്റി ഉള്ളപ്പോൾ ഈ മ്യൂക്കോസൽ ബ്രീച്ച് എന്ന് പറയും, ആ മ്യൂക്കോസൽ പ്രൊട്ടക്റ്റീവ് ലെയർ മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് അൾസറിലേക്ക് നയിക്കും. ആസിഡ് ഉൽപ്പന്നം ഈ ബയോളജിക്കൽ ക്ലോക്ക് പറയുന്ന പോലെ തന്നെ കറക്റ്റ് എല്ലാം കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കലും സ്ലീപ്പൊക്കെ ആണെങ്കിൽ ആ ക്ലോക്ക് അതുപോലെ തന്നെ വർക്ക് ചെയ്യും. അതിൽ മാറ്റം വരുത്തുമ്പോൾ ആസിഡ് ഉൽപ്പന്നം കൂടുകയും ചെയ്യും.
1: നമ്മൾ ശരിക്കും ഒരു ബാലൻസ്ഡ് ഡയറ്റ് അതല്ലെങ്കിൽ ഒരു എക്സസൈസ് അങ്ങനെ ഒരു ലൈഫ് നമുക്ക് അങ്ങനെ നിർദ്ദേശിക്കാൻ പറ്റുമോ ചുരുങ്ങിയ വാക്കുകളിൽ?
3: ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത് കൂടെ ഈ അസിഡിറ്റിക്ക് എന്ന് പറയുന്നത് മെയിൻലി ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് മസാല കൂടുതലുള്ളതിനെക്കാട്ടും ഓയിലാണ്. ഈ ഓയിലി ഫുഡ്സ് കുറച്ച് അതിനെ പകുതിയും സിംപ്റ്റംസ് കുറയും.
1: ഓയിൽ ഫുഡ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ഈ
3: വറുത്ത ജങ്ക് ഫുഡ്സ്, വറുത്ത
1: ജങ്ക് ഫുഡ്സ്
3: ശ്രദ്ധിക്കാതെ നമ്മൾ കഴിക്കുമ്പോൾ അത് ഡൈജസ്റ്റൻ ആവില്ല. അത് എക്സ്ട്രാ ആയിട്ട് നമ്മൾ കഴിക്കുന്നതിനനുസരിച്ച് അതിന് എക്സ്ട്രാ ആയിട്ടായിട്ട് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ അത് ഡൈജഷൻ ആകുന്ന സമയമ്പോഴേക്കും അടുത്ത ഫുഡ് നമ്മൾ കഴിക്കാൻ തുടങ്ങും. അപ്പോൾ ഈ സൈക്കിൾ റിപ്പീറ്റായി റിപ്പീറ്റായി ആ ഡൈജഷൻ ആകുന്ന മുന്നേ തന്നെ അടുത്ത ഫുഡ് കഴിക്കുമ്പോൾ അസിഡിറ്റി കൂടുകയുള്ളൂ. ദഹിക്കാത്ത ഭക്ഷണം വയറ്റിനകത്ത് കൂടുതൽ സമയത്ത് കിടക്കും.
1: ഇത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഫൈബർ അങ്ങനത്തെ ഫുഡ്,
3: ഫൈബർ ഡയറ്റ് കൂടുതൽ കഴിച്ചുകഴിഞ്ഞാൽ മോഷൻ, ഐ മീൻ ഡൈജഷൻ പ്രോപ്പർ, പ്രോബയോട്ടിക്സ് ഡൈജഷൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന തൈര്, പുളിയില്ലാതെ ഏറ്റവും തൈരാണ് ഏറ്റവും ബെസ്റ്റ് പ്രോബയോട്ടിക്. അത് നല്ല ബാക്ടീരിയ, ഡൈജഷൻ ഉണ്ടാകുന്ന ബാക്ടീരിയ, ഡൈജഷൻ ഉണ്ടാകുന്ന ബാക്ടീരിയ ഉൽപ്പന്നം ആവാനുള്ള ഹെൽപ്പ് ഇതുണ്ടാവും. മെഡിസിൻസ് നമ്മൾ കൊടുക്കാറുണ്ട്, പ്രോബയോട്ടിക് മെഡിസിൻസ് കൊടുക്കാറുണ്ട്. ഏറ്റവും ബെസ്റ്റ് പ്രോബയോട്ടിക് തൈരാണ്.
1: ഇത്തരം അസുഖമുള്ള ഈ സിട്രസ് ഫ്രൂട്ട്സ്, ഇപ്പോൾ നാരങ്ങ, ഓറഞ്ച് ഇതൊക്കെ ഒഴിവാക്കേണ്ട കാര്യമുണ്ടോ?
3: സിട്രസ് ഫ്രൂട്ട്സ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കുമ്പോൾ അത് അസിഡിറ്റി കൂട്ടാറുണ്ട്. അല്ലാ സമയത്ത് സിട്രസ് ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ട് അൾസർ വരുന്നു, അങ്ങനെ അത് കൂടുതൽ വരാം.
1: ഗേർഡിൻ്റെ
3: പ്രോബ്ലം സിംപ്റ്റംസ് ഉള്ളവർക്ക് എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കുമ്പോൾ കൂടാറുണ്ട്. അപ്പോൾ സിട്രസ് ഫ്രൂട്ട്സ് അവോയ്ഡ് ചെയ്യുക, കംപ്ലീറ്റ്ലി കഴിക്കേണ്ടെന്ന് നമ്മൾ പറയാറില്ല,
1: ഒഴിവാക്കുന്നതാണ്.
2: അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം. ബുക്കിംഗിനായി വിളിക്കൂ 0484-71-85-000. ബുക്കിംഗിനായി വിളിക്കൂ 0484-71-85-000. അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം.
1: അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ എഫ്എംഎത്തിലേക്ക് സ്വാഗതം. ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ
5: ആ സമയത്ത് വെള്ളം കഴിച്ചാലേ അതിന്റെ റിസൾട്ട് എങ്ങനെയായിരിക്കും?
1: ഫാസ്റ്റിംഗ് ചെയ്യണമെങ്കിൽ വെള്ളം കുടിച്ചോണ്ട് എന്തെങ്കിലും പ്രയോജനമാണ്?
3: വെള്ളം കുടിച്ച് അങ്ങനെ പ്രയോജനമില്ല. ഈ നെഞ്ചരിച്ചിൽ അന്നനാളത്തിലേക്ക് വെള്ളം ചെല്ലുമ്പോൾ ഒരു ആശ്വാസം കിട്ടും, പക്ഷെ ആമാശത്തിൽ ഈ ആസിഡ് ഉൽപ്പന്നം ഉണ്ടല്ലോ, അപ്പോ അത് വെറും വെള്ളം മാത്രം കുടിച്ചിട്ട് കാര്യമില്ല.
5: പിന്നൊരു ക്വസ്റ്റ്യൻ, ഭക്ഷണം കഴിച്ചപ്പോ വെള്ളം കഴിക്കണമെന്നുണ്ടോ?
3: ഭക്ഷണം കഴിച്ചപ്പോൾ വെള്ളം കഴിക്കണം, നല്ലതാണ്, കഴിക്കണം, ഡൈജഷൻ ഹെൽപ്പ് ചെയ്യും. അതെ അതെ അതെ, കൂടുതലും ഒത്തിരി വെള്ളം, ഈ വാൾവ് വികസനം ഉള്ളവർക്ക് ഒത്തിരി വെള്ളം കഴിച്ചാലും അത് റിഫ്ലക്സ് കൂട്ടും. ഭക്ഷണം
5: കഴിച്ചിട്ട്
3: അതെ അത് അത് ഡൈജഷൻ ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ നേരെ നമ്മൾ ഫുഡ് ആമാശത്തിൽ പോയുമ്പോൾ ആമാശത്തിൽ നിന്ന് ഡൈജഷൻ തുടങ്ങുമ്പോൾ അത് ഡൈജഷൻ, ഈ ദഹനത്തിനുള്ള സമയം കൂടുതലാവും. അപ്പോൾ ചവച്ച് കഴിക്കുന്ന ഏറ്റവും കൂടുതൽ നമ്മൾ ആമാശത്തിൽ ഫുഡ് എത്തുമ്പോൾ തന്നെ പകുതി ആയി കഴിയുമ്പോൾ അത് ഈസിലി ഡൈജസ്റ്റ് ആവും. സമയം പെട്ടെന്ന് ആ വിഴുങ്ങുന്നത് ആയി കഴിയുമ്പോൾ അതിന്റെ സിംപ്റ്റംസ് കൂടുകയുള്ളൂ.
5: പിന്നെ പറവുന്റെ പ്രിയ സതീശിനെ അഭിനന്ദനം കേട്ടോ. ഓക്കെ.
1: അനാവശ്യമായാലും പറയാന്നേ ഉള്ളൂ അദ്ദേഹത്തിന്. അപ്പോൾ വിഷയത്തെക്കുറിച്ചല്ല പറയേണ്ടിയിരുന്നത്. നമ്മൾ ഈ വെള്ളം കുടിക്കുന്നതിനെ കുറിച്ച് പല അഭിപ്രായമുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണത്തിനോടൊപ്പം വെള്ളം കുടിക്കരുതെന്ന് ചിലർ പറയും, അല്ലെങ്കിൽ ഭക്ഷണത്തിന് മുമ്പ് കഴിക്കണമെന്ന് പറയും. ശരിക്കും ഇതിൻ്റെ ശരിയായ ഒരു രീതി എങ്ങനെയാണ്? നമ്മുടെ സ്റ്റൊമക്ക് ഫുള്ളാകരുതെന്ന് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു, അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് ബാലൻസ് ചെയ്യേണ്ടത്?
3: ഭക്ഷണത്തിന് മുന്നേ വെള്ളം കുടിക്കുന്നത് വെച്ചാൽ നമ്മൾ ആവശ്യത്തിന് കൊടുത്ത് കഴിയുമ്പോൾ വയറൊരു ഫുൾനെസ് കിട്ടും. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന അളവ്

0: കുറയും. ബേസിക്കലി ബുഫേ ഫുഡൊക്കെ നമുക്ക് ആദ്യം സൂപ്പ് വെക്കുന്നതിന്റെ അർത്ഥം തന്നെ അതാണ്, ഒരുവിധം സ്റ്റോമക് കുറച്ചൊന്ന് ഫുഡ്
1: കൺട്രോൾ ചെയ്യാൻ.
0: ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കുടിക്കുന്ന ഏറ്റവും ബെസ്റ്റാണ്. ഭക്ഷണത്തിനൊപ്പം കുടിക്കണ്ട എന്ന് പറയുന്നത് കുഴപ്പമൊന്നുമില്ല, ഭക്ഷണത്തിനൊപ്പം വെള്ളം കുടിക്കുന്നതിന് തെറ്റൊന്നുമില്ല.
1: പലരും പറയാറുണ്ട് വയറിന്റെ ഒരു നാലിലൊന്ന് കഴിക്കുക, നാലിലൊന്ന് വെള്ളത്തിന്, നാലിലൊന്ന് വായുവിനൊക്കെ പറയും. അല്ല,
0: വെള്ളം അത്യാവശ്യമാണ്. വെള്ളം ഡീഹൈഡ്രേഷൻ, വെള്ളം ഭക്ഷണമായിട്ട്, വെള്ളം ഒരു ദിവസം 6 ലിറ്റർ

0: വെള്ളം ഒരു ദിവസം എന്നേ 6 ലിറ്റേഴ്സ് എങ്കിലും നമ്മൾ കുടിക്കണം, എന്നാലേ നമ്മുടെ ബോഡി ഡീഹൈഡ്രേഷൻ ഹൈഡ്രേഷൻ നല്ല ഹൈഡ്രേറ്റഡ് ആയിരിക്കുള്ളൂ.
1: കുറച്ചു പേര് നമ്മൾ വിളിച്ചൊരു ശ്രോതാവ് പറയണ്ടായി, അവരുടെ തൊണ്ടയിൽ എന്തോ തടഞ്ഞിരിക്കുന്ന പോലെ, അത് ഒരുപക്ഷെ
0: GERD കൂടി കൂടി വരുമ്പോൾ ഇവിടെ അന്നനാളത്തിൽ അൾസർ ആകുമ്പോൾ പിന്നെ അത് അവിടെ ഒരു ചുരുക്കം വരാറുണ്ട്. അത് വേറെ ഞാൻ പറഞ്ഞ പോലെ കുറേ വർഷങ്ങളാകുമ്പോൾ വേറെ രീതിയിലേക്ക് മാറാറുണ്ട്. അപ്പം അങ്ങനെ ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടി വരും.
1: ശരിക്കും നമുക്ക് അപ്പോൾ ഭക്ഷണം വിഴുങ്ങാനൊരു പ്രയാസം വരുമോ ഈ ഒരു സംഭവത്തിൽ?
0: അല്ല, അത് മാറിക്കഴിഞ്ഞാൽ, മാരകമായി വേറെ എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ വിഴുങ്ങാൻ പ്രയാസം വരും.
1: അല്ലാതെ ശരിക്കും നമുക്ക് ഭക്ഷണം കഴിക്കാൻ
0: വിഴുങ്ങുന്ന ഈ ഹെർണിയ, വലിയ ഹെർണിയ ഉണ്ടെങ്കിൽ ഈ ആമാശയത്തിൻ്റെ മുകളിൽ തന്നെ, വാൾവിൻ്റെ മുകളിൽ തന്നെ സ്റ്റൊമക്ക് ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ഇറക്കാനും വിഴുങ്ങാനും ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടാറുണ്ട് പേഷ്യൻസിന്. അപ്പോൾ ഇതിനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ പുതിയ നമ്മൾ എൻഡോസ്കോപ്പിക്കൽ ആർമ എന്ന് പറയും, ആൻറ്റി റിഫ്ലക്സ് മ്യൂക്കോസൽ അബ്ലേഷൻ. ആ വാൾവിൻ്റെ വികസനം ചുറ്റുമുള്ള നമ്മളൊരു APC വെച്ച് നമ്മൾ കോഗുലേറ്റ് ചെയ്യും, അത് ഉണങ്ങുമ്പോൾ ആ വാൾവ് ടൈറ്റൻ ചെയ്യും. അതേപോലെ എൻഡോസ്കോപ്പിക്കലി GERDX എന്ന് പറയും, ആ വാൾവിനെ നമ്മളൊരു ക്ലിപ്പ് ഇട്ട് ടൈറ്റ് ചെയ്യാം.
1: ഇതൊക്കെ ശരിക്കും ഔട്ട് പേഷ്യൻ്റ് ആയി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്.
0: ഡേ കെയർ ആയിട്ട് ചെയ്യാൻ പറ്റും. എൻഡോസ്കോപ്പിക്കലി പുറത്ത് സ്കാറൊന്നും ഇല്ല,
1: ആശുപത്രി വാസൊന്നും വേണ്ട.
0: ആ ഇല്ല, ഒരു അനസ്തീസിയയിലാണ് ചെയ്യുന്നത്, പക്ഷേ അതെ ഡേ കെയർ, ജനറൽ അനസ്തീസിയ, മിനിമൽ സെഡേഷൻ, സെഡേഷൻ കൊടുത്ത് ചെയ്യാം. ഒരു ദിവസം ഡേ കെയർ സർജറി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. പുറത്ത് നമ്മൾ ഓപ്പൺ ഒന്നും ചെയ്യുന്നില്ല, എല്ലാം അകത്തേ കൂടെ അല്ല ചെയ്യുന്നത്. സോ ഡേ കെയർ പ്രൊസീജിയറാണ്.
1: ഓക്കെ, ഇപ്പം ഇങ്ങനെ ഈ നെഞ്ചരിച്ചിലായിട്ട് ഒരു പേഷ്യൻ്റ് ഡോക്ടറെ കാണാൻ വരുന്നു, അത് അന്ന് തന്നെ നമുക്ക് എൻഡോസ്കോപ്പിയും കൊളോണോസ്കോപ്പിയും ഒക്കെ ചെയ്യാൻ പറ്റുമോ, അതോ അതിനുവേണ്ടി ഒരു
0: തയ്യാറെടുപ്പ് എടുക്കാം? എൻഡോസ്കോപ്പി ആണെങ്കിൽ ഒരു 6 മണിക്കൂർ ഫാസ്റ്റിംഗ് ആവശ്യം വരും, പക്ഷേ കൊളോണോസ്കോപ്പിക്ക് തലേദിവസം മരുന്ന് കുടിച്ച് വയറൊക്കെ ക്ലീൻ ചെയ്യണം. ഈ മോഷനൊക്കെ ക്ലീൻ ചെയ്താലേ നമുക്ക് മൺകൂട്ടിൽ നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓവർനൈറ്റ് പ്രിപ്പറേഷൻ നമ്മൾ പറയാറുണ്ട്.
1: എനിമ എടുക്കുക,
0: അങ്ങനെ എനിമ അല്ല, മരുന്ന് കുടിച്ച് ഒരു അതിനായിട്ട് ബൗൾ പ്രിപ്പറേഷൻ സൊല്യൂഷൻ കുടിച്ച് മോഷൻ ക്ലിയർ ചെയ്യാം.
1: പിന്നെ ഭക്ഷണം കഴിക്കാം,
0: ഭക്ഷണമൊന്നും കഴിക്കാൻ
1: നമുക്ക് പെട്ടെന്ന് ഡോക്ടറെ കാണാൻ വന്നിട്ട് ഇത് നമുക്ക് ചെയ്തു പോകാൻ കഴിയില്ല.
0: എൻഡോസ്കോപ്പി ചെയ്യാൻ പറ്റും, ഒരു 6 അവേഴ്സ് 4 അവേഴ്സ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കൊളോണോസ്കോപ്പിക്ക് അതിന് പ്രിപ്പറേഷൻ തയ്യാറെടുപ്പ് ആയിട്ട്.
1: സാധാരണ ഇത്തരം അസുഖങ്ങളിൽ ഏത് പ്രായക്കാരിലാണ് കൂടുതൽ കാണാറുള്ളത്?
0: പണ്ട് മോർ ദാൻ 40-50 ഇയേഴ്സിൽ കാണാറുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് യങ് ജനറേഷനിലാണ്. എന്ന് വെച്ചാൽ അവരുടെ ലൈഫ് സ്റ്റൈലും ഫുഡ് ഹാബിറ്റ്സ് എല്ലാം മാറിയിട്ട് ഈ കൂടുതൽ GERDയും കാണുന്നത് 30-40 ഇയേഴ്സിൽ കൂടുതൽ കാണാറുണ്ട്.
1: ഇതിലൊരു ജെൻഡർ ഡിഫറൻസ് അങ്ങനെ ഒരു
0: അങ്ങനെ ഉണ്ടാവാറില്ല? ഇല്ല,
1: കുട്ടികളുടെ പക്ഷേ പൊതുവേ
0: കുട്ടികൾ പോലും ഇപ്പോൾ കാണാറുണ്ട്. അതാണ് ഒരു ഇപ്പോൾ കുറേ പേഷ്യൻസ് 15-12 വയസ്സ് അവരെല്ലാം ഈ അസിഡിറ്റി എന്ന്, പക്ഷേ അസിഡിറ്റി നമ്മൾ കുട്ടികൾക്ക് നമ്മൾ ഒന്നും കൂടെ നമുക്ക് ആദ്യം മെഡിസിൻസ് കൊടുത്തു നോക്കും. ചിലർ ഭയങ്കര സിംറ്റമാറ്റിക് ആയിട്ടുള്ളവർക്ക് എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ അസിഡിറ്റി ഉണ്ടാവാറ റിഫ്ലക്സ് ഉണ്ടാവാറുണ്ട്.
1: ഇത് ശരിക്കും അവർ ഈ ഓവർ ഈറ്റിംഗ് ആ ഒരു അതാണോ?
0: അതെ, ഈറ്റിംഗ് ഹാബിറ്റ്സ്, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടാണ്.
1: ശരിക്കും അപ്പോൾ വേണ്ട ഭക്ഷണം ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇങ്ങനെ കലോറി കണക്കാക്കി കഴിക്കാനും കഴിയില്ല. അപ്പോൾ എങ്ങനെയാണ് ഒരാളത് ഇത്ര മതി എന്ന് തീരുമാനിച്ച് പാകത്തിന് ഭക്ഷണം കഴിക്കാൻ പഠിക്കേണ്ടത്?
0: വിശപ്പിനനുസരിച്ച് കഴിക്കുക. സ്റ്റൊമക് ഫുള്ളായി കഴിയും, വയറ് നിറച്ച് കംപ്ലീറ്റ്ലി കഴിച്ചു കഴിഞ്ഞാൽ അത് ഡൈജസ്റ്റ് ആകുമ്പോഴേക്കും നമുക്ക് അടുത്ത സമയം ഉച്ചയാകുമ്പോഴേക്കും ഈ കഴിച്ച ഫുഡ് ഡൈജസ്റ്റ് ഓവർ ഈറ്റിംഗ് ആയി കഴിഞ്ഞാൽ ഡൈജസ്റ്റ് ആയിട്ടുണ്ടാവില്ല, അപ്പോഴേക്കും അടുത്ത ഫുഡ് നമ്മൾ കഴിക്കും. അപ്പോൾ അത് ബോഡിക്ക് ലോഡ് കൂടുതലാണ്, അത് ഡൈജസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി അതിനനുസരിച്ച് സ്റ്റൊമക്കിന് വേണ്ടേ, അതിന് സമയം കൊടുക്കണം. അതാണ് ഇടയ്ക്കിടയ്ക്ക് ഈ ഷുഗറിനും പേഷ്യൻസിനും പറയുന്നത് തന്നെയാണ്, ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കുറച്ച് കഴിക്കുമ്പോൾ അത് ഡൈജസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ദേഹത്തിനുണ്ടാവും, അടുത്ത ഫുഡ് കഴിക്കുമ്പോൾ അത് ഡൈജസ്റ്റ് ആയി പോകും.
1: എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായി 3 നേരം അല്ലെങ്കിൽ 4 നേരം അങ്ങനെ സമയം വെച്ച് കഴിക്കല്ല വേണ്ട, വിശക്കുമ്പോൾ മാത്രം കഴിച്ചാൽ മതി,
0: കുറച്ച് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യേ ചെയ്യരുത്,
1: ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുത്. പക്ഷേ പണ്ട് മുതലേ പറയുന്നത് അത്താഴം മുടക്കരുത് എന്നാണ് പറയുന്നത്, പക്ഷേ
0: ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുതെന്നാണ്. രാത്രി
1: അത്താഴം വേണമെങ്കിൽ മുടക്കാം,
0: രാത്രി നേരത്തെ കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത അന്നത്തെ ദിവസം നമുക്ക് ആ എനർജി ലെവൽസ് കുറയും, കംപ്ലീറ്റ്ലി കുറയും, കംപ്ലീറ്റ്ലി ചേഞ്ച് ആവും. അന്നത്തെ ദിവസം നമുക്കൊരു ഡിഫറൻസ് നല്ലോണം അറിയാൻ പറ്റും. രാത്രി ഇപ്പം എല്ലാം അഡ്വൈസ് ചെയ്യുന്നത് രാത്രി കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഏർലി ആയിട്ട് കഴിക്കുക.
1: അല്ല, പണ്ട് പറഞ്ഞ അത്താഴം മുടങ്ങിയ ആനയും മലിയും എന്നൊക്കെ പറയാറുണ്ട്, പക്ഷേ
0: അത്താഴം കഴിച്ചില്ല, ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ്
1: ചെയ്യാം. അങ്ങനെ കഴിക്കുകയാണെങ്കിൽ അത് നമുക്ക് 7 മണി
0: അത് പ്രാക്ടിക്കലും അല്ല, നമ്മൾ ഇഡ്ലി പറയുന്നത് 7 o'clock മുന്നെയാണ്, നേരത്തെ കഴിക്കുക, കിടക്കുന്നതിന് ഒരു 3 hours ബിഫോർ എങ്കിലും കഴിക്കുക.
1: സാധാരണ ഇത്തരം അസുഖങ്ങളായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ചികിത്സിക്കാതിരിക്കരുത്, അതിന് ചികിത്സയുണ്ട്.
0: അല്ലെ,
1: ആദ്യം മരുന്നുകളായിരിക്കും, പിന്നെ അതല്ലെങ്കിൽ സർജറി അത്തരം കാര്യങ്ങളിലേക്ക് പോകാവുന്നതാണ്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഒരു പേഷ്യൻ്റ് ചോദിക്കേണ്ടത് IBS കുറിച്ച് ചോദിക്കേണ്ടത്, അത് നമുക്ക് എങ്ങനെ പരിധിയിൽ നിർത്താൻ കഴിയും? അങ്ങനെ ഒരു
0: ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം, അത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്,
1: അത് ഇത് തമ്മിൽ ബന്ധമുണ്ട്.
0: ഗേർഡ് ആയിട്ട് അത് റിഫ്ലക്സ് ആയിട്ട് പേഷ്യൻസിന് സിംറ്റംസ് അസിഡിറ്റി ആയിരിക്കും, പക്ഷേ അത് കാരണമില്ലാണ്ട് തന്നെ കുടലിലെ ചലനം ചിലവർക്ക് കൂടുതലായിരിക്കും, ചിലവർക്ക് മലബന്ധം ഉണ്ടാവും, അസിഡിറ്റി ഉണ്ടാവും, ഇതിന് റീസൺസ് ഇല്ല. അപ്പൊ ഈ നമ്മളെ അത് വേറെ എന്തെങ്കിലും മാരകമായിട്ട് രോഗമുണ്ടോ എന്ന് നോക്കാനായിട്ട് എൻഡോസ്കോപ്പി കൊളോസ്കോപ്പി ചെയ്യണം. എൻഡോസ്കോപ്പി കൊളോസ്കോപ്പി നോർമൽ ആയിരിക്കും ഐ ബി എസ് പേഷ്യൻസിന്. അങ്ങനെയുള്ളവർക്ക് ചലനം കൂടുതലുള്ളവർക്ക് അത് കുറയ്ക്കാനുള്ള മരുന്നും, കുറവുള്ളവർക്ക് അതിനനുസരിച്ചുള്ള ഫുഡ് ഹാബിറ്റ്സും ഫുഡ് ചേഞ്ചും നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്.

0: ലൈഫ്
1: സ്റ്റൈൽ മോഡൽ. അതെ, അതിന് ഒരു സ്പെസിഫിക് ലോ ഫോർമാപ്പ് ഡയറ്റ് എന്ന് പറയും, ഈസിലി ഡൈജസ്റ്റബിൾ ഫുഡ്
0: എന്ന് പറഞ്ഞാൽ ഇതെല്ലാം
1: ലോ ഫോർമാപ്പ് ഡയറ്റ് എന്ന് വെച്ചാൽ അത് ഒരു ഒത്തിരി വലിയ ലിസ്റ്റ്, അത് പെട്ടെന്ന് ഡൈജസ്റ്റ് ഓവർ കോംപ്ലിക്കേറ്റഡ് സ്റ്റാർച്ചും അങ്ങനെ ഒന്നല്ലാതെ ഈസിലി ഡൈജസ്റ്റബിൾ ഫുഡുള്ള അടങ്ങിയ ഒരു ചാർട്ട് ഉണ്ട്, അത് നമുക്ക് പറഞ്ഞു കൊടുക്കാം.
0: ഇത്തരം അസുഖങ്ങളുള്ളവരൊക്കെ ശരിക്കും ഒഴിവാക്കേണ്ട എന്തെങ്കിലും നമ്മളിപ്പോൾ ഫുഡ് ഹാബിറ്റ്സ് ഉണ്ടോ? സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ IBS ആകട്ടെ അല്ലെങ്കിൽ ഗേർഡ് ആകട്ടെ നമ്മൾ തീർത്തും ഒഴിവാക്കണം എന്ന്
1: സ്മോക്കിംഗ് ആൽക്കഹോൾ ഭക്ഷണത്തിൽ ഇങ്ങനെ ഒഴിവാക്കേണ്ടതെന്ന് പറയുമ്പോൾ ജങ്ക് ഫുഡ്സ് ആണ് ഞാൻ പറയുക. ജങ്ക് ഫുഡ്സ് പറയുക, ഫ്രൈഡ് ഐറ്റംസ് അവോയ്ഡ് ചെയ്യുക. ഈ നോൺ വെജ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഫ്രൈഡ് ഐറ്റംസ് അവോയ്ഡ് ചെയ്യുക എന്ന് വെച്ചാൽ അത് ആ ഫ്രൈഡ് ഐറ്റംസ് കഴിക്കുമ്പോൾ അത് ഡൈജസ്റ്റ് ചെയ്യാനുള്ള സമയം ഒത്തിരി കൂടും.
0: ഇതുകൂടാതെ നമുക്ക് ഇപ്പോൾ എന്താ പറയുന്നത്, നമുക്ക് പരിചിതമല്ലാത്ത ഒരുപാട് ഫുഡ് ഐറ്റംസ് ഇപ്പോൾ വരുന്നുണ്ട്, അപ്പോൾ അതെല്ലാം കഴിക്കുന്ന ശരിക്കും നമ്മുടെ ഇത്തരം അസുഖങ്ങളെ എങ്ങനെയായിരിക്കും ബാധിക്കുന്നത്? സാധാരണ എങ്ങനെയായിരിക്കും? ഈ ഞാൻ പറഞ്ഞല്ലേ, ഇപ്പൊ നമുക്ക് ഇന്ത്യൻ ഫുഡ് അല്ലാത്ത അല്ലെങ്കിൽ നമുക്ക് പരിചിതമല്ലാത്ത പണ്ട് ചോറും കഞ്ഞിയും കഴിച്ചു കഴിഞ്ഞവരിപ്പോ
1: ഓബിയസ്ലി നമ്മുടെ ബോഡി ഇവിടുത്തെ സ്റ്റേപ്പിൾ ഫുഡിനെ അഡാപ്റ്റഡ് ആയിട്ട് ആയിരിക്കും. അപ്പൊ അങ്ങനെ പുതിയത് നമ്മൾ വേറെ എന്തെങ്കിലും ഇത് കഴിക്കുമ്പോൾ അത് ബോഡി അഡാപ്റ്റ് ചെയ്യാൻ സമയം ഉണ്ട്. ഇനിഷ്യലി ചിലപ്പോൾ അത് എല്ലാവർക്കും ഒരു ചേർന്ന് വരുന്നില്ല, അപ്പൊ അങ്ങനെ ചേർന്നില്ലെങ്കിൽ ചിലപ്പോൾ ഡൈജഷൻ പ്രോബ്ലം വന്ന് ഡയറിയ ഉണ്ടാവും. അത് റെഗുലറായിട്ട് കഴിക്കുമ്പോൾ നമ്മൾ ഇവിടുത്തെ കഴിക്കുന്ന ഇവിടുത്തെ ഫുഡ് പോയി കഴിച്ചാൽ, നമ്മൾ ചൈനയിൽ എവിടെയെങ്കിലും പോയി കഴിച്ചാൽ നമുക്ക് ദേഹത്ത് ചേരും, അവർക്ക് ഇവിടെ വന്ന് കഴിച്ചാലും അത് ചേരത്തില്ല. ബോഡീസ് അത് അഡാപ്റ്റഡ് ടു ദ സ്റ്റേബിൾ ഫുഡ്. അപ്പോൾ അത് മാറി കഴിക്കുമ്പോൾ അത് ഡൈജഷൻ നമ്മളെ ബോഡി ഏൽക്കുന്നുണ്ടോ നമ്മൾ നോക്കുമ്പോൾ
0: അറിയുള്ളൂ. ഈ ഫാസ്റ്റിംഗ് വളരെ നല്ലതാന്ന് പറയുന്നത്, ഈ
1: ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് നല്ലതാണ്. ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ബേസിക്കലി അത് പറയുന്നത് ടൈം ഗ്യാപ്പ് കൊടുക്കുന്നുണ്ട്, ആ ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാനുള്ള ടൈം ഗ്യാപ്പ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പ് കൊടുക്കുമ്പോൾ അതിനകത്തുള്ള ഫാറ്റ്സും നമ്മൾ ഡൈജസ്റ്റ് ഈസിലി ഡൈജസ്റ്റ് ആയി പോകും, അതാണ് ഈ വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്നത്.
0: അതല്ലാതെ ഒരു ഫുൾ ഡേ ഫാസ്റ്റിംഗ് ഒക്കെ ചിലർ ചെയ്യാറുണ്ടല്ലോ, ചില റിലീജിയസ് റീസൺ ആയിരിക്കാം അത് ചെയ്യുന്നത്. നമ്മുടെ ഇത്തരം
1: അത് കണ്ടിന്യൂസ് ആയിട്ടില്ല, വല്ലപ്പോഴും ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഈ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ അതിനായിട്ടുള്ള ചേഞ്ചസ് വരും. ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് നല്ലത് തന്നെയാണ്.
0: ഓക്കെ, വളരെ നന്ദി ഡോക്ടർ. ഇന്നത്തെ നമ്മുടെ ഈ അപ്പോൾ നാഡലസ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈനിൽ വന്ന് ഇത്രയും കാര്യങ്ങൾ വിശദമാക്കി തന്നെ ഡോക്ടർ മുഹമ്മദ് നഫലിനോട് പ്രത്യേകം നന്ദി പറയുന്നു.
1: നന്ദി, താങ്ക് യു.
2: അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, FM ഹെൽത്ത് ലൈൻ.

0: അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. ഈ പരിപാടിയുടെ പ്രായോജകർ അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം. ബുക്കിംഗിനായി വിളിക്കൂ 0484-71-85-000. ബുക്കിംഗിനായി വിളിക്കൂ 0484-71-85-000.
1: ആകാശവാണി FM വാർത്തകൾ.
2: VD സതീശൻ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയാവും. സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച രാവിലെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ കോൺഗ്രസ് നിയമസഭാകക്ഷി യോഗം അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് ആരംഭിക്കും. കോൺഗ്രസ് നേതൃത്വത്തിനും പ്രവർത്തകർക്കും നന്ദി രേഖപ്പെടുത്തി നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. വെല്ലുവിളികൾ നേരിടാൻ എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നും ജനങ്ങൾ UDFനെ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. KPCC ആസ്ഥാനത്തെത്തിയ VD സതീശനെ ആവേശപൂർവ്വം സ്വീകരിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. കോൺഗ്രസ് തീരുമാനത്തെ സ്വാഗതം ചെയ്ത് മുസ്ലിം ലീഗ്, ജനവിധി അംഗീകരിക്കുന്ന തീരുമാനമാണിതെന്നും ഘടകകക്ഷികളെ കേൾക്കാൻ ഹൈക്കമാൻഡ് തയ്യാറായെന്നും ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ. കർണാടകയും ആന്ധ്രാപ്രദേശുമടക്കം 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാൻ തീരുമാനിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. ആഗോള അസ്ഥിരതകൾക്കിടയിൽ ബ്രിക്സിന് ക്രിയാത്മകമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ സാധിക്കുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ UAE സന്ദർശിക്കും. പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് SSLC പരീക്ഷാ ഫലപ്രഖ്യാപനം നാളെ വൈകിട്ട് 3. ഗർഭാശയ ഗള ക്യാൻസർ പ്രതിരോധിക്കുന്നതിനായുള്ള HPV വാക്സിനേഷൻ May 31 വരെ എല്ലാ സർക്കാർ ആശുപത്രികളിലും ലഭിക്കും. 14-ന് 15-നും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികൾക്കാണ് സൌജന്യമായി വാക്സിൻ നൽകുന്നത്. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ

0: ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം.
1: ആകാശവാണി FM വാർത്തകൾ.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 4 മണി കഴിഞ്ഞ് 3 മിനിറ്റും 55 സെക്കൻഡും. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും 4 മണിപ്പൂക്കളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുവാനും പ്രിയപ്പെട്ടവർക്ക് സമർപ്പിക്കുവാനുമായി ഇപ്പോൾ തന്നെ വാട്സ്ആപ്പ് അയക്കാവുന്നതാണ്. അയക്കേണ്ട നമ്പർ 9444555888. അയക്കുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും എഴുതാൻ മറക്കരുത്. ഒപ്പം പ്രിയപ്പെട്ടവർക്കുള്ള സ്നേഹ സന്ദേശങ്ങളും. അപ്പോൾ ഇന്നത്തെ 4 മണിപ്പൂവിൽ ആരാണ് ആദ്യം സന്ദേശം അയച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഹായ് സുന്ദരിപ്പൂവേ, നമസ്കാരം. എന്റെ പേര് കണ്ണൻ, ഉണ്ണികൃഷ്ണൻ എന്നാണ്. എനിക്കൊരു പാട്ട് വേണം. എന്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും വേണ്ടി പ്രിയമാന തോഴി എന്ന തമിഴ് സിനിമയിലെ കാറ്റേ പൂങ്കാറ്റേ എന്ന ഗാനം വെച്ചു തരണം. ഇത് 4 മണിപ്പൂവ് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ എന്ന കണ്ണൻ വീട്ടിലുള്ളവരുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല, എന്നാലും ഉണ്ണികൃഷ്ണന്റെ വീട്ടിലുള്ള എല്ലാവർക്കും ഒപ്പം 4 മണിപ്പൂക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും വേണ്ടി ഈ ഗാനം ഇതാ.

ഹായ് നാലുമണിപ്പൂവേ, ഞാൻ ശ്രീപാർവതിയാണ്, പുത്തൻപള്ളി. എനിക്ക് ഇഷ്ക് വാല ലവ് എന്ന സോങ് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ശ്രീപാർവതി. ഈ പാട്ട് തന്നെ വെച്ച് തരാം. അപ്പോൾ അവസാനം ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, അയ്യോ ഇവിടെ കറണ്ട് പോയി, ഇനിയിപ്പോൾ വെച്ച് തന്നാൽ ഞാൻ എങ്ങനെ കേൾക്കും, എന്തായാലും വെച്ച് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന്. ഞാൻ ഈ പാട്ടെല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ടാണ് ഈ മെസ്സേജ് വന്നത്. അതുകൊണ്ട് എന്തായാലും ഞാൻ ഇപ്പോൾ തന്നെ ഈ പാട്ട് പ്ലേ ചെയ്യുകയാണ്. മൊബൈലിലെടുത്തിട്ട് കേൾക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ശ്രീപാർവതിക്ക് വേണ്ടി ഈ ഗാനം ഇതാ.

ഹലോ, എന്റെ പേര് അഖില. നോർത്ത് പറവൂറാണ് വീട്. എന്റെ മോൾ ഗാർഗിക്ക് വേണ്ടി വെള്ളി നക്ഷത്രം എന്ന ചിത്രത്തിലെ ചക്രക്കിളി സോങ് വെച്ച് തരുമോ? ഇവിടെ നല്ല മഴക്കാറുണ്ട്, അതൊക്കെ കണ്ട് റേഡിയോ കേട്ട് ചായ കുടിക്കാനിരിക്കുവാണ്. പാട്ട് വെക്കും എന്ന് വിശ്വസിക്കുന്നു. ഇതാ പാട്ട് വെച്ചിരിക്കുന്നു. അപ്പൊ അഖിലയുടെ മകൾ ഗാർഗിക്ക് വേണ്ടി ഈ ഗാനം ഇതാ.

പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നാലുമണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടിയാണ്. നാലുമണിപ്പൂക്കളിലേക്ക് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ചോദിച്ചുകൊണ്ട് വാട്സ്ആപ്പ് അയക്കാവുന്നതാണ്. അയക്കുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും എഴുതാൻ മറക്കരുത്. പലരും സ്ഥലം എഴുതാൻ വിട്ടുപോകുന്നുണ്ട്. ഒപ്പം പ്രിയപ്പെട്ടവർക്കുള്ള സ്നേഹസന്ദേശങ്ങളും അയക്കട്ടെ. നമ്പർ എല്ലാവർക്കും അറിയായിരിക്കും, എങ്കിലും ഒന്നുകൂടി പറയാം. 9446454588. അപ്പോൾ അടുത്ത സന്ദേശം. ഹലോ നാലുമണിപ്പൂവേ, എന്റെ പേര് ആയുഷ്. എന്റെ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടി ദുരന്തർ എന്ന സിനിമയിലെ ഇഷ്ക് ജലാക്കർ എന്ന പാട്ട് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആയുഷിനും ആയുഷിന്റെ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടി ഈ ഗാനം ഇതാണ്.

പ്രിയപ്പെട്ട നാലുമണിപ്പൂവേ, അൻഹുവിന്റെ ബർത്ത്ഡേ ആണ്. മോൾക്ക് വേണ്ടി നല്ലൊരു ഗാനം വെച്ച വാഴ ടൂലെ കൂടെ പിറന്നവർ എന്ന സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ ആ ഗാനം നമ്മളുടെ നാലുമണിപ്പൂവിലൂടെ തന്നെ എപ്പോഴും പോകുന്നതായതുകൊണ്ട് മറ്റൊരു നല്ല ഗാനം തന്നെ വെച്ചു തരാം. അപ്പോൾ അൻഹുവിന് മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി നേരുന്നു. എഴുതിയിരിക്കുന്നത് സരോജ പ്രിന്റേഴ്സ് അരൂരിലെ ആന്റിമാരും മാമന്മാരുടെയും സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അൻഹുവിന് വേണ്ടി നല്ലൊരു ഗാനം തന്നെ വെച്ചു തരാം. മറ്റൊരു സന്ദേശം, ഹായ് ഗുഡ് ഈവനിങ് നാലുമണിപ്പൂവേ, ഹൗ ആർ യു? ഐ എം ഫൈൻ. ഞാൻ സോണിക നോർത്ത് പറവൂർ. പാട്ട് ചോദിച്ചാൽ ഈ പാട്ട് പ്ലേ ചെയ്യൂ, ഈ പാട്ട് തന്നെ പ്ലേ ചെയ്യൂ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ പാട്ട് തന്നെ പ്ലേ ചെയ്യാം. പ്ലീസ് പ്ലേ മെയ് മാസം പാടുന്ന സോങ് ഫ്രം മൂവി ബ്ലാക്ക് ഡാലിയ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിന്നെയും മെസ്സേജ് വായിക്കുന്നില്ല, അതുകൊണ്ട് ബാഡ് ബിഹേവിയർ ആണെന്നൊക്കെ പറഞ്ഞു ചീത്ത പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എപ്പോഴും എല്ലാവരുടെയും മെസ്സേജുകൾ വായിക്കാൻ പറ്റാറില്ല നമുക്ക്, അതുകൊണ്ടാണ് ആഴ്ചയിൽ ഒരിക്കൽ എന്ന രീതിയിൽ സന്ദേശങ്ങൾ അയച്ചാൽ നമുക്ക് എല്ലാ ആഴ്ചയും പാട്ട് കേൾക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ന് സോണിയയുടെ ഇഷ്ടഗാനം ഇതാ.

ഹായ് നാലുമണിപ്പൂവേ, സുഖമാണോ? സുഖമാണല്ലോ. നാലുമണിപ്പൂവിൻ്റെ ഒരു സ്ഥിരം കേൾവിക്കാരനാണ്, സുഖമാണ്. മെലഡി പാട്ടുകളാണ് ഏറെ ഇഷ്ടം. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലെ അതിമനോഹരമായ ആ മെലഡി സോങ് വെച്ച് തരാമോ എന്ന് ചോദിച്ചിരിക്കുന്നത് സണ്ണി പത്രോസ് മൂഴിക്കുളത്ത് നിന്നാണ്. അപ്പോൾ മൂഴിക്കുളത്തുള്ള മെലഡികൾ ഇഷ്ടപ്പെടുന്ന സണ്ണിക്ക് വേണ്ടി ഈ ഗാനം ഇതാണ്.

ഹായ് നാലുമണിപ്പൂവേ, പന്നാക്കി തമന്ന എന്ന് തുടങ്ങുന്ന ഹിന്ദി ഗാനം കേൾപ്പിച്ചു തരാമോ എന്ന് ചോദിച്ചിരിക്കുന്നത് ദിനേശ് പെരിഞ്ഞനത്തു നിന്നാണ്. ദിനേശിന്റെ ഇഷ്ടഗാനം ഇതാണ്.

ഹലോ നാലുമണിപ്പൂവേ, ഞാൻ ആലുവയിൽ നിന്ന് പ്രീത. ഇന്ന് എന്റെ ഫ്രണ്ട് റോസ് ബൈജുവിന്റെ 31-ാമത് വെഡിങ് ആനിവേഴ്സറിയാണ്. റോസിന് വേണ്ടി ഇനിയുമുണ്ടൊരു ജന്മമെങ്കിൽ എന്ന ഗാനം വെച്ചു തരാമോ? ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും ചേർന്നാണ് നാലുമണിപ്പൂവിലേക്ക് സന്ദേശം അയക്കുന്നത്. മറ്റു കൂട്ടുകാരുടെ പേര് റാണി, ഷീന, സിന്ധു, നൂർജഹാൻ എന്നിവരാണ്. ഷീനയാണ് പാട്ട് സെലക്ട് ചെയ്തത്. എല്ലാവരും പാട്ട് കേൾക്കുന്നതിനായി കാത്തിരിക്കുകയാണ് എന്നാണ് പ്രീത പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റോസ് ബൈജു, റോസും ബൈജുവും ആണെന്ന് തോന്നുന്നു. റോസ് ബൈജുവിന് വെഡിങ് ആനിവേഴ്സറി വിഷസ് നേരുന്നു. ഒപ്പം ഇവർ ചോദിച്ച ഗസൽ എന്ന ചിത്രത്തിലെ ഈ ഗാനം ഇവരുടെ എല്ലാവരുടെയും പേരിൽ ഇതാണ്.

ഞാൻ ശ്യാം പുത്തൻകുരിശിൽ നിന്നുമാണ്. 2018 എന്ന സിനിമയിലെ ഒരു പാട്ട് വെച്ച് തരാമോ? സുജിത, ശ്യാം, ആൻ മേരി, ആൻസൺ, വേദിക, യദൂട്ടൻ, പിന്നെ നാലുമണിപ്പൂക്കൾ കേൾക്കുന്ന എല്ലാവർക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശ്യാമിനും ശ്യാമിൻ്റെ ഫാമിലിക്കും ഒപ്പം നാലുമണിപ്പൂക്കൾ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി 2018 എന്ന സിനിമയിലെ ഒരു ഗാനം ഇതാ.

ഹലോ നലമണിപ്പൂവേ, നമസ്കാരം. ഞാൻ സ്റ്റീഫൻ, കളമശ്ശേരിയിൽ നിന്ന്. ഭാര്യ മറീന, ഞങ്ങൾ റിട്ടയർഡാണ്. മക്കൾ വിപിൻ, സീതു, വിനിൽ. ഗ്രാൻഡ് ഡോട്ടർ സാന്ദ്രമോൾ, ഗ്രാൻഡ് സൺ സ്റ്റീവ് മോൻ, അവർ ഡൽഹിയിലാണ്. ഇളയ മകൻ വിനിക്കുട്ടൻ കാനഡയിലാണ്. ഇപ്പോൾ വെക്കേഷനായിട്ട് നാട്ടിലുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ കുട്ടികളുടെ ഒരു പാട്ട് വേണം എന്നാണ് സ്റ്റീഫൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സാന്ദ്രമോൾക്കും സ്റ്റീവ് മോനും ഒപ്പം വിനിക്കുട്ടനും എല്ലാവർക്കും വേണ്ടി നല്ലൊരു ഗാനം ഇതാ.

ഇന്നത്തെ നാലുമണിപ്പൂക്കളുടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ ഒത്തിരി സന്ദേശങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഹായ് നാലുമണിപ്പൂവേ, സുഖമാണോ? നല്ലൊരു പാട്ട് വെച്ച് തരാമോ? ഞാൻ കുവൈറ്റിൽ നിന്ന് ദിലീപാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഒന്നിനുമല്ലാതെ എന്തിനോ തോന്നിയൊരിഷ്ടം, ഈ ഗാനം വെച്ച് തരാൻ സുരേഷിന് വേണ്ടി, രാഹുൽ സുരേഷിന് വെച്ച് കൊടുക്കണം, ബ്രഹ്മബംഗലത്തുള്ള രാഹുൽ സുരേഷിന് ഈ ഗാനം വെച്ച് കൊടുക്കണം എന്നാവശ്യപ്പെട്ട് സന്ദേശം വായിച്ചിരിക്കുന്നത് തൃപ്പൂണിത്തുറയിൽ നിന്നും രാധയാണ്. വെച്ചു കൊടുക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്തായാലും വെച്ചു കൊടുത്തേനെ. ഒപ്പം മറ്റൊരു സന്ദേശം വന്നിരിക്കുന്നത്, ഹായ് ഷൈജു, എടപ്പള്ളിയിൽ നിന്നുമാണ്. എനിക്ക് പള്ളിച്ചട്ടമേലി ഒരു ഗാനമാണ് വേണ്ടത്, എൻ്റെ റഹ്മാൻ സാറിന് വേണ്ടിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒത്തിരി പേര് അതുപോലെ വിജയൻ്റെ എണ്ണിസൈ പാടി വരുമെന്ന ഗാനം ചോദിച്ചിട്ട് ഒരു സന്ദേശം വന്നിട്ടുണ്ട്. സിന്ധു വരാപ്പുഴയിൽ നിന്നാണ്. അതുപോലെ പ്രതീക്ഷ, രമേശ്, ഇങ്ങനെ ഒത്തിരി പേര് സന്ദേശം അയച്ചിട്ടുണ്ട്. ഇവരുടെ എല്ലാവരുടെയും ഗാനം വെച്ച് തരാൻ നമുക്ക് സാധിക്കില്ല. സന്ദേശങ്ങൾ അയച്ചതിന് നന്ദി. ഇനി നാളെ നിങ്ങളുടെ ഗാനങ്ങൾ കേൾക്കാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ നാലുമണിപ്പൂക്കൾ വിട പറയുന്നു.

0: സേവന വാർത്തകൾ. മലമ്പുഴ വനിതാ ഐടിഐയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് കമ്മിറ്റി നടത്തുന്ന പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. കോഴ്സ് കാലാവധി 6 മാസമാണ്. താൽപ്പര്യമുള്ളവർ ഈ മാസം 16 വൈകിട്ട് 4 അപേക്ഷ നൽകണം. കൂടുതൽ അറിയാൻ വിളിക്കേണ്ട നമ്പർ 9496940274. നമ്പർ ആവർത്തിക്കാം, 9496940274.
1: വെഡിങ് ഫിക്സ് ചെയ്തല്ലേ, എങ്കി ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
2: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കുസാറ്റ് വിമൻസ് സ്റ്റഡീസ് സെന്ററിൽ നിശ്ചിത കാലാവധി അടിസ്ഥാനത്തിൽ വിവിധ തസ്തികകളിലേക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. റിസർച്ച് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ്, ഓഫീസ് അസിസ്റ്റന്റ് എന്നീ തസ്തികകളിലേക്കാണ് വാക്ക് ഇൻ ഇന്റർവ്യൂ. റിസർച്ച് അസിസ്റ്റന്റ് ഒഴിവിലേക്ക് സോഷ്യൽ സയൻസസ് അല്ലെങ്കിൽ വിമൻസ് സ്റ്റഡീസിൽ ബിരുദാനന്തര ബിരുദവും, അസിസ്റ്റന്റ് ഒഴിവിലേക്ക് ഡിഗ്രിയും പി ജി ഡി സി എയും, ഓഫീസ് അസിസ്റ്റന്റ് ഒഴിവിലേക്ക് 10 കുറഞ്ഞ വിദ്യാഭ്യാസമുള്ളവരുമാണ് വേണ്ടത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റ www.kusat@gmail.com എന്ന വിലാസത്തിലേക്ക് അടുത്ത മാസം 5 മുൻപായി അയക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.kusat@gmail.com എന്ന വിലാസത്തിൽ ബന്ധപ്പെടുക. വിലാസം ഒരിക്കൽ കൂടി പറയാം, www.kusat@gmail.com.
3: Be part of Hotel Tech Kerala 2026, Kerala's premier food and hospitality exhibition. Hospitality industry's latest trends and innovations explore cheyanu avasaram. May 15th mudal 17th vare Gokulam Convention Center, Kalur, Kochiyil nadakkunu. Register yourself now at hoteltechkerala.com.
0: കോട്ടയം പാലാ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ പരിധിയിൽ വരുന്ന സ്കൂൾ വാഹനങ്ങളുടെ വാർഷിക ഫിറ്റ്നസ് പരിശോധന ഈ മാസം 16-23 ദിവസങ്ങളിൽ നടക്കും. വാഹന നമ്പർ 1 മുതൽ 5000 വരെയുള്ളവയ്ക്ക് ഈ മാസം 16 വാഹന നമ്പർ 5001 മുതൽ 9999 വരെയുള്ളവയ്ക്ക് ഈ മാസം 23 ചൂണ്ടച്ചേരി സെന്റ് ജോസഫ് എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിൽ വെച്ചാണ് പരിശോധന. അതത് ദിവസങ്ങളിൽ രാവിലെ 10 മണിക്ക് CF ടെസ്റ്റിന് യോഗ്യമാക്കി വാഹനങ്ങൾ ഹാജരാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക്

0: 0482 8280104 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പർ ആവർത്തിക്കാം, 0482 8280104.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: എറണാകുളം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനോടനുബന്ധമായി പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. 4 ഉദ്യോഗദായകർ പങ്കെടുക്കുന്ന തൊഴിൽ മേളയിൽ 20-ൽ ഒഴിവുകളിലേക്കാണ് അഭിമുഖം നടക്കുന്നത്. SSLC, +2, ഡിപ്ലോമ, ബിരുദം, ബിരുദാനന്തര ബിരുദം, MBA എന്നീ യോഗ്യതയുള്ളവർക്ക് മുൻഗണനയാണ്. താൽപര്യമുള്ളവർ 16-ാം തീയതി ശനിയാഴ്ച രാവിലെ 11 മണിക്ക് കാക്കനാട് സിവിൽ സ്റ്റേഷന്റെ 5-ാം നിലയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ബയോഡേറ്റയുടെ 4 കോപ്പി സഹിതം അഭിമുഖത്തിനായി ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 0484242452 എന്ന നമ്പറിൽ വിളിക്കാം. നമ്പർ ആവർത്തിക്കാം, 0484242452. സേവന വാർത്തകൾ സമാപിച്ചു.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: ആകാശവാണി FM വാർത്തകൾ.
0: കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി VD സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് ആരംഭിക്കും. കോൺഗ്രസ് നേതൃത്വത്തിനും പ്രവർത്തകർക്കും നന്ദി രേഖപ്പെടുത്തി നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. വെല്ലുവിളികൾ നേരിടാൻ എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നും ജനങ്ങൾ UDFനെ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. KPCC ആസ്ഥാനത്തെത്തിയ നിയുക്ത മുഖ്യമന്ത്രിയെ ആവേശപൂർവ്വം സ്വീകരിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LPG, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ ലഭ്യത ഉറപ്പുവരുത്താൻ സർക്കാർ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചതായി പെട്രോളിയം മന്ത്രാലയം. ഗാർഹിക പാചക വാതക വിതരണം സാധാരണ നിലയിലാണെന്നും എവിടെയും ക്ഷാമം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ. കർണാടകയും ആന്ധ്രാപ്രദേശുമടക്കം 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാൻ തീരുമാനിച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. ആഗോള അസ്ഥിരതകൾക്കിടയിൽ ബ്രിക്സിന് ക്രിയാത്മകമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ സാധിക്കുമെന്ന് വിദേശകാര്യമന്ത്രി SJ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ UAE സന്ദർശിക്കും. പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഖ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് SSLC പരീക്ഷാ ഫലപ്രഖ്യാപനം നാളെ വൈകിട്ട് 3. ഗർഭാശയകള ക്യാൻസർ പ്രതിരോധിക്കുന്നതിനായുള്ള HPV വാക്സിനേഷൻ ഈ മാസം 31 വരെ എല്ലാ സർക്കാർ ആശുപത്രികളിലും ലഭിക്കും. 14-ഉം 15-ഉം ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികൾക്കാണ് സൌജന്യമായി വാക്സിൻ നൽകുന്നത്. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം.
1: ആകാശവാണി FM വാർത്തകൾ.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഫ്രൈഡേ എന്ന ചിത്രത്തിൽ നജീം അർഷാദ്, ഗായത്രി അശോകൻ എന്നിവർ പാടിയത്. രചന BR പ്രസാദ്, സംഗീതം റോയ് എബ്രഹാം.

0: പടർന്നു കയറുന്ന തണുപ്പ് കാലടികളിൽ നനയ്ക്കുന്നു. ഉച്ഛ്വാസത്തിൽ ഉയരുന്ന ചൂട് പുകയായി അന്തരീക്ഷത്തിൽ ലയിക്കുന്നു. ആവേശത്തിൽ നടന്നു പോകുന്ന അയാളെ സൂക്ഷിച്ചു നോക്കൂ, അത് ഞാൻ തന്നെയല്ലേ.
1: ചൊവ്വാഴ്ചകളിൽ രാവിലെ 10:30 ബുധനാഴ്ചകളിൽ രാത്രി 10:30 ചില്ല ജാലകം, നിറമിഴുന്ന ജീവിതത്തിലെ ജാലക കാഴ്ചകൾ.
2: സന്തോഷ് വർമ്മയുടെ വരികൾക്ക് അലക്സ് പോളിന്റെ സംഗീതം. പാടിയത് എം ജി ശ്രീകുമാർ, ലിജി ഫ്രാൻസിസ്. ചിത്രം അലിഭായ്.

മാൻ ഓഫ് ദ മാച്ച് എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ, ചിത്ര എന്നിവർ പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ.

ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 34:10. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്തതായി അപരിചിതൻ എന്ന ചിത്രത്തിലെ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതം. ഗായിക സുജാത മോഹൻ.

ചിത്രം വേഷം. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീതം എസ് എ രാജ്കുമാർ. ഗായകർ കാർത്തിക്, സുജാത മോഹൻ.

0: ഈ പാട്ടൊക്കെ കേൾക്കുമ്പോ എന്തൊരു ഫീല്. അന്നത്തെ കാലൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്.
1: ആ നിക്കട്ടെ നിക്കട്ടെ, ഈ ഓർമ്മയൊക്കെ നമുക്ക് ചൂടോടുകൂടി ആകാശവാണിക്ക് അങ്ങ് എഴുതിയാലോ.
2: അതെ, ഈ ഓർമ്മകളും അനുഭവങ്ങളും ആകാശവാണിയുടെ ഓർമ്മ ചിന്തലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അയക്കാം. ഇത് കത്തുകളിലൂടെയാകാം, ഇമെയിലിലൂടെയാകാം, അല്ലെങ്കിൽ വാട്സപ്പ്.

0: ഇമെയിലിലൂടെയും ആകാം.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മചിന്ത്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, തൃക്കാക്കര PO 682021.
0: ഇമെയിൽ വിലാസം AIRFM@gmail.com.
1: വാട്സാപ്പ് നമ്പർ 94 47 56 22 12.
2: ഓർമ്മ ചിന്ത്, ഓർമ്മകളിലേക്ക് ഒരു മടക്കയാത്ര.

0: ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: ഞാറ്റുവേലയിൽ ഇന്നാദ്യം കിസാൻ ഹെൽപ്പ് ലൈൻ സെന്റർ സൂപ്പർവൈസർ ശ്രീമതി രജനി ടി എസ് നൽകുന്ന അറിയിപ്പ് കേൾക്കാം.
1: കർഷകന് സഹായിയായി കിസാൻ ഹെൽപ്പ്ലൈൻ സെന്റർ ഇപ്പോൾ കേരളത്തിലും പ്രവർത്തനമാരംഭിച്ചു. രാജ്യത്തുടനീളമുള്ള കർഷകർക്ക് പ്രാദേശിക ഭാഷയിൽ വിദഗ്ധ കാർഷിക ഉപദേശങ്ങൾ നൽകുന്നതിനും പരാതികൾ പരിഹരിക്കുന്നതിനുമായി കേന്ദ്ര കൃഷി മന്ത്രാലയം നടപ്പിലാക്കി വരുന്ന സംവിധാനമാണ് കിസാൻ ഹെൽപ്പ്ലൈൻ സെന്ററുകൾ. ടെലിഫോൺ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലൂടെ 1800 1851 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുന്ന ഏതൊരു കർഷകനും കിസാൻ ഹെൽപ്പ്ലൈനിൽ രജിസ്റ്റർ ചെയ്യാം. കർഷകരുടെ കൃഷി സംബന്ധമായ സംശയങ്ങൾക്ക് ഉത്തരം നൽകുക, നിലവിലുള്ള പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുക, കൃഷിയും അനുബന്ധ മേഖലകളുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുക തുടങ്ങിയ സേവനങ്ങളാണ് കിസാൻ ഹെൽപ്പ്ലൈനിലൂടെ കർഷകർക്ക് ലഭ്യമാകുന്നത്. വിളപരിപാലനം, വളങ്ങൾ, കീടനാശിനികൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ, കാലാവസ്ഥാ പ്രവചനങ്ങൾ, പുതിയ കാർഷിക സാങ്കേതിക വിദ്യകൾ സംബന്ധിച്ച വിവരങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില വിവരങ്ങൾ തുടങ്ങി കൃഷി അനുബന്ധ മേഖലകളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും കർഷകർക്ക് സാങ്കേതിക ഉപദേശവും പരാതി പരിഹാരവും കിസാൻ ഹെൽപ്പ്ലൈൻ സെന്ററിലൂടെ നൽകുന്നു. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ കർഷകർക്ക് കിസാൻ ഹെൽപ്പ്ലൈൻ സേവനങ്ങൾ ലഭ്യമാകുന്നതാണ്. ഫോൺ മുഖേന മറുപടി നൽകുന്നതോടൊപ്പം തന്നെ ഉപദേശങ്ങൾ പ്രാദേശിക ഭാഷയിൽ കർഷകന് SMS ആയും നൽകുന്നു. ഹെൽപ്പ്ലൈൻ സെന്ററിലൂടെ നൽകുന്ന സേവനങ്ങൾ സംബന്ധിച്ച് കർഷകരുടെ അഭിപ്രായങ്ങളും പ്രതികരണവും അറിയുന്നതിനായി കിസാൻ ഹെൽപ്പ്ലൈനിൽ രജിസ്റ്റർ ചെയ്ത തിരഞ്ഞെടുത്ത കർഷകരെ തിരിച്ചു വിളിക്കുന്ന സംവിധാനവും നിലവിലുണ്ട്. തിരുവനന്തപുരം ആനേറ വേൾഡ് മാർക്കറ്റിനോടനുബന്ധിച്ചാണ് കേരളം ലക്ഷദ്വീപ്.

ഞാറ്റുവേലയിൽ ഇനി വാണിജ്യാടിസ്ഥാനത്തിൽ ഓർക്കിഡ് കൃഷി ചെയ്യുന്ന ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥന്റെ വീട്ടിലേക്ക് പോകാം. വിവിധയിനം ഓർക്കിഡ് ചെടികൾ പരിപാലിച്ച് വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും മിതമായ വിലയ്ക്ക് വിൽപ്പന നടത്തുന്ന തിരുവനന്തപുരം ജില്ലയിലെ കാഞ്ഞിരംകുളം പഞ്ചായത്തിലെ തടത്തിക്കുളം കൃഷ്ണവിഹാറിൽ താമസിക്കുന്ന ശ്രീ ആർ ബാലകൃഷ്ണന്റെ ഓർക്കിഡ് കൃഷിവിശേഷങ്ങൾ കേട്ടുനോക്കാം.

0: എത്ര നാളായി ഓർക്കിഡ് ചെടികളുടെ ഈ ഒരു വർണ്ണ പ്രപഞ്ചത്തിലേക്ക് കടന്നു വന്നിട്ട്?
1: ഒരു 40 വർഷമായി. അപ്പോൾ ആദ്യം തിരുവനന്തപുരത്ത് കേരള കട്ട് ഫ്ലവർ പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റി എന്നൊരു സൊസൈറ്റി ഉണ്ടായിരുന്നു. ആ സൊസൈറ്റിയിൽ നിന്ന് തന്നെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് 30 പേരെ പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനിൽ ട്രെയിനിങ് പോകാൻ വേണ്ടി തിരഞ്ഞെടുത്തു. അപ്പോൾ അതിൽ ഞാനും ഉണ്ടായിരുന്നു. അവർ ഒരു 3 മാസത്തെ ട്രെയിനിങ് തന്നു. പിന്നെ ഓർക്കിഡ് കൃഷി ചെയ്യേണ്ടത് എങ്ങനെയാണ്, പോളിനേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ടിഷ്യൂ കൾച്ചർ ചെയ്യുന്നത് എങ്ങനെയാണ്, ഗാർഡനിങ് ചെയ്യേണ്ട രീതിയെല്ലാം അവർ പറഞ്ഞു. അപ്പോൾ അങ്ങനെ 30 പേരും ഞങ്ങൾ കൃഷി തുടങ്ങി. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ISRL ജോലി കിട്ടി. ചെടികളെല്ലാം കൂടുതൽ നോക്കാൻ പറ്റാതെയായി. എന്നാലും അന്നൊരു 3000 ആന്തൂറിയൻ ചെടി ഉണ്ടായിരുന്നു. ആ ആന്തൂറിയൻ ചെടി വേറൊരാളിന് കൊടുത്തു. വീണ്ടും കുറേ ഓർക്കിഡ് അന്ന് മുതലേ എൻ്റെ കയ്യിലുണ്ട്. 2020 ഞാൻ മേയിൽ റിട്ടയർഡ് ആകുന്നതിന് മുമ്പായിട്ട് തന്നെ, ഒരു വർഷത്തിന് മുമ്പായിട്ട് തന്നെ ഞാൻ ഇവിടെ ഒരു പോളി ഹൗസ് കെട്ടി. ഒരു 3000 ഡെൻഡ്രോബിയം ഓർക്കിഡും ഗ്രൗണ്ട് ഓർക്കിഡും ടെറസ്റ്റിയൽ ഓർക്കിഡും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പൂക്കൾ വന്ന് ചോദിക്കുന്നവർക്ക് പൂക്കൾ കൊടുക്കും, അല്ലെന്നുണ്ടെങ്കിൽ പൂവോടും കൂടെ നേരെ കുഴിപ്പള്ളം നേഴ്സറിക്കാണ് ഞാൻ കൊടുക്കുന്നത്.
0: ഇപ്പോൾ ഏതൊക്കെ ഇനം ഓർക്കിഡുകളാണ് ഇവിടെ ഉള്ളത്?
1: കാറ്റ്ലിയ, ഫൻലോസിസ്, ഡെൻഡ്രോബിയം, ഗ്രൗണ്ട് ഓർക്കിഡ് എല്ലാം ഉണ്ട്. അതിൽ റെനാന്ത്രയും അരാന്ത്രയും ആനി ബ്ലാക്ക് എല്ലാ ചെടിയും, അതെല്ലാം തറയിൽ വെക്കാനും പറ്റും, മുകളിൽ ടെറസിന്റെ മുകളിൽ തൊണ്ടിൽ വെക്കാനും പറ്റും. അതെല്ലാ ചെടികളും ഉണ്ട്.
0: എവിടുന്നാണ് ഈ ഓർക്കിഡ് തൈ ലഭ്യമാകുന്നത്?
1: തിരുവല്ല പായിപ്പാട് എന്നൊരു സ്ഥലത്തു നിന്നാണ് വാങ്ങുന്നത്. രണ്ടാമത് നേരെ റിംഗോ ഓർക്കിഡ്സ് നെടുമങ്ങാട് മുണ്ടേല. അപ്പോൾ ഈ രണ്ട് സ്ഥലത്തു നിന്ന് നേരെ തായ്ലൻഡിൽ നിന്ന് വരുന്ന ചെടികൾ 45 ദിവസം ക്വാറന്റൈനിൽ വെച്ചതിന് ശേഷം നമ്മളെ വിളിച്ചറിയിക്കും. നമുക്ക് ആവശ്യമുള്ള ചെടി നേരത്തെ ബുക്ക് ചെയ്തിട്ട് അവിടെ പോയി എടുത്തോണ്ട് വരും. എടുത്തോണ്ട് വന്ന് കറക്റ്റ് വീണ്ടും 1 വർഷം വളവും അതിനുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്താൽ മാത്രമേ പൂവാകത്തുള്ളൂ. ടിഷ്യൂ കൾച്ചർ തൈയാണ് ഞാൻ വാങ്ങുകയാണെങ്കിൽ പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനിൽ ചെന്ന് നേരെ ഫ്ലാസ്ക് വാങ്ങിച്ചോണ്ട് വരും. അതിനെ ഇവിടെ കൊണ്ടുവന്നു ഞാൻ ഗാർഡനിങ് ചെയ്ത് കറക്റ്റ് 2.5 വർഷം കഴിയാതെ പൂക്കില്ല. അങ്ങനെയും ചെയ്യുന്നുണ്ട്. ഫൻലോസിസും ടെൻഡ്രോവിയും ചെറിയ തൈകളും ഞാൻ വാങ്ങി ചെയ്യുന്നുണ്ട്. പിന്നെ 1 മാസത്തിൽ നമുക്ക് ഒരു വരുമാനം വീട്ടിലുള്ള സ്ത്രീകൾക്കും പ്രചോദനമാണ്. കാര്യം അവർക്കും പോയി വളം കൊടുക്കാനും വെള്ളം കൊടുക്കാനും എല്ലാത്തിനും പറ്റും. പിന്നെ അതുകൂടാതെ മറ്റുള്ള കൃഷിയും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്.
0: ഇതിന്റെ പരിചരണമൊക്കെ എങ്ങനെയാണ്?
1: ഡെൻഡ്രോബിയം വാങ്ങിക്കൊണ്ട് വരുന്നതിന് ഞാൻ നേരെ ചകിരിയിലാണ് ചെയ്യുന്നത്. ചണ്ടിയൊന്നുമില്ലാത്ത ചകിരി പ്രത്യേകം വാങ്ങും. പ്രത്യേകം വാങ്ങി 15 ദിവസം വെള്ളത്തിൽ ഊറാൻ വയ്ക്കും. ഊറാൻ വെച്ചതിന് ശേഷം ആ ചകിരിയെ വീണ്ടും എടുത്ത് നല്ല വെള്ളത്തിൽ കഴുകിയിട്ട് ഫംഗസൈഡ് മുക്കി വീണ്ടും ഉണക്കാൻ ഇടും. ഉണക്കാൻ ഇട്ടതിന് ശേഷമാണ് അതിനെടുത്തുനേരം 3 ഇഞ്ച് ഹോളുള്ള ചട്ടിയിൽ ചെടി എടുത്ത് നടുന്നത്. നട്ട് ആഴ്ചതോറും വളം കൊടുക്കണം. രാവിലെയും വൈകുന്നേരം സ്പ്രേ ചെയ്യും. കൂടുതൽ വെള്ളം അതിനാവശ്യമില്ല. ഡെൻഡ്രോബിയത്തിന് ആവശ്യത്തിന് നേരെ അതിൻ്റെ ഇലയെല്ലാം ഒന്ന് നനഞ്ഞു കിട്ടണം. പിന്നെ വളപ്രയോഗമാണ്. ആഴ്ചയിൽ 1 ദിവസം വൈകുന്നേരവും വെള്ളം സ്പ്രേ ചെയ്ത് 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. ഇന്ന് വളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അടുത്ത ദിവസം ഫംഗസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കണം. കാര്യം വളത്തിൻ്റെ അളവ് എന്തെങ്കിലും കൂടിയിട്ടുണ്ടെങ്കിൽ ചെടി പഴുക്കുകയോ അഴുകിപ്പോവുകയോ ചെയ്യും. അതുകൊണ്ട് അടുത്ത ദിവസം ഫംഗസൈഡ് സ്പ്രേ ചെയ്യണം. പിന്നെ തേങ്ങാ വെള്ളം ഉണ്ടെന്നു തന്നെ തേങ്ങാ വെള്ളവും നല്ല ഡൈല്യൂട്ട് ചെയ്ത് അതിൽ ഫംഗസൈഡൂടെ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കും. അടുക്കള ഉപയോഗിക്കുന്നവർ 2 തേങ്ങ ഉണ്ടെങ്കിൽ 2 തേങ്ങയുടെ വെള്ളവും ഞാൻ നേരെ മാറ്റി വെച്ചിരിക്കും. 2 തേങ്ങ ആയിരുന്നാലും 1 ആഴ്ച ആകുമ്പോൾ 10 തേങ്ങയുടെ വെള്ളം കിട്ടും. അത് പുളിച്ചിരുന്നാലും കുഴപ്പമില്ല. നല്ല തുണി കൊണ്ട് അരിച്ചിട്ട് ഫംഗസൈഡും കൂടെ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കും. 1 ലിറ്റർ തേങ്ങാ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ മിനിമം 3 ലിറ്റർ വെള്ളം കൂടെ ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കും.
0: മുറ്റത്തും മട്ടുപ്പാവിലുമൊക്കെയായി എത്രത്തോളം ചെടികളാണ് ഇവിടെ ഉള്ളത്?
1: ഡെൻഡ്രോബിയം മാത്രം 3000 ഉണ്ട്. 1000 ചെടി കൂടി നേരെ ഗ്രൗണ്ട് ഓർക്കിട്ടുണ്ട്. എന്നുവെച്ചാൽ റെനാന്ത്രയും ആനി ബ്ലാക്കും മറ്റുള്ള ചെടികൾ.
0: വിപണന രീതി എങ്ങനെയാണ്, അതുകൂടി ഒന്ന് പറയാമോ?
1: വിപണനത്തിന് യാതൊരു തടസ്സവുമില്ല. ഒരുപാട് ആൾക്കാർ നമ്മുടെ വീട്ടിൽ വന്ന് വാങ്ങുന്നുണ്ട്. കുറേ ടീച്ചേഴ്സ് വന്ന് വാങ്ങുന്നുണ്ട്. അത് പോയിട്ട് ഡെൻഡ്രോബിയാണെന്നുണ്ടെങ്കിൽ പുഴിപ്പള്ളം നഴ്സറിയിൽ ആഴ്ചതോറും അവർ വിളിച്ചു ചോദിക്കും,

0: ഉണ്ടെങ്കിൽ കൊണ്ടു കൊടുക്കും, കാശും കിട്ടുന്നുണ്ട്. ഒരു മാസത്തിൽ എങ്ങനെ നോക്കി നിന്നാലും 10,000 രൂപ കച്ചവടം നടക്കുന്നുണ്ട്.
1: 40 വർഷത്തോളമായി താങ്കൾ ഈ ഓർക്കിഡ് കൃഷിയിൽ സജീവമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർക്കിഡ് കൃഷിയെക്കുറിച്ചുള്ള ധാരാളം അറിവുകളും സ്വായത്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കൃഷിരീതി മനസ്സിലാക്കാനും പഠിക്കാനുമായിട്ട് ആരെങ്കിലുമൊക്കെ സമീപിക്കാറുണ്ടോ?
0: ഇഷ്ടം പോലെ വരുന്നുണ്ട്, ഇഷ്ടം പോലെ. വെള്ളായണി കാർഷിക കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ തന്നെ ഇവിടെ 1-2 പ്രാവശ്യം വന്നു. അവർക്കൊരു പ്രോജക്റ്റ് തയ്യാറാക്കാൻ പറഞ്ഞ് വന്നു. അപ്പോൾ അതിൽ 2 കുട്ടികൾ വന്നു നേരെ പ്രോജക്റ്റ് തയ്യാറാക്കിയത്. അവർ രണ്ടുപേരും എക്സാം പാസ്സായി വന്നിവിടെ വന്ന് ലഡുവൊക്കെ കൊണ്ടുവന്നു. നമുക്കും വളരെ സന്തോഷമായിരുന്നു. കാര്യം അവർ പറഞ്ഞു, ഞങ്ങളെ അങ്കിളിൻ്റെ ഈ ചെടിയെ പറ്റിയൊക്കെ ഞങ്ങൾ പ്രോഗ്രാം എഴുതിയാൽ ഞങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടി. അവർ സന്തോഷം എന്ന് പറഞ്ഞത്. പിന്നെ അത് പോയിട്ട് ചില ടീച്ചേഴ്സൊക്കെ വന്ന് ചോദിക്കുന്നത് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം പറഞ്ഞു കൊടുക്കും. തറയിൽ വെക്കേണ്ടത് തറയിൽ തന്നെ വെക്കണം, തൂക്കിയിടേണ്ട ചെടിയെ തൂക്കി തന്നെ ഇടണം.

0: നമ്മളൊന്ന് കഴുകിയിട്ട് ഫംഗസൈഡിൽ മുക്കിയിട്ടാണ് ഈ ഓർക്കിഡ് നടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ആദ്യം ഞാൻ നേരെ ചകിരിയിൽ വയ്ക്കുന്നെങ്കിലും രണ്ടാമത് വേറൊരാളിന് കൊടുക്കുന്ന സമയത്ത് അവരുടെ പ്രത്യേകം പറയും, ഇനി ചകിരി വേണ്ട, ഇനി ബാക്കിയുള്ള സൈഡ് കംപ്ലീറ്റ് നേരെ കരിയാണ് ഇടേണ്ടത്, കരി ഇട്ടിട്ട് ആഴ്ച തോറും വളം എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും. വരുന്നവർക്ക് എല്ലാവർക്കും ഇതേപോലെ ഒരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. കാര്യം നേരെ ഈ ചെടി എല്ലാവർക്കും എപ്പോഴും ഇഷ്ടമുള്ളതാണ്. അത് 10 പേരുടെ വീട്ടിൽ നേരെ നിൽക്കുന്ന കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. കാര്യം ഈ വാടാതെ നിൽക്കുന്നതാണല്ലോ ഓർക്കിഡ്. നമ്മൾ കട്ട് ചെയ്തെടുത്തിന് നേരം ഒരാഴ്ച വാടത്തില്ല.
1: ഓർക്കിഡ് കൂടാതെ ധാരാളം അലങ്കാര ചെടികളും വളർത്തുന്നുണ്ട് അല്ലേ?
0: അലങ്കാര ചെടികൾ ഞാൻ ഇതിൻ്റെ ഓർക്കിഡിൻ്റെ കൂടെ വളർത്തുന്നുണ്ട്. പച്ചക്കറിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ 2 പേരെ, ഞാനും വൈഫേ വീട്ടിലുള്ളൂ. അപ്പോൾ ഒരു മോളാണ്, അവരിപ്പോൾ താമസിക്കുന്നത് നെയ്യാറ്റിൻകരയിലാണ്. അവരുടെ വീട്ടിലേക്കും ആവശ്യത്തിനുള്ള പച്ചക്കറി വീട്ടിൽ നിന്ന് കൊണ്ടുപോകും. പിന്നെ കോവക്കയുണ്ട്, കത്തിരിക്കയുണ്ട്, വഴുതനങ്ങയുണ്ട്, പച്ചമുളകുണ്ട്, ചീരയുണ്ട്. ആവശ്യത്തിനുള്ള എല്ലാ മരക്കറിയും വീട്ടിലുണ്ട്. ജൈവവളമായിട്ട് ചാണകവും കോഴിക്കഷ്ടമാണ് ഉപയോഗിക്കുന്നത്. കോവലെല്ലാം ഇഷ്ടംപോലെ നട്ട് കായ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. അതെല്ലാം നേരെ 2 മാർക്കറ്റിലേക്ക് കൊണ്ടു കൊടുക്കും. അപ്പോൾ അങ്ങനെ അതിലും ഒരു വരുമാനമാണ്. ഒരു വർഷത്തിൽ റംബൂട്ടാൻ ഒരു 5000 രൂപയ്ക്ക് മുകളിൽ സെയിൽസ് ഉണ്ട്. 2 മരമുണ്ട്, 2 മരത്തിന് ആവശ്യം പോലെ കായ കിട്ടുന്നുണ്ട്. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് അകം റെഡാണ്, നല്ല ഡാർക്ക് റെഡുള്ളത്, ഒരു മാസത്തിൽ 3-4 കായ കിട്ടുന്നുണ്ട്. അതും ഇപ്പം വിപുലമാക്കാനുള്ള ശ്രമത്തിലാണ്. കാര്യം ഒരുപാട് അതിൻ്റെ ശിഖരങ്ങളുണ്ട്. മഴ സമയത്ത് ധാരാളം കായ കിട്ടുന്നുണ്ട്. പിന്നെ ടെറസിൻ്റെ മുകളിൽ ഉള്ള സ്ഥലങ്ങളിൽ നേരെ കോട്ടക്കോണവും കലപ്പാടി മാവും എല്ലാം വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് അതിൽ നിന്നും മാങ്ങ കിട്ടുന്നുണ്ട്. റിട്ടയർമെൻ്റ് ആയി ഇതിന് ശേഷം സ്വപ്പം ഫ്രീ കിട്ടുമെന്ന് വിചാരിച്ചു, പക്ഷേ അതൊന്നുമല്ല, ജോലി കൂടുതലാണ്. പക്ഷേ നല്ല സന്തോഷവനാണ്, പൂർണ്ണ സംതൃപ്തനാണ്. ഇപ്പം ഒരാൾ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്ന ഒരു പാർട്ടി ഇവിടെ വന്ന് ചെടി എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ആ കുട്ടിയാണെന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ കുട്ടിയാണ്. ആ കുട്ടി നേരെ ഓൺലൈനിൽ നേരെ ഇന്ന വെറൈറ്റി ചെടി എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുമ്പോൾ നേരെ അവർ വിളിക്കും, എൻ്റെ ഇവിടെ വന്ന് എടുത്തുകൊണ്ട് പോകും. അപ്പം അത് നേരെ ഇപ്പം ചെടി നേരെ ഇപ്പം മലപ്പുറത്തായാലും ശരി, കണ്ണൂരായാലും കാസർഗോഡായാലും നേരെ അവർ അയച്ചു കൊടുക്കാനുള്ള ക്ഷമയും ഇവർക്കുണ്ടാവണം. ആ അവർ വന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ചെടി എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പം ഞാൻ ന്യായമായിട്ടുള്ള വിലയ്ക്ക് കൊടുക്കും, അവരതുപോലെ നേരെ വില കൂട്ടി കൊടുക്കുമായിരിക്കും. അത് നമ്മളറിയേണ്ട ആവശ്യമില്ല. കാര്യം ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല എന്ന് കാണേണ്ട ഒരാവശ്യമില്ല. നമ്മൾ മനസ്സ് വെച്ചാൽ ഏത് കൃഷിയും ചെയ്യാം. ഇതൊന്നും നഷ്ടം വരുന്നതല്ല. 200 ചെടി അല്ലെങ്കിൽ 500 ചെടി വാങ്ങിക്കഴിഞ്ഞാൽ ഏറെ പറഞ്ഞാൽ 10 ചെടി ചിലപ്പം നഷ്ടപ്പെട്ടു പോകും. ബാക്കി ചെടി കംപ്ലീറ്റ് നമുക്ക് ലാഭത്തിൽ കിട്ടുന്നതാണ്. പകുതിക്ക് പകുതി ലാഭമാണ്. ഞാനിപ്പോൾ 100 രൂപയ്ക്ക് വാങ്ങുന്ന ചെടി ഞാൻ 200 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഏറെ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 10 or 12 അല്ലെങ്കിൽ 15 രൂപ വരുമായിരിക്കും. ബാക്കി എല്ലാം ലാഭമാണ്.
1: ഓർക്കിഡ് കൃഷി ഒരു സ്ഥിര വരുമാനമായും മറ്റ് ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അധിക വരുമാനമായുമൊക്കെ ഏറ്റെടുത്ത് ചെയ്യാവുന്നതാണ്, പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക്. ഓർക്കിഡ് കൃഷിയുടെ വിശേഷങ്ങൾ ഇതുവരെ പങ്കുവച്ചത് തിരുവനന്തപുരം ജില്ലയിലെ കാഞ്ഞിരകുളം പഞ്ചായത്തിലെ തടത്തിക്കുളം കൃഷ്ണവിഹാറിലെ ശ്രീ ആർ ബാലകൃഷ്ണൻ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. പിഎം ജൻധൻ യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപ്പിള്ള സംസാരിക്കുന്നു.
1: ഭാരത സർക്കാർ പൌരന്മാരുടെ സാമ്പത്തിക ഉൾപ്പെടുത്തലിന് പ്രത്യേക ഊന്നൽ നൽകി വരികയാണ്. കാരണം ഇത് ദാരിദ്ര്യം കുറയ്ക്കുന്നതിന് നിർണായകമാണ്. ഒരു വലിയ വിഭാഗം ആളുകൾക്ക് സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമാക്കാത്തത് നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു. എല്ലാവർക്കും വളർച്ചയുടെയും വികസനത്തിന്റെയും ആനുകൂല്യങ്ങൾ അനുഭവിക്കാൻ കഴിയുന്ന തരത്തിൽ പൌരന്മാരെ സാമ്പത്തികമായി ശാക്തീകരിക്കുന്ന ഒരു പദ്ധതി അത്യന്താപേക്ഷിതമായിരുന്ന സാഹചര്യത്തിലാണ് ജൻധൻ യോജന ആരംഭിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഉൾപ്പെടുത്തൽ സംരംഭമായി ഇന്നറിയപ്പെടുകയാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 2014 ഓഗസ്റ്റ് 15 ചെങ്കോട്ടയിൽ നിന്ന് ഈ പദ്ധതി പ്രഖ്യാപിച്ചു. 2014 ഓഗസ്റ്റ് 28 രാജ്യവ്യാപകമായി പ്രധാനമന്ത്രി ജൻധൻ യോജന ആരംഭിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി ജൻധൻ യോജന ആരംഭിക്കുമ്പോൾ പ്രധാനമന്ത്രി ആ അവസരത്തെ പാവപ്പെട്ടവരുടെ ദുഷിച്ച അവസ്ഥയിൽ നിന്നുള്ള മോചനത്തിന്റെ ആരംഭമായി ആഘോഷമായി വിശേഷിപ്പിച്ചു. സുഖസ്യ മൂലം ധർമ്മധർമ്മസ്യ മൂലം അർത്ഥ അർത്ഥസ്യ മൂലം രാജ്യം എന്ന പുരാതന സംസ്കൃത ശ്ലോകത്തെ പ്രധാനമന്ത്രി ആ സാഹചര്യത്തിൽ പരാമർശിച്ചു. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ജനങ്ങളെ ഉൾപ്പെടുത്തേണ്ടത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് ഈ ശ്ലോകം പറയുന്നു. സർക്കാർ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നിർദ്ദിഷ്ട ലക്ഷ്യത്തിൽ എത്തിച്ചേരാനും സാമ്പത്തികമായി വിവേചനം ഇല്ലാതാക്കാനും സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി ഏകദേശം 7.25 ലക്ഷം ബാങ്ക് ജീവനക്കാർക്ക് ഇമെയിൽ അയക്കുകയുണ്ടായി. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതി പ്രകാരം ഏതൊരു വ്യക്തിക്കും ഒരു ബാങ്ക് അക്കൌണ്ട് തുറക്കാനും അതുമായി ബന്ധപ്പെട്ട മറ്റു സേവനങ്ങൾ പ്രയോജനപ്പെടുത്താനും സാധിക്കും. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇനി പറയുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരിക, എല്ലാ കുടുംബത്തിനും ഒരു ബാങ്ക് അക്കൌണ്ട് എന്ന ലക്ഷ്യം നടപ്പിലാക്കുക, പണമിടപാടുകൾ സുഗമമാക്കുകയും സാമ്പത്തിക സേവനങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുകയും ചെയ്യുക, പാവപ്പെട്ടവരുടെ സാമ്പത്തിക ഉന്നമനം സാധ്യമാക്കുക. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതിയുടെ പ്രധാന ആനുകൂല്യങ്ങൾ ഇനി പറയുന്നു. സൌജന്യമായി ഏത് ഇന്ത്യൻ പൌരനും ബാങ്ക് അക്കൌണ്ട് തുറക്കാം. അക്കൌണ്ട് എടുക്കുന്നവർക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. മിനിമം ബാലൻസ് ഇല്ലാതെ തന്നെ ബാങ്ക് അക്കൌണ്ടുകൾ ഉപയോഗിക്കാം. സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ നേരിട്ട് വ്യക്തികളുടെ അക്കൌണ്ടിലേക്ക് ലഭിക്കും. കൂടാതെ വായ്പാ സൌകര്യങ്ങളും ലഭ്യമാണ്. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതി പ്രകാരം ബാങ്ക് അക്കൌണ്ട് തുറക്കാനായി അടുത്തുള്ള ബാങ്ക് ശാഖയിൽ പോയി അപേക്ഷാ ഫോം വാങ്ങി പൂരിപ്പിച്ച് നൽകുക. കൂടാതെ ആവശ്യമായ രേഖകൾ, ആധാർ കാർഡ്, തിരിച്ചറിയൽ രേഖ തുടങ്ങിയവ ഹാജരാക്കുകയും വേണം. ജൻധൻ യോജനയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ അടുത്തുള്ള ബാങ്ക് ശാഖ സന്ദർശിക്കുക, അല്ലെങ്കിൽ ഔദ്യോഗിക വെബ്സൈറ്റ് pmjdy.gov.in സന്ദർശിക്കുക. ഈ പദ്ധതിയിലൂടെ ഒരുപാട് ആളുകൾക്ക് സാമ്പത്തികമായ പല നേട്ടങ്ങളും സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ കീഴിൽ കൈവരിച്ച നേട്ടങ്ങളെ അംഗീകരിച്ചിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ക്യാമ്പയിന്റെ ഭാഗമായി 2014 ഓഗസ്റ്റ് 23 മുതൽ 29 വരെ ഒരാഴ്ച കൊണ്ട് 18,96,130 ബാങ്ക് അക്കൌണ്ടുകൾ തുറന്നതിന് ഭാരത സർക്കാരിന്റെ ധനകാര്യ സേവന വകുപ്പിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിന്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട്. മുൻ കേന്ദ്ര ധനമന്ത്രി ശ്രീ അരുൺ ജെയ്റ്റ്ലി പറഞ്ഞിട്ടുള്ളതുപോലെ പ്രധാനമന്ത്രി ജൻധൻ യോജന നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ഗതി മാറ്റിയിരിക്കുന്നു. സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ നേരിട്ട് വ്യക്തികളുടെ അക്കൌണ്ടിലേക്ക് എത്തുന്നു. സബ്സിഡികളിലെ ചോർച്ചകൾ ഒഴിവാകുന്നു. അതുവഴി പൊതു ഖജനാവിന് ലാഭമുണ്ടാകുന്നു.
0: പിഎം ജൻധൻ യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപ്പിള്ള സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
3: ആകാശവാണി കൊച്ചി FM 102.3. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിറിലേക്ക്.

0: കൊച്ചി FM. അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം. സേവന വാർത്തകൾ 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി. ജൈവ വളങ്ങൾ, കീടനാശിനികൾ എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്നു കൃഷി ഇൻസ്ട്രക്ടർ സജിത് കുമാർ. ക്ഷീരകർഷകനായ കോട്ടുവള്ളി സ്വദേശി ആഷസിന്റെ കൃഷിരീതികൾ. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 മണിവരെ FM ഈവനിംഗ്. സമകാലികം. പെരുമ്പളം പാലം യാഥാർത്ഥ്യമായപ്പോൾ 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ. പറയിപ്പെട്ട പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 യുവവാണി. IDIA ഫെലോഷിപ്പ് ഫോർ യങ് ലോയേഴ്സ്. IDIA കൺസൾട്ടന്റും ഹൈക്കോടതി അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് ഷിൻഡോ മാത്യു എബ്രഹാം വിവരങ്ങൾ നൽകുന്നു. അവസാന ഭാഗം.
1: വെഡിംഗ് ഫിക്സ് ചെയ്തോലെ? എങ്കി ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
2: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിത മലയാളം ചോദ്യം ഉത്തരം. നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 തൃശൂർ നിലയം അവതരിപ്പിക്കുന്ന സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രചന രാജേഷ് വിശ്വംഭരൻ. സംവിധാനം YS പൗർണമി. നിർവഹണം ജയ സി ആർ. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ ശ്രീമൂലനഗരം പൊന്നൻ, MK കൃഷ്ണൻപോറ്റി, മനീഷ KS, ജയലക്ഷ്മി സി തുടങ്ങിയവർ. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:55 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ.
3: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: അറിയിപ്പുകൾ തുടരുന്നു. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം. അവതരിപ്പിക്കുന്നത് തൊമ്മച്ചൻ സേവ്യർ. 6:00 ആകാശവാണി FM വാർത്തകൾ അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 പ്രഭാത ഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 റീക്കൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. വളത്തോൾ നാരായണ മേനോന്റെ മഗ്ദൽന മറിയം എന്ന ഖണ്ഡകാവ്യത്തിൽ നിന്നൊരു ഭാഗ്യം ഭാഗം. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:85 FM ഡയറി ചിന്താശകലം. ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 മാഹിതം മലയാളം. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ ആരോഗ്യക്കുറിപ്പുകൾ. ദീപസ്തംഭം മഹാശ്ചര്യം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും. ഗാന്ധി ദർശനം, രാഗലയം, നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. എന്തു പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 രാജഗിരി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. സ്ത്രീകളിൽ കാണുന്ന രോഗങ്ങൾക്കുള്ള ലാപ്രോസ്കോപ്പിക് ശസ്ത്രക്രിയകൾ. മിനിമൽ ഇൻവേസീവ് ഗൈനക് സർജറി വിഭാഗം സീനിയർ കൺസൾട്ടന്റും മേധാവിയുമായ ഡോക്ടർ ഹാംബൽ അഹമ്മദുമായി അഭിമുഖം. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യം.

0: ചോദ്യം ഉത്തരം ചിന്താശകലം. 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ വി പി എസ് ലേക് ഷോർ. 9:00 എഫ് എം മോർണിംഗ് സെലക്ഷൻസ്, തുടർന്ന് ആകാശവാണി എഫ് എം വാർത്തകൾ. 10:00 സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ. 10:15 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചിത്രമഞ്ജരി, ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 10:55 നാട്ടുവിശേഷം. 11:00 ആകാശവാണി എഫ് എം വാർത്തകൾ. 11:05 ചിത്രമഞ്ജരി തുടരും. 11:30 എൻ സി ഇ ആർ ടി സ്പോൺസർഡ് പരിപാടി ഉമംഗ്. 12:00 ആകാശവാണി എഫ് എം വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം, ലളിത ഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1:00 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 തൃശൂർ നിലയം അവതരിപ്പിച്ച നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30.
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾകൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: 1:55 സേവന വാർത്തകൾ. 2:00 ആകാശവാണി എഫ് എം വാർത്തകൾ വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് ഹലോ കൊച്ചി എഫ് എം. പുതുകാലത്തെ അടുക്കളത്തോട്ടവും മട്ടുപ്പാവ് കൃഷിയും, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൃഷിവകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഫിലിപ്പ് ജി കാനാട്ട് മറുപടി നൽകുന്നു. 4:00 ആകാശവാണി എഫ് എം വാർത്തകൾ, 4 മണിപ്പൂക്കൾ, വാട്സപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5:00 ആകാശവാണി എഫ് എം വാർത്തകൾ ചലച്ചിത്രഗാനങ്ങൾ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം.
2: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊച്ചി.
1: ആരോഗ്യക്കുറിപ്പുകൾ ചൊവ്വ വ്യാഴം
2: രാവിലെ 7:15. ഹോസ്പിറ്റലുകളിലെ MRI, CT സ്കാൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ്.
0: 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9:00 വരെ എഫ് എം ഈവനിംഗ്. നിലവറ ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയുപെറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി എഫ് എം വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 തപസ്യ ഹോമിയോ എഫ് എം ഹെൽത്ത് ലൈൻ, തലകറക്കം, ഡോക്ടർ ഏബിൾ ജോസുമായി അഭിമുഖം, തുടർന്ന് സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി, നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം, തുടർന്ന് മഹിതം മലയാളം, എഫ് എൻ ഡയറിയിലെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം മൗനസാക്ഷി, രചനാ സംവിധാനം വിനോദ് ബാബു എച്ച്, മലയാള പരിഭാഷ കെ എസ് സിംഗ്, ശബ്ദം നൽകിയവർ യു പ്രസന്നകുമാർ, ബാലമുരളി ചിറയ്ക്കൽ, പ്രജിൻ സി കണ്ണൻ, മെഹമൂദ് കുർവ തുടങ്ങിയവർ. 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും തുടർന്ന് 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. അറിയിപ്പുകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
3: നിയമവേദി,
4: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
3: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21.
5: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
6: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് എം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.
0: മധുരം ഗീതം, ലളിതഗാനം. ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ജി വേണുഗോപാൽ, ദുർഗാ രോജോ എന്നിവർ പാടിയത്. രചന എം കെ ശിവശങ്കരൻ, സംഗീതം ബി സി ജോർജ്.

ജി വേണുഗോപാൽ, ദുർഗാ രാജു എന്നിവർ പാടിയ ലളിതഗാനമാണ് മധുരം ഗീതം. മധുരം ഗീതത്തിൽ നിങ്ങൾ കേട്ടത് രചന എം കെ ശിവശങ്കരൻ, സംഗീതം വി സി ജോർജ്. ആകാശവാണി കൊച്ചി എഫ് എം 102.3. സേവന വാർത്തകൾ. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ റിഗർ ട്രെയിനി വിഭാഗത്തിലേക്ക് 40 സീറ്റുകളിൽ ഒഴിവ്. യോഗ്യത 8-ാം ക്ലാസ് പാസ്. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ അപേക്ഷിക്കേണ്ടതില്ല. പ്രായപരിധി 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെ. അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. അപേക്ഷകൾ www.cochinshipyard.in എന്ന വെബ്സൈറ്റ് വിലാസത്തിൽ സമർപ്പിക്കാം.

0: मुक्त भारत अभियान।
1: निक्षय मित्र तो हम सबका साथ निभाते। टीबी रोगी व परिजन को पोषण, जांच, इलाज और आजीविका संबंधी सहायता पहुंचाते। जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जीत और टीबी की हार।
2: निक्षय मित्र इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
0: जन जन का रखे ध्यान, टीबी मुक्त भारत अभियान।
1: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കേരള മീഡിയ അക്കാദമിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന PG ഡിപ്ലോമ കോഴ്സ് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ജേർണലിസം, പബ്ലിക് റിലേഷൻസ് ആൻഡ് അഡ്വർട്ടൈസിംഗ് എന്നീ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സുകൾക്ക് ഈ മാസം 20 വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. കോഴ്സ് സംബന്ധിച്ച വിശദവിവരങ്ങൾക്കും ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനും മീഡിയ അക്കാദമിയുടെ www.kma.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾ അക്കാദമി ഓഫീസിൽ നിന്ന് ലഭിക്കും. ഫോൺ നമ്പർ 0484242275, 0484242275.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
5: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32
4: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
5: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ:
5: തിങ്കൾ, ബുധൻ, വെള്ളി രാവിലെ 7:15
4: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ 2-4 സെമസ്റ്റർ FYUGP 2-7-8 BFA പരീക്ഷകളുടെ പുതുക്കിയ തീയതികൾ പ്രഖ്യാപിച്ചു. വിശദവിവരങ്ങൾ www.ssus.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. സേവന വാർത്തകൾ സമാപിച്ചു. ആകാശവാണി കൊച്ചി FM 102.3. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തേക്കും. പുതിയ മന്ത്രിസഭ സംബന്ധിച്ച ചർച്ചകൾ സജീവം. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകും. സംസ്ഥാനം നേരിടുന്ന വെല്ലുവിളികളെ ചെറുക്കാൻ ഒരുമിച്ച് നിൽക്കണമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. UAE ഉൾപ്പെടെ 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് SSLC ഫലപ്രഖ്യാപനം നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ ചുമതലയേൽക്കും. തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തേക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. അതേസമയം കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം അല്പസമയത്തിനകം ആരംഭിക്കും. യോഗത്തിനുശേഷം വി ഡി സതീശൻ ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള അവകാശവാദം ഉന്നയിക്കുമെന്നാണ് സൂചന. അതേസമയം പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകും. CPIM സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. കേരളം നേരിടുന്ന വെല്ലുവിളികളെ ചെറുക്കാൻ ഒരുമിച്ച് നിൽക്കണമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. പുതുയുഗം സൃഷ്ടിക്കാൻ UDF ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിനുശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങൾ വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചതെന്നും അവരോടുള്ള വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നും ശ്രീ സതീശൻ വ്യക്തമാക്കി. പ്രതിപക്ഷത്തിന്റെയും ജനങ്ങളുടെയും പൂർണ്ണ സഹകരണവും അദ്ദേഹം അഭ്യർത്ഥിച്ചു.
1: കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളെ വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചത്. ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായി ഞങ്ങൾ ചെയ്തു തീർക്കും. കഠിനാധ്വാനം ചെയ്ത് പൂർണ്ണമായ അർപ്പണബോധത്തോടെ ജനങ്ങളുടെ ജീവിത നിലവാരമുയർത്താൻ, കേരളത്തെ മാറ്റിയെടുക്കാൻ, പുതിയ ഒരു കേരളത്തെ സൃഷ്ടിക്കാൻ, ഒരു പുതുയുഗത്തിന് തുടക്കമിടാൻ ഞങ്ങൾ എല്ലാവരും ചേർന്ന് കഠിനാധ്വാനം ചെയ്യും.
0: 61-ാം വയസ്സിലാണ് വി ഡി സതീശൻ കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രി പദത്തിലെത്തുന്നത്. വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെ രാഷ്ട്രീയത്തിലെത്തിയ അദ്ദേഹം പറവൂരിൽ തുടർച്ചയായി മികച്ച വിജയം നേടിയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിലെ നിർണായക സ്വാധീനമായി മാറിയത്. വിശദാംശങ്ങളിലേക്ക്.
2: എറണാകുളം ജില്ലയിലെ നെട്ടൂരിൽ വടച്ചേരി ദാമോദര മേനോന്റെയും വി വിലാസിനി അമ്മയുടെയും മകനായി 1964 മെയ് 31-ന് വി ഡി സതീശൻ ജനിച്ചത്. നെട്ടൂരിലും പനങ്ങാട്ടും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം തേവര സേക്രഡ് ഹാർട്ട് കോളേജ്, തിരുവനന്തപുരം ലോ അക്കാദമി, ഗവൺമെന്റ് ലോ കോളേജ് എന്നിവിടങ്ങളിൽ നിന്ന് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി. കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി പ്രസ്ഥാനമായ KSU ചുമതലകൾ വഹിച്ച സതീശൻ KPCC വൈസ് പ്രസിഡന്റ് പദവി ഉൾപ്പെടെ കോൺഗ്രസ് പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങൾ പ്രവർത്തിച്ചു. 2001-ലാണ് പറവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ആദ്യമായി നിയമസഭയിലെത്തിയത്. തുടർന്ന് തുടർച്ചയായി 5 തിരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം വിജയം നേടി. 2021-ൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായി. 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറവൂരിൽ നിന്നും 20,600 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പി ഡി സതീശൻ വിജയിച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് പ്രവർത്തകർ. സംസ്ഥാനത്തുടനീളം കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വിജയാഹ്ലാദ പ്രകടനങ്ങൾ നടന്നു. അതേസമയം നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ AK ആന്റണിയെ സന്ദർശിച്ചു. തിരുവനന്തപുരത്തെ വസതിയിലെത്തിയാണ് സന്ദർശിച്ചത്. ജനവിധിയെ അംഗീകരിച്ചുകൊണ്ടുള്ള തീരുമാനമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റേതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ. ഘടകകക്ഷികളുടെ അഭിപ്രായം ഒന്നിലധികം തവണ തേടിയതായും ജനാധിപത്യപരമായ എല്ലാ പ്രക്രിയകളും പൂർത്തിയാക്കിയാണ് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനമെന്നും അദ്ദേഹം മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് പുതിയ മന്ത്രിസഭയെക്കുറിച്ചുള്ള ചർച്ചകൾ ഇനി കൂടുതൽ സജീവമാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: മെയ് 4-ന് ശേഷം തിരുവനന്തപുരത്തും ഡൽഹിയിലും നടത്തിയ തുടർച്ചയായ ചർച്ചകൾക്ക് ഒടുവിലാണ് കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായി വി ഡി സതീശന് നിശ്ചയിക്കുന്ന തീരുമാനം കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം ഇന്ന് പ്രഖ്യാപിച്ചത്. നിയമസഭാ കക്ഷി നേതാവായി ഔപചാരികമായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഗവർണറെ സന്ദർശിക്കുന്ന നേതാക്കൾ മന്ത്രിസഭ രൂപീകരിക്കാൻ ഔപചാരികമായി ആവശ്യം ഉന്നയിക്കും. പുതിയ മന്ത്രിസഭയിലെ അംഗങ്ങളെയും വകുപ്പുകളെയും കുറിച്ചുള്ള ചർച്ചകൾ ഇനി സജീവമാകും.
0: UAE ഉൾപ്പെടെ 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. അബുദാബി സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നാളെ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. ഊർജ്ജ സഹകരണം, പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ തുടങ്ങിയവ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി യോബ് എട്ടനെയും സന്ദർശിക്കും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് പ്രഖ്യാപനം നടത്തുക. സെക്രട്ടേറിയറ്റ് PR ചേംബറിലാണ് ഫലപ്രഖ്യാപനം നടക്കുന്നത്. പരീക്ഷാഫലം സംസ്ഥാന സർക്കാരിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. ശനിയാഴ്ചയോടെ തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ കാലവർഷമെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ശക്തി കൂടിയ ന്യൂനമർദ്ദം നിലനിൽക്കുന്നു. ഇതിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. അതേസമയം കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. നിയുക്ത വനിതാ MLA മാർക്ക് ആദരവായി വനിതാ ഉപഭോക്താക്കൾക്ക് സാധനങ്ങളിൽ വിലക്കുറവ് നൽകി സപ്ലൈകോ. വിമൻസ് 11 എന്ന പേരിലാണ് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 11 വനിതാ ജനപ്രതിനിധികൾക്ക് ആദരവ് നൽകുന്ന പദ്ധതിക്ക് സപ്ലൈകോ തുടക്കം കുറിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
5: നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 11 വനിതാ ജനപ്രതിനിധികൾക്ക് ആദരവായി വനിതാ ഉപഭോക്താക്കൾക്ക് 11 ഉൽപ്പന്നങ്ങൾക്ക് 11 ദിവസത്തേക്ക് 11% വിലക്കിഴിവാണ് സപ്ലൈകോ നൽകുന്നത്. വിമൻസ് 11 എന്ന പേരിട്ട പദ്ധതിക്ക് തുടക്കം കുറിച്ചതാകട്ടെ ഈ മാസം 11-ാം തീയതിയും. തിരഞ്ഞെടുത്ത ശബരി ഉൽപ്പന്നങ്ങളാണ് വനിതാ ഉപഭോക്താക്കൾക്ക് 11% വിലക്കിഴിവിൽ നൽകുന്നത്. സംസ്ഥാനത്തെ എല്ലാ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും മാവേലി സ്റ്റോറുകളിലും വനിതാ ഉപഭോക്താക്കൾക്ക് ഈ വിലക്കിഴിവ് ലഭിക്കുമെന്ന് സപ്ലൈകോ അധികൃതർ അറിയിച്ചു.
0: ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. വൈകിട്ട് 5 തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നട തുറന്ന് ദീപം തെളിച്ചു. ഇടവം 1 നാളെ രാവിലെ 5 നട തുറക്കും. പൂജകൾ പൂർത്തിയാക്കി 19 രാത്രി 10 നടയടയ്ക്കും. ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആന്റ് ടെക്നോളജിയിലെ 42-ാമത് വാർഷിക ബിരുദദാനവും 9-ാമത് ജി പാർത്ഥസാരഥി സ്മാരക പ്രഭാഷണവും ശനിയാഴ്ച നടക്കും. അച്യുതമേനോൻ സെന്റർ ഫോർ ഹെൽത്ത് സയൻസ് സ്റ്റഡീസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ മുഖ്യാതിഥിയാകും. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ധരംശാലയിൽ രാത്രി 7:30 മത്സരം. 3-ാം ഘട്ട തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം രാജ്യത്തെ 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നടപ്പിലാക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഹരിയാന, ഝാർഖണ്ഡ്, കർണാടക, മഹാരാഷ്ട്ര, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാന്റ്, ഒഡീഷ, പഞ്ചാബ്, സിക്കിം, ത്രിപുര, തെലങ്കാന, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ് 3-ാം ഘട്ടത്തിൽ വോട്ടർ പട്ടിക പുതുക്കുന്നത്. ഡൽഹി, ചണ്ഡിഗഡ്, ദാദ്രാനഗർ ഹവേലി ആന്റ് ദാമൻ ഡിയു എന്നിവയാണ് പട്ടികയിലുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 790 പോയിന്റ് നേട്ടത്തിൽ 75,399 നിഫ്റ്റി 277 പോയിന്റ് ഉയർന്ന് 23,689 വ്യാപാരം അവസാനിച്ചു. സ്വർണ്ണവില കൂടി. പവന് 240 രൂപ വർദ്ധിച്ച് 119,040 രൂപയും ഗ്രാമിന് 14,880 രൂപയുമാണ് ഇന്നത്തെ വില. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. റഷ്യ, ഇറാൻ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിലെ മന്ത്രിമാർ പ്രധാനമന്ത്രിയെ സന്ദർശിച്ചു. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തോടനുബന്ധിച്ചായിരുന്നു സന്ദർശനം. രാജ്യത്ത് അസംസ്കൃത എണ്ണ, പാചകവാതകം, പ്രകൃതിവാതകം എന്നിവയുടെ ലഭ്യത ഉറപ്പുവരുത്താൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ച് ന്യൂഡൽഹിയിൽ നടന്ന അന്തർമന്ത്രാലയ വിശദീകരണ യോഗത്തിൽ പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മയാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയായി VD സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തേക്കും. പുതിയ മന്ത്രിസഭ സംബന്ധിച്ച ചർച്ചകൾ സജീവം. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകും. സംസ്ഥാനം നേരിടുന്ന വെല്ലുവിളികളെ ചെറുക്കാൻ ഒരുമിച്ച് നിൽക്കണമെന്ന് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. UAE ഉൾപ്പെടെ 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് SSLC ഫലപ്രഖ്യാപനം നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ചലച്ചിത്രഗാനങ്ങൾ. ആദ്യഗാനം മഞ്ഞു പെയ്യും മുൻപേ എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ഗാനശില്പികൾ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, എം എം ശ്രീലേഖ.

സരിഗമ പനി പമരി സരി സ മഗമ പനി പമഗമരി സനി സരിഗമ പഗമ പസാനി പമരി സരി പദാനി പമനി പമരി സരിഗമ പസനി സരി സരി പമരി സരി സനി പപ മമരി സനി സരി സമഗ പമനി

ഭരണകാമിതാത്തരിതരണ വിഗുണചരണ കാവ്യനാദകാലങ്കാരഭരണ ഭൂമിതലഗ്നിവായു ഗഗനകിരണ ബോധരൂപ നിത്യാനന്ദകരണ സാരിഗമ പരിപവമരിരി സരിസാരിഗമ പരിപവമരിരി സരിസ മഗമ പരിപവഗമരിരി സനി സരിഗമാപഗമ പസാനി പമരിരി സരി പസാനി പമരി പമരിരി സരിഗമ പസനി സരി സരി പമരി സരി സനി പപമരിരി സനി സരി സമഗ പമരി പസനി

0: സാമാന്യം വ്യാപകമായും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. ഇന്നും നാളെയും കേരളത്തിലും ലക്ഷദ്വീപിലും കനത്ത മഴയ്ക്കും ശക്തമായ കാറ്റോടുകൂടിയ ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ന് കൊച്ചിയിൽ അനുഭവപ്പെട്ട കൂടിയ താപനില 32.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27.6 ഡിഗ്രി സെൽഷ്യസ്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റും 27 സെക്കൻഡും.
1: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
2: യോജന ഉൻ നൌജവാനോക്കെ ലിയേ ഹേ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസികേ സഹാരേ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കേ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. കാലാവസ്ഥാ അറിയിപ്പ്. ഇന്ന് കേരളത്തിലും ലക്ഷദ്വീപിലും ചില സ്ഥലങ്ങളിൽ മഴയുണ്ടായി. മറ്റന്നാൾ രാവിലെ വരെ കേരളത്തിൽ വ്യാപകമായും ലക്ഷദ്വീപിൽ

0: എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന്. ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയ രഹസ്യം.
2: കർഷക സഹോദരരെ, സഹോദരിമാരെ, നിങ്ങൾക്കും നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം.
1: അതെങ്ങനെ?
2: അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ 1800 1800 1551.
3: ഇത് ആരുടെ നമ്പർ ആയേട്ടാ?
2: കിസാൻ കോൾ സെന്ററിന്റെ. അവിടെ വിദഗ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ.
1: ഇതിന് വിദഗ്ധരെ സദാസമയം കിട്ടിയിട്ട് വേണ്ടേ?
2: തീർച്ചയായും കിട്ടും ഇഷ്ട. വർഷത്തിൽ 365 ദിവസം കിട്ടും. അതും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ.
3: പക്ഷേ ഏട്ടാ, സംസാരം നീണ്ടാൽ പൈസ ഒരുപാടാവൂലേ?
2: ഒരു പൈസയും വേണ്ട. മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം. ഉപദേശത്തിനും പണം നൽകണ്ട.
4: സത്യം
2: 10.5 മാറ്റ് സത്യം.
5: കർഷക സഹോദരരെ, കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800 1800 1551 സൗജന്യമായി ബന്ധപ്പെടൂ. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ.
6: കിസാൻ വാണിയിൽ ഇന്നാദ്യം ജൈവവളങ്ങൾ, കീടനാശിനികൾ എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്നു കൃഷി ഇൻസ്ട്രക്ടർ സജിത് കുമാർ. കൃഷി ഇൻസ്ട്രക്ടർ എന്ന നിലയിൽ പലയിടങ്ങളിലായി കൃഷി സംബന്ധമായ ക്ലാസ്സുകളൊക്കെ എടുക്കാൻ പോവാറുണ്ടല്ലോ, എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തിച്ചേർന്നത്?
7: കരുമാലൂരിലെ കൃഷിഭവന്റെ കീഴിലുള്ള സഹകരണ ബാങ്കിന്റെ വളണ്ടിപ്പോയിലാണ് ആദ്യമായിട്ട് ജോലി ചെയ്ത് തുടങ്ങിയത്. അപ്പോഴാണ് കൂടുതലായിട്ട് കർഷകരായിട്ട് അടുക്കാൻ സാധിച്ചത്. അവരുടെ ഓരോ പ്രശ്നങ്ങളും അതിനുള്ള പരിഹാരങ്ങളും ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്ന ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് സർക്കാരിന്റെ ഒരു കോഴ്സ് വന്നത്. കേരള ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും കൂടി സംയുക്തമായിട്ട് ആത്മയുടെ കീഴില് നെട്ടൂര് ആണ് ഇതിന്റെ ഒരു കോഴ്സ് നടത്തുന്നത്. ദേശീയെന്നാണ് അതിന്റെ പേര്. ഈ കോഴ്സ് വരാൻ കാരണം ഇങ്ങനെ നമ്മളെ കൃഷിഭവനിൽ ചെല്ലുമ്പോ കൃഷി ഓഫീസർമാരുടെ ലഭ്യതക്കുറവ്, അവർക്ക് നിറയെ ട്രെയിനിങ്ങും മറ്റുള്ള അതിന്റെ തിരക്കിലാവുമ്പോ ഏറ്റവും അടുത്തുള്ള വളത്തിന്റെ മാനുവൽ ഡിപ്പോയിലുള്ള ആൾക്കാർ ഈ കോഴ്സിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ വളത്തിന്റെയും കീടനാശിനിയുടെയും ഉപയോഗം കുറച്ചു കൊണ്ടുവരാനും നമ്മുടെ മണ്ണിനെ ബലപുഷ്ടിയാക്കാൻ വേണ്ടിയാണ് ഈ കോഴ്സ് ആരംഭിച്ചേക്കുന്നത്. ആ കോഴ്സ് രണ്ടാമത്തെ ബാച്ച് തന്നെ എനിക്ക് നല്ല മാർക്കോടുകൂടി പാസ്സാവാൻ സാധിച്ചത്. പിന്നെ കൂടുതലായിട്ട് കർഷകർക്ക് അത് വെച്ച് നമുക്ക് ഗുണങ്ങൾ ചെയ്യാനും സാധിച്ചിട്ടുണ്ട്.
6: ഇവിടെ കരുമാലൂരാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു. ഇവിടുത്തെ ഒരു മണ്ണിന്റെ പ്രത്യേകത എന്താണ്, അതൊക്കെ ഒന്ന് പറയാവോ?
7: ഇവിടുത്തെ മണ്ണ് കുറച്ച് പ്രോസ്പ്രസ് കൂടുതലാണ് വെള്ളപ്പൊക്കം വന്നതിന് ശേഷം. അപ്പൊ പ്രോസ്പ്രസിന്റെ അളവ് അങ്ങനെ തന്നെ കുറച്ചിട്ട് എങ്ങനെ ഉപയോഗിക്കാന്നാണ്. പ്രോസ്പ്രസ് ഏറ്റവും കൂടുതൽ വന്നത് പൂവുണ്ടാവാനും അതിന്റെ വേരുകളെ ഫലപുഷ്ടിയാക്കിയിട്ട് ഒരു ചെടിക്കുള്ള ഗ്രോത്തിനെ കുറിച്ച് ഏറ്റവും കൂടുതലുള്ള ഘടകങ്ങളാണ്. 3 അടിസ്ഥാന വളങ്ങളാണ് വേണ്ടത്: യൂറിയ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം എന്നുള്ള കണക്കില് NPK എന്ന് പറയുന്നത്. കരുമാലൂരിലെ കൃഷിഭവനിലെ വ്യാഴാഴ്ച തോടുവാണ് മണ്ണ് പരിശോധന ചെയ്യുന്നത്.

0: കുറച്ചും കൂടി ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടിയുള്ള പരിപാടികളോ കൃഷി സംബന്ധമായ ആൾക്കാർക്ക് മാത്രം അറിയുള്ളൂ. മറ്റു ചെറിയ രീതിയിൽ ചെയ്യുന്ന ആൾക്കാർക്ക് അതിനെക്കുറിച്ച് ബോധറായിട്ടില്ല, ശരിക്കും അവരിലേക്ക് എത്തിയിട്ടില്ല ഇത്. അപ്പൊ അതിനെക്കുറിച്ച് കുറച്ചും കൂടി കൃഷിഭവനിൽ നിറയെ ട്രെയിനീസുകളൊക്കെ ഉണ്ട്. അവരിലൂടെയും പഞ്ചായത്ത് തലത്തിലായിട്ടുള്ള മെമ്പർമാരും CDS പ്രവർത്തകര് അങ്ങനെയുള്ള ആശാ വർക്കർമാര് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽ പോലെ ആകുമ്പോഴും ഇവരെല്ലാ എല്ലാ വീട്ടിലും കയറി ഇറങ്ങണ കാരണം എല്ലാവരുമായിട്ട് അറിയാം. അപ്പൊ കൃഷി ആദ്യമായിട്ട് ചെയ്യുമ്പോൾ തന്നെ എല്ലാവർക്കും പെട്ടെന്ന് പൂവും കായും ഉണ്ടാവാനുള്ള ഈ ചട്ടിയിലൊക്കെ ഉള്ളതാണ് മിക്കവരും വാങ്ങിക്കണത്. നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും കീടനാശിനി അടിക്കാതെ തന്നെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. നമ്മളെപ്പോഴും അതുങ്ങൾക്ക് ആവശ്യമുള്ള കാൽസ്യവും മണ്ണിനെ ശുദ്ധീകരിക്കുമ്പോൾ തന്നെ കുമ്മായം അല്ലാതെ ഡോളോമെറ്റ് അങ്ങനെയുള്ള കാൽസ്യം അടങ്ങിയിരിക്കുന്ന സാധനങ്ങളുടെ അളവിനെ കുറിച്ച് തന്നെ പറയണം. അത് ഏകദേശം 14 ദിവസത്തിന് മുമ്പേ തന്നെ ചെയ്യണം. ഒന്ന് ഒരു വളവും താഴെ ഇടണേ, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫെർട്ടിലൈസർ ഈ വാട്ടർ സോൾവബിൾ അല്ലാത്തത്, വെള്ളത്തിൽ അലിയാത്ത വളങ്ങളെല്ലാം കടയോട് ചേർത്ത് ഇടരുത്. അതിനുള്ള അളവുകൾ കറക്റ്റ് ആകുമ്പോൾ തന്നെ, ഇപ്പൊ മഞ്ഞളിപ്പ് കേരളത്തിൽ നിറയെ ഉണ്ട്. മഞ്ഞളിപ്പ് കൂടി കേരളത്തിൽ ഈ കൊറോണ വൈറസ് വന്ന പോലെയാണ് മൊസൈക്ക് രോഗങ്ങൾ നിറയെ വരണ്ട്. ഏറ്റവും കൂടുതൽ നമ്മൾ അടുക്കളയിലേക്ക് ഓമനിച്ച് വളർത്തുന്ന കരിയേപ്പിനായാലും ഒരു മുളകിനായാലും തക്കാളി അങ്ങനെയുള്ള ഈ മഞ്ഞളിപ്പിന്റെ ഏറ്റവും വലിയ ഇതെന്താന്ന് വെച്ചാൽ അടിസ്ഥാന വളങ്ങളിലേക്ക് ആണ് എല്ലാവരും ഇട്ട് കൊടുക്കുന്നത്. അല്ലാതെ നമ്മൾ മക്കൾക്ക് ബൂസ്റ്റ് കൊടുക്കണ പോലെ സൂക്ഷ്മ മൂലകങ്ങളുണ്ട്, അതിൽ പെടുന്ന മെഗ്നീഷ്യത്തിന്റെ അളവ് വന്നു കഴിഞ്ഞാൽ വരും. വളം കുറവാണെങ്കിലും വരും. ഈ ഗ്രോ ബാഗിൽ നമ്മൾ ചോട്ടിൽ ഏറ്റവും കൂടുതൽ ഇട്ട് ഫില്ല് ചെയ്താലും നമ്മൾ ഈ 14 ദിവസം കഴിയുമ്പോഴുള്ള റീഫില്ല് ചെയ്യണ വളങ്ങളുടെ അളവ്, അതിൽ ജൈവത്തിലാവുമ്പോൾ ഏറ്റവും കൂടുതൽ ജൈവ കാർബൺ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പഴയ കാലത്തെ കരി കത്തിച്ച ചാരങ്ങള്, ഇപ്പൊ എല്ലാവരും ഗ്യാസ് അടുപ്പായതുകൊണ്ടായിരിക്കാം ചാരത്തിന്റെ ലഭ്യതക്കുറവുണ്ട്. പക്ഷെ ഏറ്റവും വലിയ പോരായ്മ എന്ന് വെച്ചാൽ വളങ്ങളെ കുറിച്ച് പറയുമ്പോൾ തന്നെ കേരളത്തില് നമ്മൾ ഉപയോഗിക്കുന്ന വളങ്ങളെ കുറിച്ച് ടെസ്റ്റ് ചെയ്യാനുള്ള ലാബുകള് എല്ലാ പഞ്ചായത്തിലും വേണമെന്നാണ് ശരിക്കും. കുറച്ചും കൂടി ജൈവ രീതിയിൽ നമ്മുടെ പ്രദേശത്ത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റും. വളത്തിന് മഞ്ഞളിപ്പും മറ്റേ വളക്കുറവും തമ്മിൽ തിരിച്ചറിയാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അടിയിൽ നിന്ന് തൊട്ട് മഞ്ഞളിച്ച് വരാണെങ്കിൽ വളത്തിന്റെ കുറവാണ്. ഏറ്റവും കൂമ്പിലൊക്കെ വരുമ്പോഴാണ് ഇതിന്റെ മൂലകങ്ങൾ. പിന്നെ അടിസ്ഥാനമായിട്ട് നമ്മൾ എല്ലാവരും കോപ്പി അടിക്കണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പോയി പഠിക്കണു അങ്ങനെയുള്ളത് പോലെ തന്നെ എല്ലാവരും പഠിച്ചു വെച്ചേക്കണ കുറച്ച് വളം ഇടുക, കുറച്ച് നനയ്ക്കുക, നന വളരെ കുറവ് മതി. ശരിക്കും ഈ പുട്ടിനൊക്കെ നനയ്ക്കണ പോലെയുള്ള നന മതി. വെള്ളം കൂടുതലായിട്ട് ഇതുങ്ങൾക്ക് ആവശ്യമില്ല. നമ്മൾ അവരെ മടിയന്മാരാക്കി മാറ്റാണ്. എല്ലാം ആവശ്യത്തിനും അതിൻ്റെതായ രീതിയിൽ മനസ്സിലാക്കാനായിട്ടുള്ള ഇത് കുറച്ചും കൂടി അതിനുള്ള ഇത് വേണമെന്നാണ് പിന്നെയും ഊന്നി പറയണത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പൊ എന്താ വീട്ടിലും മൊസൈക്കും മുറ്റത്ത് ടൈലും ഇട്ടേക്കണതിനും ഉറുമ്പിന്റെ ശല്യം, ഉറുമ്പ് കാണുമ്പോൾ തന്നെ ഇവര് കൊല്ലാണ്. ഉറുമ്പ് വെച്ച് നമുക്ക് ഗുണമുണ്ട്. മണ്ണിന്റെ അടിയിൽ നിന്ന് ഇളക്കിയിട്ട് പഴയ ഫലപുഷ്ടിയുള്ള മണ്ണുകളെ അതുങ്ങൾ മുകളിലേക്കാണ് കൊണ്ടുവരുന്നത്. അതൊക്കെ ശരിക്കും നമുക്ക് പ്രകൃതിക്ക് വേണ്ടതാണ്. അപ്പോഴേക്കും രാസകീടനാശിനികൾ അടിച്ചുകൊണ്ട് ഇതുങ്ങളെയൊക്കെ നമ്മൾ ഓടിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഈ ഇപ്പൊ വെള്ളീച്ച എന്ന് പറഞ്ഞ സാധനങ്ങൾ വരണ്ടേ, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണ്ട് പറമ്പുകളിൽ ചവറടിച്ച് തീയിടുമ്പോ ഇതുങ്ങളൊക്കെ കുറെയൊക്കെ നശിച്ചു പോയിരുന്നു. ഇപ്പൊ അങ്ങനെയുള്ളതില്ല. അതിൽ ജൈവമാർഗത്തിലുള്ളത് ഗ്രീസ് ഇല്ലേ, വണ്ടിക്കൊക്കെ ഉപയോഗിക്കുന്ന ഗ്രീസ് ഒക്കെ സ്പ്രേ ചെയ്യലാണ്. അതൊന്നും അത്ര പ്രായോഗികമായിട്ട് ഉപയോഗിക്കാനുള്ളതായിട്ട് സാധാരണക്കാർക്ക് പറ്റില്ല.
1: ജൈവ കൃഷിയിലെ കീടങ്ങളെ കുറിച്ചും കീടനിയന്ത്രണ മാർഗങ്ങളെ കുറിച്ചും ഒക്കെ എന്താ പറയാനുള്ളത്?
0: നമ്മുടെ കളശല്യമാണ് കൃഷിയെ ഏറ്റവും കൂടുതൽ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെറിയ ചെടി നട്ടാലും അതിന്റെ ചുറ്റും മറ്റുള്ള പുല്ലുകളും മറ്റുള്ള ജീവികളെ കുറിച്ചൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവണില്ല. മിക്കവരും ഇതിന് നമുക്ക് അനുയോജ്യമായ കീടങ്ങളുണ്ട് അല്ലാത്തതും ഉണ്ട്. അത് തരംതിരിച്ച് മനസ്സിലാക്കിയാൽ തന്നെ കുറെ നമ്മുടെ നാട്ടിലുള്ള വളങ്ങളും കീടനാശിനികളും കുറെ ഉപയോഗം കുറച്ചിട്ട് നല്ല നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റും. എല്ലാം നമ്മുടെ മാർക്കറ്റില് ജൈവ രീതിയിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ജൈവവളം ഉപയോഗിക്കണതാണ് എപ്പോഴും നമുക്കും മണ്ണിനും നല്ലത്. ഇപ്പൊ കുറെ പോളിയാർ വളങ്ങൾ അടങ്ങിയിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പഠിച്ചുകൊണ്ടിരിക്കുന്ന സസ്യങ്ങള് ഇലകളിലാണ് ഭക്ഷണം പാകം ചെയ്യണെന്നാണ്. പക്ഷെ നമ്മൾ ചുവട്ടിലാണ് വളമിട്ട് കൊടുക്കണേ. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ പോയാൽ തന്നെ ഏറ്റവും ആദ്യം തന്നെ ട്രിപ്പാണ് ചെയ്യണത്. ഇപ്പൊ പണ്ടൊക്കെ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയാൽ ഗുളികയാണ് തന്നെങ്കിൽ ഇപ്പൊ നേരെ

0: അതിൻ്റെ നമ്മുടേതായ ഞരമ്പിലേക്ക് ട്രിപ്പ് ഗ്ലൂ ഇത് കയറ്റണത്. അപ്പൊ സസ്യങ്ങളിലെ ഇലകളിൽ ഭക്ഷണം ചെയ്യുമ്പോൾ മണ്ണിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ആ മണ്ണിലുള്ള കീടങ്ങളും ആ മണ്ണിന്റെ രുചികളും ഇതെല്ലാം നമ്മൾ എന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പാത്രം കഴുകിയിട്ട് കഴിക്കണ പോലെ ഈ മണ്ണിനും ചെടികൾക്കും വേണ്ടത് എന്താണ്, അത് മണ്ണ് പ്രതികരിക്കാൻ കുമ്മായമാണോ? മാർക്കറ്റിൽ ഇപ്പൊ ഇഷ്ടം പോലെ സാധനങ്ങൾ ഇറങ്ങുന്നുണ്ട്, ഡോളോമെറ്റ്, കാൽസ്യം അടങ്ങിയിരിക്കണ ഇതൊക്കെ. അത് എത്ര അളവിൽ കൊടുക്കാന്നുള്ളത് കൂടി ഒരു പാക്കറ്റും മീൻ കറക്റ്റായിട്ട് ഇല്ല. പൊള്ളിയാർ വളങ്ങൾ അടങ്ങിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വെള്ളത്തിന്റെ ലഭ്യതക്കുറവും മണ്ണിന്റെ ഇപ്പൊ എല്ലാവരും ടെറസിലൊക്കെ കൃഷി ചെയ്യണമൊക്കെ ഉപയോഗിക്കാനും വേണ്ടിയാണ്. പക്ഷെ നമ്മുടെ മണ്ണിലുള്ള വളങ്ങൾ അപ്പൊ ഈ പൊള്ളിയാർ വളങ്ങൾ ഒന്നോർത്ത് കഴിഞ്ഞാൽ ലാഭമാണ്. മറ്റത് 1 കിലോ എന്ത് വളം വാങ്ങിക്കണേക്കാളും ഇത് 5 ഗ്രാം മതി. അത് വളങ്ങൾ ചെയ്യേണ്ടത് 14 ദിവസങ്ങളിലെ ഇടവിട്ടാണ് ചെയ്യേണ്ടത്. നമുക്ക് മറ്റത് അങ്ങനെയല്ല, നമ്മൾ കാണുമ്പോൾ വളർച്ചയില്ലാന്ന് തോന്നി നമ്മൾ വലിച്ചു വാരിയിടാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് യൂറിയ വളങ്ങളാണ്. അതിന്റെ അളവ് കൂടിയാൽ തന്നെ പെട്ടെന്ന് കടിച്ചിലും വാട്ടവും നിറയെ സംഭവിക്കുന്നുണ്ട്. അത് ഈ അളവിന്റെ രീതി അവർക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണെന്നാണ് പൊതുവെയുള്ള ഇത്. അത് പറഞ്ഞു കൊടുക്കാനായിട്ട് ആരും തന്നെ അത്ര ആരെങ്കിലും യൂട്യൂബ് ചാനലുകളോ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ പറയണതും അളവ് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് വളരെ കുറവാണ്. ഇപ്പൊ ഗൂഗിളിനെയോ മറ്റുള്ള ഇതിനെ ആശ്രയിച്ച് കഴിയുമ്പോ ഓരോ നാട്ടിലും ഓരോ മണ്ണാണ്. ആ മണ്ണിനെ കുറിച്ച് തന്നെ കുറച്ചും കൂടി മനസ്സിലാക്കാനുള്ളത് ആയിട്ടില്ല ആൾക്കാര്.
1: മണ്ണറിഞ്ഞ് വളം ചെയ്യണം അല്ലേ?
0: ആ മണ്ണറിഞ്ഞാണ് ശരിക്കും നമ്മള് ഒരു കൊച്ചുകുട്ടിയെ സംരക്ഷിക്കണ പോലെ തന്നെയാണ് ഇവരെ സംരക്ഷിക്കേണ്ടത്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണ ഏരിയ തെരഞ്ഞെടുക്കുമ്പോ തൊട്ട് തന്നെ കൃഷിയുടെ വിജയ സാധ്യത അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അതിനെ കുറിച്ച് കുറച്ചും കൂടി ബോധവാക്കാനായിട്ടുള്ള എല്ലാ നടപടികളും ഇതിന്റെ മേലധികാരികളും അതേപോലത്തെ ഡിപ്പാർട്ട്മെന്റും അതേപോലെ എല്ലാവരും പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 5 വർഷത്തിനുള്ളിൽ ജൈവ സംസ്ഥാനമായിട്ട് മാറ്റാൻ പറ്റുന്നതാണ്. ഇപ്പൊ നിറയെ പേര് കൃഷിയിലേക്ക് വരണ്ട്. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ എറണാകുളം ജില്ലയാണ് ഇതിലേക്ക് പഠിക്കാനും തയ്യാറാവുന്നത്, ഇതിനെ കുറിച്ച് മനസ്സിലാക്കണത്.
1: വളങ്ങളുടെ ഉപയോഗത്തെ കുറിച്ചൊക്കെ ഒന്ന് പറയാവോ?
0: ജൈവവളങ്ങള് നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ചാണകത്തിൽ നിന്ന് കിട്ടുന്ന യൂറിയയാണ്. അതേപോലെ തന്നെ ഫോസ്ഫറസും പൊട്ടാഷും അടങ്ങിയതാണ് കപ്പലിന്റെ പിണ്ണാക്ക്. പിന്നെ നമ്മുടെ വീട്ടിലുള്ള ഏറ്റവും നല്ല വളം എന്ന് പറഞ്ഞാൽ നമ്മള് മീനൊക്കെ നന്നാക്കിയിട്ട് ഇറച്ചിയൊക്കെ നന്നാക്കി ഒഴിക്കണ അതിന്റെ ആ ബ്ലഡ് അടങ്ങിയിട്ടുള്ള വെള്ളങ്ങൾ വെറുതെ വേസ്റ്റ് ആക്കുമ്പോ തന്നെ അത് ഒരു കുപ്പിയിലാക്കി വെച്ചിട്ട് ഉപയോഗിക്കാം. എപ്പോഴും എന്ത് സാധനം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അന്ന് തന്നെ ഉപയോഗിക്കാതെ ഒരു ലിമിറ്റഡ് പീരീഡ് അല്ലെങ്കിൽ 10 ദിവസം 15 ദിവസം അങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ട് അതിനെ നമ്മുടെ വെള്ളമായിട്ട് കലർത്തിയിട്ട് സ്പ്രേ ചെയ്യണതാണ് എപ്പോഴും നല്ലത്. ഒന്നും നേരിട്ട് അപ്ലൈ ചെയ്യാൻ പാടില്ല. നമ്മൾ വെയിലത്തുനിന്ന് വന്ന ഉടനെ തന്നെ വെള്ളം കുടിക്കരുതെന്ന് എല്ലാവരും പറയണ പോലെ തന്നെ അവർക്കും അത്രയും കഴിവില്ല. ഹൈബ്രിഡ് തൈയായതുകൊണ്ട് നമ്മൾ ഈ ടെസ്റ്റ് ട്യൂബ് ശിശുക്കൾ ജനിക്കണ പോലെയാണ് എല്ലാം നമ്മൾ അവർക്ക് സ്പൂട് ഫീഡ് ചെയ്യണ പോലെ തന്നെ അവരെ മനസ്സിലാക്കി കൊണ്ടുവരാണെങ്കിൽ കുറെ കാര്യങ്ങൾ നമുക്ക്. പിന്നെ ഓരോന്ന് വയ്ക്കണ സ്ഥലത്തിനും ഓരോ സവിശേഷതകളുണ്ട്. രാവിലെ 7 മണിക്ക് മുമ്പായിട്ട് തന്നെ നമ്മൾ നനയ്ക്കണം. പക്ഷെ നമ്മളുടെ വീട്ടിലെ ജോലിക്കാരും നമ്മളെല്ലാവരും ഫ്രീ ആവണത് ചിലപ്പോ 10-11 മണിയാണ്. ആ സമയത്ത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പൊ അവര് ഭക്ഷണം പാകം ചെയ്യണ സമയമാണ്. 7 മണിക്ക് മുമ്പ് ചെയ്യാം എന്ത് വളം ചെയ്യുകയാണെങ്കിലും ചെടികളെ നനയ്ക്കുമ്പോഴും. വൈകിട്ട് 4 മണിക്ക് ശേഷമാണ് ഏറ്റവും ഉത്തമം. വെള്ളം നനയ്ക്കുമ്പോ നമുക്ക് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടികളുടെ അടിയിലും എലിയുടെ അടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. കൂടുതലായിട്ട് വെള്ളം വേണമെന്നില്ല. കൂടുതൽ വെള്ളം തടം കെട്ടിക്കിടക്കണ പോലെയുള്ളതൊന്നും ഇല്ല ഇന്നത്തെ കാലത്ത്. സ്പ്രിംഗ്ലർ എന്ന് പറയുന്ന പുതിയ ആധുനിക രീതിയിലുള്ളത് ഉപയോഗിച്ചാൽ വെള്ളം കുറച്ചും കൂടി മെച്ചം പിടിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ അക്വാപോണിക് എന്ന് പറഞ്ഞ മത്സ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന അമോണിയ വളം വളരെ വളർച്ചയ്ക്കും നല്ല ഗ്രോത്തിനും ഏറ്റവും നല്ല സാധനം തന്നെയാണ്. ഇപ്പൊ ബോറോൺ എന്ന് പറഞ്ഞതാണ് എന്റെ പ്രദേശത്തെ ഏറ്റവും കൂടുതൽ കാണുന്നത്. ബോറോൺ എന്ന് പറഞ്ഞ മൂലകം നമുക്ക് ഒരു വളത്തിൽ നിന്ന് കിട്ടണതല്ല, അത് തനിയായിട്ട് കിട്ടണ സൂക്ഷ്മ മൂലകങ്ങളിൽ നിന്നാണ് കിട്ടണത്. എന്താന്ന് വെച്ചാൽ അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഷേപ്പ് ഇല്ലാതെ. ഇപ്പൊ നമ്മൾ പേരയ്ക്കൊക്കെ കഴിക്കുമ്പോ ചില പേരയമ്മയൊക്കെ ഉണ്ടായി കിടക്കണ കാണുമ്പോ വേറെ വികൃത രൂപങ്ങള്, മാങ്ങ ജാതിയുടെ അടിയിൽ ഇങ്ങനെ പൊട്ടിപ്പോല് അങ്ങനെയൊക്കെ കാണുമ്പോ നമ്മൾ എന്താണെന്ന് അതിനൊരു പരിഹാരം കാണാനായിട്ട് എന്താണെന്ന് മനസ്സിൽ ആലോചിക്കുമ്പോൾ തന്നെ അതിൽ

0: ഏറ്റവും വലുത് വന്നത് ബോറോണിന്റെ കുറവാണ്. ബോറോണിന്റെ കുറവ് നമുക്ക് സാധാരണയായിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റണത്, കായ്പിടുത്തം കുറവാണെങ്കിൽ ബോറോണും പൊട്ടാഷും കൂടി ചേർത്തിടാം. പിന്നെ ബോറോൺ വാഴയിൽ തിരിച്ചറിയാൻ പറ്റണ കൊക്ക്, കൊക്കിന്റെ ചുണ്ട് പോലെ ഇല പിരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ മെഗ്നീഷ്യത്തിന്റെ അളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹരിതകം വളരെ കുറവായിരിക്കും. ഇതെല്ലാം വളരെ കുറച്ച് ഉപയോഗിക്കേണ്ട കാര്യമുള്ളൂ. പച്ചക്കറികളിൽ ഏറ്റവും കൂടുതൽ ബാധിക്കണത് ഈ മണ്ടരിയാണ്. മണ്ടരിക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാനുള്ളത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റുക. ഈ പോഷകങ്ങളുടെ കുറവ് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ മണ്ടരി രോഗം വന്നത്. ഏറ്റവും വലിയ പ്രത്യേകത ഒരു സ്ഥലത്ത് ഒരു കൃഷി തന്നെ എല്ലാ സീസണിലും ചെയ്യാതിരിക്കുക. ഇപ്പൊ ഈ ഇപ്രാവശ്യം വാഴ വെച്ചാൽ അടുത്ത പ്രാവശ്യം ഭൂമിയുടെ അടിയിൽ ഉണ്ടാവണ ചേനയോ ചേമ്പോ മഞ്ഞളോ അങ്ങനെയുള്ളതെല്ലാം ചെയ്യുക. എല്ലാം ഒരു ഇടക്കലർത്തി വയ്ക്കാൻ പാടില്ല. ഇപ്പൊ ഒരേ പ്രദേശത്ത് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ അത് തന്നെ കുറച്ച് ഏരിയയിൽ തിരിച്ചിട്ട് വേണം മറ്റുള്ളത് ചെയ്യാനാണ്.
1: ജൈവവളങ്ങൾ, കീടനാശിനികൾ എന്നിവയെക്കുറിച്ച് ശ്രോതാക്കളോട് ഇതുവരെ സംസാരിച്ചത് കൃഷി ഇൻസ്ട്രക്ടർ സജിത് കുമാർ.

കോട്ടുവള്ളിയിലുള്ള ആഷസിന്റെ പശുഫാമിലാണ് കിസാൻവാണി എത്തിയിരിക്കുന്നത്. പരമ്പരാഗത അറിവിനെയും ആധുനിക കൃഷിരീതികളെയും ഒരുമിപ്പിച്ചുകൊണ്ടുള്ള പശുപരിപാലനമാണ് ഇവിടത്തേത്. നല്ല പരിചരണമാണ് മികച്ച പാലുൽപാദനത്തിന് പിന്നിലെ രഹസ്യമെന്ന് ആഷസ് വിശ്വസിക്കുന്നു. ശുചിത്വമുള്ള തൊഴുത്ത്, സമയബന്ധിതമായ തീറ്റ, ആരോഗ്യപരിപാലനം എന്നിവയിൽ ഇദ്ദേഹം വിട്ടുവീഴ്ച ചെയ്യാറില്ല. ആത്മവിശ്വാസവും കഠിനാധ്വാനവും കൊണ്ട് നിരവധി ക്ഷീരകർഷകർക്ക് മാതൃകയായ ആഷസിന്റെ കൃഷിരീതികളിലേക്ക്.

0: നമസ്കാരം. പാരമ്പര്യമായിട്ട് അച്ഛനൊക്കെ ചെയ്തിരുന്ന ആ ഒരു ജോലി തന്നെയാണോ? എങ്ങനെയാണ് ഈ ഒരു മേഖലയിൽ എത്തിയത്?
1: ഞാൻ പഠിക്കുന്ന സമയത്തും ഇവിടെ പശുക്കളുണ്ടായിരുന്നു. അപ്പൊ നമ്മളതിനെ കെട്ടാനും പുറത്തേക്ക് കൊണ്ടുപോകാനും ഒക്കെ നമ്മൾ സഹായിക്കുമായിരുന്നു. അങ്ങനെ ആണ് ഇതിനകത്ത് താല്പര്യം നമുക്ക് ഉണ്ടായത്.
0: അപ്പോ ചെറുപ്പം മുതലേ നമ്മള് കണ്ട് വളർന്ന ഒരു മേഖല തന്നെയാണ് അല്ലെ?
1: അതെ അതെ.
0: ഇപ്പോ എത്ര പശുക്കളുണ്ട്?
1: ശരിക്കും നമുക്ക് 9 പശുക്കളെ വളർത്താനുള്ള ഫാമിന്റെ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. ഇപ്പൊ 8 പശുണ്ട്, അതിന്റെ കുട്ടികളും ഉണ്ട്.
0: പണ്ട് പുറത്ത് നമ്മള് അഴിച്ചു കെട്ടുന്ന ഒരു ശീലം ഇപ്പൊ അങ്ങനെ പതിവില്ല അല്ലെ?
1: ഉണ്ട്, കുറച്ച് പറമ്പുണ്ട്. രാവിലെ കുളിപ്പിച്ച് കറവയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തീറ്റയൊക്കെ കൊടുത്തിട്ട് നമ്മൾ പറമ്പിലേക്ക് ഇറക്കും.
0: പുല്ല് എങ്ങനെയാണ്, നമുക്ക് തീറ്റപ്പുൽ കൃഷി ആയിട്ടുണ്ടോ?
1: കുറച്ച് നമുക്കുണ്ട്, അതായത് നമുക്ക് പുഴയരികാണ്, ഉപ്പിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ ഈ ഉപ്പിന്റെ ടൈം വരുമ്പോ നമുക്ക് ഇനി ഉണക്ക വരും. ഈ പുല്ലിന് പുല്ലിന്റെ കാര്യം സക്സസ് ആവൂല. പിന്നെ വൈക്കോല് നമ്മ ഈ കൃഷി കഴിയുന്ന ടൈമില് നമുക്ക് ആവശ്യമുള്ള അത്രയും നമ്മള് ബണ്ടില് അടിച്ചു. രോഗങ്ങൾ കുറവാണ്. ഫാമായിട്ട് നടത്തുമ്പോൾ നമുക്ക് ഒരുപാട് അകിട് വീക്കം, ചെള്ളു പനി അങ്ങനെയുള്ള ഇതൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാകാറുണ്ട്. ഈ അടിച്ചു കെട്ടലും ഇങ്ങനത്തെ ഒരു രീതി കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ എനിക്ക് രോഗങ്ങൾ വളരെ കുറവാണ്. അതിനു വേണ്ടിട്ട് അധികം പൈസ മുടക്കില്ല.
0: നല്ല അധ്വാനമാണ്. കാരണം 8 പശുക്കളെയും അഴിച്ചു കെട്ടുക എന്ന് പറയുന്നത് എങ്ങനെയാ, വേറെ നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ?
1: വൈഫ് സഹായമായിട്ടുണ്ടാവും. രാവിലെ തീറ്റ കൊടുക്കാനുള്ള ഉണ്ടാവും. കറവയൊക്കെ ഇപ്പൊ മെഷീൻ അല്ല, കൈ കൊണ്ട് തന്നെ കറക്കണം.
0: എല്ലാവരും പറയാറ് മെഷീൻ വെച്ച് തന്നെയാണ് കറവ എന്നാണ്.
1: നമ്മള് ആ രീതി എടുക്കാഞ്ഞത് വേറെ ഒന്നുമല്ല, അകിട് വീക്കമൊക്കെ നമുക്ക് അറിയാൻ പറ്റില്ല. പിന്നെ അത് കൂടാതെ നമ്മൾക്ക് പറമ്പിലാണല്ലോ നമ്മ

0: എത്തുന്നത്. അപ്പൊ നമ്മള് ആ ഉച്ച ടൈമിൽ നമുക്ക് ആ പറമ്പിൽ തന്നെ ഇങ്ങനെ കറക്കാൻ പറ്റും. വെള്ളമൊക്കെ നമ്മൾ പറമ്പിലും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിന് കുടിക്കാനുള്ള ഇതെല്ലാം പറമ്പിലും ഉണ്ട്. അപ്പൊ ഇതിനെ നമുക്ക് തൊഴുത്തിലേക്ക് അഴിച്ചു കൊണ്ടുവരണ്ട. ഇപ്പൊ നമ്മൾ യന്ത്രം വെച്ചാണെങ്കിൽ എല്ലാത്തിനെയും നമുക്ക് ഉച്ചക്ക് കയറ്റി കൊണ്ടുവന്നിട്ട് വേണം കറക്കാനായിട്ട്.
1: തനിയെ തന്നെയാണോ ഈ എട്ട് പശുവിനെയും കറക്കുന്നത്?
0: അതെ അതെ അതെ.
1: പശുക്കളെ നമ്മള് രാവിലെ പറമ്പിലേക്ക് അഴിച്ചു കെട്ടിയാല് വൈകുന്നേരം മാത്രമേ തിരിച്ചു കൊണ്ടുവരുന്നുള്ളൂ അല്ലെ?
0: അതെ അതെ. ഉച്ചക്ക് മുമ്പായി രണ്ടോ മൂന്ന് പ്രാവശ്യമൊക്കെ നമ്മൾ ഇതിനെ ചേഞ്ച് ചെയ്യും.
1: ഇതുപോലെ തന്നെ നല്ല വിപണി സാധ്യതയുള്ളതാണ് ചാണകം. അപ്പൊ നമ്മള് ഈ പശുവിനെ നമ്മൾ പറമ്പിലേക്ക് മാറ്റി കെട്ടുമ്പോ ഈ ചാണകം അത് നമ്മള് എങ്ങനെയാണ് അപ്പൊ അത് ശേഖരിക്കുന്നത്?
0: അതെ, പകല് നമുക്ക് ചാണകം എടുക്കല് നമ്മുടെ പറമ്പിൽ തന്നെയാണുള്ള. തെങ്ങുണ്ട്, അടക്കാമരം, കുരുമുളക് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഈ പറമ്പിലുണ്ട്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ പറമ്പിൽ പുല്ല് വളരാനും നമുക്ക് ഇതിനുള്ള തെങ്ങിനും ഒക്കെ ആയിട്ട് വളമായിട്ട് തന്നെ പോകുകയാണ്. വൈകിട്ട് നമ്മള് ശെഡിക്കേറ്റുന്ന ചാണകം മുഴുവനും നമ്മൾ എടുത്ത് ഉണക്കും.
1: വൈക്കോല് അതുപോലെ തീറ്റപ്പുല്ല് പിന്നെ പറമ്പിലുള്ള പുല്ലുമാണ്. അല്ലാതെ നമ്മൾ ഇവയ്ക്ക് വേറെ എന്തൊക്കെയാണ് തീറ്റ കൊടുക്കാറുള്ളത്?
0: ചോളത്തിന്റെ പൊടി, സോയത്തവിട്, ഗോതമ്പ് തവിട്, എല്ലാനും കൂടി ഉള്ള മിക്സിങ് ആയിട്ടുള്ള തവിട്, അതെല്ലാം നമുക്ക് വിപണിയിൽ നിന്ന് ഇവിടെ നമുക്ക് എത്തിച്ചു തരുന്നതാണ്. കാലിത്തീറ്റ നമ്മൾ രണ്ടു നേരമാണ് നമുക്ക് ഇതിന് തീറ്റ ആയിട്ട് കൊടുക്കുന്നത്.
1: പശുക്കുട്ടികളെ എങ്ങനെയാണ് നമ്മൾ തന്നെ വളർത്തി വലുതാക്കുകയാണോ ചെയ്യണത്, അതോ അതിനെ കൊടുക്കുകയാണോ, എങ്ങനെയാണ് പതിവ്?
0: ഗ്രോത്തുള്ള പശുക്കുട്ടികളെ നമ്മൾ വളർത്തും. പാൽ ഉൽപാദനം കൂടുതൽ നമുക്കറിയാൻ പറ്റൂല. നമ്മളിപ്പോ ഫാമിൽ തന്നെ നമുക്കറിയാം ഇന്ന പശുവിന് ഇത്ര ലിറ്റർ പാലുണ്ടാവും. പശുക്കളെ അതിന്റെ കുഞ്ഞിനെ നമ്മള് നല്ല രീതിയിൽ തീവലുതാക്കി അതിനെ പ്രസവിച്ചെടുപ്പിക്കുകയാണ് ചെയ്യണം. ഇപ്പൊ
1: ഒരു ദിവസം ഏകദേശം എത്ര പാല് നമുക്ക് വിപണിയിൽ കൊടുക്കാൻ പാകത്തിന് കിട്ടുന്നുണ്ട്?
0: നമുക്ക് ഇപ്പൊ രാവിലെ ഒരു 35 ലിറ്റർ സൊസൈറ്റിയിൽ കൊടുക്കുന്നുണ്ട്. വീടുകളിൽ നമ്മള് സപ്ലൈ ഉണ്ട്. ഏകദേശം ഒരു 40-45 ലിറ്റർ രാവിലത്തെ പ്രൊഡക്ഷൻ.
1: വീടുകളിൽ എത്തിക്കുന്നതും എല്ലാം തനിയെ തന്നെയാണോ?
0: തനിയെ തന്നെയാണ്. അത് നമ്മ കുറച്ച് പേര് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. ബാക്കിയുള്ളതെല്ലാം നമ്മ സംഘത്തിലേക്ക് പോകുന്ന വഴിക്ക് നമ്മ ഈ പാല് ഉൾപ്പെടെ പോകും. തിരിച്ചു വന്ന വഴിക്ക് നമ്മൾ ഇത് വെച്ച് വെച്ച് പോരും.
1: പശു പരിപാലനവും അതുപോലെ പാൽ വിപണനവും എല്ലാം തനിയെ തന്നെയാണ്.
0: അത് കണ്ടിന്യൂസ് നമുക്ക് പശുക്കളെ മാത്രം നോക്കാന്ന് പറഞ്ഞാൽ ഒരു ബോറടി ആയിരിക്കും. അപ്പൊ അതിന്റെ ഇടക്ക് ഞാൻ, എനിക്കൊരു വണ്ടിയുണ്ട്, അപ്പൊ അതിന് രാവിലെ ഞാൻ സ്കൂൾ ട്രിപ്പ് എടുക്കും. 8 മണിയാകുമ്പോ ഞാൻ സ്കൂളെടുക്കും. ഞാൻ 9-10 ആകുമ്പോ ഞാൻ വീട്ടിൽ വരും. വലിയ ഒരു ഭാരമായിട്ടുള്ള പരിപാടിയായിട്ട് എനിക്ക് ഇതുവരെ
1: തോന്നിയിട്ടില്ല.
0: പിന്നെ 3 മണിയാകുമ്പോ ഈ പാലും ഉൾപ്പെടെ ഞാൻ പോകും. ഈ വണ്ടിക്കാണ് പോണത്. അത് പാലളന്നതിന് ശേഷം ഞാൻ നേരെ സ്കൂളിലേക്ക് പോകും.
1: ശരിക്കും നമ്മള് പ്ലാൻ ചെയ്താല് ക്ഷീര വ്യവസായത്തിന്റെ ഒപ്പം നമുക്ക് വേറെയും ജോലി ചെയ്യാം അല്ലേ?
0: ചെയ്യാം. പിന്നെ നമുക്ക് പൈസയുടെ കാര്യത്തിലാണെങ്കിലും നമുക്ക് ആരോടും ഒന്നും ചോദിച്ചു നടക്കണ്ട. ഇഷ്ടന്മാരെ പൈസ നമ്മുടെ കയ്യിലുണ്ടാവും. ഇതിന് പ്രോത്സാഹനം കുറവാണ്. സമയത്ത് അതാത് സമയത്തുള്ള നമുക്കിപ്പോ ഡോക്ടർ വരാനൊക്കെ വളരെ, ഇപ്പൊ രാവിലെ അറിയിച്ചു കഴിഞ്ഞാൽ കുറെ വൈകിട്ടൊക്കെ വരുള്ളൂ. ഇതും കൂടി ഞങ്ങൾ പഠിക്കാൻ തയ്യാറായിട്ട് വന്നേക്കണേ. ചെറിയ ചെറിയ പോലുള്ള ഇഞ്ചക്ഷൻ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ ചെയ്തു തുടങ്ങി. അതായത് ഇതുകൊണ്ടാണ് അവരുടെ സേവനം നമുക്ക് അങ്ങോട്ട് കറക്റ്റായിട്ട് കിട്ടുന്നില്ല.
1: അപ്പൊ ഈ പശു പ്രസവം അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരുമ്പോ
0: ഞങ്ങൾ ഞാൻ തന്നെ എടുക്കണേ.
1: പ്രസവിച്ചു കഴിഞ്ഞ പശുവിന് എന്തെങ്കിലും പ്രസവരക്ഷ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ടോ?
0: നമ്മൾ കാൽസ്യം കൊടുക്കും. പ്രസവത്തിന് മുമ്പായിട്ട് തന്നെ നമ്മ ചെറിയ തോതിൽ കൊടുത്തു തുടങ്ങും. പ്രസവം കഴിഞ്ഞതിന് ശേഷം രാവിലെയും വൈകിട്ടും കാൽസ്യം അടി ലിക്വിഡാണ്. ആദ്യത്തെ സമയത്തൊക്കെ കഞ്ഞി അങ്ങനെ വെച്ചൊക്കെ കൊടുക്കുമായിരുന്നു, ഇപ്പൊ അതൊന്നുമില്ല.
1: അതുപോലെ ഇതിന് വേണ്ട കുത്തിവെപ്പുകള് അതൊക്കെ എങ്ങനെയാണ്? അപ്പൊ അതിനൊന്നും ഡോക്ടർ വരാറില്ല?
0: കുളമ്പ് രോഗത്തിന് നമുക്ക് ഇഞ്ചക്ഷൻ ചെയ്തു തരാറുണ്ട് അതാത് സമയത്ത്. പിന്നെ ഈ മുഴ രോഗ ചർമ്മ മുഴ ഉണ്ട്, അവർ ചെറിയ ഇങ്ങനെ മുഴകള് വരും, അതിനും ഇപ്പൊ ഒരു കുത്തുവെപ്പ് ഉണ്ട്. പക്ഷെ അതിനൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു ഇതാണ് ചെള്ളുപനി. കൂടുതലായിട്ട് വന്നു തുടങ്ങിയത് പോത്തിന് കൊടുക്കുന്ന രീതി വന്നു. പഞ്ചായത്ത് വഴിക്കൊക്കെ പോത്തുകൾ ഇറക്കി കൊടുത്തു കുഞ്ഞുങ്ങളെ. ഈ പോത്ത് കുഞ്ഞുങ്ങൾക്ക് നിറയെ രോമങ്ങളാണ്. അവർ കൊണ്ടു കിട്ടുമ്പോൾ ഈ മണ്ണിൽ ഇത് കിടക്കും. ഈ മണ്ണിൽ എത്ര ചൂടടിച്ചാൽ ഇത് ചാവൂല, അത് പെരുകി വരുള്ളൂ. വർഷത്തെ മാത്രം ഇത് കുറച്ച് നശിഞ്ഞു പോകും. നമ്മളെ പറമ്പിൽ നിന്ന് വിട്ട് വേറെ സ്ഥലത്തൊക്കെ കെട്ടിക്കഴിഞ്ഞാല് ഇത് പശുക്കളുടെ മേത്ത് കയറും. ചെള്ളുപനി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാലിന്റെ ഉൽപാദനം കുറയും. യൂറിനൊക്കെ റെഡ് കളറായിരിക്കും, ബ്ലഡ് പോകും. അപ്പൊ അതൊക്കെ നമ്മൾ നോക്കണം. നമ്മള് ബ്ലഡ് എടുത്ത് പരിശോധിക്കണം. വേഗം എമർജൻസി ആയിട്ട് ചെയ്യേണ്ട കാര്യമാണത്. ഇപ്പൊ തന്നെ നമുക്ക് ലക്ഷണം കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അതായത് ഇങ്ങനെ വളർത്തി നമുക്ക് പരിചയമുള്ളവർക്ക് മാത്രമേ ഇത് അറിയാമല്ലേ, പശുച്ചത്തു. ആ ബ്ലഡ് പരിശോധിക്കാനുള്ള സംവിധാനം നമുക്ക് പറവൂരുണ്ടെങ്കിലും അത് നമുക്ക് പ്രായോഗികമാകാറില്ല. എറണാകുളത്ത് കൊണ്ടുപോകണം. എറണാകുളത്ത് കൊണ്ടുപോയിട്ട് ആ റിസൾട്ട് ഡോക്ടറിന് അയച്ചു കൊടുത്ത് എന്നിട്ട് മാത്രമേ നമുക്ക് ഇഞ്ചക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ഒരു താമസം ഉണ്ട്. സാധാരണ വളർത്തുന്ന ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിയാനും പറ്റില്ല.

0: കുളിപ്പിച്ചു കഴിഞ്ഞാലൊന്നും ഇത് പോവില്ല അല്ലെ?
1: പോകില്ല പോകില്ല, അത് വീർത്തു വരുള്ളൂ. വെള്ളമൊഴിച്ചു കഴിയുമ്പോ ഇത് വീർത്തു വരും.
0: ഇത് ഈ പശു പോത്ത് അങ്ങനത്തെ മൃഗങ്ങൾക്ക് മാത്രമാണോ ഇത് വരുന്നത്?
1: അതെ, അത് നമ്മൾ കാണില്ല. ഇതിന് ഏറ്റവും മറവില് ഇരിക്കുള്ളൂ, താടിയുടെ അടിയില്, ചെവിട സൈഡില്, അങ്ങനെയുള്ള സ്ഥലത്തൊക്കെയാണ് ഇത് ഇരിക്കുള്ളൂ.
0: ഇങ്ങനെ ഒരു ക്ഷീര വ്യവസായം ആരംഭിച്ചിട്ട് എത്ര നാളായിട്ടുണ്ടാവും?
1: ഫാമായിട്ട് തുടങ്ങിയതിന് നമുക്കിവിടെ വെള്ളപ്പൊക്കം ഉണ്ടായില്ല. ആ സമയത്ത് പശുക്കളൊക്കെ ഞാൻ വലിയ പൊക്കത്ത് കയറ്റി നിർത്തുകയും അങ്ങനെ അതിനെ സംരക്ഷിച്ചത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഫാമൊക്കെ പണിത്. ഞാൻ പുറത്തുപോയി, തമിഴ്നാട്ടിൽ പോയിട്ട് 5 പശുക്കളെ കൊണ്ടുവന്ന് ഞാൻ ഫാം ഡെവലപ്പ് ആക്കി.
0: രാവിലത്തെ കറവ എത്ര മണിക്കാണ്?
1: നമ്മൾ 4 മണിക്ക് എഴുന്നേക്കണം. 4 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുളിപ്പിച്ച് റെഡിയാക്കിയതിന് ശേഷമാണ് നമ്മൾ കറവ തുടങ്ങണത്. നമ്മൾ ഒരു 6:30 നമ്മൾ പാലെത്തിക്കണം, സംഘത്തിൽ പാലെത്തിക്കണം.
0: ക്ഷീര കർഷകർ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ പ്രാദേശിക തലത്തിൽ വിപണി കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് ക്ഷീര വ്യവസായത്തിലെ ലാഭം ഉണ്ടാവുള്ളൂ, അങ്ങനെ തോന്നിയിട്ടുണ്ടോ?
1: ഇല്ല, സംഘത്തിന്റെ തീരുമാനങ്ങളനുസരിച്ചാണ് അവർ പൈസ കിട്ടണത്. ഒരേ സംഘത്തിൽ ഒരേ പൈസയും, അത് നമ്മൾ ഏറ്റവും കൂടുതൽ പൈസ ഏത് ഇതിനകത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്തിച്ചു കൊടുത്താൽ നമുക്ക് ലാഭകരമാണ്. ഇപ്പൊ ഞാനിപ്പോ എനിക്കൊരു 3 കിലോമീറ്റർ അകലെയാണ് നമ്മൾ ഇത് കൊണ്ടു കൊടുക്കുന്നത്. അവിടെ പൈസ കൂടുതലുള്ള സംഘമാണ്.
0: എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, പാൽ വ്യവസായം എന്ന് പറയുമ്പോൾ നമുക്ക് പുറത്തൊക്കെ ഒന്നും ഇറങ്ങാൻ പറ്റില്ല. അതായത് നമുക്കൊരു 2 ദിവസം മാറി നിൽക്കാമെന്ന് വിചാരിച്ചാൽ അതൊന്നും പറ്റില്ല, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞു കേൾക്കാറുണ്ട്.
1: അത് ഈ ഫീൽഡിലുള്ളതാണ്. അതായത് മാറി നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് തന്നെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതായാല് നമുക്ക് മാറാൻ പറ്റില്ല. വേറൊരു ഹെൽപ്പർ ഇതേപോലെ തന്നെ നമ്മളെ കൈകാര്യം ചെയ്യാൻ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറാം. വൈഫും ഞാനും ഒക്കെ പോവാറുണ്ട്. മോൻ ഇതിനകത്ത് കുറച്ച് താല്പര്യമുണ്ട്. ഇപ്പൊ ഇനി ഫാം ഡെവലപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് നിൽക്കണം. അതായത് ഇപ്പൊ ഒരു കൺസ്ട്രക്ഷന്റെ കമ്പനിക്കകത്ത് പോകണ്ട് താൽക്കാലികമായിട്ട്. അപ്പൊ അതിനകത്ത് വലിയ താല്പര്യം ഇല്ല. ഇതിനകത്താണ് ഇത് വലിയ തോല്. അതായത് പുറത്തുനിന്ന് നല്ല പശുക്കളെ കൊണ്ടുവന്നിട്ട് 20 ലിറ്റർ 30 ലിറ്ററിന്റെ ഒക്കെ പശുക്കളെ കൊണ്ടുവന്ന് വലിയ ഫാമായിട്ട് നടത്താനുള്ള ഒരു സംവിധാനം ഇതിൽ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ഇപ്പൊ നിൽക്കുകയാണ്. താല്പര്യമുള്ള കൂട്ടത്തിലാണ്.
0: നല്ല കാര്യം, കാരണം യുവതലമുറ കൃഷിയിലേക്ക് ഇറങ്ങട്ടെ. ഇത്രയും നാള് പാൽ വ്യവസായം ചെയ്തതിൽ വെച്ചിട്ട് നേരത്തെ പറഞ്ഞ ചെള്ളുപനി തന്നെയാണോ ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിട്ട് തോന്നിയത്?
1: അതെ അതെ. പിന്നെ അകിട് വീക്കം അതിപ്പോ വലിയ എന്നെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് വന്നിട്ടില്ല. അത് അകിട് വീക്കം വരാൻ ഉള്ള കാരണങ്ങള് ഈ തൊഴുത്തിൽ നിന്നാണ്. അപ്പൊ തൊഴുത്ത് നമ്മള് സജ്ജമാക്കുമ്പോൾ ഇത് കിഴക്ക് പടിഞ്ഞാറാകണം പശുക്കള് നിൽക്കണത്. ഉദയത്തിന്റെ വെയില് നമുക്ക് തീറ്റിട്ട് കൊടുക്കുന്ന തൊട്ടില് നമുക്ക് കിട്ടണം. ഇതിനകത്ത് ചൂടടിച്ചു കഴിയുമ്പോൾ കുറച്ച് അണുക്കള് ഉള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. വൈകിട്ടും ഇതുപോലെ കഴുകി കഴിഞ്ഞാല് നല്ല ഉണങ്ങി കിടക്കും. സൂര്യപ്രകാശം അടിച്ച് ഉണങ്ങി കിടക്കണം. അപ്പൊ ഈ ബാക്ടീരിയയുടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല.
0: എന്തായാലും എല്ലാവർക്കും ഒരു മാതൃകയാണ്, കാരണം നല്ല രീതിയിൽ ഫാം കൊണ്ടു നടക്കുന്നു, അതുകൂടാതെ വേറൊരു ജോലിയിൽ ഏർപ്പെടുന്നു. അപ്പൊ ഇനിയും ഫാം നല്ല രീതിയിൽ മകന്റെ ആഗ്രഹം പോലെ തന്നെ വലിയ രീതിയിൽ ഫാം വളരട്ടെ. എല്ലാ വിജയാശംസകളും.
1: താങ്ക് യു.

0: ക്ഷീരകർഷകനായ കോട്ടുവള്ളി സ്വദേശി ആഷസിന്റെ കൃഷിരീതികളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. പശുപരിപാലനത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ശ്രോതാക്കൾക്ക് ഇദ്ദേഹത്തെ വിളിക്കാവുന്നതാണ്. നമ്പർ 99 47 84 80 77. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻവാണി ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം അഖിൽ സുകുമാരൻ, സഹകരണം ശ്യാമ എൻ ബി, നീതു എൻ ടി.
1: ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന്. ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയരഹസ്യം.
2: കർഷക സഹോദരരെ, സഹോദരിമാരെ, നിങ്ങൾക്കും നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം.
1: അതെങ്ങനെ?
2: അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ 1800 1801551.
3: ഇത് ആരുടെ നമ്പർ ആയേട്ടാ?
2: കിസാൻ കോൾ സെന്ററിന്റെ. അവിടെ വിദഗ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ.
1: ഇതിന് വിദഗ്ധരെ സദാസമയം കിട്ടിയിട്ട് വേണ്ടേ?
2: തീർച്ചയായും കിട്ടും ഇഷ്ട. വർഷത്തിൽ 365 ദിവസവും കിട്ടും. അതും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ.
3: പക്ഷേ ഏട്ടാ, സംസാരം നീണ്ടാൽ പൈസ ഒരുപാടാവൂലേ?
2: ഒരു പൈസയും വേണ്ട. മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം. ഉപദേശത്തിനും പണം നൽകണ്ട.
4: സത്യം
2: 10.5 സത്യം.
5: കർഷക സഹോദരരെ, കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800 1800.

0: 1551 സൗജന്യമായി ബന്ധപ്പെടൂ. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ.
1: ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
1: യോജന ഉൻ നൗജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: ആകാശവാണി കൊച്ചി FM 102.3. വിപണി കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡാറ്റേസ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കൊല്ലം 25,200, ആലപ്പുഴ 25,500, കോട്ടയം 28,500, എറണാകുളം 24,600, കൊച്ചിരെഡി 24,800, ആലുവ 26,300, വടക്കൻപറവൂർ 24,400. കൊപ്ര ക്വിൻ്റലിന് ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,880, എറണാകുളം 14,600, വടക്കൻപറവൂർ 14,700, തേങ്ങാപിണ്ണാക്ക് എറണാകുളം 4,000, വടക്കൻപറവൂർ 4,000. കാപ്പിക്കുരു ക്വിൻ്റലിന് കട്ടപ്പന 35,000, നാളികേരം തൊണ്ടില്ലാത്തത് 1,000 കോട്ടയം 25,500, എറണാകുളം 27,000, തൊടുപുഴ 1,000-30,000. കയർ ക്വിൻ്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 4,900. കുരുമുളക് അൺഗാർബിൾഡ് ക്വിൻ്റലിന് കൊച്ചി ഗാർബിൾഡ് 72,500, കൊച്ചി അൺഗാർബിൾഡ് 70,500, ആലുവ 68,000, മൂവാറ്റുപുഴ 70,000, തൊടുപുഴ 70,000, കട്ടപ്പന 70,500. ഏലം കിലോഗ്രാം കൊച്ചി 3,700, തൊടുപുഴ 2,900, കട്ടപ്പന 2,350. ചുക്ക് ക്വിൻ്റലിന് കൊച്ചി 29,000, മൂവാറ്റുപുഴ 30,000, തൊടുപുഴ 25,000. റബ്ബർ ലോഡ് ക്വിൻ്റലിന് കോട്ടയം 21,500, മൂവാറ്റുപുഴ 20,500, തൊടുപുഴ 24,900. മഞ്ഞൾ ക്വിൻ്റലിന് കൊച്ചി 16,000, തൊടുപുഴ 21,000. പുൽത്തൈലം ക്വിൻ്റലിന് കൊച്ചി 147,000, ആലുവ 185,000. കശുവണ്ടി പരിപ്പ് ക്വിൻ്റലിന് കൊല്ലം 78,100. പൈനാപ്പിൾ ക്വിൻ്റലിന് എറണാകുളം 2,200. അടയ്ക്ക 1,000 എറണാകുളം 4,600. നേത്രക്കായ് പച്ച എറണാകുളം 4,500, മൂവാറ്റുപുഴ 4,600, തൊടുപുഴ 18,000. നിങ്ങൾ കേട്ടത് വിപണി കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡാറ്റേസ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്.
3: കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം, യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05-നും ശനിയാഴ്ചകളിൽ രാവിലെ 8:05-നും ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
2: ഇന്ന് രാത്രി 8:05-ന് യുവവാണിയിൽ IDIA ഫെലോഷിപ്പ് ഫോർ യങ് ലോയേഴ്സ്. IDIA കൺസൾട്ടന്റും ഹൈക്കോടതി അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് ഷിൻഡോ മാത്യു എബ്രഹാം വിവരങ്ങൾ നൽകുന്നു. അവസാന ഭാഗം. ആകാശവാണി കൊച്ചി FM 102.3. ഇനി 8:25-ന് വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. മുതിർന്ന കോൺഗ്രസ് നേതാവ് വി ഡി സതീശൻ കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയാവും. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് പൂർത്തിയായി. സത്യപ്രതിജ്ഞാ ചടങ്ങ് തിങ്കളാഴ്ച ഉണ്ടായേക്കും. സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്ത് സിപിഐഎം സംസ്ഥാന സമിതി യോഗം. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ആഗോള അസ്ഥിരതകൾക്കിടയിൽ ബ്രിക്സിന് ക്രിയാത്മകമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാനാകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാൻ തീരുമാനിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. മുതിർന്ന കോൺഗ്രസ് നേതാവ് വി ഡി സതീശൻ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയാവും. സത്യപ്രതിജ്ഞാ ചടങ്ങ് തിങ്കളാഴ്ച തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് പൂർത്തിയായി. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ അല്പസമയത്തിനകം ഗവർണറെ കണ്ട് എംഎൽഎമാരുടെ പിന്തുണ കത്ത് കൈമാറും. 10 ദിവസത്തിലേറെ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് ന്യൂഡൽഹിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്ന തീരുമാനം പ്രഖ്യാപിച്ചത്. നിയുക്ത മുഖ്യമന്ത്രിക്ക് ആവേശകരമായ സ്വീകരണമാണ് കെപിസിസി ആസ്ഥാനത്തടക്കം കോൺഗ്രസ് പ്രവർത്തകർ നൽകിയത്. സംസ്ഥാനത്തുടനീളം വിജയാഹ്ലാദ പ്രകടനങ്ങളും നടന്നു. എറണാകുളം നെട്ടൂർ സ്വദേശിയായ വി ഡി സതീശൻ 61-ാം വയസ്സിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്കെത്തുന്നത്. സ്കൂൾ കാലം മുതൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന അദ്ദേഹം 2001 മുതൽ 2026 വരെ 6 തവണയാണ് എറണാകുളം ജില്ലയിലെ പറവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തിയത്. 2021 മുതൽ 2026 വരെയുള്ള കാലയളവിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. മന്ത്രിസ്ഥാനം 1 തവണ പോലും വഹിക്കാതെ നേരിട്ട് മുഖ്യമന്ത്രി പദവിയിലെത്തുന്ന നേതാവ് കൂടിയാണ് ശ്രീ വി ഡി സതീശൻ. കെപിസിസി വൈസ് പ്രസിഡന്റ് സ്ഥാനമടക്കം കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാന പദവികൾ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അഭിഭാഷകൻ കൂടിയായ അദ്ദേഹം മികച്ച വാഗ്മി എന്ന നിലയിലും ജനശ്രദ്ധ നേടിയിട്ടുണ്ട്. പുതിയ കേരളം സൃഷ്ടിച്ചെടുക്കാൻ കൂട്ടായ പ്രവർത്തനത്തിലൂടെയേ സാധിക്കൂ എന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രതിപക്ഷത്തിന്റെ ഉൾപ്പെടെയുള്ള പൂർണ്ണ പിന്തുണ അഭ്യർത്ഥിക്കുന്നതായും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജനങ്ങൾ വലിയ ഉത്തരവാദിത്വമാണ് ഏൽപ്പിച്ചതെന്നും അവരോടുള്ള വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നും ശ്രീ സതീശൻ വ്യക്തമാക്കി.
1: കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെ പ്രതിപക്ഷത്തിന്റെ ഉൾപ്പെടെയുള്ള പൂർണ്ണമായ പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കേരളത്തെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ, പുതിയ കേരളത്തെ സൃഷ്ടിക്കാൻ എല്ലാവരും ചേർന്നുള്ള പ്രവർത്തനത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. നല്ല ഒരു ടീം ഉണ്ടാകണം. കേരളത്തെ രക്ഷിക്കാനുള്ള ആ ടീം ബിൽഡ് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി തീർച്ചയായും ഏറ്റെടുക്കും. ഹൃദയം നിറഞ്ഞ നന്ദി.
0: മുതിർന്ന സിപിഐഎം നേതാവും സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തു. സിപിഐഎം സംസ്ഥാന സമിതി യോഗത്തിലേതാണ് തീരുമാനം. പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബി ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ന്യൂഡൽഹിയിൽ ഇന്ന് തുടക്കമായി. ആഗോള അസ്ഥിരതകൾക്കിടയിൽ ബ്രിക്സിന് ക്രിയാത്മകമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാൻ സാധിക്കുമെന്ന് യോഗത്തിന് അധ്യക്ഷത വഹിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. ഊർജ്ജം, ഭക്ഷ്യരാസവള ലഭ്യത, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ വിവിധ രാജ്യങ്ങൾ നേരിടുന്ന വെല്ലുവിളി പരിഹരിക്കാൻ ബ്രിക്സ് കൂട്ടായ്മയ്ക്ക് നിർണായക പങ്ക് വഹിക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു.
2: Our discussions must advance sustainable development while upholding principles of equity and common but differentiated responsibilities. Technological advancements are reshaping the global landscape. It can be leveraged for good governance and inclusive growth. Peace and security remain central to the global order. Recent conflicts only underline the importance of dialogue and diplomacy. There is also a deeply shared interest in strengthening cooperation against terrorism.
0: ആഗോള തദ്ദേശ തലങ്ങളിലെ സുപ്രധാന വിഷയങ്ങളെക്കുറിച്ചും വെല്ലുവിളികളെക്കുറിച്ചുമാണ് യോഗം ചർച്ച ചെയ്യുന്നത്. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തി. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ്, ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി, ദക്ഷിണാഫ്രിക്കൻ വിദേശകാര്യമന്ത്രി റൊണാൾഡ് ലാമോല, ബ്രസീലിയൻ വിദേശകാര്യമന്ത്രി മൌറോ വിയാര എന്നിവർ ഇന്ന് പ്രധാനമന്ത്രിയെ സന്ദർശിച്ചു. ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് മുന്നോടിയായിട്ടായിരുന്നു കൂടിക്കാഴ്ചകൾ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ 3-ാം ഘട്ടം

0: 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടപ്പിലാക്കാൻ തീരുമാനിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഹരിയാന, ജാർഖണ്ഡ്, കർണാടക, മഹാരാഷ്ട്ര, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാന്റ്, ഒഡീഷ, പഞ്ചാബ്, സിക്കിം, ത്രിപുര, തെലങ്കാന, ഉത്തരാഖണ്ഡ് എന്നിവയാണ് ഈ ഘട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള സംസ്ഥാനങ്ങൾ. ഡൽഹി, ചണ്ഡിഗഡ്, ദാദ്ര നഗർ ഹവേലി, ദാമൻ ദിയു എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും SIR നടപ്പാക്കും. വോട്ടർ പട്ടികയുടെ കൃത്യത ഉറപ്പാക്കുന്നതിനായുള്ള സുപ്രധാനമായ ചുവടുവയ്പാണ് ഇതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. 36.73 കോടി വോട്ടർമാരാണ് ഈ ഘട്ടത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LPG, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ ലഭ്യത ഉറപ്പുവരുത്താൻ സർക്കാർ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചതായി പെട്രോളിയം മന്ത്രാലയം. ഗാർഹിക പാചകവാതക വിതരണം സാധാരണ നിലയിലാണെന്നും എവിടെയും ക്ഷാമം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. റിഫൈനറികൾ പരമാവധി ശേഷിയിലാണ് പ്രവർത്തിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. സൊമാലിയിൽ നിന്ന് ഷാർജയിലേക്ക് പോകുന്നതിനിടെ ഒമാൻ തീരത്തിന് സമീപം മുങ്ങിയ MSV ഹാജി അലി എന്ന ഇന്ത്യൻ കപ്പലിലെ 14 ജീവനക്കാരെയും ഒമാൻ കോസ്റ്റ് ഗാർഡ് സുരക്ഷിതമായി രക്ഷപ്പെടുത്തിയതായി തുറമുഖ സെക്രട്ടറി മുകേഷ് മംഗൾ അറിയിച്ചു. ഇന്ത്യയിലേക്ക് 90,000 മെട്രിക് ടൺ LPGയുമായി രണ്ട് കപ്പലുകൾ ഇന്നലെ ഹോർമൂസ് കടന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ഒമാൻ തീരത്ത് ഇന്ത്യൻ പതാക വഹിച്ച കപ്പലിനു നേരെ ഇന്നലെയുണ്ടായ ആക്രമണം അംഗീകരിക്കാനാകാത്തതെന്ന് ഇന്ത്യ. വാണിജ്യ കപ്പലുകളെയും നാവികരെയും നിരന്തരം ലക്ഷ്യമിടുന്നത് ഖേദകരമാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പ്രസ്താവനയിൽ പറഞ്ഞു. കപ്പലിലുണ്ടായിരുന്ന എല്ലാ ഇന്ത്യക്കാരും സുരക്ഷിതരാണെന്ന് അറിയിച്ച അദ്ദേഹം ഇവരെ രക്ഷപ്പെടുത്തിയ ഒമാൻ അധികൃതർക്ക് നന്ദി രേഖപ്പെടുത്തി. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. നാളെ അബുദാബി സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
1: ഇന്ത്യ UAE ബന്ധം കൂടുതൽ സുദൃഢമാക്കുക ലക്ഷ്യമിട്ട് നാളെ അബുദാബിയിലെത്തുന്ന പ്രധാനമന്ത്രി ഊർജ്ജ സഹകരണമടക്കം വിവിധ പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന അദ്ദേഹം വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് എട്ടനെയും സന്ദർശിക്കും. പ്രതിരോധം, സുരക്ഷ, ഗ്രീൻ ഹൈഡ്രജൻ, അർദ്ധചാലകം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടക്കും. തുടർന്ന് ഞായറാഴ്ച സ്വീഡനിലെത്തുന്ന ശ്രീ മോദി നിർമ്മിത ബുദ്ധി, സ്റ്റാർട്ടപ്പ്, പ്രതിരോധം, ബഹിരാകാശം, കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സ്വീഡിഷ് പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തും. തുടർന്ന് നോർവേയും ഇറ്റലിയും അദ്ദേഹം സന്ദർശിക്കും. ഇന്ത്യ നോർവേ വ്യവസായ ഗവേഷണ ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം 19 ഇറ്റലിയിലെത്തുന്ന ശ്രീ മോദി ഇറ്റാലിയൻ പ്രസിഡന്റ്, പ്രധാനമന്ത്രി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കാൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം സഹായിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. ടോസ് നേടിയ മുംബൈ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ധർമ്മശാലയിലാണ് മത്സരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും ബീജിംഗിൽ ഇന്ന് ചർച്ച നടത്തി. വ്യാപാരം, സാങ്കേതികവിദ്യ, പ്രാദേശിക സുരക്ഷ എന്നിവയിൽ നിലനിൽക്കുന്ന അസ്വാരസ്യങ്ങൾക്കിടയിലും സഹകരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ടായിരുന്നു കൂടിക്കാഴ്ച. ആഗോള ഊർജ്ജ ലഭ്യതയ്ക്കടക്കം തടസ്സം വരാതിരിക്കാൻ ഹോർമൂസ് കടലിടുക്ക് തുറന്നു തന്നെ ഇരിക്കണമെന്ന് ഇരുപക്ഷവും സമ്മതിച്ചതായി വൈറ്റ് ഹൌസ് അറിയിച്ചു. ഷീ ജിൻ പിങ്ങുമായുള്ള കൂടിക്കാഴ്ച നല്ല രീതിയിലാണ് പൂർത്തിയായതെന്ന് ട്രംപ് പ്രതികരിച്ചു. ശനിയാഴ്ചയോടെ തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ കാലവർഷമെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവ് VD സതീശൻ കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയാവും. കോൺഗ്രസ് നിയമസഭാകക്ഷി യോഗം തിരുവനന്തപുരത്ത് പൂർത്തിയായി. സത്യപ്രതിജ്ഞാ ചടങ്ങ് തിങ്കളാഴ്ച ഉണ്ടായേക്കും. സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്ത് CPIM സംസ്ഥാന സമിതി യോഗം. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ആഗോള അസ്ഥിരതകൾക്കിടയിൽ ബ്രിക്സിന് ക്രിയാത്മകമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാനാകുമെന്ന് വിദേശകാര്യമന്ത്രി S.ജയശങ്കർ. 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാൻ തീരുമാനിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കം. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ്

0: കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 7:35 മിനിറ്റും 18 സെക്കൻഡും.

0: FM ഈവനിംഗിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവം സ്വാഗതം. FM ഈവനിംഗിൽ ഇന്നാദ്യം
1: സമകാലികം. പെരുമ്പളം, വേമ്പനാട്ട് കായലിന്റെ ഹൃദയമിടി പറഞ്ഞു വളർന്ന തുരുത്ത്. പച്ചപ്പും പ്രകൃതി ഭംഗിയും കായൽക്കാറ്റും മത്സ്യസമ്പത്തും ഇവിടുത്തെ ഐശ്വര്യമായിരുന്നെങ്കിലും പുറംലോകവുമായി ബന്ധപ്പെടാൻ ഇവർക്കു മുന്നിൽ കായൽ ഒരു വൻമതിൽ തന്നെയായിരുന്നു. വഞ്ചിയും കടത്തുകടവും മാത്രമായിരുന്നു വർഷങ്ങളോളം ഇവരുടെ ആശ്രയം. എന്നാൽ ഇന്ന് കഥയാകെ മാറിയിരിക്കുകയാണ്. അതെ, വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ വേമ്പനാട്ട് കായലിന് കുറുകെ പെരുമ്പളം ഗ്രാമത്തെ പുറംലോകവുമായി ബന്ധിപ്പിക്കുന്ന പാലം ഇന്നൊരു യാഥാർത്ഥ്യം.

0: പാലമാണ്. സിമെന്റും കമ്പിയും കൊണ്ട് നിർമ്മിച്ച വെറുമൊരു പാലമല്ലിത്. ഒരു നാടിന്റെ ഒറ്റപ്പെടലിന് അറുതി വരുത്തിയ ജീവനാഡിയാണ്. പെരുമ്പളം ഗ്രാമവാസികളുടെ ആകാശത്തോളം ഉയർന്ന പ്രതീക്ഷകൾക്ക് ഇപ്പോൾ ഒരു പാലത്തിന്റെ കരുത്തുണ്ട്. വർഷങ്ങളോളം കായൽക്കാറ്റേറ്റ് ഒറ്റപ്പെട്ടു കഴിഞ്ഞവർക്ക് ഈ പാലം വെറുമൊരു യാത്രാമാർഗമല്ല, അത് അവരുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ്. പെരുമ്പളം പാലം നൽകുന്ന പ്രതീക്ഷകളെയും വികസന സാധ്യതകളെയും കുറിച്ചാകട്ടെ ഇന്നത്തെ സമകാലികം. പെരുമ്പളം പാലം യാഥാർത്ഥ്യമായപ്പോൾ ആലപ്പുഴ ജില്ലയിൽ ഉൾപ്പെട്ട വേമ്പനാട്ടുകായലിലെ ഈ ദ്വീപ് പഞ്ചായത്തിന്റെ വികാസ പരിണാമങ്ങൾ ഓർത്തെടുക്കുകയാണ് പെരുമ്പളത്തെ സാമൂഹ്യ പ്രവർത്തകനായ ശ്രീ കെ പി സന്തോഷ്.
1: ഈ ദ്വീപ് രൂപം കൊണ്ട ആദ്യകാലത്ത് യാത്രാക്ലേശം ഇത്ര രൂക്ഷമായിരുന്നില്ല. കാരണം ചില സ്ഥലങ്ങളിൽ ഇത് മറുകരയുമായി വളരെ അടുത്താണ് കിടന്നത്. അതായത് പെരുമ്പളത്തിന്റെ കാളത്തോട് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, അത് അപ്പുറത്തെ മറുകരയുമായി ഉള്ള അകലം എന്ന് പറയുന്ന ഒരു കാളയെ കുളിപ്പിക്കുന്നതിനുള്ള ഉഴവ് കാളകളെ കുളിപ്പിക്കുന്നതിനുള്ള ഒരു തോട് എന്ന അകലം മാത്രമാണ് ഉണ്ടായിരുന്നത്. അതേപോലെ പെരുമ്പളത്തിന്റെ വടക്കേ അറ്റത്ത് പട്ടേക്കാട് നിന്ന് ചാത്തമ്മയിലേക്കുള്ള അകലം എന്ന് പറഞ്ഞാൽ ഒരു മട ലോലയ്ക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി വീഴും എന്ന ഒരവസ്ഥയായിരുന്നു പണ്ട് എന്നാണ് പറയുന്നത്. വളരെ വളരെ പണ്ട്, അതായത് പഴയ ആളുകൾ പറയില്ലേ 99 വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞു, ആ വെള്ളപ്പൊക്കമാണ് ഈ രൂപത്തിലേക്ക് ദ്വീപിനെ ഇങ്ങനെ അകൽച്ച വരുത്തിയത്. അന്ന് ഈ ആ വെള്ളപ്പാച്ചില് ആ കാളയെ കുളിപ്പിക്കുന്ന തോടെന്ന് പറയുന്നതെല്ലാം അടിച്ചുപോയി ഇന്ന് കാണുന്ന വലിയ അകലമുള്ള കായലുകളായി രൂപപ്പെട്ടു. അതേപോലെ വടക്കേറ്റത്തെ ഭാഗവും വലിയ അകലം ആയി രൂപപ്പെട്ടു. അക്കാലത്ത് നമ്മുടെ ഫോർട്ട് കൊച്ചി ആ ഭാഗത്തുള്ള വൈപ്പിൻ ഭാഗത്തുള്ള ആ തുറമുഖം, അതുവഴി ആയിരുന്നില്ല കപ്പൽ ഗതാഗതം. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം ആ ഭാഗം വഴിയായിരുന്നു. ഇവിടെ ചെറിയൊരു അടച്ചാൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും ആ കുത്തിയൊലിച്ച പ്രളയത്തിൽ ഒലിച്ചു പോയിട്ടാണ് രൂപപ്പെട്ടത്. അതിനുശേഷമാണ് ഞങ്ങളുടെ ദ്വീപ് ഇത്രമാത്രം ഒറ്റപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയത്. പക്ഷെ ആ ഒറ്റപ്പെടൽ എന്ന് പറഞ്ഞാൽ അതിഭയാനകം ആയിരുന്നു. കാരണം വെച്ചാല് ചെറിയ വള്ളങ്ങളെ മാത്രം ആശ്രയിച്ച് മറുകര എത്തേണ്ടുന്ന സാഹചര്യം. പിന്നെ ആ ഒരു കാലത്ത് എന്ന് പറഞ്ഞാൽ ബഹുഭൂരിപക്ഷം ആളുകളും ഈ ദ്വീപിൽ തന്നെ തൊഴിലെടുത്ത് ഇവിടെ തന്നെ ഉപജീവനം നടത്തിയിരുന്ന ആളുകളാണ്. കാരണം വെച്ചാല് ഇവിടെ കയർത്തൊഴിലാളികള്, കർഷകത്തൊഴിലാളികള്, മത്സ്യത്തൊഴിലാളികള്, അതേപോലെ തന്നെ മറ്റ് കാർഷിക വൃത്തികളിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകൾ, നെല്ലും തേങ്ങയെല്ലാം ധാരാളം ഉണ്ടായിരുന്ന ഒരു പ്രദേശം എന്ന രീതിയിൽ ഇവിടെ തന്നെ തൊഴിലെടുത്ത് കഴിഞ്ഞിരുന്ന ആളുകളെ സംബന്ധിച്ചോളം വലിയ തോതിൽ അക്കരക്കരെ പോവുക എന്നൊരു ഇതുണ്ടായിരുന്നില്ല. ഈ ചരക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്നതോടൊപ്പം തന്നെ അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകുക, അതിനെല്ലാം അക്കാലത്തെ ഏറ്റവും നല്ല സംവിധാനങ്ങളായിട്ടുള്ള വലിയ ഒരുമാതിരിയുള്ള വള്ളങ്ങൾ ആണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ ആ സമയത്ത് തന്നെ എല്ലാവർക്കും ഏകദേശം ഈ മത്സ്യത്തൊഴിലാളികൾ എല്ലാവർക്കും അത്യാവശ്യം നല്ല ആരോഗ്യമുള്ള ആളുകളും നീന്തലും എല്ലാം അറിയാവുന്ന ആളുകളായി തന്നെ അപകട സാധ്യതകളൊക്കെ വള്ളം മറിഞ്ഞാൽ പോലും കുറവായിരുന്നു. മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇല്ലെന്നല്ല, എങ്കിലും കുറവായിരുന്നു. പക്ഷെ ആശുപത്രി കേസ് നമുക്ക് ഇന്നതുപോലെ മറ്റേ ആശുപത്രികളെ ആശ്രയിക്കുന്ന സാഹചര്യങ്ങൾ അന്ന് കുറവായിരുന്നു. നാട്ടുവൈദ്യന്മാരാണ് ചികിത്സിക്കുന്നത്, അത് മരണപ്പെട്ടാൽ മരണപ്പെട്ടു അത്രയൊക്കെ തന്നെയുള്ളൂ. അതിനുശേഷം ആധുനിക കാലത്തിലേക്ക് കടന്നു കഴിഞ്ഞപ്പോഴേക്കാണ് നമുക്ക് മറുകരയെ കൂടുതലായിട്ട് ആശ്രയിക്കേണ്ടി വരുന്നത്. അങ്ങനെ ആശ്രയിക്കുന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ ഈ ചെറിയ വള്ളങ്ങളിലുള്ള യാത്രകൾ ഏറെ ദുഷ്കരമായിരുന്നു. പലപ്പോഴും നമുക്ക് സമയത്ത് ജോലിക്കെത്താൻ കഴിയാതിരിക്കുക, ഇന്റർവ്യൂവിന് പല സമയത്ത് നമുക്ക് കൃത്യസമയത്ത് എത്താൻ കഴിയാതിരിക്കുക, പരീക്ഷാ സമയത്ത് നമുക്ക് കൃത്യമായിട്ട് എത്താൻ കഴിയാതിരിക്കുക, ആശുപത്രിയിൽ രോഗിയുമായി നമുക്ക് കൃത്യസമയത്ത് എത്താൻ കഴിയാതിരിക്കുക, വള്ളത്തിൽ വെച്ച് തന്നെ മരണം സംഭവിക്കുക, വള്ളത്തിൽ വെച്ച് തന്നെ പ്രസവം സംഭവിക്കുക, അങ്ങനെ ഒട്ടേറെ കെടുതികൾ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ആളാണ്. ആ അതിനുശേഷമാണ് ബോട്ട് വന്നത്. ബോട്ട് വന്നെങ്കിൽ പോലും ആ ബോട്ട് എല്ലാം തന്നെ ഒരു 5:30 ശേഷം സ്റ്റാർട്ട് ചെയ്ത് അതേപോലെ തന്നെ അവസാനിക്കുന്നത് ഒരു 9:30 ഏകദേശം ബോട്ട് സർവീസ് നിൽക്കുന്നതോടുകൂടി തന്നെ പിന്നെ നമ്മൾ ബാക്കിയുള്ള സമയം മുഴുവൻ ഏകാന്ത തടവിലാണ്. ഈ ദ്വീപിൽ തന്നെ തടവിലാക്കപ്പെട്ട ആളുകളാണ്. ഒരു രാത്രി ഒരു 10 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുലർച്ചെ ഒരു 5 വരെയുള്ള സമയം ഈ ദ്വീപിലെ ജനങ്ങൾ മുഴുവൻ പൂർണ്ണമായും തടവിലാക്കപ്പെട്ട രൂപത്തിലായിരുന്നു. അവർക്ക് ചെറിയ കടത്തുവള്ളങ്ങൾ മാത്രമാണ് ആശ്രയം, അല്ലെങ്കിൽ അത്യാവശ്യം ഈ ബോട്ടാണെങ്കിലും അത്യാവശ്യം ഒന്ന് വിളിച്ച് അക്കരക്കരെ പോകാനായിട്ട് ആംബുലൻസ് സർവീസ് എന്ന രീതിയിലല്ലാതെ മറ്റു നമുക്ക് പ്രത്യേകിച്ച് മറ്റ് ഗതാഗത സൗകര്യങ്ങളൊന്നും അല്ല. എന്നാൽ പാലം വന്നതോടുകൂടി ഈ ദ്വീപിന്റെ മുഖച്ഛായ ആകെ മാറുകയാണ്. ഞങ്ങള് എക്കാലവും അലട്ടിക്കൊണ്ടിരിക്കുന്ന ജനനം മുതൽ ഒരു ഇവിടെ ജനിക്കുന്ന ഒരു കുഞ്ഞിന് അത് തിരിച്ചറിവാകുന്ന കാലം മുതൽ അത് എന്നെ ആശങ്കപ്പെടുത്തിയിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അക്കരക്കുള്ള യാത്രയാണ്. ഭയാനകമായിട്ടുള്ള ഒരു പേടിപ്പെടുന്ന യാത്രയാണ്. എപ്പോഴും നമുക്ക് സമയത്ത് എത്താൻ കഴിയാതിരിക്കുക, തിരിച്ച സമയത്ത് വീട്ടിലേക്ക് എത്താൻ കഴിയാതിരിക്കുക. വീട്ടിലുള്ള അമ്മമാരാണെങ്കിലും മക്കൾ ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ എപ്പോൾ വരും, എങ്ങനെ വരും, കാറ്റും കോളും ഒക്കെ ഉള്ള സമയത്താണെങ്കിൽ എപ്പോൾ വരും, ബോട്ട് കിട്ടുമോ എന്നൊക്കെയുള്ള ആശങ്ക മൂലം ഏത് നേരവും ആശങ്കയോടുകൂടി മാത്രം വീട്ടിൽ കഴിഞ്ഞിരുന്ന സാഹചര്യം അതെല്ലാം മാറി എന്നുള്ളതാണ്. ഞങ്ങളുടെ ഭയം എന്ന് പറയുന്ന ഒരു സംഗതി ഞങ്ങളെ പൂർണ്ണമായും വിട്ടകുന്നു. ഇന്ന് ഞങ്ങൾ തികച്ചും സ്വതന്ത്രമാണ്. ഒരു കൂട്ടിലടച്ച കിളിയെ നിങ്ങൾ തുറന്നു വിട്ടു കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്. അതിന് എവിടെ വേണമെങ്കിലും പോകാം, എവിടെ പോയി വേണമെങ്കിലും തീറ്റ തേടാം, എവിടെ വേണമെങ്കിലും കൂടുകൂട്ടാം. അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്ന അതാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അത് മനസ്സിന് കിട്ടുന്ന ആ ഒരു സന്തോഷം ഭയം പൂർണ്ണമായും മാറി എന്നുള്ളതാണ്.
0: ഇരുട്ടു നിറഞ്ഞ രാത്രികളിൽ ഒരത്യാവശ്യം വന്നാൽ കായലിനെ നോക്കി നെടുവീർപ്പിട്ട ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് കായലിന് മുകളിലൂടെ വെളിച്ചം

0: വിതറി നിൽക്കുന്നൊരു പാലമുണ്ട്. ഗ്രാമത്തിലെ ഓരോ വീടിനും ഇപ്പോൾ നഗരത്തിന്റെ വേഗമുണ്ട്. എന്നാൽ ദ്വീപിന്റെ തനത് പൈതൃകത്തിനും പാരമ്പര്യത്തിനും ഒപ്പം പ്രകൃതിയുടെ പരിശുദ്ധിക്കും ചെറിയ തോതിലെങ്കിലും പരിക്കേൽപ്പിക്കാനും ഇതൊരു കാരണമായേക്കാം എന്നൊരാശങ്കയും നിലനിൽക്കുന്നു. ശ്രീ ദേവരാജ പണിക്കർ.
1: ആൾക്കാർക്ക് ഒരു സമയത്തിന്റെ ഒരു ബന്ധനത്തിലായിരുന്നു ആൾക്കാര്, കാരണം ബോട്ടിനെയോ ജങ്കാറിനെയോ ആശ്രയിച്ചാണ് എത്തിക്കൊണ്ടിരുന്നത്. ആ ബോട്ടിന്റെയും ജങ്കാറിന്റെയും സമയം അനുസരിച്ച് ട്യൂൺ ചെയ്യപ്പെട്ട ഒരു ജീവിതമായിരുന്നു അതേ. പിന്നെ ഒരു സുരക്ഷിതത്വ ബോധത്തിന്റെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത്യാഹിതം സംഭവിച്ചാൽ ഉടനെ ബെറ്റർ ട്രീറ്റ്മെന്റ് കിട്ടുന്ന സ്ഥലത്തേക്ക് എത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ഒരു ഭീതി ഇവിടെ നിലനിന്നിരുന്നു. സാഹചര്യത്തിന് ഇപ്പം മാറ്റം വന്നിട്ടുണ്ട്. അതോടൊപ്പം അതിന്റെ ഒരു പ്രകൃതിയുടെ ഒരു പ്രൊട്ടക്ഷൻ ഈ ഗ്രാമത്തിന് കിട്ടിയിരുന്നു. ഒട്ടും തന്നെ പൊളിയൂട്ടഡ് ആകാത്ത വായുവും ജലവും പ്രകൃതി സമ്പത്തൊക്കെ ഉണ്ടായിരുന്നു. അതിനുള്ള ചെറിയൊരു മാറ്റം ഒരു മലിനീകരണം കടന്നു വരുന്ന ഒരു വഴി കൂടെയാണിത്. അങ്ങനെ രീതിയും ഇതിനകത്തുണ്ട്. ഈ ഒരു ഒറ്റപ്പെടലും അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് അതിലൊന്ന് പൂർണ്ണമായി മോചിപ്പിക്കപ്പെട്ടിട്ടില്ല. പൂർണ്ണമായി മോചനം വരണമെന്നുണ്ടെങ്കിൽ പൂത്തോട്ടയുമായിട്ടുള്ള ഒരു ലിങ്ക് കൂടെ പൂർത്തിയാകണം. പൂത്തോട്ട കാലങ്ങളിൽ ഇപ്പൊ നല്ലൊരു ശതമാനം ആൾക്കാർ ബോട്ടിനെയും ജങ്കാറിനെ ആശ്രയിച്ച് പോകുന്നുണ്ട്. കിഴക്കനെയും മേഖലയിലേക്ക് പൂത്തോട്ടയിലേക്ക് അതുവഴി എറണാകുളം കോട്ടയം പ്രദേശങ്ങളിലേക്ക് പോകുന്നവര്, അതുപോലെ പാനാവള്ളിയിലേക്ക് ബോട്ടിന് പോകുന്നവരുണ്ട്. ദിവസം പറ്റുന്ന ആൾക്കാർ അന്നേരം ആ ഒരു അവസ്ഥ മാറണമെന്നെങ്കിൽ ഒരു കണക്ടിവിറ്റി കൂടെ വരണം. അത് പൊങ്ങെ തരുമെന്നാണ് ഒരു എം എൽ എ ഒക്കെ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഈ ഒരു കാര്യം പ്രധാനമായിട്ട് ഞാൻ ചൂണ്ടിക്കാണിച്ചതാണ് ജീവിതത്തിന് ഒരു സുരക്ഷിതത്വ ബോധം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു ഇതായിട്ട് വന്നത്. മറ്റേത് ഒരു ആ സമയത്ത് എന്തെങ്കിലും ഒരു അസുഖം വരികയോ ഒരു ആപത്ത് വരികയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രോഗിയെ അല്ലെങ്കിൽ ആ ആളെ സുരക്ഷിതമായ ഹോസ്പിറ്റലുകളിൽ എത്തിക്കാൻ ബുദ്ധിമുട്ടിയിരുന്നു. മെച്ചപ്പെട്ട ചികിത്സ കിട്ടുന്ന സാധനം ഇപ്പൊ അതിന് ബുദ്ധിമുട്ടില്ല. അരമണിക്കൂറുണ്ട്, നമുക്ക് എറണാകുളത്ത് എത്താവുന്ന സാഹചര്യം ഇപ്പൊ നിലവിലുണ്ട്. വയറ്റില് ഒരു ഏറ്റവും അരമണിക്കൂറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സൗകര്യം ജീവിതത്തിന്റെ സുരക്ഷിത ബോധം ഉണ്ടാക്കി എന്നുള്ളതാണ്. അതുപോലെ സമയം ധാരാളം സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. മറ്റേ സമയത്തിന് ജങ്കാറിന്റെയും ബോട്ടിന്റെയും സമയത്തിനനുസരിച്ച് ട്യൂൺ പറ്റിയപ്പെട്ട ജീവിതം ആ ഒരു ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഏത് സമയത്താണെങ്കിലും പോകാം എന്നൊരു അവസ്ഥ ഉണ്ട്. ആ ഒരു സുരക്ഷിതബോധം ഉണ്ട്. പിന്നീട് യാത്രകൾ കഴിഞ്ഞു വരുന്നവര് വിദേശ എനിക്ക് നേരിലെ അനുഭവമാണ്. പുറത്ത് പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ജങ്കാർ സമയത്ത് എത്താൻ പറ്റിയില്ലെങ്കിൽ വെളിയിൽ താമസിക്കേണ്ടി വരും. ആ ഒരു അവസ്ഥയൊക്കെ മാറിയിട്ടുണ്ട്. അതാണ് ബന്ധങ്ങളിൽ ഒരു ഉണർവ് വന്നിട്ടുണ്ട്. സാധാരണ വീടുകളിലൊക്കെ ബന്ധങ്ങള് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു ചെയ്യുമല്ലോ. ആ ഒരു അവസ്ഥ ഇവിടെ ബുദ്ധിമുട്ടായിരുന്നു ഈ ഒരു യാത്രാവസ്ഥ. ഇപ്പൊ അതുണ്ടായിട്ടുണ്ട്. ബന്ധുജനങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട്, അങ്ങോട്ട് പോകുന്നുണ്ട്, ഗൃഹ സന്ദർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ രീതിയിലൊരു ഇന്ററാക്ഷൻ ബന്ധം കൂട്ടിയുറപ്പിക്കാൻ അത്യാവശ്യമാണ്. അത് ഉണ്ടാകുന്നുണ്ട് എന്നുള്ള ഗുണമുണ്ട്. പിന്നെ ഇതിന് വരുന്ന ഒരു പരുമ്പളത്തിന്റെ ഒരു അൺടാപ്ഡ് ആയിട്ടുള്ള പ്രകൃതി സൗന്ദര്യമാണ് ഇവിടെ നിലനിന്നിരുന്നത്. ധാരാളം ജൈവ വൈവിധ്യമൊക്കെ ഉണ്ട്. 10-72 കാവുകളുണ്ട്. വാട്ടർ ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു പ്രത്യേക ചുറ്റുപാടുണ്ടായിരുന്നു. അതിന് ഒരു അൺടാപ്ഡ് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനുള്ള അവസരം കൊടുക്കുക ധാരാളം ആൾക്കാർക്ക് കിട്ടും. ഇപ്പൊ വരുന്നവർ തന്നെ ഇവളുടെ സംതൃപ്തരാണ്. പലരും പ്രത്യേകമായിട്ട് ഡയറക്ട് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ ഇപ്പോഴും അവർ ചുറ്റിടുന്ന ആകാംക്ഷയോടെ ഇതൊക്കെ കാണുകയാണ്. ആ പ്രകൃതി ആ ഒരു ഒരു ഒരു ഒരു വയലുകളിലേക്ക് ഇറങ്ങുന്ന ഒരു ക്യാറ്റിൽ അത് ഓടി നടന്ന് കളിക്കുന്ന പോലെ ആൾക്കാർ ഓടി നടന്ന് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുക. അതിനെ സ്ട്രീം ലൈൻ ചെയ്യാനുള്ള ശ്രമമൊക്കെ പഞ്ചായത്തിൽ നിന്നൊക്കെ നടത്തുന്നുണ്ട്. ഗൈഡ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു അൺടാപ്ഡ് പ്രകൃതി സൗന്ദര്യം ഇപ്പം ലോകത്തിന് തുറന്നു കൊടുത്തിട്ടിരിക്കുകയാണ്. ലോകത്തിന് പരിചയപ്പെടുത്താനായിട്ട് ഉള്ള അവസരം ഉണ്ടായിരിക്കുകയാണ്. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മെച്ചപ്പെട്ട മാർക്കറ്റ് ലഭിക്കുന്ന ഒരു സംവിധാനം ഇവിടെ വന്നിട്ടുണ്ട്. മറ്റേത് ഉൽപ്പന്നങ്ങൾ വിൽക്കല് ഒരു ബുദ്ധിമുട്ടായിരുന്നു, അതിന് ശരിയായ വില കിട്ടുകയില്ല. ആ രീതിയിൽ ഉണ്ട്. അത് തന്നെയല്ല, ഈ കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകതകളുണ്ട്. ഇവിടെയുള്ള വാളംപുളി അല്ലെങ്കിൽ ഇവിടെയുള്ള മത്സ്യസമ്പത്ത്, ഇവിടെയുള്ള പച്ചക്കറികൾക്കൊക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ ലോകത്തിന് മുന്നിൽ തുറക്കുകയാണ്. അതോടൊപ്പം അതിനകത്ത് പൊളിയൂരിലാകാനുള്ള സാധ്യത ഇതിനകത്തുണ്ട് എന്നുള്ള കാണുകയാണ്.
0: വേമ്പനാട്ട് കായലിന്റെയും പെരുമ്പളം ദ്വീപ് പഞ്ചായത്തിന്റെയും മനോഹാരിത വേണ്ടുവോളം ആസ്വദിക്കാനും നിർമ്മലമായ ഗ്രാമസംസ്കാരം തൊട്ടറിയാനും ഇവിടേക്കിന്ന് ധാരാളം സഞ്ചാരികൾ എത്തിച്ചേരുന്നു. പഞ്ചായത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനം വേഗത്തിലാക്കാനും ഈ ഒരു പാലം നിർണായകമായ പങ്കുവഹിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ശ്രീ അച്യുതൻ.
2: പാലം തുറന്നതോടുകൂടി നൂറ്റാണ്ടുകളായിട്ടുള്ള പെരുമ്പളം നിവാസികളുടെ യാത്രാ ദുരിതത്തിനാണ് അറുതി വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും പെരുമ്പളത്തിന്റെ പെരുമ്പളത്തെ സാധാരണ ജനങ്ങളുടെയും ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങളാണ്

0: സംഭവിക്കാൻ പോകുന്നത്. ഇപ്പൊ തന്നെ ഒരു ദിവസം മണിക്കൂറുകളോളം ലാഭിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. മുന്നേ ബോട്ട് ജെട്ടികളിലൊക്കെ പോയിട്ട് ബോട്ട് കാത്തു നിൽക്കുകയും ജോലി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് യാത്ര പോയിട്ട് തിരികെ വരാനായിട്ട് ബോട്ട് ജെട്ടികളിൽ വന്ന് ബോട്ട് കിട്ടാതെ രാത്രിക്ക് വരാന്തകളിലും അല്ലെങ്കിൽ എവിടെയെങ്കിലുമുള്ള ബന്ധു വീടുകളിലൊക്കെ പോയി അന്തിയുറങ്ങേണ്ട സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതെല്ലാം മാറി പതിറ്റാണ്ടുകളോളമുള്ള കാത്തിരിപ്പിന് ഒരു വിരാമമായിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ 10,000 ജനങ്ങൾക്ക് വേണ്ടി ഈ ദ്വീപിലേക്കൊരു പാലം കിട്ടിയത് വളരെയധികം സന്തോഷകരമാണ്. വളരെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് പെരുമ്പളത്തെ ജനങ്ങളെ സംബന്ധിച്ചുണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും പെരുമ്പളം ദ്വീപ് പഞ്ചായത്തിന് ഒട്ടേറെ വികസന പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതെല്ലാം പ്രാവർത്തികമാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവാദിത്വ ടൂറിസം മിഷന്റെ ടൂറിസം ഹബിലേക്ക് പെരുമ്പളം ദ്വീപിനെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് 2 വർഷം മുമ്പ് അതിന്റെ പ്രഖ്യാപനമുണ്ടായി. അതുമായി ബന്ധപ്പെട്ട പരിപാടികൾ പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി കാലത്ത് തന്നെ നടത്തിയിട്ടുള്ളതാണ്. പ്രത്യേക ഗ്രാമസഭ വിളിച്ചു കൂട്ടുകയും ബഹുജനങ്ങളുടെ ആകെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ രൂപീകരിക്കുകയും അത് ആ ഉത്തരവാദിത്വ ടൂറിസം മിഷനെ പ്രൊജക്റ്റായിട്ട് അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വനിതകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വനിതകളുടെ രാത്രികാല സഞ്ചാരം ദ്വീപിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നടത്തി പൂർത്തീകരിച്ച് വിജയിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ പാലം വന്നതോടുകൂടി ഒട്ടനവധി വികസന പദ്ധതികൾ നമുക്ക് നടപ്പാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. മുന്നേ തന്നെ ചെറുകിട സംരംഭങ്ങൾക്ക് പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ മെറ്റീരിയൽസ് എല്ലാം കൊണ്ടുവരുന്നതിനുള്ള ഒരു സ്ഥാപനം തുടങ്ങുന്നതിനായിട്ടുള്ള ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവരുന്നതിനുള്ള യാത്രാ ക്ലേശം തന്നെയാണ് നിലനിന്നിരുന്നത്. ഇപ്പൊ അതെല്ലാം മാറിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് റോഡുകൾ വേണ്ടത്ര റോഡുകളില്ല, റോഡ് വികസിച്ചിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ട്. റോഡ് വികസിക്കേണ്ടതുണ്ട്. എന്നാൽ റോഡ് വന്നതോടുകൂടി ഒട്ടനവധി സംരംഭങ്ങൾ വരുമ്പോഴത്തേക്ക് വരികയും അത് ദ്വീപിന്റെ ഒരു വരുമാന മാർഗമായിട്ട് മാറുകയും ചെയ്യുന്നു തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഉത്തരവാദിത്വ ടൂറിസം ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിക്കാനായിട്ട് വിനോദസഞ്ചാരികളെ കൂടുതൽ ആകർഷിക്കാനായിട്ട് പറ്റുന്ന ഒട്ടനവധി കാര്യങ്ങൾ പെരുമ്പളം ദ്വീപിലുണ്ട്. ഇവിടെ ഞങ്ങളുടെ ദ്വീപിൽ ധാരാളം കാവുകളുണ്ട്. ഈ കാവുകളിലൊക്കെ ഇപ്പോൾ നമ്മുടെ അന്യം നിന്ന് പോകുന്ന ചില കലാപരിപാടികളൊക്കെ ഉണ്ടല്ലോ, സർപ്പം തുള്ളല്, ഗന്ധർവം തുള്ളല്, ഇതൊക്കെ പെരുമ്പളം ദ്വീപിൽ കൃത്യമായിട്ട് സീസണിൽ കൃത്യമായിട്ട് നടന്നു പോകുന്ന ഒന്നാണ്. 100 കണക്കിന് കാവുകളാണ് വീടുകളോട് അനുബന്ധിച്ചും പൊതുവിടങ്ങളിലൊക്കെ ആയിട്ട് പൊതുവായിട്ടുള്ള സമൂഹം നടത്തുന്നതായിട്ടുള്ള ഒത്തിരി കാവുകളുണ്ട്. അതുപോലെ ക്ഷേത്രങ്ങൾ ധാരാളമുണ്ട്. ഡിസംബർ മാസം ആദ്യം ഉത്സവം തുടങ്ങി ഏപ്രിൽ മാസം അവസാനിക്കുന്ന തരത്തിൽ 10-60 ക്ഷേത്രങ്ങളുണ്ട്. ഉത്സവം ഭംഗിയായി നടക്കുന്ന 10-20 ക്ഷേത്രങ്ങളും ഉണ്ട്. അപ്പൊ ഈ കാവുകളെ ബന്ധപ്പെടുത്തി ഈ ടൂറിസ്റ്റുകളെ ആകർഷിക്കുവാനായിട്ടുള്ള പദ്ധതികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇട റോഡുകൾ അതിനാവശ്യമായിട്ട് വരും. ഒരു ബന്ധിപ്പിച്ചുകൊണ്ട് ഓരോ ഇടങ്ങളും ബന്ധിപ്പിച്ചുകൊണ്ട് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നല്ല രീതിയിൽ സർപ്പം തുള്ളലും ഗന്ധർവൻ തുള്ളലും ഒക്കെ നടന്നു വരുന്നുണ്ട്. ഈ കലകളൊക്കെ അന്യം നിന്ന് പോകുന്നതായതുകൊണ്ട് പെരുമ്പളത്ത് ഇത് നല്ല രീതിയിൽ നടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് കാണാം. കേരളത്തിലെ തന്നെ മിക്കവാറും ജനങ്ങൾ ഈ കലാപരിപാടികളൊന്നും കണ്ടിട്ടുണ്ടാകില്ല. സ്വദേശികളെയും വിദേശികളെയൊക്കെ ആകർഷിക്കുന്ന തരത്തിലുള്ള പരിപാടികൾ നടത്തുന്നതിനാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും വലിയ രീതിയിൽ വർദ്ധിക്കുകയോ തന്നെ വികസിക്കുകയോ തന്നെ ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം.
1: വിയർപ്പും കണ്ണീരും കലർന്ന കാത്തിരിപ്പിനൊടുവിൽ ലഭിച്ച കൈനീട്ടം. വേമ്പനാട്ട് കായലിന്റെ മാറിലൂടെയുള്ള യാത്ര ഇന്ന് ഭയത്തിൻ്റെതല്ല, ആത്മവിശ്വാസത്തിൻ്റെതാണ്. പെരുമ്പളം പാലം യാഥാർത്ഥ്യമായപ്പോൾ. നിർവഹണം റിയാസ് കളപ്പുരയിൽ. സഹകരണം ടി സുരേഷ്. അവതരണം ആകാശവാണി കൊച്ചി FM 102.3. സമകാലികം.

KCB അറിയിപ്പ്. ഏലൂർ സെക്ഷൻ പരിധിയിൽ ആനക്കുളം തേവരക്കാവ് അമ്പലം പരിസരം, കളഭം വടക്കേക്കോട്ട മഞ്ഞേലിപ്പാടം റോഡ്, ചക്കാലമുക്ക്, കാടക്കോടം എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങും. ചേരാനല്ലൂർ സെക്ഷൻ പരിധിയിൽ കോതാട് അംഗൻവാടി, കണ്ടനാട് കപ്പേള, കോതാട് ഫെറി, കോതാട് സ്കൂൾ, കണ്ടനാട് അംഗൻവാടി എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 8:30 മുതൽ വൈകിട്ട് 5 വരെ വൈദ്യുതി മുടങ്ങും.

ഒരറിയിപ്പ്. നഗരം വളരുന്ന ഇന്നത്തെ കാലത്ത് കൃഷിയിടങ്ങൾ ചെറുതായി വരികയാണ്. ചെറിയ പരിസരങ്ങളുള്ള വീടുകളും ഫ്ളാറ്റുകളുമാണ് ഇന്നത്തെ പൊതു കൃഷിയിടങ്ങൾ.

നമുക്ക് വേണ്ടത് വീട്ടിൽ തന്നെ വിളയിക്കാനായാൽ ചെലവ് കുറഞ്ഞതും ആരോഗ്യകരവുമായ ഒരു ജീവിതം സാധ്യമാകും. സ്വയം പര്യാപ്തമായ ഒരു കൃഷി ഈ ചുരുങ്ങിയ സ്ഥലത്ത് ഒരുക്കാൻ കഴിയുമോ? നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ പുതുകാലത്തെ അടുക്കളത്തോട്ടവും മട്ടുപ്പാവ് കൃഷിയും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൃഷിവകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഫിലിപ്പ് ജി കാനാട്ട് മറുപടി നൽകുന്നു. നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 4 മണി വരെ ഫോൺ നമ്പർ 9446455888 0484243987 0484243887 നമ്പർ ആവർത്തിക്കാം 9446455888 0484243987 0484243887 ഓർമ്മിക്കുക, നാളെ വൈകുന്നേരം 3 ഹലോ കൊച്ചി FM പരിപാടിയിൽ ചർച്ച ചെയ്യുന്നു പുതുകാലത്തെ അടുക്കളത്തോട്ടവും മട്ടുപ്പാവ് കൃഷിയും.

ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 ലോ www.telehyphenlaw.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.

ആലപ്പുഴ ചെറിയ കലവൂരിലെ കേരള സർക്കാരിന്റെ ഉന്നത വിദ്യാഭ്യാസ സംരംഭമായ അസബ് കേരള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് പദ്ധതിയിൽ ഒബിസി വിഭാഗക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് സ്റ്റൈപ്പൻഡോടെ സൌജന്യ പരിശീലനത്തിന് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9495999682 9495999682.

0: നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപെറ്റ പന്തിരുകലും
1: ആ സമയത്താണ്

ഉണ്ട്. എല്ലാവരും കാതോർത്തു നിന്നു. ഭൂമിയിൽ പാണനാർ എന്നൊരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തെ ഇവിടെ വരുത്തണം. പാണനാർ ഉടുക്കുകൊട്ടിപ്പാടും. ആ പാട്ട് കേട്ടാൽ പരമശിവൻ ഉണരും. ഉടൻ ഭൂമിയിലേക്ക് ആള് പോകട്ടെ, നാരദൻ നിർദ്ദേശിച്ചു. ഭൂതഗണം ഭൂമിയിലേക്ക് പാഞ്ഞു. പാണനാരെ കണ്ടുപിടിച്ചു. എന്താ കാര്യം? അവർ കാര്യം പറഞ്ഞു. ഇപ്പോൾ വരാൻ നിവൃത്തിയില്ല. പാണനാർ പെട്ടെന്ന് പറഞ്ഞു, അയ്യോ അങ്ങനെ പറയരുതേ. സാക്ഷാൽ ഭഗവാനെ മോഹാലസ്യത്തിൽ നിന്നും ഉണർത്താൻ താങ്കൾക്കേ കഴിയൂ. വേഗം വരൂ. ഉടൻ എനിക്ക് വരാൻ കഴിയില്ല. പാണനാർ, കാരണം? എന്റെ മനസ്സിൽ മോഹങ്ങളുണ്ട്. മോഹങ്ങളുള്ള ഒരാൾ ഭഗവാനെ നേരിട്ട് ദർശിക്കാൻ പാടില്ല. ഉദ്ദേശിച്ച ഫലം കിട്ടില്ല. മോഹം സാധിച്ചു തരാം. ഭൂതഗണം, എനിക്ക് വിവാഹം കഴിക്കണം. വേഗം ഒരു പെണ്ണിനെ അന്വേഷിച്ചു കൊണ്ടുവരിൻ. താമസിച്ചാൽ ഭഗവാന് വല്ല കുഴപ്പമോ ഉണ്ടാകുമോ? ഒന്നും ഉണ്ടാവില്ല. അതെല്ലാം ഞാൻ നോക്കിക്കോളാം, പാണനാർ പറഞ്ഞു. ഭൂതഗണം പാണനാർക്കൊരു പെണ്ണിനെ അന്വേഷിച്ചു നടന്നു. അവസാനം കണ്ടെത്തി. സൗന്ദര്യവും ചുറുചുറുക്കുമുള്ള ഒരു കന്യക. വിവാഹം നടന്നു. ഇനി കൈലാസത്തിലേക്ക് പോകാം. ഒരാവശ്യം കൂടി ഉന്നയിച്ചു പാണനാര്. എന്റെ ഉടുക്ക് വളരെ പഴയതാണ്. പുതിയൊരു ഉടുക്ക് വേണമെനിക്ക്. എങ്ങനെയുള്ള ഉടുക്കാണ് വേണ്ടത്? ഒരു നൂറ്റാണ്ടെങ്കിലും പഴക്കമുള്ള വരിക്കപ്ലാവിന്റെ നാരായ വേരിൽ കടഞ്ഞെടുത്തതായിരിക്കണം ഉടുക്ക്.

0: കണ്ടെത്തി. സൗന്ദര്യവും ചുറുചുറുക്കുമുള്ള ഒരു കന്യക. വിവാഹം നടന്നു. ഇനി കൈലാസത്തിലേക്ക് പോകാം, ഒരാവശ്യം കൂടി ഉന്നയിച്ചു പാണനാര്. എന്റെ ഉടുക്ക് വളരെ പഴയതാണ്, പുതിയൊരു ഉടുക്ക് വേണമെനിക്ക്. എങ്ങനെയുള്ള ഉടുക്കാണ് വേണ്ടത്? ഒരു നൂറ്റാണ്ടെങ്കിലും പഴക്കമുള്ള വരിക്കപ്ലാവിന്റെ നാരായ വേരിൽ കടഞ്ഞെടുത്തതായിരിക്കണം ഉടുക്ക്. കടുന്നേ ശ്രീ പാർവതി ഭർത്താവെ, ഉണരു ഉണരു ഉണരു. ശ്രീ പരമേശ്വരൻ കണ്ണു തുറന്നു, എഴുന്നേറ്റിരുന്നു. പാർവതി സന്തോഷം സഹിക്കാനാവാതെ കരഞ്ഞു, ഭർത്താവിന്റെ പാദങ്ങളിൽ വീണു. ഇനി അടിയൻ പോകട്ടെ, പാണനാർ ചോദിച്ചു. പാർവതി തന്റെ കഴുത്തിൽ നിന്നും മുത്തുമാല ഊരിയെടുത്തു, പാണനാർക്ക് നീട്ടി. പാണനാർ ഇരു കൈകളും നീട്ടി ആ സമ്മാനം വാങ്ങി കണ്ണോടണച്ചു.
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപെറ്റ പന്തിരുകളും വായിച്ചത് പ്രീതി.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, ഇടപ്പാൽ, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.

0: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 8:00.
1: ആകാശവാണി FM വാർത്തകൾ.
0: മുതിർന്ന കോൺഗ്രസ് നേതാവ് VD സതീശൻ കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയാകും. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം തിരുവനന്തപുരത്ത് പൂർത്തിയായി. നിയുക്ത മുഖ്യമന്ത്രി അല്പസമയത്തിനകം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ കണ്ട് MLA മാരുടെ പിന്തുണ കത്ത് കൈമാറും. സത്യപ്രതിജ്ഞാ ചടങ്ങ് തിങ്കളാഴ്ച ഉണ്ടായേക്കും. സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്ത് CPIM സംസ്ഥാന സമിതി യോഗം. സംസ്ഥാനത്തെ സ്കൂളുകളുടെ സുരക്ഷാ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിനുള്ള ചുമതല തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നൽകിക്കൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരാണ് ഇനി മുതൽ സ്കൂളുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത്. സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം നാളെ വൈകുന്നേരം 3:00 പ്രഖ്യാപിക്കും. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കം. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുക. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. വിദേശകാര്യമന്ത്രി SJ ശങ്കർ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാൻ തീരുമാനിച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുടർന്നു. വൈകിട്ട് 5 തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നട തുറന്ന് ദീപം തെളിയിച്ചു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടുന്നു.
1: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: മൈക്രോപ്ലാസ്റ്റിക്സ്. 5 മില്ലിമീറ്ററിൽ താഴെയുള്ള പ്ലാസ്റ്റിക് തരികളെയാണ് ശാസ്ത്രലോകം മൈക്രോ

0: പ്ലാസ്റ്റിക് എന്ന് വിളിക്കുന്നത്. ലോകത്ത് ഓരോ വർഷവും ഉൽപ്പാദിപ്പിക്കുന്നത് 45 കോടി ടൺ പ്ലാസ്റ്റിക് ആണ്. ഇതിൽ ഭൂരിഭാഗവും മാലിന്യ കൂമ്പാരത്തിലെത്തും. കാലക്രമേണ അൾട്രാവയലറ്റ് വികിരണങ്ങൾ വഴിയും കടൽ തിരമാലകൾ വഴിയും ജൈവിക പ്രവർത്തനങ്ങൾ വഴിയും പൊട്ടിയും പൊടിഞ്ഞും ചെറു കഷ്ണങ്ങളായി മാറുന്നു. ഇവ വലിയ പ്ലാസ്റ്റിക്കിനേക്കാളും അപകടകാരിയാണ്. കാരണം ഇവയ്ക്ക് ഭക്ഷണത്തിലൂടെയും ശ്വസനം വഴിയും ത്വക്കിൽ കൂടെയും മനുഷ്യ ശരീരത്തിലെത്താൻ സൗകര്യങ്ങളുണ്ട്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ IUCN കണക്ക് പ്രകാരം 15 ലക്ഷം ടൺ പ്ലാസ്റ്റിക് മാലിന്യം ഓരോ വർഷവും നാം കടലിലേക്ക് ഒഴുക്കിക്കളയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ സമുദ്രജലത്തിൽ മൈക്രോ പ്ലാസ്റ്റിക്സിന്റെ അളവ് 5 ഇരട്ടിയായി വർദ്ധിച്ചതായാണ് പഠന വിവരങ്ങൾ. ഇവയ്ക്ക് ഭാരവും വലുപ്പവും കുറവായതിനാൽ വായുവിലൂടെയും വെള്ളത്തിലൂടെയും എളുപ്പത്തിൽ സഞ്ചരിക്കാനാവും. സമുദ്രോൽപ്പന്ന ഉപഭോഗത്തിലൂടെയും കുടിവെള്ളത്തിലൂടെയും മനുഷ്യർ മൈക്രോ പ്ലാസ്റ്റിക്സിന് വിധേയരാകുന്നു. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ചില സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളിലും ദോഷകരമായ മൈക്രോ പ്ലാസ്റ്റിക്സ് കണ്ടെത്തിയതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ആന്റി മൈക്രോബയൽ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നതിൽ മൈക്രോ പ്ലാസ്റ്റിക്കുകൾക്ക് ഒരു പ്രധാന പങ്കുണ്ടെന്ന് സമീപകാല പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജീവൻ നിലനിർത്തുന്ന അടിസ്ഥാന അവയവങ്ങളിൽ പോലും പ്ലാസ്റ്റിക്സിന്റെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നത് ഗുരുതര സാഹചര്യമെന്ന് വിലയിരുത്തപ്പെടുന്നു. സയൻസ് ഓഫ് ദി ടോട്ടൽ എൻവയറൺമെന്റ് ജേർണലിലാണ് ഈ പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പ്ലാസ്റ്റിക് മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട് ഒരു ജീവിതം ഇന്നത്തെ സാഹചര്യത്തിൽ സാധ്യമല്ല. പ്ലാസ്റ്റിക് കട്ടിംഗ് ബോർഡുകൾ ഒഴിവാക്കുക, കേടുവന്നതും പോറൽ വീണതുമായ നോൺ സ്റ്റിക് പാത്രങ്ങൾ ഉപേക്ഷിക്കുക, ചൂടുള്ള പാനീയങ്ങളും ഭക്ഷ്യവസ്തുക്കളും പ്ലാസ്റ്റിക് കുപ്പികളിലും പാത്രങ്ങളിലും എടുക്കാതിരിക്കുക, ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള പ്ലാസ്റ്റിക് കുപ്പികളും പാത്രങ്ങളും വീണ്ടും ഉപയോഗിക്കാതിരിക്കുക, പ്ലാസ്റ്റിക് വസ്തുക്കൾ മണ്ണിൽ ഉപേക്ഷിക്കുകയോ കത്തിക്കുകയോ ചെയ്യാതെ റീസൈക്ലിങ്ങിന് നൽകുക എന്നതൊക്കെയാണ് നമുക്ക് ചെയ്യാവുന്ന പ്രായോഗിക പ്രതിവിധികൾ.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ കൊച്ചുബേബി മാഞ്ഞൂരാൻ. ശാസ്ത്രദീപ്തി.
2: FM ഈവനിംഗ് തുടരുന്നു. FM ഈവനിംഗിൽ ഇനി

0: IDIA ഫെലോഷിപ്പ് ഫോർ യങ് ലോയേഴ്സ്. IDIA കൺസൾട്ടന്റും ഹൈക്കോടതി അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് ഷിൻഡോ മാത്യു എബ്രഹാമുമായുള്ള അഭിമുഖം തുടർന്ന് കേൾക്കാം.
1: അപ്പോൾ ഈ എത്തരം കേസുകളെല്ലാം കൈകാര്യം ചെയ്യാനാണ് ഇവർ പ്രാപ്തരാക്കുന്നത്? അതായത് ഓരോ മെൻഡേഴ്സും ചിലപ്പോൾ നിയമത്തിൻ്റെ തന്നെ ഓരോ ഭാഗങ്ങളിലായിരിക്കും അവരുടെ സ്പെഷ്യലൈസേഷൻ ഉണ്ടാകുക. അപ്പോൾ ഇവരുടെ, അതായത് ഈ ഫെലോസിൻ്റെ ഇഷ്ടങ്ങൾ ചോദിക്കാറുണ്ടോ? നിങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത്, ഏത് ഭാഗത്തേക്കാണ് പോകേണ്ടതെന്ന്?
2: അതെ, നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അവരോട് പ്രിഫറൻസസ് നമ്മൾ കഴിവതും ചോദിക്കും. ചിലവർക്കൊരു ക്രിമിനൽ ലിറ്റിഗേഷൻ ചെയ്യുന്ന ഒരു ഓഫീസിൽ തുടങ്ങാനും അവിടെ തന്നെ പഠിച്ചു വളരാനാണ് താല്പര്യം. ചിലവർക്ക് സിവിലാണ് താല്പര്യം, ചിലവർക്ക് രണ്ടും ചെയ്യണമെന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ഇവരുടെ ഓഫീസും കണ്ടുപിടിച്ച് കൊടുക്കുന്നത്. ഇപ്പം പ്രാക്ടീസ് 0 to 4 ഇയർ എക്സ്പീരിയൻസ് ആകുമ്പം ചിലവർ ഓൾറെഡി ഒരു ഓഫീസിൽ ആയിരിക്കും. അപ്പം അവിടുത്തെ ഇതും നമ്മൾ ചെക്ക് ചെയ്യും. ചില മിക്ക സ്റ്റേജിലും അവിടുത്തെ അവർ ഓൾറെഡി എക്സിസ്റ്റിംഗ് സീനിയർ നമ്മുടെ മെൻറ്റേഴ്സായിട്ട് കൺവേർട്ട് ആകാറുമുണ്ട്. അപ്പം അവർ കേപ്പബിളാണ്, ഏറ്റവും നല്ല ഒരു ബാറിലുള്ള ഒരു നല്ലൊരു വ്യക്തിയാണെങ്കിൽ നമുക്ക് അതിലും ഒരു ബുദ്ധിമുട്ടില്ല. കാരണം ഒരു സീനിയറിൻ്റെ അടുക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ അതായിരിക്കും ഏറ്റവും നല്ലൊരു ലേണിംഗ് എക്സ്പീരിയൻസ്. അതിൽ നിന്ന് ഇവരെ പറിച്ചു മാറ്റത്തില്ല നമ്മൾ ഒരിക്കലും. നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ അവരെ ഒരുമിച്ച് സ്കിൽ ഡെവലപ്മെൻ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
1: ഇപ്പോൾ ഒരു മെൻറ്ററുടെ അടുക്കൽ അവർ കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് മാറാനുള്ള അവസരം?
2: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അവർ അതാണ് നമ്മൾ എല്ലാ ആഴ്ചയിലും ഇവരോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഓഫീസിലെ ഇഷ്യൂസ് തൊട്ട് കോടതികളിലെ ഇഷ്യൂ, അല്ലെങ്കിൽ മെൻറ്റർ ഒരു രീതിയിൽ

0: അവരെ അവരുടെ അടുക്ക ഒരു വഴക്ക് പറഞ്ഞു. ഇതുവരെ നമ്മളുടെ അടുക്ക അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളുടെ സിക്കിമിലും അതേപോലെ കേരളത്തിലും ഇതിനായിട്ട് പ്രത്യേക ഒരു ഓഫീസേഴ്സ് ഉണ്ട്. അവർക്ക് ലിറ്റിഗേഷൻ പ്രാക്ടീസ് നേരത്തെ ചെയ്തിട്ടുള്ളവരാണ്. അപ്പം അവർക്ക് ഇതിൻ്റെ ഓരോ വർഷങ്ങളും അറിയാവുന്നവരാണ്. 8 വർഷം എക്സ്പീരിയൻസ് ഉള്ളവരാണ് അവർ. അപ്പം അവരപ്പോൾ ഓരോ ഇഷ്യൂസും ഇങ്ങനെ അഡ്രസ്സ് ചെയ്ത് കൊണ്ടുപോവാണ്. ഇപ്പം നമുക്കത് പറ്റായി അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂ ആണെങ്കിൽ മെൻറ്ററിൻ്റെ അടുക്ക സംസാരിച്ച് അതിലൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് കൊടുക്കാൻ നോക്കും. ഒന്നും പറ്റാത്ത ഒരവസ്ഥയാണെങ്കിൽ നമ്മൾ വേറൊരു മെൻറ്ററിനെ അതേ ഡിസ്ട്രിക്റ്റിൽ തന്നെ കണ്ടുപിടിച്ച് മാറ്റാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കും. ഇത്രയും നാളായിട്ട് അങ്ങനെ മാറേണ്ടി വന്നിട്ടില്ല, സൊല്യൂഷൻസ് കണ്ടുപിടിച്ച് പോകുന്നുണ്ട്.
1: ശരി. അപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് നിയമവുമായി ബന്ധപ്പെട്ട ഫെലോഷിപ്സ് ഒക്കെ ഉണ്ട്, മെൻറ്റർഷിപ്സ് ഒക്കെ ഉണ്ട്. അതിൽ നിന്നെല്ലാം ഈ IDIA ലിറ്റിഗേഷൻ ഫെലോഷിപ്പ് വ്യത്യസ്തമാകുന്നത് എങ്ങനെയാണ്?
0: മിക്ക ഫെലോഷിപ്പും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ കോടതികളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്, ഹൈക്കോർട്ട് അല്ലെങ്കിൽ സുപ്രീം കോർട്ട്. അവിടുത്തെ ഒരു പ്രാക്ടീസ് ബെറ്റർ ആക്കാനായിട്ടുള്ള രീതിയിലാണ് സ്ട്രക്ചേർഡ് ആയിട്ടുള്ളത്. നമ്മുടെ ഫെലോഷിപ്പ് ഗ്രൗണ്ട് ലെവലിൽ പോയി ഗ്രൗണ്ട് റിയാലിറ്റി അഡ്രസ്സ് ചെയ്ത് ഇപ്പം അവിടുത്തെ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസിനെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ പാവപ്പെട്ട ആൾക്കാരെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ കൊണ്ട് ആൾക്കാരെ വക്കീലന്മാരെ വാർത്തെടുക്കാനുള്ള ഒരു ഫെലോഷിപ്പായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് അവരുടെ ഒരു പ്രൈമറി വ്യത്യാസം. പിന്നെ നമ്മുടെ ഈ ഓൺലൈൻ ക്ലാസ്സസൊക്കെ അവർക്ക് ഇച്ചിരിയും കൂടെ ഒരു ലിബറൽ രീതിയിലാണ് നമ്മൾ ചെയ്യാറ്. ഇപ്പം ഓരോ സെഷൻസിലാണെങ്കിലും നമ്മൾ അസൈൻമെൻറ്റ്സ് വരെ കൊടുക്കാറുണ്ട്. അപ്പം ഈ പ്രാക്ടീസ് ഭയങ്കര സമയമെടുക്കുന്ന ഒരു ജോലിയാണ് ലിറ്റിഗേഷൻ പ്രാക്ടീസ്. പക്ഷേ അവർ സമയം കണ്ടെത്തി ആ അസൈൻമെൻറ്റ്സും അവർ ഫെലോസ് ക്ലിയർ ചെയ്യാറുണ്ട്.
1: ശരി. അപ്പോൾ ഇതിന് അപ്ലൈ ചെയ്യുന്ന അഭിഭാഷകരിൽ നിന്ന് നിങ്ങൾ ഈ IDIA അന്വേഷിക്കുന്ന ചില ഗുണങ്ങളൊക്കെ കാണുമല്ലോ, അതെന്തൊക്കെയാ?
0: ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഇവർക്ക് ലിറ്റിഗേഷൻ പ്രാക്ടീസ് ഇവർ കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യമാണ്. നമ്മൾ ഓരോ ചോദ്യത്തിലും അവരുടെ ഉത്തരങ്ങൾ നമ്മൾ ആ രീതിയിൽ അനലൈസ് ചെയ്യാറുണ്ട്.
1: പകുതിക്ക്
0: വെച്ച് ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ ലിറ്റിഗേഷൻ പ്രാക്ടീസ് തുടങ്ങിയ ഒരു 2-3 വർഷത്തിനുള്ളിൽ അവർ ലിറ്റിഗേഷൻ പ്രാക്ടീസ് നിർത്തും. കാരണം വേറൊരു ജോലി പ്രാക്ടീസ് ചെയ്യുന്നൊരു 10,000-15,000 രൂപ മാസം വരുമാനം ഉണ്ടെങ്കിൽ വേറൊരു ജോലി ഒരു വക്കീലിന് മാസം ഒരു 50,000 രൂപ കൊടുക്കുന്ന ഒരു ജോലി കിട്ടും. അതാണ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ്. കുറേ ഇങ്ങനെ നിന്ന് പൈസ വരാതെ ആവുമ്പം വീട്ടിലെ ഓരോ ആവശ്യങ്ങൾ അല്ലെങ്കിൽ വേറെ വേറെ കാര്യങ്ങൾ വന്ന് മാറാറുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് നമ്മൾ അഡ്രസ്സ് ചെയ്ത് മാക്സിമം ഇവരെ ഇതിൽ നിർത്താനായിട്ടാണ് നമ്മൾ നോക്കുന്നത്.
1: അതാണ് ആദ്യമേ അന്വേഷിക്കുന്നത്.
0: അതെ, ഇവരെവിടെ നിൽക്കുമെന്നാണ് ഫസ്റ്റ്. ഇത് സെക്കൻഡ് നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ ഇവരുടെ സമൂഹത്തിനോടുള്ള ഒരു കാഴ്ചപ്പാട്. ഇവർ നേരത്തെ വോളണ്ടിയർ ചെയ്തിട്ടുണ്ടോ ഓരോ കാര്യങ്ങളിൽ, അതോ ഇവർ അവരുടെ കാര്യം മാത്രം നോക്കുന്ന ആൾക്കാരാണോ. നമ്മൾ ഐഡിയലി നോക്കുന്ന ഒരു കാൻഡിഡേറ്റ് ബാക്കിയുള്ളവരെ സഹായിക്കുന്ന ഒരു മനോഭാവമുള്ള ഒരാ ആയിരിക്കണം. അതും ഇവരുടെ CV നിന്നും ഇവരുടെ പഴയ എക്സ്പീരിയൻസിൽ നിന്നും ഒക്കെ നമ്മൾ നോക്കിയെടുക്കാറുണ്ട്. പിന്നെ ഇവർക്ക് അവരുടെ ജില്ലയിലെ, സംസ്ഥാനത്തെ അല്ല പറയുന്നത്, ജില്ലയിലെ എന്താണ് പ്രശ്നം അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവിടുത്തെ പ്രശ്നങ്ങൾ, എന്തൊക്കെയാണ് അവിടുത്തെ സൊല്യൂഷൻസ് ഇവർ കാണുന്നത് എന്നൊരു ചോദ്യം കൂടെ നമ്മൾ എപ്പോഴും ഉന്നയിക്കാറുണ്ട് ഇൻ്റർവ്യൂസിൽ. അപ്പം അവർ അവരുടെ റോൾ എന്താണെന്ന് അതിൽ ഒരു കാര്യം സോൾവ് ചെയ്യാൻ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം, അതിൻ്റെ ഒരു ഉത്തരവും കൂടെ നമ്മൾ നോക്കിയിട്ടാണ് നമ്മൾ ഇവരെ എടുക്കുന്നത്.
1: അപ്പോൾ എന്തായാലും ഇതിലൊരു ഇൻ്റർവ്യൂ ഉണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഫെലോഷിപ്പിലേക്ക് വ്യക്തികളെ തിരഞ്ഞെടുക്കുന്നത്? അതുകൂടാണ്ട് അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണ്? ഇൻ്റർവ്യൂ എങ്ങനെയാണ്? അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മൂല്യനിർണ്ണയം ഉണ്ടാവുമല്ലോ, അതെല്ലാം എങ്ങനെയാണ്?
0: ഇപ്പം നമ്മുടെ സെക്കൻഡ് ബാച്ചിൻ്റെ ഇപ്പം നമ്മൾ കോൾ ഫോർ ആപ്ലിക്കേഷൻ ഇട്ടിട്ടുണ്ട്. അത് ഇടുന്നത് 24 മെയ് വരെ സെക്കൻഡ് ബാച്ചിന് അപ്ലൈ ചെയ്യാം. 2 ബാച്ചാണ് ആകെ ഉള്ളത്. സെക്കൻഡ് ബാച്ചോടുകൂടി നമ്മുടെ ഫസ്റ്റ് ഈ പ്രൊജക്റ്റ് ഒന്ന്, നമ്മളൊരു പൈലറ്റ് പ്രൊജക്റ്റ് ആയിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. സെക്കൻഡ് ബാച്ച് 24 മെയ് വരെ അപേക്ഷിക്കാം. ഇത് ഈ അപേക്ഷയുടെ ലിങ്ക് ഓൺലൈനായിട്ടുള്ളൊരു ഗൂഗിൾ ഫോം ആപ്ലിക്കേഷന് നമ്മുടെ വെബ്സൈറ്റിലും അതേപോലെ എല്ലാ ബാർ അസോസിയേഷനിലും നമ്മളിത് പോസ്റ്ററായിട്ടും കൊടുക്കുന്നുണ്ട്.
1: അപ്പം വെബ്സൈറ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
0: IDIALAW.org, ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. ഇതിൻ്റെ അകത്ത് ഫെലോഷിപ്പ് എന്ന് പറഞ്ഞ ഇതുണ്ട്, അവിടെ നമ്മൾ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അതേപോലെ നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലും ഇൻസ്റ്റഗ്രാമിലും അതേപോലെ ഫേസ്ബുക്ക്, ട്വിറ്റർ, എക്സ്, ലിങ്ക്ഡിൻ ഈ വെബ്സൈറ്റുകളിൽ നമ്മൾ ഈ ആപ്ലിക്കേഷൻസ് അപ് ചെയ്തിട്ടുണ്ട്. IDIA LAW എന്ന് സെർച്ച് ചെയ്താൽ ഇത് കിട്ടുന്നതാണ്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ

0: അവരെ ഫസ്റ്റ് അതിൻ്റെ അകത്ത് ചോദ്യങ്ങൾ കുറച്ച് റൈറ്റപ്പുകളുണ്ട്, അതിൽ കുറച്ച് റെഫറൻസസ് ആൾക്കാരുടെ പേര് കൊടുക്കാൻ പറയും. അപ്പോൾ ഈ ഇവരുടെ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ നോക്കും. ഈ ചോദ്യങ്ങളെല്ലാം ഇവരുടെ സമൂഹത്തിനോടുള്ള എന്താണ് അവരുടെ കാഴ്ചപ്പാട് മനസ്സിലാക്കാനായിട്ടാണ്. എന്നിട്ട് ഈ റെഫറൻസസ് എന്ന് പറഞ്ഞാൽ ചിലവർ അവരുടെ ടീച്ചേഴ്സിൻ്റെ റെഫറൻസസ് വരും, ചിലവർ അവരുടെ സീനിയർ വക്കീലന്മാരുടെ റെഫറൻസസ് വരും. ഇവരോടൊക്കെ നമ്മൾ സംസാരിക്കും. എന്നിട്ടാണ് ഇവരെ ഒന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ചെക്ക് ചെയ്യും. മറ്റേ ഐഡിയ സ്കോളേഴ്സിനെ നമ്മൾ ചെക്ക് ചെയ്യുന്ന പോലെ ഇവരുടെ അവസ്ഥ എന്താണ്, നമ്മുടെ സപ്പോർട്ട് ആക്ച്വലി വേണോ. ഇപ്പോൾ ഒരു ഭയങ്കരമായിട്ട് സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന ഒരാൾക്ക് ഈ ഐഡിയ ലിറ്റിഗേഷൻ ഫെലോഷിപ്പിൻ്റെ ഒരു സപ്പോർട്ട് ചിലപ്പം വേണ്ടി വരില്ല. അപ്പം മെൻറ്റർഷിപ്പ് മാത്രമല്ല, നമ്മൾ ഫിനാൻഷ്യൽ സപ്പോർട്ടും കൂടെ ഉണ്ടല്ലോ. അപ്പം രണ്ടും കൂടെ നമ്മൾ നോക്കും, ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ഫിനാൻഷ്യലിയും കൂടെ നോക്കും. പക്ഷെ അത് അത്രയും ഒരു ഫാക്ടറല്ല, അതിൽ കൂടുതലുള്ള ഫാക്ടർ ഇവരുടെ ഒരു അഭിരുചിയും ഇവരുടെ പ്രാക്ടീസ് എത്ര നാൾ ഇവർ കൊണ്ടുപോകുന്നുള്ള ഒരു നമുക്ക് കിട്ടുന്ന ഒരു തോന്നലും പിന്നെ ഇവർ പറയുന്നതും എല്ലാം കൂടെ ഒരു ഹോളിസ്റ്റിക്കായിട്ട് നോക്കിയിട്ടാണ് ഒരു ഫസ്റ്റ് ഇൻ്റർവ്യൂ. ഫസ്റ്റ് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഇവരെ ഫൈനൽ ലിസ്റ്റിലോട്ട് വന്നാൽ ഓൾ ഇന്ത്യ മൊത്തത്തിലുള്ള ഒരു ഇൻ്റർവ്യൂ പ്രോസസ്സും കൂടെ ഉണ്ട്. അതിൻ്റെ അതും ഒരു ഒരു പാനൽ ഓഫ് 5 വ്യക്തികൾ നിൽക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആണ്. ആ ഇൻ്റർവ്യൂ കൂടെ ക്ലിയർ ചെയ്യുമ്പോഴാണ് ഫൈനലി ഇവരെ ആരാണോ ഫെലോസ് എന്ന് നമ്മൾ നിശ്ചയിക്കുന്നത്.
1: ഈ ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒരു ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞില്ലേ, അത്
0: പുറത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരും ഇപ്പോൾ സുപ്രീം കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നവരും അവർക്കെല്ലാം മിക്കവരും ട്രയൽ കോടതികളിൽ നിന്ന് പ്രാക്ടീസ് തുടങ്ങി വന്നവരായിരിക്കും. അതേപോലെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ CEO വരും, അതേപോലെ ഈ പ്രോഗ്രാം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ റെപ്രസെൻറ്റേറ്റീവ് കാണും. അപ്പോൾ അത് അങ്ങനത്തെ ഒരു മേജർ ഒരു 5-മെമ്പർ പാനലാണ് ആ ഇൻ്റർവ്യൂ നടത്തുന്നത്.
1: അപ്പോൾ ഈ ഫെലോഷിപ്പിന്റെ പ്രവർത്തനങ്ങൾ എന്തായാലും നടക്കുന്ന അത് നമ്മൾ പറഞ്ഞു. കേരളത്തിലുള്ളവരെ കേരളത്തിൽ തന്നെയായിരിക്കും.
0: അതെ, അതത് ജില്ലയിലുള്ളവർ അതത് ജില്ലയിലും കൂടിയാണ്, വേറെ എങ്ങോട്ടും മാറ്റി വെക്കാതെ. ഇപ്പം കൊച്ചിയിലുള്ള ഒരാൾക്ക് കൊച്ചിയിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട്, അതേപോലെ കാസർഗോഡുള്ളവർക്ക് കാസർഗോഡിലെ കോടതികളിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുന്നതാണ്.
1: ശരി, ഇപ്പം മറ്റൊരു ജില്ലയിലാണ് ഇവർക്ക് ചെയ്യാൻ ഇത് താല്പര്യം എന്ന് വെച്ചാൽ അതും നമ്മൾ ചെയ്യാറുണ്ട്.
0: അതും നമ്മൾ അക്കോമഡേറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ എന്തുകൊണ്ട് അതത് ജില്ലയിൽ നിന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് അവരുടെ റൂട്ട്സിലോട്ട് തിരിച്ചു കൊടുക്കാനായിട്ടുള്ള ഒരു ചിന്തയും കൂടെ ഇതിൽ കൂടെ വരണം എന്നുള്ളൊരു ഉദ്ദേശമുണ്ട്. പിന്നെ അവർക്കാണെങ്കിലും അവരുടെ ഒരു ഫീഡ്, ഇപ്പം കേസസ് അവരവരുടെ ജില്ലയിൽ നിന്ന് പിന്നെ അവർക്ക് കിട്ടുന്ന പോലെ, ഇപ്പം അവർ സുപ്രീം കോർട്ടിലോട്ടോ ഹൈക്കോർട്ടിലോട്ടോ പ്രാക്ടീസ് മാറ്റിയാൽ കൂടി അവർക്കൊരു ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് പോകാനായിട്ടുള്ള ഒരു രീതിയും കൂടെ. കാരണം ഇവർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇവർ ബാക്കിയുള്ള വക്കീലന്മാരുമായിട്ട് ഇൻട്രാക്ഷൻ വരും, അവിടുത്തെ ജഡ്ജിമാരുമായിട്ടും ബാർ അസോസിയേഷനിലെ മെമ്പേഴ്സുമായിട്ടൊക്കെ ഇൻട്രാക്ഷൻസ് വരും. അതെല്ലാം ഇവർക്ക് മാക്സിമം അവർക്ക് ഇൻട്രാക്ഷൻ വരുത്തി കൊടുക്കാനും കൂടെയാണ് നമ്മൾ നോക്കുന്നത്. ഒരു ലോങ് ടേം പിക്ചറാണ് നമ്മൾ കാണുന്നത്.
1: ഇനി ഇതിൻ്റെ ഒരു സ്റ്റൈപ്പൻഡ് ഒക്കെ അതെങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ വരുന്നത്?
0: മാസം നമ്മളൊരു 20,000 രൂപ ആണ് ഇപ്പോൾ സ്റ്റൈപ്പൻഡായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ചിലവർ ശമ്പളം കിട്ടാത്ത ജൂനിയർ വക്കീലന്മാരെ എനിക്കറിയാം, 1 രൂപ കൂടി കൊടുക്കാത്ത സീനിയേഴ്സും ഉണ്ട്. ചിലവർ ചുരുക്കം ചിലവർ ചിലവർ 10,000, ചിലവർ 15,000. ഇതൊക്കെയാണ് ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് ഒരു ജൂനിയറിന് കിട്ടുന്നത് സാലറി ആയിട്ട്. അപ്പോൾ അത് കൂടാതെ നമ്മളൊരു 20,000 രൂപ നമ്മുടെ സൈഡിൽ നിന്നും കൂടെ ഒരു സപ്പോർട്ട് സിസ്റ്റം കൊടുക്കുകയാണ്, ഇവരെ സീനിയേഴ്സ് കൊടുക്കുന്ന പൈസ കൂടാതെ. അപ്പോൾ ഇവർ ഒരു ഫിനാൻഷ്യലി ഒരു സസ്റ്റൈനബിൾ ആക്കാൻ ഒരൊന്നര വർഷക്കാലത്തേക്ക്, സോ ദാറ്റ് ദേ ക്യാൻ സ്റ്റഡി ആൻഡ് വർക്ക് ദർ ബെസ്റ്റ്.
1: ശരിയാണ്, നമുക്കൊരു സുരക്ഷിതത്വം തോന്നുമ്പോൾ, സാമ്പത്തിക സുരക്ഷിതത്വം തോന്നുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ
0: ബാക്കി കാര്യങ്ങളിലോട്ട് നമ്മൾ ചിന്തിക്കത്തുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും ആ സാമ്പത്തിക സുരക്ഷിതം നോക്കാനായിട്ട് നമ്മൾ ജോലി മാറും. അതാ ഞാൻ പറഞ്ഞു, 2 വർഷം കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർ ഇത് വിട്ടിട്ട് വേറെ ജോലികളിലോട്ട് പോകും. ഇതിൽ ഒരാളെ പിടിച്ചു നിർത്താൻ പറ്റുന്ന പോലെ നമ്മൾ നോക്കുകയാണ്.
1: അപ്പോൾ എന്തൊക്കെ പരിശീലനങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഈ കഴിവ് വികസിപ്പിക്കുന്നു എന്ന് പറഞ്ഞു, ഇംഗ്ലീഷിൽ പരിശീലനം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഏത് വിഭാഗമാണ് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് അതിൽ പരിശീലനങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൂടാതെ എന്തൊക്കെയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പരിശീലനങ്ങൾ എന്നുള്ള നിലയിൽ? ലോയിൽ തന്നെ റിസർച്ച് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട് അല്ലേ? ഒരു റിസർച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, അതുപോലെ തന്നെ ഈ ഡ്രാഫ്റ്റ് ചെയ്യുക.
0: അതെ അതെ.
1: അപ്പോൾ ഇവർക്ക് അതിനുള്ള പരിശീലനങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ടോ?
0: എല്ലാ രീതിയിലും. ഒരു നല്ലൊരു വക്കീലിന് വേണ്ട എന്തൊക്കെയാണോ അതെല്ലാ രീതിയിലും ഹോളിസ്റ്റിക്കലി കൊടുക്കാനായിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഒരു ക്ലയൻറ്റ് ഇൻട്രാക്ഷൻ തൊട്ട് ഡ്രാഫ്റ്റിങ്, അതേപോലെ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ റിസർച്ച് ചെയ്യാൻ പറ്റണം. അത് കഴിഞ്ഞിട്ട്

0: ഫയൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറ്റണം അറിയാൻ പറ്റണം. ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ കോടതിയിൽ പോയി എങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ എങ്ങനെ ചെയ്യുമെന്നുള്ളൊരിതുണ്ട്. ഇപ്പോൾ ഇത്രയും സ്റ്റേജസ് കവർ ചെയ്യുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റമാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഇവരെ റിസർച്ചിനെ ബാക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ ഒരു പ്രൊഫസേഴ്സിനെ കൊണ്ട് ക്ലാസ്സസ് ഒക്കെ ഒന്നും കൂടെ ഇവർക്കൊരു റിഫ്രഷർ പോലെ എടുക്കുന്നത്, എവിടെ പോയി നോക്കണം എന്നുള്ളത്. പിന്നെ അതേപോലെ ഡ്രാഫ്റ്റിങ്ങിന് വേണ്ടിയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ട്രെയിനിങ് കൊടുക്കുന്നത്. ഇവർക്ക് എങ്ങനെ അത് ഓരോ ലെറ്റേഴ്സ് അല്ലെങ്കിൽ ഓരോ ഓരോ കണ്ടൻറ്റ് നമുക്ക് എഴുതാൻ പറ്റുന്നത്. ഇപ്പം AI സപ്പോർട്ട് സിസ്റ്റവും നമ്മൾ കൊടുക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ പ്രൊഫഷനിൽ, ചില കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താനായിട്ട് വക്കീലന്മാർക്ക് തീർച്ചയായിട്ടും അത് യൂസ് ചെയ്യാൻ പറ്റും. ഒരു ഡ്രാഫ്റ്റിൻ്റെ കറക്ഷൻസ് വരുത്താനായിട്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്സ് അല്ലെങ്കിൽ ഒരു ഗ്രാമർ ഇച്ചിരി കൂടെ ബെറ്റർ ആക്കാൻ അല്ലെങ്കിൽ ഇച്ചിരി കൂടെ സിമ്പിളാക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം, അപ്പോൾ ഇതും ഇതിൻ്റെ ഒരു പ്രോസസ്സും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം ഈ പിന്നെ ഇവരെ ജഡ്ജസുമായിട്ട് കഴിവതും ഇൻട്രാക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പം നേരത്തെ നമ്മുടെ ഫസ്റ്റ് സെഷനിൽ ഓറിയൻറ്റേഷൻ സെഷൻ ഫിസിക്കലിയാണ് നടന്നത് കൊച്ചിയിൽ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ. അപ്പോൾ ആ സമയത്ത് ഒരു ജഡ്ജ്, ഹൈക്കോർട്ടിലെ ഒരു ജഡ്ജുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷനും നമുക്ക് ഇവർക്ക് കൊടുക്കാൻ പറ്റി. എല്ലാ രീതിയിലും ഇവർക്കൊരു ഇവരുടെ കാഴ്ചപ്പാടുകളൊന്ന് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടാണ് നമ്മൾ നോക്കുന്നത്. പക്ഷേ ഇത് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓർക്കണം, ഇവർ എല്ലാ ദിവസവും ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു ജൂനിയർ അഭിഭാഷകനായിട്ട് ജോലി ചെയ്യുവാണ്. അപ്പം ഓൺ ഹാൻഡ് ട്രെയിനിങ് അവർക്ക് അവിടെ നിന്നും കിട്ടുന്നുണ്ട്, കോടതിയിൽ പോകുന്നുണ്ട്, അവരുടെ സീനിയറിൻ്റെ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അത് കൂടെയാണ് നമ്മൾ ഇതൊന്ന് സപ്ലിമെന്റ് ചെയ്യാൻ നോക്കുന്നത്.
1: അവരുടെ കഴിവും കരിയറും ഒക്കെ ഒന്ന് ഷാർപ്പൻ ചെയ്യാനുള്ള അവസരം കൂടെയാണ്.
0: അതെ അതെ, അതാണ് നമ്മൾ പ്രൈമറി ആയിട്ട് നോക്കുന്നത്.
1: എന്തായാലും ആദ്യ ബാച്ച് ഇപ്പോഴുണ്ട്,
0: ഇപ്പോഴുണ്ട്, അവർ 6 മാസം ആകുന്നു.
1: അവരുടെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ്?
0: നല്ലതാണ്. ഇപ്പം അവർ ഇൻഡിപെൻഡൻറ് കേസസ് കൂടുതലായിട്ട് എടുത്തു തുടങ്ങി. അതേപോലെ അവർ അവരുടെ സമൂഹത്തിനോടുള്ള ഓരോ കമ്മിറ്റ്മെൻറ്റ്സ് ഇച്ചിരിയും കൂടെ ഫ്രീ ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമായിട്ട് മാറുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഇതൊക്കെ നോക്കിയിട്ടാണ്, ഇങ്ങനെ ചെയ്യുന്നവരാണോ എന്ന് നോക്കിയിട്ടാണ് എടുക്കുന്നത്. അത് കുറച്ചും കൂടെ അവർക്ക് എന്താ വിഷമമോ ഇതൊന്നും തോന്നാതെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാക്കി കൊടുക്കുകയാണ്. ഇപ്പം നമ്മളിപ്പം ഫെലോസിനെടുക്കുക, ഈ അവരുടെ സൊസൈറ്റി ആയിട്ടുള്ള ഒരു ഗിവിങ് ബാക്കിന് ഉദ്ദേശിച്ച് ഇപ്പം ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ ഓർഗനൈസേഷൻസ് ആണ്, NGOs കാണും, അത് സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് എന്ന് പറയുന്ന ആൾക്കാർ കാണും. ഇപ്പം അവർക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിൽ ഈ ഫെലോസുമായിട്ട് തീർച്ചയായിട്ടും ബന്ധപ്പെടാൻ പറ്റുന്നതാണ്. ഇപ്പം ഞങ്ങൾക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, മേക്ക് ഫോർ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള NGOs ഉള്ളൊരു ഗ്രൂപ്പാണ്. അവിടെയൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് മെസ്സേജ് ഇട്ടിട്ടുണ്ട്, കുറച്ച് ലീഡൊക്കെ അവിടെ നിന്നും വരുന്നുണ്ട്. എസ്പെഷ്യലി ഒരു ഹ്യൂമൻ റൈറ്റ്സ് രീതിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ എപ്പോഴും ഒരു ലീഗൽ ഹെൽപ്പ് ആവശ്യമായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പം ഇതെല്ലാം ഓരോ ഡിസ്ട്രിക്റ്റിലെ ഫോക്കസ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഫെലോസിന് കുറച്ചും കൂടെ ബെറ്ററായിട്ടത് ഒരു ഫീസൊക്കെ കൊടുക്കാൻ പറ്റാത്ത ആൾക്കാരായിരിക്കും ഇതൊക്കെ വരുന്നത്. ആ രീതിയിൽ ഫോക്കസ് ചെയ്ത് നമ്മൾ ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പം ഏതെങ്കിലും ഓർഗനൈസേഷന് ബന്ധപ്പെടാൻ താല്പര്യം ഉണ്ടെങ്കിലും നമ്മളെ ബന്ധപ്പെടാവുന്നതാണ്, നമ്മളിപ്പോൾ കണക്ട്
1: ചെയ്യാം.
0: അതായത് അപ്പം ആവശ്യമുള്ള സ്ഥലം ഏതാണെന്ന് നോക്കിയിട്ട് അവിടുത്തെ വക്കീൽ, ജൂനിയർ വക്കീലുമായിട്ട് കണക്ട് ചെയ്യാം.
1: എങ്ങനെയാണ് IDA ബന്ധപ്പെടുക? അത് നമ്മളൊരു വെബ്സൈറ്റ് വിലാസം പറഞ്ഞു കഴിഞ്ഞു.
0: വെബ്സൈറ്റ് വിലാസം ഉണ്ട്,
1: ഇതിന്റെ എനിക്ക് തോന്നുന്നു അതൊന്നുകൂടെ പറയാമെന്ന്.
0: IDIA.LAW.ORG എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ആണ് പ്രൈമറിലി ഉള്ളത്. പിന്നെ കേരളത്തിന്റെ ഫെലോഷിപ്പ് കോർഡിനേറ്ററിന്റെ പേര് ഷെനോയ് ഷാജി എന്നാണ്. ആളുടെ നമ്പറും കൂടെ ഞാൻ തരാം, 799-434-9606. ഷെനോയ് ഷാജി എന്നാണ് ആളൊരു ഫുൾ ടൈം നമ്മുടെ കൂടെ വർക്ക് ചെയ്യുവാണ്, ഇപ്പം കേരളത്തിൻ്റെ കോർഡിനേറ്ററായിട്ട്. ഈ ഫെലോസിനെ എല്ലാം ലിങ്ക് ചെയ്യുന്നത് ഷെനോയാണ്. അപ്പം ഷെനോയിനെ കോർഡിനേറ്റ് ചെയ്താൽ ഇപ്പം പുതിയ ഈ ആപ്ലിക്കേഷൻ്റെ കാര്യത്തിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ട് അപ്ലൈ ചെയ്യാനെങ്കിൽ 24 മെയ്നുള്ളിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ്റെ കാര്യവും തിരക്കാം. അതുകൂടാതെ ആർക്കെങ്കിലും നിയമസഹായം ഇത് ജില്ലകളിൽ വേണമെങ്കിൽ ഇവരെ ബന്ധപ്പെടാവുന്നതാണ്.
1: നമ്പർ ആവർത്തിക്കാം, 799-434-9606.
0: അതെ.
1: അപ്പോൾ IDIA നിയമവിദ്യാർത്ഥികൾക്കും നിയമം പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും അതുപോലെ തന്നെ നിയമ പഠനം കഴിഞ്ഞവർക്കുമെല്ലാം ഒരുപാട് ഗൈഡൻസ് കൊടുക്കുന്ന, മാർഗനിർദ്ദേശിയായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ്. IDIA ലിറ്റിഗേഷൻ ഫെലോഷിപ്പിനെ കുറിച്ചാണ് നമ്മൾ യുവവാണിയിൽ സംസാരിച്ചത്. അപ്പോൾ IDIA ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർക്ക് നേരത്തെ നമ്പർ പറഞ്ഞിരുന്നു, അവരുമായി ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ

0: ഇവിടെ നമ്മുടെ ഈ സ്റ്റുഡിയോയിൽ ഇത്രയും നേരം നമ്മളോട് സംസാരിച്ച് ഇത്രയും വിവരങ്ങൾ കൈമാറിയ അഡ്വക്കേറ്റ് ഷിൻഡോ മാത്യു എബ്രഹാമിനോട് നന്ദി പറയുന്നു.
1: താങ്ക് യു.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് IDIA ഫെലോഷിപ്പ് ഫോർ യങ് ലോയേഴ്സ്. IDIA കൺസൾട്ടന്റും ഹൈക്കോടതി അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് ഷിൻഡോ മാത്യു എബ്രഹാമുമായുള്ള അഭിമുഖം.
0: ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം റിയ, സഹകരണം അരുൺ സി പ്രകാശ്.
3: യുവവാണി സമാപിക്കുന്നു.

0: കോട്ടയം പട്ടികജാതി വികസന വകുപ്പിന്റെ നിയന്ത്രണത്തിൽ കുറിച്ചിയിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികളുടെ പ്രീ മെട്രിക് ഹോസ്റ്റലിൽ ട്യൂട്ടർമാരെ തെരഞ്ഞെടുക്കുന്നു. ഇംഗ്ലീഷ്, കണക്ക്, ഹിന്ദി, ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ് വിഷയങ്ങളിലേക്കാണ് ഒഴിവുകൾ. ഹൈസ്കൂൾ വിഭാഗത്തിന് അതത് വിഷയങ്ങളിൽ ബിരുദവും ബി എഡും യു പി വിഭാഗത്തിന് ടി ടി സി യോഗ്യതയും വേണം. യു പി വിഭാഗത്തിൽ 3 ഹൈസ്കൂൾ വിഭാഗത്തിൽ 6 ഒഴിവുകളുണ്ട്. ഹോസ്റ്റലിന് സമീപം താമസിക്കുന്ന വനിതകൾക്കാണ് അപേക്ഷിക്കാനാവുക. അപേക്ഷകൾ ഈ മാസം 30 വൈകിട്ട് 5 മുമ്പ് വടവാതൂരിലുള്ള പള്ളം ബ്ലോക്ക് പട്ടികജാതി ഓഫീസിൽ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 8547630069. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 8547630069.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

മൂന്നാർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അധ്യയന വർഷം ലൈബ്രറിയൻ, കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ എന്നീ തസ്തികകളിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ മാസം 19 രാവിലെ 10:30 MRS സ്കൂൾ ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 6238599960 6238599960

ചിൽഡ്രൻസ് ലൈബ്രറിയിൽ പ്രവർത്തിക്കുന്ന SBI ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ തൊഴിൽ രഹിതരായ കോട്ടയം ജില്ലക്കാരായ യുവതികൾക്കായി ഈ മാസം 22 മുതൽ ആർട്ടിഫിഷ്യൽ ജ്വല്ലറി മേക്കിംഗ് കോഴ്സും യുവതി യുവാക്കൾക്കായി ഈ മാസം 29 മുതൽ ടൂ വീലർ മെക്കാനിക് കോഴ്സും ആരംഭിക്കുന്നു. പരിശീലനം സൌജന്യം. ബാങ്ക് വായ്പ ലഭിക്കുന്നതിനുള്ള സാങ്കേതിക സഹായവും നൽകും. 18 മുതൽ 49 വരെ പ്രായമുള്ളവർക്ക് പങ്കെടുക്കാം. ഫോൺ നമ്പർ 0481-230-3307 0481-230-3307.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്. ഈ ഗാനം ഇന്നത്തെ ഗാനം
2: പ്രകൃതിയുടെ രുചി.
3: വാ വർക്കിച്ചായ, പരസ്യം പറയാം.
4: എന്നാ രഹസ്യമാ പറയേണ്ടത് അങ്കമ്മേ?
3: ഓ, രഹസ്യമല്ല, പരസ്യം. നമ്മുടെ പരിപാടിയുടെ പരസ്യം.
4: ഓ, അതോ. അപ്പം ദീപസ്തംഭം മഹാശ്ചര്യം എന്ന കുഞ്ഞു ചായക്കടയിലോട്ട് എല്ലാവർക്കും സ്വാഗതം.
3: ചൊവ്വ, വ്യാഴം, വെള്ളി, ഞായർ രാവിലെ 7:20
4: നിങ്ങളുടെ സ്വന്തം ആകാശവാണി കൊച്ചി FM 102.3
3: മറക്കാതെ കേൾക്കണേ.
4: മറക്കാതെ കേൾക്കാതിരിക്കാൻ ശ്രമിക്കാതിരിക്കാതിരിക്കുകയില്ലേ.
3: ഈ ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, ശുദ്ധന.
5: ഒരറിയിപ്പ്. നഗരം വളരുന്ന ഇന്നത്തെ കാലത്ത് കൃഷിയിടങ്ങൾ ചെറുതായി വരികയാണ്. ചെറിയ പരിസരങ്ങളുള്ള വീടുകളും ഫ്ളാറ്റുകളുമാണ് ഇന്നത്തെ പൊതു കൃഷിയിടങ്ങൾ. നമുക്ക് വേണ്ടത് വീട്ടിൽ തന്നെ വിളയിക്കാനായാൽ ചെലവ് കുറഞ്ഞതും ആരോഗ്യകരവുമായ ഒരു ജീവിതവും സാധ്യമാകും. സ്വയം പര്യാപ്തമായ ഒരു കൃഷി ഈ ചുരുങ്ങിയ സ്ഥലത്ത് ഒരുക്കാൻ കഴിയുമോ? നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ പുതുകാലത്തെ അടുക്കളത്തോട്ടവും മട്ടുപ്പാവ് കൃഷിയും, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൃഷി വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഫിലിപ്പ് ജി കാനാട്ട് മറുപടി നൽകുന്നു. നാളെ ഉച്ചകഴിഞ്ഞ് 3-നും 4-നും ഇടയ്ക്ക് വിളിക്കുക. നമ്പർ 9446455888 0484-24-26-397 0484-24-26-387 നമ്പർ ആവർത്തിക്കാം. 9444455888 0484-24-26-397 0484-24-26-387 ഓർമ്മിക്കുക, നാളെ വൈകുന്നേരം 3 ഹലോ കൊച്ചി FM പരിപാടിയിൽ ചർച്ച ചെയ്യുന്നു പുതുകാലത്തെ അടുക്കളത്തോട്ടവും മട്ടുപ്പാവ് കൃഷിയും.

ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റും 39 സെക്കൻഡും. എഫ് എം ഈവനിംഗിൽ ഇനി ഈവനിംഗ് മെലഡി. ഔട്ട്സൈഡർ എന്ന ചിത്രത്തിൽ കാർത്തിക് പാടിയത്. രചന എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ. സംഗീതം സംഗീത്.

കേരള സർക്കാർ സ്ഥാപനമായ കെൽട്രോണിന്റെ തൊടുപുഴ നോളജ് സെന്ററിൽ ഡിപ്ലോമ ഇൻ മോണ്ടിസ്റ്റോറി ടീച്ചർ ട്രെയിനിംഗ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ പ്രീ സ്കൂൾ ടീച്ചർ ട്രെയിനിംഗ് എന്നീ കോഴ്സുകളിലേക്ക് വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9061898235 എന്ന നമ്പറിലോ തൊടുപുഴ ടൗൺ പള്ളിക്ക് എതിർവശമുള്ള കെൽട്രോൺ നോളജ് സെന്ററിലോ നേരിട്ട് ബന്ധപ്പെടാം. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9061898235.

0: കേരള വനിതാ കമ്മീഷനിൽ അസിസ്റ്റന്റ് തസ്തികയിൽ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ നിയമനത്തിനായി സർക്കാർ സർവീസിൽ സമാന തസ്തികയിൽ ജോലി ചെയ്യുന്നവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ നിശ്ചിത ഫോറത്തിലുള്ള അപേക്ഷയും നിരാക്ഷേപ പത്രവും മേലധികാരി മുഖേന മെമ്പർ സെക്രട്ടറി കേരള വനിതാ കമ്മീഷൻ പി എം ജി പട്ടം പി ഒ തിരുവനന്തപുരം 69504 എന്ന വിലാസത്തിൽ ഈ മാസം 25-നകം സമർപ്പിക്കണം. ഫോൺ നമ്പർ 04712303659. 04712303659.
1: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം ദിവസവും രാവിലെ 7 മണിക്ക്.

0: ചില്ലുജാലകം. ഓർമ്മയുടെ നനുത്ത മഞ്ഞുതുള്ളികളെ ചേർത്തു പിടിച്ച് പതുക്കെ മുട്ടി വിളിക്കുന്ന തെന്നലിനായി പാതിചാരിയ പാട്ടിൻ്റെ ജാലകം. ചില്ലുജാലകം ചൊവ്വാഴ്ചകളിൽ രാവിലെ 10:30 ബുധനാഴ്ചകളിൽ രാത്രി 10:30.
1: ആകാശവാണി കൊച്ചി FM ശനി ഞായർ ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഇതിനൊരു ഫോർമാറ്റുണ്ട്. സന്ദേശങ്ങൾ ഒറ്റ പാരഗ്രാഫിലായിരിക്കണം. സന്ദേശത്തിന് POG എന്ന തലക്കെട്ട് കൊടുക്കുക, അതായത് ഫോൺ ഔട്ട് ഗാനോത്സവത്തിന്റെ ചുരുക്കമാണ് POG. അയക്കുന്ന ആളിന്റെ പേര്, സ്ഥലം, ഫോൺ നമ്പർ ഇവയിൽ ഉൾപ്പെടുത്തുക. ഇനി മറ്റാരെയെങ്കിലുമാണ് വിളിക്കേണ്ടതെങ്കിൽ അവരുടെ പേരും സ്ഥലവും ഫോൺ നമ്പറും കൂടി വയ്ക്കുക. അയക്കുന്നയാളിന്റെയും വിളിക്കുന്നയാളിന്റെയും പൂർണ്ണ വിവരങ്ങൾ ഇല്ലാത്തതും മുൻപ് സൂചിപ്പിച്ച ഫോർമാറ്റിലല്ലാത്തതുമായ സന്ദേശങ്ങൾ പരിഗണിക്കുന്നതല്ല. ഫോർമാറ്റ് ഒരിക്കൽ കൂടി പറയാം. സന്ദേശങ്ങൾ ഒറ്റ പാരഗ്രാഫിലായിരിക്കണം. സന്ദേശത്തിന് POG എന്ന തലക്കെട്ട് കൊടുക്കണം. അയക്കുന്നയാളിന്റെ പേര്, സ്ഥലം, ഫോൺ നമ്പർ ഇവ വേണം. ഇനി മറ്റാരെയെങ്കിലുമാണ് വിളിക്കേണ്ടതെങ്കിൽ അവരുടെ പേരും സ്ഥലവും ഫോൺ നമ്പറും വേണം. അപ്പോൾ ഫോർമാറ്റ് എല്ലാം കേട്ടല്ലോ. ഇനി സന്ദേശങ്ങൾ അയക്കുമ്പോൾ ഇത് മറക്കാതിരിക്കുക. ഇനി സന്ദേശം അയക്കേണ്ട നമ്പർ ഏതാണെന്ന് കൂടി പറയാം. 94 47 56 22 12, 9447562212. ഇനി കത്തുകൾ അയക്കേണ്ട വിലാസം: ഫോൺ ഔട്ട് ഗാനോത്സവം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 68 20 21. എല്ലാവരും സഹകരിക്കുമല്ലോ. ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1 മണിക്ക്.
2: FM ഈവനിംഗിൽ ഇനി സിറ്റി ലൈറ്റ്സ് എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് അജിത് സിംഗ്.

0: തക്ഷൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: ഭാവിയെ സംബന്ധിച്ച ഒരാശയം പതുക്കെ പതുക്കെ രാമറിന്റെ മനസ്സിലേക്ക് കടന്നു വരികയായിരുന്നു. തന്റെ മുഖത്തോട് ഉരുമി നിൽക്കുന്ന കുതിരകളുടെ മുഖം തെല്ലൊന്നു മാറ്റി അവൻ അവയ്ക്കിടയിൽ നിന്നും പുറത്തു വന്നു. എന്നിട്ട് കുതിരകളെ വളരെ കൃതജ്ഞതയോടെ നോക്കി. ഈ ആശയം തന്റെ മനസ്സിലേക്കിട്ട് തന്നത് കുതിരകൾ തന്നെയാണെന്ന് അവൻ വിശ്വസിച്ചു. ഇന്നുള്ള അവസ്ഥയിൽ നിന്നും തനിക്ക് രക്ഷപ്പെടാനും അമ്മ കിടക്കുന്ന സ്ഥലം വീണ്ടെടുക്കാനും അതുമാത്രമേ മാർഗമുള്ളൂവെന്ന് അവൻ ഏതാണ്ട് മനസ്സിലായി. കുതിരപ്പന്തിയിൽ നിന്ന് പുറത്തു വന്നപ്പോഴും അവൻ സ്വയം ചോദിച്ചു, ഈ ആശയം നടപ്പാവില്ലേ? നടപ്പാവും, തീർച്ചയായും നടപ്പാവും, അവൻ തീർത്തു പറഞ്ഞു. ചൊവ്വ വയൽ ഇപ്പോൾ തിരക്കൊഴിഞ്ഞ് ബഹളമടങ്ങിയ ഒരു വലിയ മൈതാനം പോലെയായി തീർന്നിരിക്കുന്നു. ഒരാഴ്ച മുമ്പ് അനേകായിരം പുരുഷാരങ്ങളും കാളകളും സംഗമിച്ചതിന്റെ അടയാളമായി മുളന്തണ്ടുകളും കീറത്തുണികളും കടലാസു കഷ്ണങ്ങളും ചാരക്കൂട്ടങ്ങളും മാത്രം. ചാണകത്തിന് ആവശ്യക്കാരെ കണ്ടെത്തിയതും ജേക്കുവാണ്. വെറ്റില കൃഷിക്കാർക്ക് ചാണകം സ്ഥലത്തെത്തിച്ചു കൊടുക്കണം. രണ്ടുപേരും അത് ചെയ്യാമെന്നേറ്റു. കൊട്ടകളിൽ ചാണകം തലയിലേറ്റി വിവിധയിടങ്ങളിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. 50 രൂപയാണ് ഇതിനുള്ള വരുമാനമായി ലഭിച്ചത്. 10-ന്റെ 4 നോട്ടും 2 5-ന്റെ നോട്ടും 25 രൂപ വീതം അവർ തുല്യമായി വീതിച്ചു. അത്രയും രൂപ അവർ ആദ്യമായി കാണുകയായിരുന്നു. അതിൽ മറ്റാർക്കും അവകാശമില്ലെന്ന സത്യം അവരെ കൂടുതൽ സന്തോഷിപ്പിക്കുകയും ചെയ്തു. നോട്ടുകൾ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ചേക്കു ചോദിച്ചു, ഞാൻ കോഴിക്കോട്ടേക്ക് വണ്ടി കയറുക.
2: എന്തിന്? ആടെ പോയാ എന്തെങ്കിലും തൊയില് കിട്ടും. സ്കൂളിൽ പോണ്ടേ? ഇപ്പൊ അടിപ്പൊക്കെ മതിയെന്ന ഉമ്മേന്റെ അഭിപ്രായം. എന്താ, ഇനി വരുന്നോ കോഴിക്കോട്ടേക്ക്?
1: രാമറിന് പെട്ടെന്ന് ഉത്തരം പറയാൻ കഴിഞ്ഞു.
2: ഇല്ല,
1: അച്ഛൻ അമ്മയുടെ സ്ഥലം എന്നിവയൊക്കെയായിരുന്നു അവന്റെ മനസ്സിൽ. താൻ നാടുവിട്ടാൽ ചിലപ്പോൾ ആഗ്രഹങ്ങളൊന്നും നടപ്പാക്കാൻ കഴിഞ്ഞില്ലെന്ന് വരും. ചേക്കു പോകുന്നതിൽ വലിയ വിഷമവും ഉണ്ടായിരുന്നു. ഒരു നല്ല ചങ്ങാതിയാണ് നഷ്ടപ്പെടുന്നത്.
2: ആടെ ചെന്നാൽ പണി കിട്ടുമെന്ന് ഉറപ്പുണ്ടോ?
1: രാമർ തിരക്കി.
2: എന്താ സംശയവും, ആടെ എന്തെല്ലാം കച്ചവടങ്ങളുണ്ട്! വലിയ വലിയ ഹോട്ടലുകൾ, തേങ്ങാ കച്ചവടവും. നമ്മുടെ കൊവ്വപ്പുറത്ത് കണ്ണന്റെ തേങ്ങയൊക്കെ കോഴിക്കോട്ട് അങ്ങാടിയിലല്ലേ കൊണ്ടുപോകുന്നത്?
1: കൊവ്വപ്പുറത്ത് കണ്ണന്റെ പേര് കേട്ടപ്പോൾ രാമർക്ക് കൗതുകമേറി. അവൻ ചോദിച്ചു,
2: നിനക്ക്

0: കണ്ണച്ചൻ അറിയോ?
1: അറിയോന്ന് ചോദിച്ചാൽ നല്ല മനുഷ്യനാന്ന് മാത്രം അറിയാം.
0: വലിയ പണക്കാരനാ,
1: എന്നാലും എല്ലാരെയും സഹായിക്കും. പക്ഷേ ഓറെ വലിയ കഷ്ട.
0: എന്താത്? 3 മക്കളുള്ളതിൽ 3 2 പ്രാന്ത. ഇളയ പെൺകുട്ടിക്ക് പ്രാന്തില്ല.
1: അത് വലിയ കഷ്ടം തന്നെ, രാമർ പ്രതിവചിച്ചു. അമ്പലത്തിലെ കുറെ സ്ഥലം ഓറ് വാങ്ങിയിനി, അതിന്റെ ശാപന്നാ നാട്ടുകാർ പറയുന്നത്. ചേക്കു നാളത്തെ വണ്ടിക്ക് കോഴിക്കോട്ടേക്ക് പോകും, അറിയാത്ത ഒരിടത്തേക്ക്. ഇപ്പോൾ ചേക്കുവിന് മുട്ടത്തലയായിരുന്നില്ല, തലയിൽ മുടി വളർന്നിരിക്കുന്നു. ചേക്കു പോകുന്നത് രാമർ നോക്കി നിന്നു. രാമറിന് വല്ലാത്ത വിഷമം അനുഭവപ്പെട്ടു. അവനത് കുതിരകളോട് പറഞ്ഞു. കുതിരകൾ എല്ലാം കേട്ട് തലകുലുക്കിക്കൊണ്ടിരുന്നു. തനിച്ചായപ്പോൾ പണം എന്തു ചെയ്യണമെന്നതിനെക്കുറിച്ച് രാമർ ചിന്തിച്ചു. അച്ഛന്റെ കയ്യിൽ കൊടുക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്. എന്നാൽ അച്ഛന്റെ കയ്യിൽ പണം നിൽക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് കൊടുത്തിട്ട് കാര്യമില്ലെന്നും തീരുമാനിച്ചു. 10 5 നോട്ടുകൾ രാമർ കൗതുകപൂർവ്വം പരിശോധിച്ചുകൊണ്ടിരുന്നു. അതിന്റെ നിറം, അതിലെ അക്ഷരങ്ങൾ, അക്കങ്ങൾ എല്ലാം പുതുമയുള്ള കാഴ്ചകളായിരുന്നു. ഇത് കൊടുത്താൽ എന്തെല്ലാം കിട്ടും? സ്ഥലം വാങ്ങണമെങ്കിൽ ഇതുപോലത്തെ എത്രയെണ്ണം വേണം? അങ്ങനെ ആലോചിച്ചിരിക്കുന്നതിനിടയിലാണ് അയ്യാപ്പട്ടരുടെ ബാങ്കിലെ സൈറൺ മുഴങ്ങുന്ന ഒച്ച കേട്ടത്. അതിന് ഒരു പുതുമയുമില്ലായിരുന്നു. എന്നാൽ അന്നത്തെ ശബ്ദത്തിന് വല്ലാത്ത ആകർഷണീയത തോന്നി. അതിന്റെ മുഴക്കം ചെറുതായി ചെറുതായി വന്നുകൊണ്ടിരുന്നു. അതിനിടയിൽ ഒരാശയം രാമറിന്റെ മനസ്സിൽ കടന്നുകൂടിയിരുന്നു. ഈ പണം ബാങ്കിലിടണം. അതെങ്ങനെ വേണമെന്നതിനെക്കുറിച്ച് രാമറിന് അറിയില്ല. ബാങ്കിൽ എന്താണ് നടക്കുന്നത് എന്നുപോലും അറിയില്ലായിരുന്നു. കുഞ്ഞിക്കേളുവുമായി സംസാരിച്ചതിനു ശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്നും തീരുമാനിച്ചു. ആഗ്രഹം അറിയിച്ചപ്പോൾ കുഞ്ഞിക്കേളു ചിരിക്കുകയായിരുന്നു. നീയാള് കൊള്ളാലോ, ബാങ്കിന്റെ തൊട്ട് താഴെ ഇത്രയും കാലം പണിയെടുത്തിട്ടും ബാങ്കിൽ എനിക്ക് ഒറ്റ കാശുമില്ല. അതിന്റെ ഉള്ളിൽ എന്താ നടക്കുന്നതെന്നും അറിയൂല. രാമറിന്റെ തോളിൽ തട്ടി കുഞ്ഞിക്കേളു അഭിനന്ദിച്ചു. ഇമ്മക്ക് നാളെ തന്നെ ബാങ്കിൽ പോവാ.
2: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.

0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഷിമി പോൾ ബേബി.
2: കല്ല്, കാഠിന്യമേറിയ വസ്തുവാണ് കല്ല്. ഭൂപ്രദേശം അനുസരിച്ച് കല്ലിന് വ്യത്യാസമുണ്ടാകാം. തീരപ്രദേശത്തോട് ചേർന്ന് പൊടി പൊടിയായി പഞ്ചാര പോലുള്ള നേർത്ത മണലാണ് ഉള്ളത്. കാഠിന്യമുള്ള കല്ലിനെ പാറ എന്ന് വിളിക്കും. തൊട്ടടുത്തു കിടന്നാൽ സംസർഗം കൊണ്ടും ഗുണം വന്നുചേരുമെന്ന അർത്ഥത്തിൽ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യം എന്ന് പറയാറുണ്ട്. അടിസ്ഥാന ശിലയെ സൂചിപ്പിക്കുന്നതാണ് ആണിക്കല്ല്. അടിത്തറയിടുക എന്ന അർത്ഥത്തിൽ കല്ലിടിയിൽ നടന്നു എന്ന് പരാമർശിക്കും. കല്ലുവെച്ച നുണ എന്നതിലെ കല്ല് നുണയുടെ കാഠിന്യത്തെയാണ് സ്ഫുരിപ്പിക്കുന്നത്. 1954 നീലക്കുയിൽ എന്ന സിനിമയിൽ എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന് കരിങ്കല്ലാണ് നെഞ്ചിലെന്ന് എന്ന വരിയിലെ കല്ല് വികാരമില്ലായ്മയെ അഥവാ പ്രണയരാഹിത്യത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. കുചേലൻ കൊണ്ടുവന്ന കല്ലും നെല്ലും കലർന്ന അവൽപൊതി സന്തോഷത്തോടെ കൃഷ്ണൻ സ്വീകരിച്ചു. സുഹൃത്തിന്റെ ഭക്തിക്കും സ്നേഹത്തിനും മുന്നിൽ അവൽപൊതിയിലെ കല്ലുപോലും കൃഷ്ണന് അപ്രസക്തവും മധുരതരവുമായി തീർന്നു. കൊണ്ടുവന്ന ഭക്ഷണത്തിലെ കല്ല് കഴിച്ചിട്ട് പോലും കൃഷ്ണന് കുചേലനോട് കല്ലുകടി ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ അല്പം പോലും നീരസം തോന്നിയില്ല എന്നർത്ഥം. വൈലോപ്പിള്ളിയുടെ കണ്ണീർപ്പാടം എന്ന കവിതയിൽ എല്ലാം കണ്ടതാ തെക്കേ തുരുത്തിലൊരു കൊച്ചൻ കല്ലുപോലിരിക്കുന്നു എന്നൊരു ഭാഗമുണ്ട്. പയ്യന്റെ നിർവികാരതയെ സൂചിപ്പിക്കാനാണ് ഈ പ്രയോഗം. കല്ലും മുള്ളും ചവിട്ടിയാണ് ഇത്രത്തോളം ഞാൻ എത്തിയത് എന്ന് പറഞ്ഞാൽ താൻ നേരിട്ട ജീവിതാനുഭവത്തിന്റെ അഗാധതയെ വെളിപ്പെടുത്തുന്ന ഭാഷണമായി കണക്കാക്കാം. അടുത്തുള്ള ദൂരത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ശൈലിയാണ് കല്ല്.

0: കല്ലേറുദൂരം. കുരിശുമരണത്തിന് മുന്നോടിയായി ശിഷ്യന്മാരിൽ നിന്നും കല്ലേറുദൂരം അകന്നിരുന്നു ക്രിസ്തു പ്രാർത്ഥിച്ചുവെന്ന് രേഖപ്പെടുത്തുന്നു. അപ്പം ചോദിച്ചാൽ കല്ലെടുത്തു കൊടുക്കുമോ എന്നും ബൈബിളിൽ പരാമർശമുണ്ട്. ആരൊക്കെ കല്ലെറിഞ്ഞാലും എന്നതിലെ കല്ലെറിയൽ അപഹാസ്യതയെ ഓർമ്മപ്പെടുത്തുന്നു. കല്ലിൽ കൊത്തിയ വാക്ക് സ്ഥിരവും മാറ്റവുമില്ലാത്തതിനെ വിശേഷിപ്പിക്കുന്നു. ശിലയിൽ കൊത്തിയ പ്രാചീന ശാസനങ്ങൾ കേരള ചരിത്രത്തിന്റെ അടിസ്ഥാന രേഖകളായി ഇന്നും സംരക്ഷിക്കപ്പെട്ടു പോരുന്നുണ്ട്. വീടിന്റെ ഉമ്മറത്തോ മരത്തണലിലോ ഒരുമിച്ചിരുന്ന് കല്ല് കളിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. വിനോദം എന്നതിലുപരി ഒത്തുചേരലിന്റെ അനുഭൂതി ആ കല്ലുകളിയിൽ ഉള്ളടങ്ങുന്നുണ്ട്. കല്ലിലും മരത്തിലും ജീവൻ തുടിക്കുന്ന ശില്പങ്ങൾ തീർത്ത പെരുന്തച്ഛന്റെ കഥകൾ മലയാളിക്ക് ഇന്നും നിത്യവിസ്മയം പകരുന്ന ഐതിഹ്യമാണ്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.

കോട്ടയം കോരുത്തോട് ഗ്രാമപഞ്ചായത്ത് ദിവസവേതനാടിസ്ഥാനത്തിൽ ആംബുലൻസ് ഡ്രൈവറെ നിയമിക്കുന്നു. അപേക്ഷകൾ ഈ മാസം 18 വൈകുന്നേരം 4 ഓഫീസിൽ സ്വീകരിക്കും. വിശദവിവരം കോരുത്തോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഓഫീസിൽ ലഭിക്കും. കോട്ടയം ജില്ലയിലെ പുതിയ അക്ഷയ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിനുള്ള സംരംഭക തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള OMR പരീക്ഷ ഈ മാസം 17 LPS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി വിവിധ കേന്ദ്രങ്ങളിൽ നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് അക്ഷയ കോട്ടയം ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടണം. ഫോൺ നമ്പർ 0481257447 0481257447

ഇനി ഇന്നത്തെ എഫ് എൻ ഡയറിയിൽ ചോദിച്ച ചോദ്യവും ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, പത്മവിഭൂഷൺ ബഹുമതി 1975 ഒരു ഭർത്താവിനും ഭാര്യയ്ക്കും ഒരുമിച്ച് ലഭിക്കുകയുണ്ടായി. ആരാണ് ഈ ദമ്പതികൾ? ഉത്തരം, സി ഡി ദേശ്മുഖ്, ദുർഗാഭായി. ദേശ്മുഖ് കേന്ദ്ര ധനകാര്യമന്ത്രിയും RBI ഗവർണറുമായിരുന്നു. പത്നി ദുർഗാഭായി സ്വാതന്ത്ര്യ സമരസേനാനിയായിരുന്നു.

ഇനി നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ഏതാനും ചില പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് തൊമ്മച്ചൻ സേവ്യർ. 6:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 പ്രഭാത ഗീതം. 6:32 അറേകൾ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര. വള്ളത്തോൾ നാരായണ മേനോന്റെ മഗ്ദലന മറിയം എന്ന ഖണ്ഡകാവ്യത്തിൽ നിന്ന് ഒരു ഭാഗം. 6:55 FM ഡയറി ചിന്താശകലം. ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 മഹിതം മലയാളം. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ആര്യ ഐക്യർ.

അച്ഛൻ സേവ്യർ. 6 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 പ്രഭാത ഗീതം. 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര. വള്ളത്തോൾ നാരായണ മേനോന്റെ മഗ്ദലനമറിയം എന്ന ഖണ്ഡകാവ്യത്തിൽ നിന്ന് ഒരു ഭാഗം. 6:55 FM ഡയറി ചിന്താശകലം. ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 മഹിതം മലയാളം. തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ ആരോഗ്യക്കുറിപ്പുകൾ. ദീപസ്തംഭം, മഹാശ്ശേരി. 7:35 FM ഡയറി തുടരും. ഗാന്ധി ദർശനം, രാഗലയം, നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം. എന്തു പഠിക്കണം, എന്താകണം? ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. തുടർന്ന് 8:05 രാജഗിരി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. സ്ത്രീകളിൽ കാണുന്ന രോഗങ്ങൾക്കുള്ള ലാപ്രോസ്കോപ്പിക് ശസ്ത്രക്രിയകൾ. മിനിമൽ ഇൻവേസീവ് ഗൈനക് സർജറി വിഭാഗം സീനിയർ കൺസൾട്ടന്റും മേധാവിയുമായ ഡോക്ടർ ഹാംബൽ അഹമ്മദുമായി അഭിമുഖം. മണിക്ക് FM മോർണിംഗ് സെലക്ഷൻസ്. തുടർന്ന് ആകാശവാണി FM വാർത്തകൾ. 11:05 ചിത്രമഞ്ജിരി. 11:30 NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്. 12:40 പ്രകാശധാര. 1:00 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 തൃശൂർ നിലയം അവതരിപ്പിച്ച നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. 2:00 ആകാശവാണി FM വാർത്തകൾ. വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 7:35 മുതൽ 9:00 വരെ FM ഈവനിംഗ് നിലവറ. ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ. പറയുപെട്ട പന്തിരുകുലം.

നാളെയും നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ഏതാനും ചില പരിപാടികളുടെ അറിയിപ്പാണ് നിങ്ങൾ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഇന്നത്തെ FM ഈവനിംഗ് പൂർണ്ണമാകുന്നു. FM ഈവനിംഗ് ഇനി നാളെ രാത്രി 7:35.

0: FM evening.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 59 മിനിറ്റും 39 സെക്കൻഡും. ഇനി ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ.

24 എന്ന ചിത്രത്തിലെ ഗാനം ഗായകർ അർജിത് സിംഗ് ചിന്മയി, രചന മദൻ കാർക്കി, സംഗീതം AR റഹ്മാൻ.

അരുവം എന്ന ചിത്രത്തിൽ റോഷ്നി പാടിയ ഈ ഗാനത്തോടെ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, ഇനി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 തിരുവനന്തപുരം റിലേ.

0: ഹൃദയ,
1: അമ്മേ,
2: അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തൃശൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രചന രാജേഷ് വിശ്വംഭരൻ, സംവിധാനം YS പൗർണമി.
3: ഓ, നീ എന്തെങ്കിലും ഒന്ന് പറയേ. വേണ്ട, അറ്റ്ലീസ്റ്റ് ആ ചായയെങ്കിലും ഒന്ന് കുടിച്ചു തീർക്ക്. എത്ര നേരമായി ഇങ്ങനെ. ഹൃദയ, പ്ലീസ്, ഇന്ന് എനിക്ക് നിന്റെ തീരുമാനം അറിയണം. അപ്പാവ് ചോദിച്ചു നിന്റെ കാര്യങ്ങളെ പറ്റി, ജോലി, അങ്ങനെയൊക്കെ കുറെ ചോദിച്ചു.
4: നീ എന്ത് പറഞ്ഞു?
3: നിന്നെയും കൂട്ടി വരാമെന്ന് പറഞ്ഞു.
4: ഇന്നോ?
3: അല്ല, നിന്റെ കൂടെ സൗകര്യം നോക്കിയിട്ട്.
4: മധു, ഞാൻ വരാം.
5: വൈകില്ല.
4: നിന്റെ അപ്പാവിനോട് പറ ഞാൻ നേരിട്ട് തന്നെ വരാമെന്ന്.
3: എന്ന്?
4: എനിക്കറിയില്ല മധു.

0: അങ്ങനെയൊക്കെ വന്ന് അപ്പോൾ അവനോട് സംസാരിക്കാൻ ഇഷ്ടമില്ലാഞ്ഞല്ല, എനിക്കിപ്പോൾ അങ്ങനെ ഒന്നിനും പറ്റുന്നില്ലടോ. ശരിക്കു പറഞ്ഞാൽ ഉറങ്ങാൻ പോലും.
1: എന്താണ് ഹൃദയൻ, എനിക്ക് നിനക്ക് ഇത്രമാത്രം പ്രോബ്ലംസ്?
0: എനിക്കറിയില്ല മധു, എനിക്കെന്താണ് പറ്റുന്നതെന്ന്.
1: ഹൃദയൻ, പിന്നെ ഒരു വലിയ സൊല്യൂഷൻ ആയിട്ടല്ല, നമുക്ക് ഹേമയെ ഒന്ന് കണ്ടാലോ?
0: അത് നിന്റെ ആ പഴയ ഫ്രണ്ട് സൈക്കോളജിസ്റ്റോ?
1: നമുക്ക് പോവാന്നേ ഹൃദയ.
0: ഹലോ ഹലോ മോനെ, ബിൽ.
2: മധു, ഒരിത്തിരി നേരം നീ പാറുവിന്റെ അടുത്തിരിക്കോ, ഞാൻ ഹൃദയനോടൊന്ന് സംസാരിക്കട്ടെ.
1: അശോ, മറന്നു, അവളുടെ ഫേവറേറ്റ് കുക്കീസ്. ഛേ, ഓർത്തില്ല ഹേമേ, കണ്ടാൽ ആദ്യം അവൾ അതായിരിക്കും ചോദിക്കുക.
2: സാരമില്ല, ചെല്ല്. എന്തായാലും അവൾക്കൊരു കമ്പനി കൊടുക്ക. ഹൃദയനോട് ഞാനൊന്ന് സംസാരിക്കട്ടെ. മ്യൂസിക് ഇഷ്ടമാണെന്ന് പറഞ്ഞു മധു. നന്നായി വായിക്കുമെന്നും അല്പസ്വല്പമൊക്കെ എഴുതുമെന്നും ഒരു മൂവിംഗ് ലൈബ്രറി ആണെന്നും ഒക്കെ.
0: ഓ ഡോക്ടർ, അത്രയ്ക്കൊന്നുമില്ല, വായിക്കാൻ ഇഷ്ടമാണ്, കുറച്ച് സംഗീതവും കൂട്ടിനുണ്ട്, പിന്നെ മനസ്സിൽ തോന്നുന്നതൊക്കെ കുറിച്ച് വെക്കാറുണ്ട്.
2: നല്ലതല്ലേ. ഹൃദയൻ, ഇപ്പോൾ എന്താണ് പ്രോബ്ലം? ഉറങ്ങാൻ പറ്റുന്നില്ലേ? മധു പറഞ്ഞു, മറ്റൊന്നുമായി കാണണ്ട ഇതിനെ. കാര്യങ്ങൾ കുറച്ച് ഓപ്പണായി പറയാനൊരു പ്ലാറ്റ്ഫോം, അത്രേ ഉള്ളൂ. ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് തുടങ്ങിയാലോ?
0: അതെങ്ങനെ തുടങ്ങും എന്നെനിക്കറിയില്ല. കുറെ ചിതറിയ കാഴ്ചകളാണ് കിടന്ന്. കുറച്ചു സമയം കഴിഞ്ഞാൽ മനസ്സിൽ പതിയെ പതിയെ തെളിഞ്ഞു വരുന്നത്.
2: ഓർമ്മിക്കാൻ പറ്റുന്നുണ്ടോ?
0: അത് ഉറങ്ങിയെന്ന് തോന്നുമ്പോഴേക്കും ആദ്യം ഒരു ബഹളം പോലെ തോന്നും. ആളുകളുടെ ഒരു വലിയ കൂട്ടത്തിൽ നിൽക്കുന്നത് പോലെ ഒരു ഫീൽ. പിന്നെ എന്തൊക്കെയോ അനൗൺസ്മെന്റ്സ് ആണ്, വളകിലുക്കങ്ങൾ. പിന്നെ
2: ഹൃദയൻ, ഒന്നുകൂടി ഓർക്കാൻ പറ്റുന്നുണ്ടോ?
0: നല്ല നെയ്യിൽ പ്രിപ്പയർ ചെയ്ത പലഹാരങ്ങളുടെ മണം എല്ലാം കൂടി ഓർത്താൽ ഒരുതരം ഉത്സവങ്ങൾക്കിടയിൽ ഒക്കെ നിൽക്കുന്നത് പോലെ തോന്നും.
2: അത് മാത്രമേ ഉള്ളൂ? മറ്റെന്തെങ്കിലും കാഴ്ചകൾ?
0: ഐം സോറി, ഇതൊക്കെയാണ് ഇപ്പോൾ ഈ ഇടയായി ഉറങ്ങാൻ കിടന്നാൽ ഒരു ശല്യം എന്ന പോലെയല്ല, പക്ഷേ എപ്പോഴും അതുപോലെയുള്ള സ്ഥലങ്ങൾ അവിടേക്കൊക്കെ എത്താൻ മനസ്സ് വല്ലാതെ ടെംപ്റ്റഡ് ആവുന്നു. മധുവിനോട് ഞാനൊന്നും അങ്ങനെ വിട്ടു പറയാറില്ല, അവളൊരു പക്ഷെ വല്ലാതെ പാനിക്കാവും.
2: ഇറ്റ്സ് ഓക്കേ ഹൃദയൻ, നമുക്ക് അടുത്ത സെഷനിലെ നോക്കാം. എങ്കിലും ഒരു ചെറിയ സജഷൻ, ഒരു ചെറിയ ബ്രേക്ക് എടുത്തൂടെ, ഈ സ്ട്രെസ്സൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട്. ഒരു യാത്ര പോലെ ഒറ്റയ്ക്കൊന്ന് പോയിക്കൂടെ?
0: നോ വേ, ഇൻകം ടാക്സ് അല്ലേ, നടക്കില്ല. പിന്നെ മാത്രമല്ല, പുതുതായി ട്രാൻസ്ഫറായി വന്ന സീനിയറിന് എന്നെ അത്ര പിടിച്ചമട്ടില്ല.
2: ഓഹോ,
0: ഞാൻ ഉഴപ്പുന്നു എന്നാണ് പുള്ളിയുടെ കണ്ടുപിടുത്തം. പോരെ,
2: എന്നാലും ഒന്ന് ട്രൈ ചെയ്യൂ ഹൃദയൻ, ശ്രമിച്ചാൽ. അങ്ങനെയല്ലേ ചൊല്ല്.
0: നോക്കാം.
3: ഒരു ഹിയറിംഗ് നടത്തി അതിന്റെ അസസ്മെന്റ് നടത്താൻ ഇതുവരെയും പഠിച്ചില്ലേ? TDS ഇ ഫയലിംഗ് ഡിലേ ആക്കിയ ക്ലയന്റ്സിന് ഇന്റിമേഷൻ മെയിൽ അയച്ചോ? പോട്ടെ, ഇന്ററസ്റ്റ് മെയിലെങ്കിലും അയച്ചിരുന്നോ?
0: ഡാറ്റ കളക്ഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല സർ.
3: ഇതൊക്കെ ഇനി എന്താണ്? ഹൃദയനാഥ്, ഇതിനൊക്കെ ഒരു സമയമുണ്ട്, ഇതൊരു റെസ്പോൺസിബിൾ ഓഫീസ് അല്ലേ. ഇനി തന്റെ ടേബിളിന്റെ കറന്റ് സ്റ്റാറ്റസ് എന്താണ്
0: സർ? ഞാനത്
3: ഇനിയൊന്നും പറയണ്ട. സെൻഡ് ഓൾ ദ ഇൻകംപ്ലീറ്റ് ഫയൽസ് ടു മൈ മെയിൽ ടുഡേ ഇറ്റ്സെൽഫ്. എന്റെ ഇത്രയും കാലത്തെ സർവീസിനിടയിൽ തന്നെ പോലെ ഇത്രയും ഇറസ്പോൺസിബിൾ ആയ ഒരു സബോർഡിനേറ്റിനെ ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ എന്റെ അണ്ടർ വന്നിട്ട് ഇപ്പോൾ
0: ഒരു വർഷമായിട്ടില്ല.
3: ഫൈനൽ വേർഡ് ഞാൻ പറയുകയാണ്, കഴിഞ്ഞ കുറച്ചു കാലത്തെ തന്റെ പെർഫോമൻസ് നോക്കിയിട്ട് ഞാൻ എടുത്ത ഒരു തീരുമാനം, അതെന്തായാലും താൻ അക്സെപ്റ്റ് ചെയ്യണം. പറ്റുമോ
0: സർ?
3: പറ്റുമെന്നോ പറ്റില്ലെന്നോ?
0: ശരി സർ.
3: മറ്റൊന്നുമല്ല, ഒരു സ്റ്റാഫ് ട്രെയിനിങ് പ്രോഗ്രാം ഡൽഹിയിൽ, ഡ്യൂറേഷൻ അബൌട്ട് 1 മന്ത്. കോഴ്സിന്റെ ഡയറക്ടർ 1 മിസ്റ്റർ അനന്തരാമൻ. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഡൽഹി കേഡറിൽ

0: ഹൈ ഡെസിഗ്നേഷനിൽ ഇരുന്ന ആളായിരുന്നു. അടുത്ത ആഴ്ച പോകാൻ റെഡി ആയിക്കോളൂ. കൺഫേംഡ് ഡേറ്റ് ഞാൻ ഇന്റിമേറ്റ് ചെയ്യാം.
1: സർ, അത് ഞാൻ
0: ഇനിയൊന്നും ഇങ്ങോട്ട് പറയണ്ട. വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. താൻ നേരെയാവാനാണെങ്കിൽ ഇതിലറിയാം.
1: ഐ വിൽ ട്രൈ സർ.

ഞാനുമായി ഒരിക്കലും ചേർന്നു പോകാനിടയില്ലാത്ത കണക്കുകളുടെ ഈ കൃത്യമായ ലോകത്ത് ഈ പറഞ്ഞതൊട്ടുമില്ലാത്ത ഞാൻ എങ്ങനെ എത്തി? ലോകായ ലോകങ്ങളുടെ സൃഷ്ടാവേ, ഇത് എന്നെ എവിടെ കൊണ്ടുവന്ന് എത്തിക്കുമെന്ന് എനിക്കിപ്പോഴും സംശയമാണ്. ഓർക്കുമ്പോൾ വിഷമമുണ്ട്. കരുതലിന്റെയോ ഒരിറ്റ സ്നേഹത്തിന്റെയോ പച്ചപ്പില്ലാത്ത ഈ മരുഭൂമിയിൽ ഇനി ഒരു മാസം കഴിച്ചു കൂട്ടണം. എന്താകുമോ എന്തോ. എല്ലാം വരുന്നിടത്ത് വെച്ച് തന്നെ കാണാം.

0: എന്നെ സംബന്ധിച്ച് ഈ റിഫ്രഷർ ട്രെയിനിങ് സെഷൻ വളരെ മെമ്മറബിളായിരുന്നു. ഒരു മാസം ഞാൻ ശരിക്കും ആസ്വദിച്ചു കേട്ടോ. ആ നിങ്ങൾക്കൊപ്പം തന്നെ. പിന്നെ എടുത്തു പറയാൻ ഈ സെഷനിൽ എന്തോ ആകമാനം ഒരു മലയാളി മണം ഫീൽ ചെയ്തിരുന്നു. അതിന്റെ കിളിക്കൊഞ്ചലും ഉണ്ടായിരുന്നു. പിന്നിപ്പോ എന്താ പറയാ, പണ്ടൊരു പാട്ടി പറഞ്ഞതുപോലെ അല്ലെങ്കിൽ കേട്ടതുപോലെ, കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും അല്ലേ. ശരിക്കും ആ കുടമുല്ലപ്പൂക്കളുടെ സുഗന്ധം നിറഞ്ഞൊഴുകിയിരുന്നു.
1: യെസ്, ദാറ്റ്സ് ഇറ്റ് സർ.
0: എന്തു പറ്റി ഹൃദയനാഥൻ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അപാകത വന്നോ?
1: നത്തിങ് സർ, ഒന്നുമില്ല. ഞാനങ്ങനെ സാറിന്റെ കാഴ്ചകളിലൂടെ അങ്ങ് പോയി.
0: യെസ്, അതാണ് വേണ്ടത്, അങ്ങ് പോകണം. പിന്നെ ഇവിടെ ഒരല്പം ആനുവൽ സ്റ്റേറ്റ്മെന്റ്സ്, റിപ്പോർട്ട്സ്, അസസ്മെന്റ്സ് ഇതിലൂടെയാണെന്ന് മാത്രം. ആൻഡ് കൺക്ലൂഡ് വിത്ത്, ഒന്നുകൂടി റിമൈൻഡ് ചെയ്യാനാണ്. മുൻപ് പറഞ്ഞതുപോലെ, ഒരു വീട്ടിൽ എങ്ങനെ നമ്മുടെ സാധനങ്ങൾ ഇനം തിരിച്ച് അടുക്കി പെറുക്കി വയ്ക്കുന്നു, അതുപോലെ തന്നെയാണ് കണക്കിന്റെ ലോകവും. കഴിഞ്ഞ കുറച്ച് ദിവസം നമ്മൾ പരിചയിച്ചതുപോലെ, ആദ്യം ചെയ്യേണ്ടത് ആദ്യവും ഏറ്റവും ഒടുവിലെത്തിയത് അങ്ങനെയും. പ്രയോറിറ്റി, അതാണ് പ്രധാനം. അപ്പോൾ നമ്മുടെ പ്രവൃത്തികൾക്ക് ഒരു കഥയും കൃത്യതയൊക്കെ കൈവരും അല്ലേ. അങ്ങനെയല്ലേ വേണ്ടത്? ഓക്കെ, ദാറ്റ്സ് ഓൾ. പിന്നെ ഒരു ചെറിയ ട്രീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എസ് ടി സി വകയായിട്ട്. അപ്പൊ അങ്ങനെ നാളെ നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാണ്. പിന്നെ ഒഫീഷ്യലായിട്ടൊന്നുമില്ല, എല്ലാവരും ഹോസ്റ്റലിൽ പോയി ഫ്രഷായി വന്നോളൂ. ഇപ്പോ സമയം 5:45. നമുക്ക് ഒരു 6:30 ഹാളിൽ അസംബ്ലി ചെയ്യാം. ഓക്കെ. ബൈ ദ വേ ഹൃദയൻ, താൻ നാളെ എന്റെ അപ്പാർട്ട്മെന്റിൽ വരെ ഒന്ന് വരണം. വരുമോ?
2: ആ സർ.
0: അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല, ജസ്റ്റ് വെറുതെ ഒന്ന് സംസാരിച്ചിരിക്കാൻ. മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മതി, ബുദ്ധിമുട്ടാവില്ലല്ലോ.
2: ഇല്ല സർ.
0: ഓക്കെ, ദെൻ നാളെ രാവിലെ 9:30 ചാരുടെ അപ്പാർട്ട്മെന്റ്, സർവി ചോക്ക്.
2: എത്താം സർ.
0: ഓക്കെ.

0: അന്വേഷിച്ച് വരാൻ ബുദ്ധിമുട്ടായോ?
1: ഇല്ല.
0: വാ വാ, കടന്നു വാ, ഇരിക്കെ.
1: സാറിവിടെ ഒറ്റയ്ക്ക്? ഒറ്റയ്ക്കാണോ? ഫാമിലി
0: ഒന്നും ഇല്ലടോ. ശരിക്കും തടി ഒരൊന്നര ഒറ്റ. ഹൃദയ, ഒറ്റ സെക്കൻഡ്, ഞാൻ ഈ ചട്നി ഒന്ന് പുറത്ത് കൊട്ടിയിട്ട് വരാം.
1: ഓ
0: അല്ല, താനിവിടെ ഇരിക്കുന്നോ അതോ അടുക്കളയിലേക്ക് പോയിരുന്നോ? ഇവിടെ ആവുമ്പോ സംഗീതം ഉണ്ടാവും, അവിടെ ആവുമ്പോ ഈ നരയനും കൂട്ടനുണ്ടാവും എന്ന് മാത്രം.
1: വൈ നോട്ട്, ഗ്രേറ്റ് പ്ലേസ്, ഞാൻ വരാം.
0: എന്നാ വാടോ.
1: ബട്ടർ ടോപ്പ് ചെയ്ത ചൂട് ദോശയും ചട്നിയും ഉള്ളിച്ചമ്മന്തിയും. അറിയാവുന്നൊരു തമിഴ് പേച്ച് പറയട്ടെ സാർ, നിങ്ങ റൊമ്പ കുടുത്തു വെച്ചു വന്നാനെ സമയൽ എന്നാ സമയൽ തീർന്നു കേട്ടോ. എത്ര അറിയൂ,
0: നാട്ടിൽ പാട്ടിയമ്മയുടെ കൈപുണ്യം കുറച്ചൊക്കെ എനിക്കും കാണുമായിരിക്കും.

0: അതൊക്കെ ഒരു കാലം. എന്താ പറയാ ഹൃദയൻ, ഗുഡ് ഓൾഡ് മെമ്മറീസ്.
1: ഭാഗ്യം ചെയ്ത പാട്ടിയമ്മയുടെ പേരെന്ത് സർ?
0: കനകം. മുഴുവൻ പേര് കനകസുന്ദരാമ്പാൾ.
1: ഓ
0: ആ സൊല്ല സുബു. പോയ വാരം കോവിഡ് പണ്ണുമ്പോത് അവർ നല്ല ആംഗ്രാളെന്ന് നനച്ചേ. നീതാണ് ചെന്നേ? പോകട്ടും, കവലപ്പെടാ സുബു, ഞാൻ പറേൻ. സുമ്മാ പേസത്തില്ലേ, നേരടിയാഹത്താൻ അങ്ക വര പോരേൻ. ഇപ്പൊ എന്നെ വേണം ഉനക്ക്? ഞാനേ അങ്ക വര വേണം. അവള് വരാനേ? വരേൻ, കണ്ടിപ്പാ വരേൻ. പുഷ്പാക്ക അവള് ചൊല്ലിരുത്തിയ സമയമാറ്റടാ കണ്ണ, സമയമാറ്റ്.
1: എന്തു പറ്റി സർ?
0: നത്തിങ്. അതെല്ലാം ഒന്നുമില്ല. ഇപ്പൊ പറഞ്ഞ പാട്ടിയമ്മാവുക്ക് തീരെ വയ്യ.
1: സാറിന്റെ മോഡ് പെട്ടെന്ന് മാറിപ്പോയല്ലോ.
0: ഏയ് ഇടോ ഹൃദയൻ,
1: ഓ
0: തനിക്ക് എന്റെ കൂടെ നാട്ടിലേക്കൊന്ന് വരാൻ പറ്റൂ?
1: അയ്യോ
0: പാലക്കാട്ടേക്ക്.
1: ഏയ് ഞാനോ?
0: ജസ്റ്റ് ഫോർ വൺ വീക്ക്. തനിക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ചൊക്കെ എന്റെ നാട്ടിലുണ്ടു. അവിടെ വന്നാ ഞങ്ങളുടെ രഥോത്സവം ഒന്ന് കൂട്ടിയിട്ട് പോരാം. എന്ത് പറയുന്നു, നാട്ടിലിപ്പോ അതിന്റെ ഒരുക്കങ്ങളായിരിക്കും. എന്നാ പോവല്ലേ.
2: സഹൃദയരെ, കൽപ്പാത്തി രഥോത്സവത്തോടനുബന്ധിച്ചുള്ള ദേശീയ സംഗീതോത്സവത്തിൽ ഇപ്പോൾ ശ്രീ എ അനന്തപത്മനാഭന്റെ
0: ഹൃദയ നല്ല തിരക്കാണല്ലോ. നോക്കിയ ഒരു കാര്യം ചെയ്യാം, ഈ ക്യാബ് ഒന്ന് വിട്ടേക്കാം.
2: ഓ ശ്രീ മൃദംഗം, ശ്രീ തൃപ്പുണിത്തുറ കെ കണ്ണൻ.
3: സാറ് എത്ര കാലമായി ഇവിടെ ഈ നാട്ടിൽ നിന്ന് പോന്നിട്ട്?
0: 10-30 കൊല്ലമൊക്കെ ആയി കാണും.
3: അതിനിടെ ഒരിക്കൽ പോലും തിരികെ
0: ഇല്ല.
4: വടക്കേ മഠത്തിലെ അനന്തൻ താനേ നീ?
0: ഓ ആമാ, ഞാൻ താൻ. വെങ്കിടി മാമ, എന്നാ സമാചാരം?
4: എങ്ങടാ ഇത്, എന്നെ കോലം ഇത്. രൂമ്പ നാളായിടിച്ച് ഇങ്ങനെ പോയിട്ടില്ല. എങ്കിലേലെ അങ്ക് വിട്ടിട്ട്?
0: അതൊന്നുമില്ല മാമ, അങ്ങേ കൊഞ്ചം ജാസ്തിയാ വേല ഇരുന്നത്.
4: ഫോണിൽ പേശുമ്പോ എപ്പോമേ നീ ഇത് താൻ ചൊല്ലത്. ആട്ടെ പോട്ടു. ഹാ അനന്ത, വൺ തിങ്, നീ വന്ന് നമ്മ കനകമ്മാവ് പാത്തിയാ?
0: ഇല്ല മാമാ, ഞാൻ വരുമ്പോഴത്താൻ.
4: ഓ ഹോ ഹോ, ഇപ്പൊ രൂമ്പ കഷ്ടമായിരിക്കടാ.
0: എന്നാച്ച് മാമാ, കനകപ്പാട്ടി അമ്മാവുക്ക് ഇപ്പൊ എന്നാച്ച്?
4: ഇല്ല കണ്ണ, രൂമ്പ വയസ്സാച്ചില്ലേ. പ്രിപ്പയറിംഗ് ടു ക്രോസ് ഹെർ 90s. മുതലേ നീ ഒന്ന് സെയ് അങ്ങെ പോയി. കനകമ്മാവ് പാത്തപ്പുറം ആത്തക്ക് പോല. അടിക്കടി ഞാൻ അങ്ങെ പോകുമ്പോതെല്ലാം എപ്പോവും ഊം പത്തി താൻ കേക്കറാൾ. മറക്കാമി നീ അങ്ങെ പോണം കണ്ണ.
0: ശരി മാമാ.
4: ശരി വരട്ടുമാ.
1: സാറിന് ഇവിടെ ഒരുപാട് ബന്ധുക്കളാണല്ലേ?
0: അത് തന്നെയാണ് എന്റെ ഗുണവും ദോഷവും ഹൃദയ. അതാ നമ്മളെത്തി, ഞാൻ കാണുന്ന കറുത്ത ഗേറ്റ്, അതാ എന്റെ മഠം.
1: വലിയ വീടാണല്ലോ സാറിന്റെ. അവിടെ ഇപ്പോ
0: എന്റെ ചിത്തപ്പാവയുടെ മക്കളും കുടുംബവും.
1: ഓ
0: അവരുടെ കുട്ടികളും അവരൊക്കെ അവിടെ താമസം. വലിയ ഫാമിലിയാണ്. അതിൽ കുറെ പേർ പുറത്താണ്. ഞാനീ മഠം അവർക്ക് ഇഷ്ടദാനം ചെയ്ത് പോയതിൽ പിന്നെ അവരെയൊക്കെ കണ്ടിട്ട് ഇപ്പൊ കുറെ കാലമായി. എന്നാലും എപ്പോഴും എനിക്കിവിടെ ഒരു മുറി, അതവരൊഴിവാക്കി വെച്ചിരിക്കും. അതൊരു സമാധാനം.
1: ഭാഗ്യാണ് സാറിന്റെ ഇതുപോലൊരു ഫാമിലി. പുണ്യം ചെയ്യണം അതിനൊക്കെ. പിന്നെന്ത് സാർ ഇതുപോലൊരു ഗ്യാപ്പ് വന്നത്?
0: അതൊക്കെ പറയാൻ നിന്നാല് പെട്ടെന്ന് തീരില്ല ഹൃദയൻ. കുറച്ചധികമുണ്ട് ചരിത്രങ്ങള്. എല്ലാം പോയിപ്പോയ ഒരു കാലം. ഓർക്കാൻ ഇഷ്ടമുള്ളതും അല്ലാത്തതുമായി.
5: ഞാൻ വെങ്കിട്ട് സുബ്രഹ്മണ്യം.

0: അമ്മ എന്നെ എടുത്തിട്ടാങ്ങളേ.
1: കൊഞ്ച കീഴിറങ്ങടാ.
2: പുഷ്പ എന്നെ തെരിയല്ലേ അവനക്ക്, ഞാൻ അനന്തരാമനാക്കും, ഒരു പെരിയപ്പ.
3: ആണ്ടവാ കടവളേ, പെരിയപ്പാവാ. അയ്യോ വാങ്കോ വാങ്കോ ഉള്ള വാങ്കോ. എവിടെ വർഷമായി ഉങ്ങളെ പാത്ത്. കടവളേ
4: കോഫി പോട്ട് ദോ വന്നിട്ടെ.
3: അയ്യയ്യോ ഉങ്ങൾക്ക് ടീയാ കോഫിയാ?
2: കോഫി ആകത്തുവേ, ചക്കര കൊഞ്ചം പോതും.
3: ശരി,
4: യാരിത് ഉങ്ങളുടെ ഫ്രണ്ട് ആകും?
2: ആമാ, പേര് ഹൃദയനാഥൻ.
4: ദാ പറേ
1: മല്ലി. ഓ മല്ലിക.
5: ഓ അമ്മ.
3: മല്ലി നമ്മ നമ്മ പെരിയപ്പ വന്നിട്ടേ.
4: യോ മുരുക, നീ പോയി അപ്സ്റ്റേഴ്സിലെ പെരിയപ്പാവുടെ റൂം ഒരു വാട്ടി കൂടി നല്ലവേ ക്ലീൻ പണിയെടു, കിട്ടിയാ?
5: ആ അമ്മ.
2: ഏതായാലും കാപ്പി വരട്ടെ, എന്നിട്ടാകാം അടുത്ത കാര്യങ്ങൾ. പഴയ തലമുറയ്ക്ക് മാത്രമേ അധികവും എന്നെ അറിയൂ, പുതിയവർക്ക് അത്രക്കില്ല. കാലമേറെ കഴിഞ്ഞില്ലേ
6: സർ. വളരെ പഴക്കമുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ്സ് ഇതൊക്കെ.
2: ഒരുപാട് പാരമ്പര്യവും പഴക്കവുമുള്ള ഫാമിലിയാണ്. അതിലെ ഗ്രേറ്റ് ഗ്രാൻഡ് എൽഡേഴ്സിന്റെ ഇമേജസ് അതാണ്. ചെറുതായൊക്കെ ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം, നല്ല പഴക്കം കാണും.
4: രണ്ടുപേരും കോഫി സാപ്പിട്, ഫ്രഷ് ആവതക്കപ്പുറം ഫുഡ് സാപ്പിളാം.
2: ശരി പുഷ്പ. ദ ട്രഡീഷണൽ അരോമ, ഗ്രേറ്റ്.
6: അത് സ്വന്തം വീടായിട്ടാണ്. അന്ന് ഡൽഹിയിൽ സാർ ഉണ്ടാക്കി തന്ന കോഫിയുടെ ആദ്യ ഫ്ലേവർ.
2: യെസ്, കുടിക്കെ. അത് കഴിഞ്ഞ് വേണം കുളിച്ച് ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോയിട്ട് വരാൻ. ജസ്റ്റ് കറക്കം. പിന്നെ വിട്ടുപോയി, താൻ ഇതുവരെ കാണാത്ത രഥോത്സവം, അത് കൂടാനാണ് നമ്മളിപ്പോ പോകുന്നത്.
6: ഓ,
2: കണ്ടിരിക്കേണ്ട ഉത്സവങ്ങൾ ഒന്നാണ് കേട്ടോ. എന്നാ പിന്നെ വേഗം ആവട്ടെ, താൻ ആദ്യം കുളിച്ച് ഫ്രഷാവ്.
6: ഓക്കെ സർ.
2: അന്നത്തെ കാലത്ത്, അതായത് സി ഐയുടെ ഹയർ സ്റ്റഡീസിന് കൽക്കത്തേക്ക് പോകുന്നതിന് മുമ്പ്, ഇതിലേക്ക് തന്നെയായിരുന്നു ഞാൻ നടന്നുകൊണ്ടിരുന്നത്. ഈ രഥം വലിക്കുന്നത് ഏറെ പുണ്യമാണത്രേ, മുജ്ജന്മ പാവങ്ങൾ ഒഴിയാനൊക്കെയുള്ള ഒരു വഴി എന്നും പറയുന്നു.
6: അല്ല സാർ, ഈ തേര് വലിച്ചിട്ടുണ്ടോ?
2: ഇഷ്ടപ്രകാരം. അതൊരു രസമാടോ.
6: എന്നാൽ എനിക്കിപ്പോ ആ തേരൊന്ന് വലിക്കാൻ പറ്റുമോ?
2: നോ, പ്രോപ്പർ പ്രിപ്പറേഷൻസ് കൂടാതെ ഒന്നും ചെയ്യരുത്. അത് ഏത് കാര്യമായാലും എന്ത്
7: തന്നെയായാലും.
2: ഓ ശ്രീനി, ശ്രീനിവാസ രാഘവൻ, നമ്മ കോളേജിലെ ഭാരതീയ താനെ, യു ഗ്രേറ്റ് വിക്ടോറിയൻ.
7: എത്ര കാലം ആശ്രാ, നീ എങ്കെ ഇപ്പോ എന്നെ വേല പണ്ടേ? ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാമ. അനന്തു മുതുക്കനായിട്ടേടാ എന്നെ കോല ചെയ്ത്. താത്താവ് കൂടെ ഇത്ര നനച്ചതേ ഇല്ലയേ, ഒരു മാതിരി ആയിട്ടേടാ നീ.
2: പോടാ പൈറ്റക്കാരാ.
7: ഇത് ആരാവും? ഉം ഫ്രണ്ടാ, പേരെന്നാ?
6: ഹൃദയൻ, ഹൃദയനാഥൻ.
7: ഹൃദയനാഥൻ, നല്ല പേര്. ഇനി ഒന്നും ചൊല്ല വേണ്ട, നിങ്ങ രണ്ടുപേരും കണ്ടിപ്പ് ആത്തല വന്ന് ടിഫൻ സാപ്പിട്ടുതാ പോണം. ആ അനന്തു, ഇന്നേക്ക് ഉനക്ക് പുഴിച്ച കൊഴുക്കട്ടയും ഇരിക്ക്.
2: നോ നോ രാഘവ, ഇനി ഒരു തടവാകല.
7: നോ നോ നോ നോ, ഇത്തന കാലത്തക്ക് അപ്പുറം ഉങ്ങളെ പാർത്തിട്ട് പശിയോടെ കണ്ടിപ്പ വിട
2: മാട്ടേ. ഹൃദയനാഥൻ, ഇയാൾ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല, ഇങ്ങനെ ഇരിക്കരുത്. എല്ലാമേ ഒന്ന് അവനക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ.
7: യോ, അവൻ ഒരു യങ് ബ്ലഡ് താനേ, അവൻ തനിയെ പോയി പാക്കട്ടും. എല്ലാം പാത്ത് അതുക്കപ്പുറം അനന്തനെ കോൾ പണ്ണ്, നാങ്ക വന്ന് ഉന്നെ പിക്കപ്പ് പണ്ണുവോ, കേട്ടിയാ?
6: ഓ
7: വരട്ടുമാ രാസ.
6: ഓക്കെ സാർ, ഞാൻ വിളിക്കാം.
4: ഹൃദയനാഥനല്ലേ?
6: അതെ, എന്നെ അറിയോ?
4: പിന്നെ അറിയോ, അനന്തേട്ടന്റെ ഫ്രണ്ട് തന്നെ.
6: പിന്നെ ഞാൻ ഒന്നും കണ്ടില്ല, കിലുകിലെ കിലുങ്ങുന്ന, അങ്ങനെ പാതി തമിഴും മലയാളവും ഒക്കെ കലർന്ന ഒരു രസികൻ ഭാഷ സംസാരിക്കുന്ന ഒരു ഉണ്ടച്ചിക്കുട്ടി.

0: ഇവിടെ വന്നപ്പോഴേക്കും പരിചയങ്ങളൊക്കെ പുതുക്കാൻ തുടങ്ങിയോ?
1: ഏയ്, നോ നോ നോ, ഞാൻ ആദ്യമായിട്ട് കാണാണ്.
0: അതെ, എങ്ങനെ ഇരുന്നു അവരെ കാണാൻ? പറ കേക്കട്ടെ, നല്ല രസമുണ്ട്.
1: ശരിക്കു പറഞ്ഞാൽ നല്ല മിനുമിനുത്ത മുഖം, മുടി അത്രയ്ക്ക് അധികമില്ല, എങ്കിലും കുറച്ചല്ല, നിറയെ കുടമുല്ലപ്പൂക്കൾ ചൂടി, കനകാമ്പുരവും കൂട്ടി മെടഞ്ഞ് നല്ല വൈരക്കല്ല് മുക്കുത്തി, മൂക്കിന് രണ്ടു വശത്തും കുത്തിയിട്ട്, കാലിൽ നല്ല വീതിയുള്ള പാദസരമിട്ട്, ഒരു 20-25 ഏജുള്ള പെൺകുട്ടി. അല്ല, യെസ്, യുവതിയാണ്.
0: പേര് ചോദിച്ചോ?
1: വിശേഷങ്ങളൊക്കെ ചോദിച്ചു, പ്രത്യേകിച്ച് സാറിന്റെ. സാറിനെ നന്നായി അറിയുമെന്ന് പറഞ്ഞു, പേരും പറഞ്ഞിരുന്നു കൂട്ടത്തിൽ, പെട്ടെന്ന് മറന്നുപോയി.
0: എന്നെ നന്നായി അറിയുമെന്ന് പറഞ്ഞു? ആ, അതെ. വീട് എവിടെയാണെന്ന് ചോദിച്ചോ?
1: ഇവിടെ തന്നെ, ഇവിടെ അടുത്ത് ഈ അഗ്രഹാരത്തിൽ തന്നെയാണെന്നാണ് പറഞ്ഞത്. ആ സാർ, പേര് കിട്ടി, ലക്ഷ്മി, സേതു ലക്ഷ്മി എന്നാണ് പറഞ്ഞത്. പിന്നെയും ആ അമ്പലപരിസരത്ത് കുറേ സംസാരിച്ചു. പോകുമ്പോ അവർ എനിക്കൊരു പലഹാരം തന്നു, പഴയ തമിഴ് ദിനപത്രത്തിന്റെ താളിൽ പൊതിഞ്ഞെടുത്തത്. അവർ എന്നെ നിർബന്ധിച്ച് കഴിപ്പിച്ചു. വായിലിപ്പോഴും അതിന്റെ കുഞ്ഞു മധുരമുണ്ട്. നെയ്യിന്റെ ഫ്ലേവർ ഇപ്പോഴും, ഓ, കുളി കഴിഞ്ഞിട്ട് പോലും നിൽക്കുന്നുണ്ട്. വാട്ട് എ കോമ്പിനേഷൻ. ഇവിടെ നിന്നായിരിക്കും, ഇവിടെ എവിടെയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. പോകുമ്പോൾ മധുവിന് കൊണ്ടുപോകാൻ, പിന്നെ എന്റെ അമ്മയ്ക്കും.
2: എന്താ സാർ, എന്തുപറ്റി?
1: നാളെയല്ലേ പാട്ടിയമ്മയെ കാണാൻ പോകുന്നത്.

0: മധു, അതൊക്കെ കഴിഞ്ഞു. ലെറ്റ് മീ ടെൽ, ഞാനിപ്പോ എന്റെ ട്രെയിനിങ് ഡയറക്ടറുടെ കൂടെ പാലക്കാട് വരെ വന്നിരിക്കുകയാണ്. അങ്ങനെ വരേണ്ടി വന്നു, അതൊക്കെ വന്നിട്ട് പറയാം. ഇന്നലെ കിടക്കാൻ വളരെ ലേറ്റായി, ഇത്തിരി നേരം കൂടി കിടക്കണം. ഇവിടെ കൽപ്പാത്തിയിൽ അഗ്രഹാരത്തിൽ പുള്ളിയുടെ മഠത്തിലാണ്. ഇല്ല, എണീറ്റിട്ടില്ല, വിളിക്കാം. മധു വെക്ക്. സർ, സർ ഇന്നല്പം വൈകി കേട്ടോ.
1: നല്ല സുഖം തോന്നില്ല ഹൃദയ, വയ്യ. ചെറിയ ടെമ്പറേച്ചർ ഉണ്ടെന്ന് തോന്നുന്നു.
0: ഓ,
1: മേലാകെ ചെറിയ പെയിൻ.
0: എന്നാൽ ഹോസ്പിറ്റൽ പോവാം, ഞാൻ പുഷ്പമ്മയെ വിളിക്കാം.
1: ഇപ്പോ ഒരു പ്രശ്നമുള്ളത്, ആ വെങ്കിടിമാമ പാർട്ടിയുടെ ഇടയ്ക്ക് ചെന്ന് ഇതിനോടകം എല്ലാം പറഞ്ഞു കാണും. ഞാനിവിടെ എത്തിയ വിവരം വയ്യല്ലോ. ഇപ്പോ ഒന്ന് അവിടെ വരെ പോവാൻ തല ഉയർത്താൻ പറ്റുന്നില്ല, നല്ല തലവേദന.
0: സാർ റെസ്റ്റ് ചെയ്തോളൂ, വിഷമിക്കണ്ട, ഞാൻ പോകാം പാട്ടിയമ്മയുടെ അടുത്തേക്ക്, എന്നിട്ട് വിവരം പറയാം. സാറ് പിന്നെ സുഖമായിട്ട് ചെന്നാൽ മതി.
1: അതിന് തനിക്ക് വഴിയറിയോ? ഇവിടുന്ന് കുറച്ചു ദൂരേ ഉള്ളൂ, ഞങ്ങളൊക്കെ പണ്ട് നടന്നു പോയിരുന്ന ദൂരമാണ്. ആ, പറ്റിയില്ലെങ്കിൽ ഒരു ഓട്ടോ വിളിച്ചോളൂ കേട്ടോ.
0: ഓഹോ,
1: ചാത്തപുരത്തി എന്ന് ആരോട് ചോദിച്ചാലും പാട്ടിയമ്മയുടെ മഠം കാട്ടിത്തരും. പണ്ട് വളരെ നല്ല നിലയിൽ ഒരു അച്ചക്കപ്പിയൊക്കെ നടത്തിയിരുന്നതാണ്.
0: അച്ചക്കപ്പിയോ?
1: ഏടോ പലഹാരക്കട, ലക്ഷ്മി വിജയൻ അച്ചക്കപ്പി എന്ന് ചോദിച്ചാൽ മതി, ആരും വഴി കാണിച്ചു തരും. ആ, അങ്ങോട്ട് പോകുമ്പോ എന്തെങ്കിലും കരുതിക്കോളൂ, സീറ്റ്സ് പോലെ എന്തെങ്കിലും. വലിയ ഇഷ്ടമായിരുന്നു അവർക്കതൊക്കെ. ആ, ഇപ്പൊ പിന്നെ എങ്ങനെയാണെന്ന് അറിയില്ല, എങ്കിൽ കയ്യിൽ വെച്ചോളൂ.
0: ഡൺ സർ. ഇവിടെ ആരുമില്ലേ? ഞാനേ, അനന്തരാമൻ സാർ പറഞ്ഞിട്ട് വരികയാണ് കനകസുന്ദരാമ്പാളെ, സോറി, പാട്ടിയമ്മയെ കാണാൻ.
2: വന്ന് നമ്മ വടക്കേ മഠത്തിൽ അനന്തപ്പതാനേ?
0: അതെ.
2: അമ്മാവെ പാക്കണമാ, അവൾ കഷ്ടപ്പെട്ടിരിക്കാങ്കോ, ഇപ്പൊ ഉടമ്പെല്ലാം കഴിഞ്ഞു.

0: പെട്ടത്. പേസറതുക്ക് രൊമ്പ കഷ്ടാണ്. ഉള്ള വാങ്ക.
1: ലക്ഷ്മി വിജയം അച്ചുകപ്പിയാണ് ഇവിടെ എത്താൻ ആദ്യം അന്വേഷിച്ചത്.
0: അവങ്ക അത് രൊമ്പ നാള് മുന്നാടിയെ നിർത്തിട്ടാങ്കോ. മുത്തലക്ഷ്മി അക്ക പോണത് കപ്പറം.
2: ലക്ഷ്മി
3: ആ പാട്ടി
2: ആരും വന്നിരിക്കാൻ. അനന്തന ഹേനന്ദൻ വന്നിട്ടിയാ?
3: അല്ല പാട്ടി, ഇത് അനന്ത മാമാവുടെ ഫ്രണ്ട് തന്നെ.
2: ഓ ആമാ
1: ധന.
0: ഓ അണ്ണ,
1: സാർ തന്നയച്ചാണ്. കുറച്ച് സ്വീറ്റ്സും വെറ്റിൽ അടക്കിയൊക്കെയാണ്. പാട്ടിയമ്മയ്ക്ക് അതെല്ലാം ഇഷ്ടമാണെന്ന് പറഞ്ഞു സാർ.
0: അയ്യോ, പാട്ടി ഇതെല്ലാം സാപ്പിടമാട്ടാൾ. അക്ക പോണതുക്കപ്പുറം ഇതെല്ലാം.

0: അന്നേക്ക് അനന്തപ്പ കൽക്കട്ടയിൽ നിന്ന് പഠിപ്പ് മുടിച്ച് പെരിയ വേലയും കിടച്ച് വന്ന നാളാകും.
1: ഓ,
0: അന്നേക്ക് ലാച്ചി അക്കാവും രൊമ്പ സന്തോഷമായിരുന്ന. ഓടിയും നടന്നും ആത്തലയാകെ പേശിയും സെറിച്ചും ലാച്ചി അക്ക അങ്ങെല്ലാം സുത്തിയിട്ടേ ഇരുന്ന. അനന്തപ്പ വരുമ്പോത് കൊടുക്കറതുക്ക് കൊഞ്ച സ്പെഷ്യൽ സ്വീറ്റ്സ് പണ്ട അവസരത്തിൽ ഇരുന്നാളക്ക. അപ്പതാ അത് നടന്നത്. പാട്ടിയോട് കയ്യിലിരുന്ന് നെയ്ക്കുടം വീഴ്ന്ന് നെയ്യെല്ലാം കീഴെ കൊട്ടടിച്ച് നെയ്യ് കൊഞ്ച അധികമായിരുന്നത്.
2: അയ്യോ, നെയ്യെല്ലാം തൂവി പോട്ടാളെ. ധന, ഓ ധന, ധനലക്ഷ്മി,
3: ധന സ്കൂളിൽ പോയിട്ടാങ്ക പാട്ടി.
2: ഓ സരി സരി, നാം മറന്നു പോച്ചടി. ലാച്ചി, ദാ കൊഞ്ചം നെയ്യ് കീഴെ വീന്തിരിച്ച് കൊഞ്ചം പാത്ത് താൻ വരണിട്ടിയാ.
3: ശരി പാട്ടി.
2: അനന്തം വന്നിട്ടെന്ന് തോന്നുന്നത്. ദോ അവന് പാത്ത് വരേ. മുത്തേ, സാമ്പാറ് വരവെക്കൊട്ടി ഇഡലി ഒരു അഞ്ചു നിമിഷം കഴിഞ്ഞ് കീഴെ ഇറക്കി വെച്ചിട്ട് നീ വാട്ടിയാ. വാർപ്പിലെ നെയ്യ് നല്ല സൂടായി വരാൻ കൊഞ്ചം നേരം കൂടെയാകും. നാൻ വന്നതപ്പുറം മതിലേക്ക് പൂന്തിയെ പോടലാം. കേട്ടിയാ?
3: ആ പാട്ടി.
2: സുബു, ഡാ സുബു.
4: ആ പാട്ടി.
2: ഇങ്ങനെ നടക്കുമ്പോ പാത്ത് പോണട്ടിയാ, നെയ്യ് കീഴെ വീഴ്ന്നിരിക്ക.
4: ശരി പാട്ടി.
2: അനന്താ കണ്ണാ.
5: ആ പാട്ടി.
2: എന്റെ രാസ കണ്ണാ, എത്ര നാളാച്ചടാ ഉന്നെ പാത്തിട്ട്.
5: ആ പാട്ടി.
2: ലക്ഷ്മി, ഉന്നെ പറ്റി താൻ ഒരേ പേച്ചടാ. വന്ന് പയനമെല്ലാം നല്ലായിരുന്നതാ.
6: ആമാ പാട്ടി, ഇന്ന് കാലയില് ട്രെയിനിലാ വന്ന്.
2: പെരിയ പഠിപ്പെല്ലാം അങ്ങി പിടിച്ച് വേലയും കിടച്ചിട്ടെന്ന് ലക്ഷ്മി ചൊന്നത്.
6: എല്ലാം കടവുകളുടെയും പെരിയവരുടെയും നിങ്ങളുടെയും ആശീർവാദം താനേ.
2: എല്ലാം നിജം. എപ്പോഴുമേ അവർ ഉൻകൂടെ ഇരിക്കടാ രാസ. ലക്ഷ്മി, മുത്ത്, അനന്തനൊരു സ്ട്രോങ് കോഫി പോട്ട് കൊണ്ടുവാ. ചക്കരെ കൊഞ്ച പോതണ്ടിയാ.
3: ശരി പാട്ടി.
2: അനന്താ കണ്ണാ, ഒന്ന് സ്വല്ലട്ടുമാ. മുൻപ് സ്വന്നത് താനെ, എന്നാലും ഒരു വാട്ടി കൂടി തായില്ലാതെ വളർന്ന പൊണ്ണ് എല്ലാച്ചി. ഉൻ അപ്പാവുക്കും അമ്മാവുക്കും എന്ത് വിഷയത്തിലെ യജമാന സമ്മതം താനെ. ചൊല്ലടാ കണ്ണാ.
6: എന്നാ പാട്ടി, ഇന്ത മാതിരി പേച്ചെല്ലാം വേണ. അപ്പടി ഒന്നും സ്വല്ലക്കൂടാതെ ഒന്ന് മട്ടും താൻ സ്വല്ലത്. ലക്ഷ്മി എൻ പൊണ്ണുതാ, പോതുമാ.
2: അത് പോതും, അത് മട്ടും താൻ പോതും. എല്ലാച്ചി രൊമ്പ കൊടുത്തു വെച്ചവൾ.
3: എടേ, പാട്ടിയമ്മ വന്നതുക്ക് അപ്പുറം പൂന്തിയെ പോടനാട്ടിയാ. അണ്ണാ അത് ചക്ക.
6: എന്നാച്ചി സുബു, സോലടാ സീക്രം.
4: കീഴെ വീട്ടിൽ എഴുതാൻ ചതിച്ചതാണ്. ലാച്ചി അങ്ങനെ കോഫി കൊണ്ടു വരുമ്പോ കാളയെ തന്നി വാർപ്പിലിരിക്കുന്ന സൂടാന നെയ്യിൽ കമിഴ്ന്ന് കയ്യെ കുത്താൻ വീണ്ടത്.
6: ഓ കടവുളേ,
2: എന്നോട് അവസരം താൻ. ഞാൻ അപ്പോവേ ചൊന്നതില്ലയാ, പാത്ത് പോണം പാത്ത് പോകണം. കടവുളേ,
6: യാര് ലക്ഷ്മിയെ തൊടവേണ്ട. സുബു
4: പോണ,
6: കൊഞ്ഞ് തേൻ കൊണ്ടുവാടാ, ഒരു മുഴു സേലയും. യോ അറിവ് കേട്ടവനെ, ലക്ഷ്മിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് പണം വേണമ്മാ, അതുക്കാക്ക. എടുത്തിട്ട് പോകുന്നതുക്ക് ഒരു സേല വേണം. നമ്മ കയ്യാൽ അവളെ പിടിക്ക മുടിയാതെ അതിലെ പോട്ട് താവളെ കൊണ്ടുപോണം. തെരഞ്ഞതാ
4: ആണോ? സോറി
6: സോറി. പോ സേതു, സേതു അഴാതടാ, കവലപ്പെടാതെ. ആ ഇരിക്കല്ലേ സേതു.

0: ഞാനെല്ലാം പാത്തുക്കലാട്ട ഒന്നും വരപ്പുറകത്തില്ലേ ഉനക്ക്. ഞാനിരിക്കില്ലേ
1: ചലവരക്കുന്നു.

0: അപ്പാവുടെ കാര്യമായിരുന്നു റൊമ്പ കഷ്ടം.
1: അല്ല, ആരുടെ?
0: ഏ അപ്പ.
1: ഓ,
0: എങ്കളുടെ അപ്പ വന്ന് കോയമ്പത്തൂരിലെ പെരിയ ഹോട്ടലിലെ സമയൽക്കാരനായിരുന്നാ. അമ്മ പോന്നതപ്പുറം അപ്പ റൊമ്പ കഷ്ടപ്പെട്ട് താനേ എങ്ങളെ വളർത്തിവിട്ടത്. അപ്പാവുടെ ഏറ്റവും ഇളയ സിസ്റ്റർ താനേ ഇന്ന് കനകസുന്ദരാമ്പാൾ പാട്ടി. നാങ്കളെ വളർത്തതക്കാകെ അവരുടെ തിരുമണം ഒന്നും വേണ്ടെന്ന് ചൊല്ലിട്ടാ. പാവം.
1: പാട്ടിയമ്മ വിളിക്കുന്നുണ്ടല്ലോ.
2: വരും സിന്നമ്മ, കണ്ടിപ്പാ വരും. ക്യാ അനന്തപ്പാവ് വരും.
0: യാരോ വരാങ്കോ. ദോ പാത്തിട്ട് വരണ.
3: കനകമ്മ, അമ്മാ, യാരോ ഇങ്ങേ വന്നിരിച്ചെന്ന് കാഞ്ചന ഇപ്പതാൻ ചൊല്ലിട്ടാൻ. യാരത്? ആ, തൂങ്ങിട്ടാളേ. യാരി, എപ്പടി ഉള്ളേ വന്നേ?
1: അത് ധനലക്ഷ്മി. ഇവിടെ ഇങ്ങ ഇരുന്ന ചെറുപ്പം കുട്ടി, ചെറുപ്പക്കാരി. ഇപ്പോഴുണ്ടായിരുന്നു?
3: ഓ, എപ്പോമേ ഇതേ പേച്ച്. മാമി, ഇങ്ങ ആരും വരലേ, ഒരാള് വന്നിരിച്ച്. ആനാ, അത് അനന്തപ്പനല്ലേ?
4: ആമാ ആമാ, സെറിടാ ആണ്ടവാ മുറുകാ.
3: നാം ബാലസുബ്രഹ്മണ്യം. ഇങ്ങെല്ലാം സുബ്ബു എന്ന് കൂപ്പിടുവാര്. മാമിയോടെ റിലേറ്റീവും നേബറും നാൻ താൻ. ആ, ഇനി ചൊല്ല്, യാർ നീ? ഉൻ പേരെന്നാ? ഊരെങ്കെ? എപ്പഴാ നീ ഉള്ളേ വന്നേ?
1: ഞാൻ
3: കാലയിലെ വൈഫ് കാഞ്ചന വന്ന് മാമിയെ ക്ലീൻ പണി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൊടുത്തു വന്നാ. അപ്പോ ഉന്നെ ഇങ്ങേ പാക്കില്ലേ? അത് മട്ടുമല്ലേ, കഥക ഉള്ളത് ക്ലോസ് പണിട്ട് കാഞ്ചന പിന്നാടി വഴിതാ വന്നത്. തൊട്ട് തൊട്ട് ഇരിക്കതെല്ലാം മാമിയുടെ റിലേറ്റീവ്സ് താൻ. തെരിഞ്ഞതാ? മാമിക്ക് എല്ലാ കെയറും നാങ്കൾ കൊടുക്കും. അവക്ക് ഇന്ന മഠത്തിലെ കിടന്ന് താൻ എന്ത് പോണമെന്ന് ഒരേ ആശ.
1: അതല്ല മിസ്റ്റർ ബാലസുബ്രഹ്മണ്യം, ഞാനിവിടെ വന്നപ്പോ എന്റെ പേര് ഹൃദയനാഥൻ, സ്വദേശം തിരുവനന്തപുരത്ത് ശ്രീകാര്യം. പിന്നെ ആ പെൺകുട്ടി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എനിക്കൊരു കപ്പ് കാപ്പിയും ഉണ്ടാക്കി തന്നിരുന്നു. ആനന്ദൻ സാർ തന്നുവിട്ട കുറച്ച് സ്വീറ്റ്സും കൊടുത്തിരുന്നു. അത് ആ കുട്ടി വാങ്ങി അകത്ത് വെക്കുകയും ചെയ്തു.
3: 10-20 വർഷത്തേക്ക് മുന്നാടി ഇങ്ങിരുന്ന് അവരുടെ അപ്പ കോതണ്ടപാണിക്കൊപ്പം രാമേശ്വരത്തേക്ക് പോന പൊണ്ണ. ഇന്നും മറ്റും താ വന്ന് ഇവനക്ക് കോഫി പോട്ട് കൊടുത്താളോ? ഇതേ ഞാൻ നമ്പിക്ക വേണമാ. അവള് ധനലക്ഷ്മി, ഇതുവരേക്കും വരലേ. ആ, ഇനി ചൊല്ല് നിജത്തെ.
1: ഹലോ, ആനന്ദൻ സാർ പറഞ്ഞിട്ടാണ് പാട്ടിയെ കാണാൻ വന്നത്. അപ്പോൾ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നത് ഒരു പെൺകുട്ടി, ധനലക്ഷ്മി എന്ന് പേരും പറഞ്ഞു. ആരോ എനിക്കറിയില്ല, പറഞ്ഞതൊക്കെ കേട്ടു. അവൾ ചോദിച്ചതിന് മറുപടിയും പറഞ്ഞു. ഇട്ടു തന്ന ഒരു കപ്പ് കാപ്പിയും കുടിച്ചു. കൂടുതൽ വിത്തും പേരും ചോദിച്ചില്ല, അത്ര തന്നെ. ഇനി നിങ്ങൾക്കാരെയാ വേണ്ടതെന്ന് വെച്ചാൽ വിളിച്ച് നിങ്ങളുടെ സംശയം തീർത്തിട്ട് പോകാം.
3: മുതൽ അണ്ണനെ തന്നെ കൂപ്പിടലാം.
1: ആ, കൂപ്പിടു.
3: നമ്പറെങ്കേ കക്കട്ടാവിൽ നിന്നും അംഗീകരിക്കും പോലും നാൻ താൻ കൂപ്പിട്ടുണ്ടായിരുന്നേ. കണ്ടിപ്പാ വന്ന് മാമിയെ പാത്ത് പോണമെന്നും പറഞ്ഞ് ഇപ്പോഴും ചെന്നത് നാൻ താൻ. തെരുമാ ഉനക്ക്?
1: ആ, എനിക്കെങ്ങനെ അറിയാം.
5: എന്നെ സുബു, ഇങ്ങ എന്നെ പ്രശ്ന? കാഞ്ചന എങ്കടാ?
3: കാഞ്ചി വാഷിങ്ങതാണ് ഇതൊക്കെ. ഇങ്ങ പ്രശ്നമൊന്നുമില്ലേ?
6: എന്ന മാമ എന്നാ ഇങ്ങ കലാട്ട?
3: അതെല്ലാം ഒന്നുമില്ലേ. ഒരു നിമിഷം, ഫോണിൽ കൂപ്പിടുന്നത് പാക്കില്ലയാ? ആണാ, ഇങ്ങ വന്ന് ഒരു ഹൃദയനാഥൻ എന്നൊരാൾ വന്നിരിക്കേ. അണ്ണൻ ചൊല്ലിവിട്ടതെന്നും പറഞ്ഞു. ആ ആ, ഓക്കെ ഓക്കെ.
7: അപ്പടിയാ? ഓഹോ,
3: ആമാ ആമാ, ശരി ശരി.

0: ഇപ്പൊ താൻ പുരിഞ്ചത്. നാളെ കാലയിൽ തന്നെ. ആ സരി സരി, അപ്പോഴേ മന്നിച്ചിരുന്നു തമ്പി.
1: ഏയ് സാരമില്ല ബാലസുബ്രഹ്മണ്യം, ഏതായാലും ആ സംശയം മാറിയല്ലോ. ഞാൻ മോഷ്ടിക്കാൻ കയറിയതൊന്നുമല്ല കേട്ടോ. എന്നാ ഞാൻ ഇറങ്ങട്ടെ.
2: സരി പോയിട്ട് വാങ്ങ.
3: സരി
1: പാട്ടിയമ്മ ഉറങ്ങിക്കാണൂ.
4: പാട്ടി തൂങ്ങിട്ടയാ? പാട്ടി ഉനക്ക് യാരി ഇങ്ക മല്ലികപ്പൂ കൊണ്ടുവന്നിരിച്ച്?
1: എന്നാൽ
0: ആ ശരി തമ്പി, ഒന്ന് മനസ്സിൽ വെച്ചിട്ടാ.
1: ഏയ് അങ്ങനൊന്നുമില്ല കേട്ടോ. ശരി എന്നാ.
0: മീന ഇപ്പൊ ചൊന്ന മാതിരി യാരും മല്ലികപ്പൂ ചൂടിയെങ്ക വന്നേ. മനാ എനക്ക് അതല്ല ആശ്ചര്യമാനത്. കാപ്പി പോട്ട കപ്പെല്ലാം യാർ ഫ്രഷാ കഴുകി കമഴ്ത്തി വെച്ചത്? കാഞ്ചനയാകുമോ? അതെപ്പടി? കാഞ്ചന ഗ്ലാസും പ്ലേറ്റ് എല്ലാത്തെയും കഴുകി തിരുമ്പി കൊണ്ടുവന്നതില്ല. ഇനി ഒരു വേള പയ്യൻ ചൊന്നത് ആ ആർക്ക് തരും?
3: പെരിയപ്പ കോഫി ഇങ്ങ എടുത്തിട്ട് വരട്ടുമാ.
5: പുഷ്പ കൊഞ്ഞ കഴിഞ്ഞ.
6: അമ്മാ വാൻ വന്നിരിച്ചേ, പോയിട്ട് വരേ.
3: ഓ ശരി, പാത്ത് പോലടിയാ.
6: ഡാ വെങ്കി അങ്ങനില്ലടാ, ഇന്ന് വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് പോടാ.
7: അക്കാ എടുത്തിട്ട് വാ.
5: പിന്നെ അവിടെയൊക്കെ തിന്നിട്ട് അവള് കണ്ടില്ല ധനലക്ഷ്മിയെ. ഹൃദയം താന സിസ്റ്റത്തില് ട്രാക്ക് 15 എന്ന് പ്ലേ ചെയ്യ.
1: ഇല്ല, കൂട്ടത്തിൽ ആ ബാലസുബ്രഹ്മണ്യവും അതിഭീകരമായി അവിടെയൊക്കെ തിരഞ്ഞു കേട്ടോ. ആരെയും കണ്ടില്ല. അയാൾക്ക് ഞാനിപ്പോഴും നുണയനാണ്. എന്താ ചെയ്യ? പക്ഷെ ഒരു കാര്യം സമ്മതിക്കണം, ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു കേട്ടോ ആ കുട്ടിക്ക്. എന്തൊരു ടേസ്റ്റ് ആയിരുന്നു ആ കാപ്പിക്ക്. പിന്നെ പെരുമാറ്റം, ആതിഥ്യം ഉപചാരം എന്നൊക്കെ പറഞ്ഞാൽ അത് സർ ഇത് തന്നെയാണ് ഞാൻ ഉറപ്പിച്ചു പറയാം. അയൽപക്കത്തെ ഏതോ പെൺകുട്ടി എന്നെ ഭംഗിയായി ഒന്ന് കളിയാക്കി. സാരമില്ല, എങ്കിലും ഓർക്കാൻ രസമുണ്ട് അവളുടെ ആ കുസൃതി തരങ്ങൾ.
5: ഇല്ലടും, കളിപ്പിച്ചതല്ല.
1: ഏ
5: അതെ, അവരങ്ങനെയാണ്, അങ്ങനെയായിരുന്നു ഹൃദയൻ.
1: സർ എന്താ പറയുന്നത്?
5: അവളുടെ കുടുംബം എന്റെ മുത്തലക്ഷ്മിയുടെ. ഹൃദയ, ആ കബോർഡില് മുകളിലത്തെ ഡ്രോയില് എന്റെ പേഴ്സുണ്ട്, ഒന്നെടുക്കോ.
1: എന്താ സർ?
5: അല്ല, ഒരു ക്ലാരിഫിക്കേഷൻ വേണമെന്ന് തോന്നി. യെസ്, ഹിയർ ഇറ്റ് ഈസ്. ഈ ഫോട്ടോ ഇതൊന്ന് നോക്ക്. ഇതിലെ ആളെ തന്നെയാണോ നീ ഉത്സവത്തിനിൽ കണ്ട് പരിചയപ്പെട്ടത്?
1: ആ നോക്കട്ടെ. മൈ ഗുഡ്നസ്, സേതു, സേതുലക്ഷ്മി, ഇത് തന്നെ. അപ്പോ മുത്തലക്ഷ്മി അക്കൻ?
5: അത് വീട്ടുകാരിട്ട പേര്, സേതുലക്ഷ്മി ഞാനിട്ട പേര്. ധനലക്ഷ്മി അവളുടെ ഒരേ ഒരു അനുജത്തി.
1: അപ്പോ ഞാൻ കണ്ടതൊക്കെ
5: എനിക്ക് ചുറ്റും എപ്പോഴും ഉണ്ടായിരുന്ന, ഇപ്പോൾ നിനക്ക് ചുറ്റുമുള്ള, നിന്റെ കൺമുമ്പിൽ ഒരു മാത്ര തെളിഞ്ഞു മാഞ്ഞുപോയ സത്യങ്ങൾ. മുത്തലക്ഷ്മിയും ധനലക്ഷ്മിയും
1: എന്റെ സ്വപ്നങ്ങളിലെ നിറം മങ്ങിയ കുറെ ചിതറിയ ചിത്രങ്ങൾ ഇപ്പോൾ കൂടിച്ചേർന്നിരിക്കുന്നു. കൂടുതൽ മിഴിവോടെ, തെളിവോടെ ആശുപത്രി കിടക്കയിൽ പ്രാണവേദനയിൽ മരണപ്പെടുമ്പോൾ പോലും സാറിനോടുള്ള തന്റെ പ്രണയമെന്ന സത്യം മനസ്സിൽ കാത്തുപോന്ന ആ രഥോത്സവ നാളുകളിൽ അനന്തേട്ടന്റെ കയ്യും പിടിച്ച് അലിഞ്ഞിറങ്ങാൻ മോഹിച്ച് ഒടുവിൽ ഒന്നിനുമാകാതെ സാറിനെ വിട്ടുപോയ അനന്തേട്ടന്റെ, അല്ല എന്റെ സേതുലക്ഷ്മി അക്കൻ.

0: ആശുപത്രി കിടക്കയിലെ മൂന്നാം ദിവസമാണ് പോയത്. അതായിരുന്നു ഹൃദയൻ എന്റെ സേതു പാട്ടിയമ്മയുടെയും. അവളുടെ മരണശേഷം ചടങ്ങുകളൊക്കെ കഴിച്ച് തന്റെ അപ്പാവോടൊപ്പം രാമേശ്വരത്തേക്ക് എന്ന് പറഞ്ഞ് പുറപ്പെട്ടു പോയ അവളുടെ അനുജത്തി. തനിക്കറിയോ, ആ ട്രെയിനിങ് സെഷനിൽ തന്റെ ആ ഇമോഷണൽ ഔട്ട്ബേസ്റ്റിൽ ഞാൻ ആ വൈബ് സെൻസ് ചെയ്തിരുന്നു. എന്റെ സ്വപ്നങ്ങളിൽ വിടർന്ന കുടമുള്ള പൂക്കളുടെ സുഗന്ധത്തെയും ഏത് ഇരുട്ടിലും തിളങ്ങിയിരുന്ന വൈരക്കല്ല് മുക്കുത്തിയെയും ആ പാദസ്ഥലങ്ങളിലെ കൊഞ്ചലിനെയും സ്നേഹിച്ചവൻ നീ ഹൃദയനാഥൻ. പിന്നെ താനറിയാതെ തനിക്കൊപ്പം നിന്ന് തന്നെ എന്റെ അടുക്കലേക്ക് എത്തിക്കാനും അതുവഴി നാടും വീടും ഒക്കെ എന്നേക്കുമായി വിട്ടുപോകുന്ന എന്നെ വീണ്ടും ഇവിടെ കടുപ്പിച്ചതും ഒക്കെ എന്റെ സേതുവിന്റെ കൊച്ചു കുസൃതികളായിരുന്നു. തന്നോടും എന്നോടും നാട്ടിൽ നിന്ന് തന്റെ ജോലിസ്ഥലത്തും ഒക്കെ താൻ കണ്ടുവന്ന സ്വപ്നങ്ങളിൽ എല്ലാം അവൾ തനിക്ക് മുന്നിൽ നിവർത്തിയിട്ട കാഴ്ചകളായിരുന്നു. ഹൃദയനെ ഇവിടെ വരാനും താൻ നേൽക്കണ്ട ഈ സാക്ഷ്യങ്ങൾക്കും ഒരു കാരണമായത്. മരണക്കിടക്കയിലും അവൾക്ക് എന്നോടുള്ള ഇഷ്ടത്തിന് ഒരു കുറവുണ്ടായിരുന്നില്ല. പുള്ളി വെന്തടർന്ന നെഞ്ചിൽ എന്റെ കയ്യും ചേർത്ത് പിടിച്ചാണ് പോയത്.
1: സാർ, എനിക്കൊന്ന് കിടക്കണം.
0: എന്റെ പറ്റി ഹൃദയം വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ.
1: സാർ, ഒരു ഒരു തലചുറ്റൽ പോലെ വല്ലാതെ തല കറങ്ങുന്നു സാർ. തീരെ പറ്റുന്നില്ല.
0: വരൂ. പുഷ്പ, പുഷ്പ, കൊഞ്ച തണ്ണി എടുത്തിട്ട് വാ. കിടക്കൂ ഹൃദയൻ, പേടിക്കണ്ട കേട്ടോ, ഞാനില്ലേ.
2: ഹൃദയനാഥന്റെ ആരെങ്കിലും ഉണ്ടോ?
3: ആ, ഉണ്ട്.
2: ആ, പുള്ളിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. ഇനി നോർമൽ ഡയറ്റ് ഫോളോ ചെയ്യാട്ടോ. നാളെ റൂമിലേക്ക് മാറ്റാം.
3: ഓ, ഒന്ന് കാണാൻ.
2: വേഗം കണ്ടിറങ്ങിക്കോളൂ.
4: തിരുവനന്തപുരത്ത് നിന്നും പാലക്കാട്ടേക്ക് പിന്നെ തിരിച്ചു. മധു, നീ എങ്ങനെ ഇതൊക്കെ മാനേജ് ചെയ്ത്? ക്യാഷൊക്കെ
3: ആളെക്കാളും വരുതല്ലോ ഒന്നും.
4: ടോട്ടൽ എക്സ്പെൻസ് എത്രയാ മധു? ആ ഫോൺ ഇങ്ങെടുക്കുക.

0: ഇനിയിപ്പോ അത് പേ ചെയ്യാനാണ് തിരക്ക്. എവിടെ പോയത്? ഈ മുരട്ട സ്വഭാവം വിടരുത് കേട്ടോ, ഇവിടെ ഫോൺ അലൗഡ് അല്ല. മിണ്ടാതെ അവിടെ കിടക്ക്, നാളെ റൂമിൽ വരുമ്പോൾ സംസാരിക്കാം. ആ നേഴ്സ് ഇപ്പൊ തിരക്ക് കൂട്ടും.
1: ഹലോ, മോർണിംഗ്.
2: ആ മോർണിംഗ്.
1: റൗണ്ട്സ് കഴിഞ്ഞ് ഡോക്ടർ ഒരു 9:30 വരും. റിപ്പോർട്ട്സ് ഒക്കെ നോക്കി ഒരു 11 ഡിസ്ചാർജ് സമ്മറി എഴുതിയിട്ട് ബില്ല് സെറ്റ് ചെയ്യാൻ പറയാട്ടോ.
0: അപ്പോ അപ്പൊന്ന് വീട്ടിൽ പോകാൻ പറ്റുമല്ലോ.
1: പിന്നെന്താ, അഡ്മിറ്റ് ആവുമ്പോ കുറച്ച് ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു എന്നതൊഴിച്ചാൽ ഇയാൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു.
2: ആ നീ പുറത്തു പോകുമ്പോഴേ കുറച്ച് കേക്ക് അല്ലെങ്കിൽ സ്നാക്സ് സ്വീറ്റ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോ. ഐസിയുല നേഴ്സുമാർ നല്ല കെയറിംഗ് ആയിരുന്നു, അവർക്കായി എന്തെങ്കിലും കൊടുക്കണ്ടേ?
0: അമ്മയും കുഞ്ഞോളും ഇങ്ങ് വന്നിട്ട് പോരെ.
2: ആ നിന്റെ സൗകര്യം പോലെ മതി. എനിക്ക് ഒന്ന് ടോയ്ലറ്റിൽ പോകണം.
0: പിടിക്കട്ടെ.
2: വേണ്ട വേണ്ട വേണ്ട, അത്ര വയസ്സായിട്ടൊന്നുമില്ല.
0: ഓ പിന്നെ വലിയ വിറ്റായിരിക്കും. ആ അമ്മയും കുഞ്ഞോളും എത്തിയല്ലോ. എന്തേ, ആരാ?
3: അമ്മ, ഇത് വന്ന് കൊഞ്ചം സ്വീറ്റ്സ് ആകും. എല്ലാം നായേ വീട്ടിൽ സേവേ. നീങ്ക വാങ്ങിന നല്ലാർക്കും. രൊമ്പ നല്ല സ്വീറ്റ്സ് അമ്മ.
0: സത്യം പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും സ്വീറ്റ്സ് ഒക്കെ വാങ്ങാൻ ഇറങ്ങുകയായിരുന്നു. മലയാളം
3: തെരിയോ അമ്മ?
0: പക്ഷെ ക്യാഷ് അധികമില്ല. ഷോ, ഇതിപ്പോ ആകെ 150 മാത്രമേ ഉള്ളൂ.
3: പോതും അമ്മ, ഇത് പോതും. നിങ്ങൾക്ക് ഉങ്ക വാഴ്ക്കയിലെ എല്ലാവരും ഇത് എന്നോട് കടസിയാണ് പൊരുൾ. തിരുമ്പി പോകരുതൊക്കെ നേരമാച്ചമ്മ. അമ്മ ഉന്നെ പാത്താ എൻ തങ്കച്ചി മാതിരി ഇരുക്ക്. അവളുടെ പേര് ലക്ഷ്മി, ധനലക്ഷ്മി.
0: അവരിപ്പോ
3: ഇല്ല. ഇല്ലമ്മ, അവളിപ്പോ ഇല്ല, പോയാച്ച. ഏറാ സാത്തി, ഉനക്ക് നല്ലത് താൻ വരും. വരട്ടമ്മ.
2: ഇതെന്താ ഇവിടെ നല്ല നെയ്യിന്റെ വാസന, അതും നല്ല നറുനെയ്യിന്റെ. ഇത്ര പെട്ടെന്ന് പോയി വന്നോ നീ?
0: ഓരോ ഭാഗ്യം വന്നത് നോക്കണേ. ഒരു തമിഴ് സ്ത്രീ വന്നിരുന്നു തുണിസഞ്ചിയും ഒക്കെ ആയിട്ട്. വീട്ടിലുണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞപ്പോ വാങ്ങി. ലാഭാണ്, ആകെ 150 മാത്രമേ ആയുള്ളൂ ഇത്രയും സ്വീറ്റ്സിന്.
2: ഡോറടക്ക്. എന്നിട്ട് ആ പാക്കറ്റിംഗ് നോക്കട്ടെ. ഇത് കൊറേ ഉണ്ടല്ലോ, പഴയ തമിഴ് പത്രം കൊണ്ടുള്ള കടലാസ് മതി. അവൾ എങ്ങനെയിരുന്നു മധു?
0: ഒരല്പം തടിച്ച്, വെളുത്തിട്ട്, മുടിയിലെ കുടമുല്ല പൂക്കളും കനകാംബരവും ചൂടി, മൂക്കുത്തിയിട്ട്, മൂക്കിന്റെ രണ്ടു വശത്തും നല്ല ഐശ്വര്യം ഉണ്ടവരെ കാണാൻ. പറയുന്നത് കേട്ടാൽ വാങ്ങാതിരിക്കാൻ തോന്നില്ല. നല്ലൊരു സ്ത്രീ.
2: ഓക്കെ, നീ എത്ര പൈസ അവർക്ക് കൊടുത്തത്?
0: 150. എന്തു പറ്റി ഹൃദയൻ?
2: ഒന്നുമില്ല, അവൾ നിന്റെ കയ്യിൽ നിന്ന് ആ രൂപ വാങ്ങിച്ചിട്ടില്ല.
0: ഞാൻ കൊടുത്തതാ.
2: ആ പാക്കറ്റ് നിനക്ക് തിരിച്ചു തരുമ്പോ അവള് തിരിച്ച് നിനക്ക് ഒരു ഗിഫ്റ്റായി തന്നതാവും. പൈസ പാക്കറ്റിൽ തന്നെയുണ്ട് ഭദ്രമായി.
0: ഇക്കാലത്തും ഇങ്ങനെ ബിസിനസ് നടത്തുവോ? എങ്ങനെയാണ് അവർ ഈ കോസ്റ്റ് ടാലി ആക്കുന്നത്?
2: ഹലോ,
4: ഹൃദയനാഥനല്ലേ?
2: അതെ, ആരാണ്? എന്ത് പറ്റി? എന്താ
4: അന്നേക്ക് വന്ന ജ്വരം മീണ്ടും ജാസ്തി ആയിടിച്ച്, രാത്രി മുതൽ മീണ്ടും കൂടിയിടിച്ച്. അഡ്മിറ്റ് ആക്കുമ്പോഴേക്കും അവ പോയിട്ടോ, ഞാൻ തലവര് പോയിട്ടോ. തമ്മി നിറയെ വേല ഇരിക്ക്. ഫ്യൂണറൽ റിച്വൽസ് ഒന്നല്ല, രണ്ടെണ്ണമാണ്. പാട്ടിയമ്മ തെരിയില്ലയാ, അവങ്കളും പോയിട്ടാങ്ക മധ്യാഹ്നത്തോടെ. ഫ്യൂണറൽ എല്ലാം നാളെ ആക്കും.
0: എന്താണ്, എന്താ പറ്റിയേ ഹൃദയ? പറയാ എന്താ പറ്റിയേ, എന്നോടൊന്ന് പറ.
2: ഒന്നുമില്ലടോ പെൺകുട്ടി, ഒരു തരത്തിൽ ചേരേണ്ടത് ചേരേണ്ടടുത്ത് ചേർന്നു.
0: എന്താ?
2: ഒന്ന് കിടക്കട്ടെ, കിടന്നാൽ എല്ലാം ശരിയാകും.
0: അറ്റാച്ച്മെന്റ് ഒക്കെ ആവാം കുറച്ചൊക്കെ മനുഷ്യൻ. ആഫ്റ്റർ ഓൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ട്രെയിനിങ് ഡയറക്ടർ. അതിനപ്പുറം അതിനപ്പുറം ഒന്നും വേണ്ട, അത്ര തന്നെ. വെറുതെ മനുഷ്യനെ പേടിപ്പിച്ച് കൊല്ലും. നമുക്ക് വേഗം പോകാം.

0: ബില്ല് കൊണ്ടുവന്നില്ലല്ലോ.
1: അത് വന്നോളൂ, നീ ഇവിടെ ഇരിക്കെ എന്റെ അടുത്ത്, എന്റെ കാവലും ഏറ്റെടുത്ത്, ഇനിയുള്ള നമ്മുടെ ജീവിതകാലം മുഴുവൻ.
0: ദേ, വലിയ സാഹിത്യമൊന്നും വേണ്ട കേട്ടോ, വന്നിരിക്കുന്നു ഒരു സാറും ശിഷ്യജന്മവും.
2: അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തൃശൂർ നിലയം അവതരിപ്പിച്ച നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.

രചന രാജേഷ് വിശ്വംഭരൻ. സംവിധാനം YS പൗർണമി. നിർവഹണ സഹായം ശബ്ദസന്നിവേശം ഷിബു എം ജോസ് മച്ചാട്. നിർവഹണം ജയ സി ആർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ഹൃദയനാഥൻ, ശ്രീമൂലനഗരം പൊന്നു, സേതുലക്ഷ്മി, പുഷ്പവല്ലി, മനീഷ കെ എസ്, അനന്തരാമൻ, എം കെ കൃഷ്ണൻപോറ്റി, അനന്തരാമന്റെ ചെറുപ്പം മെജോ, ധനലക്ഷ്മി, ജയലക്ഷ്മി സി, കനകസുന്ദരാംബാൾ, YS പൗർണമി, ബാലസുബ്രഹ്മണ്യം, കാഞ്ഞൂർ മത്തായി, ബാലസുബ്രഹ്മണ്യത്തിന്റെ ചെറുപ്പം ഹരീഷ് മേനോൻ, മധുമിത, വിനിത മനമൽ, ഡോക്ടർ ഹേമലത കോലത്ത്, പ്രീത പിയൂസ്, ഇൻകം ടാക്സ് അസിസ്റ്റന്റ് കമ്മീഷണർ രാജൻ ബാബു, വി ഉദയകുമാർ, ശ്രീനിവാസ രാഘവൻ, പ്രസാദ് ബാലകൃഷ്ണൻ, വെങ്കിടിമാമൻ, രാജേഷ് വിശ്വംഭരൻ, മല്ലിക, ഇ എൻ സജിത, നേഴ്സ് ബിനിത ഗോപിനാഥ്, അയൽപക്കത്തെ സ്ത്രീകൾ രുക്മിണി അമ്മാൾ, അജിഷ ഹരിദാസ്, ഒപ്പം ബാലതാരം ഇവാൻ മിഖായൽ.

ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റും 22 സെക്കൻഡും. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം കാവൽ എന്ന ചിത്രത്തിൽ മധു ബാലകൃഷ്ണൻ പാടിയത്. ബി കെ ഹരിനാരായണന്റെ രചന, ചിട്ടപ്പെടുത്തിയത് രഞ്ജിൻ രാജ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: പ്രഭാതങ്ങളെ ധ്യാനാത്മകമാക്കാം, ദിനാന്ത്യത്തോളം ഊർജസ്വലരാകാം. കേൾക്കൂ സുഭാഷിതം, ദിവസവും രാവിലെ 5:55.
0: ആകാശവാണി കൊച്ചി FM 102.3. ഇനി 11 മണിക്ക് ഹിന്ദിയിലും തുടർന്ന് 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ.